0: വേദന ഉള്ളവർ ഈ പരമാവധി പടികേറൽ ഇറങ്ങൽ ഒഴിവാക്കുക. ഇനി
1: യെസ്
0: ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക. ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധിവരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റില്ലെങ്കിലും കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ കൂടി ആക്റ്റീവ്, മെൻ്റലി അവർ ആക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു മസിൽ ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും എല്ലാ നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം, ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഈ നമ്മളെ CAA ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അത് അതിൽ അങ്ങനെ. അപ്പോൾ അവരത് ഒന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി.
1: പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ, അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ?
0: ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവരെ കൈ, അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടവ കൈയായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കൈയല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലുള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: യെസ്. ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം. അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറി തുടങ്ങി. പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക. അതും വല്ലാതാവാൻ അഡ്വൈസ് അല്ല, അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക. അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട്
1: തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജ് ആയ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിന്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ചൊരു ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ, വരാതിരിക്കാൻ, ഇപ്പോൾ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ?
0: ബാക്ക് പെയിന് ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളിലും മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്. ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് അത് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ, അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റ് ചില സപ്ലിമെൻസും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. ഒരു 5% സർജറിയിലേക്ക് പോകേണ്ടി വരും. അത് പ്രായമായവരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്. സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും. അവരെ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ബാക്കിൽ ആ ഒരു വളവ് വരും. ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവെ ബാക്ക് പെയിനെ പൊതുവെ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല, ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട്, അതിലുള്ള പെയിനാവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യൽ ആ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്. സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്, കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയമെടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം 40 ദിവസം ഒരു സമയമെടുക്കും. നമ്മൾ പഴയകാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത് ആ ഒരു സമയം, യൂട്രസ് തിരിച്ച് ആ സ്റ്റേജിലെത്താൻ. അത് ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണത് നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം. ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിന് ശേഷം, അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ പി തന്നെ ഒരു പക്ഷേ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ് അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ, ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം.
0: സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാൾജി എന്നാണ് പണ്ട് അതിനെ അങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സിറോനെഗറ്റീവ് സ്പോണ്ടിലാർത്രോപതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന, അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും. പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും. അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ വരും. ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവകാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലെനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്.
1: വേദന ഒരു തലവേദനയായി മാറും,
0: മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദനയായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം, അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ച് നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുകയേ ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയെല്ലാം. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്ക്.
1: നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനെയാണോ അതോ ബാക്ക് പെയിനാണോ കൂടുതൽ വരുന്നത്?
0: രണ്ടും പ്രശ്നം,
1: രണ്ടും പ്രശ്നം,
0: മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസം, കാരണം നമ്മൾ വെയിറ്റ് ആണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനാ പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നൃത്തം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ടുവേദനയുള്ളവരോടും നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കലവർക്ക് ഒരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷൻ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ
0: നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാൻ ആയാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകൾ. ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പലരെ പല ആളുകളുടെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ ഈ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറയ്ക്കാൻ, അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
1: ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് ഞാൻ നടന്ന് പഠിക്കണതാണല്ലോ, അപ്പം അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതട്ടോ.
0: തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലൊക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഈ അങ്ങനെ പഠിത്തത്തിൽ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്ക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇപ്പം മക്കളെ ഒരു ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേര ഇട്ട് കസേരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്ന് വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സൊക്കെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്.
0: IT പ്രൊഫഷണൽസും
1: IT
0: പ്രൊഫഷണൽസ് കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഈ ഇങ്ങനെ ഇരുത്തം അവർക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോവും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവരെ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ.
1: ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യാം, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും എന്താ ചെയ്യച്ചാൽ ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയ സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്. അടുക്കളകളെ ചുരുക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുക. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കൊന്നിങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നല്ലതാണെന്നാണ് ഡോക്ടർ അഭിപ്രായം.
0: ആ മൂവ്മെൻറ്റ് നല്ലതാണ്, പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യാം, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരാശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പം വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നത്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാണ് കഴിക്കുന്നത്? അത് പിറ്റത്തെ രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ 10 പത്തിരി അവർ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നൊന്നും പറയില്ല, കാര്യമില്ല. അപ്പം ആ അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് 10 ആളെ വിളിച്ചു, 5 പേരെ വന്നുള്ളൂ, ബാക്കി 5 പേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
1: പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യ കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസി ആയിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ് ലൈൻസാണ് കൊടുക്കാനുള്ളത്?
0: പുതുതലമുറനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവർ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റ് ആണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ എന്താ പറ്റാതെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോകവിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവരും അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കുറക്കണം. രണ്ടാമത് അവരെ പൊസിഷനിങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈം ഇപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷനില്ല, നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റാണ്, അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ അങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുകയെന്നുള്ളത്. ഐ ടി പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവരെ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ച് വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യവിചാരം, സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ എന്ന വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, ബിസ്മില്ലാ. വളരെ നല്ല ഒരു ദിനത്തിലേക്ക് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. പീസ് റേഡിയോ ലൈവിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഒരു ദിനം പീസ് റേഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ സുബഹിൻ്റെ തൊട്ട് മുന്നേ എല്ലായിടത്തും പെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. റോട്ടിൽ കൂടെ പോരുമ്പോൾ അതിൻ്റെ ഒരു സുഖത്തോട് കൂടിയിട്ടാണ് ഇന്ന് വന്നത്. ഏതായാലും നല്ല ഒരു ദിനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.

0: ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഷമീം എം വണ്ടൂർ,
1: ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്ര.
0: ഇന്നത്തെ തീയതി നമുക്കെല്ലാവർക്കറിയാം, 2026 മെയ് 24 ഞായർ,
1: ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 6,
0: കൊല്ലവർഷം 1200, ഇടവം 10.

0: മാഷല്ല, നല്ലൊരു ഗാനമാണല്ലേ. അത് ആ ഗാനം കേട്ടപ്പോ വ്യത്യസ്തമായല്ലേ, ഒരു കളർഫുൾ ഡേനെ കുറിച്ചുള്ള ഒരു നിഷീദയാണത് അല്ലേ. അല്ലാതെ നല്ലൊരു മനസ്സ് ഫസ്റ്റ് തന്നെ അങ്ങനെ അജ്മൽ ഏറ്റവും നല്ല നിറങ്ങളുള്ള ഒരു ദിനം,
1: അതിനൊരു ദിവസം തുടങ്ങാൻ പറ്റിയ ഒരു
0: സൂപ്പർ അല്ലേ, നല്ലൊരു നല്ല അടിപൊളി ഗാനമാണ്. ശരി, നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങണ്ടേ. ഇന്നത്തെ ദിവസം 2026 ജൂൺ അല്ല സോറി മെയ് 24. ശരി, ഇന്ന് നമ്മുടെ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന QHLS എക്സാമിന്റെ ദിവസമാണ്. ഈ വർഷം ഏത് സൂറത്താണ് ഇന്നത്തെ പരീക്ഷക്കുള്ളത് എന്നായിക്കോട്ടല്ലേ, ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യണം.
1: അതോടൊപ്പം അതിനെ ഒരുങ്ങിയോ എന്നുള്ളതും കൂടി പറഞ്ഞോട്ടെ.
0: QHLS രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും, രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനിയിപ്പോ അതിനൊരു അവസരം ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് ടൈമിൽ ഇൻഷാല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിക്കോട്ടെ. ഇന്ന് ഈ വർഷം നമ്മൾ പഠിച്ച സൂറത്ത് ഏതാണ്, ഇന്നത്തെ പരീക്ഷ എഴുതുന്ന ഏത് സൂറത്തിനെ കുറിച്ചാണെന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ. പ്രേക്ഷകരെ, ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് കേട്ടോ.
1: സലാമുകൾ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ഇതിനകം തന്നെ
0: ചേർന്നിട്ടുണ്ടല്ലേ. ഞാൻ ഫീഡ്ബാക്കിലേക്ക് എത്തിയിട്ടില്ല, മാഷാല്ലാ അൽഹംദുലില്ല. ഈ പീസ് റേഡിയോ മോർണിംഗ് ലൈവിലേക്ക് വരാനേ നീ എത്ര പ്രയാസമാണെങ്കിലും, ഈവൻ ചെറിയ എന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പല പ്രോഗ്രാമുകളൊക്കെ മാറ്റി വെക്കും. പക്ഷേ മോർണിംഗ് ലൈവിൽ വരാൻ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്ത് റിസ്ക് എടുത്താലും ഇവിടെ എത്തണമെന്നൊരു അതിയായ ആഗ്രഹം എന്തുണ്ടെന്നറിയല്ലോ. നമ്മുടെ ഈ ഓഡിയൻസായിട്ട് നമ്മുടെ പ്രേക്ഷകരായിട്ട് ലൈവായിട്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ സ്റ്റുഡിയോ അല്ല, പെരുന്തമണ്ണ സ്റ്റുഡിയോയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സംസാരിക്കുന്നത്. ഇവരെ നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ, അവരും നമ്മളോട് എന്ത് ചെയ്യണം, സംവദിക്കണം. അപ്പൊ അതിങ്ങനെ കണ്ട് ചിലതിനൊക്കെ അപ്പൊ തന്നെ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്ത് ചിലതൊക്കെ പരസ്പരം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ച്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കാണാറുള്ളൊരു കാര്യം തരും, എനിക്കിന്ന് അസുഖമാണ്, എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ സ്ഥിരമായിട്ടുള്ള ഒരു പേരായിരിക്കും ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിലും നമ്മളിതൊന്ന് പറയുമ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
1: അപ്പൊ
0: അങ്ങനെ ഒരു ഒരു പീസ് റേഡിയോ ഫാമിലി, അത് അറ്റമില്ലാത്ത ലോകത്ത് എന്ന് പറയണ മാതിരി രാജ്യങ്ങളുടെ ബോർഡറൊന്നുമില്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകാനുള്ള ഒരു അവസരമാണ്.
1: നമ്മളിലെ ഏതെങ്കിലും ഒരു ആങ്കറിനെ കുറെ കാലം കണ്ടിട്ടില്ലെങ്കിൽ ഒരു ചോദിക്കും, ഇന്ന ആള് എവിടെ കുറെ അല്ലേ കണ്ടിട്ട്. അപ്പൊ നമ്മളെ ഓർക്കാനും നമ്മളെ പറ്റി അന്വേഷിക്കാനും ആളുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന ആശ്വാസം.
0: ഓക്കെ, അതാണ് ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: അതെ, കുറച്ച് പേരുകൾ നമുക്ക് വായിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിഷയത്തിലും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്
0: ഫീഡ്ബാക്ക്. ഇന്നും പീസ് റേഡിയോയുടെ കൂടെ കൂടാനായി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, അഷ്റഫി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, എല്ലാവരും ഒരുപാട് ആൾക്കാർ, അസ്ന കടമ്പഴിപ്പുറം, അവരൊക്കെ ഏതാണ് സൂറത്ത് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖൈറുൻ നസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട് ജില്ലയിൽനിന്നാണ്. വയനാട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരങ്ങൾ വരാറുണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ.
1: വയനാടിന് ഒരു പ്രത്യേക പ്രോത്സാഹനം എന്റെ ഭാഗത്ത്.
0: എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട്?
1: ഞാൻ കുറെ കാലം വയനാട് അധ്യാപകനായിട്ട് കളിയതുണ്ട്.
0: അതേപോലെ പീസ് റേഡിയോയിൽ തന്നെ ഒരു പ്രോഗ്രാം കണ്ടത്, നിങ്ങൾ ഒരു ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് വയനാട് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക്.
1: ഒരു ആട് ഫാം ഉണ്ടായിരുന്നു അവിടെ കുറെ കാലം, ഞാൻ അവിടുന്ന് പോരുന്നവരെ റൺ ചെയ്തിട്ടുണ്ട്.
0: അതിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ പീസ് റേഡിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു കാഴ്ചയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. വയനാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട്
1: ഉണർവുണ്ടാവാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ സൂറത്ത് ഏതാണല്ലോ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ന് പരീക്ഷ ചെയ്ത് QHLS എക്സാമിന്റെ സൂറത്ത് ഏത്, ഇപ്രാവശ്യം നടത്തുന്ന പരീക്ഷ, ഒരു വർഷമാണ്, ഒരു പ്രാവശ്യമാണ് നടത്തുക എക്സാം. അപ്പൊ ഇന്നത്തെ സൂറത്ത് ഏതാണെന്ന് നമ്മൾ ചോദിച്ചത്, അതിനുള്ള മറുപടികൾ ഒരുപാട് വരുന്നുണ്ട്,
1: ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക്,
0: ആ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. അതായിരിക്കും നന്നാവും
1: തോന്നുന്നു. നമ്മൾ ഫസ്റ്റത്തെ പ്രോഗ്രാം മധുരം ഖുറാനാണ്, മധുരം ഖുറാനിലേക്ക് പോയിട്ട് വരാം നമുക്ക്.

0: മാഷാല്ലാ, നല്ല ഒരു ഖിറാഅത്താണ് നമ്മൾ കേട്ടത്.
1: അതെ, സൂറത്ത് ഹൂദ് 114 115 വചനങ്ങൾ അബൂബക്കർ ശാത്തിരി.
0: അതെ, പാരായണമാണ് അല്ലേ. ഈ ആയത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് അറിയും. എന്നാലും ഒന്ന് പറഞ്ഞു പോകണല്ലോ അതിനെ.
1: അതെ അതെ,
0: പുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാപങ്ങൾ എന്ത് ചെയ്യും, മായ്ക്കപ്പെടും. അതാണ് ഈ ആയത്തിന്റെ ഒരു പ്രധാന എന്താ പറയാ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ മനുഷ്യരാണ്, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പരിതപിച്ച് ഇനി ഒരിക്കലും അവസരമില്ലല്ലോ എന്നല്ല ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. മറിച്ച് അറിഞ്ഞ് ചെയ്തു പോയ ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സങ്കടവും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് പിന്നീട് നന്മകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ തെറ്റുകളൊക്കെ മായ്ക്കപ്പെടും എന്നുള്ളതാണ്
1: അതിന്റെ ഒരു ഒരു വിപുലമായ സന്ദേശമാണ് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹു തരുന്നത്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും എന്നുള്ള ഒരു സന്ദേശമാണ് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം.
0: അതുപോലെ നമസ്കാരത്തിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ടല്ലേ, നമസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്. പകലിന്റെ രണ്ട് വക്കിലും അഥവാ സുബഹിന്റെ സമയത്ത് മാറിവ് രണ്ടും, അതുപോലെ തന്നെ രാത്രിയിൽ നിന്നും പകലിനോട് അടുത്ത വേളയിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഈ അബൂബക്കർ ശാത്തിരിയെ കുറിച്ച് പറയുമ്പോഴേ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഖിറാഅത്ത് നമ്മൾ കേട്ടു. കുട്ടികൾക്കിടയിൽ അല്ലെ, കുട്ടികൾ എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാലോ വഹീബ് കുട്ടികളാണ് പൊതുവെ. പക്ഷെ ആ കുട്ടികൾക്കിടയിലും ഖുർആൻ കേൾക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ ഏറെ സ്വാധീനമുള്ള ഒരു കാര്യമാണ് ആര്, അബൂബക്കർ അശാത്തിരി എന്നുള്ളതാണ്. മുതിർന്ന ആളുകൾ ഒരു പക്ഷെ പിന്നെ നമ്മൾ സുദൈസിനെ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ യാസർ ദോസരിയെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ റാത്തൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുക. പക്ഷെ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്
1: ഒരു തലമുറക്കാരി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പിക്കുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ.
0: സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിലെ ഖുർആൻ അതുപോലെ തന്നെ ഹദീസുകളൊക്കെ പൂർത്തി പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിലാണ് അദ്ദേഹം തെജീവീദും അതുപോലെ ഖിറാഅത്തൊക്കെ പിന്നെ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ അല്ലേ, ഇപ്പൊ ഈ ആനുകാലിക വിഷയങ്ങളിലൊക്കെ വളരെയധികം പ്രാഗൽഭ്യമുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ള ഒരു മാന്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം, ഒരു പണ്ഡിതൻ കൂടിയാണ്. അപ്പൊ ആധുനിക സമകാലിക വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് എന്തുണ്ട്, അറിവുണ്ട്.
1: അതോടൊപ്പം ദഅ്‌വാ മേഖലകളിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിശീലന പരിപാടികളും അദ്ദേഹത്തിന് വളരെയധികം ശ്രദ്ധയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം. വെറും ഒരു ഇമാമ് എന്നുള്ളതിൽ അപ്പുറമായിട്ട് ദഅ്‌വത്ത്, ഖുർആന്റെ ആശയങ്ങൾ, ഇസ്ലാമിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചിട്ടുമുണ്ട്.
0: അതെ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോക പ്രശസ്തരായ കാര്യങ്ങൾ ഇമാമുകാർ അവരൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വ്യത്യസ്ത ആ ഒരു ഖിറാഅത്ത് അല്ലെങ്കിൽ ഇമാമത്ത് എന്നുള്ള മേഖലയിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരല്ല, മറിച്ച് അവരവരുടേതായ ഒരു ലോകത്ത് വളരെയധികം ദീനീ ദാവാരംഗങ്ങളിലും അതുപോലെ തന്നെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യമല്ലോ. ഓ അല്ല, അല്ലഫാസിയൊക്കെ അദ്ദേഹം ഒരുപാട് നല്ല ഖുറാൻ ഓതുന്ന അതേ രൂപത്തിൽ തന്നെ ആളുകളുടെ സ്വാധീനം ഉണ്ടാക്കുന്ന നഷീദകൾ കൂടി, ലോക പ്രശസ്തമായ നഷീദകൾ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഏതെല്ലാം നല്ല മേഖലകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കും. ഇത് ശരിക്ക് നമ്മളെ നാട്ടിലെയും പണ്ഡിതന്മാർക്കും ഇമാമാർക്കും ഒരു നല്ല മാതൃകയാണെന്നല്ലേ.
1: അപ്പൊ
0: നമ്മുടെ നാട്ടിലെ ചില പള്ളികളിലൊക്കെ ഇമാമാർ വരികയാണെങ്കിൽ അവരാ പള്ളി ജമാഅത്ത് ഇമാമത്ത് അല്ലെ, ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു 100 ആളുകളിൽ ചിലപ്പോൾ ഒരു 10 ആളൊക്കെ നമ്മൾ കാണാറുള്ളൂ അല്ലേ. അത് എന്തുകൊണ്ടെന്നുള്ള നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതുപോലെ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാണ്.
1: നമ്മൾ കഴിഞ്ഞ ഒരു ലൈവില് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പല മസ്ജിദുകളിലും ഉറുദു ഹിന്ദിയൊക്കെ അറിയുന്ന ആളുകളുണ്ട്. അവരെ ദായിമാരാക്കി മാറ്റി നമ്മുടെ നാട്ടിലുള്ള അന്യ അതിഥി തൊഴിലാളികൾ, അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ, അവർക്കിടയിൽ ദഅ്‌വത്ത് വ്യാപിക്കാൻ നമ്മുടെ ഒരു 10 മഹല്ലുകൾ ഒരു പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്ത് അത് വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നാട്ടിനുണ്ട്. ഒന്ന്, ഇസ്ലാമിക ദഅ്‌വത്ത് നടക്കും. അതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവപരമായ കാര്യങ്ങളിൽ നല്ലൊരു പുരോഗതി ഉണ്ടായി. നമ്മുടെ നാട്ടിൽ മറ്റുള്ള സംസ്ഥാനക്കാർ വന്ന് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസ്ജിദുകളുടെ ഭാരവാഹികൾ നമ്മുടെ നാട്ടിലെ ഇമാമിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താനുള്ള, അത് വലിയ പരിപാടികൾ വെച്ചിട്ട് വേണമെന്നുള്ള അല്ല, അവരെ ഇതിൻ്റെ ബോധവാന്മാരാക്കി ചുരുങ്ങിയത് നമ്മുടെ നമ്മുടെ 11 ഭാഷകളിൽ വരുന്ന വഴിവിളക്കുണ്ട്, അത് ഷെയർ ചെയ്യിക്കാനെങ്കിലും ഉപയോഗപ്പെടുത്തി. നല്ലൊരു ചിന്തയാണ്.
0: അതെ, അത് മാത്രമല്ലേ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല നമ്മുടെ നാടുകളിലെ കുറ്റകൃത്യങ്ങളൊക്കെ ഇവര് ഒരു ഇമോ പെട്ടെന്ന് വൈകാരികതയിലേക്ക് എത്തുന്ന ആൾക്കാരാണ്. ചെറിയൊരു സംഭവം, ഒരു വാക്ക് തുടങ്ങിയാൽ അതൊരു വലിയൊരു കച്ചറയിലേക്കൊക്കെ എത്തുന്നതാണ്. ശരിക്കൊരു എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ, അപ്പോൾ ഒരു തെർബിയത്ത്, ദീനീപരമായ ഒരു തെർബിയത്ത് അവർക്ക് കിട്ടണമെങ്കിൽ പല ആളുകളും പള്ളിയിലേക്ക് വരുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കൂടിയിരിക്കാനും ജസ്റ്റ് അവർക്കൊരു 5-10 മിനിറ്റ് 2 ദിവസം കൂടുമ്പോഴോ അവർ വരുന്ന സമയത്തോ ഒന്ന് പറയാൻ കഴിയണമെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്.
1: എപ്പോഴും അവരുടെ സെഷനുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, തുറന്നു പറയാൻ ഒരാൾ. അപ്പം അവർക്ക് തുറന്നു പറയാൻ ഒരാളില്ല, ഒറ്റയ്ക്കാണ്. അവർക്ക് ആകെയുള്ള ഒരു ആസ്വാദനം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇമാമ് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയ ഒരാളാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു ചിന്ത കൂടി പങ്കുവെക്കുകയാണ്.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ മധുര ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഈ ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ അതിലൊരു ആസ്വാദനമുണ്ട്. കാര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായിരുന്നാലും പിന്നെ ഇനിയും ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട്
1: കേട്ടോ. നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അല്ലേ?
0: അതെ അതെ അതെ അതെ. നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഒന്ന് പറയുമോ നമ്മുടെ?
1: ആ, ഇന്നത്തെ പരീക്ഷയുടെ QHLS പരീക്ഷക്ക് ഏത് സൂറത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പല ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ.
0: പിന്നെ ഖൈറുനിസ ചെറുപ്പുളശ്ശേരി അവർ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആൻസർ, സൂറത്തുൽ ഹജ്ജ് എന്നുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ഹജ്ജ് ആണ് ഇപ്രാവശ്യം നമ്മുടെ QHLS എക്സാമിനുള്ളത്. അപ്പോൾ ആ ഹജ്ജ് സൂറത്ത് പിന്നെ പരീക്ഷയ്ക്ക് പഠിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും. എന്തായിരുന്നാലും നെക്സ്റ്റ് ടൈമിൽ അല്ലേ, ഇപ്പോൾ ഈ സൂറത്ത് പഠിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവട്ടെ. അടുത്ത പ്രാവശ്യം സൂറത്തുൽ മുഅ്മിനൂനാണ്.
1: നമുക്ക് ശരി ഉത്തരം പിന്നെ പറഞ്ഞ എല്ലാവരുടെയും പേര് വായിച്ചാലോ?
0: ആയിക്കോട്ടെ, തീർച്ചയായിട്ടും.
1: അല്ലേ, നമുക്കൊരു ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് മുതലങ്ങോട്ട്
0: തുടങ്ങാം,
1: വായിച്ചു തുടങ്ങാം. ഇതിപ്പോ നമ്മൾ വായിച്ചാൽ തീരുമോ? ലൈവില്
0: വായിച്ചാൽ തീരുമല്ലേ.
1: ഏതായാലും സലാം പറഞ്ഞവർക്കൊക്കെ അല്ലെ, അസ്സലാമു അലൈക്കും പറഞ്ഞവർക്കൊക്കെ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ കെ തിരുവങ്ങാടി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരി അറ, അമീർ ടി എടത്തനാട്ടുകര, മൈമൂന ചീക്കിലോട്,
0: ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം,
1: ആയിഷ അങ്ങാടിപ്പുറം, ഖദീജ തൊടുപുഴ, റൈഹാന ബാനു തോട്ടശ്ശേരി അറ, ബുഷ്ര കെ എം പട്ടർകടവ്,
0: ഓക്കെ,
1: റഷീദ എൻ കെ കാഞ്ഞിരോട്, ഇബ്നു അബ്ദുള്ള മാട്ടൂൽ
0: കണ്ണൂർ,
1: അതെ അതെ, നാദരായിടി മൂഴിക്കൽ, സാഹിറ ചെറുവണ്ണൂർ ഫറോക്ക് ശരി ഉത്തരം പറഞ്ഞതോടൊപ്പം തന്നെ ഞാൻ പരീക്ഷക്ക് പങ്കെടുക്കുന്നുണ്ട്.
0: പരീക്ഷക്ക് എളുപ്പമാട്ടെന്ന് പ്രാർത്ഥിക്കണല്ലേ.
1: അതോടൊപ്പം തന്നെ അതിന്റെ ഇടയിൽ ഒരു ഫീഡ്ബാക്ക് വായിക്കാനുള്ളത് ഷക്കീർ ഉമർ അകലാടാണ്. അസ്സലാമു അലൈക്കും. നാഥനെന്ന ചിന്തതൻ വെളിച്ചത്തിൽ ഭയമെല്ലാം അകലുന്നു നഞ്ചകത്തിൽ. സ്രഷ്ടാവിൻ തുണയൊന്നു മാത്രം കൂട്ടിനായി, സൃഷ്ടികളെ പേടിയില്ലാതുള്ളിൽ ശാന്തിയാൽ.
0: അതുപോലെ ഷുഹൈബ് കാരാടൻ, നക്ഷത്രങ്ങൾ തമ്മിൽ ഒരിക്കലും തൊടാറില്ല എങ്കിലും അവ തമ്മിൽ വെളിച്ചം കൈമാറുന്നു, അതുപോലെയാണ് നമ്മളും എന്ന്.
1: ഷാജിദ വീട്ടി വല്ലപ്പുഴ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ, റഹ്മത്ത് കാളികാവ്,
0: ഇവരൊക്കെ ശരി ഉത്തരം പറഞ്ഞു.
1: ശരി ഉത്തരം പറഞ്ഞു.
0: ഓക്കെ, ബൽക്കി സാറ്റൂർ തൃശ്ശൂർ, ഇൻഷാല്ലാ ഞാനും പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് അവർ
1: പറഞ്ഞിട്ടുണ്ട്. സബാഹ ഷഫീഖ് തലശ്ശേരി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷാജിദ വീട്ടി വല്ലപ്പുഴ ശരി ഉത്തരം പറഞ്ഞു. അൻസിൽ കുനിയിൽ, സൈനബ കടമ്പഴിപ്പുറം, സഖീന ഉദരമ്പൊയിൽ, ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്, അസ്ന കടമ്പഴിപ്പുറം.
0: അല്ലെ, സഫിയ ഇടപ്പള പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഞങ്ങൾക്ക് 8:45 എക്സാം. ഓരോ സെന്ററിൽ അവര് തീരുമാനിക്കും, ഓൺലൈനാണ് പരീക്ഷ ഉള്ളത്, അപ്പൊ ആ സമയത്ത് സെന്ററിൽ എത്തിയിട്ട് എഴുതാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്.
1: യെസ്, അക്ബർ കൊടുവായൂർ, അദ്ദേഹവും ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സഫിയ കെ തിരുവങ്ങാടിയുടെ ഫീഡ്ബാക്ക് നമ്മൾ വായിച്ചോ?
0: ഞാൻ വായിച്ചു
1: വായിച്ചു. ഓക്കെ, അപ്പോൾ വീണ്ടും ശരി ഉത്തരങ്ങൾ വരട്ടെ. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം നമ്മൾ വായിച്ചതാണ്. ശരി,
0: ഓക്കെ, നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാമെന്നുള്ളതാണ് തോന്നുന്നത്.
1: അതെ അതെ,
0: മധുരം കുറയാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഇത്, പുലരിവട്ടം.
1: പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: സൽസ്വഭാവം നന്നാവാൻ മൂന്ന് കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ പുലരിവട്ടത്തിൽ. ബഹുമാനനായ ഹാരിസ് മൊലി.
3: അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പെരുമാറ്റ രംഗത്തുള്ള തകരാറുകളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേദനകളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത്. ചില വൈകാരിക സന്ദർഭങ്ങളിൽ നമ്മുടെ വിവേകത്തെയും വിചാരത്തെയും മറന്നുകൊണ്ട് ചില വാക്കുകൾ നമ്മുടെ സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ സഹപ്രവർത്തകരോടോ മുതിർന്നവരോടോ കുട്ടികളോടോ ഒക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പിന്നീട് വലിയ വേദനകളാകും. ഒരു ദിവസത്തെയോ ഒരു വർഷത്തെയോ അല്ല, ആജീവനാന്ത ദുഃഖങ്ങളായി മാറും. എങ്ങനെ മറ്റുള്ള ഒരാളോട് പെരുമാറണം? ജനങ്ങളോടുള്ള പെരുമാറ്റം നന്നാക്കുവാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ചില മാർഗനിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ആറാഫിലെ 199-ാമത്തെ വചനത്തിലൂടെ വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഖുർആനിക വചനത്തെ അടിസ്ഥാനമായി സ്വീകരിച്ചാൽ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക്, മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും ഒരുപക്ഷെ ഒരു നല്ല ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനും സ്വഭാവ പെരുമാറ്റങ്ങൾ അറിയാത്ത ആളുകൾക്ക് തങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കുവാനും സാധിക്കും. ഹാദിയിൽ ആയ ജാമിഅത്തുൽ ഹുസ്നിൽ ഖുൽഖി മഅന്നാസ് ഈ ഹദീസിൻ്റെ ഈ ആയത്തിൻ്റെ പരിഭാഷയിൽ പറഞ്ഞത്, തഫ്സീറിൽ പറഞ്ഞ അങ്ങനെ, അതായത് ജനങ്ങളോടൊപ്പമുള്ള സ്വഭാവങ്ങൾ നന്നാക്കുന്നതിനുള്ള സമ്പൂർണ്ണമായ ഒരായത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.

പക്ഷെ ആ അപരാധങ്ങളോ അനീതികളോ ഒന്നും നാം അവരോട് ചെയ്യേണ്ട കടമകളോ പെരുമാറ്റങ്ങളോ നിർവഹിക്കുന്നിടത്ത് നമുക്ക് തടസ്സമാവാൻ പാടില്ല. മനസ്സിലൊരു വിരോധം ഒരാളുണ്ടെങ്കിൽ മനം തുറന്ന് ഒരു സലാം പോലും പറയാൻ നമുക്ക് സാധിക്കില്ലെന്നത് സത്യം തന്നെയല്ലേ? അത് പറയാൻ സാധിക്കാത്ത നമുക്ക് സലാം പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ചില വിരോധങ്ങളും തെറ്റായ ധാരണകളുമാണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നീട് വിവാഹം കഴിക്കുകയും പല അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോവുകയും ചെയ്ത് ഒക്കെ സംഭവിച്ച തൻ്റെ ഭർത്താവിനോട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തോടുണ്ടായിരുന്ന സ്നേഹം അത് മനസ്സിലേക്ക് വരുന്നില്ല, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്നലൊക്കെ പല സഹോദരിമാർക്കും പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വല്ല അവിഹിത കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തു സംഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരാളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടുകൂടെ പെരുമാറുക എന്നുള്ളത് പലർക്കും സാധ്യമാവില്ല. അപ്പം അങ്ങനെ സാധ്യമാവാതെ വരുമ്പോൾ അവിടെ വെച്ച് അവർ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. വർഷങ്ങളോളം ഭർത്താവിനോട് നല്ല ബന്ധം പുലർത്തി അദ്ദേഹത്തിൻ്റെ ചില ജീവിതങ്ങളിൽ വന്ന തകരാറുകൾ, ബന്ധങ്ങളിൽ വന്ന ചില അധാർമികമായ പ്രവർത്തനങ്ങൾ കാരണം ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന ഒരു സ്ത്രീ ഭർത്താവ് വിളിച്ചാൽ പോലും മാന്യമായ ഒരു സുഖാന്വേഷണത്തിന് പോലും മാന്യമായ ഒരു മറുപടി പറയാത്തതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു, ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് എന്താണ് ഒരു മതപരമായ ന്യായമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ചിലവുകളും എല്ലാ കാര്യങ്ങളും അയാൾ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു ഭർത്താവിൻ്റെ ബന്ധത്തിൽ നിലനിന്നിട്ടും അയാളോട് നല്ല നിലക്ക് പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് മറ്റു വ്യക്തികളോട് എന്തെല്ലാം വിരോധങ്ങളും ശത്രുതകളും നമ്മുടെ മനസ്സിലുണ്ടോ അതിനെയെല്ലാം തൽക്കാലം നമ്മൾ മറക്കുക. അതാണ് ഖുദിൽ അഫു, വിട്ടുവീഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളത് വിടുക, നമ്മുടെ മനസ്സെന്ന് അതിനെ നമ്മൾ വിടുക. തൻ്റെ ഭാര്യ തന്നോട് ചെയ്തത്, ഭർത്താവ് ചെയ്തത്, മാതാപിതാക്കൾ ചെയ്ത്, അയൽവാസ് ചെയ്തത്, ഇനിയുള്ള അയാളുമായുള്ള ബന്ധങ്ങളിൽ, സമീപനങ്ങളിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അയാളിൽ നിന്ന് നമുക്കുണ്ടായ ദുരനുഭവങ്ങൾ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നില്ല. അതാണ് നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല വ്യക്തികളും പല രൂപത്തിലായിരിക്കും. ഒരുപക്ഷെ ദരിദ്രനായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിൽ താഴേക്കടയിൽ കിടക്കുന്ന ആളായിരിക്കാം. എന്തുമാവട്ടെ, ഏതൊരു വ്യക്തി നമ്മളോട് വിരോധമുണ്ടോ, അല്ലെങ്കിൽ നമ്മളുമായി താഴ്ന്നു നിൽക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കീഴ്ജീവനക്കാരനാണോ, ഇങ്ങനത്തെ ഒരു പരിഗണനകളെയും പരിഗണിക്കാതെ അത്തരം എല്ലാ വിചാരങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുവീഴ്ച കൊടുത്ത് ആ വ്യക്തിയെ ഒരു നല്ല വ്യക്തിയായി, നമുക്ക് നല്ലത് മാത്രം പരിചയമുള്ളൊരു വ്യക്തിയായി അദ്ദേഹത്തെ മനസ്സിൽ കാണാൻ കഴിയുക എന്നതാണ് നല്ല പെരുമാറ്റങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം. അതാണ് ഖുദിൽ അഫു. പിന്നെ ഈ ഖുർആനിക വചനത്തിൽ പറഞ്ഞ വഅ്മുർ ബിൽ ഉറഫ്, വഅ്മുർ ബിൽ ഉറഫ് വിശാലമാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ നല്ല വാക്കുകൾ പറയാം, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല വാക്കുകൾ പറയുമ്പോഴാണ് സ്വാഭാവികമായും നല്ല സമീപനങ്ങൾ ഉണ്ടാവുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, വേറൊന്നും സംസാരിക്കില്ല. നമുക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട്? ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങുമ്പോൾ, പിണങ്ങുന്നത് വരെ അവരെന്താ പറഞ്ഞിരുന്നത്? കുട്ടികളുടെ പഠനത്തെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ച്, വീട്ടിലുള്ള സന്തോഷങ്ങളെക്കുറിച്ച്, കുടുംബങ്ങളിലുള്ള കല്യാണങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ അതൊന്നും സംസാരമല്ല, അതൊക്കെ നിന്നു. സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കുന്ന എല്ലാ സംസാരങ്ങളും നിന്നു. ഇപ്പം എന്താ സംസാരിക്കുക? അവർ തമ്മിൽ എന്തൊരു ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്, ആ ഇഷ്യൂവിനെ കുറിച്ച് മാത്രം സംസാരിക്കണം. നല്ല സംസാരങ്ങൾ നിലക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ നിലക്കും. അതുകൊണ്ട് നന്മ പകർന്നു കൊടുക്കുക, നല്ല സദാചാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ നല്ല സംസാരങ്ങൾ, ഏറ്റവും നല്ലതായ സംസാരങ്ങൾ എന്തു ചെയ്യുക? ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതാണ് വിക്കുല്ലി കൗലിൻ ഹസൻ, എല്ലാ നല്ല വാക്കുകളും അതിലുൾപ്പെടും. വഅ്മുർ ബിൽ ഉറഫ്, സദാചാരം കൊണ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല വാക്കുകളും വരും, എല്ലാ നല്ല പ്രവൃത്തികളും അതിൽ വരും. വഫിഉലും ജമീൽ, എല്ലാം. അതേപോലെ തന്നെ എല്ലാവരോടും ആ ഒരു നല്ല സംസാരങ്ങളും നല്ല വാക്കുകളും, നന്മ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ കൈമാറുന്ന, സ്നേഹം കൈമാറുന്ന, പുണ്യങ്ങൾ കൈമാറുന്ന, ഗുണകാംക്ഷ നിറഞ്ഞ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന അടുത്ത ചോദ്യം, ശരി, അയാൾ എന്നോട് ചെയ്തതെല്ലാം ഞാൻ മറക്കാം, അയാളോട് ഞാൻ നല്ല നിലക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം, എന്നിട്ടും അയാൾ എന്നോട് മോശമായി പെരുമാറിയാലോ?

0: അയാൾ എന്നോട് മോശമായ രൂപത്തിൽ സമീപിച്ചാലോ, എന്നെ ഉപദ്രവിച്ചാലോ, എന്നെ ദ്രോഹിച്ചാലോ, എന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കുചേർന്നാലോ, എൻ്റെ എതിരാളികളുമായി അയാൾ കൂട്ടുചേർന്നാലോ? ചോദ്യമുണ്ട്. ഈ പറഞ്ഞ എന്ത് പ്രവർത്തനങ്ങൾ ആ വ്യക്തിയിൽ നിന്നുണ്ടായാലും അതിനെ നമ്മൾ ജഹലെന്ന് പറയാം, അവിവേകം അജ്ഞത എന്ന് പറയാം. അജ്ഞതയും അവിവേകവും പ്രവർത്തിക്കുന്നവരോട് നമ്മൾ അതനുസരിച്ചുള്ള മറുപടി കൊടുക്കുമ്പോൾ അവിടെ അവിവേകങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക, അവിടെ അപക്വമായ പ്രവർത്തനങ്ങൾ കൂടുകയാണ് ചെയ്യുക, അവർ നമ്മോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അവിവേകികളുടെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല, അവരെ പിന്നാലെ കൂടാൻ പാടില്ല. നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചാലും അവരെ നമുക്ക് മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വഅഇദ് അനിൽ ജാഹിലീൻ, അവിവേകികളെ തൊട്ട് നിങ്ങൾ അവഗണിക്കണം എന്നാണ്. അവിവേകങ്ങൾ ചെയ്യുന്നവരെ അവഗണിക്കാം. അടിസ്ഥാനപരമായി മൂന്ന് തത്വങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഏതൊരു വ്യക്തിയോടും നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള മാനസികമായ അകൽച്ചകളും വിരോധങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടോ അതൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കാം, അതാണ് ഹുദിൽ അഫ്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലത് സംസാരിക്കാം. അവരോട് ഏറ്റവും നല്ല ബന്ധമുണ്ടാക്കാൻ പറ്റുന്ന സംസാരങ്ങൾ, പരസ്പരം പ്രശ്നമുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും ഒഴിവാക്കിയിട്ട് എതിർക്കപ്പെടാത്ത, അംഗീകരിക്കുന്ന, സ്നേഹമുണ്ടാകാവുന്ന, ആശയ കൈമാറ്റങ്ങൾ നടക്കുന്ന, ഗുണകാംക്ഷ നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുക എന്നുള്ളതാണ്. മാത്രമല്ല, എന്തെങ്കിലും ദുരനുഭവങ്ങൾ എന്നിട്ടും ഉണ്ടാവുകയാണെങ്കിൽ ഒരവിവേകികളുടെ പ്രതികരിക്കുന്നത് നമ്മളും അവിവേകിയായിത്തീരും. അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും മാറ്റമുണ്ടാവും. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു അടിസ്ഥാന തത്വം പ്രയോഗവൽക്കരിച്ചിട്ട് അത് വിജയിക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ആയത്ത് പ്രകാരം നമ്മളൊരു പ്രായോഗികത ചിന്തിക്കാം. ഒരു പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾ, അതിൽ ഒരാൾ തീരുമാനിക്കുകയാണെന്ന്, എന്നോട് പലതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്തതെല്ലാം ഞാൻ തൽക്കാലം മറക്കും. ഞാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്തു, ആ മനസ്സിൽ ആ വ്യക്തി എന്തായി, ഒരു പുതിയ വ്യക്തിയായി. തനിക്ക് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു പുതിയ മനുഷ്യൻ. എന്താ സ്നേഹിക്കാൻ പ്രയാസം. പിന്നെ നമ്മൾ സംസാരങ്ങൾ ആരംഭിക്കുകയാണ്, പഴയ വിഷയങ്ങളൊന്നും വരുന്നില്ല, നല്ലതായ കാര്യങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ ആ വ്യക്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മളോട് മോശമായ സമീപനങ്ങൾ വീണ്ടും ഉണ്ടാവാം. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു, അതിനെ അവഗണിക്കുന്നു. എന്ത് സംഭവിച്ചാലും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സഹോദരി ഒരു സമീപനം സ്വീകരിച്ചാൽ തൻ്റെ ഭർത്താവിൻ്റെ പഴയ സ്നേഹവും ബന്ധവും തിരിച്ചു കൊണ്ടുവരുവാനാകണം. കാരണം അത് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായൊരു മാർഗനിർദ്ദേശമാണ്. അതുകൊണ്ട് സ്വഭാവ പെരുമാറ്റങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അറാഫിലെ 199-ാമത്തെ ഈ വചനം ഖുർആനിൻ്റെ പരിഭാഷ എടുത്തു വെച്ച് വായിച്ച് ചിന്തിച്ച് ഉൾക്കൊണ്ട് പ്രയോഗവൽക്കരിച്ച് മറ്റുള്ളവരുമായുള്ള പെരുമാറ്റങ്ങളെ നന്നാക്കുവാനും നല്ല ബന്ധങ്ങൾ എപ്പോഴും സ്ഥാപിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാല്ലാ, നല്ല ഒരു വിഷയമായിട്ട് കുറച്ച് സുദീർഘമായിട്ട് തന്നെ നിന്നുണ്ട്. സാധാരണ ആരിസമലിൻ്റെ പുലരുവട്ടം ആദ്യങ്ങളിലൊക്കെ നല്ല സമയമുണ്ടായിരുന്നു, പിന്നെ കുറച്ചൊരു 2-3-4 മിനിറ്റ് ഒക്കെ ആയിരുന്നു. ഇന്ന് നല്ല ഒരു വിഷയം,
2: മൂന്ന് കാര്യങ്ങളല്ലേ, ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതം ക്രമിക. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആ ആയത്തിലെ വായരിൽ അനിൽ ജാഹിലി എന്ന് പറഞ്ഞത്, അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഉപദേശങ്ങളൊക്കെ നല്ല സംഗതിയാണ്, പക്ഷേ ഇത് ജാഹിലികളിൽ നിന്ന് നമുക്ക് സംസാരങ്ങൾ അകന്നു നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ള സന്ദേശം തന്നെ.
1: ഇബാദുർ റഹ്മാന്റെ ഒരു ഗുണമായിട്ടും അവിടെയും ഇത് പരാമർശിക്കുന്നുണ്ടല്ലേ, അവിവേകികളായ ആൾക്കാരായിട്ട് അവരെ തർക്കിക്കലാം,
2: അവരോട് സമാധാനപരമായ വർത്തമാനം പറഞ്ഞിട്ട്
1: ഈ തർക്കവും കുതർക്കവും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഈ അവിവേകികളായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആൾക്കാരായിട്ട് അതിന് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു പ്രശ്നങ്ങളിലേക്കും.
2: മിന്നാമിന്നയെ ഉപയോഗിച്ച് തീ ഉണ്ടാക്കാൻ ശ്രമിച്ച കുരങ്ങനെ ഉപദേശിച്ച ഒരു പക്ഷിയുടെ കഥ നമ്മൾ പറയാറില്ലേ, ലാസ്റ്റ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ആ പക്ഷിയെ കൊന്നു കളഞ്ഞ്.
1: അതേ കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും നല്ല ഒരുപാട് മൂന്ന് കാര്യങ്ങൾ, അത് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്.
2: ആമീൻ. നമുക്ക് നമ്മുടെ ക്വിസിന്റെ സമയം നമ്മൾ പാലിക്കാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്.
1: അതെ,
2: മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമുക്ക് പോകാം.
1: ക്വിസ് നമ്മൾ എന്നും പറയാറുണ്ട്, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ആ നിർദ്ദേശങ്ങളൊന്നും കേൾക്കും. പുതിയ ആൾക്കാരൊക്കെ ആവും, ചിലപ്പോൾ ആ ഒരു ബേജാറിനിടയിലാവും. ക്വിസ് നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്യേണ്ടതില്ല, ഓപ്ഷനുകൾ ഏതാണ് എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് എവിടെയാണ്, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് ലൈവ് ക്യൂസ് എന്ന് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഫീഡ്ബാക്കിൽ പോയിട്ട് ഓപ്ഷൻ അയച്ചു കഴിഞ്ഞാൽ അത് കളി കൂട്ടൂല, കളി കൂട്ടണമെന്നുണ്ടെങ്കിൽ അഥവാ ക്യൂസിന്റെ പാർട്ടിസിപ്പന്റ് ആയിട്ട് അംഗീകരിക്കണം.
2: പ്രത്യേകിച്ച് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, മറ്റേ നമ്മളിത് കണ്ടാൽ അതും കൂടി പരിഗണിക്കാമായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പം
1: സിസ്റ്റമാണ്
2: ആകുന്നത്.
1: അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും വീണ്ടും റിമൈൻഡ് ചെയ്യാനുള്ളത് പേരിന്റെ കൂടെ സ്ഥലം കൂടെ എഴുതണം, കാരണം ഒരേ പേരുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ കമന്റ് അയച്ചാൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പേരിന്റെ കൂടെ സ്ഥലം എഴുതാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഓപ്ഷനുകൾ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എ ബി സി ഡി നാല് ഓപ്ഷനുകളുണ്ട്, വിച്ച് വൺ ഏതാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഫീഡ്ബാക്ക് പോയിട്ട് ലൈവ് ക്യൂസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മളിത് അയക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, നമ്മളെ ക്യൂസിന്റെ ഉത്തരമായിട്ട് പരിഗണിക്കില്ല എന്നുണ്ട് പറയുന്നത്.
2: ഇപ്പൊ നമ്മള് വീണ്ടും അത് ആവർത്തിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് ഓർക്കാതെ ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ഇപ്പൊ പല പണികളിൽ നിന്ന് വന്ന് ഇത് ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടണം എന്നുള്ള നിലക്കാണ്
1: ഒരുങ്ങാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് നമ്മൾ ഇങ്ങനെ റിമൈൻഡ് ചെയ്യുന്നത്.
2: തീർച്ചയായിട്ടും. അപ്പോ പേരിന്റെ കൂടെ സ്ഥലവും കൂടി ഉൾപ്പെടുത്തുക നിർബന്ധമായിട്ടും. നിങ്ങളുടെ നിങ്ങൾ ആ 13 പേരിൽ വിജയികളിൽ വരികയാണെങ്കിൽ നാടിന്റെ പേര് കൂടി കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും,
1: നാട്ടുകാർക്കും ഉണ്ടാവും നമുക്കും ഉണ്ടാവും, പിന്നെ ആരാണെന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്.
2: നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വയനാട്ടുകാരൊക്കെ വന്നാല്
1: അതെ
2: മനസ്സിലാക്കും.
1: ശരി ശരി, ഇപ്പോഴും വയനാടുകൾ വിട്ടിട്ടില്ല. ഓക്കെ, എന്നാ ചോദ്യം വായിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഖുർആനിലെ സൂറത്ത് ഷംസ് എന്നതിന്റെ അർത്ഥം എന്ത് എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് ഷംസ്. വാട്ട് ഈസ് ദ മീനിങ്, അതിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ അതു നിങ്ങൾ പറഞ്ഞോളൂ.
2: ഓപ്ഷൻ എ ചന്ദ്രൻ, ബി സൂര്യൻ, സി നക്ഷത്രം, ഡി ആകാശം.
1: ചോദ്യം ഒന്നുകൂടി വായിക്കും.
2: ഖുർആനിലെ സൂറത്തു ഷംസ് എന്നതിന്റെ അർത്ഥമെന്ത്?
1: ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി നക്ഷത്രം, ഓപ്ഷൻ ഡി ആകാശം.
2: ഒന്നുകൂടി ചോദ്യം പറയാം.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഷംസ് എന്നതിന്റെ അർത്ഥം മീനിങ് എന്താണ് എന്നതാണ്.
2: എ ചന്ദ്രൻ, ബി സൂര്യൻ, സി നക്ഷത്രം, ഡി ആകാശം.
1: സ്റ്റാർട്ട് ചെയ്തിട്ടോ.
2: ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് ഉത്തരങ്ങൾ
1: രേഖപ്പെടുത്തും.
2: ഇന്നിപ്പോ ഒരു ഫീഡ്ബാക്ക് വരാനുള്ള സാധ്യത എന്താണെന്നറിയോ? ചോദ്യം വളരെ സിമ്പിൾ
1: ആയിരുന്നു എന്നുള്ളത്. ആ
2: പ്രത്യേക ഓപ്ഷൻ മാത്രമാണ് ഇന്ന് വരുന്നത് അല്ലെ. ഇന്ന് ആരും തെറ്റ് വരുത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ബീപ് ശബ്ദം അവസാനിച്ചു, അതിന്റെ അർത്ഥം എന്താണ്?
1: ക്വിസിന്റെ
2: സമയവും അവസാനിച്ചു എന്നുള്ളതാണ്.
1: നൂറുകണക്കിന് ആളുകളാണ്
2: എന്തായാലും റെക്കോർഡ് ഭേദിക്കോ ക്വിസിന്റെ എണ്ണത്തില്.
1: അത് ഇപ്പൊ തന്നെ അത്യാവശ്യം ഉണ്ട്. ആ ഒരു കറക്റ്റ് നമ്പറിന് വരുമ്പോ എത്ര ഉണ്ട് നമുക്കറിയില്ല.
2: തീർച്ചയായിട്ടും
1: നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോ ക്വിസിന്റെ ആൻസറിനെ കുറിച്ചുള്ള കമന്റ് അല്ല, ചോദ്യത്തിനെ കുറിച്ചുള്ള കമന്റ് അവിടെ എത്തിയിട്ടുണ്ടാവും. ആ നിങ്ങൾ പറഞ്ഞ തന്നെ ചോദ്യം വളരെ ഈസി എന്ന് അജുവ വജി കരുവാര കൊണ്ട് നല്ലൊരു മെസ്സേജ്. അസ്സലാമു അലൈക്കും, ഇന്ന് ചോദ്യം എളുപ്പമായി അൽഹംദുലില്ലാ. സിസ്റ്റം തെരഞ്ഞെടുക്കുമോ എന്നറിയില്ല, ഏതായാലും ഒരു അറിവാണല്ലോ കിട്ടുന്നത്. ഗുഡ്, അത് തന്നെയാണ് നമ്മളെ ആശയവും അല്ലേ.
2: യെസ്. അപ്പോ നമ്മുടെ ഇന്നൊരു കവിത വന്നിട്ടുണ്ടോ. ഷക്കീർ ഉമർ അകലാട്, പുലരിവട്ടം കേട്ടപ്പോൾ എന്റെ ഒരു കവിത ഓർമ്മ വന്നു. സൽസ്വഭാവം എന്ന വിഷയം കേട്ടപ്പോഴാണ്. ആത്മവിളക്ക് ബാഹ്യമാം രൂപമല്ലോർക്കുക നമ്മളിൽ, ആത്മാവിൻ ശോഭതൻ സൽസ്വഭാവം. കോപത്തിൻ വേനലിൽ വേവാതെ മനസ്സിനെ കാരുണ്യനീരാൽ തണുപ്പിച്ചു നിർത്തണം. ഉലയൂതിയാലും ഉടയാത്ത പൊന്നുപോൽ ഉലകിൽ ജ്വലിക്കണം സൽഗുണങ്ങൾ.
1: നല്ല അടിപൊളി കവിത. ഇതൊക്കെ നേർപഥത്തിലേക്ക് അയച്ചു കൊടുക്കണം കവിതകളൊക്കെ. നമ്മളെ റൈറ്റിംഗ് സ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളത് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിനുള്ള അവസരമൊക്കെയാണ് നേർപ്പതൊക്കെ.
2: പഴയ കാലത്തൊക്കെ ആളുകൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, സ്കില്ലുണ്ടെങ്കിൽ, അത് എഴുതാനുള്ള സ്കില്ലാണെങ്കിൽ, അപ്പോ പിന്നെ ലേഖനാകട്ടെ, പ്രബന്ധമാകട്ടെ, കവിതയാകട്ടെ, കഥ, ചെറുകഥ, മിനിക്കഥ, ഇതൊക്കെ പ്രസിദ്ധീകരണാലയങ്ങൾക്ക് അല്ലെങ്കിൽ പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എഴുതാൻ കഴിയുന്നവരൊക്കെ. ഇപ്പോൾ എഴുതാൻ കഴിവുള്ളവർ തന്നെ എഴുതണില്ല, എഴുതിയവർ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം
1: ലൈവിൽ വന്നുകൊണ്ട് ഇത്ര ആൾക്കാർ ഇത് കേൾക്കുന്നു. ഇനി ഇത് ലൈവിൽ ഇല്ലാത്ത ബാക്കിയുള്ള ആളുകൾ കേൾക്കാനുള്ള അവസരമാണ്. നമ്മുടെ നേർപ്പഥം പോലെയുള്ളതിലൊക്കെ
2: തീർച്ചയായും പബ്ലിഷ് ചെയ്ത് വന്നാൽ നമ്മുടെ ലെവൽ മാറും. നമ്മുടെ വയനാട് നിന്ന്, വയനാട് മുട്ടിൽ നിന്ന് അൻവർ എൻ ടി മുട്ടിൽ പറയാണ്, ജനഹൃദയങ്ങളിൽ വെറുപ്പിനു പകരം സ്നേഹത്തിന്റെ 1000 വർണ്ണങ്ങൾ വാരി വിതറുന്ന ടീം പീസ് റേഡിയോ. 100% ട്യൂൺ ടു റിയാലിറ്റിയോട് നീതി പുലർത്തിക്കൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു. അൽഹംദുലില്ല. അള്ളാഹുവെ, ഈ പീസ് റേഡിയോ എന്ന സംരംഭത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ. ആമീൻ.
1: ലൈല ചെട്ടിപ്പുടി അച്ചരുള്ള ഒരു കമൻറ്റ്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടത്തിൽ വളരെ നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ മുമ്പ് ഹാരിസ് മൊലയുടെ ക്ലാസ്സിക് ദേശത്തിൽ കേട്ടിരുന്നു. അതിനുശേഷം ഞാനിത് മനസ്സിലാക്കിയാണ് കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് പെരുമാറുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്നൊരു പ്രാർത്ഥന.
2: നമ്മുടെ റുഷ്ദ കാളികാവും ഹുസൈൻ എൻ കെ വടക്കുംപാട് ഇവരുമൊക്കെ കമൻ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് എന്ന് കമൻ്റ് ചെയ്യുന്നു. വടക്കുംപാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂലടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു.
1: വടക്കുംപാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതല്ല ഓർമ്മ വരുന്നത്. എനിക്ക് വടക്കുംപാട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തിനടുത്ത് ഒരു പിന്നെ എന്താ പറയുക സ്ഥലമുണ്ട് വടക്കുംപാട്. ഞാൻ അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുന്നത്തുപടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു അവിടെ എന്തുണ്ട് ഈ വടക്കുംപാട് എന്നൊരു കുപ്രസിദ്ധിയായ ഒരു വാർത്തപ്പ് അടുത്ത് വന്നത്, നമ്മൾ പറയാൻ പറ്റുമോ നമുക്കറിയില്ല. നമ്മളെ വന്ദേ ഭാരത് ട്രെയിനിനെതിരെ കല്ലെറിഞ്ഞൊരു വിഷയം ഉണ്ടായപ്പോ എന്റെ മനസ്സിൽ ഭയങ്കര ഹേർട്ട് ചെയ്തു. വടക്കുംപാട് എന്ന പ്രദേശം ഫറോക്കിന്റെ കടലുണ്ടിന്റെ ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും അല്ലെ ഒരു അപ്പൊ വടക്കുംപാട് പല സ്ഥലങ്ങളുണ്ട്.
2: ചിലപ്പോ ആ നാട്ടുകാരാവൂല കല്ലെറിഞ്ഞത്, നാട്ടുകാർ വന്നതായിരിക്കും, പറയാൻ പറ്റില്ല. എങ്കിലും അത് ഒരു മോശമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും മലബാറിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഒരു ഒരു വർഗീയതയും ഒരു ഭീകരാക്രമണമൊക്കെ ഫീൽ ചെയ്യാൻ, ഏതായാലും അത് ചെയ്ത ആളുകളുടെ വളരെ വലിയൊരു ദ്രോഹമാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലേ.
1: മാത്രമല്ല നിരപരാധികളായ ആളുകളല്ലേ, അതുകൊണ്ട് എന്ത് ഗുണം അതുകൊണ്ട് കിട്ടാനുള്ളത്?
2: ഒന്നുമില്ല.
1: അപ്പോൾ ഇതുപോലുള്ള പൊതുമുതലുകൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവിവേകമാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ തെറ്റ് ചെയ്യണം, കാരണം നമ്മളൊക്കെ ക്യാഷാണല്ലോ അതൊക്കെ ഉള്ളത്.
2: അത് മാത്രമല്ല, ഇതൊരു തരം മനോരോഗമാണ്. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ മദ്രസിൽ നിന്ന് ഞങ്ങൾ ഒരു യാത്ര പോകണം. അപ്പം ഞാൻ ഒരു റോപ്പ് വേയിൽ ഞങ്ങൾ മലമ്പുഴയിൽ, അപ്പം ഞാനും എൻ്റെ ഉസ്താദ് ജമാൽ ഉസ്താദുമാണ് ഒരു ഇതിലിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ഒരു കനാൽ ഇങ്ങനെ ഉണ്ട്, അത് കടന്നു പോവുകയാണ്. മൂന്നാളുകൾ നിന്നിട്ട് കല്ലെറിയ വെറുതെ,
1: നമുക്ക് വേലൊന്നും ചെയ്യാൻ കഴിയില്ല,
2: ഒന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ തട്ടിപ്പോയ
1: ചില ആളുകളുടെ ഇതുപോലുള്ള ദുസ്വഭാവങ്ങളൊക്കെ അല്ലേ, അതൊരു ഒരു ഹേർട്ടിങ് മൈൻഡാണ്. സ്വാഭാവികമായിട്ടും നമ്മള് പിസിലേടെ കേൾക്കണവരും അങ്ങനത്തെ ഒന്നും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇൻ കേസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ അതിൽ നിന്നും നല്ല രൂപത്തിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വടക്കുംപാട് നമ്മൾ പോകുന്നുണ്ട്.
2: വടക്കുംപാട്
1: എവിടെയുള്ള
2: അത് അദ്ദേഹം തന്നെ പറയും. അതോടൊപ്പം തന്നെ നമ്മള് ഇതേപോലെ വടക്കുംപാട് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ കമന്റ് ചെയ്യട്ടെ.
1: ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ?
2: വേറൊന്ന് ഒരു ദുആ അഭ്യർത്ഥന ഉണ്ട്. ഒരു നമ്മുടെ ഒരു ശ്രോതാവിന് സുഖമില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. 10 വയസ്സുള്ള എൻ്റെ മകൻ ഖുറാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, അവന് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് മുബീന കുനിയിൽ നമ്മളോട് പറയുന്നു.
1: വിശുദ്ധ ഖുർആൻ എത്രയും പെട്ടെന്ന് വളരെ നന്നായിട്ട് പാരായണം ചെയ്തു ജീവിത നിയമങ്ങളോടൊക്കെ പഠിച്ച് പാരായണം ചെയ്യാനും പൂർത്തീകരിക്കാനും അല്ലാഹു തൗഫീക് നൽകി.
2: ആമീൻ. അതോടൊപ്പം നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുന്ന ഖുർആൻ ശകലങ്ങൾ ഉണ്ടല്ലോ, അതിൽ പിന്നെ മലയാളികളുടെ ഖിറാഅത്തുകൾ കൂടുതലായിട്ട് നമുക്ക്
1: വരണം,
2: വരുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ആളുകൾ വരട്ടെ.
1: അതെ, ചില പള്ളികളിലൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിന്ന് സുബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കാടിലൊരു പള്ളിയിലുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ആസ്വദിച്ച് ഇല്ലേ, എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. നല്ലൊരു ഖിറാഅത്ത്, അദ്ദേഹം മലയാളിയാണ്, മലയാളിയാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യത്തെ സൂറത്തിൽ സൂറത്തുൽ ഖിയാമാണ് അദ്ദേഹം ഓതിയത്, ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഖിയാമാണ്. രണ്ടാമത്തിൽ സൂറത്തുൽ ഖദറാണ്. പക്ഷെ ആ ഖദറൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു പാരായണം, ഒരു ഹൃദ്യമായ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടില്ലല്ലേ. ചില നമസ്കാരം അല്ലെ ഈ മാമു നിന്നിന്റെ അതിന്റെ പിന്നിൽ നമ്മൾ നിൽക്കണേ വടച്ചാലും തീർന്നെങ്കിൽ ചില
2: പാടില്ല.
1: എന്നാലും ആ ഒരു ഖിറാഅത്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. മലയാളികൾ ഉണ്ട് ഒരുപാട് നല്ല ഖിറാഅത്തുള്ള ആൾക്കാർ. പക്ഷെ പീസ് റേഡിയോയിലും എന്ത് ചെയ്യട്ടെ, ഇതുപോലുള്ള മക്കളൊക്കെ പഠിച്ച് വരട്ടെ.
2: നമ്മള് നമ്മുടെ പീസ് ടൈമിലേക്ക് പോകണം. നമ്മള് നേരത്തെ അയച്ചത് കിട്ടിയ ഫീഡ്ബാക്കുകളാണ്, മികച്ച ഫീഡ്ബാക്കുകളാണ് നമ്മൾ ഈ പീസ് ടൈമിൽ എടുക്കാറുള്ളത്.
1: പീസ് റേഡിയോന്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് അയച്ചിട്ടുള്ള നല്ല ഫീഡ്ബാക്കുകൾ. അപ്പോൾ പീസ് റേഡിയോ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ആളുകളിലേക്ക് എത്തുന്നു, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ ജൈത്ര യാത്രയിൽ തീർച്ചയായിട്ടും വലിയൊരു ഊർജം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്.
2: ഇന്നത്തെ ഫീഡ്ബാക്ക് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൻ്റെതാണ്. മാഷാ അല്ലാ, എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഈ നന്മ എന്ന വൻ വൃക്ഷത്തെ നട്ടുവളർത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കൂടെ ഇതിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളും ദുആയും കൂടി നാം ചെയ്തു കൊടുക്കുക. അതിന് നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: നല്ലൊരു കാര്യമാണ്,
2: നല്ലൊരു കാര്യം, പരസ്പരമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ. നമുക്ക് ഇതിനു വേണ്ടി ഡൊനേറ്റ് ചെയ്യാനുള്ള മാർഗം എന്താണ്?
1: ഒന്നുമില്ല, നമ്മുടെ ആപ്പ് എടുക്കുക, അതിന്റെ ലാസ്റ്റ് എന്തുണ്ട്, ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നക്കിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പം ഈ സാമ്പത്തികമായിട്ട് സഹായം എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, അതിലുപരി നമുക്ക് വേണ്ടത് അറിയും, അകമഴിഞ്ഞ പ്രാർത്ഥനകളാണ് അല്ലെ. അള്ളാഹു സ്വീകരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംവിധാനമാണ് പീസ് റേഡിയോ പറഞ്ഞത്. നമ്മളറിയാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗം ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഞാനിത് പറയാൻ ഒരു നമുക്ക് എൻ്റെ ഒരു ലൈവ് എക്സ്പീരിയൻസിൽ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നെ സ്ട്രോക്ക് വന്ന് അദ്ദേഹം എന്ത് ചെയ്തു, പാടെ കിടപ്പിലായി. അങ്ങനെ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഞാനൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹമാണ് എന്നോട് ഓപ്പണായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, തിരൂർക്കാട് ഒരു പാരൻറ്റിങ് സെഷന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ മമ്പാടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞ സമയത്ത് നമ്മളെ ഉമർ മോലിൻ്റെ മുബാറക്ക് കണ്ടല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, മമ്പാടാണെങ്കിൽ നിങ്ങൾ ഇന്നൊരാളെ എന്തായാലും പോയി നിങ്ങൾക്ക് അറിയിച്ചു, ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിനൊന്ന് സന്ദർശിക്കണം. അദ്ദേഹം നല്ല ഒരു അധ്യാപകനായിരുന്നു, എൻ്റെ സഹ പിന്നെ കൂടെ പഠിച്ച സഹപാഠിയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, സർവീസിലിരിക്കുന്ന സമയത്തിന് പാരലൈസ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു, സ്ട്രോക്കൊക്കെ വന്നിട്ട്. അപ്പം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് എന്തായാലും ഒന്ന്. അപ്പോൾ തൊട്ട അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കേട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം പോയി. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ഇത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് പറഞ്ഞത്. അന്ന് ഇത്ര പീസ് റേഡിയോ ഇത്ര ഒരു ഫാമിലിയർ ഒന്നും ആയിട്ടില്ല, ലൈവുകളൊന്നുമില്ല. ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇദ്ദേഹം പീസ് റേഡിയോ കേൾക്കണം അല്ലേ, ആ കിടന്ന കിടപ്പില്ല. അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ സഹായം ആവശ്യമുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. അന്നൊന്നും നമ്മൾ പീസ് റേഡിയോ ഒരു ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടി ആങ്കറിങ്ങിനൊക്കെ വേണ്ടി വരാറുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അത് വല്ലാത്തൊരുതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ചില ഓർമ്മകളുണ്ട്, ആരുമില്ലെങ്കിലും ഇതിലുള്ള ഒരുപാട് പരിപാടികൾ കേൾക്കുമ്പോൾ ഒരു മനസ്സിലാണ്. അദ്ദേഹം ഒരു സലഫി ആദർശമാണെങ്കിൽ പോലും ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ആഭിമുഖ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് തരുമോ, ഞാൻ ഈ കിടന്ന കിടപ്പിൽ ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരുണ്ട്, ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാറുണ്ട്, അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പേരാണ് റൈസിൻ്റെ പേരൊക്കെ, അവരൊക്കെ ഈ മേഖലയിൽ പിന്നെ ഒരുപാട് മുന്നിലാണ്. അങ്ങനെ ഇതുപോലെ പാരലൈസ് ആയിട്ടുള്ള കിടപ്പ് രോഗിയായിട്ടുള്ള നിത്യരോഗികളായിട്ടുള്ള ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഇദ്ദേഹം അറിയണത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ അത്രയും സൗകര്യം നൽകുന്ന ഈ പീസ് റേഡിയോ എന്ത് ചെയ്യണം, നമ്മുടെ പ്രാർത്ഥനയിൽ
2: വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് ആളുകളോട് പറയണം, ആരെങ്കിലും നല്ല ഒരു കാര്യത്തിന് ശുപാർശ ചെയ്താൽ അതിൻ്റെ ഒരു ഓഹരി അവനും അല്ലാഹു
1: കൊടുക്കും. ആരെങ്കിലും ഒരു നന്മ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്ക് എത്ര പുണ്യം കിട്ടും, അതേ പുണ്യം അത് സൂചിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടും.
2: പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനായിട്ട് അനുഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും രോഗിനെ കാണാൻ പോവുകയാണ്, അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും, ചിന്തിച്ച് കാട് കയറി അവർക്ക് തന്നെ ദോഷകരമായ ഒരു അവസ്ഥയിലൊക്കെ എത്തി നിൽക്കുകയായിരിക്കും. അവർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ മികച്ച ഒരു സാധനമാണ് നമ്മുടെ പീസ് റേഡിയോ. അല്ലെങ്കിൽ അവർ വെറുതെ യൂട്യൂബിൽ വീഡിയോ കാണും, റീൽസ് കാണും, അങ്ങനെ സമയം കൊല്ലുന്നൊരവസ്ഥ ഉണ്ടാവും.
1: നല്ല ആസ്വാദനങ്ങൾ, നല്ല ഇൽമുകൾ പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിനെ ക്രമീകരിക്കാൻ. അതോടൊപ്പം തന്നെ അത് നമ്മൾ ഞാൻ നിരന്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ശബ്ദവും നിങ്ങളുടെ ശബ്ദവും നമ്മുടെ പേരൊക്കെ എന്തുണ്ട് ഇവർക്ക് അറിയുന്നുണ്ട്, നമ്മളെ പല പ്രോഗ്രാമിൽ കാണുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഇതിൻ്റെ മുന്നിൽ വരാത്ത, എന്നാൽ രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ഒരുപാട് സ്റ്റാഫുണ്ട് അല്ലേ. ശമ്പളം എന്നുള്ള ഒരു കാര്യത്തിനൊന്നും അല്ല ഒരു വരുന്നത്, അതുപോലെ ശമ്പളം വാങ്ങാത്തതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഈ ഒരു പീസ് ടൈമിൽ മൊമനായ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ എഴുതിയ ഒരു ഫീഡ്ബാക്ക് വായിച്ചപ്പോൾ നമ്മുടെ ചില ഓർമ്മകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
2: അപ്പോൾ ഡൊണേറ്റ് എന്നുള്ള ബട്ടണിൽ നമുക്ക് ഇതിന് ക്യാഷ് അടക്കാം. എല്ലാവരും അതൊന്ന് ശ്രമിക്കാം. ഇൻഷാല്ലാ നമുക്ക് ഇനി 1 മിനിറ്റ് ടോക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തലമുറയെ പരിചയപ്പെടുത്തിയപ്പോൾ ഖൈറുന്നാസി കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞു. ഈ തലമുറയിൽപ്പെട്ട ആളുകൾ റസൂൽ പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും എടുത്ത ആളുകളാണ്, എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്തവരാണ്. അവർ ചെയ്യാത്തതൊന്നും ദീനിലില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ സഹാബത്തും തബ്ഈങ്ങളും താബിഈങ്ങളും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും ഇവരാരും റബീഉൽ അവൽ മാസത്തിൽ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം പുതിയതായി ചെയ്യുകയോ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം കൂടുതലായി ചെയ്യുകയോ ഒരായത്ത് കൂടുതൽ ഓതുകയോ ഒരു ദീനാറ് ചെലവഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വാക്കുപോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല, റബീഉൽ അവൽ മാസത്തിന്റെ ഫളലോ അതിന്റെ ശ്രേഷ്ഠതകളോ. അതുകൊണ്ട് അന്ന് ദീനല്ലാത്ത ഇന്നും ദീനല്ല. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകുമുൽ യൗമ ദീന. അതുകൊണ്ട് സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദ്അത്തുകൾ വർജിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: 1868 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്ക് ആണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
1: അത്രയും ദിവസം 1868 ദിവസമായിട്ട് ഇത് വരികയാണ്. എല്ലാ ദിവസവും വ്യത്യസ്തരായ പണ്ഡിതന്മാർ, അതുപോലെ പല മേഖലയിലെ നല്ല നല്ല ആളുകളൊക്കെ ഇട്ട്. അപ്പൊ ആ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റേ ഉള്ളൂ അല്ലേ, ആ ഒരു മിനിറ്റിനത് തീരും.
2: ആ ഒരു മിനിറ്റിൽ ഒരു പ്രസക്തമായ വിഷയം അവതരിപ്പിക്കാൻ പണ്ഡിതന്മാർ എത്ര സമയം മെനക്കെടണം.
1: അതെ, ഇന്നിപ്പോ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പോ റബീഉൽ അവ്വലൊക്കെ വരുന്ന പ്രത്യേകം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അപ്പൊ ബിദ്അത്തുകൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലേക്ക് വരാൻ പാടില്ല. സുന്നത്താണോ അതിനെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത്.
2: അതെ അതെ. ഇപ്പോ ഏറ്റവും ഒരു നന്മയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്ത് വരുന്നത് നബിയും സഹാബത്തും ആണല്ലോ. അപ്പൊ അവർക്ക് അറിയാത്ത ഒരു പുണ്യം നമ്മളായിട്ട് കണ്ടെത്തുമ്പോൾ അത് പുണ്യമല്ല, അത് പിശാച് നമുക്ക് പുണ്യമായിട്ട് തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു ആശയം.
1: മാത്രമല്ല, ഇത് ഈ ഒരു മിനിറ്റ് ആണ് നമ്മൾ കേൾക്കുക, കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.
2: നമുക്ക് അതിന്റെ ലിങ്കുകൾ വന്നാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. അതേപോലെ ഇതുവരെ വന്നിട്ടുള്ള 1 മിനിറ്റ് ടോക്കുകൾ കാണാൻ വേണ്ടിയിട്ട് വിസ്ഡം ഗ്ലോബൽ TV എന്ന യൂട്യൂബ് ചാനൽ നമുക്ക് സന്ദർശിക്കാം. വിസ്ഡം യൂത്തിന്റെ ഫേസ്ബുക്ക് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ 5:24 നേർവഴി നമ്മുടെ പീസ് റേഡിയോയിലൂടെ ഉണ്ടായിരിക്കുന്നു.
1: അതെ അതെ.
2: നമുക്കിനി അല്പം ഫീഡ്ബാക്കിലൂടെ പോകേണ്ടതില്ലേ?
1: തീർച്ചയായിട്ടും. മുനീർ ചെമ്മനാട്, അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, നിർഭയത്വം തൗഹീദിലൂടെ ആദർശ പ്രയാണം. ഇന്ന് 25 നാളെയാണ്, തിങ്കളാഴ്ച 5 മണിക്ക് കാസർഗോഡ് മേൽപ്പറമ്പിൽ നടക്കണമെന്നാണ്. ആദർശ പ്രയാണം നടക്കുന്ന ഒരു സമയമാണ് ഇന്ന്. ഒരുപാട് സ്ഥലം ഇത് അദ്ദേഹം സൂചിപ്പിച്ചത് നന്നായി അല്ലെ. നമ്മുടെ പരിസരങ്ങളിലൊക്കെ ആ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് വീക്ഷിക്കണം എന്ന് കൂടി ഒരു സമയത്ത് പറയണം
2: അല്ലേ.
1: മഴയൊക്കെ ഉള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പരിപാടി ഉണ്ടാവുമ്പോൾ ഇൻഷാല്ലാ അത് കേൾക്കാൻ. മഴയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്ന് കൂടി ഒരു സമയത്ത് പറയും.
2: അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ കേൾവിക്കാർ മാത്രമല്ല സംഘാടകരാകാനും കഴിയും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഇടപെട്ട്, നമ്മുടെ ശ്രോതാക്കൾ ഇടപെട്ട് നമ്മുടെ നാട്ടിൽ ഇത് വേണ്ടേ, അതിൻ്റെ തീം തന്നെ അല്ലേ, വളരെ പ്രസക്തമായ ഒരു ദഅവത്തിന്റെ മഹത്തായ ഒരു തീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
1: അത് മാത്രമല്ല, അപ്പോ ഇന്നൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവുന്ന അറിയോ, നമ്മുടെ നാടുകളിൽ ഈ ഒരു സന്ദേശം വീടുകളിലേക്ക് എത്തിക്കാനുള്ള റൂട്ട്സിന്റെ പ്രോഗ്രാം
2: നടക്കുന്നുണ്ടാവും.
1: അതുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തണം, പോലെ എപ്പോഴാണോ സമയമുള്ള അവിടെ എത്തണം. ഇത് അതിനുള്ള ഒരു അവസരം കൂടി ആവട്ടെ. ഓക്കെ,
2: അതിപ്പോ നമുക്ക് ഇപ്പൊ തന്നെ ഈ ലൈവ് കട്ടാക്കിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ സംഘാടകരെ വിളിച്ച് നമ്മുടെ ഡോർ ടു ഡോർ എന്നാണ് എന്ന് ചോദിച്ച് അതിലേക്ക് ഒരുങ്ങണം.
1: അതെ, അപ്പൊ അത് സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അതെ അതെ അതെ, ഒരുപാട് ഫീഡ്ബാക്കുകൾ ഉണ്ട് കേട്ടോ. വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സൽസ്വഭാവം. പരലോകത്തെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതും സൽസ്വഭാവമായിരിക്കും എന്ന് തുടങ്ങി സൽസ്വഭാവത്തിന്റെ ഗുണഗണങ്ങൾ സൂചിപ്പിക്കുകയാണ് അമീർ ടി
1: ഇടത്തനാട്ടുകാരൻ.
2: പക്ഷേ ഇദ്ദേഹം റിയാദിലാണല്ലോ, ജിദ്ദാണ് സാധാരണ വരാറുള്ളത്.
1: ഞാനതല്ല നിങ്ങളോട് പറഞ്ഞത്, അദ്ദേഹം റിയാദിൽ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ലൈവിൽ ഇതേപോലെ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, ഇതേ കാര്യം ഞാൻ ചോദിച്ചിരുന്നു, അമീർക്ക് സാധാരണ ജിദ്ദയിൽ നിന്നാണല്ലോ ഉണ്ടാവില്ല, ഇന്ന് റിയാദിൽ നിന്നാണല്ലോ കാണുന്നത്. അപ്പൊ പറഞ്ഞു പിന്നെ റിയാദിലാണ്. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, എനിക്ക് ഭയങ്കര മറ്റേ വാട്സാപ്പില് കോള് വന്നു, ഇങ്ങനെ വന്നു, പിന്നെ മെസ്സേജ് വന്നു നമുക്ക്, നിങ്ങളെ പരിചയങ്ങൾ ചോദിച്ചില്ല, ഞാൻ അമീറാണ്, നാട്ടിൽ ഇൻഷാല്ലാ വരും, നമുക്ക് പരിചയപ്പെടണം, നേരിട്ട് കാണണം. ഒരു ഒരു എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അദ്ദേഹം മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ മെസ്സേജ് ആയിരുന്നു, ഞാൻ ആ നമ്പർ സേവ് വെച്ചില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിദേശത്ത് ജോലി, സൗദിയിൽ ജോലിയാണ്, അന്നാഹോ അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ ഹൈറും വർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഇന്നത്തെ പീസ് ടൈമിൽ വായിച്ചത് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മെസ്സേജ് അല്ലേ. അദ്ദേഹം ഇന്ന് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട വയനാട്ടിലേക്ക് അദ്ദേഹം കുടുംബം ഒന്ന് യാത്ര
2: പോകണം.
1: അസ്സലാമു അലൈക്കും, മാഷാല്ലാ, ഇന്ന് ഞാനും കുടുംബവും വയനാട് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, യാത്ര അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ എന്നാണ്. അപ്പോൾ അള്ളാഹു ആ യാത്രയിലും അതേപോലെ തന്നെ നന്മകൾ നൽകട്ടെ എന്നല്ലേ. യാത്രയൊക്കെ വെക്കേഷൻ ഒക്കെയാണ്, കുടുംബവും കുട്ടികളൊക്കെ ഇട്ട് ചെറിയ ചെറിയ യാത്രകളൊക്കെ നമുക്ക് എന്ത്
2: ചെയ്യാം,
1: അനുഭവമാണ്. അപ്പൊ ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
2: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, വയനാട്ടിലെ റോഡുകൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. അത് ഒരു വളവ് വലതുവശത്തേക്കാണെങ്കിൽ അടുത്ത ഉടനെ ഇടതുവശത്തേക്ക് ഒരു വളവാണ്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം വയനാട് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ സൈഡ് ആക്കാം, ചായ പിടിക്കാം, അല്ലെങ്കിൽ ലേശം ഒന്ന് കണ്ണടക്കാം, എന്നിട്ട് പോയാൽ മതി. അപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഞങ്ങളെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ അദ്റഹ്മാൻ്റെ ഒക്കെ വളരെ അടുത്ത സുഹൃത്ത് വയനാട്ടിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് മക്കളും മരണപ്പെട്ടു. കുറാളുകൾക്കൊക്കെ പരിക്ക് പറ്റി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
1: ആമീൻ. യാത്ര നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചാലും അള്ളാഹുവിൻ്റെ കല എങ്ങനെ അറിയില്ല, എന്നാലും നമുക്ക് യാത്രയിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനകളും കാര്യങ്ങളും.
2: അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാര്യം പറഞ്ഞു കൊടുക്കലാണ്.
1: ഷുഹൈബ് കാരാടൻ കുറച്ച് വിശാലമായ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൽ സ്വഭാവം, അതാ ഇന്നത്തെ പുനരോട്ടത്തിനെ കുറിച്ച് അദ്ദേഹം കമ്പനിയാണ്. സ്വന്തം ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടും മറ്റൊരാളുടെ ജീവിതത്തിൽ ചന്ദ്രപ്രകാശമായി എത്തുന്ന മനസ്സ്. അവർ പലപ്പോഴും സ്വയം തകർന്നവരായിരിക്കും, അതുകൊണ്ടാണ് മറ്റൊരാളുടെ ചെറിയ വേദന പോലും അവരുടെ ആത്മാവിനെ തൊടുന്നത്. മറുപടി കഠിനമാകുമായിരുന്ന നിമിഷങ്ങളിലും മൃദുവായി സംസാരിക്കുക, തിരിച്ച് വേദനിപ്പിക്കാമായിരുന്നിടത്തും ക്ഷമയായി മാറുക, അതാണ് അവരുടെ സൗന്ദര്യം. കാരണം സൽ സ്വഭാവമുള്ളവർ ലോകത്തെ മാറ്റുന്നത് ശക്തി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണെന്ന്. അടിപൊളി
2: എഴുത്ത്, ഒരുപാട് സന്ദേശങ്ങൾ അതിലുണ്ട്. മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്, മഷാല്ലാ, അവിവേകികളെ അവഗണിക്കുക, സ്വഭാവ പെരുമാറ്റം നന്നാക്കാനും നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൗലവിക്ക് നാഥൻ ദീർഘായുസ് നൽകുമാറാവട്ടെ.
1: നാദിറടിമുഴുക്കലൊരു മെസ്സേജ് എന്നാണ് നമുക്കുള്ള സൂചന, നിനക്ക് മനസ്സിലായത്. മധുര ഖുർആൻ കേട്ട് മനസ്സിനെ തണുപ്പിച്ച് പുലരിവട്ടത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ കുളിരുകോരി ക്യുസിന്റെ ചൂടും പേറി തിരുമൊഴികളിലൂടെ സ്വരത്തിന്റെ മാധുര്യത്തിനായി കാതോർക്കുന്നതാണ്.
2: കാതോർക്കുന്നു,
1: നമ്മളെ ഡയലോഗ് നിർത്താനായിക്കണ്.
2: എങ്കിലും ഇപ്പൊ നമ്മള് പ്രേക്ഷകരുടെ, നമ്മുടെ ശ്രോതാക്കളുടെ ഡയലോഗിന് കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകല്ലേ.
1: അതെ, ഇടയ്ക്ക് ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. പ്രേക്ഷകർക്കും തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: തീർച്ചയായും.
1: ഓക്കെ.
2: അമേരിക്കയിലെ എഡ് കെമ്പർ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. പ്രശസ്തനായ ഒരാളാണ്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല അദ്ദേഹം പ്രശസ്തനായത്.
1: പ്രസിദ്ധനായ
2: ഒരു ആളാണ് എഡ് കെമ്പർ എന്നാണ്. ഇദ്ദേഹത്തിന്റെ കഥ ഒരുപാട് നമ്മൾ മലയാളത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താന്ന് വെച്ചാല്, ബാല്യകാലമൊക്കെ വളരെ ഒരു അപകടം നിറഞ്ഞ ബാല്യകാലം ഉള്ളത് കൊണ്ടാണ്, പക്ഷെ അത് അദ്ദേഹത്തിന് ചെയ്ത കുറ്റങ്ങൾക്കൊരു ന്യായീകരണമൊന്നുമല്ല. എങ്കിലും ഇദ്ദേഹം നല്ലൊരു കാറ് വാങ്ങി, യൂണിവേഴ്സിറ്റിയുടെ റോട്ടിലൂടെ എങ്ങനെ ഓടിക്കും, വെറുതെ എങ്ങനെ ഓടിക്കും ഡീസൽ ഒക്കെ അടിച്ചിട്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ആരെങ്കിലും ലിഫ്റ്റ് ചോദിക്കും, അന്ന് ഹിപ്പി സംസ്കാരമൊക്കെ വരുന്നതാണ്, ഇപ്പോഴത്തെ ഒരു സ്വതന്ത്രവാദമൊക്കെ പോലെ ഹിപ്പി സംസ്കാരം, ഏതെങ്കിലും ആളുകൾ റോട്ടിലിറങ്ങും, ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് അങ്ങനെ പോകും. ഇദ്ദേഹം പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രമാണ് ഈ വണ്ടിയിൽ കയറ്റുക ഇദ്ദേഹത്തിൻ്റെ കാറിൽ, എന്നിട്ട് അങ്ങനെ ഓടിച്ച് കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയിട്ട് ഇവരെ കൊല്ലുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. അങ്ങനെ ഒരു 10 സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും ഇദ്ദേഹം ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത് വളരെ ഒരു വിവാദമായി, ഇത് ഇയാളാണ് ചെയ്തത് എന്ന് കണ്ടുപിടിച്ചു, ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു കഥയായിട്ട് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ,
1: നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ നിരന്തരം നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ അധ്യാപകരാണ്, ഞാൻ അധ്യാപകരാണ്, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഒരുപാട് കുട്ടികളാണ് അല്ലേ, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വേഗം ചാടിയിട്ട് നേരം, അത് ബൈക്കായാലും ശരി, ഓട്ടോ ആണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, ലോറി ആണെങ്കിലും ശരി, എനി വെഹിക്കിൾ, ഏത് വാഹനമാണെങ്കിലും കുട്ടികളാണ്. ആദ്യമൊക്കെ ആൺകുട്ടികളായിരുന്നു ഈ സാധനത്തിന് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും എന്തുണ്ട്, ലിഫ്റ്റ് അടിച്ച് അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട്. അത്തരക്കാരായ ആളുകൾക്കിത് ഏറെ ഒരു സൂചനയാണ്. ഇത് അമേരിക്കയിൽ നടന്നൊരു സംഭവം മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ നാടുകളിലും സമാന കൊലപാതകങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഭാഗ്യത്തിന് ജീവൻ കിട്ടി എന്ന് പറയുന്ന എത്രയോ അനുഭവങ്ങളും പിന്നെ എന്താ പറയുക എക്സ്പീരിയൻസുകൾ നമ്മൾ എന്തുണ്ട് വായിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
2: ഇപ്പോൾ ആളുകൾ വീട് കയറിയിട്ട് അതിക്രമിച്ച് കയറിയിട്ട് ആളുകളെ കൊല്ലുന്നുണ്ട്. ആ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ സ്വന്തം കാറിലേക്ക് വന്ന് കയറുന്ന ഒരാളെ എത്രത്തോളം എളുപ്പമായിട്ട് കൊല്ലാം എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കാറിൽ കയറുന്ന ഒരാൾ, ലിഫ്റ്റ് ചോദിച്ച് കയറുന്ന ഒരാൾ നമ്മുടെ കൊലയാളിയാവാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാറിലേക്ക് കയറുകയാണെങ്കിൽ അയാൾ നമ്മളെ കൊലയാളിയാവാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് നിർബന്ധമായിട്ടുണ്ടാക്കേണ്ടത്. ഈ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവർക്ക് ഓട്ടോക്കുള്ള പൈസയോ അല്ലെങ്കിൽ പിന്നെ ബസ്സിനുള്ള പണമോ കൊടുത്തിട്ട് നമ്മൾ വിടുക. അവരെത്തുന്നത് ഉറപ്പ് വരുത്തുക. കഴിയുന്നതും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സ്കൂളിലേക്ക് പോയി കൂട്ടിക്കൊണ്ടുവരിക, കൊണ്ടാക്കുക. അല്ലെങ്കിൽ അവർക്ക് യാത്രാ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: പരിചിതരായ ആളുകൾ പോലും സംശയിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കണമെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒട്ടും പരിചയമില്ലാത്ത അപരിചിതരായ ഏതോ നാട്ടിൽ ആരാണെന്ന് പോലും അറിയാത്ത ആളുകളായിട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഏറെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന അപരാധമാണ്. ശരി,
2: ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി വരുന്ന ഒരു യാത്രകൾ പൊതുവേ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ വരുന്നത് ഹിച്ച് ഹൈക്കിംഗ്. ഇപ്പൊ ഒരു മലയാളിയായ ഒരുത്തൻ, പേര് പറയുന്നില്ല, അവന്റെ പരിപാടി ഇതാണ്. അവൻ പിന്നീട് വേറെ ലെവലിലേക്കൊക്കെ പോയി. ഇപ്പോൾ ചില പെൺകുട്ടികൾ വരെ ഞാൻ സീറോ ബജറ്റിൽ പോയി, വണ്ടിക്ക് കൈ കാണിച്ച് പോയി എന്നുള്ളത് ഒരു പ്രോത്സാഹനമായിട്ട് ഇവർ അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ എത്രത്തോളം അപകടകരമാണ് എന്ന് റീച്ച് കിട്ടുന്നതിൻ്റെ ചിന്തയിൽ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള
1: മാത്രമല്ല, ഇതുപോലുള്ള യാത്രകൾ പോയ പല കുട്ടികളും അല്ലെങ്കിൽ ആളുകളൊക്കെ അവരുടെ ദുരനുഭവങ്ങൾ ഇതുപോലെ കരഞ്ഞു വന്ന് ഷെയർ ചെയ്യുന്നുണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി.
2: അതെ അതെ, അത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഏതായാലും ഇങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു മോശമായ ചിന്തയാണ്. ഈ കുട്ടിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ചിന്തയല്ല അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ രണ്ടാൾ മാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒറ്റക്കാകുമ്പോൾ പിശാചാണ് അവനെ നയിക്കുക എന്നുണ്ടല്ലോ. ഏതായാലും ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു പിന്നെ നമ്മളെ മക്കളൊക്കെ സുരക്ഷിതമാക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുക.
2: അപ്പൊ നമുക്ക് തന്നെ ഒരാൾ കൈ കാണിച്ചാൽ കയറ്റിക്കൊണ്ടുപോകാൻ മടി തോന്നുന്ന വിധത്തിലാണ് സാമൂഹ്യത്തിലെ സാഹചര്യം.
1: അതിൽ ബോധവൽക്കരിക്കാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് ഒന്ന് പോകില്ല,
2: ഒന്ന് പോവാം.
1: നമ്മൾ ആദർശ പ്രയാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇന്ന് നടക്കുന്ന പല സ്ഥലങ്ങളുടെയും മെസ്സേജുകൾ അവിടെ വരുന്നുണ്ട് കേട്ടോ.
2: ആ നേരത്തെ നമ്മൾ പറഞ്ഞ വടക്കുംപാട്, വടക്കുംപാട് എവിടെയെന്നറിയോ? വടക്കുംപാട് തലശ്ശേരിയിലുമുണ്ട്, കണ്ണൂരുമുണ്ട്.
1: കണ്ണൂർ
2: തലശ്ശേരി വടക്കുംപാടാണ് ഇദ്ദേഹം. ഫറോക്ക് മണ്ണൂർ ഭാഗത്തും ഉണ്ട് കേട്ടോ.
1: അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഫറോക്ക് മണ്ണൂർ ഭാഗത്തുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
2: അതെ, അതൊരു നമ്മുടെ ഒരു ശ്രോതാവ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്.
1: റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറേ, ഇന്നത്തെ അസ്സലാമു അലൈക്കും റന്ന പുലരിവട്ടം മനസ്സിനെ തണുപ്പിച്ച വാക്കുകൾ മാഷാല്ലാ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പുലരിവട്ടത്തിന്.
2: പിന്നെ കുറേ കമന്റുകൾ വന്നു വടക്കുംപാടിനെ പറ്റിട്ടോ. രാമന്തളിയിലുണ്ട്, കുഞ്ഞിമംഗലത്തും ഒക്കെ വടക്കുംപാട്. ഇതേപോലെ തെക്കുംപാട് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ണൂര്. ആ അവിടെ എന്റെ ഇളാമ അവിടുത്തെ സ്കൂളിലാണ്.
1: അതെ, തെക്കുംപാട്. ഇവിടെ നമ്മളെ പിന്നെ മമ്പാട് ഭാഗത്ത് വന്നിട്ടുണ്ട്, തെക്കുംപാടം എന്ന് പറയുന്ന സ്ഥലമാണ്. തെക്കും പാടമാണ്, പാടം, തെക്കുംപാടം.
2: ഇതൊക്കെ ശരിക്ക് ഒരു സ്ഥലത്തു നിന്ന് പോയവരായിരിക്കാം ചിലപ്പോ കണ്ണൂർ കുറച്ചാളെത്തി.
1: ഞാൻ മനസ്സിലാക്കുന്നത് ചില ഏരിയയില് പുഴേന്റെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ലാൻഡ് മാർക്കുകൾ ഉണ്ടാവല്ലോ. അപ്പൊ അതിന്റെ തെക്ക് സൈഡിലുള്ളതിനൊക്കെ തെക്ക്, വടക്ക് ഭാഗത്തുള്ള വടക്ക്, അങ്ങനെ അങ്ങനെ വന്നതായിരിക്കും
2: പണ്ടത്തെ പേരുകളുടെ ചരിത്രം അല്ലേ. ശരി, സ്വഭാവത്തിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിലെ അതിലും ചെറിയ പ്രബോധന വിഭാഗമായ വിശ്വത്തിന്റെ ആധുനിക ടെക്നോളജിയിലൂടെ 24 മണിക്കൂറും നമ്മുടെ അന്തരീക്ഷത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ കിരണങ്ങൾ, ആ കിരണങ്ങൾ നമ്മുടെ മൊബൈലിൽ എത്തിയതുപോലെ മറ്റുള്ളവരുടെ മൊബൈലിലും നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാമെന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: നല്ല അടിപൊളി വാക്കുകൾ.
2: നല്ല വാക്കുകൾ. നമ്മുടെ ഒരു ടാഗ് ലൈനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഇത്തരം വാക്കുകൾ നമ്മൾ തേടുന്നുണ്ട് കൂടുതലായിട്ട് നമുക്ക് എത്തിച്ചേരുക. കൽപ്പറ്റ മണ്ഡലം ആദർശ പ്രയാണത്തിൻ്റെ ഭാഗമായി രണ്ട് ദിവസം റോഡ്സ് പോകാൻ സാധിച്ചതിൻ്റെ അനുഭവം അൻവർ എൻ ടി മുട്ടിൽ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇനി ഒരുപാട് പരിപാടികൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമുക്ക് ഓരോന്നായി എടുക്കേണ്ടതുമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുമായി സംവദിക്കേണ്ടതുമുണ്ട് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് നമ്മൾ കേൾപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും.

0: നമ്മള് കേട്ടത് ഏത് സൂറത്തിൽ ആയത്താണെന്നുള്ള ഇവരോട് ചോദിച്ചാലോ?
1: ചോദിക്കാം
0: അല്ലേ? ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോ ആണ്. നമ്മള് എന്തായിരുന്നാലും എല്ലാ ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണത്. അല്ല, അത്രയും സുന്നത്തായിട്ടുള്ളൊരു പിന്നെ കാര്യമാണത്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ആയത്തുകൾ ഏത് സൂറത്തിൽ ആയത്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്റ്റാറ്റസ് ആണത്, കഴിഞ്ഞ 2388 ദിവസമായിട്ട് ഈ സ്റ്റാറ്റസ് വീഡിയോകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. 2365 എപ്പിസോഡാണ് ഇന്നത്തെ ഈ ഒരു പിന്നെ എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റസ് വീഡിയോ ഉള്ളത്. അപ്പോൾ നമ്മളത് സ്റ്റാറ്റസ് ആക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഫീഡ്ബാക്കിൽ നമ്മൾ ആവശ്യപ്പെട്ട എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഏത്
1: സൂറത്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം ആരൊക്കെ ഇത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലേ. കുറേ ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ, നമുക്കത് പിന്നീട് പറയാം ഇൻഷാല്ലാ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അനുഭവമായിട്ട് ബന്ധപ്പെട്ടേ, ഷുഐബ് കാരാടൻ പറയുന്നത്, കാറിൽ കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്ത ഒരാൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയോ? അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കാറിന് ലിഫ്റ്റ് ചോദിക്കുന്നതിന് പകരം ബൈക്ക് ലിഫ്റ്റ് ചോദിക്കാൻ ശ്രമിക്കുക എന്ന്. അപരിചിതരുടെ കൂടെ ലിഫ്റ്റ് വാങ്ങിപ്പോകുന്നത് പരമാവധി ഒഴിവാക്കുക എന്ന് അയാൾ അവർക്കൊരു ഉപദേശം നൽകി. ഞാൻ കുറേ നേരമായി നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുകൂടി അയാൾ അവരോട് പറഞ്ഞു. ഏതായാലും ബൈക്കിലും അപകടം തന്നെയാണ്, എങ്കിലും താരതമ്യേന എന്നുള്ള നിലക്കാണ് അദ്ദേഹം.
0: ഏത് വണ്ടിയായിരുന്നു, അപരിചിതരായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യരുത് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പറയണം. ഒറ്റക്ക് ഇങ്ങനെയുള്ള ഒരു യാത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബൈക്ക് കാറൊക്കെ ആകുമ്പോൾ, സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധിക്കാനോ വേണം. പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിട്ടോ, ഇന്നത്തെ ഏത് സൂറത്തിലായത്താണെന്നുള്ളതിന്റെ
1: കിട്ടി.
0: ആ, സെമിയ ഉളിയിൽ കണ്ണൂർ സൂറത്ത് കഫ് എന്ന് ചെയ്തിട്ടുണ്ട്.
1: അമിർട്ടി എടത്തനാട്ടുകര, ഷുഹൈബ് കാരാടൻ, സീനത്ത് പി ചാലിയം,
0: റഷ്യാടിപ്പുറം,
1: സെമിറ കെ,
0: ജാസ്മിൻ സാലിം തൊടുപുഴ. അപ്പൊ ഇത് ഈ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാണല്ലേ നമ്മൾ ഏതൊക്കെ നാടുകളിൽ കൂടെ പോയിരുന്നത്.
1: അതെ,
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, ഹസീന നൂറുദ്ദീൻ ദമാം, മഷാല്ലാ. അപ്പൊ കണ്ടോ, സൗദിയിലെത്തി നമ്മള്
1: ഒരുപാടായി.
0: അമീർ ടി എടത്തനാട്ടുകര, അദ്ദേഹം റിയാദ് എന്നാണ് നമ്മൾ ഇവിടെ ഉള്ളത്. പിന്നെ മുംതാസ് ബീഗ എം സി സി തിരൂരിൽ നിന്ന് നമ്മളിവിടെ സെയിം ആൻസർ ആയിട്ട് സൂറത്തുൽ കഹ്ഫ്, സാജിദ കാലിക്കറ്റ്, മഷാല്ലാ. കുട്ടി അഹമ്മദ് പെരശന്നൂർ അൽകഫ് ആണെന്ന്.
1: റൗഫ മടക്കര, ഹാജറ കടമ്പഴിപ്പുറം, സാഹിറ യു മലപ്പുറം, ഇവരൊക്കെ.
0: ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, ജമീല വി പി കാളികാവ്, ഇവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്.
1: സഫിയടപ്പാള് ശരി ഉത്തരം പറഞ്ഞതോടൊപ്പം തന്നെ എന്നും സ്റ്റാറ്റസും ഷെയറും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ,
0: അപ്പൊ നമ്മളെ ചോദിക്കണ ചോദ്യത്തിന് കമന്റ് ചെയ്യാൻ വരെ ഇവർ റെഡി ആയിട്ട് ഇങ്ങനെ നിക്കണല്ലേ.
1: ഏറെക്കുറെ ടൈം പാലിച്ച് പോകുന്ന ഒരു പരിപാടിയാണ് ഏത്, തിരുമൊഴികൾ. തിരുമൊഴികള് നമുക്ക് ഒന്ന് കേൾക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ, തിരുമൊഴികൾ,
1: തിരുമൊഴികൾ. നന്മ പഠിപ്പിക്കുന്നവന്റെ മഹത്വം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ അവതരിപ്പിക്കുന്നത്. കെ വി മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹു വമലായികതുഹു വഅഹ്ല സമാവാതി വൽ അർദി ഹത്ത നംലത ഫി ജുഹരിഹാ വഹത്ത അൽഹൂത് പ്രിയമുള്ള ശ്രോതാക്കളെ, അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹിൽ ജാമയിൽ വന്നിട്ടുള്ള, അതേപോലെ ഇമാം തുർമിദി തന്റെ സുനിൽ നൽകിയിട്ടുമുള്ളതുമായ ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബു ഉമാമ അൽ ബാഹിലി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം സുദയ്യ എന്നാണ്, സുദയ്യുബിനു അജലാൻ. 1856 അദ്ദേഹം സിറിയൻ പ്രവേശ്യകളിൽ മരണപ്പെടുന്നത്. ഈജിപ്തിൽ താമസിച്ചിട്ടുണ്ട്, പിന്നീട് അദ്ദേഹം ഷാമിലേക്ക് പോവുകയായിരുന്നു എന്ന് കാണാം. ഒരുപാട് സദക്ക നൽകിയിരുന്ന, ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബു ഉമാമ റളിയല്ലാഹു അൻഹു എന്നതും ചരിത്രമാണ്. ഇവിടെ അബു ഉമാമ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു വമലായികതുഹു, നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലാഖമാരും മലക്കുകളും, വാഹില സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ളവരും, ഹത്തന്നംലത ഫി ജുഹരിഹ, മാളത്തിലുള്ള ഉറുമ്പ് പോലും, വഹത്തൽഹുത്ത്, മത്സ്യം പോലും, ലയുസല്ലൂന, തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കും, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല മുഅല്ലിമിന്നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവനു വേണ്ടി. നമ്മുടെ ശ്രോതാക്കളെ, നന്മ പഠിപ്പിക്കുന്നവൻ്റെ മഹത്വം ഓർമ്മപ്പെടുത്തുന്ന ഒരു നബിവചനമാണ് നാം വായിച്ചത്. അള്ളാഹുവിൻ്റെ സമീപത്തിലുള്ള അള്ളാഹുവിൻ്റെ മലക്കുകളും, ഇവിടെ മലായിക്കത്തുഹു അള്ളാഹു അവൻ്റെ മലക്കുകളും എന്ന് പറയുമ്പോൾ ആ മലക്കുകൾ അവൻ്റെ ഹെർഷ് ചുമക്കുന്ന ഹെംലത്തുൽ ഹെർഷാണ് എന്ന് വ്യാഖ്യാനമുണ്ട്. കാരണം പിന്നീട് വഹിൽ സമാവാതി വല്ല അർത്ഥ്, ആകാശഭൂമികളിലുള്ളവർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ആകാശവാസികൾ എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള മലക്കുകളാണ് എന്നതാണ് വിശദീകരണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രത്യേക മലക്കുകൾ, ഹെർഷ് ചുമക്കുന്ന മലക്കുകളും മറ്റെണ്ണിയാലൊടുങ്ങാത്ത വനലോകത്ത് വസിക്കുന്ന മലക്കുകളും ഭൂവാസികളും, ഭൂവാസികളെന്ന് പറയുമ്പോൾ ജീവജാലങ്ങളടക്കം മാളത്തിൽ കഴിയുന്ന ഉറുമ്പും, അതാണ് ഹെത്തന്നം ലത്തഫി ജുഹരിഹ, ജുഹുറ മാളം എന്നാണ് അർത്ഥം. മാളത്തിൽ കഴിയുന്ന ഉറുമ്പും വഹത്തൽ ഹൂത്ത്, ഹൂത്ത് എന്ന് പറഞ്ഞ മത്സ്യം, ചില റിപ്പോർട്ടുകളിൽ കടലിൻ്റെ അങ്ങ് ആഴത്തിലുള്ള മത്സ്യവും എന്ന് തന്നെ വന്നിട്ടുണ്ട്. അവരൊക്കെ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിക്കുന്നവനു വേണ്ടി, മുഅല്ലിമുന്നാസിന് വേണ്ടി, മുഅല്ലിമുന്നാസ് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നവനു വേണ്ടി, അത് ഖൈർ അൽ ഖൈറ, ഖൈർ പഠിപ്പിക്കുന്നവനു വേണ്ടി. ലൈസല്ലൂൻ എന്ന് പറയുമ്പോൾ യദ്ഉന ബിൽ ഖൈർ, ഖൈർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഖൈറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമെന്നാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ഭൂവാസികളും വാനലോകത്തുള്ളവരുമൊക്കെ ഈ ഒരു വലിയ നന്മയ്ക്ക് കൂടെ ഉണ്ടാകും എന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻസും ജിന്നും ജമീഉൽ ഹൈവാനാത്ത്, എല്ലാ ജീവജാലങ്ങളും ഇൻസും ജിന്നുമൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് വിശദീകരണങ്ങളിൽ നമുക്ക് വായിക്കാനാകും. പ്രിയമുള്ളവരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുക, നന്മ അറിയിച്ചു കൊടുക്കുക വല്ലാത്തൊരു ദൗത്യമാണത്. വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ ഒരു സ്ഥാനമുള്ള കാര്യമാണ്. കാരണം അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നവന് അവൻ അറിവ് പഠിച്ചേ പറ്റൂ, പഠിച്ചാലേ പഠിപ്പിക്കാനാവൂ. അപ്പോൾ അവന് പഠിക്കുന്നതിൻ്റെ അധ്വാനം അവനുണ്ട്. പിന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ പകർത്തിയേ പറ്റൂ. അവൾ പഠിക്കണം, പകർത്തണം, എന്നിട്ടാണ് അവൻ ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഠിച്ച പ്രതിഫലമുണ്ട്, പകർത്തുന്ന പുണ്യമുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പുണ്യവും കൂടി ലഭിക്കുന്നു. അപ്പോൾ വലിയ നേട്ടമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേടുന്നത്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദീനാണ്. അതാണല്ലോ ഒരു വ്യക്തിക്ക് ഏറ്റവും ഉപകാരമുള്ളത്. നാളത്തെ പരലോകത്തെ, ശാശ്വതമായ ലോകത്തെ രക്ഷ ലഭിക്കുന്നത് മതം പഠിക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെയും അത് പകർത്തുന്നതിലൂടെയുമാണല്ലോ. അപ്പോൾ ആ ഒരു വലിയ പുണ്യമാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വലിയ സ്ഥാനം, ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുന്ന നേട്ടം ഒക്കെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വലിയ പുണ്യത്തിനാണ് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി കാരണക്കാരനാകുന്നത്. അത് ലഭിക്കുന്നവൻ, അവനത് പഠിക്കുന്നു, അവനത് ജീവിതത്തിൽ പകർത്തുന്നു, കഴിയുന്നതുപോലെ മറ്റുള്ളവർക്ക് അവൻ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ എന്ന നിലക്ക് ഈ ഖൈർ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കും അത് ലഭിക്കുകയാണല്ലോ. പിന്നെ ദീൻ കിട്ടുമ്പോൾ അതുമൂലം ലഭിക്കുന്ന വലിയ നന്മകളുടെ ഒരു ഭാഗം കൂടി ഈ പഠിപ്പിച്ചു കൊടുക്കുന്നവന്, എത്തിച്ചു കൊടുക്കുന്നവൻ ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉലമാക്കൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അറിവ് പകർന്നു കൊടുക്കുക എന്നത് വലിയ ഉന്നതമായ പദവിയുള്ള കാര്യമാണ്. ഇൽമി നേടണമെങ്കിൽ കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ്. അപ്പോൾ അത് പകർന്നു നൽകുമ്പോൾ വലിയ അന്ധകാരത്തെയാണ് ആ പണ്ഡിതൻ, ആ വിവരമുള്ള ആൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ നീക്കുന്നത്. വലിയ ജഹാലത്തിൽ നിന്നാണ് ലഭിക്കുന്ന ആൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ മാത്രവുമല്ല, മരണമില്ലാത്ത ലോകത്ത് ശാശ്വതമായ രക്ഷ കിട്ടാനുള്ളതാണല്ലോ ഇദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നന്മയുടെ ഭാഗമാകുന്നു എന്ന നിലക്കാണ് അവനു വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് അവന് അനുഗ്രഹം ചൊരിയുന്നു, മലക്കൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവജാലങ്ങളടക്കം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വലിയ ആ ഒരു സ്ഥാനത്തെ ഉൾക്കൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ നന്മ അറിയിച്ചു കൊടുക്കുന്ന വ്യക്തികളായി മാറണം. ഒപ്പം അത് ജീവിതത്തിൽ പകർത്തി പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി.
1: അപ്പോൾ ദായിമാർ എന്നുള്ള നിലക്ക് ഓരോരുത്തരും ദായിമാരാണ് അല്ലേ? ഓരോ മുസ്ലിമും ദായിമാരാണ്. നന്മ പഠിപ്പിക്കുന്നവൻ്റെ മഹത്വം നമ്മൾ നേരത്തെ ആ വിഷയം ചർച്ച ചെയ്തു അല്ലേ, പീസ് റേഡിയോയിട്ട് ബന്ധപ്പെട്ട്. ഏതായാലും നമ്മളെ കാത്തിരിക്കുന്നത് ഇത്ര വലിയ മഹത്വമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാത്തവർ തിരിച്ചറിയുക എന്നുള്ളതാണ്.

0: മാഷാ, നമ്മളെ പീസ് റേഡിയോയിൽ നൂറിലധികം വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് അല്ലേ. ചിലതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടാവും, മറ്റു ചിലതൊക്കെ ജസ്റ്റ് കേട്ടു പോകുന്നുണ്ടാവും, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പ്രേരണ നൽകിയതും പ്രേരിപ്പിച്ചതും നമ്മൾ പ്രാവർത്തികമാക്കിയതും പീസ് റേഡിയോയിലെ പല പ്രോഗ്രാമുകൾക്കുണ്ടാവും. ഞാനെന്നും പറയാറുള്ളത്, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച് അവസാനം അറബി കോളേജിൽ പഠിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അധികാര സ്വഭാവമൊന്നും ജീവിതത്തിലൊരു പ്രാവർത്തികമായിരുന്നില്ല എന്നല്ല, അതൊരു കർമ്മപദത്തിലേക്ക് അല്ലെങ്കിൽ ആ സുബഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരുന്ന് അത് ചൊല്ലിയിട്ടേ എഴുന്നേൽക്കൂ എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് പീസ് റേഡിയോ ആണ്.
1: നിരന്തരമുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് പീസ്
0: റേഡിയോ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നൂറിലധികം വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായിട്ടാണ് പീസ് റേഡിയോ ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം അതാണ് ഇത്,
1: പ്രാർത്ഥനാ
0: പാഠം. നിങ്ങളാലോചിക്കുക, പീസ് റേഡിയോയിലെ നൂറിലധികം പ്രോഗ്രാമുകൾ, അതിൽ ഒരുപാട് ആളുകൾ അവതാരകരായിട്ട് എത്തുന്ന പല ആളുകൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ പ്രായാധിക്യമെത്തിയ, വളരെയധികം വാർദ്ധക്യത്തിലെത്തിയ പ്രായമേറിയ ആളുകൾ വരെ, അതുപോലെ തന്നെ പീസ് റേഡിയോ ഫാമിലി എന്ന് പറയുന്നത് പ്രേക്ഷകർ അടക്കം ഉൾക്കൊള്ളുന്ന, നമ്മൾ അതിൻ്റെ ഫാമിലി മീറ്റുകളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പണിക്കട് വെച്ചതിൻ്റെ ഒരു കോഴ്സ് ഓപ്ഷൻ്റെ ഇനാഗുറേഷൻസ് നടന്നപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ, നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ കേട്ട് പരിചയമുള്ളവർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ സന്തോഷം കേട്ടോ അല്ലെ, ആ ഒരു അന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ ഒരു പീസ് റേഡിയോ ഫാമിലി,
1: അതിപ്പോൾ ആ ഒരു ബന്ധം പലപ്പോഴും പിന്നെ റിയൽ ഫാമിലികളിൽ വരെ കാണുന്നില്ല എന്നുള്ളതാണ്.
0: അതെ അതെ, നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകളും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ മോർണിംഗ് ലൈവ് ഷോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒരു ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാറുണ്ട്, പ്രേക്ഷകർ മറന്നുപോയതോ ശ്രദ്ധിക്കാത്തതോ ആയതോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ തുടക്കം കുറിച്ച പ്രാർത്ഥനാ പഠനത്തിനെ കുറിച്ച്.
1: പ്രാർത്ഥനാ പഠനം എല്ലാ ദിവസവും രാവിലെ 8:30 ഉച്ചയ്ക്ക് 2:05 പീസ് റേഡിയോയിൽ ഉണ്ടാകാറുണ്ട്. ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 8:15 ശനി രാത്രി 8:50 ലൈവായും മറ്റു സമയങ്ങളിൽ റീവൈൻഡിലും ഇത് ലഭ്യമാണ്.
0: നമ്മളാലോചിക്കുകയിൽ പ്രാർത്ഥന ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ മിക്കവാറും നമ്മൾ ഇബ്രാഹിം സലഫി പുലാമന്തുള്ള, അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ എന്നിവരുടെ സെഷനുകളാണ് നമുക്ക്
1: കേൾക്കാറുള്ളത്. ഇനി നമ്മൾ കുറച്ചുകൂടി മഷാല്ലാ കെ വി ഉസ്താദിൻ്റെ ഹദീസ് വിവരിച്ചു തരുന്നത് കേട്ടാൽ മണിമുത്തുകൾ പോലെ പെറുക്കിയെടുക്കാം. ജനങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടുന്ന ജനങ്ങൾക്ക് മറ്റെല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യം ചെയ്യാൻ നാം ശ്രമിക്കുക. അറിവ് കിട്ടുന്ന ആളുകളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരാണ്.
0: നന്മ പഠിപ്പിക്കുന്ന നിമിഷങ്ങൾ ഹൃദയത്തിൽ പൂക്കൾ വിരിയും, ഒരു നല്ല വാക്കിൻ്റെ തണലിൽ ജീവിതം തന്നെ സുന്ദരമാകും. കരഞ്ഞു പറഞ്ഞു പകർന്ന സ്നേഹപാഠം കാലം പോലും മറക്കില്ല. നന്മയുടെ ആ ചെറുപ്രകാശം ലോകം മുഴുവൻ പടരുമെന്ന് ഷുഹൈബ് കാരാടൻ.
1: നമ്മുടെ ശ്രോതാക്കൾ നമ്മളോടുകൂടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഫീഡ്ബാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എവിടേക്ക് പോകണം? സ്വരത്തിലേക്കൊന്ന് പോയി വരണ്ടേ?
0: നല്ലൊരു പാട്ടൊക്കെ കേട്ട്
1: നല്ലൊരു പാട്ട് കേട്ട് വരാം.

0: നല്ലൊരു ഗാനം അല്ലേ.
1: ഇപ്പൊ നമ്മള് ശരിക്കും ഓർക്കേണ്ട ഒരു ഗാനം തന്നെ അല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ബലി വരുന്ന ആളിന്റെ. ഇത് ഇങ്ങനെ കേട്ടപ്പോളേ എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ പോയി, ഉമ്മ ഇങ്ങനെ ഇതേപോലെയുള്ള പാട്ടുകൾ പാടിത്തു. ഇത് ശരിക്കും ഇത്തരം പാട്ടുകൾ അരീക്കോട് നിന്നാണ് ഇതിന്റെ പിറവി അല്ലേ,
0: പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസ്ഡ് ഫ്രം അരീക്കോട്.
1: അതായത് അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ എപ്പോഴും പാടും നമ്മുടെ സമ്മേളനങ്ങൾ അനുബന്ധിച്ച് പാട്ടുകൾ ഒരുപാട് ഉണ്ടാവും. ഇമ്മ ഇങ്ങനെ ഇത്തരം പാട്ടുകൾ, ഈ പാട്ടൊക്കെ എന്നും എന്ന് പറഞ്ഞ പോലെ പാടിത്തരും. ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ, അതുകൊണ്ട് തന്നെ ഈ പാട്ടിലൂടെ പല ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ ചെറുപ്പം മുതൽ വളർന്നു വന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാണ്.
0: പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പാട്ട് ആദ്യം കേട്ടൊരു ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ.
1: അതെ,
0: അന്ന് ജസ്റ്റ് നമ്മളെ ശ്രോതാക്കളൊന്ന് പങ്കുവെച്ചിട്ടല്ലോ.
1: ഇപ്പൊ
0: നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ ആര് പാടി തിന്നു, ജസ്റ്റ് നല്ല, പക്ഷെ എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഒരു പാട്ട് കൂടിയാണ്.
1: ചരിത്രത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട്
0: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു സംഭവം അറിയോ, പരിശുദ്ധ ഹജ്ജിനായി നമ്മുടെ ഒരുപാട് ആളുകൾ മക്കയിൽ ഒരുമിച്ച് കൂടിയൊരു സന്ദർഭം കൂടിയാണ്. അതില് പ്രാർത്ഥന കൊണ്ട് നമ്മളോടൊക്കെ ഉപദേശിച്ച വസിയത്ത് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം അല്ലാഹു മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ഭാഗ്യം അവർക്കെല്ലാവർക്കും നൽകട്ടെ. ഹജ്ജിമാർക്കൊക്കെ വളരെ വിശാലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെൻറ്റോട് ഒരുക്കിയുള്ളത്. അവിടെ ഒന്നും ഒരു പ്രയാസമൊന്നുമില്ലാതെ മുഴുവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടേക്ക് എത്തിയ, അവിടേക്ക് ഒഴുകിയെത്തിയ ആളുകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കട്ടെ, പ്രയാസമന്യേ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. പിന്നെ കഴിഞ്ഞ ഇന്നലെയാണോ മിനിയാന്നാണോ പത്രത്തിൽ ഞാൻ വായിച്ചൊരു വാർത്ത, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഇന്തോനേഷ്യ എന്നാന്ന് തോന്നുന്നുണ്ട് അല്ലേ, അവസാന നിമിഷത്തിലാണ് ഹജ്ജിന് വേണ്ടിയിട്ട് ഹജ്ജിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കുന്നത്.

0: ുള്ള ഒരു അവസരങ്ങളിൽ അലക്ഷ്യമായി ജീവിക്കുന്നതിനിടയിൽ ഇതുപോലുള്ള നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനും ആ നന്മയിൽ തന്നെ മരണപ്പെടാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നമുക്കെല്ലാവർക്കും നൽകട്ടെ.
1: ശരി,
0: നമുക്ക് നമ്മുടെ അപ്ഡേറ്റുകളുണ്ടല്ലോ, ചില പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണല്ലോ.
1: നേരത്തെ നമ്മൾ പറഞ്ഞതാണെങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി നമ്മളൊന്നുകൂടി ആവർത്തിക്കാം.
0: അവിടെ ലൈവ് പിന്നെ ടെലി ഫാമിലി ലൈവ് ടെലികീസിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയേണ്ടതുണ്ട്. ഇനി മുതൽ ലൈവ് ടെലികീസ് പുതിയ രൂപത്തിലാണ്. ആർക്കും കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. പി സി റേഡിയോ നിങ്ങളെന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ടേക്ക് വിളിക്കും. ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല, അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പോൾ ഫാമിലി ലൈവ് ടെലികീസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്താണ്, 9020208404040
1: അതെ, ഈ നമ്പർ 20 840 840 എന്ന നമ്പറിലേക്ക്,
0: ഈ നമ്പർ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലാവർക്കും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ആ സമയത്ത് തിരിച്ചു കിട്ടും. അപ്പോൾ ഫാമിലി ലൈവ് ടെലികീസിൽ പങ്കെടുക്കാൻ ഇനി അവസരം കാത്തി നിൽക്കേണ്ടതില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് 9020804040 ഈ നമ്പറിലേക്കൊന്ന് ജസ്റ്റ് മിസ് അടിക്കുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, പേരൊന്ന് അയക്കുകയോ ചെയ്യുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം കിട്ടും.
1: നല്ലൊരു മുന്നേറ്റമായി അല്ലേ?
0: അതെ,
1: അവരെ അങ്ങോട്ട് വിളിക്കും എന്നുള്ളത്
0: ഇത് അപ്ഡേഷൻ ആണ്.
1: അതെ,
0: നമ്മൾ തുടങ്ങി ഒരേ സ്ഥിതിയിൽ പോകുന്നല്ലോ. പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ മാനിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള നമ്മളെ പല നൂതനമായ ആശയങ്ങൾ അതുപോലെ തന്നെ പ്രോഗ്രാമിൽ വരെ മാറ്റങ്ങൾ വരുത്താറുള്ളത് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത് 500 കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ അബ്ദു.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അബ്ദു 500 16-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പി സി റേഡിയോ കോഴ്സുകൾ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ കോഴ്സുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വളരെ ആഴത്തിൽ പഠിക്കാനുള്ള അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനിൻ്റെ കൂടെ ആ ഓരോ ആയത്തുകളും അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ട് അവതരണ പശ്ചാത്തലം തുടങ്ങിയ എല്ലാം കൃത്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് 500 ഒരുക്കുന്നത്. 16-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ഏത് മൊഡ്യൂളിലും നമുക്ക് എപ്പോഴും കേൾക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള മൊഡ്യൂൾ തന്നെ കേട്ടിട്ട് ബാക്കിയുള്ള പിന്നീട് പോകാം.
0: മാത്രമല്ല അതിൽ 16-ാമത്തെ മൊഡ്യൂളിൽ 18 ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ April 13 തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. സൂറത്തുൽ ബഖറയാണ് എന്ത് ചെയ്തത്, 180 മുതൽ 187 വരെയുള്ള ആയത്തുകളാണ് ഈ മൊഡ്യൂളിലുള്ളത്.
1: അത്രയും വിശദമായിട്ടാണ്,
0: അത്രയും അതിവിശാലമായിട്ടാണ് 500 പോകുന്നത്. അതുപോലെ തഫ്സീർ പഠനത്തിന്റെ പുതിയ മാനങ്ങൾ ലോകത്തിന്റെ മലയാളി സമൂഹത്തിന് പരിചയപ്പെടുത്തുക, പഠിക്കാനുള്ള അവസരം ഒരുക്കുക, ഇതൊക്കെയാണ് 500 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: നമ്മളിപ്പോ ഒരു 10 തഫ്സീർ വായിച്ചാൽ പോലും ഇത്രയും ഒരു അറിവ് ക്യാപ്സൂളായിട്ട് നമുക്ക്
0: കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെയാണ് സാധിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നേരെ പി സി റേഡിയോ കോഴ്സിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകൾ കാണും, അതിൽ 500 അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം, എൻറോൾ ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു അവസരമാണെന്നുള്ളതാണ്. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാ കോഴ്സുകളും ലഭ്യമാണ് എന്നുള്ളതും കൂടി നമ്മൾ അറിയിക്കണം.
1: പലപ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കുക, ഇതൊക്കെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ കേട്ടാൽ പറയും. അത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, യൂട്യൂബിലാകുമ്പോൾ നമ്മൾ അടുത്ത വേറൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോവും. ഇത് കോഴ്സായിട്ട് എൻറോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഗുണം ഇതിലുണ്ട്.
0: മാത്രമല്ല ഇതിൻ്റെ ആ കറക്റ്റ് സമയം നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സമയം കിട്ടും അല്ലേ. പിന്നെ മാത്രമല്ല ആ സമയത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പിന്നീട് കേൾക്കാനുള്ള അവസരമുണ്ട്.
1: അതിൻ്റെ ഒരു ചെറിയ ചോദ്യാവലിയും കൂടി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ അറിവ് ഒന്ന് ഓർക്കാനൊക്കെ എളുപ്പമാണ്.
0: ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകും. ഒരു കോഴ്സ് പഠിക്കണ അതേ സിസ്റ്റത്തിലാണ്. അപ്പോൾ എൻറോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരമാണ്.
1: അതേപോലെ തന്നെ അറബി ഭാഷാ പഠന കോഴ്സ് കൂടി നമ്മൾ ഇന്ന് പറയേണ്ടതുണ്ട്. അതിൻ്റെ 1-ാമത്തെ മൊഡ്യൂള് പൂർത്തിയായിട്ടുണ്ട്. 42 ക്ലാസ്സുകളാണ് അതിൽ ഉള്ളത്.
0: ഇതുവരെ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനുള്ള സന്ദർഭമാണ് അല്ലേ.
1: ഇപ്പോഴും പറ്റും
0: അറബി ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. കാരണം നമ്മളെ വിശുദ്ധ ഖുർആൻ അറബി ലാംഗ്വേജിലാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 1000 കണക്കിനുള്ള ഹദീസുകൾ അത് അറബിയിലാണ്. ഇതിൻ്റെയൊക്കെ മലയാളം അതുപോലെ തന്നെ തെർജ്ജമൊക്കെ ഉണ്ടെങ്കിലും ഖുർആൻ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ പരിഭാഷ നോക്കിയിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ആയത്തുകളിലൂടെ അതിന്

0: അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറബി ഭാഷ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഏതൊരാൾക്കും അത് പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഈ അറബി ഭാഷ കോഴ്സ് ഉള്ളത്. പഠിക്കാത്ത ആളുകൾ, ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് അറബി ഭാഷ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക? അറബി ഭാഷ പഠനം എന്നുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നു.
1: നമ്മൾ ഇത്ര പറഞ്ഞാലും ഇത് ഖുറാന്റെ ഭാഷയാണ്, നമ്മളെ പ്രാർത്ഥനകൾ മനസ്സിലാകാം എന്നൊക്കെ പറഞ്ഞാലും അറബി പഠിച്ചാൽ എന്നാ കിട്ടും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഭൗതികമായും ജോലി സാധ്യതകൾ ഒരുപാട് ഉള്ള ഒരു ഭാഷ തന്നെയാണ് അറബി. ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയുമാണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വലിയൊരു സംഖ്യ മാസത്തിൽ സമ്പാദിക്കാൻ അറബി ഭാഷയിലുള്ള പരിജ്ഞാനം നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും.
0: ശരിക്കും ആ ഒരു മേഖലയിലേക്ക് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. ലോകത്തൊരുപാട് തൊഴിലവസരങ്ങൾ ഈ ഭാഷ പഠിക്കുക, ഖുറാൻ ഹദീസ് പഠിക്കാമെന്നത് വളരെ നല്ല കാര്യമാണ്. അതിലുപരി നമുക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു ഭാഷ കൂടിയാണ്.
1: ഇപ്പോൾ ഈ ഖുറാനുമായിട്ടോ പിന്നെ ഇസ്ലാമുമായിട്ടോ ബന്ധമില്ലാത്ത എത്രയോ ആളുകൾ ഇപ്പോൾ അറബി ഭാഷ പഠിക്കുന്നത് അതിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഒരു വളർച്ച കഴിഞ്ഞുപോയി, ഒരു ടോപ്പ് വളർച്ച എത്തി, ഇനി വളർന്നുകൊണ്ടിരിക്കുന്നത് അറബി ഭാഷയാണ്. കാരണം ഇസ്ലാമിക ലോകം അത്രയും, ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ അത്രയും വികസിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ
0: തീർച്ചയായിട്ടും
1: അവസരങ്ങൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്.
0: അത് മാത്രമല്ലേ, ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ മെത്തേഡിലൊക്കെ ഇപ്പോൾ എത്ര പുതിയ സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഹ്യൂമാൻ ടച്ച് ഉള്ള ട്രാൻസ്ലേഷനുകളൊക്കെ ആവശ്യമാണെന്നുള്ളതല്ലേ. ഒരു മനുഷ്യന്റെ കരങ്ങൾ, മെഷീനാകുമ്പോൾ ഒരു മെക്കാനിക്കൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പല മേഖലയിൽ ഒരുപാട് അനന്തമായ സാധ്യതകൾ എല്ലാ ഭാഷകൾക്കുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഭാഷ കൂടിയാണത്, അറബി.
1: അപ്പോൾ ഇങ്ങനെ AI മനുഷ്യൻ്റെ സാധ്യതകൾ കവർന്നെടുക്കുന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പോൾ കോടതി വ്യവഹാര രംഗങ്ങളിലൊക്കെ AIനോട് പ്രോംപ്റ്റൊക്കെ കൊടുത്ത് വിധിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വെറുതെ ഉടണ്ടവനെ തൂക്കിക്കൊല്ലുകയും അങ്ങനെ കുറേ മേഖലകൾ നമുക്ക് ഇപ്പോഴും മനുഷ്യന് ഭാഷാപരമായ കാര്യങ്ങൾ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ AI വളർന്നിട്ടില്ല എന്നുള്ളതാണ്.
0: ഏത് ഭാഷകളാണെങ്കിലും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും മെഷീനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പക്ക മലയാളമാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആരാ ഒറിജിനൽ മലയാളം പറയണവരാരാ? എല്ലാവരും പറയും നമ്മളാണ് നമ്മളാണെന്ന് പറയും. പക്ഷെ ഒരാൾക്കാരും എന്ത് ചെയ്യണില്ല, ഒറിജിനൽ ആ ഒരു സ്ലാങ് വ്യത്യസ്തമാണ്. എൻ്റെയുള്ളിൽ ചില മീനിങ്ങുകൾ, ചില വാക്കുകളുടെ പിന്നെ അർത്ഥങ്ങൾ വരെ എന്താണ് വ്യത്യസ്തമാണെന്നുള്ളത്. ഞാൻ രസകരമായൊരു അനുഭവം പറയാറുള്ളത്, ഞങ്ങൾ BEDന് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു സുഹൃത്ത് കൂടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് കുറച്ച് വേസ്റ്റ് ഒക്കെ പേപ്പർ മറ്റോ എടാ ഇത് കൊണ്ടുപോയി ചാടുന്ന നമ്മളെന്താ മനസ്സിലാക്കുക, ഇത് കൊണ്ടുപോയി ചാടേ ചാട എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലെന്താ നമ്മൾ ചാടില്ലേ. അപ്പൊ ഇത് കൊണ്ടുപോയി കളയൂ എന്നതിന് അവർ ഉപയോഗിക്കുന്ന ഇത് കൊണ്ടുപോയി ചാട്, പിന്നെ കൊയിലാണ്ടി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ പോയിട്ട് കുട്ടികളായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കണം. അപ്പോൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ കോണി എന്ന് പറഞ്ഞു. അപ്പോൾ കോണിയാ എന്ന് വെച്ചാൽ എന്തായിട്ട് വർക്കൊരു ഒരു അത് പഠിച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു ലാഡർ ആ ഏണി അല്ലേ. അപ്പോൾ ഏണി എന്നുള്ളതാണ് അവിടെ കോമൺ, നമുക്ക് ഏണി പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ അന്ന് തന്നെ രാത്രി വേറൊരു അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ രാത്രി നല്ല ചപ്പാത്തി ഉണ്ട്, വെജിറ്റബിൾ കുറുമയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുട്ടികളാണ് ഇതിങ്ങനെ വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഊഴത്തിയപ്പോൾ പ്ലേറ്റിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ പിച്ചിട്ടിട്ട് കറി എന്ത് ഒഴുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണമൊക്കെ എനിക്ക് വേണം എന്നുള്ള അർത്ഥത്തിൽ എടാ ഇളക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇളക്ക് എന്ന് പറഞ്ഞോട്ട് ഇവൻ ചെയ്തു തരാം ആ കയ്യിൽ ഒഴിക്കണ കയ്യിലൊക്കെ അവിടെ വെച്ചിട്ട് പണ്ട് കൈയ്യൊക്കെ ബാക്കിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലേറ്റൊക്കെ പിടിച്ച് വന്നിട്ട് ഇവൻ എന്താ ചെയ്യണേ, എടാ സാറ് ഇളക്കാൻ പറഞ്ഞു ഞാൻ ഇളക്കിയതാണ്. ഇളക്ക് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കണത് സ്റ്റോപ്പ് എന്ന അർത്ഥത്തിലാണ്, നിർത്തൂ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളം. അപ്പോൾ ഏത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ഭാഷയാണെങ്കിലും അതിൻ്റെ പിന്നെ ഒരു പ്രാക്ടിക്കൽ സൈഡിന് ഒരിക്കലും എന്തേപോലെ മെഷീനുകൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സംവിധാനം കഴിയില്ല. അപ്പം അറബി ഭാഷ ഒരുപാട് സാധ്യതയുണ്ട്, എല്ലാ ഭാഷകൾക്കും ഒരുപാട് സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നാണ് നമ്മൾ പറയുന്നത്.
1: എല്ലാം കൊണ്ടും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഭാഷ തന്നെയാണ്. ഇൻഷാല്ലാ ഫീഡ്ബാക്കുകളൊക്കെ ഒരുപാട് ഉണ്ട്, പക്ഷേ നമുക്ക് മറ്റു പ്രോഗ്രാമുകളിലേക്കും കടന്നു പോകേണ്ടതുണ്ട്. ഏതായാലും കുറച്ച് ഫീഡ്ബാക്കുകൾ വായിച്ചാലോ?
0: തീർച്ചയായിട്ടും.
1: സഫിയ കെതിരങ്ങാടി പറയുന്നു, അസ്സലാമു അലൈക്കും, ഹജ്ജിന് പോയ എല്ലാവർക്കും അള്ളാഹു നല്ല നിലയിൽ ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് കൊടുക്കട്ടെ.
0: റസിയ ചെങ്ങാനെ അയച്ച മറ്റു മെസ്സേജർ, അറബി ഭാഷ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലോ, മഷാല്ലാ, ദേ ആർ സോ അപ്ഡേറ്റഡ് അല്ലേ, കറക്റ്റ് ആയിട്ട് പോകേണ്ടവര്.
1: നമ്മൾ പറയേണ്ടതായിരുന്നു ആ ഒരു ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കവിതാരൂപത്തിലുള്ള കുറേ വരികൾ വന്നിട്ടുണ്ടോ? സ്വരം സൂപ്പറായിരുന്നു, മനോഹരമായ വരികൾ, ചരിത്രം പാടിക്കേൾപ്പിച്ചു എന്നാണ് റുഷ്ദ കാളിയാവ് നമ്മളോട് പറയുന്നത്. സീനത്ത് പാലക്കാട് പറയുന്നു, അസ്സലാമു അലൈക്കും, സ്വരം സൂപ്പറാണ്, എത്ര കേട്ടാലും പിന്നെയും കേൾക്കാൻ കൊതിക്കുന്ന ഗാനം എന്ന് പറയുന്നു.
0: ഓക്കെ, ഇപ്പോഴും പിന്നെ മൈമോന കരവാരോട് ചുള്ളോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ, ഫാമിലി ടെലികേസിൽ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ ഇഷ്ടമുള്ള ദിവസം വിളിക്കാൻ പറ്റുമോ എന്നാണ്. നമ്മൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല, തിരിച്ചെന്ത് ചെയ്യും, അങ്ങോട്ട് നമ്മൾ വിളിക്കും എന്നുള്ളതാണ്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവരിങ്ങോട്ട് വിളിക്കണം, നമ്മൾ തിരിച്ചങ്ങോട്ട് വിളിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്.
1: അതെ, നമ്മളെ സ്വരത്തിനെ പറ്റി മുഗുൽസു ചിറമംഗലവും എത്ര കേട്ടാലും മതി വരില്ല എന്നൊരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. ഇദ്ദേഹം ഇന്ന് കുറേ ഫീഡ്ബാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പാട്ട് കേട്ടപ്പോൾ എൻ്റെ ബാല്യകാലത്തേക്ക് മനസ്സൊന്ന് പോയി, എത്ര കേട്ടാലും കൊതി തീരാത്ത ഒരു ഗാനം, ത്യാഗമാണ്, നാഥൻ അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഇത് ഇതിൽ പറഞ്ഞതൊരു ത്യാഗമാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: മാഷാ, സ്വരം സൂപ്പർ, ചെറുപ്പകാലം ഓർമ്മ വന്നു, മദ്രസിൽ പഠിക്കുന്ന കാലത്തുള്ള പാട്ടാണ് എന്നാണ് ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ് കമന്റ് ചെയ്തിട്ടുള്ളത്.
1: യെസ്, മുട്ടിലിൽ നിന്ന് അൻവർ എൻ ടി പറയുന്നു, ഒന്നിനൊന്ന് വ്യത്യസ്തമായ 100+ പ്രോഗ്രാമുകൾ, അതിലുപരി വ്യത്യസ്തമായ ശബ്ദത്തിന്റെയും ശൈലിയുടെയും അവതാരകർ, നന്മയുടെ സൗന്ദര്യം 24 മണിക്കൂറും ലോകത്തിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എത്തിക്കുന്ന പീസ് റേഡിയോയുടെ ഒരു എളിയ പ്രേക്ഷകൻ ആക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും അൽഹംദുലില്ലാ.
0: ആ ഗാനത്തിനെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത ഓർമ്മകൾ നമ്മൾ പ്രേക്ഷകർ പങ്കിടും. മൈമോന കരവാറുകൊണ്ട് ചുള്ളിവിടുന്ന് പിന്നെ കമന്റ് ചെയ്തത്, അന്ന് ടേപ്പ് റെക്കോർഡിൽ നിന്ന് റീ അടിച്ച് കേട്ടിരുന്നു. ആ ടേപ്പ് റെക്കോർഡ് പോലും ഒന്ന് ഓർക്കാനല്ലേ, നമ്മളെ കുട്ടികൾക്ക് ഇത് അറിയോ? അപ്പോ
1: ടേപ്പ് റെക്കോർഡ് എന്നുള്ളതും ആ കാസറ്റ് എന്നുള്ളതും അറിയില്ല,
0: മ്യൂസിയത്തിൽ പോലും കാണാനില്ല എനിക്ക് തോന്നുന്നു.
1: ചെറുപ്പത്തില് ഇതേ ഒരു അനുഭവം എനിക്കുണ്ട്. ഞാനും പെങ്ങളും ഒക്കെ കാസറ്റ്, ഒരു നാഷണൽ എന്നുള്ളൊരു ബ്രാൻഡ് ടേപ്പ് റെക്കോർഡർ, റെക്കോർഡും ചെയ്യാം, റീവൈൻഡ്, പിന്നെ ഫോർവേഡ് അടിക്കുക, റീവൈൻഡ് അടിക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇതിൽ ഇതേപോലത്തെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കാസറ്റ് കടയിൽ കൊണ്ടുപോയി, എന്ന് നമ്മുടെ മസ്ജിദിൻ്റെ അടുത്ത് ഒരു കാസറ്റ് കട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇതിങ്ങനെ കേട്ടൊരു അനുഭവം. മാഷാല്ലാ, ഈ ഗാനം ആദ്യമായിട്ട് റബ്യു ലെവൽ പ്രോഗ്രാമിന് മദ്രസയിൽ പാടിയ ഒരു അനുഭവം വേറൊരാൾ പറയുന്നു.
0: ഈ ഗാനം ഒരു തിരിച്ചുപോക്ക് നൽകിയിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകർക്ക്, ആ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോകാനും വ്യത്യസ്തമായ അനുഭവങ്ങൾ കേൾക്കാനൊക്കെ ഉള്ള ഒരു അവസ്ഥ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്.
1: യെസ്, പ്രോഗ്രാമുകളെ കുറിച്ചുള്ള നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്വിസിന്റെ ഓപ്ഷൻ നമ്മുടെ ഈ ചാറ്റിലേക്ക്, ലൈവ് ചാറ്റിലേക്ക് വന്നില്ലേ കുറച്ചൊക്കെ?
0: കുറച്ചൊന്നുണ്ട്,
1: അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ
0: പല പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും ചെറിയൊരു അശ്രദ്ധയായിരിക്കും, അല്ലേ? അത് സാരല്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോളൂ.
1: അതെ, ഒരു വ്യത്യസ്തമായ ഒരു നിരീക്ഷണം നമ്മുടെ ഷംന ഒദായി അവതരിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയെ ഇത്രത്തോളം പോസിറ്റീവായി ഉപയോഗിച്ച വേറെ ഒരു മത സംഘടന ഇല്ലെന്ന് തോന്നുന്നു. ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിലേറെ പീസ് റേഡിയോയും ഫോളോ അപ്പ് എന്നതിലുപരി കിട്ടുമെന്ന് തോന്നുന്നവരെ പിന്നാലെ കൂടി പിടിക്കും. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോഴേക്കും വന്ന് QHLS എക്സാമിന്റെ വിളി.
0: ഓക്കേ, വെരി ഗുഡ്.
1: അതിന്റെ ഇടയിലൂടെ ലൈവ് കേൾക്കുന്നതിന്റെ ഇടയിൽ തന്നെ QHLS എക്സാമിന് വേണ്ടിയുള്ള വിളി വന്നതിനെ കുറിച്ച് മാഷാല്ലാ, വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച്, അല്ലേ? സോഷ്യൽ മീഡിയയുടെ കാലത്ത് അല്ലെങ്കിൽ ഓൺലൈനിന്റെ കാലത്ത് ഇത് ആളുകളെ അങ്ങാടിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് പ്രായോഗികമല്ല ഏറെക്കുറെ. അപ്പോൾ അവരിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളത് നമ്മുടെ പ്രസ്ഥാനം. അൽഹംദുലില്ലാ, ഇതിൻ്റെ ആലോചനയിൽ പങ്കെടുത്തവർക്കും നടപ്പിലാക്കുന്നവർക്കും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
0: അതിനിടയിൽ ഒരു കമന്റ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, ക്വിസിന്റെ ഉത്തരം പറഞ്ഞോ എന്നുള്ളതാണ്.
1: ക്വിസിന്റെ ഉത്തരം പറഞ്ഞില്ല.
0: അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് വിജയികളിലേക്ക് നമുക്ക്
1: ഉത്തരം മാത്രം ഒന്ന് പറയാം.
0: ഇന്നത്തെ ചോദ്യം ഇപ്പൊ വന്ന പ്രേക്ഷകർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് പറയാം അല്ലേ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഷംസ് എന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അറബി ഭാഷ പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, ഷംസ് അല്ലെ, സൂറത്തു ഷംസ് നമുക്കറിയാം, ഷംസി എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതിന്റെ അർത്ഥം എന്താണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനുകൾ തന്നത്, ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി നക്ഷത്രം, ഓപ്ഷൻ ഡി ആകാശം എന്നതായിരുന്നു. അത് ഉത്തരം നിങ്ങൾ പറഞ്ഞെടുക്കി.
1: ഉത്തരം സൂര്യൻ.
0: അത് ഏതാണ് ഓപ്ഷൻ?
1: ബി.
0: ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇന്ന്.
1: പക്ഷെ ഇതില് വേറൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ചിലർക്ക്. ചിലര് സൂര്യൻ എന്ന് തന്നെ ടൈപ്പ് ചെയ്ത്
0: അയച്ചിട്ടുണ്ട്,
1: അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
0: അത് വേറെ ചില ആൾക്കാർ എന്തെന്ന് അറിയോ, ഓപ്ഷനുകൾ അയക്കാതെ പിന്നെ ഉത്തരം എഴുതി അയച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ പറഞ്ഞു,
1: അതാണ്
0: അല്ല വേറെ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, ഷംസ് കൺഫ്യൂഷൻ വന്നിട്ട് ചന്ദ്രനാക്കിയിട്ടുണ്ട്. സാറില്ല ഷംസ് ചന്ദ്രൻ നമ്മൾ പറയാറുള്ളത് ഖമറ് ബദറ് ഹിലാൽ എന്നൊക്കെ മൂന്ന് ടേമുകളുണ്ട്. അതെന്താ കൊണ്ട് പറഞ്ഞു കൊടുക്കണോ?
1: ഒന്ന് പറഞ്ഞു കൊടുക്കാം.
0: അല്ല, ഹിലാൽ എന്ന് പറഞ്ഞാല് ബാലചന്ദ്ര, അഥവാ ഫസ്റ്റ് നമ്മളെ മാസം ഹിലാൽ മാസപ്പിറവി നമുക്കറിയാലോ,
1: തേങ്ങാപ്പൂള്
0: തേങ്ങാപ്പൂള്. എന്താ ബദർ എന്ന് പറഞ്ഞാല് ദാറ്റ് ഇസ് എ ഫുൾ മൂൺ, പൂർണ്ണ ചന്ദ്രനാണ്. എന്താ ഖമർ എന്ന് സാധാരണ ഉപയോഗിക്കാറുള്ളത് ആ ഹാഫ് മൂണിനാണ്. അപ്പൊ ഈ ചന്ദ്രന്റെ മൂന്ന് പേരുകളുണ്ട്, മൂന്ന് അറബി ലാംഗ്വേജിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സൂര്യനാകെ എന്തേ ഉള്ളൂ, ഷംസ് എന്നൊരു വാക്കാണ്.
1: ഈ അറബികൾക്ക് കൂടുതൽ ബന്ധമുള്ള സാധനങ്ങൾക്ക് കുറേ വാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒട്ടകത്തിന് എത്ര വാക്കുകൾ ഉണ്ടാവും? ആയിരം വാക്കുകളാണ്. സിംഹത്തെ ഒരു പക്ഷേ അറബികൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സിംഹത്തിന് നൂറ് വാക്കുകളുണ്ട് അറബിയിൽ. സിംഹത്തിനൊക്കെ അവർ കാൽപ്പനികമായി ചിന്തിച്ച് ധീരതയുടെ പ്രതീകമാക്കി, അങ്ങനെയാണ് അതിന് അത്രയും വാക്കുകൾ വരുന്നത്. നമ്മൾ അറബി ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ള ഒരു ഭാഷ മാത്രമല്ല പഠിക്കുന്നത്, ഒരു സംസ്കാരവും ഒരു വാതിൽ തുറക്കുകയാണ് എന്നുകൂടി.
0: നമ്മൾ ചില പിന്നെ മലയാളത്തിലൊക്കെ ചില വസ്തുക്കൾക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ തപ്പി. പക്ഷെ അറബിയിൽ അങ്ങനെ ഒരു സംഭവമല്ലേ, അല്ലേ? ഒരു കാര്യത്തിന് വ്യത്യസ്തമായ പേരുകളാണ്. അത് മാത്രമല്ല ചിലതൊക്കെ ഭയങ്കര, ഇപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്, വെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അത് ആ ബാ എന്നുള്ളതിന് പകരം ബുൻ എന്നാണെങ്കിൽ എന്താണ്, സാധനം ഗോൾഡ് സ്വർണം എന്നുള്ള. അപ്പോൾ ചില ഒരു മാജിക്കൽ ലാംഗ്വേജ് എന്ന് പറയാമല്ലോ.
1: അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ വന്നു എന്നത്, വന്നു പോയി വന്നു, അതിന് തന്നെ എത്രയോ വാക്ക്. അത് കൂട്ടമായി വരികയാണെങ്കിൽ ഒരു വാക്ക്, രാവിലെ വരികയാണെങ്കിൽ വേറെ വാക്ക്, വൈകുന്നേരം വരികയാണെങ്കിൽ, രാത്രി വരികയാണെങ്കിൽ വേറെ വാക്ക്, രണ്ടാൾ വരികയാണെങ്കിൽ വേറെ വാക്ക്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്.
0: വൈവിധ്യങ്ങളിലൂടെയാണ് ഈ ലാംഗ്വേജിൽ വ്യത്യസ്തമായ പല മേഖലയിലും, ഒരു കാര്യത്തിന് തന്നെ വ്യത്യസ്ത വാക്കുകൾ, ഒരേ വാക്കിന് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ അപൂർവമായിട്ടുള്ള ലാംഗ്വേജുകൾ എങ്ങനെ ഉണ്ടാവുള്ളൂ. അത് വല്ലാത്തൊരു ഭാഷ തന്നെയാണ്.
1: ഇതിന്റെ ഭാഷാപരമായ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ പറ്റുന്നവർ റിസർച്ച് ചെയ്യണം, ചെറിയ ലേഖനങ്ങൾ എഴുതാൻ പറ്റുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മുന്നോട്ട് വരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാല്ലാഹ് നമ്മൾ നമ്മുടെ പ്രധാന പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് കവർ ചെയ്ത് വരികയാണ്. ഇൻഷാല്ലാഹ് നമുക്കേ ഒരു പ്രത്യേക കാര്യം നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ ഉലഹിയത്തൊക്കെ നടക്കാൻ പോവാണല്ലോ, നമ്മളൊക്കെ അതിലേക്ക് ഒരുങ്ങിയിട്ടുണ്ടാവും. ചിലർ ആട് ഇറക്കാൻ ശേഷിച്ചിട്ടുണ്ട്, നമ്മൾ മുടിയൊന്നും ഇപ്പോൾ കളയുന്നില്ല, നഖം വെട്ടുന്നില്ല, അങ്ങനെ നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പതുക്കെ ഇതിൽ റിയാ കടന്നുകൂടാനുള്ള, ആളുകൾ എന്നെ ശ്രദ്ധിക്കണം എന്ന് കടന്നുകൂടാനുള്ള ഒരു വഴി വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഒരു 150 കിലോയുടെ പോത്തിനെയാണ് അറുത്തത്. എനിക്ക് ഈ പ്രാവശ്യം 200 കിലോ, അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ഇത്ര വിലൻ്റെ പോത്തിനെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ മോശമാവും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പോത്തിനെയാണ് അറുത്തത്, ഈ പ്രാവശ്യം എനിക്ക് കഴിയില്ല, ഞാൻ ഒരു 5 ഒരി ഞാൻ കൂടാം എന്ന് വിചാരിക്കുന്നത് മോശമായി വരുന്ന ഒരു കാര്യം ഉണ്ട്. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, കഴിവിനപ്പുറം ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, വേറൊരു വിഷയം ഇതിലുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ ഒരാൾ ഈ പ്രാവശ്യം ഞാനൊന്ന് ചെറുതാക്കുന്നു സാമ്പത്തിക പ്രയാസം, അവനെ കളിയാക്കുന്ന രൂപത്തിൽ വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ രൂപത്തിൽ വരുന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു അനുഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാരായാലും നമ്മുടെ പ്രവർത്തകരായാലും എന്ത് നിങ്ങൾ കുറച്ചു എന്ന് ഒരു ജസ്റ്റ് ഒരു ചോദ്യം, ഒന്ന് കൂട്ടിക്കൂടെ എന്നുള്ള ചോദ്യത്തിലപ്പുറമായിട്ട് അവനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇതൊരു റിയാഇൻ്റെ വേദിയാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
0: സഭയിട്ട് നിങ്ങളിത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾക്ക് മനസ്സിലാക്കലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരു ഉരുവിന് അറുക്കാൻ കഴിയുന്ന ആൾക്കാർ അത് അറുക്കട്ടെ അല്ലേ, പിന്നെ ഷെയർ ചെയ്യാനിപ്പോൾ ഒരു പശു പിന്നെ പോത്തൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ 7 ആളുകൾക്ക് വരെ ഷെയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഓപ്ഷനുകൾ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. എൻ്റെ സാമ്പത്തിക സ്ഥിതി ആർക്കറിയൂ, എനിക്കറിയൂ. അത് പുറത്തത്തെ ഒരാൾ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ തെറ്റാവാം. വലിയ വീടും വാഹനമൊക്കെ കണ്ടിട്ട് ഇയാൾ വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അറക്കാൻ കഴിവുണ്ടായിട്ടും അറക്കാത്ത ആൾക്കാർ എൻ്റെ മുസല്ലയിലേക്ക് വരരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മറ്റൊരാൾ നിർബന്ധിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ്. അല്ലേ? അതിനെ നമ്മൾ പറഞ്ഞത് എൻ്റെ സാമ്പത്തിക സ്ഥിതി എനിക്കേ അറിയൂ, ഞാൻ ഒരു ഷെയറാണ് കൂടേണ്ടത്, രണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, മൂന്നെണ്ണം പറ്റുമോ, ഒരു ഉരുവിനെ ഇറക്കാൻ പറ്റുമോ? ഇത് ആളുകളെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു കാണിക്കണം ഇത് എൻ്റെ സംഘടനയുടെ ബലത്തിൽ, എൻ്റെ പള്ളിൻ്റെ ബലത്തിൽ, ഞങ്ങളുടെ നാടിൻ്റെ, അങ്ങനെ അല്ലല്ലോ. അതൊരു തഖ്‌വയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ആ സുന്നത്തിലൂടെ എനിക്ക് പുണ്യം ലഭിക്കണം എന്നൊരു കാര്യത്തിന് അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും എത്താൻ പാടില്ല എന്നുള്ളതാണ്.
1: ഈ പുണ്യകരമായ ഒരു കാര്യം നമുക്കൊരു തിന്മയുടെ ഒരു ഫലത്തിലേക്ക്, റിയാ എന്നതിൻ്റെ ഫലത്തിലേക്ക് എത്താതിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ അടുത്ത വർഷം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് കൂടി
0: അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഇപ്രാവശ്യം എനിക്ക് ഇത്ര കഴിഞ്ഞ്, അള്ളാഹുവേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന വേണം. അത് ആളുകളെ കാണിക്കാനല്ല, മറിച്ച് അള്ളാഹിന്റെ അടുത്തുള്ള പ്രീതി ലഭിക്കണം എന്ന ആഗ്രഹമാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ ഉലഹിയത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയാവട്ടെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്.
1: നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഹിലാൽ, ബദർ, ഖമർ, അതിനെപ്പറ്റി മാഷാ അല്ലാ, ചന്ദ്രനെക്കുറിച്ച് പുതിയൊരു അറിവ് കിട്ടി. ബാറക്കല്ലാ എന്ന് റസിയ ചെങ്ങാനി പറയാം. ഉത്തരം പറഞ്ഞോ എന്ന് ചിലർ ചോദിക്കുന്നു. ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൻ്റെ സൂറത്ത് ഷംസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതായിരുന്നു ഓപ്ഷൻ ബി, സൂര്യൻ എന്നതായിരുന്നു ശരി ഉത്തരം.
0: പിന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ കുറെ ആൾക്കാർ മെസ്സേജ് ഇട്ട് എന്താ QHLS എന്നിപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിരിക്കുന്നു, ചില ആളുകളൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ചില ആളുകൾ രാവിലെ വന്നു, ഇപ്പൊ കാണുന്നില്ല അവരെ. അപ്പൊ അവരൊക്കെ എന്തിനു പോയതാ അറിയുള്ളു? ഭക്ഷണം കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ പോയതല്ല, മറിച്ച് QHLS എക്സാം ഉണ്ട്, 8 മണിക്കാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് പോവാണ്, കോള് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലും പറഞ്ഞിട്ട് ഇവിടെ പോകണ്ട കേട്ടോ. പരീക്ഷയൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ.
1: ചില ചോദ്യങ്ങളൊക്കെ ഉലഹിയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ അതിന് ഒരു ഉത്തരം ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു സമയമല്ലാത്തത് കൊണ്ട്,
0: അത് മാത്രമല്ല അതിനുള്ള സൗകര്യമാണ്, അതിന്റെ ഫിഖ്ഹി വശങ്ങൾ വളരെ ബൃഹത്തായിട്ട് ചർച്ച ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമാണ് അലിജാമ. അതിൽ മസലകളും കാര്യങ്ങളും അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ചോദിക്കാനുള്ളത് അലിജാബയിലേക്കാണ്. നിങ്ങളുടെ ചോദ്യം അതിലേക്ക് അയച്ചു കൊടുക്കുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യും,
1: തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. നമുക്ക് ഇനിയും പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതില്ലേ?
0: നമ്മുടെ അതെ നമ്മളെ വഴിവിളക്ക് പോസ്റ്റർ ഒന്ന് ഇന്നത്തെ പറയേണ്ടത്.
1: വഴിവിളക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 2542
0: വഴിവിളക്കാണ് അല്ലേ,
1: വഴിവിളക്കാണ് ഇന്നത്തേത്. എല്ലാ ദിവസവും അത് എത്ര ഭാഷകളിലാണ്?
0: മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലാക്ക്, ഇത്രയും ഭാഷകളിൽ, അഥവാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഭാഷകളിൽ എല്ലാ ദിവസവും വരുന്നുണ്ട്.
1: അതെ, ഇന്നത്തെ വഴിവിളക്ക് എന്ന് നമുക്ക് പറയല്ലേ, വിശ്വാസിയുടെ വഴി എളുപ്പമല്ല, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ? ഖുറാനിലെ 29-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനമാണ്
0: വചനമാണത്. ഇതുപോലെയുള്ള നല്ല നല്ല സന്ദേശങ്ങളാണ് വഴിവിളക്ക് ഒരു പോസ്റ്റർ രൂപത്തിൽ നമ്മളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഫോണുകളിൽ അതിൻ്റെ സ്റ്റാറ്റസ് ആക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്.
1: ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഷകൾ, ഈ പറയപ്പെട്ട ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് കോൺടാക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ പണിക്കാരാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ, ഗൾഫിലൊക്കെ വർക്ക് ചെയ്തവർക്ക് ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും വരെ ഉണ്ടാവും. അവർക്കൊക്കെ അതാത് ഭാഷകളിൽ ഡെയിലി നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് മാത്രം ഒരു പരീക്ഷണം ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ച ആളല്ലേ, നന്മ ചെയ്യുന്ന ആളല്ലേ, എനിക്കെന്തിനിങ്ങനെ വന്നു എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ പിശാചി കടത്തിക്കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിന് ഒരു വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ വഴിവിളക്ക് നമുക്ക് തരുന്നത്.

0: ക്യുഎച്ച്എൽഎസിനുള്ള കോള് വന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കോളുകൾ വന്നു. എല്ലാവരും ക്യുഎച്ച്എൽഎസ് എക്സാം സംഘാടകരുമാണ്, അതിൻ്റെ പ്രവർത്തകരുമൊക്കെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ആംപ്ലിഫൈ എന്ന പ്രോഗ്രാമിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അൻവർ എൻ ടി മുട്ടിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ
1: അടുത്ത കമന്റ് ഇനി ഉടനെ വരുന്ന എന്തായിരിക്കും, ക്വിസിന്റെ വിജയികളെ പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരിക്കും. വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കേണ്ടതില്ലേ?
0: വിജയികളെ പ്രഖ്യാപിക്കാൻ
1: 13 ആളുകളാണ് നമ്മൾ സാധാരണ നോർമലി വിജയികളായിട്ട് പ്രഖ്യാപിക്കാറുള്ളത്. 100 ആളുകളാണ് ഇന്നും പങ്കെടുക്കുന്നത്. എന്നത്തേക്കാൾ കൂടുതലുണ്ട് തോന്നുന്നു. സൺഡേ ആയതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ ഒഴിവായതുകൊണ്ടായിരിക്കും. 100 ആളുകൾ ഇതിൽ പങ്കാളികളായി. എല്ലാവർക്കും പങ്കെടുത്തതിന്റെ പേരിൽ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ, അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ.
0: ഒന്ന് വായിക്കല്ലേ?
1: ആ വായിക്കാം.
0: 13 അൻവർ കെ പി പൊഴുതന,
1: ഹൈറുനിസ ചെറുപ്പുളശ്ശേരി,
0: മഷ്ഹൂദ് എം,
1: മുഹമ്മദ് സി പി,
0: നസീമ അഷ്റഫ് തിരുവേഗപ്പുറം,
1: മുംതാസ് ബേപ്പൂർ,
0: ബഷേരി അബു തലശ്ശേരി,
1: അനീസ കൊല്ലം,
0: ഷാബിറ തിരുപ്പൂർ തമിഴ്നാട്,
1: ഉമ്മൽ കുൽസു ചിറമംഗലം,
0: ഇസ മുറിവഴിക്കൽ,
1: ഖദീജ കുന്നംകുളം,
0: സമിയ ഉളിയിൽ കണ്ണൂർ.
1: മാഷാല്ലാ, ഇത്രയും ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഒന്നുകൂടെ
0: പറയണം. ഒന്ന് പറയാം.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഷംസ് എന്നതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതായിരുന്നു.
0: ഓപ്ഷനുകൾ എ ചന്ദ്രൻ, ബി സൂര്യൻ, സി നക്ഷത്രം, ഡി ആകാശം എന്നായിരുന്നു. ശരി ഉത്തരം
1: സൂര്യൻ, ഓപ്ഷൻ ബി ആണ്. വിജയികൾ ഒരിക്കൽ കൂടി പറയാണ്. അൻവർ കെ പി പൊഴുതന,
0: ഹൈറുനിസ ചെർപ്പുളശ്ശേരി,
1: മഷ്ഹൂദിയം,
0: മുഹമ്മദ് സി പി,
1: നസീമ അഷ്റഫ് തിരുവേഗപ്പാറ,
0: മുംതാസ് ബേപ്പൂർ,
1: ബഷീർ അബു തലശ്ശേരി,
0: അനീസ കൊല്ലം,
1: സാബിറ തിരുപ്പൂർ തമിഴ്നാട്,
0: ഉമ്മുകുൽസു ചിറമംഗലം,
1: ഇസ മുറിവാഴിക്കൽ,
0: ഖദീജ കുന്നംകുളം,
1: സെമിയ ഉളിയിൽ കണ്ണൂർ. വിജയികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ
0: അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇനി നമുക്ക്
1: ഇനി വിജയികളായ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുന്നറിയോ, പിന്നെ വരും. ഒന്ന് സന്തോഷമൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് സാധാരണ വരലുണ്ട്.
0: നമുക്ക് ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഓത്തർച്ചി കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല വിഭവങ്ങൾ പറഞ്ഞു തരുമോ? നമുക്ക് സമയം നമ്മളെ അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയാത്തത് അല്ലേ. അതിന് മറ്റു മാർഗങ്ങൾ നമുക്ക് തേടുന്നതായിരിക്കും നന്നാകുക. നമുക്കിപ്പോൾ ഇത്ര അത്ര അങ്ങനെ നല്ല വിഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് വാങ്ങാൻ മാത്രം പോത്തർച്ചിയൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ ഉള്ളതിൽ അത് നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം വേറൊരു ദിവസം. നല്ലൊരു വിഭവങ്ങൾ
1: ഉണ്ടാക്കേണ്ടത് സംഭവം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോഗ്രാം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നോമ്പരൊക്കെ നമ്മൾ കൊടുക്കാനായിരുന്നു. ചെറിയ വളരെ ചെറിയ സമയം കൊണ്ട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു.
0: ഈ ചോദിച്ച ആളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല, നമുക്ക് പറയാനുള്ള സമയമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം.
1: അവരെന്നെ പ്രേക്ഷകർ തന്നെ എന്ത് ചെയ്തോട്ടെ, ജസ്റ്റ് കമന്റ് ചെയ്തോട്ടെ. എങ്ങനെയൊക്കെ സീനത്ത് പി ചാലിയും, വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. എന്റെ സഹോദരിയും ഇന്ന് വിജയികളിൽ പെട്ടു, അൽഹംദുലില്ല, മാഷാല്ലാ. അപ്പൊ അതൊരു നല്ലൊരു പോസിറ്റീവ് ആണ് അല്ലേ. നമ്മൾ വിജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ അഭിനന്ദിക്കുക എന്നുള്ളതൊന്ന്, അതിൽ കൂടെ ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് അപ്രീസിയേഷൻ കൊടുക്കുക, നല്ല കാര്യമാണ്.
0: അത് മാത്രല്ല, 13 പെടാത്ത എല്ലാ വിജയികളും 2000 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇംതിയാസ് തിരുവമ്പാടി.
1: മാഷാല്ലാ, എല്ലാവർക്കും. പിന്നെ അതിൽ സൗദ മുട്ടം ഉത്തരം ശരിയാണ് അയച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉത്തരം ശരിയാണ്, പക്ഷെ വിജയികൾ 13 ആളല്ലേ നമ്മള് പ്രഖ്യാപിക്കുന്നുള്ളൂ.
0: അത് പിന്നീട് നമ്മളെ വേറെ ദിവസം നമ്മുടെ ദിവസം ആകും എന്നുള്ള അൻവർ എൻ ടി മുട്ടിൽ വീണ്ടും അൽഹംദുലില്ലാ ഉത്തരം ശരിയായി. ഇനി സിസ്റ്റം തള്ളുമോ കൊള്ളുമോ എന്ന ചിന്തയിലാണ്. കുറച്ച് മുമ്പ് ഇട്ട കമന്റ്, രണ്ടിലേതായാലും ലൈവിന്റെ ഭാഗമാകാൻ കഴിയുകയും ഒരു നല്ല അറിവ് കിട്ടുകയും ചെയ്തു. നല്ല അറിവുകൾ കിട്ടുവാനും കിട്ടിയ അറിവ് ജീവിതത്തിൽ പകർത്താനും നാഥൻ നമ്മെ എല്ലാവരെയും തുണക്കട്ടെ. ആമീൻ.
1: എടപ്പള്ളി വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എന്താ നേരത്തെ ആരോ ചോദിച്ചൊരു ചോദ്യമില്ലേ, ബീഫ് ഉണ്ട്, നല്ല അച്ചാർ ഉണ്ടാക്കി വെക്കൂ, ബീഫ് അച്ചാർ എന്ന്.
0: അത് നല്ല നെയ്യില്ലാത്ത പീസാണ് ഇന്ന് നല്ലത് അല്ലേ. അതുകൂടി ഇവിടെ വരുന്നുണ്ട്. ഏതായാലും
1: അബ്ദുൽ സത്താർ ടി പി പരിയാരം, അദ്ദേഹം നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മളെ അനുഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. കുട്ടികൾ എൻ്റെ ബൈക്കിലും കയറിലുണ്ട്, പിന്നെ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കയറാൻ പാടില്ല എന്ന്, പ്രത്യേകിച്ചും ഹെൽമെറ്റ് കൂടി ആകുമ്പോൾ എന്നുള്ളതാണ്.
0: ഹെൽമെറ്റ് ബാക്കിലുള്ളവനും ഹെൽമെറ്റ് വേണം എന്നുള്ളതും. നമ്മുടെ ബാക്കിൽ കയറിയ ആള് അറിയാതെ ഒന്ന് വീണുപോയി കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാലോ.
1: ഉമ്മൽ ഗുൽസ് ചിറമംഗലേ, ഞാൻ ഇടക്കിടക്കൊക്കെ വിജയികളുടെ ലിസ്റ്റിൽ വരാറുണ്ട്, അൽഹംദുലില്ല. അപ്പം ഇന്ന് വിജയിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല
0: അല്ലേ. നമുക്കിനി ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ബാക്കിയുണ്ട്, അതിലേക്ക് പോകാം. ഫർള് നിസ്കാരത്തിന് പള്ളിയിൽ പോകാത്ത സ്ത്രീകൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പോകുന്നതിന്റെ വിധി ആണ്
1: പ്രോഗ്രാമിന്റെ പേര്. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ളതിലെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം.
2: ഫർള് നിസ്കാരത്തിന് പള്ളിയിൽ പോവാത്ത സ്ത്രീകൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പോകുന്നതിന്റെ വിധി എന്താണ്? ഖുതുബ മനസ്സിലാവാത്ത ഭാഷയിലാണെങ്കിൽ ആ പോകുന്നത് തെറ്റാകുമോ?
3: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് നിസ്കാരങ്ങൾക്കും ജുമാ നിസ്കാരത്തിനുമെല്ലാം സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുത്തതായി സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖലീഫമാരുടെ കാലഘട്ടത്തിലുമൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരാരും തന്നെ സ്ത്രീകളെ പള്ളികളെ തൊട്ട് തടഞ്ഞിട്ടുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ചിലയാളുകൾ ഫിത്തിന ഭയന്നാൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞ് സ്ത്രീകളെ പള്ളിയിലേക്ക് അടുപ്പിക്കാതിരിക്കുകയും എന്നാൽ ഇടക്കാലത്ത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സ്ഥലമെന്ന് പള്ളിയുടെ അടുത്തോ അതല്ലെങ്കിൽ മറ്റു കെട്ടിടത്തിലോ ബോർഡ് വെച്ച് അവിടെ വെച്ച് നിസ്കരിപ്പിക്കുന്ന രീതിയുമൊക്കെ കണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ പള്ളിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരാവുന്നതാണ്. പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നത് അവരുടെ ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയല്ല എന്നതുകൊണ്ട് അവർക്ക് സൗകര്യമുള്ള സമയത്തൊക്കെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർക്ക് പള്ളിയിലേക്ക് പോകാവുന്നതാണ്. ഇനി അഞ്ച് വക്തിന് പള്ളിയിൽ പോകാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ജുമാക്ക് പോകുന്നുവെങ്കിൽ അത് കുറ്റകരമായ കാര്യമല്ല, മാത്രമല്ല അവർക്ക് പള്ളിയിൽ പോകുന്നതിനുള്ള പുണ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാ. പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അല്ലേ, നമുക്ക് കൺഫ്യൂഷനുള്ള ദീനിപരമായ അറിവ് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുള്ള ചോദ്യങ്ങൾ, അത് ചോദിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള അവസരമാണ് അൽഇജാബയിൽ നമ്മൾ ഒരുക്കാറുള്ളത്. ബഹുമാനരായ ഒരുപാട് പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയത് ബഹുമാനനായ ഷബീബ് സലാഹിയാണ്.
0: അതേപോലെ അൽഇജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇനിയും ഒരു പോസിറ്റീവായ, വളരെ പോസിറ്റീവായ ഒരു കമൻ്റ് വന്നത് എന്താ പറയുക, ക്വിസിനെ പറ്റി. ആയിഷ അങ്ങാടിപ്പുറം: ഞാൻ ഇന്നലെയും ഇന്നും വിജയിയായി. ഇന്നലെ ലിസ്റ്റിൽ വന്നു, ഇന്ന് ലിസ്റ്റിൽ വന്നില്ല. അപ്പൊ ആ 13 ആളുകളുടെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ പോലും
1: വിജയിയായി,
0: പങ്കെടുത്തവരൊക്കെ വിജയിയായി എന്നുള്ള തത്വമാണ് ആയിഷ അങ്ങാടിപ്പുറം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിജയികളെ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നു, പറയാമോ?
1: എന്താ പറയുന്നത്? തീർച്ചയായിട്ടും. അൻവർ കെ പി പൊഴുതന,
0: ഖൈറുന്നീസ ചെർപ്പളശ്ശേരി,
1: മഷ്ഹൂദിയം
0: മുഹമ്മദ് സി പി,
1: നസീമ അഷ്റഫ് തിരുവേഗപ്പുറ,
0: മുംതാസ് ബേപ്പൂർ,
1: ബഷേരി അബു തലശ്ശേരി,
0: അനീസ കൊല്ലം,
1: സാബിറ തിരുപ്പൂർ തമിഴ്നാട്,
0: ഉമ്മുകുൽസു ചെറമംഗലം,
1: ഇസ മുറിവാഴക്കൽ,
0: ഖദീജ കുന്നംകുളം,
1: സെമിയ ഉളിയിൽ കണ്ണൂർ.
0: വിജയികൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ.
1: അല്ലേ, അൻവർ എൻ ടി മുട്ടിൽ വയനാട് അടിച്ച ഒരു കമന്റ് നിങ്ങളുണ്ട്, ഫീഡ്ബാക്ക് ആവശ്യം. മാഷാ അല്ലാ, വിജയികളിൽ ഒന്നാമത്തെ ആൾ അൻവർ കെ പി, ഞങ്ങളുടെ സ്വന്തം അൻവർ സലാഹിയാണ്. അഭിനന്ദനങ്ങൾ സലാഹിക്ക്, എ ഗുഡ് ക്യാരക്ടർ എന്നാണ്
0: പറയുന്നത്.
1: എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ്, വളരെ സൗമ്യനായ സ്വഭാവക്കാരനാണ്, എന്നും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു അധ്യാപകൻ കൂടിയാണ്.
0: അദ്ദേഹത്തിന്റെ ഫോൺ വിളികളൊക്കെ തന്നെ വളരെ സൗഹൃദപരമായി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അദ്ദേഹം വിളിച്ച കാര്യമൊക്കെ പറയാം.
1: നന്മകൾ പറയാൻ അല്ലേ, ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെയുള്ള നന്മകൾ ബാക്കിയുള്ള ആൾക്കാർ പറയാന്നുള്ളത് സന്തോഷമാണ്. അപ്പൊ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ.
0: വിജയിച്ചു, ലിസ്റ്റിൽ വന്നില്ല എന്നാണ് മൈമൂന അലി സെയ്തുട്ടി, ആലുവ.
1: ബഷേരി അബു തലശ്ശേരി, അദ്ദേഹം അൽഹംദുലില്ലാ ഇന്ന് ഞാൻ വിജയായി എന്ന് പറയുന്നുണ്ട്. അതെ,
0: നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് അയച്ച ഫീഡ്ബാക്ക് തീരെ വായിച്ചില്ല.
1: പിണങ്ങാണോ എന്നാണ്,
0: പിണങ്ങാണോ എന്ന് അല്ല, ചിലത് നമ്മൾ വിട്ടുപോകുന്നതാണ് അല്ലേ.
1: ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലോ.
0: അതെ,
1: ജമീല വിക്കപ്പൂനവരാണ്, പിണങ്ങിട്ടൊന്നുമില്ല. ഈ മെസ്സേജ് എന്തായാലും
0: വായിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ അത് സബ്മിറ്റ് ആയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മള് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇൻഷാല്ലാ, നമ്മള് ഇതിന്റെ അവസാനത്തിലോട്ട് അടുക്കുകയാണ്. ഇനിയും ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മൾ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. നേരത്തെ പൂനൂരിൽ നിന്ന് ഒരു ശ്രോതാവ് നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ ഒരുപാട് ഫീഡ്ബാക്കുകൾ വിട്ടുപോയിട്ടുണ്ടാവാം. ഏതായാലും ഇനി നമ്മൾ ഫീഡ്ബാക്ക് അയക്കാതിരിക്കരുത്, വിട്ടുപോകുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് വിജയിയായതിൻ്റെ സന്തോഷം വളരെയധികം ആളുകൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേര് വായിക്കാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതി നല്ലോണമുണ്ട്. പിന്നെ സ്വരത്തെപ്പറ്റി വീണ്ടും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അല്ലേ.
1: അതിൽ നമ്മൾ അറബി ഭാഷേൻ്റെ ഒരു നല്ല ചെറിയ ഒരു തമാശ അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഹിഷാം: ഒരു അറബിയും ഇംഗ്ലീഷുകാരനും തർക്കമുണ്ടായി, ആരുടെ ഭാഷയാണ് എളുപ്പം എന്ന്, അതാണ് തർക്കം. അപ്പോൾ അറബി പറഞ്ഞു, എൻ്റെ വെള്ളം എന്നുള്ളതിന് എന്താണ് പറയുക? അപ്പൊ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു മൈ വാട്ടർ, അപ്പൊ അറബി പറഞ്ഞു ഞങ്ങൾക്ക് ആ മായി അത് മതി അല്ലേ, മായി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് മൈ വാട്ടർ, അതെ മൈ വാട്ടർ എന്നൊന്നും പറയണ്ട, നിങ്ങൾ ആ മൈ എന്ന് പറഞ്ഞല്ലേ, മായി എന്ന് പറഞ്ഞാൽ എന്റെ വെള്ളം എന്നാണ്. സോ സിമ്പിൾ, അത്രയും എളുപ്പമുള്ള ലാംഗ്വേജ് ആണ്, നല്ല അടിപൊളി ഒരു ചെറിയ അല്ലെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ചിന്തിക്കാൻ.
0: അത് നല്ലൊരു അനുഭവമായിട്ടല്ലേ പങ്കുവെക്കപ്പെട്ടു.
1: ജസ്റ്റ് ഇതുപോലല്ലേ ഒരു ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണെന്ന് പറയാം, ഒരു ക്രിയേറ്റീവ് അൺക്രിട്ടിക്കൽ, സർഗാത്മകമായി ചിന്തിക്കുക എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം അവതരിപ്പിക്കുക, അതാണ് സംഭവം.
0: അപ്പോ പല ശൈലികള്, പല ലഹജകള് ഉള്ള ഭാഷ, എല്ലാ ഭാഷക്കും പല ലഹജകൾ ഉണ്ടല്ലേ. ആറു മലയാളിക്ക് നൂറു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മളെ ഓർമ്മിപ്പിച്ചത്.
1: ഭാഷകളെ കുറിച്ച് പറഞ്ഞു, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സ്ലാങ്ങുകൾ വ്യത്യസ്തമാണ്, ചില വാക്കുകളുടെ മീനിങ്ങുകൾ വ്യത്യസ്തമാണ്.
0: നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് അവസാനത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ പ്രധാനമായും ഇന്ന് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഉലഹിയത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇതുവരെ ഉലഹിയത്തിന് നിശ്ചയിച്ചിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ഈ പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ടാവാം, നമ്മുടെ കുടുംബത്തിലുണ്ടാവാം, കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ടാവാം. ഇന്ന് തീരുമാനിച്ചാലും അത് നടക്കും, നാളെ തീരുമാനിച്ചാലും നടക്കും. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ ഉലഹിയത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: ആർക്കും ഒരു പ്രയാസം വരുത്തുകയും ചെയ്യുന്നുള്ളതാണ്. സാമ്പത്തികമായി ഇതുവരെ എല്ലാ വർഷങ്ങളിലും ഉണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം പിന്നെ സാമ്പത്തികമായിട്ട് ഒട്ടും അദ്ദേഹത്തിന് ചേരാൻ പറ്റില്ലെങ്കിൽ ഒരു പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കരുത്.
0: ഹരാസ് ചെയ്തിട്ട് ഇതിലേക്ക്, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ചെറിയ ഒരു ഉരുവാണെങ്കിൽ ഇത്ര കൊടുത്താൽ മതി, അല്ലെങ്കിൽ നീ ഒരു ആടാർത്തോ ഒറ്റക്ക്, അങ്ങനത്തെ ഓപ്ഷനുകൾ നമുക്ക് പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ പുണ്യം പ്രേരിപ്പിച്ച് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ അടുത്ത ഹജ്ജിന് ഒരുങ്ങാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക, അതിനുള്ള സാമ്പത്തിക സമാഹരണ മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒക്കെ നമ്മുടെ പ്രോഗ്രാമുകളിൽ വരുന്നുണ്ട്,
1: വരുന്നുണ്ട്.
0: എന്തായിരുന്നാലും
1: ഇന്നത്തെ ഒരു ലൈവിൽ അബ്ദു നിങ്ങളെ കൂടെ ഇരിക്കാൻ പറ്റും, ഞാൻ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവിൽ ഒരുമിച്ച് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ തന്നത്. തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ളൊരു നന്മ നിങ്ങൾക്ക് തരട്ടെ എന്ന് പറയാണ്. അപ്പം ഇനിയും ഇങ്ങനെയൊക്കെയുള്ള നല്ല അവസരങ്ങളിലെ ഒത്തുകൂടാനുള്ള അവസരവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കൂടെ ഈ ലൈവിലുണ്ടായിരുന്നു ഞാൻ ഷമീം മണ്ടൂർ,
0: ഞാൻ അബ്ദുള്ള സുഹേർ ചുങ്കത്തറ. നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ അണിയറ പ്രവർത്തകരും ചേർന്നുണ്ട്.
1: ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നന്മകളിലൂടെ മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെ മക്കളിലൊക്കെ കൺകുളിർമയും ഖൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ. തൽക്കാലം ഇവിടെ ഇവിടെ പറയുകയാണ്.
0: ഇനി മോർണിംഗ് ലൈവ് ഷോ ഇവിടെ തീരുകയാണ്. ഇനി സ്റ്റുഡിയോയിൽ റേഡിയോ വൈബ്സിന്റെ
1: സമയം.

0: മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും ഒരുപാട് വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസം, പല ആളുകൾക്കും ഒരു ഒഴിവുള്ള ദിവസമായിരിക്കും. ആവോ
1: ഇപ്പോൾ അതും വെക്കേഷനാണ്. വിദ്യാർത്ഥികളുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്. 2 മാസം നാട്ടിൽ, ഇന്ത്യയിലെ കാര്യം, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
0: ചില ആളുകളൊക്കെ യാത്ര പോയിട്ടുണ്ടാവും, കുടുംബ സന്ദർശനത്തിനായിരിക്കും. ചിലപ്പോൾ ഈ ഒരു രാവിലെ 8 മണി സമയമായതുകൊണ്ട് റേഡിയോ മോർണിംഗ് ലൈവ് കേട്ട് അതിലെ ഉത്തരങ്ങളൊക്കെ അയച്ച് വിജയികൾ ആരെന്നറിഞ്ഞ് ആ ഒരു കണ്ടിന്യൂസ് പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഏത് കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത് എന്നുള്ളത് ഒന്ന് ഫീഡ്ബാക്ക് ആക്കി ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളോടൊപ്പം സെഷനിൽ അത് പ്രത്യേകമായി എടുത്ത് നിങ്ങൾക്കുള്ള മറുപടികൾ നൽകും. നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് പോകാം അല്ലേ? ഇൻഷാല്ലാ. ഇനി റേഡിയോയിൽ ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിൻ്റെ ടൈറ്റിലായിട്ട് വിജയിക്കാൻ മറക്കാതിരിക്കാം എന്നൊരു ടൈറ്റിലാണ് നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംസാരമാണ്. നമുക്ക് ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതിൽ പടച്ച റബ്ബ് നൽകിയ സവിശേഷമായ ചില അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നമുക്ക് അള്ളാഹു നൽകിയ ഓർമ്മശക്തി എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തു വയ്ക്കാറുണ്ട്, ചിലതെല്ലാം പലപ്പോഴും മറന്നു പോകാറുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മറവിയും ഓർമ്മശക്തിയും ഒക്കെ മാറി മാറി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ. ഈയിടെ കേട്ട ഒരു അനുഭവം, ഒരു ചെറിയ കുട്ടി, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവന് അവൻ്റെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും ഒക്കെ ഏറെ ഇഷ്ടമുണ്ടായിരുന്നത്, സ്നേഹമുണ്ടായിരുന്ന അവിടെ വല്യപ്പയായിരുന്നു. വല്യപ്പയോടൊത്ത് അവൻ ഒരുപാട് സമയം ചെലവഴിക്കുമായിരുന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം വല്യപ്പാൻ്റെ ഒപ്പാണ് അവൻ ഉണ്ടാവുക. അങ്ങനെ വല്യപ്പ കഥ പറഞ്ഞ് പാട്ടുപാടി ഉറക്കി അങ്ങനെ വല്യപ്പയുടെ കുട്ടിയായി വളർന്ന ഒരു കുട്ടി. ആ ഇടയാണ് അവൻ്റെ വല്യപ്പ മരണപ്പെടുന്നത്. അവന് അവൻ്റെ ഒരു പ്രായത്തെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു വല്യപ്പയുടെ മരണം. അവനെ വല്ലാതെ പിടിച്ചുലുക്കിയ, അവനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വിഷയമായിരുന്നു വല്യപ്പാൻ്റെ ഒരു മരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വല്യപ്പാൻ്റെ മരണത്തിന് ശേഷം അവന് അവൻ്റെ വീട്ടിൽ കാണുന്ന കാഴ്ചകളെല്ലാം തൻ്റെ വല്യപ്പയുമായി കൂട്ടി വായിച്ച് അവൻ കാണുമ്പോൾ അവൻ്റെ വല്യപ്പ ഉണ്ടായിരുന്ന ആ ചെയർ, വല്യപ്പ ഇരുന്നിരുന്ന ചെയറും വല്യപ്പ വെച്ചിരുന്ന കണ്ണടയും വല്യപ്പ ഉപയോഗിച്ചിരുന്ന വസ്ത്രവും വല്യപ്പ ഉപയോഗിച്ച ബാത്റൂമും എല്ലാം അവിടേക്ക് പോകുമ്പോൾ അവന് വല്യപ്പയെ വീണ്ടും വീണ്ടും ഓർമ്മ വന്ന് കരയുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ മാനസികമായി വലിയ പ്രയാസങ്ങൾ നേരിടുന്ന അവസ്ഥയും ഉണ്ടാകുകയുണ്ടായി. അങ്ങനെ അവർ മാതാപിതാക്കളെല്ലാം ഒരുപാട് ആളുകൾ സമീപിക്കുകയും ശേഷം എല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു പരിഹാരം എന്നുള്ളത് വല്യപ്പയെ അവന് ഓർമ്മ വരുന്ന സന്ദർഭങ്ങൾ എവിടെയൊക്കെയാണോ അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളെ മൊത്തം ഇല്ലാതാക്കിക്കൊണ്ട് വല്യപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളെ അവനെ മറപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമായിക്കൊണ്ട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത്. അങ്ങനെ അവർ ആ വീട് വിട്ട് തന്നെ വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മറവി എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങൾ, അതിൽ മറവി ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് വരാറുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരാത്ത വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല വേണ്ടാത്ത സ്വപ്നങ്ങളായിട്ടുള്ള ദുസ്വപ്നങ്ങൾ, നമ്മളെ നിരന്തരം നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേണ്ടാത്ത സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന പല പ്രതിസന്ധികളും പ്രയാസങ്ങളും, ഈ പറഞ്ഞതുപോലുള്ള പല മരണങ്ങളും മരണ വാർത്തകളും ഒക്കെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണവും നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയാറില്ല. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വസ്ഥത ലഭിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിന് ഒരുപാട് സമാധാനവും ആശ്വാസവും അത് പകരാറുണ്ട്. യഥാർത്ഥത്തിൽ മറവി ഇവിടെ ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ളതാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മളെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിനെ ആരാധിക്കാനും അവനെ വഴിപ്പെട്ട് ജീവിക്കാനുമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞ ഒരു വചനം, നമ്മളെല്ലാവരും ഒരുപാട് ആവർത്തിച്ച് കേട്ടൊരു വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്ന ചോദ്യം, അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസ, നമ്മളെല്ലാവരും വ്യഥാ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജീവിതത്തിന് ലക്ഷ്യം എന്താണെന്നൊന്നും അറിയാതെ വളരെ കാഷ്വൽ ആയിക്കൊണ്ട് യാന്ത്രികമായിക്കൊണ്ട് എല്ലാവരും പോകുമ്പോൾ ഞാനും അങ്ങനോട് പോകുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതം മനുഷ്യരെന്ന നിലയ്ക്ക്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലം, സോഷ്യൽ മീഡിയ വളരെയധികം സജീവമായിക്കൊണ്ട് നമ്മളൊക്കെ ഇത്തരം ചില ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വരും എന്നതിനപ്പുറം ഇതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഫോണിലൂടെ കേൾക്കുന്ന ആളുകൾ ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ മറ്റു പല എൻഗേജ്മെന്റുകളിലേക്കും പോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഒന്ന് തുറന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് എടുത്ത് ഫേസ്ബുക്ക് ഒന്ന് എടുത്ത് മറ്റു പല സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്സും നമ്മൾ വ്യാപൃതമായി കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളൊക്കെ നമ്മൾ മറന്നു പോകുകയാണ്. പാടെ പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഭൗതികമായ നെട്ടോട്ടത്തിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളെ പല സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള മതപരമായ ചിന്തകൾ മറപ്പിച്ചു പോകുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ ഗൗരവപൂർണമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ നിലയ്ക്ക് നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റബ്ബിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഈ രൂപത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും കാണാനും കേൾക്കാനും നമുക്ക് വേണ്ട ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും അത്തരം അനുഗ്രഹങ്ങളുടെ വില അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അറിയൂ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ശരീരം എന്ന് ആലോചിച്ച് നോക്കി നമുക്ക് അറിയാൻ കഴിയും കിഡ്നിയുടെ ഒരു പ്രവർത്തനം നമ്മളൊന്നും അറിഞ്ഞ് ആലോചിച്ചുകൊണ്ടല്ല നമ്മുടെ കിഡ്നി രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് പലപ്പോഴും എൻ്റെ പല സംസാരങ്ങളും ഞാൻ ആവർത്തിക്കാറുണ്ട്. കാരണം നമ്മൾ കാണുന്ന പല പേഷ്യൻസും കിഡ്നിയുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാത്ത രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാടധികം രോഗികൾ നമ്മുടെ ഇന്ന് കേരളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എണ്ണവും അതിൻ്റെ ഒരു വ്യാപ്തിയും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒരു ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, വലിയ ശാരീരികമായ പ്രയാസങ്ങൾ ആ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായ പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായ ആളുകൾ, അദ്ദേഹത്തിന് സഹകരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലുള്ള ആളുകൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ, അവർക്കും ഈ വ്യക്തിയോടൊപ്പം ആഴ്ചയിൽ രണ്ടു മൂന്നും തവണ ഡയാലിസിന് വേണ്ടി പോകുമ്പോൾ അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയും അവരുടെ ജോലിയിലും ഒക്കെ ഉണ്ടാകുന്ന പല പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി സാമൂഹികമായും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടൊന്നും താങ്ങാൻ കഴിയാത്തത്ര പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു സമൂഹം ഒന്നടങ്കം, ഒരു നാട് ഒന്നടങ്കം ചിലപ്പോൾ ആ വ്യക്തിയുടെ പിന്നെ ഇത്തരം വിഷയങ്ങൾ, ഡയാലിസിസ് പോലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാടധികം പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണ് ഒരു കിഡ്നിക്ക് സംഭവിക്കാവുന്ന, ഒരു വ്യക്തിയുടെ രണ്ട് കിഡ്നികൾ സംഭവിക്കാവുന്ന വളരെ നിസ്സാരമാണ് നമ്മുടെ കിഡ്നികൾ. അതിൻ്റെ അളവും വലിപ്പവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അത് ചെയ്യുന്ന പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ, ആ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നടക്കാതിരിക്കുന്ന അവസ്ഥയിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് കേവലം ഈ ഒരു കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം പോലും നമ്മൾ പോലും അറിയാതെ വളരെ മനോഹരമായിട്ട് നടക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെങ്കിൽ, തീർച്ചയായും ഈ കിഡ്നി തന്ന, ഈ ഹൃദയം തന്ന, ഈ മനസ്സിനെ തന്ന, ഇത്തരത്തിലുള്ള കണ്ണും കാതും എല്ലാം നമുക്ക് വളരെ സുന്ദരമായിട്ട് നമുക്ക് സൃഷ്ടിച്ച ആ പടച്ച റബ്ബിനെ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ആ റബ്ബിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ഒരു ഓട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫൻസാഹും ഔഫുസഹും ഉലൈകഹുമുൽ ഫാസിഖൂൻ. സൂറത്തുൽ ഹശ്റിലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, വലാ തകൂനൂ, നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത്, കല്ലദീന, ആരെ പോലെ, നസുല്ലാഹ, ചില ആളുകൾ അവർ അള്ളാഹുവിനെ മറന്നവരാണ്, ഫൻസാഹും ഔഫുസഹും, അപ്പോൾ അള്ളാഹു പറയുകയാണ്, അപ്പോൾ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളയുകയും ചെയ്തു, ഉലായിക്കുഹുമുൽ ഫാസിഖൂൻ, അത്തരം ചില ആളുകൾ അള്ളാഹുവിനെ മറന്ന അത്തരം ചില ആളുകൾ തന്നെയാണ് ഫാസിഖുകളായ, തോന്നിയവാസികളായ, തെമ്മാടികളായ ആളുകൾ എന്ന് അള്ളാഹു സൂറത്തുൽ ഹശ്റിലൂടെ പറയുകയാണ്. അതായത് അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ മറപ്പിച്ച് കളയുമെന്ന് അള്ളാഹു ആവർത്തിച്ച് നമുക്ക് വാണിംഗ് തരികയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടരുത്. ഈ ആയത്തിനെ തുടർച്ചയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തിൽ ഹുമുൽ ഫായിസൂൻ, നരകക്കാരും സ്വർഗ്ഗക്കാരും ഒരിക്കലും സമമാവുകയില്ല എന്ന് പറയുന്നത് ഈ ആയത്തിനെ തുടർന്നുകൊണ്ടാണ്. അതായത് അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകൾ അവർ സ്വർഗത്തെ മറന്നു പോവുകയാണ്, അവർ നരകത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവിടെയൊക്കെ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഒരുപാട് മാതൃകകളുണ്ട്. ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളാണെങ്കിലും അള്ളാഹുവിലേക്കുള്ള ദിക്റും ദുആകളും ഒക്കെ അധികരിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ അള്ളാഹുലേക്ക് മടങ്ങുകയും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവന് കൂടുതൽ ഓർക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൂടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഷയം അത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കുറിച്ചാണ്. ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അതിൽ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ട്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി, അള്ളാഹുവിന് സർവവും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് ഒരു വിഷയത്തിൽ തെറ്റും ശരിയും മനസ്സിലാക്കാൻ ഇസ്ലാമിലേക്കാണ് അവൻ കൂടുതൽ അടുക്കുക. അവൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതലായി പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ തെറ്റാണെന്ന് കണ്ട ഒരു വിഷയം അവൻ ഒരിക്കലും അതിലേക്ക് പോവുകയില്ല. അത്തരം സാഹചര്യങ്ങൾ അവൻ ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെ കൃത്യമായി അനുസരിക്കുന്നതിനാണ് ഒരു മുസ്ലിം. എന്നാൽ ഈ വിഷയം പലപ്പോഴും നമുക്ക് മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതൂ അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, അവർ ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തിൽ അവർ അത് മറന്നുപോയപ്പോൾ അള്ളാഹു അവർക്ക് എല്ലാ വസ്തുക്കളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ശേഷം അള്ളാഹു പറയുകയാണ്, അങ്ങനെ തങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ ശേഷം അള്ളാഹു പറയുന്നു, അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. അള്ളാഹു ഒരു പിടുത്തം കണ്ടു പിടിക്കും, ആ പിടുത്തം പിടിച്ചതിന് ശേഷം അവരെല്ലാവരും നിരാശരായി തീരുന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാതെ പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിലും കച്ചവടങ്ങളൊക്കെ ഒരുപാട് അഭിവൃദ്ധി ലഭിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളിലും അത്തരം അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ പറ്റി വിചാരിക്കേണ്ടതില്ല, അവരെ അള്ളാഹു പിന്നെ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അവർക്ക് ഒരുപാട് വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നത് അവസാനം ഒരൊറ്റൊരു പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷയത്തെ ഇസ്തിദ്രാജ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ആ ഒരു പിടുത്തം പിടിക്കാനുള്ള ഒരു പിടുത്തത്തിന് വേണ്ടി അള്ളാഹു അവർക്കൊന്ന് അയച്ചു കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വളരെ കൃത്യമായി തന്നെ പാലിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മൂന്നാമതായി കൂടെ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു വീഴ്ചയും നമുക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥി നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവിനെ നിലയ്ക്ക്, ഒരു ജോലിക്കാരൻ നിലയ്ക്കൊക്കെ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആ ഉത്തരവാദിത്തങ്ങളെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ കൃത്യമായ സമയത്ത് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് മറക്കാൻ പാടാത്ത മൂന്നാമത്തെ ഒരു വിഷയം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി യാതൊരു നിലയ്ക്കും മറക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നാലാമതായിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വിഷയം, അത് നമ്മുടെ ചെയ്ത്തുകളെ കുറിച്ചാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് നന്മയുടെ പാതയിലാണോ തിന്മയുടെ പാതയിലാണോ എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്നത് തിന്മയുടെ മാർഗത്തിലുള്ള ഒരു പോക്കാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങാനുള്ള ഒരു ത്വാക്കത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ളൊരു സ്ഥൈര്യവും മാനസികമായ ഒരു ഈമാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെയ്യുന്നത് തിന്മയാണെങ്കിൽ, പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇടപെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലഹരിയുടെ ഒരു ചെറിയ കണിക, അതിപ്പോൾ ഒരു സിഗരറ്റ് അല്ലേ എന്ന് കരുതി നിരന്തരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അത് ചെറുതാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്താൻ പറ്റിയ വിഷയമല്ല. തിന്മയാണോ അത് ആ നിമിഷം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന ഒരു തിരിച്ചറി നമുക്കുണ്ടാവുകയും, ചെയ്യുന്ന ചെയ്ത്തുകളെ പറ്റി അത് തിന്മയാണെങ്കിൽ മറന്നു പോകുന്നൊരവസ്ഥ ഒരിക്കലും, പ്രത്യേകിച്ചും അത്തരം തിന്മകളുടെ ആസ്വാദനങ്ങളോട് അങ്ങനെ പോകുമ്പോൾ നന്മ എന്താണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. അങ്ങനെ തിന്മകൾ എന്താണോ, നമ്മുടെ ചെയ്ത്തുകളിൽ തിന്മകൾ വരുന്നത് എവിടെയാണോ, അവിടെയൊക്കെ അതിനെ പ്രതിരോധിക്കാനും നന്മയിലേക്ക് പോകാനും നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു വിഷയം നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ പരലോകത്തെ കുറിച്ചാണ്. നമ്മൾ ഏത് നിമിഷവും മരണപ്പെടാമെന്നും, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ വരാനുള്ളത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. ഈ മരണത്തിന് ശേഷം നമുക്ക് പോയി കിടക്കാനുള്ളത് ഏത് വലിയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ അമ്പര ചുംബുകളിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിയാണെങ്കിലും, നമുക്ക് നാളെ പോകാനുള്ളത് ആറടി മണ്ണിലേക്കാണ് എന്നും, അവിടെ ഖബറിന് ഒരു ഇടുക്കമുണ്ട് എന്നും, ആ ഖബറിന്റെ ഇടുക്കത്തിന് ശേഷം പിന്നീട് നമുക്ക് പോകാനുള്ളത് വിചാരണയിലേക്കാണ് എന്നും, ആ വിചാരണയ്ക്ക് ശേഷം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നല്ലതാണെങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മയാണ് കൂടുതലെങ്കിൽ നരകത്തിലേക്കും പോകാനുള്ള ആളുകളാണ് നമ്മളെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം. ആ പരലോകത്തുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഇത്തരത്തിൽ അള്ളാഹുവിനെ മറക്കാതെ, അവൻ്റെ വിധിവിലക്കുകളെ മറക്കാതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറക്കാതെ, നമ്മളെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള തിന്മയാണെങ്കിൽ ആ തിന്മയിൽ ചെയ്തു പോകുന്ന ആ പ്രവർത്തനങ്ങളെപ്പറ്റി മറന്നു പോകാതെ, ആ തിന്മയാർന്ന പ്രവർത്തനങ്ങളെപ്പറ്റി മറന്നു പോകാതെ, അഞ്ചാമതായിക്കൊണ്ട് പരലോകത്തെയും മറന്നു പോകാതെ ഉള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാനുണ്ട്. ആ ജീവിതത്തിൽ, അത്തരം ജീവിതം ജീവിക്കുവാൻ കൃത്യമായൊരു ചിട്ട നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം വളരെ കൃത്യമായി തന്നെ അള്ളാഹുലേക്ക് അടുക്കുവാൻ പാകപ്പെടുന്ന രൂപത്തിൽ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, പരമാവധി മുതലെടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ വിനിയോഗിക്കുവാനും, അത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇൻസൈറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിൻ്റെ വളരെ ഫലപ്രദമായ നിർദ്ദേശങ്ങളടങ്ങിയ ഇൻസൈറ്റാണ് നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിൽ നിന്നും നമ്മിൽ നിന്നും ഒക്കെ ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: എനിക്ക് ഇന്ന് ദുൽഹിജ്ജ 7 മീൻസ് നമുക്ക് 6 സൗദിയിൽ ദുൽഹിജ്ജ 7 നാളെ ദുൽഹിജ്ജ 8 ഹജ്ജ് നാളെ തിങ്കളാഴ്ച നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഹാജിമാർ ഇന്ന് രാത്രിയും നാളെ 8 മിനയിലേക്ക് എത്തേണ്ടത്. 7 രാത്രി പലപ്പോഴും ഈ സൗകര്യാർത്ഥം നേരത്തെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ആ നിരക്ക് ഹജ്ജിന് വിശ്വാസികൾ പുറപ്പെടുന്ന ദിവസമാണ് നാളെ. മാനസികമായി ഒക്കെ അവരിന്ന് തയ്യാറെടുപ്പിലായിരിക്കാം. നമ്മുടെ മനസ്സും നമ്മളുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ അജിലുള്ള ആളുകളുടെ ഒപ്പമാണ് നമ്മുടെ മനസ്സുള്ളത്. പീസ് റേഡിയോ ആണെങ്കിൽ അജിൻ്റെ വിശേഷങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കുന്ന പ്രോഗ്രാമുകൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. നാളെയും ഇന്നൊക്കെ അവിടെ നിന്ന് തൽക്ഷമയ റിപ്പോർട്ടിംഗ് ഉണ്ട്. മറ്റന്നാൾ ചൊവ്വാഴ്ച അറഫ ലൈവ് നടക്കുകയാണ്. അവിടെ അറഫ പ്രഭാഷണം നടക്കുമ്പോൾ അതിൻ്റെ തത്സമയ റിപ്പോർട്ടിങ്ങും അതിൻ്റെ പരിഭാഷയൊക്കെ പീസ് റേഡിയോയിലുണ്ട്. രാവിലെ മുതൽ ലൈവ് പ്രക്ഷേപണമുണ്ട് യൂട്യൂബ് ചാനലിലും റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.
0: ദുൽഹിജ്ജ 8-ന്റെ ദിവസത്തിന് ആ ദിവസത്തിന് പറയാറുള്ളത് യൗമു തർവിയ എന്നാണ്. അത് ഹജ്ജിന് വേണ്ടിയുള്ള ആ പോക്കിനുള്ള ഒരു ഒരുക്കം നടക്കുന്നൊരു ദിവസം എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതായത് അറഫ ആണ് ഹജ്ജിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി മിനയിലേക്ക് പോയി അവിടുത്തെ ടെൻറ്റുകളിലെത്തി വെള്ളം നിറച്ച് പാത്രത്തിലാക്കി, പഴയ കാലത്ത് ഒരുക്കം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഭക്ഷണം വെള്ളം.
1: ഭക്ഷണമൊക്കെ വിതരണങ്ങൾ ഉണ്ട് അവർക്ക്, എല്ലാവർക്കും മീൻസ് സർക്കാർ ഗവൺമെന്റ് പോയവർക്കൊക്കെ ടെൻറ്റുകൾ പരമാവധി. പക്ഷേ എങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. പരമാവധി സൗകര്യങ്ങൾ ടെൻറ്റുകളിലുണ്ട്, എങ്കിലും പ്രയാസങ്ങളുള്ളതായിട്ട് പലപ്പോഴും അറിയാറുണ്ട്. എന്തായാലും ഹജ്ജിൻ്റെ ഒരുക്കങ്ങളിലാണ് ഹാജിമാരുണ്ടായിരിക്കുക.
0: നമ്മുടെ മനസ്സിൽ എന്തായാലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അള്ളാഹു ഏറ്റവും ശരിയായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള തൗഫീഖ് നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഒരു പ്രാർത്ഥനാ ഗാനമായാണ് ഇന്നത്തെ സ്വരം വരുന്നത്. ഇനി സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കർണക്കടലായ എന്ന് തുടങ്ങുന്ന റിയ ഇടവണ്ണ ആലപിച്ച ഒരു പ്രാർത്ഥനാ ഗാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന ഉൾപ്പെടുന്ന ഒരു ഗാനമാണ്. ആ ഗാനം കേൾക്കാം.

0: വളരെ മനോഹരമായി റിയ എടവണ്ണ നമുക്ക് മുന്നിൽ ഗാനം അവതരിപ്പിച്ചു. പ്രത്യേകം നന്ദി റിയക്ക്. കേൾവിക്കാരായ ആളുകൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള തോന്നിയ കാര്യങ്ങളൊന്ന് പറയണം. ഇൻഷാ അല്ലാ,
1: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ

0: മുഹമ്മദ് ഫവാസും ഹബീബ് റഹ്മാനും ചേരുകയാണ്.
1: പ്രമേഹം രോഗത്തെ പ്രമേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരു മാർഗ്ഗരേഖ, പ്രമേഹ രോഗത്തെ എങ്ങനെ നമ്മൾ അതിജീവിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയങ്ങളിലുള്ള ഒരു സംസാരം, ഒരു ഇൻ്റർവ്യൂ ആണ്, അഭിമുഖമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡോക്ടർ ഫവാസും പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാനും തമ്മിലുള്ള ഒരു സംസാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ അസ്സലാമു അലൈക്കും.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പേസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ച് കൊടുത്താൽ നന്നായിരിക്കും.
3: ശരിയാണ്, പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. അത് അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
2: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു.
3: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്, ടൈപ്പ് വൺ ടൈപ്പ് ടു. ടൈപ്പ് വൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറിയെ ആക്രമിക്കുകയും അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് ടൈപ്പ് വൺ. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് ടൈപ്പ് വൺ. ഇനി ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ടു ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പോൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടുവും.
2: ഈ ടൈപ്പ് വണ്ണായിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
3: തീർച്ചയായിട്ടും ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോമ്യൂൺ ഡിസോർഡറാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോമ്യൂൺ ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന

0: ചികിത്സയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
1: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
0: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന്, കൂടുതലായിട്ട് ദാഹം, നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്. അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്. പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
1: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
0: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയ കാണാം അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡൻ്റലായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
1: ഈ രോഗത്തിൻ്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാൽ.
0: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, ഒന്ന്, അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് 1 ഡയബറ്റീസിലാണ്. എന്നാൽ 2 കാണാറുണ്ട്. 1 ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള 2 ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് എമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം, അതും നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്. അതുപോലെ പെരിഫർ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നൊരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകൾ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖങ്ങൾ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
1: ഇപ്പം നമ്മൾ 1, 2 എന്ന് പറഞ്ഞു, 2, ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് 1
0: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. ഇതിൽ 1 സീരിയസ്, 2 സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ 2 ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് 2 ആണ്. പക്ഷേ 2 തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറിയിൽ കോശങ്ങളെ നശിപ്പിച്ച് അത് 1 എത്തേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിൽ 1 സീരിയസ്, 2 സീരിയസ് അങ്ങനെയില്ല.
1: ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ.
0: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
1: എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളത്.
0: അതെ അതെ, അത് നേരത്തെ പറഞ്ഞില്ലേ, 1 എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ്. കാരണം അതിൻ്റെ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അതിന് അളവ് കുറവാണ്, ഇൻസുലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചികിത്സ ഇൻസുലിൻ പുറത്തു നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ ആണ് 1 ചികിത്സാ രീതി. ഇതിൽ നമുക്ക് ഗുളികകൾക്ക് റോളില്ല. ഇനി ടൈപ്പ് ടുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഫാക്ടറിയുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്ത അവസ്ഥയാണ്, അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. അപ്പം അതിന് അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഒരുപാട് നാൾ ഇതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഇതെല്ലാം ടാബ്ലറ്റ്സിൻ്റെ വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അതായത് അതിൻ്റെ പവർ കൂട്ടുക, അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പം. അപ്പം അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
1: ഭക്ഷണ ക്രമീകരണങ്ങൾ.
0: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം ഇതിന് വളരെ നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇതുവഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി, സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത, ആ അസുഖത്തിൻ്റെ പ്രത്യേകത, പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
1: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
0: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക, ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന്, അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ, അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
1: അൽഹംദുലില്ലാ, പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്കും. വളരെ ശരിയായ രൂപത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ പകർന്ന് നൽകിക്കൊണ്ട് തന്നെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടു. ഈ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈൻഡ് ഓപ്ഷനിൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ റിവൈൻഡിൽ കയറി അതൊന്ന് കേട്ട് നോക്കുക, അതോടൊപ്പം അത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഒരു നന്മയാണത്. ഈ രോഗമുണ്ടായിക്കഴിഞ്ഞ ആളുകൾക്കും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മളിത് അയച്ചു കൊടുക്കാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പ്രത്യേകത ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ
3: നമുക്ക് പ്രത്യേക യൂട്യൂബ് ചാനലുണ്ട്, ആരോഗ്യ വിചാരം എന്നുള്ള പേരിൽ. അപ്പോൾ ഈ വീഡിയോകളും ഒക്കെ, ഈ പകമ്മയുടെ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം യൂട്യൂബ് ചാനലിൽ ലഭിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വീഡിയോകളൊന്ന് ഈ ആരോഗ്യപരമായ ടിപ്സായിരിക്കാം. പാചകത്തിൻ്റെ വീഡിയോ കാണാറുണ്ട്, യാത്രാ വിവരങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ ഇങ്ങനത്തെ കുറേ അറിവുകൾ ധാരാളം വീഡിയോ കാണാറുണ്ട്. പലതും യഥാർത്ഥമാണ് അഥവാ ശരിയല്ല, തെറ്റായ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വീഡിയോകളാണ് പലതും. അപ്പം അതിൽ വ്യത്യസ്തമായി പിന്നെ ആ വിഷയത്തിൽ അറിവുള്ള ആളുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ള നിലക്കാണ് ഡോക്ടർമാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ ഉൾപ്പെടുന്നത്. വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ എഐയോട് ചോദിച്ചാലോ ഒക്കെ നമുക്ക് ധാരാളം അറിവ് കിട്ടും. അതല്ല, ഡോക്ടർമാരിൽ നിന്ന് തന്നെ അത്ര അറിവുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനാണ് ആരോഗ്യ വിചാരം പോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
2: നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം സഫീർ അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുകയാണ്.
3: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ,
2: അതിന്റെ ആറാമത്തെ ഭാഗമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
3: ധാരാളം ദിക്കറുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാണ്ട് അതിലെ ഒരു ദിക്കർ നമുക്ക് പഠിക്കാം.
2: അതില് പിന്നെ കഴിഞ്ഞ 5 ഭാഗങ്ങളിലായി നമ്മൾ കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. കുറേശ്ശെയായി നമ്മൾ ഓരോ ദിവസവും പഠിച്ചത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്ന് ഇൻഷാല്ലാ അതിൻ്റെ അവസാന ഭാഗത്തിലെ ഒരു കുറച്ചുകൂടി നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ച ഈ പ്രാർത്ഥന പരിപൂർണമായി ഞാനൊന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി പഠിച്ചു പോകണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗം അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി എന്താണ്? وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഇതിന്റെ ആദ്യ ഭാഗം. അതിനെ തുടർച്ചയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം. وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഒന്ന് വഅൻത അല്ലാഹിറു, അല്ലാ എന്നത് നാവ് മുൻപല്ലിൻ്റെ മുകളിൽ തട്ടുന്ന രൂപത്തിൽ ലാ ആണ് ഉച്ചരിക്കേണ്ടത്. ലാഹിറു എന്ന ഹ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സമാനമായ അക്ഷരം ഉള്ളതുകൊണ്ട് പല ആളുകളും തെറ്റിക്കാറില്ല. ഫലൈസ ഫൗഖക്ക, അവിടെ ഫൗഖക്ക എന്നതിൽ ഫൗഖക്ക രണ്ടും രണ്ട് കാഫുകളാണ്. ഒന്നാമത്തേത് കാഫാണ്, രണ്ടാമത്തേത് കാഫാണ്. ഫൗഖക്ക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാഫായി പോകും, അത് തെറ്റാണ്. സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കാഫിന് സമാനമായ അക്ഷരമാണ് ഉള്ളത്. പക്ഷേ കാഫ് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിക്കാറുണ്ട്. പക്ഷേ അറബിയിൽ അത് മറ്റൊരക്ഷരമായി തന്നെയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ ഫലൈസ ഫൗഖക ഷൈഉൻ വഅൻതൽ ബാത്തിനു, അവിടെ ബാത്തിനു ത എന്ന അക്ഷരം, ത എന്നത് നാവ് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വായ നിറച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ത എന്ന് ചുണ്ട് പരത്തി ഉച്ചരിക്കുന്ന അക്ഷരമുണ്ട്. ത തി തു എന്നത് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്. പക്ഷേ ത എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളെങ്കിലും ഇതിനെ വാവ് കൂട്ടിച്ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. ത്വ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം അറബിയിൽ രണ്ടക്ഷരം അവിടെ വരും. ത എന്നത് നാവ് വായ നിറച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ, ഒരിക്കൽ കൂടി ഞാൻ പറയാം. വഅൻത അല്ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅൻത അൽബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വഅൻത അല്ലാഹിറു, അല്ലാഹുവേ നീയാണ് അല്ലാഹിർ അള്ളാഹുവിൻ്റെ മറ്റൊരു പദമാണ്, മറ്റൊരു ഇസ്മാണ്. ഈ പ്രാർത്ഥനയിൽ ധാരാളം ഇസ്മുകൾ കൂടി ചേരുന്നുണ്ട്. അള്ളാഹിർ, പ്രകടമായവൻ, വെളിവായവനാണ് അള്ളാഹുവേ, മറഞ്ഞവനല്ല, അല്ലെങ്കിൽ ആർക്കും അറിയാത്തവനല്ല. അള്ളാഹു ലാഹിറായവനാണ്. അള്ളാഹുമ വ അൻതല്ലാഹിറു ഫലൈസ ഫൗകക ശൈഉ, നിന്നേക്കാൾ മുകളിലായി അള്ളാഹുവേ ആരുമില്ല. ഏറ്റവും ഉന്നതിയിലുള്ളവൻ, ഏറ്റവും മുകളിലുള്ളവൻ റബ്ബേ നീയാണ്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉ, അൽ ബാത്തിൻ, അതും അള്ളാഹുവേ നീയാണ്. നിനക്ക് പുറമേ നിന്നെ കൂടാതെ മറ്റാരുമില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുമ്മ അൻതല്ലവ്വലു എന്ന് തുടങ്ങുന്നതിന് ശേഷം വ അൻതല്ലാഹിറു ഫലൈസ ഫൗകക ശൈഉ വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉ.
2: ഈ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കത് മനഃപ്പാഠമാക്കാനും അത് മനസ്സിലുറക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മനസ്സ് വന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്.
3: അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായത് മനസ്സിലാകുക അതിനൊരു എന്താണ് പ്രാർത്ഥിക്കുന്നത്. ചിലർ മാത്രമല്ല, അർത്ഥത്തോടെ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്രാർത്ഥന പഠനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പൂമരത്തണലിൻ്റെ സമയമാണ്. കൊച്ചുകൂട്ടുകാരുടെ ഇഷ്ടപരിപാടിയായിരുന്നു പൂമരത്തണൽ. നമുക്കറിയാം പേഴ്സ് റേഡിയോ തുടങ്ങിയ കാലം മുതൽ ഈ പ്രോഗ്രാമൊക്കെ ഉണ്ട്. സ്ഥിരമായി അതിൽ വന്നിരുന്ന ഷെമീൽ മഞ്ചേരി തന്നെയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം വരുന്നത്.
2: നന്മയിലേക്ക് നടന്നെടുക്കുക എന്നതാണ് ഇന്ന് ഷെമീൽ മഞ്ചേരി കൂട്ടുകാരോട് അവതരിപ്പിക്കുന്ന വിഷയം. അപ്പോൾ പൂമരത്തണലിൽ ഇത്തിരി നേരം എന്താണ് ഷെമീൽ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടുനോക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളും ഒക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ, അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട്. അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതും ഉണ്ടോ മൻസൂർ?
6: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ, വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
5: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാ. കുഞ്ഞ്

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോഴും കാലിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലും ഒക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിനു വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽവഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിനു മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കും അല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെ തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ടു കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവേ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ച് നോക്കൂ, MS എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളതുപോലെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ,

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞു കുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
0: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ?
0: അതെ,
1: എന്തു ഭംഗിയാണ്. സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ. പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തണിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ. സാറേ, ഓൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു. ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്ക് പോലും പറ്റിക്കാൻ പോലും അല്ലേ, നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളിവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല. മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവനെ പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്നുവെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ പൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിമാരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പൊ ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ടു പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലെ, പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവേ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്തെച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ ബേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ അഴിച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ, സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ചാൽ, ഒരൽപ്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരൽപ്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ, ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കൊച്ചു കൂട്ടുകാരുമായി ഈ പൂമരത്തണലിൽ നിന്ന് സംവദിച്ചത് ഷമീൽ മഞ്ചേരിയാണ്. മാഷാല്ലാ, നല്ലൊരു അവതരണം, കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. വെക്കേഷൻ സമയമാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇനിയൊരു ഒരാഴ്ചയും കൂടി ഉള്ളു സ്കൂൾ തുറക്കാൻ. അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. അപ്പോൾ ആ നിലക്ക് തന്നെ അതിനു മുന്നേ പെരുന്നാൾ വരാനുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. വ്യാഴാഴ്ചയാണ് നാട്ടിൽ പെരുന്നാൾ അല്ലേ? വ്യാഴാഴ്ച. ആ അപ്പോൾ ആ നിലക്ക് കുട്ടികളൊക്കെ സന്തോഷത്തിലായിരിക്കാം. എന്നാൽ സ്കൂൾ തുറക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി കുട്ടികൾക്കുണ്ടാവും അടുത്തൊരാഴ്ചയുള്ളിൽ.
3: കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നുള്ള സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളത് വേറെ വിഷയമാണ്.
2: ശരിക്കും ഈ പത്രമാധ്യമങ്ങളിലൊക്കെ കുട്ടികൾ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കും സ്കൂൾ തുറക്കുന്നത് എന്നുള്ളത് പിന്നെ വെക്കേഷൻ കഴിയുന്നു എന്നുള്ളൊരു സങ്കടം ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ വാർത്തകളൊക്കെ വരിക, സന്തോഷമുണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ്.
3: ഓക്കെ, എന്തായാലും കുട്ടികൾ മദ്രസയിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് റിവൈൻഡിൽ നിന്ന് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇത്തരം പൂമരത്തണലിൽ പോലുള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായി കുട്ടികളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതിലൂടെയുള്ള നന്മകൾ അവർക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കും എന്ന കാര്യം ഓർമ്മപ്പെടുത്താണ്. അറഫ ലൈവിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. അറഫ ലൈവ് രാവിലെ മുതൽ ആരംഭിച്ച് അത് വൈകുന്നേരം വരെ രാത്രി വരെ നീളുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പ്രത്യേകം അറഫ പ്രഭാഷണത്തിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. അറഫ പ്രഭാഷണത്തിൽ എന്താണ് ഈ വർഷം ഖതീബ് അറഫയിൽ സംഗമിച്ച പതിനായിരങ്ങൾ ലക്ഷങ്ങളോട് എന്താണ് സംസാരിച്ചത് എന്ന് നമുക്ക് തൽസമയം അറിയാനുള്ള അവസരം.
2: എല്ലാ വർഷവും നമുക്ക് ബഹുമാനിയായ കുഞ്ഞു മുഹമ്മദ് പദനി പറപ്പൂർ അദ്ദേഹമാണ് നിർവഹിക്കാറ്. ഈ വർഷം അൽഹംദുലില്ലാ അദ്ദേഹം മക്കത്താണുള്ളത്, അഥവാ സൗദി രാജാവിൻ്റെ അതിഥിയായി ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം അജിന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബഹുമാനിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹമായിരിക്കും ഇത്തവണ അർഫ പ്രഭാഷണത്തിൻ്റെ തത്സമയ മലയാള പരിഭാഷ നിർവഹിക്കുക. ഏകദേശം ഉച്ചയ്ക്ക് രണ്ടേമുക്കാൽ സമയത്താണ് പ്രഭാഷണം തുടങ്ങുക. എന്നാലും നമ്മൾ രാവിലെ മുതൽ മിനായിൽ നിന്നും അർഫയിൽ നിന്നുള്ള വിശേഷങ്ങളും അവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാരും നമ്മുടെ പ്രവർത്തകരോടുണ്ട്. അവർ തത്സമയം നിങ്ങളോട് പങ്കുവെക്കും. പിന്നെ അജുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ പോയ ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. അപ്പോൾ ഇത് കേൾക്കാനും ഈ ഹജ്ജിൻ്റെ ഭാഗമാവാനും, മാനസികമായെങ്കിലും നാട്ടിൽ വെച്ച് ഇരുന്ന് ഹജ്ജിൻ്റെ ഭാഗമാകാൻ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.
3: ചെറിയൊരു ടാസ്ക് ശ്രോതാക്കൾക്ക് പ്രത്യേകം നൽകുകയാണ്. പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അറഫ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അറഫ ലൈവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. ഓരോ ദിവസവും ന്യൂസുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി, അതുപോലെ പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, ഒരു പക്ഷേ അത് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവും. എന്തായാലും അറഫ ലൈവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നിങ്ങളെല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് വെക്കണം. സ്റ്റാറ്റസ് വെച്ച ആളുകളൊന്ന് ഫീഡ്ബാക്ക് വഴി ഞാൻ സ്റ്റാറ്റസ് വെച്ചു എന്ന കാര്യം ഒന്ന് അറിയിക്കും വേണം. അപ്പോൾ അത് റേഡിയോ ശ്രോതാക്കൾക്കുള്ളൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് മോർണിംഗ് ലൈവിൽ ഒരു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അത് പറയാണ്, സ്റ്റാറ്റസ് വെച്ച് ഞാൻ സ്റ്റാറ്റസ് വെച്ചു എന്ന് പ്രത്യേകം ഒന്ന് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് വഴി അറിയിക്കൂടി വേണം ഇൻഷാല്ലാ. റേഡിയോയിൽ ഇനി നമ്മൾ നുറുങ്ങുകൾ കേൾക്കുകയാണ്. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടിയുടെ രചനക്കാണ് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നത്. അപ്പോൾ ഇനി നുറുങ്ങൾ കേട്ടുവരാം ഇൻഷാല്ലാ.
4: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ച് മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിന്റെ പള്ളക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിന്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിന്റെ കയ്യിൽ തട്ടി അമ്പിന്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിന്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
2: വളരെ വ്യത്യസ്തമായ ഒരു രചന നമ്മൾ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ കേട്ടു. ടി ചാണ്ടി എന്ന വ്യക്തിയാണ് അത് രചിച്ചിട്ടുള്ളത്. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടൈറ്റിലുള്ള ഒരു രചനയാണ്. എന്തായാലും ഇത്തരം വ്യത്യസ്തങ്ങളായ ധാരാളം രചനകൾ നുറുങ്ങുകളിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും. ഇനി അസ്മാഉൽഹുസ്നയുടെ സമയമാണ്.
3: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും നമ്മൾ അസ്മാഉൽഹുസ്നയിലൂടെ പഠിക്കുന്നു. ഇന്ന് നമ്മൾ അൽ അലീം, അള്ളാഹുവിൻ്റെ വിശാലമായ ജ്ഞാനത്തെ അറിയിക്കുന്ന നാമമാണ് അൽ അലീം. ഈ അൽ അലീം എന്ന നാമം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. നമ്മളോടൊപ്പം അബ്ദുറൗഫ് അൽ ഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹം ചേരുന്നു. അസ്മാഉൽഹുസ്ന കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമമെന്നുള്ളത് അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ അലീമാണ് ഈ നാമം നമുക്കറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ, അതുപോലെ തന്നെ പരമോന്നമായ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. വിശാലമായ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതെത്ര ആഴത്തിലും പരപ്പിലും ഉണ്ട് എന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ അള്ളാഹു അൽ അലീം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്ന നാമം അത് നേർക്കുനേർ തന്നെ വന്നിട്ടുണ്ട്. ആശയങ്ങൾ വന്ന മറ്റു ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്, ആയത്തുകളുണ്ട്. എന്നാൽ നേർക്കുനേർ അൽ അലീം എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ 32 സ്ഥലങ്ങളാണുള്ളത് വിശുദ്ധ ഖുർആനിൽ. 32 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ തന്നെയും സൂറത്തുൽ ബഖറയിലെ 32 ആയത്തിൽ കാണാം, ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവിടെ അള്ളാഹു ഹക്കീമാണ്, അലീമാണ് എന്ന് അവനെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയയിൽ വഹുവ സമീ ഉൽ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 32 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യമാക്കി വച്ചതും പരസ്യമാക്കി വച്ചതും നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിൽ ചിന്തിച്ചതും ഇങ്ങനെ തുടങ്ങിയെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നാം ചിന്തിച്ചതും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതുമായ കാര്യങ്ങളെ വരെ അറിയാൻ കഴിയുന്നവൻ 7 നിന്നപ്പുറം അർശിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിനറിയും. അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, ഒരു വാക്ക് അത് നമ്മൾ രഹസ്യമാക്കി വച്ചാലും ശരി, ഫ ഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, ഗോപ്യമാക്കിയതും രഹസ്യമാക്കിയതും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ചിന്തിക്കുന്നത് പോലും നമ്മൾ രഹസ്യമായി ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ, ഒരു 4-5 ആൾക്കാരുള്ള സന്ദർഭത്തിൽ പോലും ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മൂന്നുപേർ കേട്ടിട്ടില്ലെങ്കിലും മൂന്നാമനായി അള്ളാഹു സുബ്ഹാനഹു വതാല കേൾക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതറിയുന്നു, അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എവിടെ സൃഷ്ടിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, മുൻകൂട്ടി അറിയുന്നവനാണ്. ഇനി സൃഷ്ടിപ്പ് നടന്നാൽ തന്നെയും അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുപോലും അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇ

മലക്ക് കളി ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നി അലമു മാലത്ത അലമു, നിങ്ങൾ മനസ്സിലാക്കാത്ത അറിയാത്ത കാര്യങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും, അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുൻകൂട്ടി ഉണ്ട് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള, അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്തുന്നവനും അതോടൊപ്പം ആ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ സൃഷ്ടികൾക്കുള്ള ജ്ഞാനമെന്ത്, അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയും, അവർക്കെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയും, അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം സംവിധാനിക്കാൻ കഴിഞ്ഞവൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു, യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു, വഹുവൽ അലീമുൽ ഖദീർ, അങ്ങനെ സൃഷ്ടിക്കാൻ അറിവുള്ളവനും കഴിവുള്ളവനും അള്ളാഹു ആകുന്നു എന്നാണ്. അപ്പോൾ ആരെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എല്ലാം കൃത്യമായി അറിയുന്നവൻ അതല്ല മാത്രമാണ്, ആ അള്ളാഹു ആ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു എന്ന് മാത്രമല്ല, ഈ ഭൂമിലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായി അവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിൻ്റെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഗൈബിയായ അദൃശ്യമായ മനുഷ്യനല്ല ഏതേത് സൃഷ്ടികൾക്കും അദൃശ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോലെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അതായത് അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ലാ യഅലമുഹ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയുമില്ല. വയഅലമു മാ ഫിൽ ബദ്രി വൽ ബഹർ, ഭൂമിയിലും അതായത് കരയിലും കടലിലും എന്താണ് ഉള്ളത് എന്നത് കൃത്യമായി അറിയുന്നവൻ, ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കുറിച്ചും അറിയും, അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും. അങ്ങനെ കൃത്യമായി അറിയുന്നവൻ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല കൊഴിയുന്നത് പോലും, എത്രയെത്ര വൃക്ഷങ്ങളാണ് ഉള്ളത്, എത്രയെത്ര ചെടികളാണുള്ളത്, അതിൽ നിന്ന് ഒരു ഇല ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ അതുപോലും അറിയുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ ജ്ഞാനമെന്നുള്ളത് അള്ളാഹു അൽ അലീം എന്ന നാമത്തെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. അള്ളാഹു ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന കോടാനു വൃക്ഷങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് ഒരു ഇല, അങ്ങനെ കോടാനുകോടി വൃക്ഷങ്ങൾ ചെടികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും, അതിൽ നിന്ന് ഒരു ഇല ഈ ഭൂമിലോകത്തേക്ക് പഴുത്തങ്ങ് വീഴുമ്പോഴേക്ക് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ അള്ളാഹു അതിനെക്കുറിച്ചറിയും, അത് ദാ കൊഴിയാനായിരിക്കുന്നു എന്നറിയും, കൊഴിഞ്ഞു വീഴുമ്പോൾ അറിയും, കൊഴിഞ്ഞു വീണു കഴിഞ്ഞാൽ അറിയും. ഇങ്ങനെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിവുണ്ട് എന്നതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചറിയുന്നവൻ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊന്നാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചറിയുന്നവൻ അലീമാകുന്നു അള്ളാഹു. അള്ളാഹു അൽ അലീമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, അങ്ങനെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു. നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അള്ളാഹു അറിയുന്നു എന്നാണ്. അതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം ആരുമറിയാതെ, നാം തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ തൻ്റെ കൂടെ കിടക്കുന്നവൻ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് അതുപോലും അറിയുന്നവനാരാ? ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അർഷിൻ്റെ മുകളിലിരിക്കുന്ന റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിഞ്ചകങ്ങൾക്കുള്ളത്, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അല്ലാഹു ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടിക്കഴിഞ്ഞാൽ അതറി

0: പറഞ്ഞ് നമുക്ക് നൽകാൻ കഴിവുള്ളവൻ. അത് നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് തരപ്പെടുത്തി തരാൻ കഴിവുള്ളവനാകുന്നു, അറിയുന്നവനാകുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാകുന്നു അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും കൂടി കഅബ പുതുക്കി പണിതതിനു ശേഷം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മളൊരു പുണ്യകർമ്മമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം, രണ്ടു നാമങ്ങളെ എടുത്തു വച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹുവേ നീ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അൻത സമീഉ, നീ കേൾക്കുന്നവനാണ്. അതുപോലെ തന്നെ അലീം, ഞങ്ങളുടെ ഈ തേട്ടത്തെക്കുറിച്ച് നീ അറിയുന്നവനുമാണ്. അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ, നീ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ സ്വീകരിക്കണേ, സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അവിടെയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ നന്മകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന ഏറെ കരുണീയമാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങൾ, ആ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ ആരു മാത്രമാണ്? അല്ല മാത്രമാണ്. ഒരു ഖബറാളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, ഒരു നബിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി കേട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ തേട്ടത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അറിവ് എന്നത് വളരെ നിസാരമാണ്, വളരെ കുറഞ്ഞത് മാത്രമാണ്. അറിവ് കൊണ്ട് അഹങ്കരിക്കുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. ഒരിക്കലും അറിവ് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അൽ അലീം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തുള്ള ആളുകൾക്ക് എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും ശരി, വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഈ ദുനിയാവിൽ ആരെടുത്തു വെച്ച് നോക്കിയാലും ശരി, എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ കൊടുമുടി അടക്കി ഭരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി, അവനൊക്കെ കിട്ടിയത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാം ആരാ? തൗറാത്ത് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ്. ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഖിദർ അലൈഹി ഇസ്ലാം എന്ന മറ്റൊരു ഒരു നബിയെ നമുക്ക് കാണാൻ സാധിക്കും. നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട് എങ്കിലും, ഏതായാലും ഖിദർ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം പോകുന്നുണ്ട്. എന്തായിരുന്നു കാരണം? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയമേതുമില്ലാതെ ഞാനാണെന്ന് പറഞ്ഞു. പറയാൻ വകുപ്പുണ്ടായിരുന്നു, കാരണം നബിയാണ്, വഹി ലഭിക്കുന്നു, തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ ആ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. പക്ഷേ അത് അള്ളാഹുവിലേക്ക് ചേർത്തു പറയാതെ, മടക്കാതെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തിരുത്തി കൊടുത്തു. മൂസ അങ്ങനെ പറയാൻ പാടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ ഖിദർ അലൈഹി ഇസ്ലാമിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയച്ചു. ഖിദർ അലൈഹി ഇസ്ലാം പിന്നീട് കണ്ടുമുട്ടി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാരുണ്യം നൽകിയതും അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഇൽമ് പകർന്നു നൽകിയതും ആർക്കാണ്? ഖിദർ അലൈഹി ഇസ്ലാമിനാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഖിദർ അപ്പുറത്തു മൂസ, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും അവസാനം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു കുരുവി വന്ന് ആ കപ്പലിൻ്റെ ഓരത്തിരുന്ന് കൊടുക്കുന്നു. ആ ഓരത്തിരുന്ന് കടലിലേക്ക് തലയിട്ട് രണ്ടു പ്രാവശ്യം അതിൻ്റെ കൊക്കിലേക്ക് വെള്ളം നിറച്ചു. ഖിദർ അലൈഹി ഇസ്ലാം അവിടെ വലിയ അറിവുള്ള വ്യക്തിയാണ്. മൂസ നബി അലൈഹി സ്ലാം തൗറാത്ത് കിട്ടുകയും അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അങ്ങനെ അറിവിൻ്റെ വിഷയത്തിൽ ഉന്നവരായ രണ്ടാളുകൾ അവർ ഒരുമിച്ച് സമ്മേളിച്ച സമയം ഈ കുരുവിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ ഖിദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, മാ നഖസ ഇൽമി വ ഇൽമുക്ക്, എൻ്റെയും നിങ്ങളുടെയും ഇൽമു കൊണ്ട് കുറയുകയില്ല, മിൻ ഇൽമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല, ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിനൽ ബഹരി, ഈ കടലിൽ നിന്ന് ഈ കുരുവി എത്രയാണോ അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുത്തത് അത്രമാത്രമല്ലാതെ കുറയുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അറിവ് എന്നത് ഈ കടലോളം വിശാലമാണ്. നമ്മുടെ അറിവ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ, ഒരു പ്രവാചകനാണ്, ഇപ്പുറത്ത് അള്ളാഹു ഇൽമ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ്. ഇങ്ങനെ രണ്ടുപേരുടെയും ഇൽമിനെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പോലും ആ കുരുവി വിശാലമായ കടലിൽ നിന്ന് ഒരല്പം വെള്ളം അതിൻ്റെ വായിലേക്ക് ഒപ്പിയെടുത്തതുപോലെ മാത്രമാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് എത്ര വിശാലമാണ്, അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എത്ര വിശാലമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനാണ് ഈ ഒരു ചരിത്രം ഞാനിവിടെ ഉദ്ധരിച്ചത്. ഏതായാലും അള്ളാഹു അൽ അലീം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടം അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിനേക്കാളും വലിയ ജ്ഞാനം. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഈ ലോകത്തുള്ള സർവർക്കും ലഭിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ, അതുപോലെ തന്നെ കടലിൽ, കടലിൽ അതിൻ്റെ സമുദ്രത്തിലെ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ഒരു വിരലൊന്ന് മുക്കി തിരിച്ചെടുക്കുമ്പോഴേക്ക് എത്രയാണോ ആ വിരലിൽ പറ്റിയിരിക്കുന്ന ജലകണികകൾ, അത്രമാത്രമാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ്. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വതാല പരമോന്നതിയിലാണ്. ആ അറിവുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലുള്ളതുപോലും അറിയുന്നു, രഹസ്യമാക്കി വയ്ക്കുന്നതറിയുന്നു, പരസ്യമാക്കിയതറിയുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നതറിയുന്നു, റൂമിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നതറിയുന്നു, മനസ്സിൽ ചിന്തിച്ചതറിയുന്നു. ഇങ്ങനെ എല്ലാം അറിയുന്നവൻ എത്രത്തോളം ഒരു ഇല കൊഴിഞ്ഞ് വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹനീയമായ പ്രവിശാലമായ അറിവിനെക്കുറിച്ചാണ് നമുക്കിവിടെ അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവ്, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ്. അള്ളാഹു അറിയാത്ത ഒരു സംഗതിയും ഈ ലോകത്ത്, പ്രപഞ്ചത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞതായി ഒന്നുമില്ലതാനും. അതുകൊണ്ട് റബ്ബ് നമ്മെ കാണുന്നു എന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. രഹസ്യത്തിലും പരസ്യത്തിലും സദാ നമ്മെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അൽ അലീം എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ, അള്ളാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങൾ അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി പ്രവാചകനോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരമൊരു ഒന്നാണ് അതിൻ്റെ വിശേഷം, അതിൻ്റെ ഒരു വിശദീകരണമാണ് അബ്ദുറൌഫ് അലി കമ്മിയുടെ സംസാരത്തിലൂടെ നമ്മൾ കേട്ടത്. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ ജ്ഞാനത്തെ അറിയിക്കുന്ന നാമമാണ് നമ്മൾ, അതിൻ്റെ വിശദീകരണമാണ് കേട്ടത്.
2: ഓക്കെ മഹബൂ, ഇനി നമ്മൾ സലാം വീട്ടിയുടെ കഥയാണ് ഇനി കേൾക്കാൻ പോണത്. കുട്ടികളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, മുതിർന്നവർക്ക് വലിയ ഒരു താല്പര്യപൂർവ്വം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന പ്രോഗ്രാമാണ് കഥ പറയാം.
1: അജ്മലും കുഞ്ഞു പെങ്ങളും എന്ന കഥയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഉറച്ചു നിൽക്കുക എന്നതാണ് ഇന്നത്തെ കഥയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടക്കത്തിൽ വിശ്വസിച്ചവർ അധികവും പാവങ്ങളായിരുന്നു. നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ ഉമയ്യത്ത് കോപം കൊണ്ട് കലിതുള്ളി. മണൽ ചൂട് പിടിക്കുമ്പോൾ അവൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും പൊള്ളുന്ന മണ്ണിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ലുകൾ കയറ്റിവെക്കുകയും ചെയ്തു. ചാട്ടവാറുകൾ കൊണ്ട് പുതിരെ തല്ലി പട്ടിണി കിട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കറുത്ത ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി. അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു കയറ് കെട്ടി കുട്ടികൾക്ക് മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ആ ദുഷ്ടൻ നൽകി. ഈ അവസ്ഥയിൽ നീ മരണപ്പെടും, അതല്ലെങ്കിൽ മുഹമ്മദിന്റെ മതത്തെ നീ നിഷേധിക്കണം എന്നിങ്ങനെ ആക്രോശിച്ചു. എന്നാൽ പാറയേക്കാൾ വലിയ ഈമാൻ നെഞ്ചിലേറ്റിയ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, അഹദ് അഹദ്, എന്റെ സൃഷ്ടാവ് ഏകനാണ്. ഇതൊരു കുഞ്ഞു കഥയാണ്, അല്ല ഇതൊരു വലിയ കഥയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ശരിക്കും ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കണം. നമുക്കൊക്കെ വലിയ പ്രചോദനം നൽകുന്ന ചരിത്രമാണ്. അപ്പോൾ കുട്ടികളെ, നമ്മളൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ റബ്ബിനെയാണ്, ആ റബ്ബിലുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് വെറുക്കാനോ ഉപേക്ഷിക്കാനോ ഒരാൾക്കൊരിക്കലും കഴിയില്ല, യഥാർത്ഥ വിശ്വാസിക്ക്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ ഉറച്ചു നിന്നത്, ആ ചരിത്രം, ആ കഥ നമുക്ക് പാഠമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കഥ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനോഹരമായ ശബ്ദത്തിൽ അടിപൊളി കഥ. പിന്നെ ഈ കെ എം പന്നൂർ രചിച്ച അജ്മലും കുഞ്ഞുപങ്ങളും എന്ന കഥാപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് കുട്ടികൾക്ക് നല്ല നിർദ്ദേശങ്ങളുള്ള, മര്യാദകൾ പഠിപ്പിക്കുന്ന, സ്വഭാവം നന്നാക്കി തീർക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളടങ്ങിയ, എന്നാൽ അത് സുന്ദരമായ ശൈലിയിൽ രചിച്ചിട്ടുള്ള, ഇത് ഈ കേമ്പന്നൂർ രചിച്ച ഈ രചന അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. വെറുതെ ഒരു കഥ കേട്ട് പോകുക എന്നുള്ളത് മാത്രമല്ല അതിലുള്ളത്. നിങ്ങൾ കേട്ട കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ നമ്മൾ ഹാജിമാരെക്കുറിച്ച് പറഞ്ഞു. ഹജ്ജിന് അവസരം കിട്ടിയ ആളുകളെ സംബന്ധിച്ചോളം ഈ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കർമ്മങ്ങൾ ആരംഭിച്ചത് മുതൽ അത് അവസാനിക്കുന്നതുവരെ ഒരേ മനസ്സോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് ലബ്ബൈക് അലാ ശരീക ലക ലബ്ബൈക് അതാവർത്തിച്ച് പറഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, വ്യത്യസ്ത വേഷവിധാനങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകൾ, വ്യത്യസ്ത ശൈലികളും സംസാര രീതികളുമൊക്കെയുള്ള ആളുകൾ ഇനി ഒരേ വേഷത്തിലേക്ക്, ഒരേ മനസ്സിലേക്ക് മാറുന്ന സമയമാണ്.
4: എനിക്ക് പിന്നെ ഹജ്ജിന് വേണ്ടി ഏകദേശം 30-40 ദിവസമാണ് ഇവിടുന്ന് ഹജ്ജിമാർ അങ്ങോട്ട് അവിടെ താമസം ഉണ്ടാകും അവർക്ക്. അപ്പോൾ കാലാവസ്ഥ ഒരു വലിയ പ്രയാസമാവാറുണ്ട്. ഇപ്പോൾ ഏകദേശം ചൂട് കാലത്താണ് ഹജ്ജ്. കുറച്ചും കൂടി കഴിയുമ്പോൾ അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം കുറച്ചും കൂടി ഇങ്ങോട്ട് തണുപ്പ് കാലത്തേക്ക് വരുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ ഒരു പ്രയാസവുമില്ലാതെ ഹജ്ജ് നടത്തി തീർക്കാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഘാടകർക്ക്, മീൻസ് സൗദി ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. വലിയ പ്രശംസയ്ക്ക് ആ വിഷയത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രയാസമൊന്നുമില്ലാതെ, ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ അത്രയും സേഫായിട്ട് നടത്താൻ സാധിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാണ് അവിടെ അതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ നമുക്കറിയാം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം കുറേ ധാരാളം പേർ പ്രായമുള്ള ആളുകളായിരിക്കും ഹജ്ജിന് പോകുന്നത്. പ്രായമായിട്ട് ഹജ്ജിന് പോകണമെന്നല്ല, എന്നാൽ പലപ്പോഴും മുതലേ ഇവിടെ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടായി മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ. അദ്ദേഹം പറയുന്നത് മുമ്പൊക്കെ ഹജ്ജിന് പക്ഷെ പ്രായമുള്ളവരാണ് വന്നത്, ഇപ്പോൾ ഒക്കെ യുവാക്കളും ഹജ്ജിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് പോകുകയാണ് അത് നന്നായി ചെയ്യാൻ പറ്റുക. എന്നാലും അവിടെ ചെന്നാലൊരു ഊർജ്ജം കിട്ടാനുണ്ട്, പ്രായമുള്ളവർക്ക് അത് കിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തൗഹീദാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടോ സദാ അല്ലാതെ തന്നെ ധാരാളം ശിർക്കിൽ ചെയ്യുന്ന ആളുകളുണ്ട്, ഇതര ആശയങ്ങളുള്ള ആളുകളുണ്ട്. ഹജ്ജിന് വേണ്ടി അവിടെ ചെന്നാലും അതിൽ തന്നെ മുഴുകി അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന, കൃത്യമായ ജമാഅത്ത് നമസ്കാരം ശ്രദ്ധിക്കാത്ത, മറ്റ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഹജ്ജിന് പോയാലും അത് തന്നെ തുടരുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളൊക്കെ ഹജ്ജിൻ്റെ അത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ തൗഹീദിൻ്റെ വെളിച്ചെത്തിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണിത്. അവിടെ ധാരാളം പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ അതിൻ്റെ ഭാഗമാക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട്, അവരുടെ നമ്പറുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ചായ പ്രവർത്തകർക്ക് നൽകിയാൽ ധാരാളം ക്ലാസ്സുകൾ, ഇപ്പോൾ ഭവന ജബാർമദീൻ്റെ ക്ലാസ്സൊക്കെ ഹജ്ജിലെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ താമസിക്കുന്ന ഏരിയകളിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹാജിമാരാണെങ്കിൽ ആ സി സി ഐയിലും ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ അവിടെ ബിൽഡിങ്ങുകളും ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് കേൾക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ സ്ഥലത്ത് നാട്ടിൽ നിന്ന് കേൾക്കണേക്കാൾ ഒരു എഫക്റ്റാണെന്ന് എല്ലാവരും പറയാൻ അടുത്ത പ്രവർത്തകരൊക്കെ പറയും. അവിടെ വന്നിട്ട് നമ്മൾ ഈ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു പ്രത്യേക ഇത് കിട്ടും, ഇവിടത്തേക്കാൾ പെട്ടെന്ന് തല കയറും എന്നുള്ളൊരു ഇത്. അപ്പോൾ അതിലേക്ക് പിന്നെ തൗഹീദിലേക്ക് മടങ്ങാൻ പലർക്കും ഹജ്ജിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്.
2: എന്തായാലും നമ്മുടെ ഹജ്ജിന് പോയ ആളുകളോട് ചോദിച്ചു നോക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ, ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നോ. ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാലും മക്കയിൽ തുടരുന്ന ദിവസങ്ങളിൽ മക്ക സിയാറ, ഇനി മദീനയിലേക്ക് അവർ പോകുന്ന സമയത്ത് മദീന സിയാറ, അതിനൊക്കെ സൗജന്യമായി തന്നെ പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് പണം കൊടുത്ത് കൊണ്ടുപോവുകയും തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന പല മത പണ്ഡിതന്മാരെയും കാണും, ഉസ്താദുമാരെയും കാണും. അപ്പോൾ അതിൽ പെടാതെ ശരിയായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം ഓരോ പ്രദേശത്തെക്കുറിച്ചും. ഉള്ളത് മാത്രം, ഇല്ലാത്തത് പറയാൻ നല്ല എളുപ്പമാണ്, ഉള്ളത് മാത്രം പറയുന്ന ആളുകളെ കണ്ടെത്തി. നിങ്ങൾക്ക് അത്തരം ആളുകളെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പീസ് റേഡിയോയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി.
4: നമ്പർ അതിൽ എനിക്ക് ഒരു ഓഫർ പോലെ ഒരു കൊടുക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളോട് പറയാം, എന്ത് അവിടെ സിയാറത്തുകളുണ്ട്. സിയാറ പറഞ്ഞാൽ ബദറിലേക്കും അല്ലെങ്കിൽ മദീനയൊക്കെയാണെങ്കിൽ ബദറിലേക്കും കൊണ്ടുപോകാം. ഇവിടെയാണെങ്കിൽ പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട്, പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ധാരാളം പിന്നെ ചരിത്ര സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോകും. അതിനൊന്നും ഫ്രീ ആയി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലും കാശ് വാങ്ങി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തട്ടിപ്പുണ്ട്. അപ്പോൾ അതിൽ അത്ര ആളുകൾ കൂടെ പോവാതെ ഇങ്ങനെ സൗജന്യമായി കൊണ്ടുപോകുന്ന കൂടെ പോവാം. നിങ്ങൾക്ക് അവരെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് നൽകിയാൽ, ഫീഡ്ബാക്ക് വഴി അറിയിച്ചാൽ നമുക്ക് ആ പ്രവർത്തകർക്ക് നൽകാൻ സാധിക്കും. അവരെ പേഴ്സണലി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ഭാഗമാക്കാനും സാധിക്കും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. നാടും വീടും കുട്ടികളും കച്ചവടവും വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ളത്. തന്നെ താനാക്കിയ ഒരുപാട് പേർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം കണ്ണീർ ജലം കൊണ്ട് വൃത്തിയാക്കണം. എല്ലാ അഹങ്കാരങ്ങളും അഹന്തയും സുജൂദിൽ കിടന്ന് ഇല്ലാതാക്കണം. തനിക്കു വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ലോക സമാധാനത്തിനു വേണ്ടി ദുആ ചെയ്യണം. സമൂഹ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പരമമായ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകളിലലിഞ്ഞ് ജീവിതം സഫലമാക്കണം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓക്കെ, എന്തായാലും ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുകയാണ്. ജനക്ഷേമമാണ് ഇനി.
4: ഭവന പദ്ധതി, സർക്കാരിൻ്റെ വിവിധ ഭവന പദ്ധതികൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. അത്തരം ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ബഹുമാനായ മുഹമ്മദ് ബൈജു ആണ് അതിലുള്ളത്. കൂടെ പിസറേഡിയ പദ്ധതിയായി ഇബിനലി അടുത്തനാട്ടുകര രണ്ടുപേരും തമ്മിലുള്ള ആ സംസാരം കേൾക്കാം.
7: പിസറേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. മലപ്പുറം പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുമായി ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവർക്കുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ളത്, അതിനുശേഷം അറ്റിക്കുറുക്കിയ ലിസ്റ്റിൽ നിന്ന് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെർമിറ്റ് കൊടുക്കുന്നു, ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നു, എഗ്രിമെൻ്റ് വെക്കുന്നു, വീട് പണി തുടങ്ങുന്നു, അങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായി നമ്മുടെ ചർച്ചയിൽ വന്നത്. സ്വന്തമായി റേഷൻ കാർഡ് വേണം, 2.5 സെൻറ്റെങ്കിലും മിനിമം വേണം, ഇതൊക്കെ അതിൻ്റെ നിബന്ധനകളുടെ ഒരു ഭാഗമാണ്. 400 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്, 400,000 രൂപയാണ് അതിന് ഈ ലൈഫ് ഭവന പദ്ധതിക്ക് നൽകുന്നത് എന്ന് പറഞ്ഞു. ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഇതിൻ്റെ ഗുണഭോക്താവിന് തൊഴിലുറപ്പ് വിഹിതം കൂടി ലഭിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കുമോ?
8: ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ മറ്റു പദ്ധതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതി നിലവിലുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഭവന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായ പല സംവിധാനങ്ങളും അതിലുണ്ട്. അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് 90 ദിവസത്തെ അധിക തൊഴിൽ ദിനം നൽകും എന്നുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നിർബന്ധമായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കാർഡ് എടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ എടുത്ത ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ, വളരെ നിരാലംബരും പ്രയാസപ്പെടുന്ന ആളുകളുമാണ്. നിത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിത്യവും തൊഴിൽ ചെയ്തുകൊണ്ടാണ് അവർ ജീവിതം കഴിച്ചു നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വീട് നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ പല ദിവസങ്ങളും അവർക്ക് തൊഴിൽ ചെയ്യാൻ പോകാതെ, ദിവസക്കൂലി പോലും കിട്ടാതെ, ഇത്തരം പദ്ധതിയുമായി വീടിൻ്റെ നിർമ്മാണവുമായി വീടുകളിൽ തന്നെ ചടഞ്ഞിരിക്കേണ്ട, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണികളിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു സംവിധാനം വീടുകളിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, സഹായിക്കുമ്പോൾ, പണിക്കാരുമായി സഹകരിക്കേണ്ട സമയം വരുന്ന സമയത്ത് അതിനു വേണ്ടി അവർക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു ദിവസക്കൂലി എത്രയാണോ നൽകുന്നത് അത്രയും കൂലി 90 ദിവസം അധികമായി ഈ പദ്ധതിയിലേക്ക് നൽകുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 25,000-ൽ അധികം വരുന്ന തുക ഒരു ഗുണഭോക്താവിന് അധികമായി ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്.
9: ലൈഫ് ഭവന പദ്ധതി ഒരു കേവലം വീട് മാത്രമല്ല, ഒരു ജീവിത വിഭവം കൂടി നൽകുന്ന ഒരു സംവിധാനമാണ്. ഒരു വീട് തുടങ്ങുക, ഒരു വീട് പണി തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ സ്വാഭാവികമായും മറ്റു പണിക്ക് പോകാൻ പറ്റാതിരിക്കും. ഈ വീടിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അത്തരം ആളുകളുടെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 90 ദിവസത്തെ തൊഴിലുറപ്പ് വിഹിതം അവർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഗ്രിമെൻ്റ് വെക്കുന്ന ഒരു ഘട്ടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഗുണഭോക്താവിന് നേരിട്ട് പണിയെടുപ്പിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്താം. എങ്ങനെയാണ് ഈ വീടിൻ്റെ ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കുന്നത്? അതിന് പ്രത്യേകം ടെക്നിക്കൽ കമ്മിറ്റിയോ ഒരു ഇവാലുവേഷൻ കമ്മിറ്റിയോ ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ?
8: ഇതിൽ എഗ്രിമെൻ്റ് വെക്കുന്ന ഘട്ടത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. 12 തരം ടിപ്പിക്കൽ ഡിസൈനുകൾ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ 12 ഡിസൈന് അത് പ്രകാരം മാത്രമാണ് ഈ ആളുകൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടിപ്പിക്കൽ ഡിസൈനിൽ എന്നുള്ള അത് പ്ലാൻ വരക്കുന്നതിനും മറ്റുമായി വരുന്ന തുകയുടെ ചെലവ് അതവർക്ക് വരാതിരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. അത്തരം പ്ലാനുകൾ കൂടിയാണ് അവർ എഗ്രിമെൻ്റ് വെക്കുന്നത്. പിന്നീട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും പരിശോധിച്ചിട്ട് അതിൻ്റെ വലുപ്പത്തിലും, അതുപോലെ അത് നിർവ്വഹണം നടത്തുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു എന്നതൊക്കെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ അഥവാ വ്യാപകമായും വിഒമാരാണ്, ഗ്രാമസേവകന്മാരാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരോരോ സമയത്തും മോണിറ്ററിംഗ് നടത്തുകയും അതിനനുസരിച്ചിട്ടുള്ള തുകകൾ ഘട്ടംഘട്ടമായി നൽകുകയും ചെയ്യുന്നു. ഇതിൽ 1ാം ഘട്ടത്തിലെ 40,000 രൂപ ഏകദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് നിലവിൽ നൽകിക്കഴിഞ്ഞു.
9: പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഈ നിർമ്മാണത്തിൻ്റെ സ്റ്റേജുകൾ പരിശോധിക്കും, പിന്നീട് പണം കൊടുക്കും, അങ്ങനെയാണോ പരിപാടി?
8: അതെ, അഡ്വാൻസ് തുക നൽകുക എന്നുള്ളതാണ് ഈ ഓരോ ഘട്ടത്തിലെയും നിലവിലുള്ള ഗവൺമെൻറ് ഉത്തരവുള്ളത്. എഗ്രിമെൻ്റ് വെച്ച ഉടനെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ, എഗ്രിമെൻ്റ് വെച്ച ഉടനെ 40,000 രൂപയും, പിന്നീട് തറപ്പണി ബേസ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാവശ്യമായ തുക അവർ അപേക്ഷിക്കുന്നതോട് കൂടിയിട്ട് 160,000 രൂപ. പിന്നീട് അടുത്ത ഘട്ടം ചുമരുപണി പൂർത്തീകരിച്ച് മെയിൻ സ്ലാബ് ചെയ്യുന്നത് വരെയുള്ള ഘട്ടത്തിൽ അടുത്ത 160,000 രൂപ. പിന്നീട് അവസാനം വീട് പണി മുഴുവനും പൂർത്തീകരിച്ച് വയറിങ് അതുപോലെ പ്ലംബിംഗ് ബാത്റൂം സെറ്റിംഗ് അതായത് വീട് വാസയോഗ്യമാകുന്ന തരത്തിലുള്ള നിലം കോൺക്രീറ്റിംഗ് ഇത്തരം പദ്ധതികളും അതുപോലെ 2 ഡോറ് അടച്ചുറപ്പാകുക, നമുക്ക് സാധാരണ പറയാറുണ്ടല്ലോ വീട് അടച്ചുറപ്പായി താമസയോഗ്യമായി എന്ന് കണ്ടാൽ അവസാനത്തെ 10% എന്ന് വെച്ചാൽ ലാസ്റ്റ് 40,000 രൂപ. അതവർ പഞ്ചായത്തിൽ നിന്ന് നമ്പർ ഇട്ടതിന് ശേഷമാണ് നൽകേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും അവർ ഈ പദ്ധതി പ്രകാരമുള്ള വലുപ്പത്തിൽ തന്നെയാണ് വീട് പണി നടത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാക്കേണ്ടത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരുടെയും ചുമതലയാണ്.
9: ഏതാണ്ട് ലളിതമായ വിശദീകരണം നമുക്ക് ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ലഭിച്ചു. ആദ്യമായി ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണ്, പിന്നീട് ഈ കണ്ടീഷനുകളുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് വെക്കുന്നു, പണം നൽകുകയും വീട് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് സ്വന്തമായി വീടില്ലാത്ത ആളുകളെക്കുറിച്ചാണ്. മുഹമ്മദ് ബൈജു കഴിഞ്ഞ എപ്പിസോഡിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിൽ വീടില്ലാത്ത വിഭാഗമാണ് ഒന്ന്. ഇനി മറ്റ് 2-3 ഘട്ടങ്ങൾ ഒന്നുകൂടി വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്.
8: കഴിഞ്ഞ തവണ സൂചിപ്പിച്ച പോലെ ഒന്നാം ഘട്ടം എന്നുള്ളത് വിവിധ പദ്ധതികളിലൂടെ മുൻകാലങ്ങളിൽ തുക കൈപ്പറ്റുകയും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ തുക നൽകുക എന്നതാണ്. അത് ഈ കഴിഞ്ഞ മാർച്ചോടുകൂടി, മാർച്ച് 31 പൂർത്തീകരിക്കപ്പെടുകയും അതിൻ്റെ ഏകദേശം 95% വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. നിലവിൽ ഇതുവരെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ 2-ാം ഘട്ടമായ ഭവനരഹിതർക്ക് വീട് നൽകുക, വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്നുള്ള ഘട്ടമാണ്. എന്നാൽ ഇതിൻ്റെ 3-ാം ഘട്ടം, ലൈഫ് മിഷൻ്റെ 3-ാം ഘട്ടം സൂചിപ്പിക്കുന്നത് ഭൂമിയും വീടുമില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ട്. അവർക്ക് നിലവിൽ ഭൂമി നൽകുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. കാരണം കേരളത്തിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ അളവും ഇവർക്ക് ആവശ്യമായ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട മിനിമം 3 സെൻറ് ഭൂമി നൽകിയാൽ പോലും അത്രയും ആളുകൾക്ക് ഭൂമി നൽകാനുള്ള ഭൂമി യഥാർത്ഥത്തിൽ കേരളത്തിലില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പോൾ അത്തരം ഒരു മണ്ടത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലേക്ക് നീങ്ങുന്നതിനേക്കാൾ മാർഗം എന്താണ് എന്നത് അന്വേഷിച്ചപ്പോഴാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നൽകുക എന്നുള്ളത്. അപ്പോൾ 3-ാം ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഭവന സമുച്ചയങ്ങൾ ഉണ്ടാക്കി നൽകുക, എന്നിട്ട് അവരെ അതിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന സംവിധാനമാണ്. അതിന് ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കീഴിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ അത് ലൈഫ് മിഷനിലേക്ക് നൽകുകയും അവിടെ മിനിമം 50 സെൻറ് ഭൂമിയെങ്കിലും ഉള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഇവർക്കാവശ്യമായ താമസിക്കാൻ പറ്റുന്ന പിന്നെ വീട് ഫ്ലാറ്റ് ഉണ്ടാക്കുകയും അതിൽ അവർക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പിന്നെ അംഗൻവാടി സൗകര്യങ്ങൾ, അതുപോലെ ജലസേചന കുടിവെള്ള സംവിധാനങ്ങൾ, അതുപോലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അവിടെ പകൽ വീട് പോലെയുള്ള വൃദ്ധജനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിലാകുന്ന ഒരു നല്ല സംവിധാനമാണ് ലൈഫ് മിഷൻ്റെ 3-ാം ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഭവന സമുച്ചയങ്ങൾ
9: ഇടയ്ക്ക് വെച്ച് പണിനിർത്തിപ്പോയ വീടുകൾക്ക് ഈ ലൈഫ് മിഷനിൽ സംവിധാനമുണ്ട്. അതേപോലെ സ്വന്തമായി ഭവനരഹിത ഭൂരഹിതമായ ലിസ്റ്റിലുള്ള ആളുകൾക്ക് അത്തരം ആളുകൾക്ക് സമുച്ചയങ്ങൾ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് വീടുണ്ട് പക്ഷേ ജീർണിച്ച അവസ്ഥയിലായിരിക്കും, താമസ യോഗ്യമല്ലാതായിരിക്കും, വീടുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, അത്രക്കാരെ ലൈഫ് പരിഗണിക്കുന്നുണ്ടോ?
8: യഥാർത്ഥത്തിൽ ലൈഫ് ഭവന പദ്ധതി ഓരോ ആളുകളുടെയും ജീവിതത്തിലേക്ക്, പാവപ്പെട്ട ഓരോ ആളുകളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ച് വീട് പാതിവഴിയിൽ കടന്ന ആളുകൾക്ക് 1-ാം ഘട്ടം, വീടില്ലാത്ത സ്ഥലമുള്ള ആളുകൾക്ക് 2-ാം ഘട്ടം, വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്കുള്ള 3-ാം ഘട്ട ഭവന സമുച്ചയം, 4-ാം ഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയോടുകൂടിയ വീടുകൾ, ജീർണിച്ച ഭിത്തിയോടുകൂടിയ വീടുകൾ, ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കുന്ന മുൻകാലഘട്ടങ്ങളിലൊക്കെ വീട് വെച്ച് ജീർണിച്ച് പലപ്പോഴും ചോർച്ച ഉള്ള ഇത്തരം വീടുകൾ കണ്ടെത്തി അതിന് 2020 4-ാം ഘട്ടം അത്തരം വീടുകൾക്കുള്ള പിന്നെ വാസയോഗ്യമല്ലാത്ത വീടുകളുടെ വാസയോഗ്യമാക്കുക എന്ന പദ്ധതിയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലുള്ള ആളുകളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു സമ്പൂർണ്ണ ഭവന പദ്ധതി ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്, അതൊരു നല്ല ഒരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ സാധിക്കും.
9: ഈ കെട്ടിട സമുച്ചയങ്ങളും അതേപോലെ ജീർണിച്ച വീടുകൾ ഉള്ളവർക്ക് പുതിയ വീട് കൊടുക്കുന്ന സംവിധാനങ്ങളും നമ്മുടെ ഒരു ഭാവി
7: പരിപാടികളായിട്ട് പ്ലാനിങ്ങിൻ്റെ ഘട്ടത്തിലാണ്. എങ്ങനെയാണ് ഈ ലൈഫ് മിഷൻ പരിപാടികൾ, ഈ ഭവന പദ്ധതികൾ ഒരു സംസ്ഥാന തരത്തിലുള്ള കോർഡിനേഷൻ, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്?
8: യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ചീഫ് സെക്രട്ടറി അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും മോണിറ്ററിംഗ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് സംസ്ഥാന തലത്തിൽ ലൈഫ് മിഷൻ്റെ കോർഡിനേഷൻ വിങ്ങുകളുണ്ട്. അതുപോലെ ജില്ലയിൽ ജില്ലാ കളക്ടർക്ക് പ്രത്യേക ചുമതല, അതിൻ്റെ കോർഡിനേഷനുണ്ട്. അതിന് പ്രത്യേകം ജില്ലാ തലത്തിൽ ലൈഫ് മിഷൻ കോർഡിനേറ്ററുണ്ട്. അതുപോലെ ലൈഫ് മിഷൻ ഓരോ തരത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ഗ്രാമവികസന വകുപ്പ് തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കാണ് മന്ത്രിതല ചുമതല ഇതിന് ഉള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിന് കൃത്യമായ മോണിറ്ററിങ്ങിനും അതുപോലെ അതിൻ്റെ കൃത്യമായ സംവിധാനങ്ങൾ, ഫണ്ട് നൽകുന്നതിനുമൊക്കെയുള്ള കൃത്യമായ ഓർഡറുകളും കൃത്യമായ നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിന് പ്രത്യേകമായി ഈ മിഷനിന് പ്രത്യേകമായ ഇതൊരു മിഷന് കൂടിയാണ്, മറ്റു പദ്ധതികളെ പോലെയല്ല ലൈഫ് മിഷൻ എന്നുള്ളത് മറ്റുള്ളതിൽ നിന്നും
7: ദൗത്യം തന്നെയാണ്.
8: തീർച്ചയായിട്ടും ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ദൗത്യമാകുമ്പോൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുന്നു, ചുമതലയായി മാറുന്നു. അത് ഗുണഭോക്താവിൻ്റെ മേൽ ഗുണഭോക്താവിന് കിട്ടുന്ന ഔദാര്യമല്ല, ദിസ് ഇസ് ദർ റൈറ്റ്, അവകാശമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്.
7: തങ്ങളുടെ സംസാരത്തിൽ ഈ ജോലിയുള്ള ഒരു സിൻസിയറിറ്റിയും ഒരു പാഷനും വ്യക്തമാണ്. താങ്കൾ കൂടുതലും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിരിക്കും. അവർക്കങ്ങനെ സ്ഥലകാല ഔചിത്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് ചായക്കടയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒരുപക്ഷെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവരുടെ ഈ സംശയങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് താങ്കൾ അവരെ കൈകാര്യം ചെയ്യാറുള്ളത്?
8: തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡാണ് അക്കാര്യത്തിൽ. കാരണം പലപ്പോഴും നമുക്കറിയാം പലതരം ആളുകളും നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും പലതരം വികാരത്തോടുകൂടി കടന്നു വരാറുണ്ട്. ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും, ലിസ്റ്റിൽ ഉൾപ്പെടാത്തതിൻ്റെ വിഷമം കൊണ്ട് വരുന്ന ആളുകളുണ്ട്, ദേഷ്യം കൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് റിയലി ഞങ്ങൾക്കൊക്കെ പറയാറുണ്ട്, വി ഒ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു എം ബി എ പണിയാണെന്ന്. അത് പൂർത്തി ചെയ്യുന്ന ആളുകൾക്ക് ആരെയും മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ ഒരു പരിധിവരെ ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പദ്ധതി ഈ ജോലി ആസ്വദിക്കാൻ കഴിയും. ഐ ആം എൻജോയ്.
7: ഒരു സ്വകാര്യം പറയാം, എനിക്ക് പണ്ട് ഗ്രാമസേവകൻ്റെ ജോലി കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യമുള്ളൊരു പണിയായിരുന്നു, പക്ഷെ അതിനു മുമ്പ് മറ്റൊരു സർവീസിൽ ചേർന്നതുകൊണ്ട് അത് വിട്ട് ഇതിൻ്റെ ട്രെയിനിങ് പീരിയഡിലുള്ള സ്റ്റൈപ്പൻഡ് മാത്രമായി ജീവിക്കാനുള്ളൊരു പ്രയാസം കാരണം മാറി നിന്നതാണ്. എനിക്കിപ്പോൾ ഖേദം തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. ഈ ഒന്നാമത്തെ എപ്പിസോഡ് കേൾക്കാത്തവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ലൈഫ് മിഷൻ്റെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി സമാപിക്കാം.
8: ലൈഫ് ഭവന പദ്ധതി വിവിധ പദ്ധതികളിൽ നിന്നും മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായൊരു പദ്ധതിയാണ്. വീടിനോടൊപ്പം അവരുടെ ഉപജീവന മാർഗം കൂടി നൽകുന്ന ഒരു ബൃഹത്തായ സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും വളരെയധികം അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളാണ്. അവരുടെ വീട് പണി പൂർത്തീകരിക്കുന്ന മിഷൻ, അതായത് കേവലം അടുത്ത മാർച്ച് 31 കൂടി ഇതിൽ എഗ്രിമെൻ്റ് വെച്ച ഗുണഭോക്താക്കൾക്ക് മുഴുവനും തുക നൽകുകയും അവർ അതിൽ പണി പൂർത്തീകരിക്കുകയും അവർക്ക് വാസയോഗ്യമായ വീട് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഈ മിഷനിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും, ഒന്നാമത്തെ ഘട്ടം വളരെ സമ്പൂർണമായ വിജയമായിക്കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയും അതിലൂടെ വളരെയധികം സന്തോഷ സൂചകമായ സന്തോഷത്താൽ ഉള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. പ്രയാസമനുഭവിച്ചിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
7: ഒന്നാം ഘട്ടം 95% വരെ അച്ചീവ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്.
8: യെസ്, അത് വളരെയധികം സ്തുത്യർഹമായ ഒരു മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന, തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അറിയുന്ന ആളുകളാണ്, വീട് എന്നുള്ള സ്വപ്നത്തിൽ പ്രയാസമനുഭവിക്കുകയും അങ്ങനെ വളരെ മോശപ്പെട്ട ഓല ഷെഡിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ അവരെ പോയി കാണാൻ ചെല്ലുന്ന സമയത്ത് അപ്പോൾ അവർ എഗ്രിമെൻ്റ് പിന്നെ വെച്ച് ഈ തുക കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിൽ ലൈഫ് മിഷന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി മുഖാന്തരം വീട് പണി പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പല പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും ഇത്തരത്തിൽ നമുക്ക് ലഭ്യമായ മറ്റു സംവിധാനങ്ങൾ മറ്റു പിന്നെ സഹായ സംഘങ്ങൾ അതുപോലെ മറ്റു സംവിധാനങ്ങൾ അതുപോലെ മെറ്റീരിയലുകളൊക്കെ പല കടകളിൽ നിന്നും ഫ്രീ ഓഫ് കോസ്റ്റിനും അതുപോലെ മറ്റു പിന്നെ വില കുറഞ്ഞും സബ്സിഡി നിരക്കിലും മേടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, ഇത്തരത്തിലുള്ളൊരു സംവിധാനം കണ്ടെത്തിക്കൊണ്ട് പിന്നെ നൽകുന്ന ഒരു നല്ല ഒരു സംവിധാനമായിട്ടാണ് ലൈഫ് മിഷൻ മുന്നോട്ട് വന്നത്. ഒരിക്കലും വീട് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന, എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുകൾ, കരഞ്ഞ് കണ്ണീരോടുകൂടി വന്നിരുന്ന ആളുകൾ പണി പൂർത്തീകരിച്ച് വീടിൻ്റെ താക്കോലും നൽകുന്ന സമയത്ത് അവർ പലപ്പോഴും വളരെ സന്തോഷത്താൽ കണ്ണുനീർ നിറയുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭാഗമാക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ജോലിയായിട്ട്, സംതൃപ്തപരമായിട്ടുള്ള ജോലിയായിട്ട് നമ്മൾ കാണണം.
9: ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കുടുംബശ്രീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അപേക്ഷകരെ നേരിട്ട് പരിശോധിക്കുകയും പിന്നീട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ അവരെ വീണ്ടും പരിശോധിക്കുകയും അപ്പീലുകൾക്ക് സമയം നൽകുകയും ചെയ്തതിന് ശേഷം ഗ്രാമസഭകൾ അംഗീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പണവും മറ്റു സംവിധാനങ്ങളും നൽകി വീട് പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമാണ് ലൈഫ് ഭവന പദ്ധതി. കേവലം ഒരു വീട് മാത്രമല്ല, ഒരു ജീവിത ഉപാധി കൂടി നൽകുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. വീടില്ലാത്തവർക്കും തീരെ സ്ഥലമില്ലാത്തവർക്കും ജീർണിച്ച വീട്, വാസയോഗ്യമല്ലാത്ത വീടുള്ളവർക്കും ഒക്കെ ലൈഫ് ഭവന പദ്ധതിയിൽ ഇടമുണ്ട്. വളരെ ലളിതമായി ആത്മാർത്ഥമായി ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവിൻ്റെ കൂടെയാണ്. ജനക്ഷേമ പരിപാടി പീസ് റേഡിയോയുടെ ഒരു സവിശേഷമായ പരിപാടിയാണ്. ഇതിൽ സംബന്ധിച്ച് സമയം ചിലവാക്കിയ മുഹമ്മദ് ബൈജുവിന് പീസ് റേഡിയോ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ മുമ്പ് സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിൻ്റെ തന്നെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. പുതിയ കുറേ ഭവന പദ്ധതികളും പുതിയ ആശയങ്ങളുമൊക്കെ ഇനിയും വീണ്ടും സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീണ്ടും പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉള്ള പദ്ധതികളിൽ നമ്മൾക്ക് അംഗമാകാൻ സാധിക്കുന്നതിന് നമ്മൾ അംഗമാവുക. അതിലപ്പുറം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് അർഹരായ ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയോയിൽ ഇതുപോലെ ജനക്ഷേമം പ്രോഗ്രാമിൽ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതേതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കിൽ അറിയിച്ചാൽ മതി. അത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായി ഇത് ജനക്ഷേമത്തിൽ അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ മതി, അത് പ്രത്യേകം ഒന്ന് എഴുതിയാൽ. ഇനി ജനക്ഷേമം എന്നുള്ള പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്ത് അതിലേക്ക് ഫീഡ്ബാക്ക് അയച്ചാൽ കൂടുതൽ നല്ലത്. എന്നാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാല്ലാ.
4: കുടുംബങ്ങളിൽ കൊള്ളിത്തന്നലായ സ്നേഹക്കൂട്, ഈ സ്നേഹക്കൂടിൻ്റെ സമയമാണ്. ബഹുമാനായ ഹാരിസ് മൗലവിയും അധർമ ചുങ്കത്ര രണ്ടുപേരും അവതരിപ്പിച്ച ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. വിവാഹം വേണ്ടാത്ത മക്കൾ എന്നാ ടൈറ്റിൽ മക്കൾക്കിടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ ചില ചിന്തകൾ കടന്നുകൂടുന്ന കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഹരിസ് മൗലവി പങ്കുവെക്കുന്നത്. കൂടെ ഉള്ളത് അബ്ദുറഹ്മാൻ ചുങ്കത്ത തന്നെയാണ്, കേൾക്കാം.
10: ഓരോ ആഴ്ചയിലും ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളിലുള്ള സംശയ നിവാരണവുമായിട്ടാണ്, മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയും ലൈവ് കൗൺസിലിങ്ങിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്പറിലൂടെയും ധാരാളം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാം ആരംഭിച്ച സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത മക്കളെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വീടുകളിൽ പലപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാത്ത വീടുകളിൽ പോലും തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന വിഷയമാണത്. ദീനുള്ള ആളുകൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്കിടയിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമൊക്കെ ചർച്ചകളും പരസ്പരമുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഇതിൽ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിൽ ചോദ്യങ്ങളായി വരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ, ആധികൾ അത് പങ്കുവെക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിൽ വന്നതുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് ഏതാനും ചോദ്യങ്ങൾ മാത്രം എടുത്തതിന് ശേഷം ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം എന്നാണ് തോന്നുന്നത്. ഒരു മുലിയൊരു പെൺകുട്ടി, അവർ അത്യാവശ്യം ദീന് പഠിച്ച ഒരാളാണ്. ഒരു ദീനി സ്ഥാപനത്തിലും മറ്റൊക്കെ പഠിച്ച് ദീനി ബോധമുള്ള ഒരാളാണ്. മാതാപിതാവ് മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരു അത്ര ദീനി ബോധമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യേണ്ട ഒരു സാഹചര്യവും മറ്റൊക്കെ ഉണ്ടായി. പക്ഷേ അയാൾ വളരെ മോശപ്പെട്ടൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുന്ന, മദ്യപിക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ അവർക്ക് ആ സ്ത്രീക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നിടത്ത് വലിയ പ്രയാസങ്ങളുണ്ട് എന്നതാണ് വിഷയം.
11: സാധാരണ വിവാഹത്തോടുകൂടെ വരുന്ന ഒരു പ്രതിസന്ധിയാണ്. അതായത് വിവാഹം കഴിയുന്നതോടുകൂടെ പിന്നുള്ള ഓരോ നിമിഷങ്ങളിലും അവർ തമ്മിലുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്കുള്ള സ്നേഹം അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. പിന്നെ മുന്നോട്ട് പോകും തോറും എന്തു ചെയ്യും, അവർക്ക് വേർപിരിയാന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമമായി വരും. നമ്മുടെ പല സഹോദരിമാരും വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ, എൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ടും അവരെ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന് ഗൾഫിലേക്കൊരു യാത്ര തരപ്പെട്ടു. അപ്പം അതിനുവേണ്ടി മെഡിക്കൽ എടുത്തപ്പോൾ അയാൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കണ്ടു. എന്നിട്ടും അയാളെ ഉപേക്ഷിച്ചില്ല ആ സ്ത്രീ. അതാണ് ഈ പറഞ്ഞൊരു സ്നേഹം എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു സ്നേഹം എന്തിനാണോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, അതിൻ്റെ മുഴുവൻ പ്രയോജനങ്ങളെയും അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സ്നേഹം എന്നതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇവളോടും ഇവൾക്ക് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ഇവളും ഇവരുടെ താല്പര്യം അനുസരിച്ച് മാറാൻ അയാളും തയ്യാറാവുമ്പോഴാണല്ലോ അതിന് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിപ്പോൾ ഒരു വിവാഹത്തോട് വേണ്ട സുരക്ഷിതത്വം, അതിപ്പോൾ ഇങ്ങനത്തെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെന്ന് എങ്ങനെ ലഭിക്കും അവരുടെ ജീവിതത്തിന്? അതേപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം, നല്ല ദീനിയായ ഒരു മക്കൾ, എന്തൊക്കെ കുടുംബജീവിതത്തിന് ലക്ഷ്യമുണ്ടോ അതൊന്നും ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പം ഇത് നീണ്ടു നീണ്ടു പോകും തോറും ഇവർക്ക് തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് സത്യത്തിൽ എന്താണ്, കുറേ ദൂരെ നിന്നാണ് നമ്മൾ അവരോട് സംസാരിക്കണം. അതുകൊണ്ട് അവരെ അടുത്തറിയുന്ന അവരുടെ മാതാപിതാക്കൾ, കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അവരെയൊക്കെ ഇടപെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാണോ അല്ലേ എന്നുള്ളത് അവരെയും അദ്ദേഹത്തെയും പഠിച്ചിട്ട് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനമുണ്ടാക്കാൻ വൈകുന്നത് ഭാവിയിൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടായി തീരും എന്നാണ് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളിന്ന് വേറിട്ട് പോകുന്നതിന് ഒരു പ്രയാസമല്ല. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്.
10: ആ സ്ത്രീയുടെ ചോദ്യത്തിലുള്ളത് പലതവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയക്കുകയും ദീനി ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാറിയിട്ടില്ല. മാത്രമല്ല ഒരു അന്യമതസ്ഥയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുള്ളൊരു ബന്ധം കൂടി അയാൾക്കുണ്ട്, അത് ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും അത് തുടങ്ങുന്നൊരു പ്രശ്നമുണ്ട് എന്നാണ് പറയണത്.
11: അല്ല, ആരുമായിട്ടുള്ള ബന്ധമായിരുന്നാലും ഒരു അവിഹിത ബന്ധമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സ്ത്രീക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ സത്യത്തിൽ ഒരു പിന്നെ വിവാഹം കഴിച്ചിട്ടു എന്നല്ലാതെ ഈ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട യാതൊരുവിധ അവകാശങ്ങളോ കാര്യങ്ങളോ ഒരു നിലക്കും നൽകാതെ ഇത്തൊരവസ്ഥയിൽ അയാളുടെ കൂടെ ജീവിച്ചൊരു ജീവിതം വെറുതെ നശിപ്പിച്ച് കളയുക എന്നുള്ളതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു മറ്റൊരു ചോദ്യം, ഒരു ഭർത്താവിൻ്റെ ഒരു ചോദ്യമാണ്. ഭർത്താവ് ചോദിക്കുന്നത്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മാക്കും ജോലിയുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ഭാര്യ താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നോക്കാൻ ആളുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഭാര്യയെയും മക്കളെയും ഒപ്പം നിർത്താനാണല്ലോ, അതെനിക്ക് സാധിക്കണില്ല. എനിക്കാണെങ്കിൽ ജോലിയുണ്ട്, അവളെ നോക്കാനുള്ള വരുമാനവും എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരവസ്ഥയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം.
12: ഇതെന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയത്തു തന്നെ അവർക്ക് ജോലി സാധ്യതയുണ്ടാവാം, അല്ലെങ്കിൽ ജോലി തന്നെ ഉണ്ടാവാം.
11: അതെ.
12: അപ്പൊ സ്വാഭാവികമായും അവര് ജോലിക്ക് പോകുന്ന സമയത്ത് പ്രായോഗികമായി അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവരുടെ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിവാഹ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിബന്ധനകൾ വെക്കാൻ പറ്റും.
11: അതെ,
12: സത്യവിശ്വാസികൾ അവരുടെ നിബന്ധന അനുസരിച്ചാണെന്ന് പറയണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. ഇവിടെ പ്രതിസന്ധി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗം വളരെ ശരിയാണ്. കാരണം അയാളുടെയും മക്കളുടെയും സംരക്ഷണത്തിന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ജോലി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
11: അതെ.
12: അതല്ലാതെ ഒരു ഭാര്യ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്കുള്ള മുഴുവൻ കടമകളും നിർവഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ അയാളുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അവരുടെ ജോലി ആവുക എന്ന് പറയുമ്പോൾ, പിന്നെ കുടുംബത്തിൽ ഭർത്താവ് മക്കൾ ഇതിനൊന്നും തീരെ പ്രസക്തി ഉണ്ടാവില്ല. അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ കാണുന്നത് ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, കുടുംബം വിസ്മരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭർത്താവ് അതിൽ അസംതൃപ്തനാണെന്ന് ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് അന്നലക്കൊരു പരിഹാരം എന്താണ്, പിന്നെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ, ഏത് രൂപത്തിൽ, എന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ഇവർ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി അത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. പക്ഷെ അവർ ഉപേക്ഷിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഇയാൾക്കും പ്രശ്നമാണ്. അപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു മസ്ലഹത്ത്, ഒരു സുൽഹ് എന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അവർ രണ്ടുപേരും എത്ര തർക്കിച്ചാലും ഇത് മുന്നോട്ട് പോകില്ല. മാത്രമല്ല ജീവിതാവസാനം വരെ അവരെ അലട്ടുന്ന ഒരു പ്രശ്നമായി, അവരുടെ കുടുംബ ജീവിതത്തിനെ എന്നും അലോസരപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് എന്ത് ചെയ്യും, ഇത് നിലനിൽക്കും. അതുകൊണ്ട് ഇത് പരിഹരിച്ചെങ്കിലേ അവർക്ക് നല്ല ഒരു സമാധാനപൂർണമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും രണ്ടാളുടെയും അവസ്ഥ മനസ്സിലാക്കി രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മസ്ലഹത്തിലേക്ക് അവരെത്തേണ്ടതുണ്ട് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവണം.
11: പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രത്യേകമായി ഇപ്പോൾ ഉണർത്താനുള്ള കാര്യം, ലൈവ് കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ അയക്കാം. മറ്റു വേറെ സംശയങ്ങളും, ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സംശയങ്ങളും നിങ്ങൾക്ക് അയക്കാം. അതിന് ഇൻഷാല്ലാ ഈ നമ്മൾ സമയബന്ധിതമായി അത് ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പരമാവധി ഉത്തരങ്ങൾ കണ്ടെത്താൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് വന്ന ധാരാളം ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇന്ന് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളിലേക്കും, ഇപ്പോൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. അതിൽ ഒരു ചോദ്യം മൂലമുള്ളത് ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു ചോദ്യമാണ്. അവൾ പറയുന്നത് മാതാപിതാക്കൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിക്ക് ഗർഭമുണ്ടാകുമോ എന്നതിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആദ്യം തന്നെ വിവാഹം ഇപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു, നിക്കാഹ് ഉറപ്പിച്ചു വെച്ചു. പക്ഷേ സംസാരം തുടർന്നു പോണ സമയത്ത് അത് തെറ്റാണല്ലോ മനസ്സിലാക്കിയിട്ട് വേഗം ഈ പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരം തന്നെയാണ് വിവാഹം നടന്നത്. ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളോട് പറയണത് പോലെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. കുട്ടിയാവണം, നോക്കണം, അതാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇവരുടെ ജീവിതത്തിൽ പ്രയാസമായി മാറുന്നു. ഇവരും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. പക്ഷേ തീരുമാനത്തിലൊരു വിഷയം അതിൽ പറയണത് ഇവർ തീരുമാനിച്ചത്, ഭാര്യയും ഭർത്താവും തീരുമാനിച്ചത് പഠനം കഴിഞ്ഞിട്ട് മതി എന്നാണ്. മാതാപിതാക്കളുടെ ആഗ്രഹം ജോലി കൂടി ലഭിച്ചിട്ട് മതി എന്നാണ് അവരുടെ ആഗ്രഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നത് തെറ്റായി മാറുമോ എന്നതാണ് കുട്ടിക്ക് അറിയേണ്ട സംശയം.
12: ഇതിലിപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം തന്നെ തസവ്വജുൽ വദൂദൽ വലൂദ് പറയേണ്ടത്.
11: അതെ, അതെ.
12: അതായത് വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണെന്ത്,
11: കുട്ടികൾ,
12: മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതിനെ ഒരു വിവാഹത്തോടൊപ്പിച്ചൊരു പ്രധാന വിഷയമായിട്ട് കാണേണ്ടതുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ഇന്ന് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി, കുട്ടികളില്ലാത്തതിന് വേണ്ടി ചികിത്സിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി ഇക്സി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചികിത്സിക്കുന്ന ആൾ, അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം ഒരു കുട്ടിയുടെ വില എന്ന് പറഞ്ഞു. ഇപ്പോൾ സത്യമെന്താന്ന് വിചാരിച്ചാൽ വിവാഹം കഴിയുമ്പോൾ ഇതിന് ഈ പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ച ഒരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് ആളുകൾ ഇതിനെയൊക്കെ പേടിക്കുന്നത്. ഒരു ഭാഷത്ത് ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഭീതിയാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. എന്നാലും ഒരു കുട്ടിക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായി കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നവർ മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നാം. പിന്നെ കൂടുതൽ പറയാനുള്ളത്, ഇസ്ലാമികമായി നമ്മൾ ഫത്വകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണണം എന്താ വെച്ചാൽ, ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം മതി കുട്ടികൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലത്തിൽ മതി എന്നൊന്നും തീരുമാനിക്കുന്നത് അത്ര വലിയൊരു കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നില്ല. ഉദാഹരണം, പ്രസവം മൂലം വലിയ പരിക്കുകൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിന് ചെറിയ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മതിയും തീരുമാനിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങളിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, പലപ്പോഴും ഈ പിന്നെ നമ്മൾ ഇവിടെ ഈ മാതാപിതാക്കൾ ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനം. അതെ, നമ്മൾ അവരെ കുറ്റം പറയണില്ല. ഒരു പക്ഷേ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇവരും ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും. കാരണം എത്രയോ കാലമായിട്ട് വലിയ പണം ചിലവാക്കിയിട്ട് എന്ത് ചെയ്യണം, മക്കൾക്കൊരു ജോലി എന്നാണ് അവർക്ക് സ്വപ്നം. അതിൻ്റെ അപ്പുറം സ്വപ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പേരക്കുട്ടികളൊക്കെ സ്വപ്നം കാണും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ മക്കൾക്ക് ജോലി കിട്ടാതെ പോയാൽ അവർക്കൊരു ജീവിതം കിട്ടാതെ പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് പല രക്ഷിതാക്കളും. എന്നാൽ സംരക്ഷിക്കാൻ നല്ല ഒരു ഭർത്താവ്, എല്ലാ നിലക്കും സ്നേഹത്തോടെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ, സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലി ഭാരമാണ്. എന്തുകൊണ്ട് വെച്ചാൽ മക്കളെ നോക്കുക, കുട്ടികളെ നോക്കുക എന്നൊക്കെയുള്ള ഉമ്മൻ്റെ അടിസ്ഥാനപരമായ ബാധ്യത നിർവഹിക്കണമെങ്കിൽ തന്നെ ഒരു സ്ത്രീ എന്ത് ചെയ്യണം, 24 മണിക്കൂറും അധ്വാനിക്കണം. അതിൻ്റെ പുറമെ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ ജോലിയും കൂടെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരം മക്കളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടു പോവുകയാണ് ഭാവിയിൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആവശ്യമുള്ളവർ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ജോലി. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ജോലിക്ക് തടസ്സം വരുമെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗർഭമായി കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര പ്രയാസപ്പെടാൻ പാടില്ല. കാരണം വിവാഹം അനിവാര്യമാണെന്ന് മനസ്സിലായി, വിവാഹം കഴിച്ച് കൊടുത്തില്ലേ, അപ്പോൾ അതൊരു പ്രൈവസി അല്ല അവർക്ക്. അവർക്ക് അവരുടേതായ നിലക്കുള്ള പ്ലാനിങ്ങിന് അനുവാദം കൊടുക്കണം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ലേറ്റായി ലേറ്റായി വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവർക്ക് പ്രായമാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് അവർ ഈ മാതാപിതാക്കളെ പഴിക്കും. ആ സമയത്തൊക്കെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങനെ ഉണ്ടായി വളർന്നു പോയിക്കോളും. ആ സമയത്ത് തടസ്സപ്പെടുത്തിയതുകൊണ്ട് ഇന്നിപ്പോൾ അതൊരു വലിയ ഭാരമായി. ഇപ്പോൾ നമുക്കറിയാം, 60ഉം 70ഉം ഒക്കെ വയസ്സായിരുന്ന ആളുകളും കുട്ടികളെ എന്ത് ചെയ്യുകയാണ് സ്കൂളിലും മദ്രസ്സിലും ഒക്കെ പറഞ്ഞയക്കുന്ന കാഴ്ചകൾ കാണുന്ന എന്തുകൊണ്ട് വെച്ചാൽ ഈ ലേറ്റ് മാരേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഇവർക്ക് വരാൻ പോകുന്നുണ്ട്. പിന്നെ പിന്നെ ജോലിൻ്റെ സമയത്തുള്ള പ്രസവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തുള്ള പ്രസവത്തെക്കാളും പ്രയാസകരമാണ്. കാരണം ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം, അതിന് കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു ജോലി ആണെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം നമ്മൾ നിർവഹിക്കുകയാണ്. ഒരു എന്തെങ്കിലും ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ ഉത്തരവാദിത്വം, ഓഫീസാണെങ്കിൽ, അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ്. നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഗ്യാപ്പ് ആയാലും പിന്നെ നമ്മളത് പഠിച്ചെടുത്താൽ മതി, ആ പേപ്പർ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ജോലി ചെയ്യുമ്പോഴുള്ള പ്രസവത്തെക്കുറിച്ചൊന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്കിനിപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് കുട്ടികൾ വേണമെങ്കിൽ ഒരു കുട്ടികൾ ഉണ്ടാവണു, അവൻ്റെ പാപ്പകും പാകം ചെയ്യാൻ പറ്റുക. അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു കാര്യമുള്ളത്. അപ്പോൾ അതിലിപ്പോൾ മാതാപിതാക്കൾക്ക് എന്താണ് അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരെ ജോലി തടസ്സപ്പെടുന്നില്ലാണ്. അവരെ ജോലിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഭാവിയിൽ കിട്ടുന്നതിന് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ ഉദ്ദേശം ജോലിയാണെങ്കിൽ ജോലി കിട്ടിയല്ലോ, അതോടുകൂടെ ആ പ്രശ്നം തീരുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ നമ്മൾ വിസ്മരിക്കേണ്ട. എന്നാൽ അതോടൊപ്പം ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ മാതാപിതാക്കൾ നിർബന്ധപ്രകാരം മാറ്റിവെക്കേണ്ട കാര്യമല്ല. അങ്ങനെ കുട്ടി ഉണ്ടായിപ്പോയി എന്ന് വെച്ചിട്ട് അവർ കുറ്റക്കാരാകുന്നൊരു പ്രശ്നമൊന്നും ഒരു കാര്യം വശാലും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്.
1: ഈ സേ പരീക്ഷ എന്നുള്ളത് തോറ്റ ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള തന്നെയാണ്.
12: ഇപ്പോൾ എന്നാൽ ഈ ഡിഗ്രി ബി എഡ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ എല്ലാ സ്ഥലവും ഇപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ മെഡിസിൻ്റെ പി ജി പഠിക്കുന്ന മിക്കവാറും ആളുകൾ എന്താണ്, ഒന്നും രണ്ടൊക്കെ കുട്ടികളുള്ള ആൾക്കാരാണ്. അതിൽ ഒരു പക്ഷേ ഒരു മെഡിക്കൽ പഠന രംഗത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പഠനമാണ് ഏത് പറഞ്ഞാൽ പി ജി. അവർക്കൊരു പഠനം മാത്രമല്ല, അവർ ശരിക്കും എന്താ വെച്ചാൽ ഒരു ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യണ ഒരു ഹോസ്പിറ്റൽ ലോഡ് മുഴുവൻ ഏൽക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ പെൺകുട്ടികളോട് പഠിക്കണ പിന്നെ പ്രസവിക്കണില്ലേ, അവർ കുട്ടികളെ വളർത്തണില്ലേ, മുന്നോട്ട് പോകണില്ലേ, അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. അതുകൊണ്ട് പ്രസവം പിന്നെ അതല്ലേ, പ്രസവം വൈകിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ ഇൻഫെക്ട് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥകൾ ഉണ്ടാവാം. കാരണം ആദ്യ സമയത്തുണ്ടാകുന്ന അബോർഷനുകൾ, ആദ്യ സമയത്തുണ്ടാകുന്ന തടസ്സപ്പെടുത്തലുകളൊക്കെ പിന്നീട് കുട്ടികൾ തന്നെ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് എണ്ണിക്കാണുന്നുണ്ട്.
1: ഒരു ചോദ്യം ഇവിടെ അയച്ചിട്ടുള്ളത് ഒരു മാതാവിൻ്റെ ഒരു ചോദ്യമാണ്.
12: അതെ,
10: മാതാവിൻ്റെ ചോദ്യം ഇതാണ്, മകൾക്ക് 20 വയസ്സായി, ഇനിയും 5 വർഷം കഴിഞ്ഞിട്ടേ എന്തേ ഉള്ളൂ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നാണ് ആ മകൾ പറഞ്ഞത്.

0: അതിലിപ്പോൾ ഒരു കാരണം ഇതാണ്, എന്താണ് അവരുടെ പഠനവും കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് ഉയർന്ന പഠനങ്ങളിലേക്ക് പോവാത്ത പെൺകുട്ടികളില്ലല്ലോ. കാരണം എല്ലാ പഠനങ്ങൾക്കും അതിൻ്റെ ഹയർ സ്റ്റഡി ഉണ്ട്.
1: അതെ,
0: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ അയക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ പി ജി ഉണ്ട്. പി ജി എടുത്തൊരാൾക്ക് എന്ത് ചെയ്യുകയാണ് വേണമെങ്കിൽ റിസർച്ച് പോവാം. എന്നാൽ ഒരു പക്ഷേ ഒരു 35-40 വയസ്സ് വരെ എന്താണ് പഠിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഏതാണ് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പഠനം എന്നുള്ളത് വിവാഹത്തിനൊരു തടസ്സമായി പരിഗണിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം ആളുകൾ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടു പോകും. കാരണം ഈ പഠനങ്ങളൊന്നും ഒരു പരിധിയിലെത്തി അല്ലെങ്കിൽ പഠനത്തോടൊപ്പം വിവാഹം കൊണ്ടുപോകുന്ന ആളുകൾ അവരായിരിക്കും വിവാഹത്തിൽ ഏറ്റവും അധികം സാധ്യതകളുള്ളവർ. കാരണം വൈകുന്തോറും എന്ത് ചെയ്യും, പുരുഷന്മാരൊരു 25-26 വയസ്സിലൊക്കെയാണ് വിവാഹം കഴിക്കുക. അപ്പോൾ ഇവർക്കൊരു 25 വയസ്സാകുമ്പോൾ ഒരു 30 വയസ്സൊക്കെ ഉള്ള ആളുകൾ വിവാഹം കഴിക്കാത്തവർ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്നൊരു ദുരന്തം ഈ വിവാഹം നിരാകരിച്ച് ഹയർ സ്റ്റഡിയിലേക്ക് പോയി വളരെ പ്രായമായ പല സഹോദരിമാരും പിന്നീട് വിജയകരമായൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുന്നു എന്നൊരു ദുരന്തം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പെൺകുട്ടികൾ പലപ്പോഴും പറയുന്നത് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് അവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ് പറയണം. പക്ഷേ ഇനി ഇവരെന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ സമയത്ത് നിന്ന് ആയിക്കോട്ടെ എന്നാ 25 വയസ്സിലാക്ക വിവാഹം എന്നൊക്കെ സമ്മതിച്ചു കൊടുത്താൽ നാളെ അവർ ഈ മാതാപിതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടും, ഞാൻ അന്തല്ലാതെ അന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ സമ്മതിച്ചത്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിവാഹങ്ങൾ വരുന്നില്ല, മറ്റു ഒരിക്കലും വിവാഹ ഒരു നല്ല ജീവിതം എനിക്ക് തരാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് മാത്രമേ അന്വേഷണം വരുന്നുള്ളൂ, നിങ്ങൾ അന്ന് ആ സമയത്ത് എനിക്കിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ. ഞാൻ വിചാരിക്കണത് 25 വയസ്സ് കല്യാണം കഴിച്ചാലും നല്ല നല്ല വിവാഹങ്ങൾക്കിടെ സാധ്യതകൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവരെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പല പെൺകുട്ടികളും ചോദിക്കും വിവാഹം കഴിക്കാതിരുന്നാൽ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അതിൻ്റെയൊക്കെ വിധികളെ കുറിച്ച് ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ അനുവാദം വിവാഹത്തിൽ പ്രധാനം തന്നെയാണ്. അത് അവൾക്ക് അനുവാദം നൽകിയിട്ടില്ല.
1: അതെ,
0: പക്ഷേ ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി എനിക്ക് 25 വയസ്സിൽ മതി വിവാഹം എന്ന് പറഞ്ഞാൽ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനൊന്നും ആർക്കും പറ്റൂല. പക്ഷേ ഇത്തരം പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഇത് നിന്റെ ഭാവിയിൽ അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞു പോയി. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നിന്റെ ആഗ്രഹം എന്താണ് പഠനം, ആ പഠനം അംഗീകരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാം. ഇപ്പം എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള്, അവള് +2 കഴിഞ്ഞ് പഠനം നിർത്തി, പഠിക്കേണ്ട തീരുമാനിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിന് ഒരാഗ്രഹം എന്ത് ചെയ്യും, അവൾ ഡോക്ടറാക്കണം. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് ചേർത്ത് അവളെ 5 ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് അവൾ ഡോക്ടറാക്കി. അപ്പോൾ ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും എത്രമാത്രം ഒരു പെൺ മകളുടെ കാര്യത്തിൽ ഭാവിയിൽ ആശങ്കയുണ്ടോ, അവളുടെ പുരോഗതിയിൽ എത്ര താല്പര്യമുണ്ടോ, അതേപോലുള്ളൊരു രക്ഷിതാവാണ് ആര്, ഭർത്താവ്. അങ്ങനെ കാണാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവളുടെ ജീവിതത്തെ കൈപിടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭർത്താവും ഈ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ പോലെ തന്നെ റെസ്പോൺസിബിളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അതുകൊണ്ട് അവർക്ക് കുട്ടികളുണ്ടാവുമോ, അവിടെ ജോലി മുടങ്ങുമോ, പഠനം മുടങ്ങുമോ എന്നൊന്നും ആശങ്കപ്പെടുന്നതിലൊരു കാര്യമില്ല. അവൾക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ ആ താല്പര്യമൊക്കെ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ ഭർത്താവ്. എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളെക്കാളും ഇന്ന് പഠനത്തിൻ്റെ കാര്യത്തിൽ, ഭാര്യമാരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ ഇടപെടുന്നവരാണ് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ. അവർ പിന്നാലെ നടന്നിട്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊക്കെ മക്കളെ കൊണ്ടുപോയിട്ട് എന്തിന് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥയെ നമ്മൾ അങ്ങനെ വിസ്മരിച്ചുകൂടല്ലോ, അത് പരിഗണിക്കണ്ടേ.
1: നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ആശയത്തിലുള്ള ഒരു ചോദ്യം ഇപ്പൊ ലൈവിൽ വന്നൊരു ചോദ്യം ഉണ്ട്, ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന അവസ്ഥ ഉണ്ടാകില്ലേ എന്നതാണ് ചോദ്യം. വിവാഹം വേണ്ട എന്നുള്ള അവസ്ഥ ഉണ്ടാകാലോ?
0: അതെ അതെ, അതിനെ പറ്റി പണ്ഡിതന്മാർ പറയണമെന്ന് വെച്ചാൽ വിവാഹത്തിന്റെ വിധി എന്ത്, ഹുക്കും എന്ന് പറയും, എന്തെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരവസ്ഥയിൽ അത് നിർബന്ധമാണെന്ന് പറയാം. നിർബന്ധമാണെന്ന് എപ്പോഴാ പറയാ, ഒരാള് വിവാഹം പെട്ടെന്ന് നടന്നില്ലെങ്കിൽ

0: വല്ല അവിഹിതങ്ങളിലോ വ്യഭിചാരങ്ങളിലോ ഒക്കെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിവാഹം നിർബന്ധമായി അക്കതാണല്ലോ, പരസ്പരമുള്ള ഒരു ബന്ധമാണത്. ഇപ്പൊ നമ്മൾ പറയാം കച്ചവടം അനുവദനീയല്ലേ, പക്ഷേ ജുമാന്റെ സമയത്ത് കച്ചവടം ചെയ്യലോ ഹർഹമല്ലേ എന്ന രൂപത്തിൽ എന്താണ്, ഒരു പെൺകുട്ടി അവൾക്ക് യാതൊരു വിധത്തിലും എന്തില്ല, ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാനുള്ള ഒന്നുമില്ല എന്ന് വിചാരിക്കും. അതിനുള്ള വികാരങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അപൂർവമായി വരാം. അങ്ങനത്തെ ഒരു പെൺകുട്ടിനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് ഒരാളെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണായാലും പെണ്ണായാലും ഒരു വിവാഹ ജീവിതത്തിന് പറ്റുന്ന അനിവാര്യമായ സാധ്യതകൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇന്നത്തെ ഈ ചോദ്യം ചോദിക്കുന്നവരൊന്നും അങ്ങനത്തെ ആളുകളല്ല, മനസ്സിലായി. അവരൊക്കെ പലപ്പോഴും വിവാഹം ഒരു ബുദ്ധിമുട്ടാകുമോ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ, ഒരു ഭർത്തൃ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാകുമോ, ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അയാളെ നിയന്ത്രണങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാകുമോ, ഇതൊക്കെ വളരെ നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചോ മറ്റാരുടെയോ ജീവിതത്തിൽ കണ്ട സംഗതികളെയും വെച്ച് താരതമ്യം ചെയ്ത് പറയാണ്. ഞാൻ പറയാം, വിജയകരമായി തീർന്ന ദാമ്പത്യത്തിലെ ഒരു പെണ്ണും എന്തില്ല, ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും പറയില്ല. കാരണം വിവാഹം ഇനിയിപ്പോൾ ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ വിവാഹം കഴിക്കാറുണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. നിങ്ങൾ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ വിവാഹം ഇതുവരെ വിവാഹം നടക്കാതെ, അതായത് ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും കുടുംബ സാഹചര്യം കൊണ്ടും നടക്കാതിരുന്നു, അവരാഗ്രഹിച്ചിട്ടും.
1: അതെ,
0: അവരേകദേശം ഇനിക്കൂടെ ഒരു 40-ൽ അധികം വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇവർ ചേർക്കണ ഈ 16, 18, 19 വയസ്സിൻ്റെ സൗന്ദര്യം അങ്ങനെ നിലനിൽക്കുന്നതാണ് വിചാരിക്കുന്നത്. അതായത് ഒരു കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥമായ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥയും നിലനിൽക്കും. പക്ഷെ വിവാഹങ്ങളെ നിരാകരിച്ചാൽ അവർ ശാരീരികമായും മാനസികമായും തന്നെ എന്ത് ചെയ്യും, വളരെ പുറകോട്ട് പോകും. അപ്പോൾ ഇത് ഒരു പ്രകൃതി വിരുദ്ധമായ തീരുമാനമാണ്. ഓരോന്നും അതിൻ്റെ സമയത്ത് നടന്നു പോകണം. അപ്പോൾ ഒരാളിപ്പോൾ 30-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചാൽ 20 വയസ്സ് മുതൽ 10 വർഷത്തെ നല്ലൊരു വിവാഹ ജീവിതത്തിൻ്റെ കാലം അവർക്ക് എന്ത് ചെയ്തു, ഒരു സുവർണകാലം അവർക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു 19 വയസ്സിലെ ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു 25 വയസ്സിലൊരു പുരുഷനും 40 വയസ്സിലൊരു പുരുഷനും 30 വയസ്സിലൊരു സ്ത്രീയും ഒരുപോലെ അല്ലല്ലോ. ലൈഫിൽ ഈ പ്രായത്തിനൊക്കെ വലിയ അവസ്ഥകളില്ലേ, ആ പ്രായം അവർക്ക് നഷ്ടപ്പെട്ടു പോവല്ലേ, അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ. വൈകി വിവാഹം കഴിക്കുമ്പോൾ ആ വൈകിയത് മുതലുള്ള ഉപകാരങ്ങളെ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇവർ ആലോചിക്കാതെ പറയുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഈ കാരണങ്ങളൊന്നും എന്തല്ല, അടിസ്ഥാനപരമായി ഇവരുടെ നല്ലൊരു ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല.
1: നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിവാഹം വേണ്ടാത്ത മക്കൾ എന്നൊരു വിഷയമാണെന്ന് നമ്മൾ എടുത്തത്. മക്കൾ സാധാരണ പറയാറുള്ള ന്യായങ്ങൾ രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്ക് മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാരണങ്ങളും ഫീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയുടെ അടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത്തരം വിഷയങ്ങൾ നമുക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മക്കൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്നുള്ള വിഷയമാണ് ബഹുമാന്യായ ആയിസ് മൗലവിയും അദ്ദേഹം മജുംഗത്തലയും നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. വരും ദിവസങ്ങളിൽ അടുത്ത പാർട്ടുകൾ നമുക്ക് കേൾക്കാം. മുമ്പ് പ്രക്ഷേപണം ചെയ്ത ഒന്നായിരുന്നു പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ഇത്തരം വീഡിയോകൾ ഉണ്ട്, അത് ആവശ്യാനുസരണം കേൾക്കാനും സാധിക്കും.
3: ഓക്കെ, എന്തായാലും റേഡിയോ ശ്രോതാക്കൾ, ഈ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകളിൽ നിങ്ങൾ പ്രത്യേകമായി പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി കേട്ട കാര്യങ്ങൾ ഏതാണ് എന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ സംസമിനെക്കുറിച്ച് കേട്ടു, ഇബ്രാഹിം നബിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തോന്നിയ മക്കയുടെ തീരത്ത് പ്രോഗ്രാമാണെങ്കിലും ഇനി ചരിത്രമാണെങ്കിലും അതേതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായി തോന്നിയത് അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടതിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായത് ഇന്നതാണ്, എന്ന് ഒന്ന് ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. ഇൻഷാല്ലാ നമ്മൾ 10:55 നമ്മുടെ ശ്രോതാക്കളോടൊപ്പം സെഷൻ ആരംഭിക്കും. അതിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ഇൻഷാല്ലാ പ്രതികരണങ്ങൾ അറിയിക്കും ഇൻഷാല്ലാ.
2: ഇനി അൽ ഉസൂലിൻ്റെ സമയമാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് പീസ് റേഡിയോയിൽ അൽ ഉസൂൽ അവതരിപ്പിക്കാറുള്ളത്.
3: ഹറാമും അതിൻ്റെ ഇനങ്ങളും എന്നതാണ് ഇന്നത്തെ അൽ ഉസൂലിൻ്റെ വിഷയം. അതിൻ്റെ 7 ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. 8-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മൾ കേൾക്കുന്നത്. അത് അൽ ഉസൂലിൽ കേൾക്കുന്ന പല ആളുകളും അത് പിന്നെ കൃത്യമായി നോട്ട് ചെയ്തു വെക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു പഠനമായി കണ്ട് കോഴ്സായി കണ്ട് ആഴമേറിയ കാര്യങ്ങളാണ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിക്കുന്നത്. പക്ഷെ ലളിതമായ ഭാഷയാണ്, അറബി ഭാഷയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് അത് ഏറ്റവും ലളിതമായ മലയാള ഭാഷയിൽ എങ്ങനെയാണോ അവതരിപ്പിക്കാൻ കഴിയുക
2: അങ്ങനെ അവതരിപ്പിക്കും. വളരെ സ്ലോ ആയിട്ട് പതുക്കെയാണ് സ്പീഡില്ലാതെ മനസ്സിലാക്കാൻ രീതിയിൽ ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് പൊതുവെ ഉണ്ടാവാറ്. ഒരുപാട് സമയം ഉണ്ടാവാറുമില്ല, ചെറിയ എപ്പിസോഡുകളായിരിക്കും. അപ്പം അത് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്ന വിഷയം ഹറാമും അതിൻ്റെ ഇനങ്ങളും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നാം ഹറാം എന്നു പറയുക. പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, അതിൻ്റെ നിർവചനം ഇപ്രകാരമാണ്: തലബുൽ കഫി അനിൽ ഫിഇൽ അലാ വജ്ഹിൽ ഇൽസാം ബിഹൈസു യുസാബു താരികുഹു വയുസം ഫാഇലുഹു. തലബുൽ കഫി അനിൽ ഫിഇൽ അലാ വജ്ഹിൽ ഇൽസാം, നിർബന്ധമായും ഒരു പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു തലബ്, ഒരാവശ്യപ്പെടൽ. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലമുണ്ടാവും, അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് അതിൻ്റെ പേരിൽ ശിക്ഷയും ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നാം ഹറാം എന്ന് പറയുക, അഥവാ നിഷിദ്ധമായ കാര്യങ്ങൾ എന്നു പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ശിർക്ക് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള അനവധി ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യകുലത്തോട് ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാതെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നിരന്തരമായി നമുക്ക് ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ കാണാം: വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇവിടെ ഫലാ തദഉ മഅല്ലാഹി അഹദ എന്നത് അള്ളാഹു നമ്മോട് വിലക്കിയ, നിർബന്ധമായും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ, അവൻ്റെ വിധിയിൽ നിങ്ങളൊരാളെയും പങ്കുചേർക്കരുത്, അതല്ലെങ്കിൽ അവർ പങ്കുചേർക്കുന്നവരല്ല. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും: വസാരിഖു വസാരിഖതു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. മോഷ്ടിച്ചവനെയും മോഷ്ടിച്ചവളെയും അവരുടെ കരങ്ങൾ നിങ്ങൾ ഛേദിക്കണം. അവർ രണ്ടുപേരും പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ശിക്ഷയുമായി. ഇങ്ങനെയുള്ള അനവധി പ്രയോഗങ്ങൾ, നിരവധി ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയെല്ലാം ഉദ്ദേശ്യം, ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്, ആ പ്രവർത്തനത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കണം, ശിർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. വ്യഭിചാരം, വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോടടുക്കരുത് എന്നു പറഞ്ഞു, അത് നിഷിദ്ധമാണ്. കളവ്, അത് പറച്ചിലായാലും മോഷ്ടിക്കലായാലും രണ്ടും നിഷിദ്ധമാണ്. ഇങ്ങനെ നിർബന്ധമായും നമ്മോട് ഉപേക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഹറാം എന്നു പറയുക. ഹറാമിന് ഖുർആനിലും ഹദീസുകളിലും പരിശോധിച്ചു നോക്കിയാൽ ഒരേ പദം തന്നെ പ്രയോഗിച്ചു കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഹറാമിനെ സംബന്ധിച്ചിടത്തോളം മഅസിയത്ത് എന്നു പ്രയോഗിക്കാറുണ്ട്, ദംബുൻ എന്നു പ്രയോഗിക്കാറുണ്ട്, മഹലൂർ എന്നു പറയാറുണ്ട്, ഖബീഹ് എന്ന പദങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, മസ്ജൂർ അൻഹു, മുതവഅദ് അലൈഹി എന്നിങ്ങനെയുള്ള പല പദങ്ങളും യഥാർത്ഥത്തിൽ ഈ ഹറാമിനെ കുറിക്കുവാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഹറാമുകൾ എല്ലാം ഒരുപോലെയാണോ? അല്ല. വളരെ വലിയ ഹറാമുകളുണ്ട്, അത്ര തന്നെയും ഹറാമിൻ്റെ ദർജയിൽ ഇല്ലാത്ത ഹറാമുകളുണ്ട്. പല തരത്തിലാണ്, പല തട്ടുകളിലാണ് ഹറാമുകൾ ഉള്ളത്. ഏറ്റവും വലിയ ഹറാമായി ശരീഅത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കുഫറും ശിർക്കും ഒക്കെ. ഈ ഹറാമുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒരു വ്യക്തി പുറത്താകും എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെ അവകാശങ്ങളും ഒരു മുസ്ലിമിനോട് ഉണ്ടായിരിക്കേണ്ട ബാധ്യതകളും എല്ലാം അയാൾക്ക് നഷ്ടപ്പെടുകയും ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ വ്യക്തിയായി അയാൾ പരിഗണിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അതിനു താഴെയുള്ള തെറ്റുകളാണ് ചെറിയ ശിർക്കും ചെറിയ കുഫറുകളും. അതിനു താഴെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ ഉണ്ട്. അതിൻ്റെ താഴെ ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് സഹായറുകൾ, അഥവാ ചെറിയ ചെറിയ തിന്മകൾ. ഈ ചെറുതും വലുതും തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു തെറ്റ് ചെറുതാണ്, എങ്ങനെയാണ് ഒരു തെറ്റ് വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് അത് ഉപേക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാലയോ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മോട് കൽപ്പിക്കുന്നതിൻ്റെ രീതി നോക്കിക്കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതൊരു ഹറാമിൻ്റെ രീതിയിലാണെങ്കിൽ അതിന് കാഠിന്യം വർദ്ധിക്കും. ഹറാമിൻ്റെ ദർജയിൽ കുറച്ച് താഴെയാണ് അഥവാ കഠിനമായ ഹറാമല്ല എങ്കിൽ ആ രീതിയിൽ തന്നെയാണ് പ്രവാചകൻ്റെ വിരോധങ്ങളും നിരോധനങ്ങളും ഉണ്ടാവുക. പണ്ഡിതന്മാർ ഹറാമിനെ രണ്ടായിട്ടാണ് പ്രധാനമായും ഭാഗിച്ചിട്ടുള്ളത്. ഒന്ന്, അൽ ഹറാമു ലിദാത്തിഹി. ഒന്നാമത്തെ ഹറാം, അൽ ഹറാമു ലിദാത്തിഹി. അത് അസുലിൽ തന്നെ ഹറാമാണ്, നിഷിദ്ധമാണ്. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ട്. ഈ നിഷിദ്ധം അസുലിൽ തന്നെ അഥവാ അടിസ്ഥാനപരമായി തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് അനുവദനീയമല്ല. അഥവാ ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ പ്രവർത്തിക്കുകയാണെങ്കിൽ നിഷിദ്ധമായ ഇത്തരം അൽ ഹറാമുലിദാത്തിഹി എന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ അൽ ളറൂറിയാത്തുൽ ഖംസ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ളറൂറിയാത്തുകൾ, അവൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ, അവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, നഫ്സ്, ദീന്, അഖല്, മാല്, ഇർദ്. ദീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മതം, നഫ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം, അഖൽ എന്നുവച്ചാൽ അവൻ്റെ ബുദ്ധി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം. ഈ അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നേർക്കുനേരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ, നേർക്കുനേരെ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അപകടം പറ്റുന്ന തിന്മയാണെങ്കിൽ അത് അൽ ഹറാമു ലിദാത്തിഹി എന്ന വിഭാഗത്തിൽ വരും. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ദീനിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു തിന്മയാണെങ്കിൽ ആ തിന്മ അൽ ഹറാമു ലിദാത്തിഹി അടിസ്ഥാനപരമായി തന്നെ നിഷിദ്ധമാണ്. ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന അതല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അങ്ങനെയൊരു തിന്മയാണെങ്കിൽ ആ തിന്മ അൽ ഹറാമു ലിദാത്തിഹി ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, അപഹസിക്കുന്ന തിന്മകളാണെങ്കിൽ അതും അൽ ഹറാമു ലിദാത്തിഹി എന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യ പാപമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഇസ്ലാമിക ശരീഅത്തിൽ ആത്മഹത്യ പാപമാണ്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ ഹഖിൻ്റെ മാർഗത്തിലല്ലാതെ നഫ്സിനെ വധിക്കുകയാണ്? അതുകൊണ്ട് തന്നെ നഫ്സിനെ ളറൂറിയാത്തുൽ ഖംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആ നിയമത്തിന് കടകവിരുദ്ധമാണ്, അല്ലെങ്കിൽ നഫ്സിൻ്റെ അപകടത്തിന് കാരണമാകുന്ന ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത്. യത്തീമുകളുടെ സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. അന്യായമായി ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പാടില്ല. പന്നിയിറച്ചി ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെയും ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെയും അവൻ്റെ ശരീരത്തെയും നശിപ്പിച്ചു കളയുന്ന തിന്മകളാണ്. കുഫറും ശിർക്കും റിദ്ദത്തും മതപരിത്യാഗവും ഇതൊന്നും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാവരുത്. അതവൻ്റെ ദീനിനെ കോട്ടം പറ്റിക്കുന്ന, ദീനിന് കോട്ടം വരുത്തുന്ന സംഗതികളാണ്. കള്ള്, മദ്യം, മയക്കുമരുന്ന്, ഒരു ലഹരി പദാർത്ഥങ്ങളും, ഇങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും ഒരു മനുഷ്യൻ ഉപയോഗിക്കരുത്. നിഷിദ്ധമാണ് അതെല്ലാം. അൽ ഹറാമു ലിദാത്തിഹി. കാരണം ഒരു മനുഷ്യൻ്റെ അഖലിന്, ബുദ്ധിയെ നേർക്കുനേരെ ബാധിക്കുന്ന തിന്മകളാണ് ഇത്തരത്തിലുള്ള തിന്മകൾ. കട്ടെടുക്കാൻ പാടില്ല. ആളുകളുടെ ധനത്തെ അന്യായമായി ഭുജിക്കാൻ പാടില്ല. അതെല്ലാം ഒരു മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തിന്മകൾ, അഥവാ ഒരു മനുഷ്യൻ്റെ അൽ ളറൂറിയാത്തുൽ ഖംസ് എന്നു പറയുന്ന അവൻ്റെ ശരീരം, അവൻ്റെ മതം, അവൻ്റെ ബുദ്ധി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം, ഈ കാര്യങ്ങളെ നേർക്കുനേരെ ബാധിക്കുന്ന തിന്മകളാണെങ്കിൽ ആ തിന്മകളെ നമുക്ക് അൽ ഹറാമു ലിദാത്തിഹി അടിസ്ഥാനപരമായി തന്നെയുള്ള ഹറാമായി നമുക്ക് പരിഗണിക്കാം. എന്തുകൊണ്ട് വ്യഭിചാരം അടിസ്ഥാന തിന്മയായി ഹറാമായി മാറുന്നു. അതിലൂടെ മനുഷ്യൻ്റെ ഇർളും അഭിമാനവും അവൻ്റെ നസ്ലും എല്ലാം അപകടത്തിലാകുന്നു. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നോട്ടത്തിൽ അത് തിന്മയായി മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ അൽ ഹറാമു ലിദാതിഹി അഥവാ അടിസ്ഥാനപരമായി ഉള്ള ഹറാമുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഹറാമുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ശിക്ഷ വിധിച്ചതുമുണ്ട് വിധിക്കാത്തതുമുണ്ട്. രണ്ടായിരുന്നാലും വളരെ വലിയ താക്കീതുകളും മുന്നറിയിപ്പുകളുമാണ് ഈ തിന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രമാണങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ അല്ലറൂറിയാത്തുൽ ഹംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നേർക്കുനേരെ ബാധിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിനെ കേടുവരുത്തുന്ന, അതിന് ഭംഗമുണ്ടാക്കുന്ന വിഷയങ്ങൾ പ്രവർത്തിച്ചാൽ അത്തരം ഹറാമുകളെ നമുക്ക് അൽ ഹറാമു ലിദാതിഹി എന്നു വിളിക്കാം. രണ്ടാമത്തെ ഇനമാണ് അൽ ഹറാമു ലിഗൈരിഹി. അത് അടിസ്ഥാനപരമായി ഹറാം അല്ല, പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് ഹറാം ആയിത്തീരും. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അതിൻ്റെ വിധി ഹറാം എന്നല്ല, ജായിസ് എന്നായിരിക്കും. അതേസമയത്ത് മറ്റു കാരണങ്ങൾ കൊണ്ട് അത് ഹറാം ആയിത്തീരുന്ന അവസ്ഥയുണ്ടാകും. അതിനാണ് അൽ ഹറാമു ലിഗൈരിഹി എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ഈ ഒരു പ്രവർത്തനം അത് ഹറാമുൽ ലിദാതിഹിലേക്ക് എത്തിക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ആ ഹറാമിൻ്റെ പദവിയിലേക്ക് ഉയരുന്ന പ്രവർത്തനമായി ഇത് മാറിയേക്കാം, അങ്ങനെ പലതുമുണ്ടാകാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അൽ ഹറാമു ലിഗൈരിഹി എന്ന് നമ്മൾ പറയുന്നത്. പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് ഐ ലൈസ ലിസബബിം ഫിദാത്തിഹി, ഈ ഹറാമുകൾ നിഷിദ്ധമായത്, ഹറാമുൽ ലിഗൈരിഹി നിഷിദ്ധമായിട്ടുള്ളത് അടിസ്ഥാനപരമായല്ല. വഇന്നമ ഹുർരിമ സദ്ദൻ ലിദരീഅത്തിൽ വുസൂൽ ഇലൽ മുഹറം ലിദാത്തിഹി, ഹറാമുൽ ലിദാത്തിഹിയിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു മാർഗമാണ് അത്, ഒരു വഴിയാണ്. അതല്ലാതെ അത് അടിസ്ഥാനപരമായി ഹറാമല്ല. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഉ, വിശ്വാസികൾ വെള്ളിയാഴ്ച ദിനം ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ അവർ അല്ലാഹുവിൻ്റെ ദിക്രിലേക്ക് വേഗത്തിൽ വരണം, കച്ചവടം ഉപേക്ഷിക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ബാങ്കിനു ശേഷം കച്ചവടം നടത്തുക എന്നുള്ളതിൻ്റെ വിധി ഹറാമാണ്. പക്ഷേ കച്ചവടം എന്നുള്ളത് ഹറാമുൽ ലിദാതിഹിയാണോ? അല്ല. വെള്ളിയാഴ്ച ബാങ്കിനു ശേഷമുള്ള കച്ചവടം അൽ ഹറാമു ലിഗൈരിഹി, മറ്റൊരു കാരണം കൊണ്ട്, കച്ചവടം എന്ന കാരണം കൊണ്ട് അത് ഹറാമായതല്ല, മറ്റൊരു കാരണം കൊണ്ട് ഹറാമായതാണ്. അതെന്താണ്? അവൻ കച്ചവടത്തിൽ വ്യാപൃതനായാൽ അവന് നിർബന്ധമായും ലഭിക്കേണ്ട ജുമുഅ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അതൊരു വലിയ ഹറാമിലേക്ക് അവന് എത്തിക്കും, അൽ ഹറാമു ലിദാതിഹിയിലേക്ക് അവനെത്തിക്കും, അവൻ്റെ ദീൻ നഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അൽ ഹറാമു ലിദാതിഹിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അൽ ഹറാമു ലിഗൈരിഹി എന്ന വിഭാഗത്തിൽ അത് പെടുത്തുന്നതാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ ദീൻ, ഈ ദീനിന് കളങ്കമാകുന്ന ഷിർക്ക്, ആ ഷിർക്കിലേക്ക് എത്തുന്ന ഒരുപാട് വഴികളുണ്ട്. ഖബർ കെട്ടി ഉയർത്തൽ, അവിടെ ജാരങ്ങൾ പടുത്തുയർത്തൽ, അവിടെ ചെന്നുകൊണ്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കൽ, ഇതെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. അവിടെ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമുല്ലിദാത്തിയാണ്. അതേസമയം ഒരു മനുഷ്യൻ ഖബർ കെട്ടി ഉയർത്തുന്നു, ഖബർ കെട്ടി ഉയർത്തുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാം ലിദാത്തിഹിയാണോ അതല്ല ഹറാം ലിഗൈരിഹിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ദീനിയായ അവൻ്റെ അഭിമാനത്തിനോ അവൻ്റെ ബുദ്ധിക്കോ അവൻ്റെ മറ്റു അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനോ പ്രശ്നങ്ങൾ വരുന്നതാണെങ്കിൽ അതെല്ലാം ഹറാമുൻ ലിഗൈരിഹി ആയിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കാം. നമുക്കറിയാം, നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഭൂമി പിടിച്ചെടുത്ത്, അന്യായമായി പിടിച്ചെടുത്ത് അവിടെയുള്ള നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ വിധി എന്താണ്? അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ അന്യായമായി സമ്പാദിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് അവൻ ഉതു എടുത്താൽ അത് പാടുണ്ടോ ഇല്ലേ? നമസ്കാരം അതിൻ്റെ വിധി അസുരിയായിക്കൊണ്ട് ഹറാമല്ല, വാജിബാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു നമസ്കാരമാണെങ്കിൽ അത് ഹറാമുൻ ലിഗൈരിഹി ആയിത്തീരും. എന്നാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ, അവൻ അത് മറിച്ച് നമസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലയോ, അത് വേറെ വിഷയമാണ്. അതിൻ്റെ ഹുക്മ് മാറിയേക്കാം. പക്ഷേ ആ പ്രവർത്തനം അയാൾ ചെയ്ത് അനുഷ്ഠിച്ചിട്ടുള്ള ആ പ്രവർത്തനം അത് ഹറാം ലിഗൈരിഹി എന്ന വിഭാഗത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയം ഹറാം എന്താണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഹറാം എന്ന് പറയുക. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ തിരുസുന്നത്തിലും ഒരുപാട് തെളിവുകൾ ഹറാം ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഹറാമുകൾ പല രീതിയിൽ, പല രൂപത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഹറാമിൻ്റെ കാഠിന്യം, അതിൻ്റെ പ്രവർത്തനം എന്നിവ പരിഗണിച്ചുകൊണ്ട് രണ്ട് തരത്തിലാണ് അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഹറാമുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് അൽ ഹറാമു ലിദാത്തിഹി, മറ്റൊന്ന് അൽ ഹറാമു ലിഗൈരിഹി. ഇത്രയും കാര്യങ്ങളാണ് ഹറാമുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. ഇൻഷാഅല്ലാ ബാക്കിയുള്ള ഹറാമുമായി തന്നെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് എഴുതിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള നല്ല ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന, മനസ്സിന് ലഭിക്കുന്നൊരു സമാധാനം, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകാം. ഈ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ശരിക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അവിടെ എത്തണം തന്നെയാണ്.
5: തീർച്ചയായും നമ്മുടെ ആഗ്രഹം തന്നെയാണ്, അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജുമാരോട് സംഗമിക്കുമ്പോൾ അവരുടെ മാനസികമായി അവരോട് ഒരു അടുപ്പം നമുക്ക് പുലർത്തേണ്ടതുണ്ട്. ആ നിലക്കാണ് പീസ് റേഡിയോ ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരുന്നത്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഹജ്ജുമാർക്ക്. അപ്പോൾ അവരെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലാണ് നമ്മൾ ആ ശ്രേഷ്ഠമാക്കപ്പെട്ട 10 ദിവസങ്ങളിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. ആ നിലക്ക് നമ്മളും കർമ്മങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
3: അറഫ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ റേഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അറഫ ദിനത്തിൽ അവർ ഹാജിമാർ അവിടെ സംഗമിക്കുമ്പോഴല്ല നമ്മൾ നോമ്പെടുക്കുന്നത്, അറഫ ദിനത്തിലാണ്. നമ്മുടെ അറഫ ദിനത്തിലാണ്, ദുൽഹിജ്ജ 9 അപ്പോൾ നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9 തന്നെയാണ് നമ്മൾ അറഫ നോമ്പെടുക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണും. പ്രൂഫ് പോയിൻ്റ് എന്ന പ്രോഗ്രാമിൽ, അത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് പോയിൻ്റ് എന്ന ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടും. അതിൽ ഈ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി അല്പം കൂടി വിശദമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇനി തിരഞ്ഞ് കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ചോദിച്ചാൽ മതി. ഇനി പീസ് റേഡിയോയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് പിന്നെ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താലും ആ പ്രോഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകും. നമ്മുടെ വൈബ്സ്, റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മളിനി ശ്രോതാക്കളോടൊപ്പം സെഷനിലേക്ക് കടക്കുന്നു. നമ്മളോടൊപ്പം അബ്ദുൽ ഷുക്കൂർ അൻസാരിയും ഹനീഫ് വണ്ടൂരും ചേരുന്നു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അന്നഹലിലെ 65-ാമത്തെ വചനത്തിലേക്ക്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 65-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൻ നഹ്ലിലെ 65-ാമത്തെ വചനമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് നാടും വീടും കുട്ടികളും കച്ചവടവും വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ളത്. തന്നെ താനാക്കിയ ഒരുപാട് പേർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം കണ്ണീർ ജലം കൊണ്ട് വൃത്തിയാക്കണം. എല്ലാ അഹങ്കാരങ്ങളും അഹന്തയും സുജൂദിൽ കിടന്ന് ഇല്ലാതാക്കണം. തനിക്കു വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകസമാധാനത്തിനു വേണ്ടി ദുആ ചെയ്യണം. സമൂഹ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പരമമായ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകളിൽ അലിഞ്ഞ് ജീവിതം സഫലമാക്കണം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: ഹദീസ്
1: ഇനി കാതോർക്കുക മുഖമൊഴി.
2: വിദ്വേഷം വിശ്വാസികൾക്ക് അന്യം. വാശിയും ദേഷ്യവും കൊണ്ട് പലരും മനസ്സിൽ തീർക്കുന്ന വറ്റിവരണ്ട നീരുറവ നിറഞ്ഞൊഴുകുവാൻ സ്നേഹത്തിൻ്റെ ചെറിയൊരു ചാറ്റൽ മഴ മതിയാകും. ചെറുതും വലുതുമായ നന്മകളെല്ലാം ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ആ നന്മകൾ സ്വജീവിതത്തിൽ പകർത്തുന്നത് പുണ്യകർമ്മമാണെന്ന് ഇസ്ലാം അറിയിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവ ബഹുലമായ തൻ്റെ ജീവിതത്തിലൂടെ അവയെല്ലാം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. എന്നാൽ സമകാലിക ലോകത്ത് വിശിഷ്യ ഇന്ത്യയിൽ ഇസ്ലാമിനെ വെറുപ്പിൻ്റെയും ഭീകരതയുടെയും പ്രത്യയശാസ്ത്രമായും മുസ്ലിങ്ങളെ അതിൻ്റെ ഉൽപ്പന്നമായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്ലാം ഭീതി പരത്തിക്കൊണ്ടേയിരിക്കുന്നവർ അവരുടെ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉത്തരേന്ത്യ മാത്രമല്ല കേരളവും തെളിവായി മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഫലപ്രഖ്യാപനശേഷവും ചില സമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ഇത്രയും കാലം കേരളത്തിന് പരിചയമില്ലാത്തതായിരുന്നു. ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ കേന്ദ്രീകരണവും അതുവഴി നിയമസഭയിലേക്ക് കയറിപ്പറ്റലുമായിരുന്നു വോട്ടെടുപ്പിനു മുമ്പുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തു നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ അകറ്റലായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷമുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യം. ഇത്തരം വർഗീയ ചിന്താഗതിക്കാരുടെ വിഷമയമായ വാക്കുകൾക്ക് തടയിടാൻ പുതിയ സർക്കാർ സന്നദ്ധമാകുമെന്നാണ് പ്രതീക്ഷ. അബൂദർ ജുന്ദബ് ഇബ്നു ജുനാദ റളിയല്ലാഹുഅൻഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നന്മയിൽ യാതൊന്നിനെയും നീ നിസ്സാരമാക്കരുത്, നിന്റെ സഹോദരന് പ്രസന്നവതനായി കണ്ടുമുട്ടുന്നതുപോലും. മുസ്ലിം, ഇസ്ലാം നന്മകൾക്ക് നൽകുന്ന സ്ഥാനം ഈ നബിവചനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നല്ലതായൊരു കാര്യവും ഒരു മുസ്ലിം നിസ്സാരമായി ഗണിക്കാൻ പാടില്ല. സൃഷ്ടാവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ അവൻ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അല്ലാഹു സ്വീകരിക്കും. മനസ്സിൽ എന്തിൻ്റെയൊക്കെയോ പേരിൽ മറ്റുള്ളവരോട് വാശിയും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരുണ്ട്. പലപ്പോഴും കാരണം നിസ്സാരമായിരിക്കും. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. കാരണം എന്തായാലും അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ പിണക്കമെല്ലാം നിമിഷനേരം കൊണ്ട് മാഞ്ഞുപോകുന്നത് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ആരോടും സ്ഥായിയായ വെറുപ്പുണ്ടാകാൻ പാടില്ല. സ്നേഹമാണ് അവനിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമ്മിൽ നൂഴ്ന്നുകയറുന്ന വെറുപ്പിൻ്റെ തേരട്ടകളെ സ്നേഹത്തിൻ്റെ ചൂടും ശക്തിയും കൊണ്ട് നശിപ്പിക്കാനാവണം. ആത്മാർത്ഥ സ്നേഹത്തോടെ അന്യരോട് പെരുമാറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും. മറ്റൊരാൾ നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിനോട് സ്നേഹത്തോടെ പ്രതികരിക്കാൻ നാം തയ്യാറാകണം. അവിടെ മതവും ജാതിയും കക്ഷിരാഷ്ട്രീയവും മറ്റും പ്രതിബന്ധമായിക്കൂടാ.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മുഖമൊഴി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ? രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ടു പോലുമുണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറേ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീര ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവു പറയുകയും ചെയ്യുക.
0: പീസ് റേഡിയോ, മക്കയുടെ തീരത്ത്. കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമ കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവ ചരിത്രം, സാഹോദര്യം അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിന്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവെക്കുന്നു മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ. കാതോർക്കുക, ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം, മക്കയുടെ തീരത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആദർശപിതാവിന്റെ ധർമ്മസമരപാത. എഴുത്ത് മെഹ്ബൂബ് മദനി ഒറ്റപ്പാലം. വിശുദ്ധ ഖുർആനുസൃതമായി ജീവിതത്തെ വിമലീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ചരിത്രമാണ് ആദർശപിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേത്. ലോകമുസ്ലിങ്ങൾ അവരുടെ അഞ്ചുനേര നിർബന്ധ നമസ്കാരങ്ങളിലും അല്ലാതെയും ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ മഹാനുഭാവന്റെ പേര് വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 തവണ പരാമർശിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പിൻപറ്റാൻ പറയപ്പെട്ട ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ മാർഗത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ജീവിതത്തിൽ സർവസ്വവും എങ്ങനെ ദൈവഹിതത്തിനായി സമർപ്പിക്കണം എന്നതിന്റെ മഹനീയമായ മാതൃക ആദർശപിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആദർശരംഗത്തെ ധർമ്മസമരപാതയിൽ അചഞ്ചലമായി നിലകൊണ്ട ഇബ്രാഹിം നബിയെ ഒരു ഉമ്മത്ത്, ഒരു സമുദായമെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. അധ്യായം 16 വചനം 120. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തന്റെ ഖലീൽ, ചങ്ങാതി എന്ന് വിശേഷിപ്പിച്ചതും ഇബ്രാഹിം നബി അലഹിസ്സലാമയെയാണ്. സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരനാരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. അധ്യായം 4 വചനം 125. സത്യസന്ധമായ ഏകദൈവാരാധനയുടെ നേർപ്പാതയിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയ യഹൂദ ക്രൈസ്തവ മതക്കാർ തങ്ങളുടെ പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവാരാധകനായിരുന്നില്ല എന്നും ഏകദൈവാരാധനയുടെ ശക്തനായ ധ്വജവാഹകനായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം ശുദ്ധ മനഃസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നിട്ടുമില്ല. അദ്ധ്യായം 3 വചനം 67. ജനിച്ച വീടും താമസിച്ച നാടും സഹവസിച്ച സമൂഹവും അധികാരം കൈയാളുന്ന ഭരണകർത്താക്കളും തീർത്തും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായിരുന്നിട്ടും ഒരിക്കലും അതിനോട് സമരസപ്പെടാതെ സർവശക്തനായ ഏകദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആ സമൂഹത്തോട് നിരന്തരം ആർജവത്തോടുകൂടി വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യമാണ് ആദർശപിതാവ് എന്ന മഹിതമായ സ്ഥാനത്തേക്ക് ആ പ്രവാചകനെ ഉയർത്തിയത്.

ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിന്നിലേക്ക് തന്നെയാണ് തിരിച്ചുവരവ്. അധ്യായം 60:4. സ്വന്തം ആത്മാവിനെ ദൃഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവലോകരക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യായം 2:130-131. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും വന്നു ചേർന്നിട്ടില്ലാത്ത മാർഗമാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമയുടേത്. ഇതിനെക്കുറിച്ച് യൂസുഫ് നബി അലഹിസ്സലാം പറഞ്ഞ വാക്കുകൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗം ഞാൻ പിന്തുടർന്നിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ സന്മാർഗദർശനം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അധ്യായം 12:38. നബിയെ പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ആകയാൽ ശുദ്ധമനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല. അധ്യായം 3:95. പിന്നീട് നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗത്തെ പിന്തുടരണം എന്ന് നിനക്ക് ഇതാ നാം ബോധനം നൽകിയിരിക്കുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. അധ്യായം 16:123. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗമെത്രയത്? മുമ്പും മുൻവേദങ്ങളിലും ഇതിലും ഈ വേദത്തിലും അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേർ നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. അധ്യായം 22:78. ആദർശ പ്രബോധനം. യുവത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹയി ലഭിച്ചു. വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്ന തന്റെ പിതാവിനോട് തന്നെ ആദ്യം ഇബ്രാഹിം നബി ആദർശരംഗത്തെ തന്റെ നയം സ്നേഹത്തോടുകൂടി വ്യക്തമാക്കുകയും അദ്ദേഹത്തെ ശുദ്ധമായ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏതൊരാൾക്കും വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുമാറുള്ള ആ സദുപദേശം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നു. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെപ്പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എന്റെ പിതാവേ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, താങ്കൾക്ക് ഉപകാരവും ചെയ്യാത്ത വസ്തുവേ താങ്കൾ എന്തിനാരാധിക്കുന്നു? എന്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ആകയാൽ താങ്കൾ എന്നെ പിന്തുടരൂ. ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. എന്റെ പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യകനോട് അനുസരണയില്ലാത്തവനാകുന്നു. എന്റെ പിതാവേ, തീർച്ചയായും പരമകാരുണ്യകിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നതാണ്. അയാൾ പറഞ്ഞു, ഹേ ഇബ്രാഹീം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. കുറേ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം. അധ്യായം 19:41-46. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്ന് ആ സമൂഹത്തോട് ബുദ്ധിപരമായി ഇബ്രാഹിം നബി അലഹിസ്സലാം സംവദിച്ച ചരിത്രം ഖുർആൻ വിവരിക്കുകയാണ്. അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചുകൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണത്. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിത്തീരും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കു

0: ചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവവാദികളിൽപ്പെട്ടവനെയല്ല. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിലേർപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അല്ലാത്തതൊന്നും സംഭവിക്കുകയില്ല. എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം സർവകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു. നിങ്ങളെന്താണ് ആലോചിച്ചു നോക്കാത്തത്? നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ? പറയൂ. നിങ്ങൾക്കറിയാമെങ്കിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരായി നാം നൽകിയ ന്യായപ്രമാണത്തെ അത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമത്രേ. അധ്യായം 6 വചനം 75 മുതൽ 83 വരെ. മനുഷ്യർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ വിവേകരാഹിത്യമാണ്. ജനങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുമൊക്കെയാണ്. എന്നാൽ കാണുകയോ കേൾക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത വിഗ്രഹങ്ങൾ എങ്ങനെ മനുഷ്യരെ ഈ രംഗത്ത് സഹായിക്കും? ഒരുപാട് തവണ പറഞ്ഞുകൊടുത്തിട്ടും ഈ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടാതിരുന്നപ്പോൾ അതവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു തന്ത്രം പ്രയോഗിച്ചു. ജനങ്ങൾ പുറത്തുപോയ സമയത്ത് അദ്ദേഹം ഒരായുധമെടുത്ത് അവർ ആരാധിക്കുന്ന വലിയ വിഗ്രഹത്തെ ഒഴികെ ബാക്കിയുള്ളതിനെയെല്ലാം തകർത്തു. ആ ആയുധം വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ബന്ധിക്കുകയും ചെയ്തു. അന്തിമവേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ചരിത്രം വിവരിക്കുന്നു. അല്ലാഹുവെ തന്നെയാണ്, തീർച്ചയായും നിങ്ങൾ പിന്നിട്ടുപോയതിനുശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അവരെ ദൈവങ്ങളെ തുണ്ടം തുണ്ടമാക്കിക്കളഞ്ഞു. അവരിൽ വലിയ ഒരാളെ ഒഴികെ അവർക്ക് വിവരമറിയാനായി അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാമല്ലോ. അവർ പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തവനാരാണ്? തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. ചിലർ പറഞ്ഞു, ഇബ്രാഹീം എന്ന് വിളിക്കപ്പെടുന്നൊരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവനെ ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരൂ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു, ഇബ്രാഹീമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് അത് ചെയ്തത്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ടവർ അന്യോന്യം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അക്രമകാരികൾ. പിന്നെ അവർ തലകുത്തനെ മറഞ്ഞു. അവർ പറഞ്ഞു, ഇവർ സംസാരിക്കയില്ലെന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളുടെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുടെയും കാര്യം അപഹാസ്യം തന്നെ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അധ്യായം 21 വചനം 57 മുതൽ 67 വരെ. ഏതൊരു ജനതയ്ക്കും തൗഹീദിലേക്ക് കടന്നുവരാൻ വേണ്ട അടിസ്ഥാന ഘടകം അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. ഇബ്രാഹിം നബി എത്ര സുന്ദരമായാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളിലൂടെ അവനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാം. ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാനാകും, എന്നാൽ അവർ ദൈവങ്ങൾ, എന്റെ ശത്രുക്കളാകുന്നു. ലോകരക്ഷിതാവൊഴികെ, അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എനിക്കാഹാരം തരികയും കുടിനീർ തരികയും ചെയ്യുന്നവൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ, പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ. അധ്യായം 26 വചനം 77. ഇബ്രാഹിം അലൈഹിസ്സലാം താമസിച്ച നാട്ടിലെ ഭരണാധികാരിയോടും ശക്തമായ ആശയ സംവാദമാണ് നടത്തിയത്. ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവനതിന് മുതിർന്നത്. എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമികളായ ജനതയെ അള്ളാഹു നിർവഴിയിലാക്കുകയില്ല. അധ്യായം 2 വചനം 258. അവസാനം ആ ആദർശധീരനെ ഈ ഭൂമുഖത്തു നിന്ന് തീയലെറിഞ്ഞ് ഇല്ലാതാക്കാൻ ശത്രുക്കൾ ഒന്നിച്ചു. പക്ഷേ ഒരു രോമകൂപത്തിനു പോലും പോറലേൽക്കാതെ ആദർശപിതാവിനെ അള്ളാഹു സംരക്ഷിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും ചെയ്യുവാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടരിച്ച് കളയുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യുക. നാം പറഞ്ഞു, തീയെ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അധ്യായം 21 വചനം 68. പരീക്ഷണങ്ങളുടെ തുടർച്ച. തൗഹീദിന്റെ ആദർശ പ്രബോധനത്തിനായി അഗ്നിപരീക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ പ്രവാചകൻ കുടുംബജീവിതത്തിലും വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടത്. ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ ലഭിച്ച അടിമ സ്ത്രീയായിരുന്നു ഹാജർ. തങ്ങൾക്ക് ഒരു ഓമനപുത്രനെ കാണാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ അവർ ഹാജറിനെ ഭാര്യയാക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യയായ ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. പ്രായമേറെ ചെന്ന് ജരാനരകൾ ബാധിച്ചിട്ടുകൂടി പ്രതീക്ഷ കൈവിടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. അധ്യായം 37 വചനം 100. മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്ന സന്ദർഭം ഖുർആൻ വിവരിക്കുന്നു. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷവാർത്തയും കൊണ്ട് വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം. അദ്ദേഹം പ്രതിവചിച്ചു, സലാം. വൈകിയില്ല, അദ്ദേഹം ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തികേട് തോന്നുകയും അവരെപ്പറ്റി ഭയം അനുഭവപ്പെടുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചു. അപ്പോൾ നാം അള്ളാഹു അവർക്ക് ഇസ്ഹാഖിനെയും ഇസ്ഹാഖിന്റെ പിന്നാലെ യാക്കൂബിനെ പറ്റിയും നാം സന്തോഷവാർത്ത അറിയിച്ചു. അവൾ പറഞ്ഞു, കഷ്ടം, ഞാനൊരു കിഴവിയായിട്ടും പ്രസവിക്കുകയോ? എന്റെ ഭർത്താവ് ഇതാ ഒരു വൃദ്ധൻ. തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. അവർ ദൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുകയോ? ഹേ വീട്ടുകാരെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. തീർച്ചയായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. അധ്യായം 11 വചനം 69 മുതൽ 73 വരെ. അങ്ങനെ കഠിനമായ പരീക്ഷണ കാലയളവിനൊടുവിൽ വാർദ്ധക്യത്തിൽ ആ പ്രവാചകന് ഇസ്മായിൽ എന്ന സന്താനമുണ്ടായി. പക്ഷെ അവിടം കൊണ്ടും പരീക്ഷണം അവസാനിച്ചില്ല. ആ മകനെ ബലിയെറുക്കാൻ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. സന്താന സൗഭാഗ്യത്തിന് വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്ന ഇബ്രാഹിം നബിക്ക് അത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു. പക്ഷേ അതിലും ആ മഹാനുഭാവൻ പരാജയപ്പെട്ടില്ല. അള്ളാഹു പറയുന്നു, എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി മേൽ ചിരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. അധ്യായം 37 വചനം 102 മുതൽ 111 വരെ. കഅബയുടെ പുനർനിർമ്മാണം. ലോക മുസ്ലിങ്ങളുടെ ഖിബിലയായ മക്കയിലേക്കുള്ള കഅബയുടെ പുനർനിർമ്മാണവും നടന്നത് ആ പ്രവാചക ശ്രേഷ്ഠന്റെ കരങ്ങളിലൂടെയാണ്. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു. അധ്യായം 3 വചനം 96. ആ ഭവനത്തെ, കഅബയെ, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരം പ്രാർത്ഥനാവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഇഅ്തികാഫ് ഭജനമിരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. എന്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും മന്ദിദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അള്ളാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അന്ന് ഞാൻ നൽകുക, അവന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷയേൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നുചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ കാബയുടെ അടിത്തറ കെട്ടിയുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നൊരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. അധ്യായം 2 വചനം 125 മുതൽ 129 വരെ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് കവർ സ്റ്റോറി.
0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. കടൽ കടന്ന് കപ്പലിൽ, വിമാനങ്ങളിൽ, സാധാരണ വാഹനങ്ങളിൽ തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞു. അവർ പുണ്യഭൂമിയിൽ സാത്വിക വിചാരത്തിലാണ്, ശ്രേഷ്ഠമായ ആരാധനാകർമ്മങ്ങളിലാണ്. അക്കൂട്ടത്തിൽ തൊഴിലാളികളുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, പാമരരുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന്: വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. അതാണ് തീർത്ഥാടക ലക്ഷ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അവതരണം അബ്ദുള്ള സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹർ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്തഹർ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ജീവിത പാഠങ്ങളിലെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിജറ 24 അദ്ദേഹം മദീനയിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് എത്തിച്ചേർന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിനു ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വേളയിൽ അബ്തഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരൽപ്പം മണ്ണ് കൂട്ടിയിട്ട നിലയിൽ ഒരു മണൽക്കൂനയാണത്. അവിടെ ആ മണൽക്കൂനയ്മേൽ കയറി നിന്ന് തൻ്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്: അല്ലാഹുമ്മ കബുറ സിന്നി വദഅഫത് ഖുവ്വതി വൻതശറത് റഗിയതി. അല്ലാഹുവേ, ഈ വിനീതദാസന്റെ പ്രായം അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്, വയസ്സനായിട്ടുണ്ട്. വദഅഫത് ഖുവ്വതി, എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് രണ്ടു കാര്യങ്ങളാണ്. വജഅൽ മൗതി ഷഹാദതം ഫീ സബീലിക് വജഅൽ മൗതി ഫീ മദീനത്തി റസൂലിക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇനി അധിക കാലം ഈ ഉമർ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല. ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി, പ്രായാധിക്യം ചെന്നു. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്ന സമയത്ത് രണ്ടാഗ്രഹമാണ് ഈ ദാസന് ഉള്ളത്. ഒന്ന്, നിന്റെ മാർഗത്തിൽ ഷഹീദാകണം, രക്തസാക്ഷിത്വം വരിക്കണം. മുൻഗാമികളിൽ പലരും ബദറിലും ഉഹുദിലും ഖന്ദക്കിലും മറ്റുമൊക്കെ യുദ്ധക്കളത്തിൽ വീരചരമം പ്രാപിച്ചതുപോലെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തപ്പെട്ട നിലക്ക് ഷഹീദായി മരിക്കാനാണ് അല്ലാഹുവേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ വജഅൽ മൗതി ഫീ മദീനത്തി റസൂലിക് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ വിഷയം എന്റെ മരണം നിന്റെ പ്രവാചകന്റെ മദീനയിൽ പട്ടണത്തിലാകണം. ആ പുണ്യനഗരിയിൽ എനിക്കു വീരചരമം പ്രാപിക്കാൻ കഴിയണം. ഈ രണ്ടാഗ്രഹങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അബ്ദഹി എന്ന മണൽക്കൂനയിന്മേൽ കയറിയിരുന്ന് അവിടെ തന്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്നു കടന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം ഒരൽപ്പം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം സുബഹി നമസ്കാരത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ മദീനത്തെ പള്ളിയിലേക്ക് എത്തുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമായി ഇമാമത്തിന് നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്നത്, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖലീഫയാണ്, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം മെഹ്റാബിൻ്റെ അകത്താണ് ഇമാമ നിൽക്കുന്നത്. പുറകിൽ മുസ്ലിമീങ്ങളും മഅ്മൂമീങ്ങളായി സുബഹി നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിനിടക്ക് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മെഹ്റാബിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന അബൂൽ ഉലഹത്തുൽ മജൂസി എന്ന ആ ശത്രു തന്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാഭിക്ക് കുത്തുകയാണ്. കുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിവയറു പിളർന്നു. എന്നിട്ട് അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അദ്ദേഹം രക്തം ഒലിച്ചത് കാരണത്താൽ, രക്തം ചിന്തപ്പെട്ടത് കാരണത്താൽ അദ്ദേഹം ബോധരഹിതനായി ആ മെഹ്റാബിൽ വീഴുകയാണ്. അബൂൽ ഉലഹത്തുൽ മജൂസി എന്ന ശത്രു ആ കത്തി പിടിച്ച് ചോരപുരണ്ട കത്തി പിടിച്ചവൻ സ്വഫുകൾക്കിടയിലൂടെ ഓടി. ഓടുന്ന ഓട്ടത്തിൽ 13 മുസ്ലിമീങ്ങളെയും കുത്തി. അതിൽ 9 ആളുകൾ മരിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്ത് ചെന്നവൻ സ്വയം ആത്മഹത്യ ചെയ്ത് അവനും മരണപ്പെട്ടു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിവയറു പിളർന്ന് കുടൽ പുറത്തേക്ക് വന്ന നിലയിൽ അദ്ദേഹം ബോധരഹിതനായി മിഹ്റാബിൽ വീണു. അദ്ദേഹത്തിൻ്റെ മക്കളടങ്ങുന്ന സ്വഹാബത്ത് മുസ്ലിമീങ്ങൾ പലരും പുറക് അന്നത്തെ പള്ളിയിൽ അന്ന് പള്ളിയിൽ പുറകിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മകൻ വാപ്പയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കിടത്തി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികം പിന്നീട് ജീവിച്ചിരുന്നിരുന്നില്ല. അദ്ദേഹം പിന്നീട് പെട്ടെന്ന് വഫാത്താവുകയാണ് ആ മുറിവിൻ്റെ കാഠിന്യ നിമിത്തം. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ നിമിഷങ്ങളെപ്പറ്റി, ആ സമയങ്ങളെപ്പറ്റി കിതാബുകളിൽ സവിസ്തരം നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വിഷയങ്ങൾ, അന്ത്യോപദേശങ്ങൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും ഓരോരുത്തർക്കായി അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹം തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മകനോട് ഉപ്പ പറയുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എൻ്റെ തലയെടുത്ത് തറയിൽ വെക്കടാം. മകൻ പറഞ്ഞു, അൽ ഫഖദി വ അർദി ഇല്ലാ സവാ, ഉപ്പ ഉപ്പ എൻ്റെ മടിയിൽ അങ്ങ് കടന്നോളൂ, ഭൂമിയിൽ കിടന്നാലും തറയിൽ കിടന്നാലും എൻ്റെ മടിയിൽ കിടന്നാലും ഒരുപോലെയാണല്ലോ, അങ്ങ് എൻ്റെ മടിയിൽ കിടന്നോളൂ, അതെനിക്ക് സന്തോഷമാണ്. പക്ഷേ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റം നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം മകൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയെടുത്ത് തറയിൽ വെക്കുകയാണ്. സഹോദരങ്ങളെ, ആ നിമിഷങ്ങളിൽ, ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ, മാതൃകകൾ വിശ്വാസികളായ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ആ ഒരു ഘട്ടത്തിൽ വെച്ച് മരണത്തോട് മല്ലടിക്കുന്ന ആ വേളയിൽ വെള്ളം കുടിക്കാൻ കൊടുക്കപ്പെടുമ്പോൾ ദാഹജലം വായിലൂടെ ഇറക്കിയിട്ട് അത് വയറിലെത്തി തൻ്റെ വയറ്റിൽ രൂപപ്പെട്ട മുറിവിൻ്റെ ഭാഗത്തുകൂടി ആ അടിവയറിലൂടെ കുടിച്ച വെള്ളം അപ്പാടെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അത്രയും പ്രയാസകരമായ അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ മകനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഉപ്പയുടെ നമസ്കാരം എന്താണ്? ഉപ്പയുടെ നമസ്കാരം എന്താണ് മോനെ? എങ്ങനെയാണ് ഉപ്പാന്റെ നിസ്കാരം? സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്കെയാണല്ലോ ഉപ്പക്ക് കുത്തേറ്റത്. നമസ്കാരം പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതല്ല പകുതി വെച്ച് നിർത്തിപ്പോയിട്ടുണ്ടോ? അദ്ദേഹം ബോധരഹിതനായിട്ടുണ്ട്. മകനോട് ചോദിക്കുകയാണ് നമസ്കാരത്തെപ്പറ്റി. മകൻ വിശദീകരിച്ചു കൊടുത്തു. നമസ്കാരം ഉറക്കാഴത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്അത്തിലാണ് ഉപ്പാം അങ്ങേക്ക് കുത്തേറ്റത്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി കിടക്കുന്ന ആ അവസരത്തിൽ പോലും നമസ്കാരം പൂർത്തീകരിക്കുകയാണ്. തനിക്ക് നഷ്ടപ്പെട്ട ആ സുബഹി നമസ്കാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിനോട് അദ്ദേഹം കാണിച്ച ആ ഒരു താൽപര്യം അത്രമാത്രം വലുതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക്ക സ്വലാത്ത്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സ്വലാത്ത്. നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല, നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെയും, നിസ്കാരത്തിനോടൊരു പ്രതിബദ്ധത വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഒക്കെ അദ്ദേഹം തൻ്റെ അനുചരനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. എന്നിട്ട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്, യാ ബിലാൽ, ബിലാൽ വരൂ, നമുക്കൊന്ന് നിസ്കരിക്കാം, എൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ, എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടട്ടെ. സഹോദരങ്ങളെ, ഹൃദയത്തിനു സമാധാനവും മനസ്സിന് തണുപ്പും കിട്ടാൻ ശാരീരിക മാനസിക സാമ്പത്തിക വൈഷമ്യതകളുണ്ടാകുന്ന സമയത്ത് വിശ്വാസിക്ക് ഹൃദയത്തിൽ സമാധാനവും മനസ്സിൽ തണുപ്പുമാകണം. അഞ്ചു വക്കത്ത് നമസ്കാരം, മറ്റു ഐച്ഛിക നമസ്കാരങ്ങളും ആസ്വദിച്ച് നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുറത്തു ഐനി ഫിസ്സലാത്ത്, ഖുറത്തു ഐനി ഫിസ്സലാത്ത്, എന്റെ കണ്ണിന്റെ കൺകുളിർമ, എന്റെ കണ്ണിലെ ആനന്ദം, എന്റെ ജീവിതത്തിലെ ആസ്വാദനം അതെന്റെ നമസ്കാരത്തിലാണ് എനിക്ക് കിട്ടുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമസ്കാരം മുറപ്രകാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന, അതിന് സാധിക്കുന്ന, അതിന് തൗഫീഖ് നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്ക്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല എന്നർത്ഥം. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിനോടൊരു പ്രതിബദ്ധതയും താൽപര്യവും ആ നമസ്കാരത്തിലൊരു കൺകുളിർമയും ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ ജീവിതത്തിലൊരു സമാധാനവും ശാന്തിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നർത്ഥം. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത്, മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, കവിളും മുഖവും മണ്ണിലുരുമ്മി അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനീ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പ് നൽകണേ എന്നർത്ഥം വരുന്ന വാക്ക് അദ്ദേഹം പറയുകയാണ്. വൈലീ വൈല ഉമ്മി ഇല്ലം യഗ്ഫിറലി റബ്ബി, ഈ ഉമറിനു നാശം, ഈ ഉമറിനു നാശം, എന്റെ റബ്ബെനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഉമറിനു നാശം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നനഞ്ഞു കുതിർന്ന ആ മണലിൽ തൻ്റെ കവള് വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ഗുണപാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ആ ഒരു കിടക്കുന്ന അവസരത്തിൽ, രോഗശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ സന്ദർശിക്കാൻ വന്ന ഒരാൾ അദ്ദേഹം തന്നെ സന്ദർശിച്ച് തൻ്റെ അടുത്ത് വന്ന് തനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത് അല്ലേ ഷിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ തന്നെ സാന്ത്വനപ്പെടുത്തി മടങ്ങിപ്പോകുന്ന മനുഷ്യന് നോക്കുകയാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വസ്ത്രം ഒരൽപ്പം നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ടും കയറ്റിയെടുക്കാൻ പറയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നോക്കുകയില്ല എന്നാണ്. ലിമൻ ജറ സൗബഹു ഖുയലാ, അഹങ്കാരത്തോടുകൂടി തൻ്റെ വസ്ത്രത്തെ നെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്നവൻ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവനെ അല്ലാഹു നാളെ പരലോകത്ത് നോക്കുകയില്ല. പ്രതിഫലത്തിൻ്റെ നോട്ടം, കാരുണ്യത്തിൻ്റെ നോട്ടം റബ്ബിൻ്റെ പക്കൽ നിന്ന് ആ മനുഷ്യനുണ്ടാവുകയില്ല എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ആ മനുഷ്യനെ, തന്നെ സന്ദർശിക്കാൻ വന്ന മനുഷ്യന് ബോധവൽക്കരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയേറെ ജീവിതത്തിൽ പ്രതിഫലാർഹമായ ഇബാദത്തുകൾ നിർവഹിച്ചിട്ടും മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് വൈലീ വവൈല ഉമ്മീം ഇല്ലം യഗ്ഫിറലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഈ ഉമറിനു നാശം എന്നാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മരിക്കുന്നതിനു മുമ്പ് പാപമോചനം നേടുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും പരമപ്രധാനമായ ലക്ഷ്യം. എന്റെ റൂഹ് എന്റെ റബ്ബ് പിടിക്കുന്ന സമയത്ത്, എന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിൽ നിന്നും പാപമോചനം നൽകപ്പെട്ടവനായിരിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, പ്രതിജ്ഞയെടുക്കാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രമിക്കുക. എങ്കിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുവാനും ആ സ്വർഗീയ സുഖങ്ങളെ ആസ്വദിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയും എന്നർത്ഥം. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ പകർത്താൻ പര്യാപ്തമായ ജീവിതമായിരുന്നു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അത്രയും അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്തുള്ള ചില പാഠങ്ങളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. അവയൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും വസ്ത്രം കൃത്യമായി ധരിക്കുകയും മരണത്തിന് മുമ്പും പാപമോചനം നേടപ്പെട്ടവനായും മരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹം കരയാണ്. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഫമാ യബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയാണ്, അമാ ഇന്നീ ലാ അബ്കി അലാ ദുനിയാക്കും ഹാദിഹി വലാക്കിന്നി അബ്കീം അലാ ബുഅദി സഫരി വഖില്ലതി സാദി, ഈ ദുനിയാവിനോട് യാത്ര പറയണമല്ലോ, കൂട്ടുകുടുംബത്തെയും മക്കളെയും ഭാര്യയെയും ഒക്കെ വേർപിരിഞ്ഞ് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച്, ഞാൻ ഒരുപാട് കാലം ജീവിച്ചു, പക്ഷേ കുറച്ചേ എനിക്ക് നേടാൻ കഴിഞ്ഞുള്ളല്ലോ എന്ന വിഷമമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും അത്തരത്തിൽ ധാരാളക്കണക്കിന് സാദ് സന്നാഹങ്ങൾ, പരലോകത്തേക്കുള്ള സന്നാഹങ്ങൾ ദുനിയാവിൽ മരണത്തിന് മുമ്പ് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമകൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവ ചരിത്രം, സാഹോദര്യം അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിന്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവെക്കുന്നു. മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ കാതോർക്കുക ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം. മക്കയുടെ തീരത്ത്
2: പീസ് റേഡിയോ, tuned to reality.
0: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിന്റെ 5 മുതൽ 10 വരെയുള്ള പാരായണം കാതോർക്കാം.
6: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാ അള്ളാ. മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ലാ. ലോകമെമ്പാടുമുള്ള ഖാരിഈകളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുറാൻ ഖാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുറാൻ ഹഫ്ള് പൂർത്തിയാക്കുന്നു. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഖിറാത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട് മിഷാരി റാഷിദ് അൽ അഫാസി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാനുള്ള, ലോകത്ത് അറിയപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ചിലത് ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യവും മഖാമുകളുടെ മനോഹരമായ ഉപയോഗവും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയതയും ശ്വസന നിയന്ത്രണത്തിലെ മികവുമൊക്കെയാണ്. അതോടൊപ്പം ഖുറാൻ പാരായണത്തിലും അദ്ദേഹം അറിയപ്പെടുന്നതോടൊപ്പം നല്ല ഒരു ഗായകനായി, പ്രത്യേകിച്ച് വിത്തൗട്ട് മ്യൂസിക് നഷീദകൾ അദ്ദേഹത്തിൻ്റേതായ ബ്ലോഗിലൂടെയൊക്കെ ധാരാളം നമ്മൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ധാരാളം അത് ലഭ്യവുമാണ്.
1: നമുക്ക് ഖുർആനിൻ്റെ, ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. തുടർന്ന് അത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവ് ജലം. അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യും. ഭക്ഷണത്തിനു പ്രേമമുള്ളതോടെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യും. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കലിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന അബ്രാറുകളായ പുണ്യാന്മാരായ ആളുകളുടെ ഗുണങ്ങളും അവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലേ?
0: തീർച്ചയായും. മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. മധുരം ഖുർആനിൻ്റെ ടൈറ്റിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹജ്ജിന്റെ വിശേഷങ്ങളുമായി മക്കയുടെ തീരത്ത് കഅബാലയം ലക്ഷ്യമാക്കി ജനലക്ഷങ്ങൾ എന്ന വിഷയവുമായി മക്കയിൽ നിന്നും സി പി സലീം നമ്മോടൊപ്പം ചേരുന്നു.
1: ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ശ്രദ്ധ മക്കയിലേക്കാണ്. എന്താണ് കാരണം? പരിശുദ്ധ ഇസ്ലാമിലെ ഒരു വ്യക്തി മുസ്ലിമാകാൻ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം പൂർണ്ണമാകാൻ നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. ഹജ്ജ് കർമ്മത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മക്കയിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള വലിയൊരാഗ്രഹമുണ്ട്. മക്കയിലേക്ക് ഒഴുകുന്ന ജനലക്ഷങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മനസ്സിലുള്ളൊരാഗ്രഹം, നാം എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നുവോ ആ കഅബ ഒന്ന് കാണണം. അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഗ്രഹമില്ലാത്ത ആരാണുണ്ടാവുക? കഅബാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു. ബക്ക എന്നത് മക്കക്കു പറയുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ മനുഷ്യാരംഭം മുതൽ ഈ ലോകത്ത് മാനവ സമൂഹത്തിന് വേണ്ടി അവരുടെ സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാലയമാണ് കഅബാലയം എന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ പുനരുദ്ധാരണമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ, ഹാജറ ബീവിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച, ആരോരുമില്ലാത്ത ഒരു മണലാരണ്യം ലോകത്തിൻ്റെ ശ്രദ്ധയായി മാറുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയെത്തി? ത്യാഗപൂർണമായ ജീവിതത്തിന് ലോകത്തിൻ്റെ സർട്ടാവ് നൽകിയിട്ടുള്ള മഹത്തായ അംഗീകാരം. എന്തിനാണൊരു മരുഭൂമിയിലേക്ക്, അതും കുടിവെള്ളം പോലും കിട്ടാത്തൊരിടത്തേക്ക് എന്തിനു വരണം? പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്ഥലത്തേക്ക് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ് മാനവ സമൂഹത്തിന് ആരാധനാ മന്ദിരമായി നിർമ്മിച്ച ആ കഅബാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സഹായവും ഹാജറ ബീവിയുടെ ത്യാഗപൂർണമായ പിന്തുണയും പരിശ്രമവും നമുക്കവിടെ കാണാൻ പറ്റും. ആ കഅബാലയം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ആ ജനിച്ച സ്ഥലം കഅബാലയത്തിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം. വല്ലാത്തൊരു വൈകാരികത വിശ്വാസികൾക്കുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ കഅബാലയത്തിലേക്ക് വരാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിൻ്റെ വഹ്യ പ്രകാരം ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ മാർഗേണയും കഅബാലയത്തിലേക്ക്, ആ മസ്ജിദുൽ ഹറാമിലേക്ക് ജനങ്ങൾ എത്തിച്ചേരണം. അതേ, ആർക്കൊക്കെ ആ വിഷയത്തിൽ കഴിവുകളുണ്ടോ, ആ സൗകര്യപ്പെടുന്നുവോ, അവർക്കെല്ലാം ഹജ്ജ് നിർബന്ധമായ പ്രഖ്യാപനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുകയാണ്. എന്തിനാണ് ജനലക്ഷങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നത്? അവർക്കൊരു ഉറച്ച പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷ? തങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കേന്ദ്രമാണിത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഅബാലയത്തിൽ അടുത്തേക്ക് നമ്മൾ ഹജ്ജിന് പോയിട്ടുള്ള ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് ബോധ്യമാകും. സഹോദരങ്ങളെ, അസർ ബാങ്ക് എന്നത് 3:45 നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആളുകൾ പള്ളിയിൽ പോവുക ബാങ്ക് കൊടുത്ത ഉടനെ ആയിരിക്കും. എന്നാലും ജമാഅത്ത് കിട്ടുമല്ലോ. എന്നാൽ 3:45 ബാങ്ക് കൊടുത്താൽ 10-15 മിനിറ്റോടുകൂടി ജമാഅത്ത് ആരംഭിക്കും. കഅബാലയത്തിലേക്ക് ജനങ്ങൾ അസറിനെ പ്രതീക്ഷിച്ചു പോകുന്നത് 2 ശേഷം തുടങ്ങും ആ ഒഴുക്ക്. ഒരു മുസല്ലയുടെ സ്ഥലം കിട്ടാൻ പലയിടങ്ങളിലും തിക്കും തിരക്കുമാണ്. ഞാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് ഈ തിക്കും തിരക്കും? ഒരു ഭക്ഷണപ്പൊതി കിട്ടാനല്ല, ഒരു പഴം കിട്ടാനല്ല, മറിച്ച് ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു ഇടം കിട്ടുന്നതിന് വേണ്ടി ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രായമുള്ളവർ, വ്യത്യസ്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം, എനിക്ക് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആ അവസ്ഥയിൽ പരമാവധി സമയം കഴിച്ചു കൂട്ടണം എന്ന ഒരൊറ്റ ആഗ്രഹം. നാം സംസാരിച്ചു നോക്കൂ, ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ഒരനുഭവം മനസ്സിലാക്കാൻ ഇടയായി. 11 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഉച്ചഭക്ഷണം നമ്മളൊക്കെ എപ്പോഴാണ് കഴിക്കാറുള്ളത്? 11 മണിക്ക് ഉച്ചഭക്ഷണം കഴിച്ച് ഹറമിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്നത് രാത്രി 10 മണിക്ക്. അതെ, എന്തിനാ 11 മണിക്ക് കഴിക്കുന്നത്? 12:30 കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ലുഹർ ബാങ്കോടുകൂടി ആ ബാങ്കിന് മുമ്പ് അവിടെ എത്തി ഒരു മുസല്ലയുടെ സ്ഥലം കിട്ടണം. എന്നിട്ട് അവിടെ വെച്ച് ഖുർആൻ ഓതണം, ദിക്റുകളും ദുആകളും നിർവഹിക്കണം, ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് കൈനീട്ടി ധാരാളമായി പ്രാർത്ഥിക്കണം, തവാഫ് ചെയ്യണം അവിടെ. പിന്നിട്ടെല്ലാം കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് തിരിച്ചു പോരണം. നോക്കൂ, അത്രമാത്രം ആഗ്രഹത്തോടുകൂടി ജനലക്ഷങ്ങൾ ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗകര്യമുള്ളവർ സൗകര്യമില്ലാത്തവർക്ക് തങ്ങളുടെ സൗകര്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. വഴിയിൽ പല സ്ഥലങ്ങളിലായി വെള്ളത്തിൻ്റെ വിതരണം, പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി വിതരണം. അതേപോലെ തന്നെ പോലീസുകാർ വരെ ചെരുപ്പിൻ്റെ വാററ്റ് പോയപ്പോൾ തങ്ങളുടെ ഷൂ കഴിച്ചെടുത്തുകൊണ്ട് സഹോദരിക്ക് കൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ തന്നെ കയ്യിൽ വെള്ളം വെച്ചുകൊണ്ട് ശക്തമായ താങ്ങാനാകാത്ത ചൂട് കാരണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുന്നു. പോലീസുകാർ മാത്രമല്ല, ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഒരു ലക്ഷ്യം, എനിക്ക് പുണ്യം കിട്ടണം, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് എനിക്ക് തയ്യാറാക്കി വെച്ച ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടേണ്ട സൗകര്യം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട്, വല്ലാത്തൊരു മാനവികമായ സൗഹാർദ്ദത്തിൻ്റെ അവസ്ഥ. അത് സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നു വച്ച വിശാല ഹൃദയങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, മ്യാൻമറിൽ നിന്ന് വരെ നമുക്ക് അതേ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്ന ഒരു രാജ്യമാണല്ലോ മ്യാൻമർ. അവിടെ നിന്ന് വരെയുള്ള ആളുകളുടെ വസ്ത്രങ്ങളിൽ നമുക്ക് പേരെഴുതി കാണാൻ സാധിക്കും. ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചും ക്ഷമിച്ചും ഒഴുകിയെത്തുകയാണ്. ഒരേ ഒരു ലക്ഷ്യം, എനിക്ക് പുറത്തു കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് നരകരക്ഷ കിട്ടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി. ഇനിയോ ഹജ്ജുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാകട്ടെ, ദുൽഹജ്ജ് 8 മിനായിലാണ് ആരംഭിക്കുന്നത്. ആ മിനായിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയച്ചേരുമ്പോൾ 5 നമസ്കാരം അവിടെ വെച്ച് നിർവഹിക്കാൻ വേണ്ടി അവരൊത്തുചേരുമ്പോൾ ഒരു ചെറിയ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബെഞ്ചിൻ്റെ വലിപ്പത്തിൽ മാത്രമുള്ള ഒരു സ്ഥലമാണ് ഓരോ ഹാജിക്കും അവിടെ ഉണ്ടാവുക. എല്ലാവരും തയ്യാർ, ക്ഷമിക്കാനും സഹിക്കാനും തയ്യാർ. അവിടെ ആ ടെൻറ്റുകളിൽ അവർ കഴിച്ചുകൂടുകയാണ്. വിശാലമായ സൗകര്യങ്ങൾ ധാരാളമായി നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്. പക്ഷേ റബ്ബ് നിശ്ചയിച്ച ആരാധന ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് മറ്റൊരാളുടെ അടുത്ത് കിടക്കാൻ പറ്റില്ല, എനിക്ക് വിയർപ്പിൻ്റെ ഗന്ധം പറ്റില്ല, ഒന്നുമില്ല, എല്ലാം സഹിക്കാൻ തയ്യാർ. ബാത്റൂമുകളുടെ സ്വാഭാവികമായ പ്രയാസങ്ങൾ ഒന്നും വിഷയമല്ല. ആ മിനയിലുള്ള നിശ്ചയിക്കപ്പെട്ട എല്ലാം ഭംഗിയായി ചെയ്യണം എന്ന ആഗ്രഹം. ആ വമ്പിച്ച ചൂട് സഹിക്കുകയാണ്. അതേപോലെ മിന കഴിഞ്ഞ് പിന്നീട് അറഫയിലേക്ക്, ളുഹർ നമസ്കാരത്തിൻ്റെ ആ സമയം മുതൽ മഗ്രിബ് വരെയുള്ള സമയം നോക്കൂ, ശക്തമായ ചൂടിൻ്റെ സമയം. ആ ചൂട് പ്രശ്നമല്ല, കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എല്ലാം തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ലിസ്റ്റ് തന്നെ തയ്യാറാക്കി പ്രാർത്ഥിക്കാനുള്ള സമയമാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, നരകരക്ഷ ലഭിച്ചവരുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ കയറി കൂടണം, അതിനു വേണ്ടി റബ്ബിനോട് കൈനീട്ടി പ്രാർത്ഥിക്കണം. അവിടെ നമസ്കാരം വരെ ചുരുക്കുകയാണ്. ലുഹറും അസറും ജമ്മും കസറുമാക്കിക്കൊണ്ട് രണ്ടും രണ്ടും നാല് റക്കായത്ത് നമസ്കരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറിയാണ് അങ്ങോട്ട് പോയത്. ആ ഒട്ടകത്തിൻ്റെ കയർ വീണുപോയപ്പോൾ ഒരു കൈ കൊണ്ട് കയറെടുക്കുകയും മറുകൈ ആകാശത്തേക്ക് ഉയർത്തി ആ കയറെടുക്കുന്ന സന്ദർഭം പോലും ദുആക്ക് നഷ്ടമാകരുത് എന്ന ഉദ്ദേശ്യത്തോടുകൂടി ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അങ്ങനെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, സമയത്തിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം അറഫ മൈതാനിയിലുള്ള ആ പ്രാധാന്യം അന്നത്തെ ഒരൊറ്റ ദിവസം മാത്രം, അതിനു മുമ്പും പിമ്പും അവിടെ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രത്യേക പ്രാധാന്യവുമില്ല. ആ ദിവസത്തിനാണ് പ്രാധാന്യം. അങ്ങനെ ലോകത്തെല്ലാവരും ഒരേ ഒരു ഡ്രസ്സ്, വിശിഷ്യ പുരുഷന്മാർ രണ്ട് വെള്ള വസ്ത്രം മാത്രമാണ്, ഒന്ന് ശരീരത്തിൽ പുതക്കാനും ഒന്ന് ഉടുക്കാനും. ഒരേ ഒരു ശബ്ദം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന ഉന്നതമായ തൗഹീദിൻ്റെ പ്രഖ്യാപനം. അള്ളാഹുവേ, നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്കാണ് സ്തുതി, നിനക്കാണ് അധികാരം, നിനക്ക് എന്നിങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ചുണ്ടിലും ഒരേ ഒരു പദം മാത്രം, അത് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നത് മുതൽ പിന്നീട് ആ ജംറയിൽ കല്ലെറിയുന്ന സമയം വരെയും ദിവസങ്ങൾ, മണിക്കൂറുകൾ ഈ ഒരു ശബ്ദം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രാധാന്യവുമില്ല. ഏതെങ്കിലും ഒരു രാജ്യക്കാരന് മറ്റൊരു രാജ്യക്കാരനേക്കാൾ യാതൊരു പ്രാധാന്യവുമില്ല. തൊട്ടടുത്ത് സഫ് നിൽക്കുമ്പോൾ ഫിലിപ്പീൻസുകാരനായിരിക്കും, നേരെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കക്കാരനായിരിക്കാം, മുമ്പിൽ നിൽക്കുന്നത് ജപ്പാൻകാരനായിരിക്കാം, തൊട്ടു പിന്നിൽ നിൽക്കുന്നത് ജോർഡാൻകാരനായിരിക്കാം. ഇങ്ങനെ വല്ലാത്തൊരത്ഭുതം. അതെ, എല്ലാവരും ഒരേ ആശയം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയം ലോകത്തുടനീളം ഒരേപോലെ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഒരേ കർമ്മങ്ങൾ ഒരേ സ്ഥലത്തേക്ക് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും വരുവാനുള്ള കാരണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ആഗ്രഹിക്കുക ആ കഅബാലയത്തിലെത്താൻ. ഏറ്റവും പ്രധാനം ആഗ്രഹമാണ്. ആ ആഗ്രഹം അത് നുരഞ്ഞു പൊന്തിന്ന പ്രാർത്ഥനയായി മാറും. പ്രാർത്ഥന വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അവൻ്റെ കലയുണ്ടെങ്കിൽ അവൻ നമുക്ക് മാർഗം കാണിച്ചു തരും. അതിനെന്തു വേണം? വെറുതെ അങ്ങ് പോകാൻ ആഗ്രഹിച്ചാൽ പോരാ. എത്തിച്ചേരുന്ന ജനലക്ഷങ്ങളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. നമുക്ക് കഅബാലയത്തിലേക്ക് വരുമ്പോൾ, ഹജ്ജിന് വരുമ്പോൾ, ഉംറക്ക് വരുമ്പോൾ നല്ല പഠനം വേണം. പഠിച്ചിട്ട് വരണം, മനസ്സിലാക്കിയിട്ട് വരണം. അല്ലെങ്കിൽ ഒരുപക്ഷേ കർമ്മങ്ങൾ വേണ്ട രൂപത്തിലാവില്ല, ചൊല്ലേണ്ട ദിക്റുകളാവില്ല ചൊല്ലേണ്ട സ്ഥലത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് പഠിച്ചും മനസ്സിലാക്കിയും കഅബാലയത്തിലേക്ക് എത്തിച്ചേരാൻ, ഹജ്ജിന് വേണ്ടി വരാൻ നാം ആഗ്രഹിക്കണം. പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തുചേരലുകൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ സ്പോർട്സ് മേളകൾ കണ്ടവരാണ് നമ്മൾ, വലിയ വലിയ വലിയ സമ്മേളനങ്ങൾ കണ്ടവരാണ് നമ്മൾ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ഒത്തുചേരൽ എന്തിനാണ് ഈ ഒത്തുചേരൽ? ഇതിൻ്റെ ലക്ഷ്യമെന്താണ്? ഒരേ ഒരു കാര്യമാണ്, അതിൻ്റെ റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ, റബ്ബിനോടെല്ലാം തുറന്നു പറയാൻ. എന്നിട്ട് ഒരു പിഞ്ചു പൈതലിനെ പോലെ പാപമോചിതമായ അവസ്ഥയിലേക്കെത്തി അങ്ങനെ തന്നെ മരണം വരെ ജീവിക്കണമെന്ന മബുറൂറായ ഹജ്ജിൻ്റെ മർമ്മം അതാണല്ലോ. അതിനുവേണ്ടിയാണ് ലോകത്തുടനീളമുള്ള സത്യവിശ്വാസികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജിൽ എങ്ങും ചലനമാണ്. നമ്മൾ പരിശോധിച്ചു നോക്കുക, തവാഫ് ചലനമാണ്. അത് കഴിഞ്ഞ് രണ്ടരക്കായത്ത് നമസ്കരിച്ച് സംസം കുടിച്ച് പിന്നീട് പോകുന്നത് സഈനാണ്. ഏഴു പ്രാവശ്യം സഫാ മർവക്കടയിൽ ചലനമാണ് അവിടെ ചലനം. പിന്നീട് മിനായിലേക്കുള്ള പോക്ക്, ഹജ്ജ് വരുമ്പോഴുള്ള മിനായിലേക്കുള്ള പോക്ക്, അവിടെയുള്ള ആ അന്ത്യുറക്കം പോലും പിറ്റേന്ന് അറഫയിലേക്കുള്ള ചലനത്തിൻ്റെ മുമ്പുള്ള ഒരു കാര്യമാണ്. അറഫ കഴിഞ്ഞ് വീണ്ടും മുസ്ദലിഫയിൽ, ആ മുസ്ദലിഫയിലെ അന്ത്യുറക്കമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. ആ അന്ത്യുറക്കം പോലും ഒരു ചലനത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് മിനയിലേക്കുള്ള ചലനം. ആ മിനയിലെത്തിക്കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യങ്ങളിൽ കല്ലേറായിരുന്നാലും അത് കഴിഞ്ഞ് പിന്നീട് ഹജ്ജിൻ്റെ ഭാഗമായുള്ള തവാഫും സഈയും, മുഴുവൻ ചലനം, ചലനത്തോട് ചലനം. ശേഷം അന്തിയുറക്കം പോലും ഒരു ചലനത്തിൻ്റെ ഭാഗം. അതേ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതവും അങ്ങനെയാകണം. ചലിക്കുകയാണ് നമ്മൾ. എന്തിന്? സ്വർഗത്തിന് വേണ്ടിയുള്ള ചലനം, നരകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചലനം. ആ ചലനത്തിൻ്റെ ഇടക്ക് നമ്മൾ ഉറങ്ങുന്നത് പോലും പിന്നീട് ചലിക്കുവാനുള്ള ഒരാരോഗ്യം കിട്ടാൻ അതിന് വേണ്ടിയുള്ള ഒരു വിശ്രമം. ആ രൂപത്തിലുള്ള മഹത്തായ സന്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതം റബ്ബിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച തൻ്റെ പിതാവിൽ നിന്നും ആദർശത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നപ്പോഴും പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. എന്നാൽ ആദർശപരമായ വിയോജിപ്പ് അവിടുന്ന് നിലനിർത്തുകയും ചെയ്തു. മകൻ ഇസ്മായിലിനെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്ത് വലുതാക്കിക്കൊണ്ടുവന്ന് അവനെ തൻ്റെ പാതയിൽ തന്നെ കൊണ്ടുവന്നു. അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന ലഭിക്കുമ്പോൾ എന്താണോ ഉപ്പ, അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റിക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശക്തമായ പിന്തുണയുമായി ഹാജറ ബീവിയും ഉണ്ടായി. എങ്കിലാ ഹജ്ജിൻ്റെ ചലനങ്ങളിൽ, ഹജ്ജിൻ്റെ ചടങ്ങുകളിൽ അഹ്ലു സുന്നത്തി വൽ ജമാ അംഗീകരിക്കുന്ന ആരുടെ ദിക്റിൻ്റെ കിതാബിൻ്റെ മനാസിക്കുകളുടെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ എന്നൊരു വിളി, ഇസ്മായിൽ നബിയെ എന്നൊരു വിളി, ഹാജറ ബീവിയെ എന്നൊരു വിളി, ബിഹക്കി ബിജാഹി ബിബറക്കത്തി എന്ന ഒരു വിളി എവിടെയും സഫാ മർവയിൽ ഓടുമ്പോൾ ഇല്ല. സഹോദരങ്ങളെ, മഖാം ഇബ്രാഹീമിൽ, ഇബ്രാഹിം നബി ഇസ്ലാം നിന്ന സ്ഥലമാണല്ലോ മഖാം ഇബ്രാഹിം. നമ്മുടെ നാട്ടിലൊക്കെ ചിലർ കിടക്കുന്ന സ്ഥലത്തിലാണ് മഖാം എന്ന് പറയാറുള്ളത്. അവിടെ നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിലോ നമസ്കാരത്തിന് മുമ്പോ പിമ്പോ ഒരു വിളിയില്ല. ഇസ്മായിൽ നബിയെ എന്നൊരു, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ എന്നൊരു വിളി മിനായിൽ അവിടെ വെച്ചുകൊണ്ട് ബലി അറുക്കുമ്പോഴും ഇല്ല ഇസ്മായിൽ നബിയെ എന്നൊരു വിളി. അതുകൊണ്ട് ഹജ്ജിൻ്റെ മർമ്മം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അതാണല്ലോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കിൽ പറയുന്നത്. അറഫയിൽ വെച്ചുള്ള പ്രഖ്യാപനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ലിഇലാഫി ഖുറൈശിൻ എന്ന പേരിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തു ഖുറൈശിൽ പറഞ്ഞതുപോലെ ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ആ ബൈത്തിൻ്റെ രക്ഷകനെ നിങ്ങൾ ആരാധിക്കുവിൻ. നോക്കൂ, ഹജ്ജുമായി ബന്ധപ്പെട്ട, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പത്രങ്ങളിൽ വരുമ്പോൾ ചില നമ്മുടെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, മറ്റു മതസ്ഥരായ ആളുകൾ പലരും സംശയിക്കാറുണ്ട്, ആ കഅബാലയത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അല്ല, കഅബാലയത്തെ ആരാധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ഹജറുൽ അസ്വദ് എന്ന സ്വർഗത്തിലെ കല്ല്, റസൂലുള്ള പറഞ്ഞ സ്വർഗത്തിലെ കല്ല്, ചുംബിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പരലോകത്ത് ശുപാർശയായി വരുമെന്ന് പറഞ്ഞ കല്ല്, ആ കല്ലിനെ ആരാധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താകും. എന്നാൽ കല്ലിനെ ചുംബിക്കണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചു. എല്ലാം യുക്തിഭദ്രമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല എന്തു പറഞ്ഞു അതങ്ങനെ തന്നെ ചെയ്യുക എന്നതാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം. വലാത്തുബത്തിലു അമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഗ്രഹിക്കുക കഅബാലയത്തെ നമ്മുടെ രണ്ട് കണ്ണുകളെ കൊണ്ട് ഒന്ന് കാണാൻ, അവിടെ ചെന്ന് മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തി റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, ഹജ്ജ് ചെയ്യാൻ. പ്രായം നോക്കരുത്, പ്രായം കുറഞ്ഞ സന്ദർഭത്തിലാണ് ഹജ്ജിന് പോകേണ്ടത്. കാരണം ആരോഗ്യമുള്ള അവസ്ഥയിലാണല്ലോ കർമ്മങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് ഹജ്ജിന് പോയ സഹോദരങ്ങളുടെ ഹജ്ജ് ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി ഫലപ്രദമായി നിർവഹിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും ആ കഅബാലയം ഒന്ന് കാണാൻ, ഹജ്ജിനൊന്ന്

0: അതെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഉന്നം കായബാലയം തന്നെയാണ്, മദീന തന്നെയാണ്. അത് ISIS ആയിരുന്നാലും അതേപോലെ തന്നെ ഷിയാക്കളായിരുന്നാലും അവരുടെ എല്ലാം ലക്ഷ്യം ഇസ്ലാമാണ്. അവർക്ക് സകല പിന്തുണയും ഇസ്ലാമിൻ്റെ പുറത്തുള്ളവരിൽ നിന്നുണ്ട്. അതിനെതിരെ റബ്ബിൻ്റെ സഹായം, അബ്രഹത്തിൻ്റെ സൈന്യം വന്നപ്പോൾ റബ്ബ് തടഞ്ഞതുപോലെ റബ്ബിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ നാം ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് ഉന്നതമാക്കുക എന്നൊരു പ്രവർത്തനമാണ്. ആ ഹജ്ജിലോ ഉംറയിലോ ഒരു സ്ഥലത്തും റബ്ബല്ലാത്തവരോട് ഒരു ദുആ ഇല്ലെങ്കിൽ, ഒരു സഹായാഭ്യർത്ഥന ഇല്ലെങ്കിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെട്ടു പോയവരോട്, ജിന്നുകളോട്, മലക്കുകളോടൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരോട് അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷം പല മാല കിതാബുകളിലും സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ഖുർആനിലേക്കുള്ള മടക്കം, പ്രവാചക ചര്യയിലേക്കുള്ള മടക്കം, അതാകണം നമ്മുടെ തീരുമാനം. മഹാന്മാരായ സ്വഹാബാക്കൾ ഖുർആനും ഹദീസും ഏതൊരു രൂപത്തിലാണോ പഠിപ്പിച്ചു മനസ്സിലാക്കി തന്നത്, ആ മാർഗരേഖ തന്നെ, ആ മാർഗം തന്നെ നാമും സ്വീകരിക്കുക. അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഏക ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. മാനവതയുടെ ഉന്നതമായ പ്രഖ്യാപനം ഏകദൈവാരാധനയിലൂടെ നിർവഹിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ശക്തമായ ആഗ്രഹമുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹജ്ജിന്റെ വിശേഷങ്ങളുമായി മക്കയുടെ തീരത്ത് കഅബാലയം ലക്ഷ്യമാക്കി ജനലക്ഷങ്ങൾ എന്ന വിഷയവുമായി നമ്മോട് സംസാരിച്ചത് മക്കയിൽ നിന്നും CP സലീം.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ആറ്റുനോറ്റു കിട്ടിയ പുത്രനെ നാഥനു വേണ്ടി ബലിയർപ്പിക്കാൻ ഇബ്രാഹിം പ്രവാചകനോട് നാഥൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ നിസ്സംഗമായി പുത്രബലിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായതാണ് ചരിതം. മഹദി ഹാജറയ്ക്ക് മുമ്പിൽ പിഞ്ചു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു തുള്ളി ജലഗണികയ്ക്കു വേണ്ടി ആർത്തു കരയുമ്പോൾ ഹാജറ ബീവിയുടെ മനസ്സ് വല്ലാതങ്ങ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മക്കയിലാണ് അവരെ ഉപേക്ഷിച്ചു പോയത്. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം, വന്യജീവികൾ വിഹരിക്കുന്ന വിജനമായ മരുംപ്രദേശം, ജലത്തിനു വേണ്ടി സഫയുടെ മുകളിൽ നിന്നിറങ്ങുമ്പോൾ പുത്രന്റെ ദയനീയമായ മുഖം മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ടാവണം. കാഴ്ചയിൽ നിന്നും മകൻ അപ്രത്യക്ഷമായപ്പോൾ വീണ്ടും ഭയന്ന് മർവയിൽ നിന്നും സൊഫയിലേക്ക് ഓടി. അങ്ങനെ ഏഴു തവണ ആ മാതാവ് മകനെയോർത്തവിടെ ദയനീയ അന്തരീക്ഷം തീർത്തിരിക്കുന്നു. എത്രമേൽ വേദനിച്ചിരിക്കണം ആ മാതൃഹൃദയം. ഒടുക്കം ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് സംസമിന്റെ ജലധാര ഉണ്ടാവുകയായി. ഇസ്മായിൽ കാലിട്ടിടിച്ചിടത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചതാണ്, ചിലപ്പം ചില പ്രസംഗത്തിലൊക്കെ കേട്ട മാതിരി ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പം കണ്ടതാണ്. അപ്പോൾ അതിലിങ്ങനെയാണ്, ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി. കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കത് എന്താ നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്കിൽ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കും, ഞാനൊന്ന് ഇവിടെ നിന്ന് ഓണടിച്ചിരുന്നോളാം. ഞാൻ ഓണടിച്ചിരുന്നോളാം, ഞങ്ങൾ ചെയ്യുന്ന പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കല്ല, ഞാൻ ചെയ്തോളാം എന്നാ ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി.
1: അപ്പോൾ
0: ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ ഒക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി അല്ലേ, റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓ, എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കോണമെന്നുണ്ടാവില്ല, എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റ് ആയിക്കോണമെന്നുണ്ടാവില്ല. അവയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യാദൃച്ഛികമായ ഫലം സംഭവിച്ചേക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് വേഗം പോകണം, അത് മുന്നിൽ വേഗം എന്തായാലും വേണ്ടില്ല, അത് മാറി കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഹോണടിയും തെറിവിളിയും അല്ലേ, ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം. അതൊന്നും പൊറുക്കാൻ കഴിയാത്ത, അപ്പോൾ അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ പൊതു നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേന നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം, ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ അല്ലോ എന്നൊന്നറിയില്ല, പക്ഷേ അതിലൊരു പാഠമുണ്ട്. അതാണ് ഈ സമയത്ത് മുജിത്തപ്പക്ക് ഇപ്പോൾ വണ്ടി, എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ, റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും?
1: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വണ്ടി തുടക്കക്കാർ, അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും, നിങ്ങൾ പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് നിന്നോ എന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, ഓടിക്കാനേ അറിയില്ലെങ്കിൽ പിന്നെ റോട്ടുമിലേക്ക് വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ചോദിക്കുന്ന ആൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ? ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ, ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ കൈമന്ന് വണ്ടി ഓഫായിട്ടില്ല, റോട്ടിലിട്ടിട്ട് പലവട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത എടുത്ത് നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ, പഠിക്കുമ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും, അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടെ.
0: ആ അതെ, ഈ ഓണട് കൂടിയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബേജാറ് കൂടുമല്ലോ. തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ നമുക്ക് വേഗം അങ്ങനെ പോകണം, ആർക്കൊന്നും പ്രശ്നം ഉണ്ടാവരുത് വിചാരിക്കണം, പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല,
1: അറിയുന്നതും
0: മറന്നു പോകും. പിന്നെ ഇത് എവിടെയാണ് ഓഫായത്, എന്താ പ്രശ്നം നോക്കാൻ കഴിയില്ല അത്രക്കും. പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സൈഡിലാക്കി, അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
1: കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ കണ്ടു, കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമിൽ പതിഞ്ഞൊരു വിഷ്വലാണ്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് കൺട്രോൾ തെറ്റി ബൈക്ക് വീണു, ബൈക്കുകാരൻ റൂട്ടുമിലേക്ക് തെറിച്ചു. ആ ലൈനിലുണ്ടായിരുന്ന ഒരു 4-5 ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ആൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കണ്ടു. റോഡിൽ നന്മകൾ ചെയ്യുന്നവർ അധികം പേരുണ്ട്,
0: ഒരുപാട്. പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഒരു, ഇപ്പം നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ ഒന്ന് തട്ടാതെ പോയി എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഒരു ശീലമായിപ്പോയ കുറേ നന്മകളുണ്ടാവും ആളുകൾക്ക്. അങ്ങനെ എന്തെങ്കിലുമെങ്കിൽ ഇപ്പം പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലെ, ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേ കൂടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തേക്ക് തുപ്പൽ, അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവൽ ബൈക്ക് യാത്രക്കാരായിരിക്കും. ഒരു ഇതുമില്ല, ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്നവരും മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും, ബാക്കിൽ ആരുണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആൾ. അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവ മോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീട്ടിലും റോട്ടിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കണോ, നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ചൂടുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില അനിയന്ത്രിതമായി ഉയരുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ താപനില 54 ഡിഗ്രി കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോ പ്രവചിച്ചിട്ടില്ല. അശാസ്ത്രീയമായ കണക്കുകൾ നിരത്തി ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണ് ഇത്തരം സന്ദേശങ്ങളുടെ ലക്ഷ്യം. April 29 മുതൽ May 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂടുമൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാമെന്നുമെല്ലാം പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതും പ്രചരിക്കുന്നതും 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 54 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. പൊതുജനാരോഗ്യത്തെയും ക്രമസമാധാനത്തെയും ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി അറിയിച്ചു. അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിലും ഉയർന്ന താപനിലയും കൂടിയ അന്തരീക്ഷ ആർദ്രതയും മൂലമുള്ള അത്യുഷ്ണമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിക്കുന്നു.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടി ഹിഫ്ളുൽ ഖുർആൻ.
0: അടുത്തതായി പീസ് റേഡിയോയിൽ. ഇന്ന് സൂറത്തു ഖാഫിലെ 16-ാമത്തെ സൂക്തമാണ് ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആനിൻ്റെ മനപ്പാഠത്തിനായി കാതോർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സൂറത്തു ഖാഫിലെ 15-ാമത്തെ ആയത്ത് വരെയാണ് നാം മനപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 16-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്.

ونحن أقرب إليه من ونحن أقرب إليه من حبل الوريد من حبل الوريد.

نفسه ونحن أقرب إليه من حبل الوريد.

0: نفسه ونحن أقرب إليه من حبل الوريد.
1: ഒരു പ്രാവശ്യം കൂടി പാരായണം ചെയ്യാം.
0: وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ.
1: ഇൻഷാ അള്ളാ 17-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.
2: جزاكم الله خيرا. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ദഅവത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഒരുപാട് കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ദഅവത്ത് എന്നുള്ളത്, പ്രബോധനം. എന്താണ് യഥാർത്ഥത്തിൽ ദഅവത്ത്? ദഅവത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ദഅവത്ത് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും നേട്ടങ്ങളും എന്തെല്ലാമാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കാതെ, ദഅവത്ത് നടത്താതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ വരാനിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണ്? ദഅവത്ത് നടത്താൻ വേണ്ടി ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? പണ്ഡിതന്മാർ അതിനൊക്കെ എന്തെല്ലാം വിധികളാണ് നൽകിയിട്ടുള്ളത്? ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ധാരാളമായിക്കൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തേടിയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭാഷാപരമായിക്കൊണ്ട് ദഅവത്ത് എന്ന വാക്കിന് കല്യാണം പോലെയുള്ള, സൽക്കാരം പോലെയുള്ള പരിപാടികൾക്കൊക്കെ മറ്റുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കാറുണ്ട് അല്ലേ? ആ ക്ഷണിക്കുന്ന ക്ഷണത്തിനാണ് ദഅവത്ത് എന്ന് അർത്ഥം പറയാറുള്ളത്. എന്നാൽ മതപരമായിക്കൊണ്ട് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഇസ്ലാമിക ആദർശത്തിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെയും ചേർക്കുക, അവരെ ക്ഷണിക്കുക, അവരിലേക്ക് കൂടി ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദഅവത്ത് എന്നതുകൊണ്ട് പ്രധാനമായിക്കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ദഅവത്ത് എന്നാൽ ഒരു പുണ്യകർമ്മം മാത്രമല്ല, അതൊരു നിർബന്ധ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഓരോരുത്തരുടെയും അറിവും കഴിവും അനുസരിച്ച് ആ ഒരു ബാധ്യതാ നിർവഹണത്തിൽ വ്യത്യാസമുണ്ടാവുമെങ്കിലും കൂട്ടമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരാളും ഒഴിവാവുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് ദഅവത്ത് നടത്തേണ്ടത്? ആരാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനിത്തബഅനി സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. നബിയെ, താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ മാർഗം. ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അവസരം കിട്ടിയാൽ പാഴാക്കാത്ത, തിന്മ വിരോധിക്കാൻ കിട്ടുന്ന അവസരത്തിൽ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ തിന്മകൾ വിരോധിച്ച പ്രവാചകൻ പറയുകയാണ് ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, എന്താണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ദഅവത്ത് നടത്തുന്നു, ഞാൻ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അലാ ബസീറത്തിൻ, വളരെ ഉൾക്കാഴ്ചയോടുകൂടി ബോധ്യപ്പെട്ട അറിവിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്നത്. അനവ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ഇതാണ് ചെയ്യുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അനവ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ചെയ്യേണ്ട കാര്യമാണ് ദഅവത്ത്. അപ്പോ പ്രവാചകനെ പിൻപറ്റുന്നവർ, പ്രവാചകനെ മുൻഗാമിയായി കാണുന്ന ആളുകൾ, പ്രവാചകനെ നേതാവായി കാണുന്ന, മാതൃകായോഗ്യനായി കാണുന്ന ആളുകളൊക്കെ ആരൊക്കെയാണോ അവരെല്ലാം ഈ മാർഗം സ്വീകരിക്കേണ്ടതാണ്. അവരെല്ലാവരും ഈ മാർഗം സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിഖീൻ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഞാൻ ഒരിക്കലും അവനിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഞാനിത് ആമുഖമായിക്കൊണ്ട് പറയാനുള്ള കാരണം, ദഅവത്ത് എന്നാൽ നിസ്കാരത്തെപ്പോലെ, അല്ലെങ്കിൽ നോബിനെ പോലെ, സകാത്തിനെ പോലെ, സദഖയെ പോലെ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ദഅവത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? മനുഷ്യരെല്ലാവരും നാശത്തിലും നഷ്ടത്തിലുമാണ്. നാല് കാര്യങ്ങളുള്ള ആളുകളൊക്കെ, ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ആ നാല് കാര്യങ്ങളും ഒരുപോലെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണേണ്ടവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. പ്രവാചകന്റെ അടുക്കൽ നിന്ന് സൂറത്തുൽ അസ്ർ പഠിച്ച സഹാബത്ത് പിന്നീട് അവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്യാതെ പിരിഞ്ഞു പോകാറില്ലായിരുന്നു എന്നാണ് ഹദീസുകൾ ആ സൂറത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസർ അല്ലാതെ മറ്റൊരു സൂറത്തും ഇല്ല എങ്കിലും ബാക്കിയുള്ള 113 സൂറത്തുകൾക്കും പകരമായി ഈ ഒരൊറ്റ സൂറത്ത് മാത്രം മതി എന്നുള്ളതാണ്. ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. അതിൽ സൂറത്തിൽ അസറല്ലാതെ മറ്റൊരു സൂറത്തുമില്ലെന്ന് വിചാരിക്കുക. എന്നാൽ ഈ 113 സൂറത്തുകൾ, ഈ ഒഴിവാക്കിയ സൂറത്തുകളില്ലേ, അതിനൊക്കെ പകരമായിട്ട് ഈ വെറും 3 ആയത്തുള്ള ഈ ഒരു ചെറിയ സൂറത്ത് മതി എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും വെളിച്ചം വീശുന്ന നിയമങ്ങൾ സൂറത്തുൽ അസറിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഈമാനിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവ, കർമ്മരംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം ഇടപഴകേണ്ടത്, എങ്ങനെയായിരിക്കും അവന്റെ സ്വഭാവത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവൻ ക്ഷമ കാണിക്കേണ്ടതിന്റെ ആവശ്യകത, അവന്റെ സകല കാര്യങ്ങളും ഈ ചെറിയൊരു സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൌ ബിൽഹഖ് വതവാസൌ ബിസ്സബ്ർ. അല്ലാഹു പറയുകയാണ് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നാശത്തിൽ തന്നെയാണ്. എന്നാൽ ആ നാശം സംഭവിക്കാത്ത മറ്റു ചില ആളുകളുണ്ട്. അവരാരൊക്കെയാണ്? ആരൊക്കെയാണ് മറ്റു ചില ആളുകൾ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. ദീനിയായ അറിവ് നേടി, മുസ്ലിമായി ദീനിയായ അറിവ് നേടി, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, ആ അറിവിനും ആ ഈമാനിനും അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ഒഴികെ. വതവാസൌ ബിൽഹഖി, ആ സത്യത്തെ പരസ്പരം ഉപദേശിച്ചവരുമൊഴികെ. വതവാസൌ ബിസ്സബർ, അവന്റെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുമൊഴികെ. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യമായി കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമാണ് ശരിയായ മതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മതത്തിൽ അതിനനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവന്റെ ദീനിയായ എല്ലാവിധ അറിവുകളും മനസ്സിലാക്കി ജീവിതത്തിൽ ആ ഒരു കാര്യം പ്രാവർത്തികമായി കൊണ്ടുവരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു നാശവുമില്ല. അത്തരത്തിലുള്ള ആളുകളല്ലാത്തവരെല്ലാവരും നാശത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവർ നാശത്തിൽ പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ സത്യത്തെ പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ, ദഅവത്ത് നടത്തുന്ന ആളുകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ദീനിന് എതിരായ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ദായികൾ, പ്രബോധന രംഗത്തുള്ള ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് അവർ നാശത്തിലല്ല എന്ന്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നാശത്തിൽ പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് മനസ്സിന്ന് പരിശോധിച്ചുകൊണ്ട് ഇല്ല എങ്കിൽ അതിനെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദഅവത്തിന്റെ പ്രാധാന്യമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ, ഏറെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം, അവതരിപ്പിക്കുകയാണ് സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തുഹു. പ്രിയ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ കഥ അല്ലാഹും റസൂലും ബാക്കിയുണ്ട് എന്നതാണ്. അതെന്താ കഥ കേൾക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ പെരുന്നാൾ സമ്മാനമായി കിട്ടിയ 100 രൂപയുണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. ഉമ്മ നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നു. നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപയിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറഞ്ഞു. നിങ്ങൾ എത്ര രൂപ കൊടുക്കും? മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇനി ഞാനൊരു കഥ പറയട്ടെ. സഹാബിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് എത്രയാണെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ കഥയിലേക്ക് പോവാം. ശത്രുക്കളുടെ കൈകളിൽ പെടാതെ നബിയും അബൂബക്കർ റളിയല്ലാഹുവും മദീനയുടെ പരിസരത്തുള്ള ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളിയുണ്ടാക്കി. ഈ പള്ളിയാണ് മസ്ജിദ് ഖുബ. ശേഷം മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. മദീനയിൽ ആദ്യമെത്തിയ മുസ്ലിങ്ങൾക്കും പിന്നീടെത്തിയ നബിക്കും അബൂബക്കർ റളിയല്ലാഹുവിനുമൊക്കെ വലിയ ആദരവും സ്വീകരണവും ഒക്കെ ലഭിച്ചിരുന്നു. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം നൽകിയത് മദീനയിലെ 2 അനാഥ ബാലന്മാരായിരുന്നു. അവർ പള്ളിക്കുള്ള സ്ഥലം വെറുതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. ഈ കഥ കേട്ടിട്ടില്ലേ? വില കൊടുത്ത് നബി വാങ്ങാൻ തീരുമാനിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ ഒരു പള്ളി പണിതു. മദീനയിലെ ഈ പള്ളിയാണ് മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി എന്നറിയപ്പെടുന്നത്. മദീനയിലെത്തി കുറച്ചു കാലത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ ആയിഷയെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടുതൽ അടുപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ റോമിലെ കൈസർ രാജാവ് മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ലഭിച്ചു. പെട്ടെന്ന് മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്നൊരു സമയം കൂടിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയും കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിഹിതവുമായി വന്നു. വന്നപ്പോ നബി ചോദിച്ചു, അബൂബക്കർ, ഇനി താങ്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ബാക്കി? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ഇനി അവിടെ ഇല്ല. അള്ളി റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൻ്റെ സ്വത്ത് മുഴുവനും അദ്ദേഹം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഖുതൈല, ഉമ്മുറുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ. 4 ഭാര്യമാരിലായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ 3 ആൺമക്കളും അസ്മ, ആയിഷ, ഉമ്മുകുൽസൂം എന്നിങ്ങനെ 3 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ, ഈ കഥയിൽ, എനിക്കിനി വീട്ടിലൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സ്വത്തും ദീനിനു വേണ്ടി കൊടുത്ത കഥയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്? ഫസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നമുക്ക് നമ്മുടെ ഉമ്മ നമ്മുടെ കയ്യിലൊരു സമ്മാനം തന്നു, പെരുന്നാൾ സമ്മാനമായ 100 രൂപ തന്നു, എന്നിട്ട് സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ടെന്നും നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നിട്ട് കയ്യിലുള്ള 100 രൂപയിൽ ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറയുമ്പം നമ്മൾ എത്ര കൊടുക്കും എന്ന് ചോദിച്ചില്ലേ? ഇതേ അവസ്ഥയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ഇതേ അവസ്ഥയല്ല, ഇതിനേക്കാൾ കൂടുതൽ അല്ലേ ഇസ്ലാമിന് ആവശ്യമുള്ള ധനത്തിൻ്റെ ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനം അപ്പോൾ ആർക്കായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക കാര്യങ്ങൾക്കും നേതാവായി നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജറ 9-ാം വർഷം ഇസ്ലാമിൽ ആദ്യത്തെ ഹജ്ജിന് 300 മുസ്ലിങ്ങളാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത്. ആ സംഘത്തിന്റെ നേതാവായി നബി നിയോഗിച്ചത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജറ 10-ാം വർഷം ഹജ്ജത്തുൽ വദാ നടന്നില്ലേ, വിടവാങ്ങൽ ഹജ്ജ്? അത് നടത്തിയ ശേഷം പ്രവാചകൻ രോഗിയായി കിടപ്പിലായപ്പോ നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ നബി ആരോടാണ് ആവശ്യപ്പെട്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. ഉപ്പ ഖുർആൻ പാരായണത്തിനിടെ കരയാറുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് ഇമാമായി നിൽക്കാൻ കഴിയില്ലെന്നും ഐഷബിയു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ഇമാമായി നിൽക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. രോഗിയായി കിടക്കുന്ന പ്രവാചകന് പകരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇമാമായി നിന്ന് നിസ്കാരം നിർവഹിച്ച കഥയും ഒക്കെ ഒരു നേതൃത്വ ഗുണമെന്നർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ നബി അംഗീകരിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്ര കഥയിലൂടെ നമ്മളിങ്ങനെ പ്രയാണം തുടരുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: أعوذ بالله من الشيطان الرجيم.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെ ഇന്നത്തെ സ്വരത്തിൽ കഅബാലയം കാണിക്കണേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനുഷ്യ ജീവിതം ശരിയായ മാർഗത്തിൽ മുന്നോട്ടു കൊണ്ടുപോവാൻ ശരിയായ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഖുർആൻ പാഠങ്ങൾ ഹാഫിസ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം നല്ല കൂട്ടുകാർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. മനുഷ്യൻ കൂട്ടുകൂടുന്നവനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ എന്ന വാക്കിന് അറബിയിൽ പറയുന്ന ഇൻസ് എന്ന പദം പോലും ഇണങ്ങിച്ചേരുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതോ ആവട്ടെ, നമുക്കെല്ലാം അറിയാം മനുഷ്യർ പരസ്പരം കൂട്ടുകൂടുന്നവരാണ്. കൂട്ടുകാരില്ലാത്തവരായി ആരുമുണ്ടാവുകയില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും കൂട്ടുകാർ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ ജീവിതത്തിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല കൂട്ടുകാരെയാണോ നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന് പരിശോധിക്കണം എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാൻ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധേയമാണ്. ആ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അക്രമികളായ ആളുകൾ അഥവാ തെറ്റായ സുഹൃത്ത് ബന്ധം കൊണ്ട്, തെറ്റായ കൂട്ടുകൂടലുകൾ കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. അക്രമികൾ കൈകടിക്കുന്ന ദിവസം, അത് മരണാനന്തര ജീവിതത്തിലാണ്, അവർ കൈകടിച്ചുകൊണ്ട് അവർ പറയുന്നതെന്താണ്? യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, എന്റെ നാശമേ, ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കൂട്ടുകൂടിയത് പലപ്പോഴും പ്രവാചകന്റെ വഴി സ്വീകരിച്ചവരുടെ കൂടെയല്ല, അതല്ലെങ്കിൽ പ്രവാചകന്റെ വഴി സ്വീകരിച്ച മഹാന്മാരായ ആ പ്രവാചകന്റെ അനുചരന്മാർ, അവരെ മാതൃകയായി സ്വീകരിക്കാൻ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ പ്രവാചകനെ മാതൃകയാക്കാൻ എനിക്ക് പറ്റിയില്ല, മറിച്ച് ഞാൻ കൂട്ടുകൂടിയതെല്ലാം ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെയായിപ്പോയല്ലോ, അതെനിക്ക് വലിയ നഷ്ടമാണല്ലോ വരുത്തിയത് എന്ന് ഖിയാമത്ത് നാളിൽ മനുഷ്യൻ വിലപിക്കും. വീണ്ടും അവൻ പറയും, യാ വൈലത ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ നാശമേ, ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ എന്റെ ആത്മമിത്രമായി എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് ഖേദമാണുണ്ടാവുന്നത് എന്നർത്ഥം. ഒന്നാമത്തെ ഖേദം, പ്രവാചകന്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചില്ല എന്നത്. രണ്ടാമത്തെ ഖേദം, ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചതാകട്ടെ വളരെ മോശമായ ഒരു വ്യക്തിയായിപ്പോയി. ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്നാലിന്ന വ്യക്തിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് കാരണം? ഞാൻ അങ്ങനെ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചതുകൊണ്ട് എന്താണുണ്ടായത്? ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, സന്മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉത്ബോധനത്തിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. പ്രവാചകന്മാർ വന്നിരുന്നു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു, അതിൻ്റെ സന്ദേശങ്ങൾ എൻ്റെ കാതുകളിലുമെത്തി. ആ പ്രവാചകൻ പറഞ്ഞയച്ച പ്രബോധകന്മാർ, അതല്ലെങ്കിൽ ആ പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്മാർ പഠിപ്പിച്ച നല്ല അധ്യാപനങ്ങൾ ലോകത്തിന് കൈമാറിക്കൊടുത്തിട്ടുള്ള ആളുകൾ, അവരെയെല്ലാം ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ പറയുന്നത്, ലഖദ് അദല്ലനി അനി ദിക്രി ബാദ ഇദ് ജാഅനി, ഉത്ബോധനം എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഈ സുഹൃത്തിനു വേണ്ടി അവനതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനു വേണ്ടി ഞാനതൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാൻ നന്മയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനെനിക്ക് തടസ്സമായി നിന്നു, പകരം അവൻ തിന്മയുടെ അധർമ്മത്തിൻ്റെ വഴിയിലേക്കാണ് എന്നെ ക്ഷണിച്ചത്, അതുകൊണ്ട് തന്നെ ഞാനവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ വിലപിക്കുന്നതാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വക്കാന ശൈത്താനു ലിൽഇൻസാനി ഖദൂല, തീർച്ചയായും പിശാജു മനുഷ്യനെ കൈയൊഴിയുന്നവനാകുന്നു, അവനെ വിട്ടുകളയും, ദുനിയാവിൽ പ്രലോഭനങ്ങൾ കൊണ്ടും മോഹിപ്പിക്കലുകൾ കൊണ്ടും അവൻ നിങ്ങളുടെ കൂടെ കൂടും, അവൻ്റേതായ താൽപ്പര്യങ്ങൾ നിവർത്തിക്കിട്ടാൻ വേണ്ടി അവൻ നല്ല പഞ്ചാരവാക്കുകൾ പറഞ്ഞുകൊണ്ട്, സ്നേഹവാക്കുകൾ പറഞ്ഞുകൊണ്ട്, വഞ്ചനയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാകും. നിങ്ങൾക്ക് ഒരു ഷെറ് വരുന്നതിനെ അവർ ഒരിക്കലും താക്കീത് ചെയ്യുകയില്ല, നിങ്ങൾക്കൊരു ഹൈറു വരുന്നതിനെ ആകട്ടെ അവർ തടയുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉപദ്രവകാരികളായി നിലകൊള്ളുന്ന പല സുഹൃത്തുക്കളുമുണ്ട്. പല ആളുകളും ചീത്തയായി പോകുന്നതുപോലും ഇതേപോലെയുള്ള സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം സുഹൃത്തുക്കളൊന്നും തന്നെ നാളെ ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവർ പരസ്പരം ശത്രുക്കളായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിലെ 67-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് 67-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, കൂട്ടുകാർ പരസ്പരം കൂട്ടുകൂടി നടന്നവർ, അവർ യൗമഇദിൻ അന്നേ ദിവസം, ബഅദുഹും ലിബഅദിൻ അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് അദുവ്വുൻ ശത്രുക്കളായിരിക്കും, എന്നാൽ എങ്ങനെയുള്ള കൂട്ടുകാരൊഴികെ, ഇല്ലൽ മുത്തഖീൻ തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ. എന്നാൽ അവർ കൂട്ടുകൂടിയതെന്തിനാണ്? ധാർമ്മികമായ ജീവിതത്തിനു വേണ്ടിയായിരുന്നു. അവർ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ പരസ്പരം കൈമാറി, തൻ്റെ സുഹൃത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു, തൻ്റെ സുഹൃത്തിനെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഇങ്ങനെ നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും മരണാനന്തര ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകൾ അന്ന് ശത്രുക്കളല്ല, അവർ അന്നും മിത്രങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഇന്നത്തെ മിത്രം നാളെ ശത്രുവായി മാറും. കാരണമെന്താണ്? അവർ ഇവിടെ മൈത്രിബന്ധം പുലർത്തിയത് ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടിയാണ്. ധാർമ്മികമായ ഒരു സുഹൃത്ത് ബന്ധത്തിന് അവർ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചില്ല. അത്തരം ആളുകൾ ഖിയാമത്ത് നാളിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. എന്നാൽ ഈ ലോകത്ത് നന്മയുടെ പേരിൽ മിത്രങ്ങളായവർ, കൂട്ടുകൂടിയവർ, അവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. അവർ നാളെ മരണാനന്തര ജീവിതത്തിലും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങളിലും സൂറത്തു സുഖ്റുഫിലെ 67-ാമത്തെ വചനത്തിലും അള്ളാഹു വിശദീകരിച്ച തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടുകൂടലാണ് നാം നിർവഹിക്കേണ്ടത്. അതല്ലാത്തതെല്ലാം വമ്പിച്ച ഖേദത്തിന് കാരണമായിത്തീരും എന്ന് നാം മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, നല്ല കൂട്ടുകാർ എന്ന വിഷയത്തിലുള്ള ഒരു അവതരണമായിരുന്നു ഇന്ന് ഹാഫിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമുക്കായി നടത്തിയത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും

0: ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരാജയം അവസാനമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പാഠമാണ്. പരാജയം ജീവിതത്തിലെ അവസാനമല്ല, മറിച്ച് പുതിയ ഒരു തുടക്കത്തിന്റെ വാതിൽ തുറക്കുന്നതാണ്. ഒരാൾ പരാജയപ്പെടുമ്പോൾ അവൻ തന്റെ തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും പഠിക്കുന്നു. വീഴ്ചകൾ നമ്മെ മാനസികമായി ശക്തരാക്കുകയും സഹനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിജയം ഉടനെ ലഭിക്കാത്തത് കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരണയായി മാറുന്നു. പരാജയം നമ്മെ വിനീതരാക്കുകയും യഥാർത്ഥ വിജയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ തന്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ പരിശ്രമിച്ചാൽ അടുത്ത തവണ വിജയിക്കാം. അതുപോലെ ഒരു കായിക താരം പല മത്സരങ്ങളിൽ തോറ്റാലും പരിശീലനം തുടർന്നാൽ പിന്നീട് വിജയിക്കും. ചരിത്രത്തിൽ നിരവധി മഹാന്മാർ പലവട്ടം പരാജയപ്പെട്ടിട്ടും അവസാനം വിജയിച്ചവരാണ്. അതുകൊണ്ട് പരാജയത്തെ ഭയക്കാതെ അത് ഒരു പഠനമായി സ്വീകരിക്കണം. അവസാനത്തിൽ പരാജയങ്ങൾ തന്നെയാണ് നമ്മെ ശക്തരാക്കി വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള
3: ചിന്ത അല്ലേ. അപ്പോൾ ഇന്നത്തെ ചിന്ത നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഏറെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വിജയപരാജയങ്ങളില്ലാത്ത ആരും ഉണ്ടാകില്ല. കാരണം ജീവിതത്തിൻ്റെ ഒരു പക്ഷേ കുടുംബ മേഖലയിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ടാകും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ലോകത്ത് ഏറ്റവും വലിയ നരകം എന്ന് പറഞ്ഞാൽ അത് കുടുംബ പരാജയം എന്ന് പറയാറുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ ഒരു പക്ഷേ പരാജിതനായിട്ടും അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നതൊക്കെ പരാജയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ പരീക്ഷണങ്ങളെന്നും പല പേരുകളും വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തിൽ അവനക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നതൊക്കെ പരാജയങ്ങൾ തന്നെയാണ്.
2: തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാടി ഇത് പറയുന്നത്, ഒന്ന് പരാജയത്തെ സംബന്ധിച്ച് വിജയത്തെ പറ്റിയാണ് അത് പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഒരു എല്ലാ കുട്ടികളും വിദ്യാർത്ഥികളും പ്രത്യേകിച്ചും ക്യാമ്പസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയമാണ്. മെയ് 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കണം. പല ലക്ഷം കഴിഞ്ഞ റിസൾട്ട് വരും ഇൻഷാല്ലാ. അപ്പോ പലപ്പോഴും SSLC +2 റിസൾട്ടുകൾ എന്നല്ല, അതല്ലാത്ത ചെറിയ ക്ലാസ് റിസൾട്ട് വരുമ്പോഴേക്ക് ആത്മഹത്യകൾ ചെയ്യുന്ന പ്രവണതയും എല്ലാ വർഷവും കണ്ടുവരുന്നു. കാലം മാറിയിട്ടും പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷ എഴുതി ഇനി +2 SSLC റിസൾട്ട് ആവട്ടെ, മറ്റു കോളേജ് റിസൾട്ടുകളാവട്ടെ, അതിലുള്ള പരാജയങ്ങളൊക്കെ നൈമിഷികമായ പരാജയങ്ങളാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാനുള്ള വലിയൊരു പാഠം നൽകുന്നതായിരിക്കണം ഈ ഒരു ചിന്ത എന്ന് പങ്കുവെക്കും. അതിൻ്റെ കൂടെ പറയാനുള്ളത്, എന്നൊരു സുഹൃത്തുണ്ട്, അത് അദ്ദേഹം SSLC ഫെയിലായി. അതിന് ആദ്യം പറയാം, അദ്ദേഹം ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഗവൺമെൻറ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് അറിയാവുന്നത് നമ്മൾ പറയുകയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം SSLC പിന്നെ ഫെയിലായി, രണ്ടാമത് എഴുതി അതും പരാജയപ്പെട്ടു, മൂന്നാമത് എഴുതി ആ മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴാണ് അദ്ദേഹം SSLC 10-ാം ക്ലാസ് പാസ്സാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നം, അദ്ദേഹം അവിടെ പിന്നെ ഫസ്റ്റ് പാസ്സായില്ല, രണ്ടാമത് എഴുതിയപ്പോൾ പാസ്സായില്ല. ആ രണ്ടാമത് എഴുതി പാസ്സാവാത്ത സമയത്ത് അദ്ദേഹം ഫീലിംഗ് ആയിട്ട് എവിടെന്തെങ്കിലും ഒരു പാറമടക്കിലേക്ക് ചാടുക വല്ല കയറിലോ ജീവൻ ഒതുക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ വീണ്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്ക് വീണ്ടും പ്രയത്നിച്ച് കുതിക്കുകയാണ് പിന്നെ അദ്ദേഹം ചെയ്തത്. അതിനുശേഷം പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, +2 ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നന്നായി പഠിച്ച് ഏറ്റവും ടോപ്പറായി, പിന്നീട് PSC എഴുതി. ഒരു കോളേജ് തലത്തിൽ PSC എന്ന് പറഞ്ഞ പോസ്റ്റ് വളരെ ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. അതിലുള്ള അദ്ദേഹം പഠിച്ച പിന്നെ വിഷയത്തിൻ്റെ തസ്തിക അത് അതിലേറെ കുറവാണ്. ആ നിലയ്ക്കുള്ളൊരു ഉത്തുംഗതയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ആ പരാജയത്തിൽ നിന്ന പാഠമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഒരു ഫീച്ചർ വന്നിരുന്നു പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച്, അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത്.
3: ഒരു വലിയ ഇൻസ്പിറേഷനാണ് യഥാർത്ഥത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് സൂചിപ്പിക്കുന്ന ഒരു തോന്നിയ വിഷയം, നമ്മൾ ഈ ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളെ പല കോഴ്സുകളിലേക്കും അവരുടെ താല്പര്യങ്ങളെ തിരിച്ചറിയാതെ തള്ളിവിടുന്നുണ്ട്. അത് വലിയ ഒരു മാനസിക സംഘർഷങ്ങളിലേക്ക് ആ കുട്ടിയെ എത്തിക്കും. കാരണം ഇപ്പോൾ സയൻസ് വിഷയം എടുക്കാൻ ഒട്ടും ആത്മവിശ്വാസമില്ലാത്തൊരു കുട്ടിയെ നമ്മൾ അതന്നെ എടുക്കണം, എന്നിട്ട് പിന്നെ മെഡിക്കലിന് പഠിക്കണമെന്ന് അവർ നമ്മളെ മനസ്സിലെന്നോ നമ്മൾ കണ്ടുവെച്ച ഒരു ആഗ്രഹത്തെ ആ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് വളരെ ദയനീയമാണ്.
2: കുട്ടിക്ക് അതിനുള്ള സ്കില്ലോ കപ്പാസിറ്റിയോ കുട്ടിക്ക് ഇല്ലാതെ നമ്മൾ ഫ്യൂച്ചറിൽ എൻ്റെ മകൻ ഇന്നതാവണം എന്ന് ഉറപ്പിച്ചു വെച്ച് അതിലേക്ക് അവരെന്തെയാണ് പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ നിലക്കുള്ള പല ഇൻസിഡൻസും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്.
3: അതെ, മാത്രം
2: കുട്ടിക്ക് താങ്ങാൻ കഴിയൂല.
3: അതെ അതെ അതെ. അപ്പോൾ അത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി കുട്ടികളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാതെ വളർന്നു വരുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ സ്വന്തം അവരുടേതായ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടാകുന്ന ചില ഇൻസിഡൻറ്റുകൾ, അതാണല്ലോ എക്സാമിലൂടെ മറ്റാർക്കും അതിൽ പങ്കില്ല.
2: അതെ,
3: അവർ തന്നെ അതിൽ സ്വയം പരാജയപ്പെടുമ്പോൾ അത് വലിയൊരു അപമാനവും പ്രയാസങ്ങളുമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില തോന്നലുകളുണ്ട്. അവിടെ ആണ് നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുമ്പ് പല പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ ആളുകളായി മാറിയിട്ടുള്ള ആളുകളുടെ പ്രചോദനങ്ങൾ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കേണ്ടതും അവരെ വീണടത്തു നിന്ന് സ്വയം എഴുന്നേൽക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
2: ആ എഴുന്നേൽപ്പ് ഉണ്ടാകുമ്പോൾ ശരിക്കും അത് ശരിക്കും വിജയകരമായ ലൈഫ് ഉണ്ടായി മാറുക അല്ലെ.
3: അതെ, തീർച്ചയായും.
2: എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്ത് നിന്ന് രക്ഷിതാവ് കൂടിയാണ്, ഞാൻ ബിഎഡ് പഠിച്ചത് കോട്ടയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടു, ജാമ്യഹിന്ദ് വെച്ചാണ് കണ്ടത്, പാണക്കാട് ലേഡീസ് ക്യാമ്പസിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മക്കള് മറ്റുള്ള മക്കള് ഒക്കെ പ്ലസ് ടു കഴിഞ്ഞ് വേറെ എന്താ എം എൽ ടി നഴ്സിംഗ് അതൊക്കെ പഠിച്ച് അവരൊക്കെ ജോലിയിൽ എത്തിയിട്ടുണ്ട്. ആ രൂപത്തിലാണ് പഠിച്ചിട്ടുള്ളത്. വേറെ ഒരു മോള് പറയാണ്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പറയാണ്. അപ്പൊ ആ രൂപത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ആ മോള് അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് ജാമ്യ അൽ ഹിന്ദിൽ പോകണം എന്നാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടി പറയണം. അതിന് ഒമ്പത് കഴിഞ്ഞ് പത്തും കഴിഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് ജാമ്യ അൽ ഹിന്ദിലേക്ക് ഇന്റർവ്യൂവിന് വരികയാണ്. അപ്പോൾ കിട്ടുമോ ഇല്ലയെന്നൊന്നും ആശങ്കയിലാണ്. അപ്പോൾ ആ വർഷം കുറച്ച് സീറ്റ് വർദ്ധിപ്പിച്ചു. അവിടെയുള്ള ഇന്റർവ്യൂവിൽ എന്നും കുട്ടികൾ എന്ത് ചെയ്യാണ്, നിശ്ചിത കുട്ടികളെ എടുക്കുള്ളൂ, ബാക്കിയുള്ളവർ പുറത്താണ്. കാരണം അവിടുത്തെ സീറ്റിനനുസരിച്ചുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കൂടി അത്രമാത്രം കുട്ടികളുടെ റഷ് അവിടെ ഉണ്ട്. അപ്പോൾ ജാമ്യഹിന്ദ് സ്ഥാപനം എല്ലാവർക്കും അറിയാം, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ടതില്ല. അൽഹംദുലില്ല, അള്ളാഹു നല്ല അവസ്ഥ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ അവിടെ സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് അവസാനത്തെ ആ റാങ്ക് ആ വർഷം വർദ്ധിപ്പിച്ച അവസാനത്തെ റാങ്കിലാണ് ഈ കുട്ടി വന്നത്. ആ അഡ്മിഷൻ കിട്ടി. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചത്. അപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആദ്യമേ ഉള്ള ഒരു താല്പര്യത്തിൽ എന്ത് ചെയ്തു, ആ കുട്ടി അതിനനുസരിച്ച് ആ കോഴ്സിലേക്ക് ശ്രമം നടത്തിയപ്പോൾ ഒരു പ്രയത്നം നടത്തിയപ്പം പഠിച്ചു അതിന് പഠിക്കാനുള്ള തോഫീക്ക് അവിടെ കൊടുത്തു എന്നുള്ളതാണ്.
3: തീർച്ചയായിട്ടും.
2: പഠിച്ച രക്ഷിതാവ് എന്താണ്, മൂത്ത മോള് മെറിറ്റ് നഴ്സിംഗ് ആണ്, മറ്റോളും ഇങ്ങനെയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇനി അതിന് പോകേണ്ട, അതിന് അങ്ങനെ ഉന്തി മറ്റൊരു കോഴ്സിലേക്ക് പറഞ്ഞയച്ചാൽ അത് സ്ഥിതി വളരെ വേറെ ലെവലിലാണ് പോവുക. ഒരുപക്ഷെ കുട്ടി പഠിക്കാൻ കഴിവുള്ള ആളായിരിക്കും, പക്ഷെ മാനസികമായിട്ട് ആ കുട്ടിക്ക് താല്പര്യത്തിനോടായതുകൊണ്ട് കുട്ടിക്ക് എന്താണ് ശരിക്കും താല്പര്യവും കഴിവുള്ളത് അതിലേക്കാണ് ശരിക്കും പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം
3: കൂടിയാണ് അത്. അത് ഏതായിരുന്നാലും വിജയപരാജയങ്ങൾ ജീവിതത്തിൽ ശാശ്വതമല്ല. നമ്മുടെ ജീവിതം തന്നെ ഈ ദുനിയാവിൽ ശാശ്വതമല്ലാത്തതുപോലെ തന്നെ വിജയങ്ങളും പരാജയങ്ങളും മാറി മാറി വരും. ഇനി വലിയ വിജയങ്ങൾ നേടിയ ആളുകളുണ്ടാവും, അത് എങ്ങനെ പഠനത്തിലും ഒക്കെ മികവ് പുലർത്തിയ ആളുകൾ, ഒരു പക്ഷേ ജോലി എന്നുള്ളതിലേക്ക് അവർക്ക് കൃത്യമായൊരു ആ പഠനത്തിന്റെ നിലവാരമനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോയ ആളുകളുണ്ടല്ലോ.
2: അതെ അതെ.
3: അപ്പോൾ എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക, വിജയപരാജയങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ട് കാണാൻ കൂടി നമുക്ക് സാധിക്കണം.
2: അള്ളാഹു ആ നിലക്കുള്ള ക്ഷമയോടെ പരാജയത്തെ വിജയത്തിന്റെ മുന്നോടിയായി കണ്ട് പരാജയത്തിൽ ഒരു തുണ്ട് കയറൽ ജീവൻ ഒടുക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ബോധത്തോടു കൂടി ജീവിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: ആമീൻ.

0: ഈസ് റേഡിയോയിൽ ഇനി റിയാളു സ്വാലിഹീൻ മഹാനായ ഇമാം നവവി റഹിമഹുള്ളയുടെ പ്രസിദ്ധ ഗ്രന്ഥമായ റിയാളു സ്വാലിഹീനിലെ ഹദീസുകളെ മുൻനിർത്തി വിഷയാധിഷ്ഠിത വിശദീകരണ പഠനമാണ് ഈ പരിപാടിയിലൂടെ നമുക്ക് കേൾക്കുന്നത്. ക്ഷമയും വിജയവും എന്ന വിഷയവുമായാണ് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ക്ഷമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇനങ്ങൾ, ഒരാളുടെ ജീവിതത്തിൽ മുസീബത്ത് ബാധിക്കുമ്പോൾ അതിനോട് നാല് രീതിയിലുള്ള സമീപനങ്ങൾ ആളുകൾ സ്വീകരിക്കാറുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിലൊന്ന് തസഹുത്താൻ, അഥവാ ദേഷ്യം പ്രകടിപ്പിക്കലാണ്. കൽബുകൊണ്ടോ മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ അവയവം കൊണ്ടോ അള്ളാഹുവിൻ്റെ ഈ വിധിയിൽ അതൃപ്തിയും ദേഷ്യവും പ്രകടിപ്പിക്കലാണ് ഒന്നാമത്തെ അവസ്ഥ. അതിൻ്റെ വിധി നിഷിദ്ധമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, അസ്സബറു അലൽ മുസീബ, ഒരു വിപത്ത് ബാധിക്കുമ്പോൾ അവിടെ ക്ഷമ അവലംബിക്കലാണ് രണ്ടാമത്തെ അവസ്ഥ. അവനെ ബാധിച്ച ഈ വിപത്തിനവൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അതിലവൻ അതൃപ്തി പ്രകടിപ്പിക്കുകയോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും വാക്ക് പറയുകയോ അവൻ ചെയ്യുന്നില്ല. അവനവിടെ ക്ഷമ അവലംബിക്കുന്നു. അത് അനിവാര്യമാണ്, അത് നിർബന്ധമാണ് എന്നതാണ് അതിൻ്റെ വിധി. വലാ യകൂനു ഫീ ഖൽബിഹി അലല്ലാഹി ഷൈഉൻ അബദൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ജീവിതത്തിൽ വിധിച്ച അക്കാര്യത്തിൽ അവൻ്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഒരിക്കലും ഉണ്ടാകാതിരിക്കുക, അത് ഏറെ പ്രധാനമാണ്. അതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ അവസ്ഥ, അർയദാ ബി അൻ യകൂന അൽ ഇൻസാനു മുൻശരിഹൻ സദുറുഹു ബിഹാദിഹിൽ മുസീബ വയർദാ ബിഹാ റിളാഅൻ താമ്മൻ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ ഈ മുസീബത്തിൽ അവൻ ഹൃദയവിശാലതയുള്ളവനാകുന്ന വിധം അതിലവൻ തൃപ്തനാകുക. അതിലുള്ള തൃപ്തി, അല്ലാഹ് തന്നെ എനിക്ക് അങ്ങനെ ഒരു മുസീബത്ത് നൽകിയതിൽ അവൻ അതിൽ തൃപ്തനായി മാറുക, അതാണ് മൂന്നാമത്തെ അവസ്ഥ. അതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അങ്ങനെ മുസീബത്തിൽ റിള നിർബന്ധമായും പാലിക്കണമെന്ന് നമ്മോട് കൽപ്പനയുമില്ല. നാലാമത്തെ അവസ്ഥ, അശ്ശുക്കുറു ശുക്രാൻ, ഒരു വിപത്ത് ജീവിതത്തിലുണ്ടായാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിന് ശുക്ര് രേഖപ്പെടുത്തുക എന്ന ഉന്നതമായ വിധാനത്തിലെത്തുന്ന ആളുകൾ, ഉന്നതമായ ആ സ്വഭാവം, അത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് എല്ലാ ആളുകൾക്കും അത് സാധിക്കുന്നതല്ല. പനിയോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഉണ്ടാകുമ്പോൾ അതിന് അള്ളാഹുവിന് ശുക്ര് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് സർവർക്കും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അങ്ങനെയുള്ളൊരു വിധാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ അത് വലിയ ഒരു സൗഭാഗ്യവും തന്നെയാണ്. അതുകൊണ്ടാണ് ചില മഹാരഥന്മാരെ സംബന്ധിച്ച് പറയപ്പെടുന്നത്, അവരിൽ ഒരാൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു ആബിദ, ഒരു സ്ത്രീ അവിടെ കൈക്ക് മുറിവേറ്റു. ആ സമയത്ത് അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, ഈ മുറിക്ക്, ഈ കയ്യിൽ ഈ മുറി ബാധിച്ചതിനാൽ, അങ്ങനെ ഒരു മുറി അതിനെ നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു, താങ്കളുടെ കൈ ഈ വിധത്തിൽ മുറിവേറ്റിട്ടും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇന്ന ഹലാവത്ത അജ്രിഹാ, അൻസത് നീ മുറാറത്ത സുബരിഹ മുറാറത്തു സുബരിഹ ഈ കയ്യിലെ പരിക്കേറ്റതിന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ മാധുര്യം അത് അൻസത് നീ മുറാറത്തു സുബരിഹ അൻസത് നീ മുറാറത്ത സുബരിഹ അത് എന്നെ അവ ബാധിച്ചതിലുള്ള ക്ഷമ അവലംബിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തെ അത് വിസ്മരിപ്പിച്ചു കളയുന്നു, മറപ്പിച്ചു കളയുന്നു. ഈ വേദന, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയെ, ഇതുവഴി എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചോർക്കുമ്പോൾ അത് ആ വേദന എനിക്ക് ഇല്ലാതെ പോകുന്നു, ആ വേദനയത് മറപ്പിച്ചു കളയുന്നു എന്ന് പറഞ്ഞതായി കാണാം. ഇതാണ് മുസീബത്ത് ബാധിക്കുമ്പോൾ ക്ഷമ അവലംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്ന നാലാമത്തെ കാര്യം, അഥവാ അശ്ശുക്കുറു അൽ ഹാലത്തു റാബിഅ അശ്ശുക്കുറു അലൽ മുസീബ. ഇതാണ്, ഇത് നിർബന്ധമുള്ള കാര്യമല്ല, എല്ലാ ആളുകൾക്കും സാധിക്കുന്നതുമല്ല. ഇതിൽ നിർബന്ധമുള്ളത് ക്ഷമ അവലംബിക്കലാണ്. ഹറാം എന്ന് പറയുന്നത് തസഹുത്താൻ, ഒരു വിപത്തുണ്ടാകുമ്പോൾ അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതും അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കുന്നതും അത് ഹറാമാണ് എന്നതാണ് ഇത് സംബന്ധമായ ചർച്ചകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള ക്ഷമയുടെ പ്രാധാന്യവും ഫളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ആയത്തുകൾ പരിശോധിക്കാം. ഒന്നാമതായി, യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസ്വാബിറു വറാബിത്തു എന്ന സൂറ ആലു ഇംറാനിലെ അവസാനത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും, വസ്വാബിറു ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുക, വറാബിത്തു പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. പിന്നീട് പറയുന്നത് വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം, ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഈ ചെറിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാല് കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത്. മൊത്തത്തിൽ വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത് ഇസ്ബിറു നിങ്ങൾ ക്ഷമ അവലംബിക്കണം, വസ്വാബിറു സ്വാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം, ശത്രുക്കളോടൊക്കെയുള്ള പെരുമാറ്റത്തിനുമൊക്കെ നിങ്ങൾ കൂടുതൽ ക്ഷമ കാണിക്കണം, നിങ്ങളായിരിക്കണം ക്ഷമ പാലിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ, ഏറ്റവും കൂടുതൽ ക്ഷമ കാണിക്കുന്നവർ നിങ്ങളായിരിക്കണം. അതാണ് സ്വാബിറു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം, ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുക. വറാബിത്തു, വറാബിത്തു എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം പ്രതിരോധ സന്നദ്ധരാകുക എന്നാണ്. ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തി കാത്തുസൂക്ഷിക്കുവാൻ അവിടെ കഴിച്ചുകൂട്ടുന്ന പട്ടാളക്കാർ അവർ ചെയ്യുന്ന ആ കർമ്മത്തിന് റിബാത്ത് എന്ന് പറയാറുണ്ട്. അതതിൻ്റെ പ്രത്യേകാർത്ഥമാണ്. എന്നാൽ ധാരാളം ഖൈർ, കസ്റത്തുൽ ഖൈർ, വൽ ഇസ്തിംറാറു അലൈ, ധാരാളം നന്മകൾ, വർദ്ധിതമായ നന്മകളും അതിൻ്റെ നൈരന്തര്യവും അതിൽ തന്നെ ഉറച്ചു നിൽക്കലും, അതാണ് മുറാബിത്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം, പ്രയാസമുള്ള, നല്ല തണുപ്പൊക്കെയുള്ള പ്രയാസമുള്ള സമയത്ത് പരിപൂർണമായും വുളുവിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് വുളുവെടുക്കൽ, പള്ളികളിലേക്കുള്ള പോക്കുവരവുകളുടെ വർദ്ധനവ്, ഒരു നമസ്കാര ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കൽ, അതൊക്കെ റിബാത്വാണ്, റിബാത്വാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള റിബാത്ത് അതും ഇവിടെ ഉദ്ദേശ്യമാണ്. അങ്ങനെ അതുപോലെ വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വത്തഖുല്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് തഖ്വ. ഈ സ്വബറും ക്ഷമയിലെ മികവും രിബാത്തും എല്ലാം തഖ്വയുടെ ഭാഗമാണ്. അപ്പോൾ ആദ്യം പ്രത്യേകമായ ചില കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുകാര്യവും പറഞ്ഞു. അതാണ് തഖ്വ. നേരത്തെ പറഞ്ഞ ക്ഷമയും രിബാത്തും അതുപോലെ ഈ സ്വബറിൽ മികവ് കാണിക്കലുമെല്ലാം അതെല്ലാം തഖ്വയുടെ ഭാഗമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന തഖ്വയെ അവസാനമായി പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിജയം കിട്ടും എന്നാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ക്ഷമ തന്നെയാണ്. എന്താണ് വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ, വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഉസൂലുൽ മത്ലൂബ്, അതുപോലെ അന്നജാത്തു മിനൽ മർഹൂബ്, ലക്ഷ്യം നേടുക, ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കുക, ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുക, ഇത് രണ്ടുമാണ് ഫലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ഫലാഹ് നിങ്ങൾക്ക് കിട്ടും എന്നതാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ക്ഷമയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്ത് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സു മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ എന്ന സൂറ അൽ ബഖറയിലെ 155-ാമത്തെ വചനം. അതാണ് ക്ഷമയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വചനം. കുറച്ചൊക്കെ ഭയം, അതുപോലെ പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന സമയത്ത് ക്ഷമ അവലംബിക്കുന്ന സഹനശീലരായ ആളുകൾക്ക് സുവിശേഷമറിയിക്കുക നബിയേ, അവർക്ക് താങ്കൾ സുവിശേഷമറിയിക്കുക എന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലനബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും പരീക്ഷിക്കും. വിശ്വാസികളായ ആളുകളെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയരാക്കാതെ വിടുകയേയില്ല. എത്ര കണ്ട് ഈമാന ശക്തിയും ഫലവുമുണ്ടോ അതനുസരിച്ച് പരീക്ഷണത്തിൻ്റെ തോതും വർദ്ധിക്കും. വളരെ കൂടുതലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഇവിടെ തീർത്തു പറയുന്നു. അതിലൊന്ന് ഭയമാണ്, ഭയം കൊണ്ടവൻ നിങ്ങളെ പരീക്ഷിക്കും. പറയുമ്പോൾ പല കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കുമെന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ അല്പാൽപമായി നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. റിയാലു സ്വാലിഹീൻ ഇവിടെ സമാപിക്കുന്നു. ക്ഷമയും വിജയവും ഈ വിഷയമായാണ് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി ശ്രോതാക്കളോടൊപ്പം ചേർന്നത്.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിന്റെ കാരണങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ റഫീഖ് അലി.
3: രണ്ട് കാലില് നടക്കാൻ പറ്റുന്ന ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് നമ്മൾ. ഈ രണ്ട് കാലിൽ നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. വലിയ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് മൂന്ന് അവയവങ്ങളാണ്. ഒന്ന് കണ്ണ്, രണ്ട് ചെവി, മൂന്ന് സന്ധികൾ. ഈ മൂന്ന് അവയവങ്ങളിൽ നിന്നും, അതായത് കണ്ണിൽ നിന്നും, നമ്മുടെ ചെവിയിലുള്ള ബാലൻസ് അവയവത്തിൽ നിന്നും, മുട്ടുകളിലുള്ള ജോയിൻ്റുകളിൽ നിന്നും സന്ധികളിൽ നിന്നും ഈ മൂന്നവയവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ തലച്ചോറിലെത്തി, തലച്ചോറ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ തലച്ചോറിൽ നിന്ന് തിരിച്ചും നമ്മൾ സന്ധികളിലേക്കും മസിലുകളിലേക്കും സിഗ്നലുകൾ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും അവയവങ്ങളിൽ, നമ്മൾ കണ്ണിലോ ചെവിയിലോ സന്ധികളിലോ ഇനി തലച്ചോറിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം വരാം. ഉദാഹരണത്തിന് നമ്മൾ ചെവിയിലെ പഴുപ്പ് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ, തലയിൽ തലച്ചോറിൽ മുഴകളോ തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ ഇഞ്ചുറികൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തലകറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തലകറങ്ങി വീണു, രക്തം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തലകറങ്ങി വീണു, ഇങ്ങനെ വിവിധ തരത്തിൽ തലകറങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും വെർട്ടിഗോ രീതിയിലുള്ള, വെർട്ടിഗോ എന്ന് ഗണത്തിൽപ്പെടുന്ന തലകറക്കമല്ല. അതേപോലെ രക്തക്കുറവ് മൂലം പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ തലകറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വേറെ തന്നെ വിഭാഗങ്ങളാണ്. ചില പ്രത്യേക തരത്തിലുള്ള അപസ്മാരങ്ങൾ വന്നാൽ ആബ്സെൻസ് സീഷേഴ്സ് എന്നൊക്കെ പറയും, തലകറങ്ങി വീഴാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കണ്ണിരിട്ടാവുന്നതും പെട്ടെന്ന് വീഴുന്നതും ഒന്നും ഒരുപക്ഷെ വെർട്ടിഗോ ആയിക്കൊള്ളണമില്ല. വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നതോ ആയിട്ടുള്ള അവസ്ഥയാണ് വെർട്ടിഗോ എന്ന് പറയുന്ന അവസ്ഥ. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ, പെട്ടെന്ന് കടന്നോർത്ത് എണീക്കുമ്പോൾ, പെട്ടെന്ന് കടന്നോർത്ത് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. ബിനൈൻ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്നാണ് പറയുന്നത്. നമ്മൾ ചെവിക്കകത്തുള്ള ബാലൻസ് അവയവമുണ്ട്, അതിനകത്ത് ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൻ്റെ സ്ഥാനം തെറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ, ബുക്ക് ഷെൽഫ് സിൻഡ്രോം എന്നാണ് പറയുക. നമ്മൾ മുകളിലുള്ള ഷെൽഫിൽ ബുക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ തല ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക, ഛർദ്ദിക്കാൻ വരിക, വിയർക്കുക, കക്കൂസ് പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അതാണ് പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്ന് പറയുന്നത്. അത് ചെറിയ തരത്തിലുള്ള, ഒരു പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചെവി കുട്ടിയടയുന്നതും അതിനുശേഷം ചെവി മൂളുന്നതും അതിനുശേഷം തലകറങ്ങി വിയർക്കുന്നതും ഛർദ്ദിക്കുന്നതും ആയിട്ട് അവസ്ഥയുണ്ട്. അതായത് ചെവി അടഞ്ഞ് ചെവിയിൽ നിന്ന് മൂളി പിന്നീട് തലകറക്കം വരുന്ന അവസ്ഥ, അതിന് മെനിയസ് ഡിസീസ് എന്നാണ് പറയുക. അത് പ്രത്യേക രീതിയിലുള്ള മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെവിക്കകത്തുള്ള നാഡിയിലെ ചെറിയ മുഴകൾ കൊണ്ട് തലകറക്കം വരാം. അതോടൊപ്പം തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടും തലകറക്കം വരാം. അപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ തലകറങ്ങിയത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക. വെറും തലകറക്കമെന്ന് പറയുക, തലകറങ്ങി വീണു എന്ന് പറയുന്നതിന് പകരം വളരെ വിശദമായിട്ട് ഡോക്ടർക്ക് രോഗവിവരം നൽകുകയാണ് നമ്മൾ വേണ്ടത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ റഫീഖ് അലി.
4: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമുക്ക് പീസ് ടൈമിലേക്ക് പോകാം. ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളെ അറിയിക്കുന്നത്, സാധാരണ നമ്മൾ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കിൽ വന്നൊരു മെസ്സേജാണ് വായിക്കാറുള്ളത്. ഇന്നത്തെ ഒരു മെസ്സേജ്, ഇന്ന് കെ വിശ്വനാഥ് പറഞ്ഞ കാര്യം നല്ല ഗുണപാഠമാണ്. ഇന്ന് ആളുകൾക്ക്
1: ന്യൂ ജനറേഷൻ
0: ആളുകൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ് എന്ത്, നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ തുണക്കട്ടെ. ഈ ലജ്ജ എന്നുള്ളത് ന്യൂ ജനറേഷന് പൊതുവെ നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ലജ്ജയുള്ള ആൾക്ക് ഒരു നാണുണ്ടാവും തിന്മ ചെയ്യുമ്പോൾ, പക്ഷെ ലജ്ജയില്ലാത്തവന് തോന്നിയത് എന്തും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇത് എന്ന്
5: മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നല്ലൊരു മെസ്സേജാണ് ഇന്ന് അബ്ദുൽ ഹമീദ് സി കെ അയച്ചിട്ടുള്ള മെസ്സേജ് അല്ലേ?
0: അതെ അതെ, തീർച്ചയായും.
5: കാരണം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ളൊരു ഗുണപാഠവുമാണ്, ഒപ്പം നമ്മുടെ സമൂഹം വളരെ സമൂഹത്തിനേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലജ്ജ എന്നത്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല.
0: അതെ അതെ,
5: ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിൽ എന്ത് പറയുന്നിടത്തും ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു നാണവും മറയുമില്ലാതെ എല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചിട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് അല്ലേ, ഒന്നിനൊരു ഉൾപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന,
0: ആരോട് എപ്പോൾ എന്ത് പറയണം, ഒരു അധ്യാപകനാണെങ്കിലും ഇനി ഹെഡ് മാസ്റ്റർ ആണെങ്കിലും ഉന്നത പദവിയിലിരിക്കാൻ, എന്തും സാധാരണ നോർമൽ ലെവലിൽ സംസാരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ലജ്ജയില്ലാത്തൊരു പ്രശ്നങ്ങളാണിത്.
5: അതാണ്
0: ആ ലജ്ജ എന്ന സ്വഭാവം നഷ്ടപ്പെട്ടതിൻ്റെ പല പ്രശ്നങ്ങളാണ്. പൊതുവെ വീട്ടിലും ക്യാമ്പസിലും സമൂഹത്തിലും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും എന്ത് ചെയ്യാണ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അൽ ഹയാഉ മിനൽ ഈമാൻ, അല്ലേ? ലജ്ജ വിശ്വാസത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, അല്ലേ? ഒരു ശാഖയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലജ്ജ ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാലോ, അല്ലേ? ലജ്ജ എന്ന് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി പിന്നെ പോയി, അത് തോന്നിയാസിയായി എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിലേക്ക് എത്തും.
5: ഇതിനൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണാൻ ആരും മുന്നോട്ട് വരില്ല, നേരെ മറിച്ച് അതിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, എന്ത് ചെയ്താലും അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, അവർക്ക് പിന്നെ വലിയ പരിവേഷം നൽകാനുള്ള ആളുകൾ,
0: ലിബറലിസം ലിബറൽ ലെവൽ പോകുന്നത് അതാണ്. അവർ നിൽക്ക് ശരിക്കും പ്രൊമോഷൻ നൽകുന്നത് അതിനാണ്.
5: ഒരു ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ലിബറലിസത്തിന്റെ എന്തും ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടി അവരെന്നെ ഓരോന്ന് ചെയ്തു തുടങ്ങുക, അപ്പൊ ബാക്കിയുള്ളവർ കണ്ട് ചെയ്യുമല്ലോ. പിന്നെ ചില ആളുകൾ എങ്ങനെ വെച്ചാല് ലജ്ജ നഷ്ടപ്പെട്ട് അവർ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരം ആയിക്കോട്ടെ എല്ലാം പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരു രൂപം വേറെയുണ്ട്. ഇതിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പിശാചി തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓനൊന്നും പറയണില്ല, ഇപ്പം ഞാനായിട്ട് എന്തിനാ അതിനെതിർക്കണത്, അല്ലെ ഞാനായിട്ട് എന്തിനാ അതിന് ഒരു പിന്നെ താല്പര്യമില്ലാതെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല നമ്മളെ മനസ്സും അതിനോടൊക്കെ ഇങ്ങനെയുണ്ട് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ അവിടെ. അപ്പൊ നമുക്കും അവിടെ ലജ്ജ നഷ്ടപ്പെടാൻ അർത്ഥം,
0: വലിയ പ്രശ്നമാണ്. ഇനി അഥവാ അങ്ങനെ ലജ്ജ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ ചോദിക്കും, ഞങ്ങൾ ഇവിടെ റോട്ടിലല്ലേ, നിങ്ങൾക്ക് എന്തതിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെ ലജ്ജ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, സമൂഹവും ആ വ്യക്തിയുടെ കുടുംബവും മാതാപിതാക്കളും അധ്യാപകരും എന്ത് ചെയ്യണം, ആ വ്യക്തിയെ കൊണ്ട് അടങ്ങാറാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതാണ്.
4: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
7: ചോദ്യം പ്രകാരമാണ്, എനിക്ക് നിക്കാബ് ധരിക്കാനുള്ള താല്പര്യമുണ്ട്, പക്ഷേ അത് ഉമ്മാക്ക് താല്പര്യമില്ല, ഉമ്മാക്ക് അത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ എനിക്കത് ധരിക്കൽ അനുവദനീയമാണോ എന്നാണ്.
8: അവിടെ മതപരമായ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരാളും ഒരാൾക്കും വിലങ്ങി നിൽക്കാൻ പാടില്ല. നിഖാബ് ധരിക്കൽ നിർബന്ധമാണോ ഇല്ലേ എന്നുള്ളതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് നിഖാബ് ധരിക്കാം, നിഖാബ് ധരിക്കാതിരിക്കാം. പക്ഷേ നിഖാബ് ധരിക്കണമെന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ മാതാപിതാക്കൾ വിലക്കുകയാണ് എങ്കിൽ ആ വിലക്കിനെ അവർ ദീനാണെന്ന് മനസ്സിലാക്കിയ ഒരു സംഗതി, അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് അവർ ചെയ്യുന്നത് എങ്കിൽ മാതാപിതാക്കൾ അവരെ വിലക്കാൻ അർഹപ്പെട്ടവരല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചൊരു കാര്യം എന്ന നിലക്ക് അവരത് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അത് വിലക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അങ്ങനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ട ബാധ്യതയല്ല. പക്ഷേ എന്തുകൊണ്ട് താനിത് ധരിക്കുന്നു എന്നുള്ളത് ധാർഷ്ട്യതയില്ലാതെ, ഗമയില്ലാതെ, വിജ്ഞാനിതമായി, വൈജ്ഞാനികമായി, മാതാപിതാക്കളാണ് അവർ തൻ്റെ മേൽ അവകാശങ്ങളും അർഹതയും ധാരാളമുള്ളവരാണ്, തന്നെ താനാക്കിയവരാണെന്ന ആ വക വിഷയങ്ങളൊക്കെ വകവെച്ചുകൊണ്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഈ നിക്കാബ് ധരിച്ചുകൊണ്ട് തന്നെ താൻ മകളാണെന്നുള്ള ആ ഒരു നിലയിൽ ഇതിൻ്റെ ആവശ്യകത എന്ത്, ഞാൻ എന്തുകൊണ്ടാണ് അത് ധരിക്കുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ. ഇപ്പം ഇത്രമേൽ നിക്കാബ് ധരിക്കാൻ മാത്രം ദീനി കാര്യങ്ങൾ പഠിച്ച ഒരു മകളാകുമ്പോൾ അപ്പോൾ മറ്റു വിഷയങ്ങളിലും ഇതേപോലെ ദീനി കാര്യങ്ങളിൽ നിഷ്ഠയും കൃത്യതയും അവർക്കുണ്ടാവണമല്ലോ. പ്രത്യേകിച്ച് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെയും അവരുടെ നന്മയുടെയും വിഷയത്തിൽ. അപ്പോൾ നല്ല നിലയിൽ അവർക്ക് അതിൻ്റെ ന്യായങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
7: ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നാണ്.
9: നമസ്കാരത്തിൽ ഇമാമും മഅ്മൂമായി ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിൽ മുൻഗാമികൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങൾ, ദുഹർ, അസർ തുടങ്ങിയ നമസ്കാരങ്ങളിൽ ഇമാമും മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, സൂറത്തും ഓതുക തന്നെ വേണം എന്ന അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ പ്രബലമായ ഒരു അഭിപ്രായം, ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാം മാത്രം ഓതിയാൽ മതി, മഅ്മൂം ഫാത്തിഹയോ മറ്റ് സൂറത്തോ ഓതേണ്ടതില്ല. ഈ അഭിപ്രായം ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളായിരുന്നാലും പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളായിരുന്നാലും ശരി, മഅ്മൂം ഫാത്തിഹ ഓതൽ അനിവാര്യമാണ് എന്ന അഭിപ്രായമാണ്. എന്നാൽ ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങൾ ഫാത്തിഹ അല്ലാത്ത മറ്റ് സൂറത്തുകൾ ഓതേണ്ടതില്ല എന്ന അഭിപ്രായമാണ്. മഅ്മൂം ഫാത്തിഹ ഓതുകയാണ് എങ്കിൽ എപ്പോഴാണ് ഓതേണ്ടത് എന്നാണ്. ഈ പറയപ്പെട്ട രണ്ട് രൂപങ്ങളിൽ ഏത് രൂപവും സ്വീകരിക്കാവുന്നതാണ്. അഥവാ മഅ്മൂം ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ ഫാത്തിഹ ഓതുക, ഒന്നുകിൽ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ ഫാത്തിഹ ഓതുകയോ ആണ് വേണ്ടത്. ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആണ് സൂചിപ്പിച്ചത്. വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇമാം ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരമാണ് എങ്കിൽ അവയിൽ മഅ്മൂം ഫാത്തിഹയും ഓതേണ്ടതില്ല എന്നതാണ്. അല്ലാഹു തആല ആലം.
7: ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽപ്പെട്ടവർ ആരാണ് എന്നാണ്.
8: ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതികൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ രണ്ടു പേര് പ്രസിദ്ധരാണ്. ഒന്ന് യാക്കൂബ്, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഇസ്രായീൽ, മറ്റൊരു സന്താനം അൽ ഈസ്. ഇങ്ങനെ അൽ ഈസ്, യാക്കൂബ് എന്നീ രണ്ട് സന്താനങ്ങളാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മക്കളായി പ്രസിദ്ധം. ഇതിൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ് 12 പേർ അസ്ബാത്, യഹൂദയും സഹോദരന്മാരും യൂസുഫ്, ബിനിയാമീൻ തുടങ്ങിയുള്ള 12 മക്കൾ. അവരാണ് ബനു ഇസ്രായീൽ. അൽ ഈസ് എന്ന് പറയുന്ന മകൻ അത് രണ്ടിൽ മൂത്തതാണ്. ഈ രണ്ട് മക്കളും ഒരു ഗർഭത്തിൽ പിറന്ന ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇരട്ട മക്കളാണ് എന്ന് പറയപ്പെടുന്നു. മൂത്തത് അൽ ഈസ് ആയിരുന്നു, രണ്ടാമത്തേത് യാക്കൂബ്. ഈസിനെ തുടർന്ന് വന്നതുകൊണ്ട് അഖബ എന്ന ക്രിയയിൽ നിന്ന് യാക്കൂബ് എന്ന് വിൽപ്പന്നമായതാണ് ആ പേര്, അങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാം. ഒരാളെ തുടർന്ന് വന്നു എന്നർത്ഥമാണല്ലോ അതിനുള്ളത്. ഏതായാലും അൽ ഈസ്, യാക്കൂബ്, അൽ ഈസിൻ്റെ സന്താന പരമ്പരയാണ് ബനുൽ ഈസ്. യാക്കൂബിൻ്റെ സന്താന പരമ്പരയാണ് ബനു യാക്കൂബ്. അവരാണ് ബനു ഇസ്രായീൽ. ബനു ഇസ്രായീൽ നമ്മളെപ്പോഴും വിശുദ്ധ ഖുർആനിലൊക്കെ അവരുടെ ചരിത്രം സവിസ്തരം വായിക്കുന്നു പ്രവാചക അധ്യാപനങ്ങളിലും. എന്നാൽ ബനുൽ ഈസ് അവരാണ് ഇറോമക്കാർ, കുർദികളൊക്കെ അവരിൽപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ബനുൽ അസ്ഫർ എന്ന് അവർക്ക് പറയും. ഈ അൽ ഈസിന് ശരീരത്തിൽ വർണ്ണത്തിലൊരു മഞ്ഞ പാഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു. മഞ്ഞ ഒരു വർണ്ണത്തിലേക്ക് ചായഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കളർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ അസ്ഫർ സുഫ്രത്തുള്ളത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ബനുൽ അസ്ഫർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമക്കാരെ ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതമായ കാലഘട്ടത്തിൽ റോമക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നത് ബനുൽ അസ്ഫർ എന്നാണ്. അബൂ സുഫിയാൻ ഹിറോക്ലിയസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിൻ്റെ വിഷയത്തിൽ ഹിറോക്ലിയസ് അബൂ സുഫിയാനെ വിളിച്ച് ഷാമിൽ വെച്ച് വിശദീകരണം ചോദിച്ചപ്പോൾ ഹിറോക്ലിയസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ വാചാലമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കുറേ വിഷയങ്ങളിൽ പിന്നെ ഉറപ്പ് വരുത്തി തെളിയിച്ച വരുത്തി ഹിറോക്ലിയസ് അബൂ സുഫിയാനോട് ചോദിച്ച് അവസാനം അബൂ സുഫിയാൻ പറയുകയാണ്, ബനുൽ അസ്ഫർ വരെ മുഹമ്മദിനെ ഭയക്കാൻ മാത്രം മുഹമ്മദിൻ്റെ ഖ്യാതി പരന്നിട്ടുണ്ട്, കാര്യം ഉയർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ബനുൽ അസ്ഫർ എന്ന് പറയുന്നത് ഇതാണ് ബനു ഈസ്, ഈസിൻ്റെ സന്താന പരമ്പരികൾ റോമക്കാർ എന്നർത്ഥത്തിൽ. ഏതായാലും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ അൽ ഈസും യാക്കൂബും. യാക്കൂബിൻ്റെ സന്താന പരമ്പര അതാണ് ബനു ഇസ്രായീൽ, ഈസിൻ്റെ സന്താന പരമ്പര അതാണ് ബനുൽ ഈസ് എന്ന് പറയുന്ന റോമക്കാർ. ആ ഗണത്തിലാണ് കുർദുകളും മറ്റുമൊക്കെ ഉള്ളത്. ഈസിൻ്റെ സന്താനമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് ബിനുൽ ഈസ് എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഒന്നുകിൽ നേരിട്ട് സന്താനം, അല്ലെങ്കിൽ ആ സന്താന പരമ്പരയിൽ ഒരാളാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
7: സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
10: ഈ സൺസ്ക്രീൻ എന്ന് മാത്രമല്ല, എന്ത് ക്രീമുകളാണെങ്കിലും അത് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാലും വുദൂവിന്റെ അവയവങ്ങളിലേക്ക് അത് പുരട്ടുന്ന സന്ദർഭത്തിൽ വുദൂവിന്റെ വെള്ളം അത് ശരീരത്തിൽ തൊലിയിലേക്ക് തട്ടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള ക്രീമുകളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് എണ്ണ പോലുള്ള സാധനങ്ങൾ, സാധാരണഗതിയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അതൊന്നും വെള്ളം ആകുന്നതിന് തടസ്സമല്ല. നമ്മൾ തലയിലൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തല തടവുമ്പോൾ അത് മുടിയിലേക്ക് ആകാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് പിന്നെ വുദുവിനെ ബാധിക്കുകയും ചെയ്യില്ല. വുദു സ്വീകരിക്കണമെങ്കിൽ, നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുദു ശരിയാവണം. വുദു ശരിയാവണമെങ്കിൽ എന്ത് വേണം? പിന്നെ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തൊലിയിലേക്ക് വെള്ളം നേരിട്ട് സ്പർശിക്കുന്നതിന് തടസ്സമാകുന്ന ഒന്നും തൊലിപ്പുറത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മുഖത്ത് നമ്മൾ തേക്കുന്ന ക്രീം, ആ ക്രീം തേക്കുന്നത് കൊണ്ട് നമ്മളെ തൊലിയിലേക്ക് ആ വെള്ളം തട്ടുകയിൽ ഒരു പെയിന്റ് പോലെ അല്ലെങ്കിൽ ഒരു മെഴുക് പോലെ ആ വെള്ളം പിന്നെ ശരീരത്തിലേക്ക് ചേരുന്നതിന് അത് തടസ്സമാകുമെന്നുണ്ടെങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് അത് തേച്ചു എന്നുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ തേക്കുന്ന ക്രീം, ചെറിയ ക്രീമുകളൊക്കെ ഉണ്ട്, ആ ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് തൊലിയിലേക്ക് വെള്ളമാകുന്നതിന് തടസ്സമാകാത്ത രൂപത്തിലുള്ള ക്രീമുകളുണ്ട്. അത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നത് വുദുവിനെ ബാധിക്കുകയില്ല. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമല്ല. എന്നാൽ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നതാണോ, അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. ഏത് ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ ക്രീം കാരണം നമ്മുടെ വെള്ളം തൊലിയിലേക്ക് ടച്ച് ആകാതിരിക്കുന്ന, അതിന് തടസ്സമാകാതിരിക്കുന്ന ക്രീമാണ് എങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല.
7: സുബഹി നിസ്കാര ശേഷം ഉദയം വരെ പള്ളിയിൽ ഇരുന്ന ശേഷം രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ പിന്നീട് ലുഹ നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ്.
11: ലുഹ നമസ്കാരവും ഇഷ്റാഖ് നമസ്കാരവും രണ്ടും രണ്ടല്ല, ഒന്നാണ്. സുബ്ഹ് നമസ്കാരാനന്തരം മുസല്ലയിൽ തന്നെ ഇരുന്ന് സൂര്യോദയത്തിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ഇഷ്റാഖ് എന്ന പേരാണ് നൽകാറുള്ളത്. അത്തരത്തിൽ നമസ്കരിക്കുന്നയാളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത് ലുഹയാണ്, ലുഹ നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമസ്കാരമാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമസ്കരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ലുഹ എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു നമസ്കാരം നമസ്കരിക്കേണ്ടതില്ല. ഇഷ്റാഖ് നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ലുഹ നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ട് സഹാബിമാരോട് വസിയ്യത്ത് ചെയ്ത നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നമസ്കാരമാണ് ലുഹ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കം ഫത്ഹിൻ്റെ സമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലുഹ നമസ്കരിച്ചിട്ടുണ്ട്. 8 റക്അത്തുകളാണ് മക്കം ഫത്ഹിൻ്റെ ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. എന്നാൽ ലുഹ നമസ്കാരത്തിൻ്റെ എണ്ണത്തിന് പരിധിയില്ല എന്ന നിലപാടാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്.
7: നിഖാബ് ഇട്ട് നിസ്കരിക്കാമോ? നെറ്റി നിലത്ത് നേരിട്ട് തട്ടണമെന്നുണ്ടോ എന്നാണ്.
8: നിഖാബ് ഇല്ലെങ്കിലും നെറ്റി നേരിട്ട് നിലത്ത് തട്ടുമല്ലോ. നിസ്കാരപ്പായയിലോ മുസല്ലയിലോ കാർപ്പറ്റിലോ ഒക്കെ അല്ലേ നമ്മൾ നെറ്റി കൊണ്ടിട്ട് വെക്കുക. അപ്പോൾ ഒരാൾ ശിരാവസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആ ശിരാവസ്ത്രമാണ് നിലത്ത് കൊണ്ടുപോയിട്ട് തട്ടണത് എങ്കിൽ, അതേപോലെ തന്നെ ഒരാൾ പിന്നെ മക്കര ധരിച്ചിട്ട് മക്കര കൊണ്ട് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തല കൊണ്ടുപോയിട്ട് നെറ്റി കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമിർത്തു അൻ അസ്ജുദ അലാ സബഅത്തി അഅ്ദമിൻ, ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അതിൽ റസൂലുള്ളാഹി പറഞ്ഞു, നെറ്റി മൂക്കിലേക്ക് ചൂണ്ടി, മുൻകൈയിൻ്റെ പള്ളകൾ, കാൽമുട്ട്, കാൽവിരലുകളുടെ പള്ളകൾ, കാൽവിരലുകൾ, കാൽമുട്ട് നമ്മളിങ്ങനെ വെക്കൽ നിലത്ത്, ആറു കാലിൻ്റെ അവിടുന്ന് വസ്ത്രം നീക്കിയിട്ട് മുട്ട് മാത്രം കൊണ്ടുപോയിട്ട് വെക്കലില്ല. പിന്നെയോ, ധരിച്ച പാൻസ് ആണെങ്കിൽ പാൻസ്, തോപ്പാണെങ്കിൽ തോപ്പ്, സ്ത്രീകളാണെങ്കിൽ അവർ ധരിച്ച അബായ അല്ലെങ്കിൽ അവരുടെ പിന്നെ നിസ്കാരക്കുപ്പായം, ഇതോടുകൂടിയാണ് മുട്ട് കൊണ്ടായിട്ട് നിലത്ത് വെക്കുക. അപ്പോൾ അവിടെ നേരിട്ട് മുട്ട് തട്ടുണ്ടോ? ഇല്ല. പിന്നെയോ, ധരിച്ച വസ്ത്രത്തോടൊപ്പാണ് നീണത് സുജൂദിൽ മുട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ തന്നെയാണ് ഒരാൾ മക്കനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ശിരവസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അതുൾപ്പെടെ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുജൂദ് ശരിയാകും. തല കൊണ്ടുപോയിട്ട് നിലത്തോട് വെക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന് മുമ്പിൽ പ്രണമിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു തടസ്സമല്ല നെറ്റിയിൽ കാണുന്ന ഉണ്ടാകുന്ന വസ്ത്രം. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അള്ളാഹു തആല ആലം.
7: ഷവ്വാൽ ആറ് നോമ്പ് തിങ്കൾ വ്യാഴം അയ്യാമുൽ ബീദ് നോമ്പുകളോട് കൂടെ നെയ്യത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നാണ്.
9: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ, റമളാൻ നോമ്പ് നോറ്റ് ഷവ്വാലിലെ ആറ് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്നും. അതുകൊണ്ട് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഷവ്വാലിലെ ആറ് നോമ്പ് നോൽക്കുന്നത് അയ്യാമുൽ ബീദിൻ്റെ ദിവസമാകട്ടെ, തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആകട്ടെ, രണ്ട് നീയത്തോടുകൂടി നോമ്പ് നോറ്റാലും ആ രണ്ട് നീയത്തുകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ്. കാരണം അയാൾക്ക് തിങ്കളാഴ്ചയുടെ നോമ്പും ആ ഒരു നീയത്തുമുണ്ട്, അതോടൊപ്പം ഷവ്വാൽ ആറിൻ്റെ നീയത്തുമുണ്ട്. ആ രണ്ട് നീയത്തും അനുസരിച്ചുകൊണ്ട് കൂലി ലഭിക്കുമെന്നാണ് അള്ളാഹു തആല ആലം.
7: നേർച്ചയാക്കാൻ പറ്റുമോ? അതിലെന്തെങ്കിലും പുണ്യമുണ്ടോ? ഉദാഹരണം, എൻ്റെ പ്രസവം എളുപ്പമാക്കി തന്നാൽ ഞാൻ 1000 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലി തീർക്കാം എന്ന് നേർച്ച ചെയ്യാൻ പറ്റുമോ എന്നാണ്.
12: പൊതുവെ നേർച്ചയെ ഇസ്ലാം കണ്ടിട്ടുള്ളത് ഒരു പുണ്യമല്ലാത്ത പ്രവർത്തനമായിട്ടാണ്. എന്നാൽ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റുക എന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നതും, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഒരു പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരു നേർച്ച നേരാൻ പാടില്ല എന്നും, അങ്ങനെ നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടൽ പുണ്യമാണ്, നിർബന്ധമാണ് എന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണവുമുണ്ടോ നേർച്ച നേർന്നതുകൊണ്ട്? ഒരു കാര്യവുമില്ല. വീട്ടൽ നിർബന്ധമാവുകയും ചെയ്യും. അപ്പോൾ സ്വതക്ക കൊടുക്കാനാണ് അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യാനാണ് നേർച്ച നേർന്നത് എങ്കിൽ, അതിൻ്റെ പിന്നിൽ വല്ല ഉദ്ദേശവും വെച്ചിട്ടാണ് ചെയ്തത് എങ്കിൽ ആ ഉദ്ദേശം ലഭിക്കൂല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി, അങ്ങനൊരു കാര്യം സാധിച്ചു കിട്ടൂല നേർച്ച നേർന്നു എന്നതുകൊണ്ട്. പിന്നെ അത് വീട്ടൽ നിർബന്ധമാവുകയും ചെയ്യും. അങ്ങനെ അത് വീട്ടൽ നിർബന്ധമാകുമ്പോൾ പലപ്പോഴും അത് നിർവഹിക്കുന്ന ആൾ അത് വീട്ടുന്നത് നേർച്ച നേർന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടല്ലാതെ ഒന്നും നിവൃത്തിയില്ലല്ലോ എന്ന നിലക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ലാതെ, ഒരു ആഗ്രഹത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അല്ലാതെയായിരിക്കും അത് നിർവഹിക്കുക. എന്നാൽ ഒരു സ്വതക്ക ഞാൻ ചെയ്യുമ്പോൾ ഒരാൾ അത് കൊടുക്കാൻ അർഹനാണ് അല്ലെങ്കിൽ അത് കിട്ടാൻ അർഹനാണ്, ഞാൻ കൊടുക്കട്ടെ എനിക്കതിനുള്ള പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ സ്വമേധയാ ഒരാൾ ഒരു സ്വതക്ക ചെയ്യുന്നത്, ഒരു സൽക്കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ

0: ഉയർച്ചയെ നിരുത്സാഹപ്പെടുത്തിയത്, പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. എന്നാൽ ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്കുമെന്താണ്? നിർബന്ധമായും വീട്ടണമെന്നാണ്. ഹറാമല്ല, ഒഴിവാക്കേണ്ടതാണ്, നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. അപ്പോൾ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് വല്ലതും വല്ല സദക്കയും നൽകാനാണെങ്കിലും, അല്ല ഏതെങ്കിലും പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിലും, ആയിരം യാസീൻ പാരായണം ചെയ്യാൻ, യാസീൻ സൂറത്താണ്, ഒരാൾക്ക് ആ സൂറത്ത് കൂടുതൽ ഓതാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അത് അള്ളാൻ്റെ മാർഗത്തിൽ ഓതുമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടു തന്നെ വേണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. നിർബന്ധമായും അത് ഓതി തീർക്കണം. അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലതും കൊടുക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്, സ്വതക്ക കൊടുക്കാനാണ് എങ്കിൽ അത് കൊടുത്ത് വീട്ടണം, അത് നിർബന്ധമാണ്. യൂഫൂന ബിന്നദർ, മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ടെടുത്തു പറഞ്ഞത് അവരുടെ നേർച്ചകളെ അവർ പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ്. നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നേർച്ച നേർന്നിട്ടല്ല നമ്മൾ സൽക്കർമ്മം ചെയ്യേണ്ടത്, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിലുള്ളത് അത് വീട്ടണം. യാസീനാണെങ്കിലും ഖുർആൻ മുഴുവൻ ഓതി തീർക്കാനാണ് എങ്കിലും ഏതെങ്കിലും സൂറത്തുകളാണ് എങ്കിലുമൊക്കെ അത് പൂർത്തിയായി ചെയ്യുക തന്നെ ചെയ്യേണ്ടതുണ്ട്. വല്ലാഹു അഅലം.
1: ഇഎംഐ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന്?
2: ഇന്റർനെറ്റിലൂടെ കച്ചവടങ്ങൾ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഇഎംഐ സൗകര്യം ഉപയോഗിച്ച് പലിശയില്ലാതെ തന്നെ, അഥവാ പ്രൊഡക്റ്റിന് എത്രയാണോ കമ്പനി വില നിശ്ചയിച്ചിട്ടുള്ളത് അതേ വിലക്കു തന്നെ ഘടുക്കളായി പണമടച്ച് സാധനങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യം ഇന്ന് പല രംഗത്തും നിലവിലുണ്ട്. ഈ രംഗത്തെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്ന നിബന്ധനയിൽ ഇസ്ലാം ഹറാമാക്കിയ വല്ല നിബന്ധനകളുമുണ്ടോ എന്നതാണ് ഈ കച്ചവടം ഹലാലും ഹറാമുമായി മാറുവാനുള്ള അടിസ്ഥാന കാരണമെന്ന് നാം മനസ്സിലാക്കുക. ഇഎംഐ അഥവാ ഇത്തരത്തിൽ ഗഡുക്കളായി അടക്കുവാൻ അവസരം തരുമ്പോൾ തന്നെ വല്ല കാരണത്താലും ഗഡു തെറ്റുന്ന സാഹചര്യത്തിൽ അവിടെ അതിന് ഇൻ്ററസ്റ്റ് വരുന്നു എങ്കിൽ, നിബന്ധനയിൽ ഗഡുക്കൾ അഥവാ തെറ്റുകയാണ് എങ്കിൽ അതിൻ്റെ ഭാഗമായി അതിന് പലിശ അടക്കേണ്ടി വരുമെന്ന നിബന്ധനയുണ്ട് എങ്കിൽ, ആ നിബന്ധന ഉണ്ട് എന്നത് കാരണത്താൽ തന്നെ ആ കച്ചവടത്തിൽ ഏർപ്പെടുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ പല ഇഎംഐ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന, അതല്ലെങ്കിൽ പലിശയില്ലാത്ത ഇത്തരത്തിലുള്ള ഇഎംഐകൾ തന്നെ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡുകളുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സൗകര്യമുള്ളത് എന്ന നിബന്ധന പറയുന്ന കമ്പനികളെയും കാണാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡിൽ സ്വാഭാവികമായിട്ടും പലിശ വരുന്ന രംഗങ്ങൾ ധാരാളമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് നിബന്ധനകളാണ് ഇത്തരത്തിലുള്ള കച്ചവടത്തിന് ഇതിൻ്റെ ആളുകൾ വച്ചിട്ടുള്ളത് എന്നതാണ് പ്രസ്തുത വിഷയം. ഹലാലും ഹറാമുമായി കൊണ്ട് മാറുന്നതിൻ്റെ അടിസ്ഥാനമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഹറാമായ, ഇസ്ലാം പാടില്ല എന്നു പറഞ്ഞ വല്ല കാര്യങ്ങളും നിബന്ധനയായി വെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒരർത്ഥത്തിലും തന്നെ നമുക്ക് ഹലാലാകുന്നതല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഗഡുക്കൾ തെറ്റാതെ നമുക്കടക്കാൻ കഴിയുമെങ്കിൽ പോലും ഇത്തരം നിബന്ധനകൾ ഉണ്ട് എങ്കിൽ തന്നെ അതു കാരണത്താൽ തന്നെ ആ കച്ചവടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് എന്നാണ് മനസ്സിലാക്കുവാനുള്ളത്.
1: ചോദ്യം ഇതാണ്, എനിക്ക് ഉംറക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, ഒറ്റയ്ക്ക് ഗ്രൂപ്പിനൊപ്പം ഉംറക്ക് പോകുന്നത് സ്വീകാര്യമാവില്ലേ? അല്ലെങ്കിൽ ബന്ധുവായ സ്ത്രീയുടെ ഒപ്പം ഗ്രൂപ്പിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? മഹറമില്ലെങ്കിൽ സ്വീകരിക്കപ്പെടില്ലേ എന്നൊക്കെയാണ് സംശയം.
3: ഒരു സ്ത്രീ അവരുടെ കൂടെ ഭർത്താവോ മഹറമോ ആയ ആളുകൾ കൂടെയില്ല, മറ്റു സ്ത്രീകളും നിർഭയത്വം നൽകുന്ന അവരുടെ മഹറമായ ആളുകളും കൂടെയുണ്ട്, അവരോടൊപ്പം ഹജ്ജ് ഉംറ കർമ്മത്തിന് പോകാൻ അനുവാദമുണ്ടോ എന്നതാണല്ലോ ചോദ്യം. പ്രസ്തുത വിഷയത്തിൽ അഥവാ ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ മറ്റൊരു കൂട്ടം സ്ത്രീകളുടെയും അവരുടെ ഭർത്താക്കന്മാർ മഹറമായ ആളുകളുടെയും കൂടെ ഒരുങ്ങി പുറപ്പെടുക അനുവദനീയമാണോ അല്ലയോ എന്ന വിഷയത്തിൽ

0: പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് നിലപാടുകളാണുള്ളത്. അതിൽ ഒരഭിപ്രായം സ്ത്രീ മറ്റ് പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അഥവാ നിർഭയത്വം നൽകുന്ന ഒരു സംഘത്തോടൊപ്പം ഹജ്ജ് ഉംറ എന്നീ കർമ്മങ്ങൾക്ക് പുറപ്പെടുന്നതിന് കുഴപ്പമില്ല എന്ന അഭിപ്രായമാണുള്ളത്. രണ്ടാമത്തെ ഒരഭിപ്രായം സ്ത്രീ അവൾ ഭർത്താവിൻ്റെയോ മെഹറമായ ആളുകളുടെയോ കൂടെയല്ലാതെ ഒരിക്കലും യാത്ര ചെയ്യുവാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം ഷാഫി മദ്ഹബിലെ അഭിപ്രായവും രണ്ടാമത്തെ അഭിപ്രായം ഹനഫി മദ്ഹബ് അംബലി മദ്ഹബിൻ്റെയൊക്കെ അഭിപ്രായമാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞ അഭിപ്രായം അഥവാ സ്ത്രീ ഒരു യാത്രയാണ് പുറപ്പെടുന്നത് എങ്കിൽ അവരുടെ കൂടെ ഭർത്താവോ മെഹ്റമോ വേണം എന്നതിന് ധാരാളം തെളിവുകൾ കാണുവാൻ സാധിക്കും. ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിൽ മർഅ ഇല്ലാ മഅദി മഹ്റം, ഒരു സ്ത്രീ മെഹ്റമായ ആളോടുകൂടിയല്ലാതെ യാത്ര ചെയ്യരുത്. വലാ യദ്ഖുൽ അലൈഹ റജുലുൻ ഇല്ലാ വമഹ മഹ്റം, ഒരു സ്ത്രീയുടെ അടുക്കൽ ഒരന്യൻ കടന്നു വരാൻ പാടില്ല അവരുടെ കൂടെ മെഹ്റമായ ഒരാൾ ഉണ്ടായിട്ടല്ലാതെ. ഇത് കേട്ട വേളയിൽ ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നി ഉരീദു അൻ അഖ്റജ ഫീ ജൈശി കദാ വകദാ, അള്ളാഹുവിൻ്റെ ദൂതരെ ഇന്നാലിന്ന സൈന്യത്തിൽ ഞാൻ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ വമ്രഅത്തി തുരീദുൽ ഹജ്ജ്, എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭാര്യ തനിച്ച് പുറപ്പെടുന്നു അല്ലെങ്കിൽ ഭർത്താവില്ലാതെ പുറപ്പെടുന്നു, ഞാനാണെങ്കിൽ ഹജ്ജിനും അല്ല പോകുന്നത്, മറിച്ച് യുദ്ധത്തിനാണ്, എന്ത് ചെയ്യണം എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്റുജ് മഅഹാ, അവരുടെ കൂടെ നീ പുറപ്പെടുക, ഭർത്താവ് ഭാര്യയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെടണം എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി ഇമാം മുസ്ലിമൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതേപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിമും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുവാൻ സാധിക്കും. ലാ യഹല്ലു ലിംറാത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് പാടില്ല, അൻ തുസാഫിറ മസീറത യൗമിൻ വലൈല, ഒരു ദിനരാത്രം യാത്ര ചെയ്യുവാൻ, ഒരു രാവും പകലും യാത്ര ചെയ്യുവാൻ പാടില്ല, ഇല്ലാ മഅദി മഹ്റം അലൈഹ, അവരോടൊപ്പം അവരുടെ മഹ്റമായ ആളുകൾ ഉണ്ടായിട്ടല്ലാതെ. മറ്റു ചില റിപ്പോർട്ടുകൾ കാണുവാൻ കഴിയുന്നത് മസീറത്ത യോമിൻ വലയില, ഒരു ദിനരാത്രമെന്നാണ്. അതേപോലെ തന്നെ രണ്ട് ദിനരാത്രങ്ങൾ എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസുകൾ പണ്ഡിതന്മാർ ജംഉ ചെയ്യുകയും ഒരുമിച്ച് കൂട്ടുകയും ഇവിടെ ഹദീസുകൾ വന്ന ഒരു ദിനരാത്രം, രണ്ട് ദിനരാത്രങ്ങൾ, അല്ലെ മൂന്ന് ദിനരാത്രങ്ങൾ എന്നതൊക്കെ കേവലം ആ യാത്ര കൊണ്ട് ഒരു ഉറുഫ്, നാട്ടു സമ്പ്രദായ പ്രകാരം ഒരു യാത്ര എന്ന് പറയാൻ പാടുണ്ടോ, ഒരുങ്ങിപ്പുറപ്പെടുന്ന യാത്ര എന്ന് അതിനെക്കുറിച്ച് പറയാൻ പാടുണ്ടോ എങ്കിൽ അവരുടെ കൂടെ മഹ്റം ഉണ്ടാകൽ അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇതാണ് ഒന്നുകൂടെ ശരിയായ അഭിപ്രായമായി തോന്നുന്നത്. കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ സഹാബി വന്ന, റസൂലെ ഞാൻ യുദ്ധത്തിന് പോകുന്നു, ഭാര്യ ഹജ്ജിന് പോകാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല അവരുടെ കൂടെ മറ്റു പല പുരുഷന്മാരുമുണ്ടോ, അവരുടെ കൂടെ നിർഭയത്വം നൽകുന്ന മറ്റു സ്ത്രീകളുണ്ടോ എന്ന്. സ്വാഭാവികമായും മദീനയിൽ നിന്നും മക്കയിലേക്ക് ഉള്ള ഹജ്ജ് ഉംറ യാത്ര 400 ചില്ലാനം കിലോമീറ്റർ, ഒരു സ്ത്രീ ഒരിക്കലും തനിച്ച് യാത്ര ചെയ്യുകയില്ല, സ്വാഭാവികമായും അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഖുറുജ് മഅഹ അലൈ ഉഖ്റുജ് മഅഹ, അവരുടെ കൂടെ ഹജ്ജിന് വേണ്ടി നീ പുറപ്പെട്ടോ എന്ന് പറഞ്ഞുവെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവുന്ന വസ്തുത, സ്ത്രീ തനിച്ച് ഹജ്ജ് ഉംറ കർമ്മത്തിന് മറ്റ് പുരുഷന്മാരുടെ അവരുടെ സ്ത്രീകളുടെ കൂടെ പുറപ്പെടുവാൻ പാടില്ല, മഹ്റമായ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: പീസ് റേഡിയോയിൽ ഇനി സ്വരം, കനിവുള്ള നാഥ, ആലാപനം അസ്ബാഖ് അൽ ഹകമി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ

0: പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ലാബ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ 3 പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച്, യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
4: 1000 ഒട്ടകത്തിന് വേണ്ടി
3: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെ ഒന്നുമല്ല,
4: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം
3: പോണ്ട നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകുന്നു,
4: കുതിരയെ
3: ഓടിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത്, നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്, എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ല നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
4: മൈസൂറു
3: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീയ് ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയുന്നത്, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കുക. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്ത് ബിനു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത്, നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദ്ലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്ത് ചെയ്യാണ്, കീഴ്പ്പെടുത്തുക. അപ്പോൾ സൈന്യക്കാരോട് പറയാണ് സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് എന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത്, പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വഫാഖുകൾ, അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം, റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത്, വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷേ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടയച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമി ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നു മാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രണ്ടു പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടുകൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ രണ്ടു പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹഷറിന്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിത്ര നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കത്തി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാൻ അൽ മലിക്കാൻ. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്ത് അല്ലതീ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള ഭംഗിയുള്ള ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്ത് ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ, അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല, ഭക്ഷണം കഴിക്കും, പക്ഷേ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷെ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ, അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു, ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ, പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള

0: റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി റിയാലു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹിമഹുമുള്ളയുടെ പ്രസിദ്ധ ഗ്രന്ഥമായ റിയാലു സ്വാലിഹീനിലെ ഹദീസുകളെ മുൻനിർത്തി വിഷയാധിഷ്ഠിത വിശദീകരണ പഠനമാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന വിഷയമാണ് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,

0: ജുഹൈനാഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജുഹൈനാഗോത്രത്തിലെ ഉപഗോത്രമായ ഗാമിദിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞ ഹദീസാണ് നാം വായിച്ചു വരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി വനിത ശിക്ഷ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ള ചെയ്തത് അവരുടെ വലിയനെ വിളിച്ചു. അവരുടെ രക്ഷാധികാരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹാ, നിങ്ങൾ ഈ സ്ത്രീയോട് അവർക്ക് സുഹൃതം ചെയ്തു കൊടുക്കണം, നല്ല രീതിയിൽ അവളെ അവരോട് വർദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം, ഈ സ്ത്രീ ഇങ്ങനെ ഒരു തിന്മ ചെയ്യുക വഴി ആ കുടുംബത്തിന് പേരുദോഷം വരുത്തിയല്ലോ, വലിയൊരു ആക്ഷേപം ആ കുടുംബത്തിന് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ആക്ഷേപവും പേരുദോഷവും ആ കബീലക്ക് വന്നത് കാരണം ഈ സ്ത്രീയെ അവർ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനുമൊക്കെ നിമിത്തമാകും, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കുന്ന എന്ന് വിലയിരുത്തുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരോട് എല്ലാ നിലക്കുമുള്ള എഹ്സാൻ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ അവരോട് എഹ്സാൻ ചെയ്യണം. ഒരാളുടെ പക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചുപോയി എന്നതിൻ്റെ പേരിൽ അയാളെ പൂർണ്ണമായും അവഗണിക്കുകയും ശാരീരികമോ മാനസികവുമായി അയാൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ സ്വഹാബി വനിത പശ്ചാത്താപ മനസ്സുമായിട്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുള്ളത്. ആ സ്ഥിതിക്ക് എന്തായിരുന്നാലും അവരെ പീഡിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ ശല്യം ചെയ്യുവാനോ ഒന്നും പാടില്ല എന്നതുകൂടി അഹ്സിൻ ഇലൈഹാ, വലിയനോട് റസൂലുള്ളാഹി അഹ്സിൻ ഇലൈഹാ, താങ്കൾ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നും സ്പഷ്ടമാണ്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത്, രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞത്, ഫൈദാ വദഅത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗർഭിണിയാണല്ലോ, പ്രസവിച്ചു കഴിഞ്ഞാൽ, ഫഅത്തിനീ ബിഹാ, താങ്കൾ അവളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഫഫഅൽ, അങ്ങനെ വലിയ അത് ചെയ്തു, റസൂലുള്ള പറഞ്ഞ കാര്യം ചെയ്തു. എന്താ റസൂലുള്ള പറഞ്ഞത്? എഹ്സാൻ ചെയ്യണം, പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവരണം എന്നാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ തന്നെ വേറെ ഒരു റിപ്പോർട്ടിലുള്ളത്, അവർ പ്രസവം കഴിഞ്ഞ് ഈ കുട്ടിയുമായി, കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ റൊട്ടിയുടെ കഷ്ണവുമായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ തന്നെ വേറെ ഒരു റിവായത്തിൽ നമുക്ക് കാണാം. കുട്ടിയുടെ കയ്യിൽ റൊട്ടിക്കഷ്ണം കൊടുക്കാനുള്ള കാരണം കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കാനാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിച്ചിട്ട് വരൂ എന്ന് പറയാനുള്ള കാരണം, ഗർഭിണിയാണെങ്കിൽ അവരുടെ ഗർഭം അവർ പ്രസവിക്കുന്നതുവരെ അവർക്കിടയിൽ അവരിൽ ഹദ്ദ് നടപ്പാക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഗർഭിണിക്ക് ഹദ്ദ് നടപ്പാക്കാൻ അവൾ പ്രസവിച്ചിരിക്കണം, പ്രസവിച്ച ശേഷമേ ഹദ്ദ് നടപ്പാക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഏകകണ്ഠാഭിപ്രായം ഉള്ളവരാണ്, ഇത്തിഫാക്കുള്ള വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗർഭസ്ഥ ശിശു നിരപരാധിയാണ്, അവനെ കൊല്ലാൻ പാടില്ല. ഈ പെണ്ണൻ ഇവരെ എറിഞ്ഞു കൊല്ലുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെയും, നിരപരാധിയായ ആ കുഞ്ഞിൻ്റെയും ജീവൻ അപഹരിക്കപ്പെടുമല്ലോ. അത് പാടില്ല. ഒരനീതിയും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഭാരവും പ്രയാസവും മറ്റുള്ളവർ അനുഭവിക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ കുട്ടി അവർ പ്രസവിച്ച് കുട്ടിയുടെ മുലകുടി കാലം കഴിയട്ടെ. കുട്ടിയുടെ മുലകുടി കാലം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത് എന്നാണ്. അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഗർഭം ഏകദേശം 10 മാസം, മുലകുടി കാലം 2 വർഷം. അപ്പോൾ ഏകദേശം 1-3 വർഷം പിടിച്ചിട്ടുണ്ടാകുമല്ലോ ഈ തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷയേറ്റുവാങ്ങാൻ. ശിക്ഷ നടപ്പാക്കുന്നത് ഏകദേശം 1-3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ സ്വാഭാവികമായും ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 വർഷക്കാലം ഈ തെറ്റ് ചെയ്ത സ്വഹാബി വനിതയുടെ മനസ്സിൽ താൻ ചെയ്ത തെറ്റിൻ്റെ താപം, അതിൻ്റെ പ്രയാസം, ആ തെറ്റിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള, പരലോകത്ത് അതിന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള അതിതീവ്രമായ വേദന അവിടെ മനസ്സിൽ കെടാതെ, അണയാതെ, നിലക്കാതെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ തൗബയുടെ കാതൽ, ആത്മാവ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നദ്മു അത്തൗബ, ഖേദമാണ് തൗബ, സങ്കടമാണ് തൗബ എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന ഉൽക്കടമായ സങ്കടം തന്നെയാണ് തൗബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. ഇത്രയും ദീർഘമായ, അഥവാ 3 വർഷം, ഏകദേശം 3 വർഷമായിട്ടും അവിടെ മനസ്സിൽ നിന്ന് ആ കുറ്റബോധം, അതിൻ്റെ തീവ്രത പോലും കുറഞ്ഞു പോകുന്നില്ല. അത് സജീവമായി ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള തൗബ എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി അവിടെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നു. ഫഅമറ ബിഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു, അഥവാ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കാനുള്ള കാരണം അവർ വിവാഹിതയായിരുന്നു എന്നതാണ്. വിവാഹിതയാണ് സ്വഭാവം, അതുകൊണ്ടാണ് എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു എന്നതിൽ നിന്ന് തന്നെ അവർ വിവാഹിതയായിരുന്നു എന്ന് വ്യക്തമാണ്. ഫശുദ്ധത്, അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് ഫശുദ്ധത് അലൈഹാ തിയാബുഹ, അവരുടെ വസ്ത്രം ചുറ്റിക്കെട്ടി. ശദ്ധ എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ് അർത്ഥം. ഫശുദ്ധത് അലൈഹാ തിയാബുഹ, അവരുടെ വസ്ത്രം ചുറ്റിക്കെട്ടി. അവർ വലിയ തെറ്റ് ചെയ്താണ്, പക്ഷേ അങ്ങേയറ്റത്തെ തൗബയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അവിടെ പോലും അവിടെ ഈമാൻ വ്യക്തമാണ്, വസ്ത്രം ചുറ്റിപ്പറ്റുന്നത് തൻ്റെ അഴുറത്ത് ആരും കാണരുത് എന്നത് കൊണ്ടു തന്നെയാണ്. ഒരു പെണ്ണിൻ്റെ അഴുറത്ത് കാണാൻ പാടില്ല. അത് തൻ്റെ അഴുറത്ത് വേറൊരാൾ കാണുന്നതിലുള്ള അവരുടെ പ്രയാസം, അപ്പം അതൊന്നും അതിൽ നിന്നൊരവസരം ഉണ്ടാകരുത്. അത്ര കണ്ട് ഈ വിഷയത്തിലൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നതുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വസ്ത്രം ചുറ്റിക്കെട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം ഫുമ്മ അമറ ബിഹാ, പിന്നെ അവരെ എറിഞ്ഞു കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഫറുജിമത്, അങ്ങനെ അവരെ എറിഞ്ഞു കൊന്നു. ഫറുജിമത് എന്ന് പറഞ്ഞാൽ അവർ എറിഞ്ഞു കൊല്ലപ്പെട്ടു, അവരെ എറിഞ്ഞു കൊന്നു എന്നർത്ഥം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദ്ദ് നടപ്പാക്കുന്ന സന്ദർഭത്തിൽ അവിടെ സന്നിഹിതനായിരുന്നോ ഇല്ലേ? അതല്ലെങ്കിൽ ഒരു ഭരണാധികാരി, ഒരു ഇമാം ഹദ് നടപ്പാക്കുമ്പോൾ അവിടെ സന്നിഹിതനാകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നു തോന്നിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, പരാമർശങ്ങൾ നമുക്ക് കാണാം. ഇവിടെ റസൂലുള്ള കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നേർക്കു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണതിൻ്റെ പ്രയോഗമെന്നും, അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബുകാരും അവരോട് യോജിക്കുന്നവരും അഭിപ്രായപ്പെടുന്നത് റജ്മ് നടപ്പാക്കുമ്പോൾ, എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ ഇമാം അവിടെ സന്നിഹിതനാകൽ നിർബന്ധമില്ല എന്ന വീക്ഷണമാണ് അവർക്കിടയിലുള്ളത്. അതാണ് അവരുമായി, അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അബൂഹനീഫയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും ഒക്കെ പറയുന്നത് യഹ്ദുറുൽ ഇമാമു മുത്തലഖൻ വയബ്ദഉ ബിർറജ്മ്, ഇമാം അവിടെ സന്നിഹിതനാവണം, അദ്ദേഹമായിരിക്കണം റജ്മ് ഏറ് തുടങ്ങേണ്ടത് എന്ന വീക്ഷണമുള്ള ആളുകളാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതുപോലെ ഇമാം അബൂ ഹനീഫ റഹിമഹുമുള്ള. ഇങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. എറിഞ്ഞു കൊന്നുകഴിഞ്ഞപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. ഇവിടെ സ്വല്ലാന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കാരം നിർവഹിച്ചു. അപ്പം അങ്ങനെ തിന്മ ചെയ്ത, അതിൻ്റെ പേരിൽ വധിക്കപ്പെട്ട, ഹദ്ദിലൂടെ വധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കുവാനുള്ള തെളിവാണ് ഇത് എന്നതാണ് ഷാഫിഈ മദ്ഹബുകാർ പറയുന്നത്. ഫി ദലീലുൻ ലിമദ്ഹബി ഷാഫിഈയ വആഖരീൻ മിൻ അന്നൽ ഇമാമ വഅഹ്ലൽ ഫദ്ലി യുസല്ലൂന അലൽ മർജൂം കമാ യുസല്ല അലൈഹി ഗൈറുഹും. ഇമാമും ശ്രേഷ്ഠരായ ആളുകളും എറിഞ്ഞുകൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവിടെ മേൽ മയ്യത്ത് നമസ്കരിക്കണം എന്നതിനുള്ള തെളിവ് ഈ ഹദീസിൽ നിന്ന് കിട്ടും എന്നാണ് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ളത്. വേറെ വിമർശനങ്ങൾ കാണാം. ഇമാം പങ്കെടുക്കരുത് എന്നും രഹസ്യമായി ഇമാം ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, ഇമാം പങ്കെടുക്കുകയല്ല വേണ്ടത് എന്ന വീക്ഷണങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. റിയാദ് സ്വാലിഹീൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന വിഷയവുമായാണ് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി ക്ലാസ് എടുത്തത്.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കുസാറ്റ് ബിടെക് AI കോഴ്സിന് അംഗീകാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പുതുതായി ആരംഭിച്ച ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസസ് പ്രോഗ്രാമിന് AICTE അംഗീകാരം ലഭിച്ചു. പുതിയ പ്രോഗ്രാമിന് 60 സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നിലവിലുള്ള രണ്ട് പ്രധാന ബിടെക് പ്രോഗ്രാമുകളിലെ സീറ്റ് വർദ്ധനയ്ക്കും AICTE അംഗീകാരം ലഭിച്ചു.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
5: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
6: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എൻ്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതല് കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസ്വല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലുലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുക്കുഴും സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. ബീഹാറിലേക്കൊരു കല്യാണ യാത്ര, അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ല സലാഹി.
9: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
10: അതെ,
9: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
10: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
9: അതെ
10: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു യാത്രയാണ്.
9: യെസ്.
10: യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ നാലാളോ ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെയൊക്കെ ഒരു നമ്മൾ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
9: സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
10: സമയത്തിൻ്റെ പ്രശ്നവും നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
9: എങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനം?
10: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമേ നമ്മുടെ 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
9: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
10: സെപ്റ്റംബർ 4
9: യാത്ര.
10: അതെ,
9: നമ്മൾ കൊച്ചിന്നാണ് കയറുന്നത്.
10: കൊച്ചിന്ന് അവിടെ നമ്മൾ എത്തുമ്പോഴത്തെ നമുക്ക് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടെ നിന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
9: അവിടുന്ന് പിന്നെ നമ്മൾ
10: വണ്ടി
9: വിളിച്ചിട്ട് നമ്മൾ
10: വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു പിന്നെ ലാഗിങ് എന്തൊക്കെ, ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
9: അപ്പോൾ യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ
10: നിസാർ ദേവാലയും
9: ബഷീർ മാഷും.
10: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിന്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
9: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
10: അതെ അതെ, നിസാർ ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
9: നമ്മളവിടെ നിന്ന് യാത്ര തുടങ്ങി
10: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
9: യെസ്, ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ.
10: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു പിന്നെ സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിന്നുള്ള ഭായിമാരാണ് കൂടുതലും, ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
9: കുറേ സാധനങ്ങളും കീസും കവറും കുറേ ലഗേജും.
10: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
9: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള,
10: പ്രത്യേകിച്ച്
9: പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലായിൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്ക് അതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ നിന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യാനില്ല.
10: എന്നാലും കുറച്ചൊരു ടൈം ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്.
9: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
10: 2:30
9: 2:30 ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇപ്പം ഈ ഹൈദരാബാദിന് സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ടാണ് ഇറങ്ങുന്നത്.
10: അതെ, ശരിക്കൊരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു എയർപോർട്ട്.
9: ഞാനപ്പോൾ വിചാരിച്ചത് എന്താണോ, ഇതിന്ന് തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പം തന്നെയാണ് ദർഭംഗ.
10: അതെ അതെ അതെ, ഏകദേശം ഒരു ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു രൂപത്തിൽ
9: പോലെ
10: ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
9: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി
10: എടുക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ, പിന്നെ അതെ അവിടെ നമ്മളെ ജാമ്യ മിഫ്താഹുലുലൂമിലെ ബനാത്തിൻ്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
9: വിശപ്പുണ്ട്,
10: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ
9: കിട്ടിയിട്ടുണ്ടായിരുന്നു.
10: നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അത് തന്നെ നമുക്ക് ഒരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ, എന്നിട്ടാണ് നമ്മൾ കുറച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഉണ്ടാവാറ സ്വാഭാവികമായിട്ടുണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ
9: കൊണ്ടുപോകണം. അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊണ്ട് ഇറക്കുന്ന ഒരു ഹോട്ടലില് അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
10: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്.
9: ഒരു കലത്തിലാണ് വേവിക്കുന്നത്.
10: ആ കലത്തിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തിൽ. അത്
9: മട്ടൻ മട്ടൻ
10: റൊട്ടി
9: നല്ല ടേസ്റ്റ്, അപ്പാരെ ടേസ്റ്റ് ഉള്ളത്.
10: അത് ഈ ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള നേരെ ഇതിലൊക്കെ ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയണത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
9: പിന്നെ നമ്മൾ പോവാണ്. നേരെ നമ്മൾ പോകുന്നത് ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്,
10: സൂപ്പോൾ.
9: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ അവിടെ, കുറച്ച് സമയം നമ്മൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറേ,
10: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ.
9: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറേ നടന്നു, പക്ഷേ ലെസ്സി കിട്ടിയില്ല. അവസാനം
10: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ അസർ നിസ്കരിക്കാനുള്ളൊരു പള്ളി നമ്മൾ ലുഹറ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലുഹറ് അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ കഴിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
9: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്?
10: പിന്നെ ലെസ്സി തേടി ഇറങ്ങി,
9: ലെസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
10: നേരെ നമ്മൾ മിഫ്താലുലൂമിലേക്കാണ്.
9: മിഫ്താലുലൂമിൽ എത്തുന്നത്.
10: അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. രാത്രി ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം പറഞ്ഞിട്ട് അവിടെ
9: രാത്രി അവിടെ നിൽക്കുന്നു.
10: ആ രാത്രി അവിടെ നിന്നു, പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കുറച്ച്,
9: അല്ല പിറ്റേന്ന് നമ്മൾ പോകുന്നത് അല്ല, അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്ത് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
10: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
9: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
10: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുക,
9: അതിനാണ് നമ്മൾ പോകുന്നതല്ലോ.
10: പിന്നെ സാധനം നമ്മൾ
9: അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ പിന്നെ അവിടെ ഉസ്താദ്, അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട്, നമ്മുടെ ഷറഫീദ് ഉസ്താദിനെ കൂട്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നേരെ
10: ഫോർബസ്ഗഞ്ചിലേക്ക്. ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്, അതായത് നമ്മളുള്ളത് സൂപ്പോൾ ജില്ലയാണ്. സൂപ്പോളിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു. അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു, അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട്
9: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഏകദേശം? ശരിക്കും നമുക്ക്
10: 60 കിലോമീറ്റർ,
9: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരമായിട്ടുണ്ട്.
10: അതെ അതെ,
9: കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട് ഇരുട്ടത്ത് പോകുന്ന കാര്യം.
10: യെസ് ഉണ്ട്, മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോകുന്നത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവർ ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്.
9: ആശാരിൻ്റെ അടുത്ത്
10: അദ്ദേഹം ഒരു മുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്നില്ല.
9: അത് വളരെ ഒരു ഒരു ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ.
10: അതെ അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
9: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മളവിടെ ഇറക്കുന്നത് അല്ലേ.
10: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണമുണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാറ് ഒപ്പിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ട് ചെയ്യാൻ ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുക. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി.
9: അത്ര
10: ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കുകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണെന്നാണ് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
9: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ അവിടെ എല്ലാ രീതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പോൾ ആലൻ്റെ അകത്ത് ആലൻ്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും, രണ്ട് മൂന്ന് പശുവുണ്ട്. പശുവിൻ്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശു ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന അയാള് കൺഫ്യൂഷനില്ല. അപ്പൊ അതിന്റെ അടുത്ത് ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു ഇത്, അപ്പൊ അയാൾ കിടക്കല് ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്. അപ്പൊ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ ഉണ്ട്, അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും കടിയും കൊണ്ട് ഇവിടെ കിടക്കുന്നു ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന്
10: സംരക്ഷണമായിട്ട്
9: അരയിൽ കൊണ്ടുപോവോ
10: അതെ
9: അങ്ങനെയൊക്കെയുള്ള.
10: അതിൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല.
9: അല്ല,
10: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
9: ഇതാക്കുന്ന സ്ഥലമാണ്,
10: ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല.
9: അപ്പൊ
10: ആ ഒരു പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
9: മദ്രസയിലേക്ക്
10: അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവര് റെഡിയാക്കി.
9: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാവരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു,
10: പണി പൂർത്തിയാകാത്ത വീട്.
9: ആ പണി പൂർത്തിയാകാത്ത വീട്,
10: പണി പൂർത്തിയാകാത്ത വീട്ടിൽ
9: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
10: പറ്റിയിട്ടില്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
9: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
10: പിറ്റേന്ന് രാവിലെ നമ്മള് ശുഭഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും, അവിടെ നെല്ലാണ് കൂടുതൽ,
9: ആ
10: നെല്ല് സംഭരിക്കുന്ന അതിന്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപന കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം.
9: ആ
10: അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ അങ്ങനെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു. അവിടുന്ന് പോകാനുള്ള കാര്യം ഈ മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്,
9: അപ്പോഴത്തേന് പോയിട്ടുണ്ട്.
10: അവള് ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്ന്
9: പോയിട്ടുണ്ട്.
10: അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
9: അതായത് ജമിയ മിഫ്താലൂലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
10: അറിവാണ്. അതെ. അപ്പൊ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. പോലെ പിന്നെ അവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
9: അതെ അതെ അതെ.
10: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
9: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവർ കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി
10: പൂരി പൂരി
9: പൊരി അതാണ് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത്
10: കുട്ടികൾക്ക്
9: വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
10: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് മനസ്സിൽ കൊണ്ടുവരാൻ അങ്ങനെ ഇമേജ് ചെയ്യാൻ
9: പറ്റാത്ത
10: ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
9: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി
10: പോയി
9: അല്ലെ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട്
10: നമ്മൾ പോയി. അതെ.
9: പിന്നെ നമ്മൾ നേരെ
10: വണ്ടി എടുത്ത് അവിടുന്ന് വണ്ടി എടുപ്പിച്ച് അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളത്. നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
9: അങ്ങനെയാണ് കല്യാണത്തിന്
10: പോകണം.
9: അപ്പൊ കല്യാണത്തിന് നമ്മള് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും.
10: ആ
9: രൂപത്തിലായി പോയി.
10: അതെ, ആ ഒരു എഗ്രിമെന്റിലാണ്.
9: ഏകദേശം നമ്മള് പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
10: രാംഘട്ട്
9: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
10: സുപ്പോളിന്ന് നമ്മളിവിടെ സുപ്പോളിന്ന് രാംഘട്ട് അതായത് പൂർണ്ണിയ വരെ 160 kilometers
9: ഉണ്ട്.
10: 60 kilometers
9: നമ്മൾ എത്തുമ്പോ 10:11, 12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
10: അതിന്റെ മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്.
9: അതിന്റെ മുന്നേ
10: 11:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുഹൂർ നിസ്കരിക്കാനൊക്കെ പോകുന്നത് അവിടെ.
9: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റിൽ ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീട്ടിന്റെ മുമ്പിലേക്കും എത്തുമ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡൽ ആയതുകൊണ്ട് കല്യാണത്തിൻ്റെ അടുത്ത് ആ ഒരു വൈബ് ചിലപ്പം പണ്ടത്തെ അടുത്ത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
10: സാരിയൊക്കെ ചുറ്റി
9: കുറേ ആളുകൾ വട്ടത്തിലിരിക്കുന്നു
10: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് ഈ കയറിന്റെ ബെഡ് ഒക്കെ
11: ഇട്ടുന്ന് പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത്.
10: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ രാംഘാട്ടിലേക്കുള്ള പഴയ
11: ആദ്യത്തെ
10: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെ പോകുന്നത്.
11: പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട്, ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്, നമ്മളൊന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എൻ്റെ നാട്ടിൽ കുറേ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്ന ഇമാമായിട്ട് ഇരുന്നിരുന്നവരെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട്
10: കാണുന്നു
11: കണ്ടു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്,
10: അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ
11: സ്ഥാപനത്തിലേക്ക്.
10: അതിനു മുമ്പ് നമ്മൾ കടല
11: കൃഷിയുടെ നിലക്കടല
10: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ. അപ്പോൾ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മൾ ആ ഒരു യാത്രയിൽ
11: നല്ല വെയിലുണ്ട്,
10: നല്ല വെയിലുണ്ട്,
11: എന്നാലും വെയിലാ,
10: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ടാണ് അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്,
11: കൗതുകത്തിൽ നോക്കുന്നുണ്ട്, നമ്മൾ രൂപം ഭാവമൊക്കെ അവിടുത്തെ ഉള്ള ആളല്ലാന്ന് അവർക്ക് അറിയാലോ.
10: അത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
11: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
10: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, അവര് ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്.
11: അതെ അതെ അതെ, അന്നൊരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
10: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
11: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ് ജോഡോ യാത്രയോ ജോഡോ യാത്രയാണോ അതോ ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
10: ഗാന്ധി
11: യാത്ര ഉണ്ടായിരുന്നല്ലോ.
10: അപ്പോ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
11: പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, സലൈഖ് മുംബൈ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുക സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ, നമ്മൾ
10: ഹാഫിസ് റംസാൻ
11: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ, നമ്മളുടെ എൻ്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
10: തന്നെ,
11: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
10: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യ പിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
11: എല്ലാവരും കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലും ഉള്ളതിൽ വെള്ളവും പറ്റും ഇതൊക്കെ തന്നെ ലോറസ്കാരം അവിടെ
10: നിന്ന്
11: നമ്മളെ വണ്ടിയിൽ, പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട് വണ്ടിയിലാക്കി
10: തന്നു.
11: അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്
10: റഹ്മത്തിന്റെ വീട്ടിൽ.
11: റഹ്മത്തിന്റെ വീട്ടില് അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന
10: രൂപമുണ്ടല്ലോ, പുതുമാരൻ ഇറങ്ങിയ ഒരു കാഴ്ച വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്,
11: മഞ്ഞളൊക്കെ തേച്ചിട്ടാണ്
10: മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല്
11: മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്,
10: മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്
11: മഞ്ഞൾ കല്യാണം.
10: ആ അതാണ് ശരിക്കും അവിടെ ഈ ഹൽദി കല്യാണം അവിടുന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇപ്പൊ നമ്മളെ മഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്, മുഖമൊക്കെ മഞ്ഞ കളറ്. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്.
11: അപ്പോൾ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിൻ്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
12: നിങ്ങൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ബീഹാറിലേക്കൊരു കല്യാണ യാത്ര. അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി, നസറുള്ള സലാഹി.
13: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 5 മസ്ജിദുൽ ഹറമിൽ ഫദീലത്തു ഷെയ്ഖ് ദുക്തൂർ മാഹിർ ബിൻ മുഹമ്മദ് അൽ മുഅയ്ഖിലി ഹഫിളഹുല്ലാ നടത്തിയ ജുമാ ഖുതുബയുടെ പരിഭാഷയാണ് ഇനി ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ബരിയാത്ത് മന്ന അലാ ഇബാദിഹി ബിമവാസിമിൽ ഖൈറാത്ത് وخص بالفضيلة الأيام المعلومات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله عليه وبارك وعلى آله وأصحابه وأزواجه وسلم تسليما كثيرا سهودرن غلي بشواسي غلي نغل الله ونسوكشك غيوم أبن أنسرك غيوم جينا അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കൊണ്ടാണ് ഹൃദയങ്ങളും കർമ്മങ്ങളും ശരിയാവുക, പാപങ്ങൾ പൊറുക്കപ്പെടുക. വതസവ്വദു, നിങ്ങൾ പാതേയമായി സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും നല്ല പാതേയം തഖ്വയാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസി സമൂഹമേ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10 ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ അള്ളാഹു അയ്യാമുൻ മഅ്ലൂമാത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളിലാണ്, അള്ളാഹു സത്യം ചെയ്ത ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ അള്ളാഹു ശ്രേഷ്ഠതപ്പെടുത്തിയ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. സൗഭാഗ്യവാൻ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യും. സുനൻ ഇബ്നു മാജയിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നമ്മൾ കാണാൻ പറ്റും. ദുനിയാവിലെ ഏത് ദിവസത്തേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസം ഈ 10 ദിവസങ്ങളാണ്. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ഒന്നടങ്കം ഒരുമിച്ചുകൂടിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ബലി ദിനമുള്ളത്. ഈ ദിവസത്തിലാണ് ഹയോമുൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജിൻ്റെ ദിവസമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിനങ്ങളാണത്. അപ്രകാരം തന്നെ ഈ ദിവസങ്ങളിലാണ് അറഫ നോമ്പുള്ളത്. അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അള്ളാഹുവിന് യോജിച്ച ഇറക്കം, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരികയും മലക്കുകളോട് അവിടെ നിൽക്കുന്നവരെ പറ്റി, ആ അറഫ മൈതാനത്ത് നിൽക്കുന്ന ഹാജിമാരെ പറ്റി അള്ളാഹു പെരുമ പറയുകയും ചെയ്യുന്ന ദിവസമാണ് എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കായാലും ആ ഭാഗ്യമുണ്ട്. അതല്ലാതെ മറ്റു നാടുകളിൽ ഹജ്ജിന് ഭാഗ്യം ലഭിക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഭാഗ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് നോമ്പുണ്ട്. ആ നോമ്പ് നോറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ഹജ്ജ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കഴിയുന്നവർ അത് ചെയ്യണം. ഒരു ഏറ്റവും നല്ല സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നമ്മൾക്കറിയാം. ഒരു ഹജ്ജ് അങ്ങനെ ഏറ്റവും സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ അത് ചെയ്യുന്ന ആൾ തൗഹീദുള്ള ആളായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹജ്ജ് മുഴുവനും തൗഹീദാണ്. ഹജ്ജിൻ്റെ സ്ഥലം കൊണ്ടും ഹജ്ജിൻ്റെ കാലം കൊണ്ടും ഹജ്ജിൻ്റെ അടയാളങ്ങൾ കൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കൊണ്ടും അതിൻ്റെ ദിക്റുകളെക്കൊണ്ടുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദ് മാത്രമാണ്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് തൊട്ട് മസ്ജിദുൽ ഹറാമിനോട് വിട ചൊല്ലുന്നത് വരെ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ഹജ്ജിൽ തൗഹീദല്ലാത്ത ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. മുസ്നദുൽ ഇമാം അഹമ്മദിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തവാഫ് നിർണയിക്കപ്പെട്ടത് കഅബയിലാണ്. അപ്രകാരം തന്നെ സഫക്കും മർവക്കുമിടയിൽ, അപ്രകാരം ജംറകളിൽ കല്ലെറിയൽ, ഇതെല്ലാം ഈ കഅബയിൽ തവാഫ് ചെയ്യലും സഫാ മർവക്കടയിൽ സഈ ചെയ്യലും ജംറകളിൽ എറിയലുമൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ഉബൂദിയത്ത് വെളിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിന് വിനയപ്പെട്ട്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള ബോധം നമ്മൾ ഊട്ടിയർപ്പിക്കണം. ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയെ, ഈ ദിവസങ്ങളുടെ ശുദ്ധിയെ നമ്മൾ നശിപ്പിച്ചു കളയരുത്. മുസ്ലിമീങ്ങളുടെ ഏകത്വത്തെ തകർത്തുകൊണ്ടുള്ള പരിപാടികൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളുടെ റബ്ബൊന്നാണ്, നമ്മളുടെ ഗ്രന്ഥമൊന്നാണ്, നമ്മളുടെ നബി ഒന്നാണ്. ഒരു അറബിക്കും ഒരു അജമിയേക്കാൾ, അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. തഖ്വ കൊണ്ടല്ലാതെ. അള്ളാഹു പറയുന്നു, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഗോത്രങ്ങളും അപ്രകാരം ജനസമൂഹങ്ങളുമാക്കി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നറിയുമോ? അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുകയും അള്ളാഹു എല്ലാം അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ, അള്ളാഹുവിന് മാത്രം ഇബാദത്തിന് നൽകണം എന്ന് കൽപ്പിച്ചതുപോലെ തന്നെ, അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം കൽപ്പിച്ചതുപോലെ തന്നെ കൽപ്പിച്ച കാര്യമാണ്. ശിർക്കിനെ തൊട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ചെറിയ ശിർക്കിനെ തൊട്ടും വലിയ ശിർക്കിനെ തൊട്ടും പ്രത്യക്ഷമായ ശിർക്കിനെ തൊട്ടും പരോക്ഷമായ ശിർക്കിനെ തൊട്ടും നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് റബ്ബ് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അതാണ് പാപങ്ങളിൽ ഏറ്റവും കൊടിയ പാപം, അതാണ് പാപങ്ങളിൽ ഏറ്റവും അപകടകരമായ പാപം. പാപങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ശിക്ഷിക്കുന്ന പാപം അത് ശിർക്കാണ്. അപ്രകാരം അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് തന്നെ ആ പാപം നമ്മൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പറഞ്ഞത്, റസൂലെ, അങ്ങേക്കും അങ്ങേക്ക് മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകപ്പെട്ട ഒരു കാര്യം, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് അൽ മൂജിബത്താൻ എന്ന് ചോദിച്ചു. മൂജിബത്താൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ, എന്താണ് ഒരു വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യവും നരകം നിർബന്ധമാക്കുന്ന കാര്യവും? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് എന്ന് ആ വ്യക്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവൻ നരകാവകാശിയാണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത കൽപ്പന നമ്മൾക്ക് ഒന്നുകൂടി ശ്രവിക്കാം. വഇദ് ബവ്വഅ്നാ ലിഇബ്രാഹിമ മക്കാനൽ ബൈതി, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കഅബയുടെ സ്ഥലം ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തതിനും നിശ്ചയിച്ചു കൊടുത്തതിനും ശേഷം ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നു, അല്ലാ തുശ്രിക് ബി ഷൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽ ഖായിമീന വർ റുക്അഇ സുജൂദ്, തവാഫ് ചെയ്യുന്ന, നിന്ന് നിസ്കരിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ ഭവനം നീ വൃത്തിയാക്കി കൊടുക്കണം ഇബ്രാഹിം. അപ്രകാരം ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടയായും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്തൊക്കെ ഏറി ദൂരദേശങ്ങളിൽ നിന്ന് അവർ ഹജ്ജിന് വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്ന. സഹോദരങ്ങളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സൽക്കർമ്മം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സേവനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഔദാര്യങ്ങൾ കൊണ്ട് കനിഞ്ഞിട്ടുണ്ട്. ഈ സൗദി അറേബ്യയെ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരണത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ അതിനെ പരിചരിക്കുന്നതിനും അതിൻ്റെ അതിഥികൾ ആദരിക്കുന്നതിനും അപ്രകാരം രണ്ട് ഹറമുകളെയും കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നതിനുമൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സാധിപ്പിച്ചു തരുന്ന ഇതിൻ്റെ അധികാരികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെയും വിശ്വാസികളെയും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അടയാളങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഗാംഭീര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരിക. എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെടുന്നത്? ആ ഒരു ഗാംഭീര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും, അവരുടെ നിയമങ്ങളെല്ലാവരും പാലിക്കണം. ഹജ്ജിന് വന്ന ആളുകളെല്ലാം കൃത്യമായി നിയമങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്നുണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞതുപോലെ ഉപദ്രവമുണ്ടാക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. അപ്രകാരം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടാണ് തുടങ്ങിയത്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
13: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽഹിക്കമി.
15: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണ് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഓ, ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും. ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളുണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട് ഇവനക്ക് എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ?
10: അതെ അതെ.
15: ആ, മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അവർ
10: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി, അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
15: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
10: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്,
15: തിരുവനന്തപുരം.
10: ആ അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
15: നിങ്ങളെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
10: തീർച്ചയായിട്ടും.
15: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
10: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
15: അതെല്ലേ.
10: അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
15: അവരെല്ലാ നിലക്കുള്ള സ്കഫോൾഡിംഗ്.
10: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
15: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചർ ഓർമ്മ വരികയാണ്.
10: ടീച്ചർ
15: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
10: അതെ.
15: പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റി

0: ബാത്റൂം ഇവിടൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചുകൂത്താതെ വീഴാതെ പോവാണ്.
1: അവിടെത്തും
0: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ
1: പറയാം.
0: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണത്.
1: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
0: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകൾ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്ത് കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
1: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
0: അതെ അതെ.
1: പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
1: അതെ,
0: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
1: തീർച്ചയായും
0: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
1: അതെ,
0: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയാ പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
1: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ
0: അതെ അതെ
1: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മുടെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുകയാണ്. അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
1: അതെ,
0: കാരണം അവർക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോൾ അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോൾ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോൾ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവൻ്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
1: അതെ, രക്ഷിതാക്കള് അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
0: ഇന്ന് അവർക്കുള്ള അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ തെരഞ്ഞെടുത്ത് അവര് വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്ക് സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
1: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്
1: അതാണ്
0: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
3: മനസ്സിനെ ബാധിക്കുന്ന രോഗം, രചന RM ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ

മുപ്പത്തിമൂന്നാം അധ്യായം 32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24 അധ്യായം 30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിന്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിന്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിന്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അല്ലാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33 അധ്യായം 35 വചനം.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ യൂനുസ് 19-20 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ملايا رب سبحانه وتعالى يدي بديغلوم ولككلوم اللام جيبدتين دي رهسيا برسيا ميغلغل الكاتو سوكشيكوان كدين ماي پرشرمككا يوم پريتنككا يوم چيانا ميين سندت مرقا دي ننجل ورو ورترأي مورما پدتك يان وصيط چيانا يان رب أنگرهيكو ماراغتت سورة يونس لئي 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാഅല്ലാ 20-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണത്തിലേക്ക് ചെവി കോർക്കാം.

الرحيم ويقولون لولا أنزل عليه آية من ربه فقل إن

0: ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين.
1: അവിശ്വാസികളുടെ അഹങ്കാരത്തെയും നിഷേധത്തെയും ധാർഷ്ട്യത്തെയുമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുകയോ ഇസ്ലാം എന്ന ദീൻ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കളിയാക്കുകയും അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ശിക്ഷിച്ചതുപോലെ ഉടനെ തന്നെ ഇവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. വയക്കൂലൂന, അവർ പറയും. അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ലൗല ഉൻസില അലൈഹി ആയതും മിർ റബ്ബി. ഉൻസില എന്നാൽ ഇറക്കപ്പെടുക എന്നാണ്. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ. ആയതുൻ, ദൃഷ്ടാന്തം. മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഒരു തെളിവ് ഇറക്കിക്കൊടുക്കുന്നില്ല, അങ്ങനെ ഇറക്കിക്കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം കാണാത്തതോ അല്ലെങ്കിൽ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുക്കാത്തതോ അല്ല വിഷയം. മറിച്ച് അവർക്ക് അവരുടെ അവിശ്വാസത്തിൽ തുടരാനും അവർക്ക് അവരുടെ അഹങ്കാരത്തിൽ തുടരാനും വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുക്കുന്നില്ല? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയമാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർ റസൂലിനോട് ആയത്തുകൾ ചോദിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ ചോദിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുവാനും ദീനിനെ പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് തവണ പല സമൂഹത്തിലാളുകളും ദൃഷ്ടാന്തങ്ങൾ അവരവരുടെ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആ ദൃഷ്ടാന്തത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. അത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ. അള്ളാഹു പറയുന്നത് ലൗല ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ. അതായത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പറയാൻ, റസൂലിൻ്റെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന് വഖാലൂ ലന്നുമിന ലക ഹത്ത തഫ്ജുറ ലന മിനൽ അർദി യംബുഅ. അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുക, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാണ്. സ്വർണം കൊണ്ടുള്ള മലകൾ ഉണ്ടാക്കിത്തരണം, മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിത്തരണം, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവർക്ക് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അത് തന്നെ സത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുവാനും നബിയെ ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ്. പക്ഷേ സത്യത്തിൽ അത് അവരുടെ തന്നെ നിലവാരത്തെയാണ് ഇടിച്ചു താഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതെ അത് വൈകിപ്പിച്ച് അത് തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു കൊടുത്തിരുന്നത്, ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തിട്ടില്ല. അവരാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. വിശ്വാസം വെറുതെ അങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ മനഅന
0: അന്നുർസില ബിൽ ആയാതി ഇല്ല അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ വആതൈന സമൂദ അന്നാഖത മുബ്സിറത ഫളമൂ ബിഹ വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ.
1: പ്രവാചകന്മാർക്ക് ആയത്തുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു, എന്നാൽ അതിനെ തൊട്ട് നമ്മെ തടഞ്ഞതെന്താണ്? ആദ്യത്തെ ആളുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, കളിയാക്കി. അതിനുദാഹരണം സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ പറയുന്നത്, സമൂദിന് നാം ഒട്ടകത്തെ കൊടുത്തു, പക്ഷേ അവർ അതിനോട് അക്രമം ചെയ്തു എന്നാണ്. അതിനവർ വേണ്ട വിധം സംരക്ഷണം നൽകിയില്ല, അങ്ങനെ അത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ, ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ, ദൃഷ്ടാന്തങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല, മറിച്ച് ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് തന്നെ ഉടനടി കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു ഉടനടി ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ അതിൽ വിശ്വസിക്കാതിരിക്കുകയും പഴയകാലത്തെ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഉടനടി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തത്, അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹ്ല് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഖൂലൂന, അവർ പറയുന്നു, ലൗല ഉൻസിൽ അലൈഹി ആയത്തും മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നില്ല? ഓരോ ദൃഷ്ടാന്തങ്ങളും മക്കയിൽ മുശ്രിക്കുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ, ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണോ തന്നോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത്, അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്. അതായത്, ഫൻതദിറു, നിങ്ങൾ കാത്തു നിൽക്കണം, ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, ഞാൻ നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാത്ത നിങ്ങളാണോ രക്ഷപ്പെടുന്നത്, അല്ല വിശ്വസിച്ച് ഞങ്ങളാണോ രക്ഷപ്പെടുന്നത്, എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇവിടെ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ പിളർത്തുന്ന സംഭവമുണ്ട്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാകുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളോ വളരെ തുച്ഛം ആളുകളാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതിരുന്നത്. ഇനിയും പല ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ടാകും. അല്ലാഹു ഹിക്മത്തിൻ്റെ ഉടമ, ഹിക്മത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കീമാണ്. ഏതൊരു കാര്യത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷേ എല്ലാത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം അവന് രുചിക്കാൻ സാധിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്ന വിഷയമാണ്. ദൃഷ്ടാന്തങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കൺമുന്നിൽ എല്ലാം പ്രദർശിപ്പിച്ചാൽ പോലും അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ഹഖത്ത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം, ഏതൊരു തെളിവ് അവർക്ക് വന്നു കിട്ടിയാലും അവരതിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയ, എല്ലാ ആയത്തും അവരിലേക്ക് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഏതുവരെ ശിക്ഷ നേരിട്ട് കാണണം അതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അൻആമിലെ 111-ാമത്തെ ആയത്ത്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത
0: وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون.
1: നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുകയാണ് എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് അള്ളാഹു പറയുകയാണ്. എല്ലാ മലക്കുകളെയും ഇറക്കിക്കൊടുത്താലും ശരി, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയോ, മരിച്ച ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ സംസാരിച്ചാലും ശരി, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നാലും ശരി, മാക്കാനൂലി യുഅ്മിനു ഇല്ലാ യശാ അല്ലാഹ്, അവർ വിശ്വസിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അവരിൽ അധികം ആളുകളും ജാഹിലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്നല്ലാഹു പഠിപ്പിച്ചു തരാണ്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ഹിജ്റിലെ 14-15 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ്സമാഇ ഫദല്ലു ഫീഹി അർജൂൻ ലഖാലു ഇന്നമാ സുഖിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. അവരുടെ മേൽ ആകാശത്തു നിന്ന് നാം ഒരു കവാടം തുറന്നു കൊടുക്കുകയും എന്നിട്ട് അതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചത് മാത്രമാണ്, അല്ല, ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് എന്നവർ പറയുന്ന. ആകാശത്ത് നിന്ന് ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് അതിലൂടെ സഞ്ചരിച്ചാൽ പോലും അവർ പറയുക, ഇത് മാരണമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ അവർ പറയുന്ന. സൂറത്തു തൂറിലെ 44-ാമത്തായത്ത്, വഇയറൗ കിസ്ഫൻ മിനസ്സമാഇ സാഖിതൻ യഖൂലു സഹാബുൻ മർകൂം. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും, അത് അടുക്കടുക്കായ മേഘമാണ് എന്ന്. വലൗ نزلنا عليك كتابا في قرطاس فلمسوه بايديهم لقال الذين كفروا ان هذا الا سحر مبين. നബിയെ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരുകയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരടയാളത്തെക്കുറിച്ചാണ്. അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട്, പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എത്ര വലിയ തെളിവുകൾ, ആ സത്യത്തെ സാധൂകരിക്കുന്ന, ആ സത്യത്തെ അറിയിക്കുന്ന തെളിവുകൾ അവരുടെ മുന്നിൽ, കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും, അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിശ്വാസത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിനാണ് ഗൈബ് അറിയുന്നത്, അവരോട് കാത്തു നിൽക്കാൻ പറയണം, താങ്കൾ അവരുടെ കൂടെ കാത്തു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠമാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഗൗരവത്തിൽ കാണണം, ദൃഷ്ടാന്തത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് എത്രയോ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അദൃശ്യമറിയുന്നവൻ. ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അള്ളാഹുവിനു മാത്രമുള്ളതാണ് എന്ന്. അദൃശ്യം ഒരാൾക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നു, പ്രവാചകന്മാരെ നിഷേധിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, എന്നിട്ടെല്ലാം തന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുക, അവർ മാറും, അവർ മാറി ചിന്തിക്കും, അവർ നന്നാകും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ ഒരു മേഖല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലുടനടി വിശ്വസിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂനുസിലെ 19-20 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. തൗഹീദാണ് ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളായിരുന്നു അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.

പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനീ അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഒരു പ്രദോഷ സമയവും കൂടി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹിനെ സ്തുതിച്ചാലും സ്തുതിച്ചാലും അതിവരാത്ത സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ അധികാറുൽ മസാ, നിങ്ങൾ ചൊല്ലാൻ മറക്കരുത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം നമ്മുടെ ഇന്ന് ഒരു അതിഥിയുണ്ട്. ഇൻഷാല്ലാ അതിഥി പരിചയപ്പെടുത്തിക്കോട്ടെ.
1: എൻ്റെ പേര് ആയിഷ എസ്, ഞാൻ 8-ാം ക്ലാസ് പഠിക്കണം. ഇവിടെ 2-ാം പ്രാവശ്യമാണ് വരുന്നത്.
0: വീട്
1: ഇവിടെ മലപ്പുറം.
0: മലപ്പുറം ഒതായ ഭാഗത്തല്ലേ? ആ ഒതായ ഭാഗത്ത്. ഓക്കെ, മലപ്പുറം ജില്ലയിലെ ഒതായിലെ കെ ചാത്തല്ലൂർ അല്ലേ, അവിടെ നിന്നാണ്. എന്താ പേര് പറഞ്ഞേ?
1: ആയിഷ.
0: ആയിഷ, ആയിഷ ആണ്. മാഷാല്ലാ, നല്ലൊരു ആയിഷയായി അല്ലാഹു സുബ്ഹാനഹു വതആല ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഏതായാലും നമ്മുടെ ശ്രോതാക്കളിൽ നിന്നൊക്കെ സലാം വരാറുണ്ട്. അപ്പം എല്ലാവരും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞു വന്നിട്ടുള്ളത് അമീറട്ടി അടത്തനാട്ടുകര, നഫീസ പി എ താമരശ്ശേരി, സുബൈദ പുളിക്കൽ, ഫൗസിയ മമ്മുകാരുണ്യം കൊയിലാണ്ടി, കൊല്ലം കൊയിലാണ്ടി, കൊല്ലത്ത് കൊയിലാണ്ടി ഉണ്ടല്ലേ. ഓക്കെ, സുലൈക്ക തിരുവാലി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി. അപ്പോൾ ഇത്ര ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകളുള്ളത്? സോങ്, പാട്ട്. നാളെ ഒരു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ആയിഷ. വളരെ എന്താ പറയുക, ഭയങ്കര സ്ട്രൈക്കായി ആ പാട്ടിൽ. പക്ഷേ അതായതായാലും അതേപോലത്തെ ഒരു പാട്ട് ഇന്നും പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കള് എൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഞാൻ പോന്നപ്പോഴേ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ എന്നാൽ നല്ല മഴ. അപ്പോൾ അതിങ്ങനെ കൊണ്ടിങ്ങനെ നല്ല ആസ്വദിച്ച് പോരുമ്പോഴാണ് പോരേനു. ഏതായാലും നമ്മളാ സന്ദർഭത്ത് മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, നാഫിഅ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ മറക്കരുത്. പിന്നെ മഴ നിന്നാൽ മുത്തീർന ബിഫളില്ലാഹി വറഹ്മതിഹി എന്നുള്ള പ്രാർത്ഥന, അതും ചൊല്ലാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം മഴൻ്റെ മഴ, വേനൽ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വർഷകാലമായിട്ടില്ല, എന്നാലും വേനൽ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും നമ്മുടെ അമീർ, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, ആയിഷ കരുമ്പിൽ, സാഹിറ ചെറുവല്ലൂർ, ചെറുവണ്ണൂർ, ഫറൂഖ്, ഉമൈറ തൃശ്ശൂർ, വള്ളരക്കാട്, അമീർട്ടി അടുത്തനാട്ടുകാരൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ചെയ്യുന്ന ഓരോ നന്മകൾക്കും അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശസ്തിക്കോ വേണ്ടിയാകരുത്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്നത് പോലെ, യഥാർത്ഥ കാരുണ്യം തികച്ചും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായിരിക്കണം. പ്രതിഫലമോ ലോകരുടെ പ്രശംസയോ പ്രതീക്ഷിച്ച് ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് അതിൻ്റെ ആത്മീയ ധാർമ്മികവുമായ മൂല്യം നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനല്ല മറിച്ച് സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും കൊണ്ടായിരിക്കണം നാം സഹായഹസ്തം നീട്ടേണ്ടത്. പരസ്യപ്പെടുത്തുന്ന നന്മകൾ പലപ്പോഴും സ്വീകരിക്കുന്ന ആളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയേക്കാം. അതിനാൽ പ്രശസ്തിയുടെ തിളക്കമില്ലാതെ തികച്ചും രഹസ്യമായി ചെയ്യുന്ന ചെറിയ നന്മകളാണ് ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും നല്ല ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലേ നമുക്ക് ഇന്നത്തെ സാരോപദേശം ഉണ്ട്. നമുക്ക് സാരോപദേശം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിന്റെ പാട്ടിലേക്ക് നമുക്ക് പോവാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ബലിപെരുന്നാളിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കൂൾ തുറക്കുന്നു എന്നത് വലിയൊരു സന്തോഷമാണ്. എന്നാൽ ചില ആളുകൾക്കെങ്കിലും സ്കൂൾ തുറക്കുന്നത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അവർ 2 മാസം കളിച്ചു, എന്നാലും സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും അവർക്കൊരു ടെൻഷൻ, കളിയൊക്കെ നിന്ന് പോവുകയാണല്ലോ, ഇനി കളിക്കാൻ അവസരം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതൊക്കെ. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കുറേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അതിനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തും? നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ, നമ്മുടെ കഴിവുകളൊക്കെ വളരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് അല്ലേ? ഒരു ഡോറിൻ്റെ മുമ്പിൽ പുഷ് അല്ലെങ്കിൽ പുള്ള് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത, തീരെ വായന തന്നെ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഡോറിൽ മുട്ടി സമയം തീർക്കും, അതുമല്ലെങ്കിൽ വേറൊരാൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കും. ഇത് ഉന്തുകയാണോ അല്ല വലിക്കുകയാണോ എന്നറിയാത്ത കൺഫ്യൂഷനുള്ള ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും വലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇത് കറക്റ്റ് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്മൂത്തായിട്ട് അയാൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ജീവിതത്തിലുടനീളം നമുക്ക് വിജ്ഞാനം ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നേരിടാനുണ്ട്. കയ്യിലൊരു ഫോണുണ്ട്, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്തവന് എനിക്കെൻ്റെ ഉപ്പയെ കാണാനാകുന്നില്ല, അദ്ദേഹം ഗൾഫിലാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ ഫോണിൽ തൻ്റെ പിതാവിനെ നേരിട്ട് വിളിച്ച് കണ്ട് സംസാരിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്ന പോലെയാണ്. അപ്പം നോളജ് ഏറ്റവും വലിയ ഒരു പവറാണ്. അപ്പം നമുക്ക് എഴുത്തറിയണം, വായന അറിയണം, മറ്റു പൊതുകാര്യങ്ങളറിയണം, സയൻസ് അറിയണം, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാണ്. അപ്പോൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നല്ല ഹാർഡ് വർക്കാണ് വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അലസത നമ്മളെ ദീനിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിലും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ഒരാൾക്ക് വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടായിരിക്കെ അയാൾ കിടന്നുറങ്ങിയാൽ അയാൾ പിന്നെ എണീക്കുമ്പോൾ അയാൾക്ക് എന്താണ്ടാവുക? ഛേ, ഞാൻ കുറേ നേരം ഉറങ്ങിപ്പോയല്ലോ, എനിക്ക് എഴുതാനുണ്ടല്ലോ, ഇനി എഴുതാൻ സമയവും ഇല്ലല്ലോ. ആകെ ടെൻഷനാണ്. ക്ലാസ് മുറിയിലെത്തിയാൽ ടെൻഷനാണ്. ടീച്ചർ വന്നോ വന്നില്ലേ, വന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. പക്ഷേ അന്ന് വന്നിട്ടുണ്ടാവും. വന്ന ടീച്ചർ ചോദിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ ടീച്ചർ ആദ്യം തന്നെ വന്ന് ചോദിക്കുക, ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാത്തവർ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നമുക്കാകെ പ്രശ്നമാവും അല്ലേ. അപ്പോൾ ഇതിനൊന്നും നിൽക്കണ്ട, നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. നമ്മൾ ഉമ്മയുടെ പിന്നാലെ നടന്നിട്ടാണോ ഉമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, നമ്മുടെ വസ്ത്രം അലക്കുന്നത്? ഉമ്മ എൻ്റെ വസ്ത്രം അലക്ക്, എൻ്റെ വസ്ത്രം അലക്ക്, ഇല്ലെങ്കിൽ എനിക്ക് സ്കൂളിലേക്ക് ഇടാൻ ഡ്രസ്സ് ഉണ്ടാവില്ല. ഉമ്മ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കും, ഉമ്മ അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു ഉമ്മ, ഇങ്ങനെ പിന്നാലെ കൂടിയിട്ടാണോ ഉമ്മ നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നത്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മുടെ ഉപ്പ, ആ ഉപ്പയെ നമ്മൾ തള്ളിപ്പറഞ്ഞയച്ചിട്ടാണോ ജോലിക്ക് പോയിട്ട് കാശുണ്ടാക്കി നമ്മുടെ ഫീസ് അടക്കുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും? അല്ല, അതൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് പഠിക്കുക എന്നുള്ളത്. അതിന് നമ്മുടെ ഉമ്മയുടെ നിർബന്ധം, ഉപ്പയുടെ നിർബന്ധം, ടീച്ചേഴ്സിൻ്റെ കണ്ണുരുട്ടിയുള്ള ഭീഷണി, പഠിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കോഷാപ്പ് ചെയ്യും എന്നൊന്നും പറയിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. പഠിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അത് എൻ്റെ വിജയത്തിനുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്താലാണ് ലേ, നോ ഗെയിൻ വിതൗട്ട് പെയിൻ എന്നാണ്. വേദന സഹിച്ചാലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണോ? ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് മഴ കൊണ്ട് അല്ലേ ഭാരങ്ങൾ വഹിച്ച് ക്ഷീണിച്ച് അവശരായി അങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ വീട്. ആ ബെഡ്റൂമിൽ സ്വസ്ഥമായി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അതൊരു ഹാർഡ് വർക്കിൻ്റെ അടയാളമാണ്. സോ നമ്മുടെ ലൈഫിലും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഒരിക്കലും നമുക്ക് അലസത ഉണ്ടാകാൻ പാടില്ല. സ്കൂളിലേക്ക് നമ്മൾ എന്തിനു പോകുന്നു? നമുക്ക് വീട്ടിലിരുന്നാൽ പോരെ? കളിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ? കൂടെ അടുത്തിരിക്കുന്ന ആളെ തോണ്ടിയും കുത്തിയും വലിച്ചും ചിരിച്ചും കളിച്ചും വരച്ചും കളിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നാൽ പോരെ? വീട്ടിലൊരുപാട് പേപ്പറില്ലേ? വീട്ടിലൊരുപാട് പുസ്തകങ്ങളില്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? നമ്മുടെ പാഠഭാഗങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തതിൻ്റെ ആക്ടിവിറ്റീസും മറ്റുള്ള സംഗതികളെല്ലാം ഉണ്ടാക്കി ലെസൺ പ്ലാനും ആനുവൽ പ്ലാനും മന്ത്ലി പ്ലാനും ഇയർ പ്ലാനും എല്ലാം ഉണ്ടാക്കി നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല പ്രിപ്പറേഷനോടുകൂടെ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടാകണം. നോട്ടെടുക്കണം. സംശയങ്ങൾ ടീച്ചറോട് ധൈര്യസമേതം എണീറ്റെന്ന് ചോദിക്കണം. വല്ല ചോദ്യവും ചോദിച്ചാൽ പൂച്ച പതുങ്ങുന്ന പോലെ പതുങ്ങാതെ നമ്മൾ എണീറ്റ് നിന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ ധൈര്യസമേതം പറയണം. മേ ബി അത് തെറ്റായിരിക്കാം. തെറ്റായാൽ തെറ്റ് ഉത്തരം പറഞ്ഞു, ഇനി നീ സ്കൂളിലേക്ക് വരണ്ട, നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ഏതെങ്കിലും ടീച്ചർ പറയോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാവുന്നത് പറയാം. തെറ്റാണെങ്കിൽ ടീച്ചർ തിരുത്തി തരും, ശരിയാണെങ്കിൽ വെൽ ഡൺ, ഉഷാറായിട്ടുണ്ട് എന്ന് പറയും. മറുപടി പറയാൻ നമ്മൾ കാണിച്ച ധൈര്യത്തിന് അപ്രീഷിയേഷൻ കിട്ടും. അതിലൂടെ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിക്കും, നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവുകൾ വർദ്ധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നല്ല താല്പര്യത്തോടെ മടിയില്ലാതെ അലസതയില്ലാതെ പഠനത്തെ സമീപിക്കണം. അള്ളാഹുവിനോട് നന്നായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് പോകാൻ. ഒരുപാട് കുട്ടികൾ നല്ല തീരുമാനമൊക്കെ എടുത്തിട്ടാണ് പോവുക, ഈ കൊല്ലം ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അങ്ങനെ പറയേണ്ടതുണ്ടോ? പറയണം. നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. ഈ ഇയറിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപാട് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാൽ ആ ഗോൾസ് വെറും സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഒരുപാട് ആൾക്കാർ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? അവർ ജസ്റ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ, അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗോള് ഉണ്ടായാൽ മാത്രം പോരാ, ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ചെയ്യണം. ഇപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാ ദിവസവും ഖുർആൻ ഓതും, എല്ലാ ജമാഅത്തിനും പള്ളിയിൽ പോവും അല്ലേ, എല്ലാ ദിവസവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ തീരുമാനിച്ച കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നോമ്പ് ഒന്ന് രണ്ട് ദിവസം അത്തായം കഴിച്ച് ഒറ്റർക്ക സുബൈൻ്റെ ജമാഅത്തും കൂടി ഉണ്ടാവില്ല അവന്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്വപ്നവുമായിട്ട് ചെന്നിട്ട് ചില ആൾക്കാരത് കൊളാക്കും. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്നും അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. നാളിതുവരെ നമ്മൾ സ്കൂളിലേക്ക് പോയ പോലെയല്ല, ഇക്കൊല്ലം എനിക്ക് ചില പ്രത്യേകത, എനിക്ക് ചില പിന്നെ കാര്യങ്ങളൊക്കെ നേടണം അല്ലേ. 10 കൊല്ലം നമ്മുടെ കേരളം ഭരിച്ച പിന്നെ പാർട്ടി പുറത്തു പോയി, പുതിയൊരു പാർട്ടി വന്നു. ഇപ്പം എന്താണ്? ആളുകൾ പുഞ്ചിരിക്കുന്നു, ഓഫീസുകൾ ഓപ്പൺ ചെയ്യുന്നു, ഓരോ ആളുകൾ അവരുടെ പരാതികൾ പറയുന്നു. ചേഞ്ചസ്സാണ് അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് ഭയങ്കര ബ്യൂട്ടിയാണ് അത്തരം ചേഞ്ചസ്സുകൾക്ക് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരണം. നല്ലൊരു മനസ്സിൽ നല്ല പ്രാർത്ഥനയോടെ നല്ല ഹാർഡ് വർക്കിന് തയ്യാറായി പുതിയ ബുക്കും ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിനൊക്കെ നല്ല പൊന്നുപോലെ നോക്കി നമ്മൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്ത്, നല്ല ഫ്രണ്ട്സ് തരണാരാ, നല്ല മുട്ടായിയൊക്കെ വാങ്ങിത്തരണ, നല്ല വാപ്പ ഗൾഫിലൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാൻ പറ്റിയ, അങ്ങനെയാണോ? അല്ല. പിന്നെന്താണ്? ടീച്ചേഴ്സിനൊക്കെ നന്നായി പെരുമാറുന്ന, എല്ലാവരോടും നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന അല്ലേ, ലഞ്ച് ബ്രേക്കിനും ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കരിക്കാനൊക്കെ പോകുന്ന, കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന അല്ലേ, ആരാധനകളുടെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ സമയമെടുത്ത് നല്ല കുട്ടികളെ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ ഫ്രണ്ട്സായി നമ്മൾ സ്വീകരിച്ച് ഒരു നല്ലൊരു വർഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കുക. നമ്മളൊക്കെ വളർന്ന് വലുതായി ഒരുപാട് നല്ല കഴിവുകളും ഒക്കെ നേടി എൻ്റെ കുട്ടിയൊക്കെ ഭാവിയിൽ ഉന്നതങ്ങളിലെത്തിയിട്ട് അവനും നല്ല സന്തോഷത്തോടുകൂടെ ഒരു ജീവിതം ഉണ്ടാവണം. അവൻ സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ വയസ്സായ ഞങ്ങളെയും അവൻ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് തന്ന് നമ്മളെ വണ്ടിയുടെ ഫീസും അതുപോലെ തന്നെ ട്യൂഷൻ ഫീസും മറ്റൊരുപാട് ഫീസുകളും ഇതെല്ലാം അടച്ച് അല്ലേ നേരം വെളുക്കുമ്പോൾ ഒരു വിശ്രമമില്ലാതെ നമ്മളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി തകൃതിയായി അല്ലേ പെടഞ്ഞ് തട്ടിപ്പടയുക എന്നൊക്കെ പറയും, തട്ടിപ്പടഞ്ഞ് നമുക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മൾ പറഞ്ഞയച്ചിട്ട് നമ്മളൊരു ഉത്തരവാദിത്തമില്ലാത്ത ആളായിട്ട് സ്കൂളിൽ അന്തം വിട്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ അന്തം വിട്ട് നടക്കാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ ഓ നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ചേ ഇതൊന്നും വേണ്ട, പഠിക്കൊന്നും വേണ്ട, ശ്രദ്ധിക്കൊന്നും വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നല്ലൊരു പ്ലാനും ഒക്കെ ഉണ്ടാക്കി നല്ല പ്രാർത്ഥനയോടെ ഈ കൊല്ലം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടെ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു അറിവ് തന്നെ കിട്ടിയിട്ടുള്ളതല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് മുനവസലായി പറഞ്ഞു തന്നിട്ടുള്ളത്. മാഷാല്ലാ, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുംതാസ് ബേപ്പൂർ, സെലീന തോട്ടശ്ശേരി അറ, പിന്നെ ആയിഷ കരമ്പിൽ, സാഹിറ ചെറുവണ്ണൂർ, ഫറൂഖ് വായിച്ചു അല്ലേ, ഉമൈറ തൃശ്ശൂർ വള്ളരക്കാട്, ആയിഷ നങ്ങാളിപ്പുറം, സുലൈഖ തിരുവാലി, ഷംനാദ് ഖാൻ. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അമീറുട്ടി അടുത്തിനായിട്ട് വരാം. ഒളിമ്പിക്സ് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ താരമാരാണ്? ഒളിമ്പിക്സ് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയ താരം ആരാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്തു ചെയ്യുക, ശ്രോതാക്കൾ ഇതിൽ ഫീഡ്ബാക്ക് വഴി അയക്കുക. ഇൻഷാല്ലാ ഇതായി നമുക്കേ അതിഥിയിലേക്ക് കടക്കാം. അതിഥി പാട്ട് പാടാൻ ഇങ്ങനെ നിൽക്കാണ്. ഇൻഷാല്ലാ അല്ലേ, നമുക്ക് തുടങ്ങിയാലോ. ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷല്ലാ, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വോയിസ്. മാഷല്ലാ, അൽഹംദുലില്ലാ. ആ വോയിസും അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരട്ടെ. ഇതിനനുസരിച്ച് ഉന്നതിയിൽ എത്താൻ തോഫീക്ക് അള്ളാഹു നൽകട്ടെ. നീ ശ്രോതാക്കളെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥന കിട്ടാണ്ട്. മാഷാല്ലാ, നമ്മളെ സാരോപദേശത്തിനെ കുറിച്ചിട്ട് സുലൈഖ തിരുവാരി പറയുന്നുണ്ട്, മാഷാല്ലാ സാരോപദേശം എത്ര നല്ലൊരു ക്ലാസ്. നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കാതെ പോകരുത്. ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മാഷാല്ലാ നല്ലൊരു പാട്ട് ആസ്വദിച്ചു പോയിട്ട്. സത്യം പറഞ്ഞാൽ മാഷാല്ലാ ഷംനാദ് ഖാൻ, മാഷാല്ലാ സൂപ്പർ സോങ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഇതിൽ പഠിച്ചു ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ. അതോടൊപ്പം തന്നെ അമീറിട്ടി അടുത്തനായിട്ട് കാര്യത്തെയും പറയുന്നുണ്ട്, തിരക്ക് പിടിച്ച് ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ പലരും മറന്നുപോയ ഖബറെന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ അർത്ഥവത്തമായ വരികൾ, മാഷാല്ലാ വളരെ മനോഹരമായി പാടി. ബാറക്കല്ലാ ഫീക്ക്, അല്ലാഹുമ്മീനു ഫീക്ക്. മാഷാല്ലാ നല്ല അടിപൊളി പാട്ട്. ശ്രോതാക്കൾക്ക് ഇത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. അവർക്ക് പാട്ട് കേൾക്കുക വെച്ചാൽ ഭയങ്കര ഇതാണ്. ഇനി പാട്ടുണ്ടോ? മൂന്നെണ്ണം ഉണ്ടോ? മാഷാല്ലാ, അപ്പം ഇന്നത്തെ ലൈവ് നമുക്ക് ഉഷാറാക്കണം. അല്ലാ എന്താണ് സുലൈഖ തിരുവാലി, മാഷാല്ലാ അടിപൊളി പാട്ട്. മുംതാസ് ബേപ്പൂർ, മാഷാല്ലാ പാട്ട് സൂപ്പറാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അഷ്റഫ് വി പാലക്കാടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ നല്ല സ്വരം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്, നമ്മുടെ ശ്രോതാക്കൾക്ക് പാട്ട് കേൾക്കുക വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതും മ്യൂസിക്കൊന്നും ഇല്ലാതല്ലേ നമ്മൾ പാടുന്നത്. പിന്നെ അപ്പോൾ മാഷാല്ലാ ഷാഹിറ ചെറുവണ്ണൂർ, മാഷാല്ലാ നല്ല പാട്ട്. മോളു ഉന്നതികളെ ഉന്നതികളിലേക്ക് എത്തിക്കട്ടെ. അഷ്റഫ് അപ്പോൾ വായിച്ചല്ലേ. ഏതായാലും നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാം. അതിൻ്റെ ഉത്തരം ആകെ രണ്ട് പേരെ അയച്ചിട്ടുള്ളൂ. ഉത്തരം എന്താണ്? അഭിനവ് ബിന്ദ്ര എന്നാണ് ഉത്തരം. ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞ ആരാണ്? താഹിറ കെ കാസർഗോഡാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഉത്തരം. പിന്നെ രണ്ടാമതായി ഷംനാദ് ഖാൻ പറഞ്ഞു, സെലീന തോട്ടശ്ശേരി ആരെ പറഞ്ഞു, അഭിനവ് ബിന്ദ്ര അതുപോലെ തന്നെ നീരജ് ചോപ്ര, രണ്ടാൾക്കാരെ പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ഇനിയൊരു കുസൃതി ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ്. ചെറിയൊരു കുസൃതി ചോദ്യം ഉണ്ട്. കുസൃതി ചോദ്യം അതാണ്, ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്, ഹിന്ദിക്കാരെ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതായാലും അത് നമുക്ക് എന്ത് ചെയ്യാം, ശ്രോതാക്കളതിന് ഉത്തരം പറയട്ടെ. ചിന്തിച്ചുകൊണ്ട് ഉത്തരം പറയണം കേട്ടോ. ഏതായാലും ഇൻഷാ നമുക്കേ നമ്മുടെ അതിഥിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമിലേക്ക് പോവാം അല്ലേ? റെഡി അല്ലേ? ഇൻഷാ ഇനി മൂന്ന് പാട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതാക്കാം ഇൻഷാ അള്ളാ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, രണ്ട് പാട്ടും സത്യം പറഞ്ഞാൽ എന്താണ്, ഖബറിനെ കുറിച്ച്, മരണത്തെ കുറിച്ച് ഭയങ്കര ഒരു ഫീലിംഗ് ലഭിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് മാഷാല്ലാ നമ്മുടെ ആയിഷ പാടിയത്. ഇതിൽ ഇതിലാളുകൾ പറയുന്നുണ്ട് ആയിഷ കരമീൻ മാഷാല്ലാ പാട്ട് സൂപ്പർ, മോള് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അമീൻ അറപ്പല്ലാലമീൻ. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, മാഷാല്ലാ ഇന്നത്തെ സോങ് എല്ലാം സൂപ്പർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ അറപ്പല്ലാലമീൻ. കുറെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. അമീനുട്ടി അടുത്തനാട്ട് കര അറ്റ് റിയാദ്, രണ്ട് ഗാനവും ഖബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറുകൾ വിശാലമാക്കി, അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗ പൂന്തോപ്പാക്കി മാറുമാറാകട്ടെ. എന്തായാലും രണ്ടും ഒന്ന് പള്ളിക്കാട്ടിലാണ് നമ്മൾ നാളെ കിടക്കാനുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഖബറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക വെറും നമ്മൾ ചെയ്ത, നമ്മൾ നേടിയെടുത്ത ഇൽമുകളും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കൊടുത്ത ജാരിയായിട്ടുള്ള സ്വതക്ക, എന്നൊന്ന് നിലനിൽക്കുന്ന സ്വതക്ക, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം. ഏതായാലും നമുക്ക് ഇന്ന് ഒരു പാഠക്കുറിപ്പുണ്ട്, നമുക്ക് ഇൻഷാല്ലാ ആ പാഠക്കുറിപ്പിലേക്ക് പോകാം എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, ഇൻഷാല്ലാ റെഡിയാവും. നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോണതിന് മുന്നേ നമുക്ക് ഒരുപാട് ചെറിയ ഇത് വന്നിട്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമീല സലാം, മാഷാല്ലാ നല്ല അർത്ഥവത്തമായ ഗാനം, ഓരോ വരികളും മാഷാല്ലാ. സുലൈഖ തിരുവാലി, സുബ്ഹാനല്ലാഹ്, ആ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും

0: അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അടുത്ത പാട്ട് ഏതാ? നബിനെ കുറിച്ചുള്ള പാട്ടാ. മാഷാ അല്ലാ, രണ്ട് ഗാനവും സൂപ്പർ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നസീറ മമ്പാട്. എന്നായിക്കോട്ടെ, എന്നാ അടുത്ത പാട്ടും പാടിക്കോ ഇൻഷാ അല്ലാ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ല ഒരു സോങ്ങനായിരുന്നു നമ്മുടെ മോള് പാടിയത്. ശ്രോതാക്കൾ ഇന്ന് പ്രാർത്ഥന വന്നിട്ടുണ്ടാവും എന്നാലും മാഷാല്ലാ, ശ്രോതാക്കൾ പറയുന്നുണ്ട് മാഷാല്ലാ നഫീസ പി താമരശ്ശേരി ആരാധനകളും കാമ്പും കാതലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെ പറ്റിയാണ് പ്രാർത്ഥന? ആ ഒരു ചോദ്യമായിരുന്നു അല്ലേ, അത് പോയി. ഏതായാലും നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ആ കുസൂതി ചോദ്യത്തിൻ്റെ ഉത്തരം ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം കലം എന്നതാണ്. ജമീല വി പി കാളികാവ് ആണ് ഒന്നാമതായി ഉത്തരം പറഞ്ഞത്. ഷംനാദ് ഖാന്, അതുപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകാര, ആയിഷ കരുമ്പിൽ, മാഷാല്ലാ ഇന്നത്തെ സോങ് എല്ലാം സൂപ്പറായിട്ടുണ്ട്, ഷംനാദ് ഖാൻ പറഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ ജമീല വി പി കാളികാവ് പറയാണ്, മാഷാല്ലാ അർത്ഥവത്തമായ വരികൾ, ബെസ്റ്റ് സൗണ്ട്. മോള് ഈ പാട്ട് ഒന്ന് പാടി നോക്കൂ. ഉടനെ കഴുത്തൻ്റെ അതാണ് അടുത്ത പാട്ട്. ഇൻഷാല്ലാ നിങ്ങൾ പറഞ്ഞതിന് മെച്ചുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ആണ് ഇപ്പോൾ മോള് പാടിയത്. അൽഹംദുലില്ലാ, ഭംഗിയായി പാടി. ഏതായാലേ ഇന്ന് നമ്മളെ ഒരു പാഠക്കുറിപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പാട്ടാണ് ഈ പാടുള്ളത്. ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വബില്ലാ വല ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ മര്യാദ എന്നോണം പഠിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അതൊക്കെ നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. നമുക്കറിയുന്ന മര്യാദകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത മര്യാദകൾ അത് നമ്മൾ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതല്ല അത് കേട്ട് അത് അന്ന് ആ ക്ലാസ്സിൽ കേട്ടത്, അതല്ലെങ്കിൽ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത്, അതല്ലെങ്കിൽ ഏതോ ഒരു ടീച്ചർ പറഞ്ഞത്, ആ പറഞ്ഞത് അന്ന് കേട്ടു എന്നതിനപ്പുറത്ത് അത് ഉപയോഗിക്കാറുണ്ടോ ജീവിതത്തിൽ? അത് നമ്മൾ പ്രയോഗിക്കാറുണ്ടോ, പ്രാക്ടിക്കലാക്കാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു മര്യാദ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ ഒരുപാട് മര്യാദകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അറിയും. ബിസ്മി ചൊല്ലുന്ന വിഷയം നമ്മൾ പഠിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കുട്ടിയോട് നീ ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക എന്ന വിഷയമൊക്കെ നബി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ചിലപ്പം നമുക്കറിയുന്നുണ്ടാവും, ഒരു പക്ഷേ നമ്മളതൊക്കെ വിസ്മരിച്ചു പോകുന്നുണ്ടാവും. കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന കാര്യം. ഉമർ റള്ളാനു പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണത്. കുലു ജമീ അൻ, അവിടെ നിന്ന് കട്ട് ചെയ്യണേ, കുലു ജമീ അൻ വല തഫറക്കു ഫഇന്നൽ ബറക്കത മഅൽ ജമാഅ. ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക, ഒറ്റ തിരിഞ്ഞിരുന്ന് ഭക്ഷിക്കരുത്. എന്തുകൊണ്ടെന്നാൽ കൂട്ടായ്മയിലാണ് ബറക്കത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനാണത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. ഇത് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു പ്രവണതയായിട്ട് പലപ്പോഴും നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് വിശപ്പുണ്ട് എന്ന് വിചാരിച്ച് നേരത്തെ പോയി ഭക്ഷണം കഴിച്ച് നമ്മുടെ കാര്യവുമായി നമ്മൾ പോകുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ വരും, അടുക്കളയിൽ പ്രവേശിക്കും, അവിടുന്ന് കുറച്ച് ഭക്ഷണം എടുക്കും, എന്നിട്ട് ഭക്ഷിക്കും എന്ന രീതിയിൽ നിന്ന് മാറി നമ്മളെല്ലാവരും ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളെത്തണം. ഒരു പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കും, പക്ഷേ അത് എല്ലാ സമയത്തും തുടരാനുള്ളൊരു പണി നമ്മളെടുക്കണം. നബിയോടൊരു ഒരു പിന്നെ ചോദ്യം വന്നതാണ്, ഇന്ന കുലുവന നഷ്ബ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോൾ, കാല ഫല അല്ലക്കും തേക്കുലുവന വാനത്തും മുത്തഫരിക്കുൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും വേറെ വേറെ ആയിട്ടാണോ ഭക്ഷണം കഴിക്കലെന്ന് നബി ചോദിക്കുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ എന്താ പറയുക, ഞാം ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കല്, ഞങ്ങൾ ഓരോരുത്തർ ഓരോ പിന്നെ തോന്നിയ സമയത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് സ്വീകരിക്കാറുള്ളതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നബി അവരോട് പറയുന്നത് ഫജ്തമിഉ അലാ തഅമികും വദ്കുറുസ്മല്ലാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം, ബിസ്മില്ല എന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് എന്താകും? ബർക്കത്ത് കിട്ടും. അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടാൻ, അള്ളാഹുവിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടാൻ വലിയൊരു കാരണമായി മാറുന്നൊരു കാര്യമാണ്. നമ്മൾ അത്ര ഒരു വിലമതിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം അതിൻ്റെ പുറത്ത് പറയാൻ ശ്രമിച്ചൊരു ഒരു പാഠക്കുറിപ്പാണ് ഇന്നത്തെ ഈ ഒരു പാഠക്കുറിപ്പ്. നിങ്ങളെല്ലാവരും ഇത് ജീവിതത്തിൽ നിങ്ങളുടെ ക്രമങ്ങളിൽ, വ്യവസ്ഥയിൽ, ജീവിതശീലങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുകാരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു ടൂറ് പോകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യും. എന്നാൽ വീട്ടിലാകുമ്പോൾ മാത്രം നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക എന്നത് അതൊരു നമുക്ക് അനുഗ്രഹം കിട്ടാതിരിക്കാനുള്ളൊരു കാരണമായി മാറുക എന്നത് വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ കൂട്ടുകാർ, ഇത് കേൾക്കുന്ന കൂട്ടുകാർ വലിയൊരു ശ്രദ്ധയോട് കൂടെ ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാന തആല ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ബർക്കത്ത് കിട്ടാൻ കാരണമാകുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു തൗഫീഖ്, ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു അറിവ് തന്നെയാണ് കിട്ടിയത്. മാഷാല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ലാഹ്. പിന്നെ സുലൈഖ തിരുവാലിയം പറഞ്ഞു അല്ലേ, മാഷാല്ലാഹ് മോള് സൂപ്പറാണല്ലോ, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. അമീൻ യാ റബ്ബിൽ ആലമീൻ. ജമീല വി പി കളി ഇപ്പോൾ വായിച്ചു. എന്നാലും ഇൻഷാല്ലാഹ് നമുക്ക് മോളെ പാട്ടിലേക്ക് പോവാം അല്ലേ. ഇൻഷാല്ലാഹ് അദ്ദേഹം പറഞ്ഞ പാട്ടിലേക്ക് നമുക്ക് പോവാം.
0: അസ്സലാമു അലൈക്കും.
1: അസ്സലാം.

0: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, ഇന്നത്തെ പാട്ടുകളൊക്കെ ഒന്നിനൊന്നും മെച്ചായിരുന്നു. നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ഭയങ്കര ആവേശമായിരിക്കുന്നു. അതില് നമ്മളെ ടൈലർ മാംഗ്ലൂർ റഫീഖ്, ടൈലർ മാംഗ്ലൂർ മുഹമ്മദ് റഫീഖ് ടൈലർ ആദ്യം പറയണേ, എൻ്റെ പേരെ കുട്ടിയെ കളിപ്പിക്കാൻ പാട്ട് സഹായമായി. മാഷാല്ലാ മാഷാല്ലാ, എനിക്കിഷ്ടപ്പെട്ട ഗാനം, മാഷാല്ലാ എനിക്കിഷ്ടപ്പെട്ട ഗാനം, ഓരോ വരികളും മാഷാല്ലാ. ഏതായാലും മാഷാല്ലാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇതോടുകൂടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് ലൈവ്, ഈവനിംഗ് ലൈവിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ആയിഷ എസ് മലപ്പുറം ഒതായിക്കടുത്തുള്ള കെ ചാത്തലൂർ.
0: ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നന്മയുടെ വഴി.
1: നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സന്തോഷം തന്നുകൊണ്ട് ഇതാ മറ്റൊരു ബലിപെരുന്നാൾ കൂടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ചരിത്രമാണ് ഈയൊരു ദിനത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത്. അള്ളാഹുവിൻ്റെയും നമ്മുടെ മാതാപിതാക്കളുടെയും വാക്കുകൾ അനുസരിക്കുന്ന നല്ല കുട്ടികളാവുക എന്നുള്ളൊരു വലിയ സന്ദേശം നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, ഈ ഒരു ദിനത്തിൽ പ്രധാനമായൊരു കർമ്മമാണ് ബലിയർക്കുക എന്നുള്ളത്. ഇനി നാം ഈ പെരുന്നാൾ ദിനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ. ഒന്നാമതായി തക്ബീർ ചൊല്ലൽ. നാം ദുൽഹിജ്ജ 9 മുതൽ ദുൽഹിജ്ജ 13 വരെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകമായി പഠിപ്പിച്ചൊരു സുന്നത്താണ്. രണ്ടാമതായി വൃത്തിയായി കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ലഭിക്കുക. പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ സുഗന്ധം പൂശുക. മൂന്നാമതായി ഈദുൽ ഫിത്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈദുൽ അദ്ഹയിൽ ഭക്ഷണം കഴിക്കാതെ വേണം നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടേണ്ടത്. നാലാമതായി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു വഴിയും ഈദ്ഗാഹിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി പെരുന്നാൾ നമസ്കാരം നാം എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുക, നമ്മുടെ സന്തോഷങ്ങൾ പങ്കിടുക, നമ്മളെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി കൂട്ടുകാരെ, നമ്മളെല്ലാവരും നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവർക്ക് ഈ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ബലിമാംസവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ സമ്മാനമായി അവർക്ക് നൽകി അവരെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ഇനി കൂട്ടുകാരെ, എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും കൂടി പെരുമാറണം. എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ നേരുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോയിലെ ഓർമ്മ. ഓർമ്മയിൽ ചരിത്രത്തിന്റെ ഭാഗമായ കൊടിയത്തൂർ മുബാഹലയെ അനുസ്മരിക്കുമ്പോൾ ഭാഗം 10.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുബാഹലയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മുബാഹല നടന്ന് 3.5 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ ഖാദിയാനികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്, സംസാരിച്ചത്. ആ ഖാദിയാനികളുടെ, അഹമ്മദി ഖാദിയാനികളുടെ ആദർശപരമായ പൂർണ്ണമായ ഒരു വിലയിരുത്തലോ ഒരു പൊളിച്ചെഴുത്തോ അല്ല ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ. നമുക്കറിയാം, മുബാഹലയെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും മാത്രമാണ് ഈ പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയും സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിവിടെ പിന്നെ അവസാനിക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡാണ് പ്രവേശിക്കുന്നത്. അവസാനത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മുബാഹലയ്ക്ക് ശേഷം കേരളത്തിലെ ഖാദിയാനികൾ നേതാവില്ലാത്ത ആൾക്കൂട്ടമായി, നയിക്കാൻ പണ്ഡിതന്മാരില്ലാത്ത അനുയായികളായി ചിതറിക്കിടക്കുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അല്പമാത്രമായ ചിത്രങ്ങളിലേക്ക് ആണ് നമ്മുടെ എപ്പിസോഡ് പ്രവേശിക്കുന്നത്. ഇതോടുകൂടി ഈ എപ്പിസോഡ്, ഈ ഒരു പരമ്പര അവസാനിക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.

0: അതേസമയം സത്യപ്രവാചകനാണെങ്കിലോ, ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ ഇതാണ്. അപ്പോൾ ഈ മൗറീഷ്യസിലെ നബി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിൻ്റെ ശേഷം സംസാരിച്ചോ, നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? അദ്ദേഹം മരിക്കുന്നതിൽ 4-5 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ കൂടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ മൗറീഷ്യസിലെ നബിനെ എന്താ വിശ്വസിക്കാത്തത്? അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ പഠനം നടത്തിയിരുന്നു. അത് ശരിയാണ്, ഖലീഫ ഇയാൾ അഹമ്മദിയത്തിൻ്റെ മൗറീഷ്യസിലെ അമീറായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രവാചിത്വവാദം ഉന്നയിച്ചപ്പം ഖലീഫ അന്വേഷണത്തിനാളെ വിട്ടു. അങ്ങനെ ഇയാൾ എന്തൊക്കെ പറയുന്നു എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കി ജമാഅത്തു നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ, എന്നെ പുറത്താക്കലെങ്ങനെയാൾ? അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നെ പുറത്താക്കലെങ്ങനെയാണ്?
1: ഖലീഫ
0: പക്ഷേ ഖലീഫക്കും വഴി കിട്ടുന്നുണ്ട്, ഇയാൾക്കും വഴി കിട്ടുന്നുണ്ട്, ലാഹോരികൾക്കും വഴി കിട്ടുന്നുണ്ട്. അതായത് വഴി ഇങ്ങനെ എല്ലാവർക്കും കൂടി കൊടുത്തുകൊടുക്കുകയാണ്,
1: വഴികളുടെ ഏറ്റുമുട്ടൽ.
0: അത് പരസ്പര വിരുദ്ധമായ വർത്തമാനമൊക്കെ ഉണ്ടാവും, ഒരാൾ മറ്റേയാളെ കാഫറാക്കി ഉണ്ടാവും, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കിടയിൽ. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമേ ഖലീഫ ഉള്ളൂ, ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ ഖലീഫ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഖലീഫൻ്റെ അവകാശം അധികാരമൊക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ.
1: ഈ ഖലീഫ എന്നുള്ളത് ഈ സൂഫി ഇതിലുള്ളതാണ്.
0: സൂഫിയിലിന് ഉപയോഗത്തും ഉണ്ട്, നബി എന്നുള്ള പ്രയോഗമൊക്കെ സൂഫികൾ ഉപയോഗിക്കും. ഇയാൾ ശരിക്കും തുടങ്ങിയത് അങ്ങനെയാണ്, ഇയാൾക്ക് സൂഫീസ് ആയിരുന്നു കയറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അയാൾ പിന്നെ ഒരു കൾട്ടാക്കി മാറ്റിയിട്ട് ഇതിനെ ഒരു ഇതാക്കി മാറ്റി
2: അയച്ചത്. അതാണ്
0: പിന്നെ ഈ കേരളത്തിൽ ഇതെന്താ സംഭവിച്ചത് വെച്ചാൽ, കേരളത്തിലെ വിഘടിതരായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഇവരോടുള്ള എതിർപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിലുള്ള ആളെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഈ താഹിർ എന്ന് പറഞ്ഞ ആൾ പുസ്തകമൊക്കെ എഴുതി, അവർക്ക് വേണ്ടി പുസ്തകം എഴുതിയ ആളാണ്. പക്ഷേ അദ്ദേഹം നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹത്തിന് എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർ ജമാഅത്ത് നിന്ന് പുറത്താക്കി. ഇവർ അങ്ങനെ പരിപാടി ഇല്ല, ജമാഅത്ത് നിന്ന് വേഗം പുറത്താക്കും. ജമാഅത്ത് നിന്ന് പുറത്താക്കിയാൽ ദീനുൽ ഇസ്ലാം എന്നാണ് പുറത്താകുന്നത്. അതേസമയം ഖിലാഫത്തിനെ കുറിച്ച്, ഖിലാഫത്ത് ഖലീഫയെ വഴിയത്ത് ചെയ്താൽ ഇസ്ലാമിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഖലീഫയെ അംഗീകരിക്കണ്ട എന്നല്ല, അത് ഇസ്ലാമിൻ്റെയും കുഫറിൻ്റെയും ഒരു മാനദണ്ഡമായിട്ട്, ഒരു അതിർവരമ്പായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. അതേസമയം ഇവരുടേത് അങ്ങനെയല്ല. അങ്ങനെ ഖിലാഫത്ത് ഇയാൾ ഖലീഫയിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെ ഈ ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഈ താഹിർ, അതുപോലെ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ അവരുടെ ഇപ്പോൾ കേരളത്തിലെ അമീർ, പിന്നെ ഹക്കീം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവരൊക്കെ കൃത്യമായിട്ട്, അവർ ഒരു ദിവസം ഞാൻ കൊടിയത്തൂർ വന്ന് ഞങ്ങൾക്ക് ഇവിടെ പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗാഖിരി സാഹിബിനെ വിളിച്ച് നമുക്ക് ഇവിടെ പരിപാടി നടത്തണമെന്ന്, ഇവർക്ക് പരിപാടി നടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെയുള്ള ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പിന്നെ സൗണ്ട്സും ജി പി അനൗൺസ്മെൻറ്റും ആണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പറ്റിയ ആളുകളെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവർ വളരെ 2 ദിവസത്തെ പരിപാടി ഭംഗിയായി നടത്തി. കാതിയാനികൾക്ക് ആണല്ലോ ഇവർ ക്ഷണിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ താഹിർ എന്ന് പറഞ്ഞ ആൾ അവസാനം പറയാണ്, എന്ത് ഇതിനെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന ഖാക്കിരി അബ്ദുള്ള സാഹിബിനും പി പി അബ്ദുള്ള സാഹിബിനും
1: പ്രത്യേകം നന്ദി,
0: പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. അതോടുകൂടി കാദ്യാനികൾക്ക് പിന്നെ അതിൽ അന്വേഷിക്കേണ്ടില്ല എന്നായി അവർ. കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊക്കെ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യണ്ടേ. എന്നാലും കേരളത്തിലെ ഒരു 100 ജില്ലാനം ആളുകൾ അയാളുടെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അതിലേറെ ആളുകളുണ്ട്.
1: പുതിയ നബി
0: അതിൽ പെട്ട ഒരാൾ വയനാട്ടിൽ നിന്ന് എന്നോട് പറയാണ്, പിന്നെ ഇയാളെ ഈ ഖുത്ബ ഓതാൻ വേണ്ടി കയറി, തലേദിവസം വെള്ളിയാഴ്ച ആയിരുന്നു അന്ന്, തമിഴ്നാട്ടിലെ പള്ളിയിൽ ഖുത്ബ കയറാൻ മിമ്പർമലേക്കാട് കയറുമ്പോൾ അയാൾ അവിടെ വീണു. വീണപ്പം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വിയർത്ത് അങ്ങനെ മുഖമാകേതായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി വെള്ളം കുടിച്ച് അയാൾ പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു വഴിയുണ്ടായി. അപ്പോൾ ആ വഴിയുണ്ടായ സമയത്താണ് ഇയാൾ വീണത്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ലട്ടോ, ഇദ്ദേഹത്തിൻ്റെ വഴി, അദ്ദേഹത്തിൻ്റെ വഴി വരുന്നത് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ പറഞ്ഞു, പറ്റിയ അനുഭവം തന്നെയാണ്, നബിയും പറ്റൂ, നബി അവിടെ വീണല്ലോ. ആ പിന്നെ അനുയായി അത് നേരത്തെ ചെയ്ത് കാണിച്ചു കൊടുത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു. അപ്പോൾ ഫലത്തിൽ ഈ നിങ്ങൾ ചോദിച്ചതിൻ്റെ ചോദ്യം 35 വർഷം പിന്നിട്ടു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നാളെ മരിച്ചതിന് ശേഷം മുബാലക്കൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എന്താണ്, മരണവും ജീവിതവും അല്ല പ്രശ്നം. നമ്മൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു നേതൃത്വമല്ല. അപ്പം നേതൃത്വത്തിൽ പണ്ഡിതന്മാരില്ല, നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ ആരും തയ്യാറല്ല. ഏതെങ്കിലും ബബ്ബബ്ബ പറയുന്ന ആളുകൾ എന്നല്ലാതെ കേരളത്തിൽ നല്ലൊരു നേതൃത്വം ഇപ്പം കേരളത്തിലേതായാലും ഇല്ല. മറ്റ് അഖിലേന്ത്യാതലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നോ ചിലതൊക്കെ ഉണ്ടാവും, പക്ഷേ കേരളത്തിൽ നമുക്ക് അവർ നേതൃത്വമല്ല. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സംസാരത്തിന്, ഞങ്ങളിപ്പോഴും പറയാം, ഞങ്ങളിപ്പോഴും റെഡിയാണ്, ഈ നാല് പേരും ഞങ്ങൾ റെഡിയാണെന്തിന്.
3: പിന്നെ മുമാഹലിക്ക് ശേഷം കാദ്യാനിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറയാം.
0: തീർച്ചയായിട്ടും
3: തീർച്ചയായിട്ടും അതേപോലെ പിന്നെ എന്താ അവരുടെ വളർച്ച മുരടിച്ചു എന്ന് മാത്രമല്ല അവർ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിൽ
1: ആദർശപരമായിട്ടുള്ള
3: അവകാശവാദങ്ങളില്ല, വെല്ലുവിളികളില്ല, ബഹളങ്ങളില്ല.
0: ഒരു കാര്യം കൂടി പറയാം, നമ്മള് കഴിഞ്ഞ 35 വർഷം കഴിഞ്ഞപ്പം, കഴിഞ്ഞ മെയ് മാസത്തിൽ മെയ് 27-28 ഞങ്ങൾ 35 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കൂടാൻ തീരുമാനിച്ചു. ആ കൂടിയ കൂട്ടത്തിൽ ഞങ്ങൾ ഒരാൾക്ക് ഒരു ആദരവ് കൊടുത്തു. അത് കായംകുളത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഈ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PhD ഭാഗമായിട്ട് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവർക്കൊരു പ്രബന്ധം അവതരിപ്പിക്കണം. അതിനവർ തിരഞ്ഞെടുത്ത വിഷയം മുബാഹലയായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ ഒരു പുതുമയുള്ള വിഷയം, അതിനെ കൃത്യമായിട്ട് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ അവിടെ കൂടിച്ചേർന്നുള്ള വളരെ വിദ്യാഭ്യാസ വിചക്ഷണമായിട്ടുള്ള പ്രൊഫസർമാരും വരും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉൾക്കൊള്ളുന്ന അവർ ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒരു നല്ല, അതായത് ഇപ്പോഴും അത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. അവരെ പോയി അവർ ഇൻ്റർവ്യൂ ചെയ്തിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരുടെ ഭാഗത്ത് അത്തരമൊരു അവകാശവാദം അല്ലെങ്കിൽ അത് ശരിയായാലും അവരുടെ പക്ഷം ശരിയാണ് തെളിയിക്കാവുന്ന ഒരു തുമ്പും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക, ഇസ്ലാമിൻ്റെ അദ്വിതീയമായ ഒരു അതിജയത്തിൻ്റെ അതിജീവനത്തിൻ്റെ അതിജയത്തിൻ്റെ ഒരു തൂവൽ
3: വ്യാജപ്രവാചകൻ അതിൻ്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ കാട്ടിളക്കി വന്നൊരു സംഘത്തിന് തടയിടാൻ
2: അല്ലേ, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്
3: അപ്പം തടയിടാൻ പിന്നെ ഉപഹാലക്ക് സാധിച്ചു. എന്ന് മാത്രമല്ല ഇപ്പൊ ഒരു പിന്നെ PhD ഒരു വിഷയമായിട്ട് പിന്നെ ഒരു പിന്നെ യുവ ഗവേഷക അതിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതും അതിന് വളരെ ബൃഹത്തായൊരു പിന്നെ സമർപ്പിച്ചു. തിസിസല്ല
0: ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലെ
3: പ്രബന്ധം പിന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും പിന്നെ കേരളീയ ചരിത്രത്തിൽ പിന്നെ അല്ല കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പിന്നെ തുല്യതയില്ലാത്ത ഒന്നാണ്, മറ്റൊന്ന് എടുത്തു പറയാൻ ഉദ്ധരിക്കാനില്ലാത്ത ഒരു സംഭവമായിരുന്നു 1989 മെയ് 28 കൊടിയത്തൂരിൽ വെച്ച് നടന്ന പിന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പിന്നെ വാഗ്ദത്ത മസീഹാണ് അതുപോലെ പിന്നെ ഇമാം മഹദിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു പുതിയ പ്രവാചകത്വവാദവുമായി രംഗത്ത് വന്ന മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെയും അനുയായികളുടെയും പിന്നെ വെല്ലുവിളി, അതായത് മുബാഹലയ്ക്ക് വേണ്ടി എല്ലാ പ്രചാരണ പിന്നെ ആയുധങ്ങളുടെയും മൂർച്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ കൊടിയത്തൂരിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ ഉയർത്തിയ എല്ലാവിധ പിന്നെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പിന്നെ പാണ്ഡിത്യവും ഭാഷാപരമായ കഴിവുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി സമന്വയിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്കിനി ഒരു അടി ഈ വാദഗതികളെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന ഒരു ഘട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ആ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും പ്രചാരണത്തിൻ്റെ ഫലമായി അവർക്ക് സാധിച്ചു. അങ്ങനെ ഖലീഫയുടെ കാലം മുതലേ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുബാഹലയെ പൊടിതട്ടിയെടുത്ത് അതൊന്നുകൂടി പുതുക്കി പുതിയൊരു വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമകാലികനായ ഖലീഫ ഒരു മുബാഹലയ്ക്കുള്ള വെല്ലുവിളി അവതരിപ്പിക്കുകയും അത് പിന്നെ ഒരു പ്രചരണ ആയുധമായിട്ട് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളിയായിട്ട് പിന്നെ തങ്ങൾ ഉന്നയിക്കുന്ന വാദം സത്യമാണ് എന്ന് നിഷ്കളങ്കരെ ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് അവർ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ലക്ഷക്കണക്കിന് കോപ്പി കേരളത്തിലാകമാനം പിന്നെ വിതരണം ചെയ്യുകയും എന്തുകൊണ്ട് മുബാഹലയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് നിരന്തരമായി വെല്ലുവിളിക്കുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് അഞ്ചുമണി ഷഹത്തെ ഇസ്ലാം എന്ന അന്നത്തെ ഈ ഒരു ചെറുപ്പക്കാരുടെ ഒരു ചെറു സംഘം ഈ ഒരു കൂട്ടായ്മ അവർ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ നിരന്തരമായ ചർച്ചകളുടെയും പിന്നെ പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് അവരെ ഒരു വേദിയിലേക്ക് മുബാഹല നടത്താൻ ആഗ്രഹിക്കാതെ നടത്തിയ ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും സദാനുസൃതമായ പ്രചാരണങ്ങളുടെയും അവരുയർത്തിയ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് മുബാഹലയുടെ വേദിയിലേക്ക് അവരെ എത്തിക്കുവാൻ സാധിച്ചു. മുബാഹല ഒരു യാഥാർത്ഥ്യമായി നടന്നു. ലോകചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ ഉണ്ടായ ഒരു ആഹ്വാനം, ഖുർആൻ വിവരിച്ച ആ ഒരു മുബാഹലയുടെ പിന്നെ ഒരു പ്രായോഗികത, ഒരു അതിൻ്റെ ഒരു പ്രായോഗിക രൂപം കൊടിയത്തൂരിൽ അരങ്ങേറി 35 വർഷങ്ങൾക്ക് മുമ്പ്, അതിൻ്റെ പിന്നെ അങ്ങോട്ടെത്തിയ സാഹചര്യങ്ങളും അതിൻ്റെ പിന്നെ പരിണിത ഫലങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. സ്വാഭാവികമായും ഒരു കാര്യം വെല്ലുവിളിയായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണോ അവർക്കാണ് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിക്കേണ്ട ബാധ്യത എന്നത് ഒരു പ്രാഥമികമായ പിന്നെ തത്വമാണ്. പക്ഷേ ആ കാഥിയാനികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവനുയർത്തിയ മുബാഹലയിൽ ഒരു വിജയം അവകാശപ്പെടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിൽ എതിർകക്ഷിയായി പങ്കെടുക്കുന്നവർ മുച്ചൂടും നശിച്ചു പോകുമെന്ന് അവർ ഉയർത്തിയ ഭീഷണി നിലനിൽക്കെ അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം അന്ന് യുവാക്കളായിരുന്നുവെങ്കിലും കാലത്തിൻ്റെ മാറ്റമല്ലാതെ മറ്റൊരു മാറ്റവുമില്ലാതെ കൂടുതൽ പിന്നെ സജീവതയോടുകൂടി ദേവാലയത്ത് പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നു എന്നത് ഈ ഒരു അവരുടെ പ്രവാചകത്വ വാദം ഒരു കള്ളവാദമാണ് എന്നതിൻ്റെ, അത് പ്രാമാണികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അവർ തന്നെ ഉണ്ടാക്കി തീർത്ത ഒരു കാര്യകാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പ്രത്യേകിച്ച് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒന്ന് പി പി അബ്രഹാം മാസ്റ്റർ, പിന്നെ അദ്ദേഹം കാഥിയാനികൾക്കെതിൽ തൻ്റെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും വിഷയങ്ങൾ ആഴത്തിൽ തന്നെ പിന്നെ മനസ്സിലാക്കുകയും ഒരുപക്ഷെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ അവരുടെ അനുയായികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് പഠിച്ചെടുക്കുകയും പിന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ പ്രതിരോധത്തിലാക്കുകയും ചെയ്യാൻ മുന്നിൽ നിന്നിരുന്ന വ്യക്തിത്വമാണ് ബഹുമാന്യ പി പി അബ്ദുറഹ്മാൻ മാഷ്ടർ. അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് പിന്നെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളും ദേവാ സംരംഭങ്ങളുമായി ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. പിന്നെ കാക്കിരി അബ്ദുള്ള മാഷ്ടർ ഒരുപക്ഷെ പിന്നെ ഈ ഖാദിയാനികളെ ബന്ധപ്പെട്ട സംസാരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്ന കുറച്ച് മുമ്പുള്ള പിന്നെ ഈ നന്ന ചെറുപ്പക്കാരല്ലാത്ത ആൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാകും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടവർ മറക്കുകയില്ല. വളരെ യുക്തിഭദ്രമായിട്ട് പ്രത്യേകമായ ഒരു ആകർഷണീയമായ രൂപത്തിൽ വളരെ ഏത് എതിരാളികളുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന രൂപത്തിൽ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും ഉപമ ഉദാഹരണ അലങ്കാരങ്ങളോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ആൾക്ക് ഓർമ്മയുണ്ടാകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു പിന്നെ ആ പ്രചാരണ രംഗത്ത് ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു എന്ന് കാക്കിരി അബ്ദുള്ള മാഷാണ് നമ്മോട് പിന്നെ സംസാരിച്ചത്. പ്രനീയൻ ഇബ്രാഹിം മൗലവി ഇഷായത്തിൻ്റെ എല്ലാ പുറത്തും അദ്ദേഹം ഇപ്പോൾ ശാന്തപുരം ഇസ്ലാമി അറബിക്കുള്ള അധ്യാപകനാണ്. ഒരുപാട് വർഷത്തെ പിന്നെ അധ്യാപന പരിചയമുള്ള അറിയപ്പെടുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് ഇയാൻ ഇബ്രാഹിം മൗലവി. പിന്നെ ഒന്ന് കെ സി സി പിന്നെ മുഹമ്മദ് അൻസാരി, അദ്ദേഹം പിന്നെ ഈ തുടക്കം മുതലേ ഇഷായത്തിൻ്റെ പിന്നെ അജ്മൻ ഇഷായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മേഖലയിലുള്ള ആളാണ്. വളവന്നൂർ അറബി കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പിന്നെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹവും സജീവമായി പിന്നെ ദേവാമേഖലയിലുണ്ട്. അതുപോലെ ഇവിടെ വരേണ്ടിയിരുന്ന പിന്നെ വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഞാൻ അബ്ദുറഹ്മാൻ മദനി, ഈ ഒരു അഞ്ച് അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രംഗത്തും വേദിയിലും വേദിക്ക് പിന്നിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുറഹ്മാൻ മദനി. പക്ഷെ അദ്ദേഹം ഈ ശാരീരികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതാണ്. അതുപോലെ എം മുഹമ്മദ് മദനി, അദ്ദേഹം പിന്നെ കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ, കേരള നത്തുൽ മുജാഹിദീൻ പിന്നെ ജനറൽ സെക്രട്ടറി, ജമിയത്തുൽ ഉലമ പ്രസിഡൻ്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. മദനിയും നമ്മൾ സമീപിച്ചിരുന്നു, അബ്ദുറഹ്മാൻ പിന്നെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ശാരീരികമായ പിന്നെ ചില പ്രയാസങ്ങൾ കാരണം പിന്നെ നമ്മോട് പങ്കുചേരാൻ സാധിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് പിന്നെ ദേവാലയത്തിലുള്ള ആളുകൾക്ക് പിന്നെ ശിഫയും സമാധാനവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും വളരെ വലിയ ഒരു ചരിത്ര സംഭവം. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തീർന്നുപോയ ഒന്നായിരുന്നു മുബാഹല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഫലം കേരളത്തിൽ ഈ ഒരു പുതിയ വാദവുമായി ഒരു പുത്തൻ കള്ളപ്രവാചകത്തിൻ്റെ പ്രചാരണത്തിൻ്റെ മുമ്പിൽ കോട്ട കെട്ടിയ ഒരു പിന്നെ സംഭവമായിരുന്നു മുബാഹല. തീർച്ചയായും അത് ഇസ്ലാമിക ചരിത്രം, കേരള മുസ്ലിം സമൂഹം, ലോകത്ത് തന്നെ ആദ്യമായുണ്ടായ ഒരു സംഭവം എന്നുള്ള ചരിത്രം അത് രേഖപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പിന്നെ പങ്കെടുത്ത നമ്മുടെ ബഹുമാനായ എല്ലാ പണ്ഡിതന്മാർക്കും പിസ്റ്റിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
4: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന സംഭവം കൊടിയത്തൂർ മുബാഹലയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി ഭാഗം 10.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പീസ് റേഡിയോ. നാം കേൾക്കുന്നത് കവർ സ്റ്റോറി.
1: ആദർശ പിതാവിന്റെ ധർമ്മസമരപാത. എഴുത്ത് മെഹ്ബൂബ് മദനി ഒറ്റപ്പാലം. വിശുദ്ധ ഖുർആനനുസൃതമായി ജീവിതത്തെ വിമലീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ചരിത്രമാണ് ആദർശ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേത്. ലോകമുസ്ലിങ്ങൾ അവരുടെ അഞ്ചുനേര നിർബന്ധ നമസ്കാരങ്ങളിലും അല്ലാതെയും ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ മഹാനുഭാവന്റെ പേര് വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 തവണ പരാമർശിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പിൻപറ്റാൻ പറയപ്പെട്ട ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, മാർഗത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ജീവിതത്തിൽ സർവസ്വവും എങ്ങനെ ദൈവഹിതത്തിനായി സമർപ്പിക്കണം എന്നതിന്റെ മഹനീയമായ മാതൃക ആദർശപിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആദർശരംഗത്തെ ധർമ്മസമരപാതയിൽ അചഞ്ചലമായി നിലകൊണ്ട ഇബ്രാഹിം നബിയെ ഒരു ഉമ്മത്ത്, ഒരു സമുദായമെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. അധ്യായം 16 വചനം 120. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തന്റെ ഖലീൽ, ചങ്ങാതി എന്ന് വിശേഷിപ്പിച്ചതും ഇബ്രാഹിം നബി അലഹിസ്സലാമയെയാണ്. സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരനാരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. അധ്യായം 4 വചനം 125. സത്യസന്ധമായ ഏകദൈവാരാധനയുടെ നേർപ്പാതയിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയ യഹൂദ ക്രൈസ്തവ മതക്കാർ തങ്ങളുടെ പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവാരാധകനായിരുന്നില്ല എന്നും ഏകദൈവാരാധനയുടെ ശക്തനായ ധ്വജവാഹകനായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു.

ആ പ്രവാചകനെ ഉയർത്തിയത്. അള്ളാഹു നമുക്ക് മുന്നിൽ ആ മാതൃക എടുത്തു കാണിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം: നിങ്ങളുമായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു. നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഞാൻ താങ്കൾക്കു വേണ്ടി പാപമോചനം തേടാം. താങ്കൾക്കു വേണ്ടി അള്ളാഹുവിൽ നിന്ന് യാതൊന്നും എനിക്ക് അധീനപ്പെടുത്താനാവില്ല എന്ന് ഇബ്രാഹീം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചുവരവ്. അധ്യായം 60:4. സ്വന്തം ആത്മാവിനെ ദൃഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു. അധ്യായം 2:130-131. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും വന്നു ചേർന്നിട്ടില്ലാത്ത മാർഗമാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമയുടേത്. ഇതിനെക്കുറിച്ച് യൂസുഫ് നബി അലഹിസ്സലാം പറഞ്ഞ വാക്കുകൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്: എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗം ഞാൻ പിന്തുടർന്നിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ സന്മാർഗദർശനം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അധ്യായം 12:38. നബിയെ പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ആകയാൽ ശുദ്ധമനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല. അധ്യായം 3:95. പിന്നീട് നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗത്തെ പിന്തുടരണം എന്ന് നിനക്ക് ഇതാ നാം ബോധനം നൽകിയിരിക്കുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. അധ്യായം 16:123. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗമെത്രയത്? മുമ്പും മുൻവേദങ്ങളിലും ഇതിലും ഈ വേദത്തിലും അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേർ നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. അധ്യായം 22:78. ആദർശ പ്രബോധനം. യുവത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹയി ലഭിച്ചു. വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്ന തന്റെ പിതാവിനോട് തന്നെ ആദ്യം ഇബ്രാഹിം നബി ആദർശരംഗത്തെ തന്റെ നയം സ്നേഹത്തോടുകൂടി വ്യക്തമാക്കുകയും അദ്ദേഹത്തെ ശുദ്ധമായ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏതൊരാൾക്കും വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുമാറുള്ള ആ സതുപദേശം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നു. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെപ്പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എന്റെ പിതാവേ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, താങ്കൾക്ക് ഉപകാരവും ചെയ്യാത്ത വസ്തുവേ, താങ്കൾ എന്തിനാരാധിക്കുന്നു? എന്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ആകയാൽ താങ്കൾ എന്നെ പിന്തുടരൂ. ഞാൻ താങ്കൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. എന്റെ പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്. തീർച്ചയായും പിശാച് പരമകാരുണ്യകനോട് അനുസരണയില്ലാത്തവനാകുന്നു. എന്റെ പിതാവേ, തീർച്ചയായും പരമകാരുണ്യകിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നതാണ്. അയാൾ പറഞ്ഞു, ഹേ ഇബ്രാഹീം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. കുറേ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം. അധ്യായം 19:41-46. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്ന് ആ സമൂഹത്തോട് ബുദ്ധിപരമായി ഇബ്രാഹിം നബി അലഹിസ്സലാം സംവദിച്ച ചരിത്രം ഖുർആൻ വിവരിക്കുകയാണ്. അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചുകൊടുക്കുന്നു. അദ്ദേഹം ദൃഢ

0: ബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണത്. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിത്തീരും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവവാദികളിൽപ്പെട്ടവനെയല്ല. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിലേർപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അല്ലാത്തതൊന്നും സംഭവിക്കുകയില്ല. എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം സർവകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു. നിങ്ങളെന്താണ് ആലോചിച്ചു നോക്കാത്തത്? നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ? പറയൂ. നിങ്ങൾക്കറിയാമെങ്കിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരായി നാം നൽകിയ ന്യായപ്രമാണത്തെ അത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമത്രേ. അധ്യായം 6, വചനം 75 മുതൽ 83 വരെ. മനുഷ്യർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ വിവേകരാഹിത്യമാണ്. ജനങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുമൊക്കെയാണ്. എന്നാൽ കാണുകയോ കേൾക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത വിഗ്രഹങ്ങൾ എങ്ങനെ മനുഷ്യരെ ഈ രംഗത്ത് സഹായിക്കും? ഒരുപാട് തവണ പറഞ്ഞുകൊടുത്തിട്ടും ഈ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടാതിരുന്നപ്പോൾ അതവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു തന്ത്രം പ്രയോഗിച്ചു. ജനങ്ങൾ പുറത്തുപോയ സമയത്ത് അദ്ദേഹം ഒരായുധമെടുത്ത് അവർ ആരാധിക്കുന്ന വലിയ വിഗ്രഹത്തെ ഒഴികെ ബാക്കിയുള്ളതിനെയെല്ലാം തകർത്തു. ആ ആയുധം വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ബന്ധിക്കുകയും ചെയ്തു. അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ചരിത്രം വിവരിക്കുന്നു. അല്ലാഹുവെ തന്നെയാണ്, തീർച്ചയായും നിങ്ങൾ പിന്നിട്ടു പോയതിനുശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അവരെ ദൈവങ്ങളെ തുണ്ടം തുണ്ടമാക്കിക്കളഞ്ഞു. അവരിൽ വലിയ ഒരാളെ ഒഴികെ അവർക്ക് വിവരമറിയാനായി അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാമല്ലോ. അവർ പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തവനാരാണ്? തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. ചിലർ പറഞ്ഞു, ഇബ്രാഹീം എന്ന് വിളിക്കപ്പെടുന്നൊരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവനെ ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരൂ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു, ഇബ്രാഹീമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് അത് ചെയ്തത്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ടവർ അന്യോന്യം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അക്രമകാരികൾ. പിന്നെ അവർ തലകുത്തനെ മറഞ്ഞു. അവർ പറഞ്ഞു, ഇവർ സംസാരിക്കയില്ലെന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളുടെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുടെയും കാര്യം അപഹാസ്യം തന്നെ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അധ്യായം 21, വചനം 57 മുതൽ 67 വരെ. ഏതൊരു ജനതയ്ക്കും തൗഹീദിലേക്ക് കടന്നുവരാൻ വേണ്ട അടിസ്ഥാന ഘടകം അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. ഇബ്രാഹിം നബി എത്ര സുന്ദരമായാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളിലൂടെ അവനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാം. ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാനാകും, എന്നാൽ അവർ ദൈവങ്ങൾ എന്റെ ശത്രുക്കളാകുന്നു. ലോകരക്ഷിതാവൊഴികെ, അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എനിക്കാഹാരം തരികയും കുടിനീർ തരികയും ചെയ്യുന്നവൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ, പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ. അധ്യായം 26, വചനം 77. ഇബ്രാഹിം അലൈഹിസ്സലാം താമസിച്ച നാട്ടിലെ ഭരണാധികാരിയോടും ശക്തമായ ആശയ സംവാദമാണ് നടത്തിയത്. ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവനതിന് മുതിർന്നത്. എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹീം പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇബ്രാഹീം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമികളായ ജനതയെ അള്ളാഹു നിർവഴിയിലാക്കുകയില്ല. അധ്യായം 2:258. അവസാനം ആ ആദർശധീരനെ ഈ ഭൂമുഖത്ത് നിന്ന് തീയലെറിഞ്ഞ് ഇല്ലാതാക്കാൻ ശത്രുക്കൾ ഒന്നിച്ചു. പക്ഷേ ഒരു രോമകൂപത്തിനു പോലും പോറലേൽക്കാതെ ആദർശപിതാവിനെ അള്ളാഹു സംരക്ഷിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും ചെയ്യുവാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടരിച്ച് കളയുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യുക. നാം പറഞ്ഞു, തീയെ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അധ്യായം 21:68. പരീക്ഷണങ്ങളുടെ തുടർച്ച. തൗഹീദിന്റെ ആദർശ പ്രബോധനത്തിനായി അഗ്നിപരീക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ പ്രവാചകൻ കുടുംബജീവിതത്തിലും വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടത്. ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ ലഭിച്ച അടിമ സ്ത്രീയായിരുന്നു ഹാജറ. തങ്ങൾക്ക് ഒരു ഓമനപുത്രനെ കാണാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ അവർ ഹാജറിനെ ഭാര്യയാക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യയായ ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. പ്രായമേറെ ചെന്ന് ജരാനരകൾ ബാധിച്ചിട്ടുകൂടി പ്രതീക്ഷ കൈവിടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. അധ്യായം 37:100. മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്ന സന്ദർഭം ഖുർആൻ വിവരിക്കുന്നു. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷവാർത്തയും കൊണ്ട് വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം. അദ്ദേഹം പ്രതിവചിച്ചു, സലാം. വൈകിയില്ല. അദ്ദേഹം ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ടവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തികേട് തോന്നുകയും അവരെപ്പറ്റി ഭയമനുഭവപ്പെടുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചു. അപ്പോൾ നാം അള്ളാഹു അവർക്ക് ഇസ്ഹാഖിനെയും ഇസ്ഹാഖിന്റെ പിന്നാലെ യാക്കൂബിനെ പറ്റിയും നാം സന്തോഷവാർത്ത അറിയിച്ചു. അവൾ പറഞ്ഞു, കഷ്ടം, ഞാനൊരു കിഴവിയായിട്ടും പ്രസവിക്കുകയോ? എന്റെ ഭർത്താവ് ഇതാ ഒരു വൃദ്ധൻ. തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. അവർ ദൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുകയോ? ഹേ വീട്ടുകാരെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളുമുണ്ടായിരിക്കട്ടെ. തീർച്ചയായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. അധ്യായം 11:69-73. അങ്ങനെ കഠിനമായ പരീക്ഷണ കാലയളവിനൊടുവിൽ വാർദ്ധക്യത്തിൽ ആ പ്രവാചകൻ ഇസ്മായിൽ എന്ന സന്താനമുണ്ടായി. പക്ഷെ അവിടം കൊണ്ടും പരീക്ഷണം അവസാനിച്ചില്ല. ആ മകനെ ബലിയെറുക്കാൻ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. സന്താന സൗഭാഗ്യത്തിന് വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്ന ഇബ്രാഹിം നബിക്ക് അത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു. പക്ഷേ അതിലും ആ മഹാനുഭാവൻ പരാജയപ്പെട്ടില്ല. അള്ളാഹു പറയുന്നു, എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി മേൽ ചിരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. അധ്യായം 37:102-111. കഅബയുടെ പുനർനിർമ്മാണം. ലോക മുസ്ലിങ്ങളുടെ ഖിബലയായ മക്കയിലേക്കുള്ള കഅബയുടെ പുനർനിർമ്മാണവും നടന്നത് ആ പ്രവാചക ശ്രേഷ്ഠന്റെ കരങ്ങളിലൂടെയാണ്. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു. അധ്യായം 3:96. ആ ഭവനത്തെ, കഅബയെ, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹീം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരം പ്രാർത്ഥനാവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഇഅ്തികാഫ് ഭജനമിരിക്കുന്നവർക്കും തലകുനിറ്റും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വയ്ക്കുക എന്നായിരുന്നു. എന്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അല്ലാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അന്ന് ഞാൻ നൽകുക, അവന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷയേൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നുചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ കാഴ്ബയുടെ അടിത്തറ കെട്ടിയുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നൊരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. അധ്യായം 2 വചനം 125 മുതൽ 129 വരെ.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് കവർ സ്റ്റോറി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അടുത്തതായി വോയ്സ് ഓഫ് പീസാണ് നാം ശ്രവിക്കുന്നത്. നടുവൊടിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന വിഷയത്തിൽ സ്പോട്ട്ലൈറ്റ് നടത്തിയ ചർച്ചയുടെ പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മോട് സംസാരിക്കുന്നത് മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ നിഷാദ് സലഫി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയ്സ് ഓഫ് പീസ്.
2: വേറൊന്ന് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇത് ഓൺലൈൻ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു പ്ലസ് ടുവിൻ്റെ എക്സാമിന്. എന്നുവെച്ചാൽ പ്ലസ് ടുവിൻ്റെ കുട്ടികൾ എഴുതുന്ന പേപ്പറ് അത് നേരെ സ്കാൻ ചെയ്ത് നേരെ എന്ത് ചെയ്യും, പിന്നെ സെൻറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മാർക്കിംഗ് സ്കീം ഓൾറെഡി ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇത് മാർക്ക് ഇടുന്നത്. ഒരു അർത്ഥത്തിലൊരു ഡിജിറ്റൽ മറ്റേ ഇവാലുവേഷനാണെന്ന് നമുക്ക് പറയാം. ഇതിൽ സംഭവിച്ചെന്ന് വെച്ചാൽ, നാളിതുവരെ ഇന്ത്യയിൽ മുന്നിൽ നിന്നിരുന്ന കേരള സംസ്ഥാനത്തിൻ്റെ റിസൾട്ട് ഇത്തവണ താഴേക്ക് വന്നു. മൊത്തത്തിൽ റിസൾട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. മാത്രമല്ല പല കുട്ടികളുടെയും പ്രതീക്ഷയേക്കാൾ വളരെ താഴെയാണ് ഈ മാർക്ക്. അപ്പോൾ ഇത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീറ്റ് പോലെ തന്നെ ഒരു വിവാദമാകേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ ഒരു അവധാനതയില്ലാതെ വളരെ ഹഫസാഡസായിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വന്നു, വേണ്ടത് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ എന്താ വെച്ചാൽ പലപ്പോഴും ചോദ്യങ്ങൾ വളരെ ദീർഘമാണ്. ഈ ചോദ്യങ്ങൾ, ദീർഘമായ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഒരു എം സി ആർ മറ്റേ എം സി ക്യു ഉത്തരം ചെയ്യണം, എഴുതാൻ വേണ്ട സമയത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫലത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം ഇനി 75% അറ്റൻഡൻസ് വേണമെന്നുള്ള വന്നിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലിലും തിയറിയിലും 33% മാർക്ക് തീർന്നാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന എല്ലാതും കൊണ്ടുവരുന്നത്. സ്കൂളുകളോ അധ്യാപകരോ കുട്ടികളോ രക്ഷിതാക്കളോ സിസ്റ്റമോ ഒന്നും തന്നെ ഇതിനു വേണ്ടി പൂർണ്ണമായും പ്രിപ്പയർഡ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു അഡ്വൻറ്റേജ് എന്ന് വെച്ചാൽ, വലിയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ടാറ്റയ്ക്കും അല്ല ബിർളയ്ക്കും ഗോയങ്കയ്ക്കും ഒക്കെ എന്താണ് സ്കൂളുകളുണ്ട്, അത്തരം സ്കൂളുകളെ സംബന്ധിച്ചോളം ഈ പറയുന്നതൊക്കെ കൊണ്ടുവരാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പോൾ സൈനിക സ്കൂളുകളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, നവോദയ സ്കൂളുകളുണ്ട്, അവർക്കൊക്കെ സർക്കാർ നേരിട്ട് ഫണ്ട് കൊടുക്കുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റിൻ്റെ അക്സസിബിലിറ്റി പോലും ഇല്ലാത്ത ഇവിടെ എങ്ങനെയാണ് ഈ മറ്റേ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ നടത്താൻ പോകുന്നത്, AI എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്, ലാബുകളില്ലാത്ത സ്കൂളുകൾ എത്രയോ ഉണ്ട് സർക്കാർ ഈ പറയുന്ന CBSE ഇതിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശികമായ ഈ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഇതൊന്നും ലഭ്യമാവുകയില്ല. ചിലപ്പോൾ അങ്ങനത്തെ സ്കൂളുകൾ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ റിന്യൂവൽ കിട്ടില്ല, അപ്പോൾ അത് പൂട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരേണ്യ വിഭാഗത്തിലേക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചുരുങ്ങുകയും അവർ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നാളെ പിടിമുറുക്കുകയും അങ്ങനെ ഈ ഒരു രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വരാമെന്നും ജോലി നേടാമെന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ വരെ ഒരു പക്ഷേ ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് ഈ പരിഷ്കരണങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സർക്കാർ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ, ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ സിബിഎസ്ഇ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പരിഷ്കാരങ്ങളല്ല. എന്നാൽ മറ്റൊരു ഭാഗത്താവട്ടെ സിലബസിലൂടെ കുത്തിക്കയറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി അത് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഡിവൈഡിലേക്കാണ് രാജ്യത്ത് കൊണ്ടുപോകാൻ പോകുന്നത്.
3: വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എപ്പോഴും ഒരു വിവാദ വിഷയമായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളും ഒക്കെ ഒരു ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിവിവാദമായി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പരിഷ്കരങ്ങൾ പിന്നെ യാതൊരു ആലോചനയും ഇല്ലാതെ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ, അത് വിദ്യാർത്ഥികളെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. എന്താണ് ഇതിലേക്കൊരു കൂട്ടിച്ചേർക്കലുള്ളത്?
4: പിന്നെ ഇത് ഒന്ന് ഞാൻ 3 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞത് ക്ലോസ് ചെയ്യാം. ഒന്ന്, ഇത് അജണ്ടയാണ്, വലിയൊരു ഭാഗം അജണ്ടയാണ്. ഇവിടുത്തെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അജണ്ട ആണ്. ഇപ്പോൾ പിന്നെ സാറോടെ നേരത്തെ സൂചിപ്പിച്ചൊരു ഒരു ഭാഗം, ഇപ്പോൾ ചരിത്രം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി ഒരു കുറേ ഭാഗങ്ങൾ വെട്ടി ഒഴിവാക്കി പിന്നെ മുഗളന്മാരുടെ ചരിത്രം, ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന ഭാഗം വെട്ടി ഒഴിവാക്കി. അങ്ങനെ ഒട്ടും ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഭാവിയും കുട്ടികളുടെ ഭാവിയും ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിഷ്കരണങ്ങളെ അല്ല ഇവിടെ നടക്കുന്നത്, ഒന്നതാണ്. രണ്ടാമത്തത്, ഇതിനൊരു കറവ പശുവായി കാണുന്നു. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണം, എങ്ങനെ കാണുന്നു നമുക്കറിയില്ല. എല്ലാറ്റിനും ബോർഡിന് പൈസ വേണം. എന്തുമാതിരി വലിയ പൈസയാണ് കുട്ടികളെടുത്തും രക്ഷിതാക്കൾക്കും മാനേജ്മെൻറ്റിനും ഭാരം വരുന്ന രൂപത്തിലുള്ള പണമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും സേവന മേഖലയാണ്. ബജറ്റിൻ്റെ വലിയൊരു വിഹിതവും ശരിക്കും ഇതിലേക്ക് നീക്കി വെക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു മുന്നേറ്റവും രാജ്യത്തിൻ്റെ ബേസിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനൊരു കറവപ്പശുവായി കാണുന്നു, എന്നിട്ട് പരമാവധി പിഴിഞ്ഞെടുക്കുന്നു. മൂന്നാമത്തത്, നമ്മളിവിടെ ചർച്ച ചെയ്ത കുട്ടികളെ ഗിനിപ്പന്നികളെ പോലെ ആണ് പലപ്പോഴും കാണുന്നത്. ഒക്കെ പരീക്ഷിക്കണം. അത് പലപ്പോഴും നമ്മുടെ കേരള വിദ്യാഭ്യാസ രംഗത്തും പുതിയ ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആലോചനകളില്ലാത്ത പരിഷ്കരണങ്ങൾ, അതൊരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ കരിക്കുലം മാറ്റങ്ങൾ, പാഠപുസ്തക മാറ്റങ്ങൾ ഇതൊക്കെ തീർത്തും സുചിന്തിതമായി ചെയ്യേണ്ട സംഗതിയാണ്. ഭയങ്കരമായ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം ചെയ്യേണ്ട സംഗതിയാണ്. പാഠപുസ്തകങ്ങളുടെയൊക്കെ പരിഷ്കരണങ്ങൾ എങ്ങനെയാണ് നടന്നെന്ന് നമുക്കറിയാം. ഭൂരിഭാഗവും അവനവൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് നിലനിൽക്കുന്ന ആളുകളെയാണ് ടെക്സ്റ്റ് ബുക്ക് സമിതികളിലേക്കും കരിക്കുലം കമ്മിറ്റികളിലേക്കും ഒക്കെ എടുക്കുക. ഒരു മിനിമം ചർച്ച നടന്ന് ജെൻഡറൊക്കെ ഇഷ്യൂക്കായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചർച്ചകൾ എന്തുണ്ടായി എന്നുള്ളത് അതിൽ ഏറ്റവും അധികം അറിയാവുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതേ അവസ്ഥയാണ് പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു അജണ്ട വെച്ച് പരിഷ്കരണം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ആവശ്യങ്ങളെ, വിവിധ പ്രദേശങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കരിക്കുലമോ സംവിധാനങ്ങളോ അല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തമിഴ്നാട് രണ്ട് ഭാഷ മതി എന്നവർ തീരുമാനമെടുത്തു. കർണാടക ആ നിലക്കുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി. പിന്നെ അവർക്ക് ഈ ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഇനി ഇത് പൂർണ്ണമായും കൺകറൻ്റ് ലിസ്റ്റിൽ നിന്ന് മാറും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ പോണ്ടിച്ചേരിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഫ്രഞ്ചുമായി ബന്ധപ്പെട്ട ഒരു അങ്ങനത്തെ ഒരു ആവശ്യം അവർക്കുണ്ട്, അതവിടെ പരിഗണിക്കപ്പെടേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന് വലിയ ഒരു ചരിത്രമുണ്ട്. ഇവിടെ വളരെ വലിയ രൂപത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വലിയ സിസ്റ്റമാണത്. 10,000-10,000 അധ്യാപകർ ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് KG മുതൽ +2 വരെ, ഡിഗ്രി ഉൾപ്പെടെ PG വരെയുള്ള തലങ്ങളിൽ വളരെ നന്നായി പഠിക്കുകയും അതിൻ്റെ തൊഴിൽ സാധ്യതകളെ വളരെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ GCC പോയാൽ അവരുടെ കോടതികളിൽ, അവിടുത്തെ പത്രങ്ങളിൽ, അവിടുത്തെ ഓഫീസുകളിൽ എല്ലാം ഇവിടുന്ന് അറബി ഭാഷ പഠിച്ച ആളുകൾ പിന്നെ ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫ്രഞ്ച് പരിഗണിക്കപ്പെടേണ്ടതുപോലെ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ അവിടെ വേറൊന്നായിരിക്കും പരിഗണിക്കപ്പെടേണ്ടി വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയും അറിഞ്ഞും ഉള്ള ഒരു, അല്ലെങ്കിൽ ആ നിലക്കുള്ള പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പരിഷ്കരണത്തിനപ്പുറമുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃതത്തെ മുന്നോട്ട് വെച്ച് ഒരു വരേണ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പരിഷ്കരണമാണ്. അതുകൊണ്ട് പോസിറ്റീവായി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്നേ പറയാനുള്ളൂ.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ചയിൽ നാം ശ്രവിച്ചത്. നടുവൊടിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗം വോയിസ് ഓഫ് പീസിൽ നാം ശ്രവിക്കുകയുണ്ടായി. മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, TK നിഷാദ് സലഫി എന്നിവരാണ് ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായി വിശദീകരിക്കുന്ന ഇമാം നവവി റഹിമയുടെ റിയാദു സ്വാലിഹീൻ. പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ, സ്വർഗത്തിൻ്റെ എട്ടു കവാടങ്ങൾ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തുലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ ബാബു ഫദ്ലിൽ വുദു, വുദുഇന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1032-ാമത്തെ ഹദീസ്, وعن عمر بن الخطاب رضي الله عنه عن النبي صلى الله عليه وسلم قال ما منكم من احد يتوضا فيبلغ او فيسبغ الوضوء ثم يقول اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله الا فتحت له ابواب الجنه الثمانيه يدخل من ايها شاء. റവാഹു മുസ്ലിം. വസാദ തിർമിദിയു അള്ളാഹുമ്മ ജുഅൽനി മിനൽ തവ്വാബീന വജുഅൽനി മിനൽ മുത്തത്വഹിരീൻ. സഹോദരങ്ങളെ, രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾ, യതവള്ളഉ, നിങ്ങളിൽ നിന്നൊരാളും വുളു ചെയ്യുന്നില്ല. അതാണ് മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ നിന്നൊരാളും വുളു ചെയ്യുന്നില്ല. ഫയുബ്ലിഗു, അവനെത്തിക്കുന്നു. ഔ ഫയുസ്ബിഗു, പൂർണ്ണമായ വുളു, അങ്ങേയറ്റത്തെ, അതായത് വെള്ളം തട്ടേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം എത്തുന്ന രൂപത്തിൽ, അതാണ് ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗു, പൂർണ്ണമായ ഇസ്ബാഗുൽ വുളു. അതുപോലെ ഇബ്ലാഗ്, വെള്ളം എത്തിക്കേണ്ട രൂപ സ്ഥലങ്ങളിലെല്ലാം വെള്ളം എത്തിച്ചുകൊണ്ടുള്ള ആ വുളു ആരെങ്കിലും നിർവഹിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ വുളു ചെയ്താൽ സുമയക്കൂലു, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരു പാർട്ണർമാരുമില്ല, വഅഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, നിശ്ചയമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു, അല്ലാഹുവിൻ്റെ അടിമയാണ്, വറസൂലുഹു, അല്ലാഹുവിൻ്റെ ദൂതരുമാണ്. ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് ചൊല്ലിയാൽ, ഇല്ലാ ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ എട്ട് ഡോറുകളും അയാൾക്ക് തുറക്കപ്പെടാതിരിക്കുകയില്ല. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അയാൾ ഉദ്ദേശിക്കുന്നതിലൂടെ അയാൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇമാം തിർമിദിയുടെ റിപ്പോർട്ടിൽ അല്പം കൂടി ദീർഘിച്ചു വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന കൂടി. അല്ലാഹുമ്മ ജുഅൽനി മിന തവ്വാബീൻ, അല്ലാഹുവേ എന്നെ നീ തൗബ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. വജുഅൽനി മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധിയുള്ളവരുടെ, ശുദ്ധീകരണം നടത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി കൊണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, വുദുഇന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നതായ ഈ ഒരു അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണിത്. വുദുഇനേറെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത്തുഹൂർ ഷത്തുറുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ്. വനിസ്ഫുസാനി ഹുവ തഹല്ലി ബിൽ അഖ്ലാഖിൽ ഫാദില വല്ല അമാലി സ്വാലിഹ, അതിൻ്റെ ഒരു പാർട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമാണ്, സൽക്കർമ്മങ്ങളാണ്. ഏതൊരു കാര്യവും അത് പൂർത്തിയാവാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി വേണം. എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും ശുദ്ധമായ, പരിശുദ്ധമായ നല്ല സ്വഭാവമുണ്ടാവണം. അതുപോലെ തന്നെ ശാരീരികമായ ശുദ്ധി, അതും അനിവാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അത് പ്രത്യേകം അവിടെ മനസ്സിലാക്കേണ്ടതാണ്. അത്തഹൂർ ഷത്തുറുൽ ഈമാൻ എന്ന ഹദീസിൽ ഈമാനിൻ്റെ പകുതി ഒന്ന് ശുദ്ധിയാണെങ്കിൽ മറ്റൊന്ന് അൽ അഖ്ലാഖുൽ ഫാദില, ആ ശുദ്ധി ആ ഈമാനിനെ പൂർത്തിയാക്കുന്നത് ശ്രേഷ്ഠമായ സ്വഭാവങ്ങളും അല്ല അമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങളുമാണ് എന്ന്. സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൽ നമ്മളിവിടെ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇസ്ബാഗുൽ വുദു, ഇത്മാമുൽ വുളു, ഇബ്ലാഗുൽ വുളു, പൂർണ്ണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ വുളു നിർവഹിച്ചതിനു ശേഷം ഈ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ് എന്ന്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിത്യവും ദിവസവും നിർവഹിക്കേണ്ടുന്ന ഒരു മഹത്തായ ഇബാദത്ത്, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ അടിമകൾക്ക് ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം നൽകുന്നു എന്നതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ തിന്മകൾ മായ്ക്കപ്പെടാനും, വൻ പാപങ്ങൾ മുസ്ലിമീങ്ങൾ ഒഴിവാക്കിയാൽ അവൻ്റെ ഇബാദത്തുകൾ കൊണ്ട്, വുദൂ പോലെ നമസ്കാരം, നോമ്പ്, സദഖ, മറ്റു ഇബാദത്തുകൾ കൊണ്ട് അവനെ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, അവനെ പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കും, മഗ്ഫിറത്തിനുള്ള കാരണമാക്കി വച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ. ഇവിടെ ഉണർത്തിയിട്ടുള്ളതും അപ്രകാരം തന്നെയാണ്. വുദൂവിന് ശേഷം ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഈ ഒരു പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ മഅബൂദ ബിഹഖ്ഖി ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ അർഹനായി മറ്റാരുമില്ല, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ഞാൻ സാക്ഷിയാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, വ അന്നഹു മുബല്ലിഗു വഹീഹി, അല്ലാഹുവിൻ്റെ വഹീ എത്തിച്ച് നമ്മിലേക്ക് എത്തിച്ച് തന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിനെട്ട് കവാടങ്ങളാണുള്ളത്, നരകത്തിനേഴ് കവാടങ്ങളുമാണുള്ളത്. നോമ്പുകാർക്ക് പ്രത്യേകമായി റയ്യാൻ എന്ന കവാടമുണ്ടെന്ന് ഹദീസിൽ കാണാം. ഈ ഇന്നഫിൽ ജന്നത്തിലെ ബാബൻ യുക്കാലു ലഹു റയ്യാൻ, നിശ്ചയമായും സ്വർഗത്തിലൊരു ഡോറുണ്ട്, ആ ഡോറിൻ്റെ പേര് റയ്യാനാണ്. നോമ്പുകാരല്ലാതെ അവിടേക്ക് പ്രവേശിക്കുകയില്ല, നോമ്പുകാർ പ്രവേശിച്ചാൽ അതടക്കപ്പെടുമെന്ന്. നമസ്കാരക്കാർക്ക് പ്രത്യേകമായി. ഇങ്ങനെ സഹോദരങ്ങളെ, സ്വർഗീയ ലോകം എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിന് അപ്പുറത്താണ്. മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വല ഖത്റ അല ഖൽബി ബഷർ, ഒരു മനുഷ്യ ഹൃദയവും ഭാവനയും ചിന്തിച്ചിട്ടില്ലാത്തതിനും അപ്പുറത്താണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചിട്ടുള്ളതായ ഫല തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന് പകരമായി, അതിന് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകുന്ന ഒളിപ്പിച്ചു വെച്ചതായ സമ്മാനങ്ങൾ, സന്തോഷങ്ങൾ, പ്രതിഫലങ്ങൾ എന്താണെന്നൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നമുക്ക് നൽകിയ വലിയൊരു നിഅമത്ത്, ഖൈറ് നിസ്സാരമായി കാണുന്നതല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ അത്രയും ഗൗരവമായി പലരും ചെയ്യാൻ വിട്ടുപോകുന്നതായ, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് വുദൂവിന് ശേഷമുള്ള ഈ ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇപ്രകാരം ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഡോറിലൂടെ പ്രവേശിക്കാൻ, അതിൽ ഈമാനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല വഹിയിലൂടെ ഇറക്കിത്തന്നത് സത്യപ്പെടുത്തുന്നു. അത് വുദു ചെയ്യാനാണോ എങ്കിൽ, അത് നമസ്കാരം നിർവഹിക്കാനാണോ, അത് ഹജ്ജിനാണോ, നോമ്പിനാണോ, ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ കൽപ്പിക്കപ്പെടുന്നത്, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്നതാണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അറിയിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വുദൂവിന് ശ്രേഷ്ഠതയുണ്ട്. അതിനുശേഷം വന്നതായ ദിക്ര്, അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. വുദു ചെയ്തുകൊണ്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ അതിന് പുണ്യമുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിന് വുദു നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരാൾ പൂർണ്ണമായി വുദു ചെയ്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ്. ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് തഅലീമൽ ലിഅമലിഹിൽ മദ്കൂർ, ഈ പറയപ്പെട്ട അമൽ ചെയ്താൽ അതിൻ്റെ മഹത്വമാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് ആഗ്രഹിക്കുകയാണ് വേണ്ടത്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, അതിലൂടെ പ്രവേശിക്കാൻ അതിനുള്ള ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാവുക എന്നത് ഈമാനുള്ളതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ നൂദിയ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ വിളിക്കപ്പെടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രണ്ടെണ്ണത്തെ ഒരു ജോഡിയെ ചെലവഴിച്ചാൽ എന്ന്. ഏതൊന്നായിരുന്നാലും ഒരു ജോഡി ചെലവഴിച്ചാൽ സ്വർഗത്തിൽ വിളിക്കപ്പെടും, യാ അബ്ദുള്ള ഹാദ ഖൈർ, അല്ലയോ അബ്ദുള്ള ഇത് ഖൈറാണ്. ഫമൻ കാന മിൻ അഹ്ലി സ്വലാഹ്, നമസ്കാരക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എങ്കിൽ, ദുഇയ മിൻ ബാബി സ്വലാ, നമസ്കാരത്തിൻ്റെ ഡോറിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ജിഹാദിൽപ്പെട്ട ആളാണ്, ജിഹാദ് നിർവഹിക്കുന്നതിൽ കൂടുതൽ തൽപരരായിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ ബാബുൽ ജിഹാദിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലി സുയാമി, ദുഇയ മിൻ ബാബി റയ്യാൻ, നോമ്പിൽ സുന്നത്ത് നോമ്പുകൾ കൊണ്ടൊക്കെ മുന്നേറുന്ന അതിൻ്റെ ആളുകളാണ് എങ്കിൽ, റയ്യാൻ എന്ന ഡോറിലൂടെ വിളിക്കപ്പെടും. ഒമൻ കാന മിൻ അഹ്ലി സദഖ, ദാനധർമ്മം ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നവരായ ആളുകളെ, ദുഇയ മിൻ ബാബി സദഖ, സദഖയുടെ ഡോറിലൂടെ വിളിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ അലാ മൻ ദുഇയ മിൻ തിൽക്കൽ അബ്വാബിൽ മിൻ ളറൂറത്തിൻ ഫഹൽ യുദാഹദു മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, അതിൽ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നഅം വർജു അൻ തകൂന മിൻഹും, അതെ, നിങ്ങളതിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ നന്മകളിലും മുന്നേറിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചോദ്യവും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, മഅനൽ ഹദീസ്, ഈ ഹദീസിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം, അന്ന കുല്ലമ ആമിലിൻ യുദുആ മിൻ ബാബി ദാലിക്കൽ അമൽ, ഏറ്റവും കൂടുതൽ ഏതൊരു വിഷയം അമലാണോ ചെയ്തിട്ടുള്ളത് അവരതിൽ വിളിക്കപ്പെടും. വഖദ് ജാഅ ദാലിക സ്വരീഹൻ മിൻ വജീഹിൻ ആഖറ, മറ്റൊരു രൂപത്തിലും അത് ഡയറക്റ്റായി വന്നിട്ടുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ലികുല്ലി ആമിലിൻ ബാബി മിൻ അബ്വാബിൽ ജന്ന യുദുആ മിൻഹു ബിദാലിക്കൽ അമൽ, ഏതൊരു അമൽ ചെയ്ത ആൾ ഏതൊന്നിലാണോ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്നവർ വളരെ കുറവായിരിക്കും, ഏതൊന്നിലാണോ മികച്ചു നിൽക്കുന്നത് അവരതിലൂടെ പ്രവേശിക്കും എന്നുള്ളത്. അതിനുള്ള ആദരവും ബഹുമാനവും നൽകിയതാണ്, ആ അമലുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള മഹത്വം കൂടിയാണ് അവിടെ അറിയിച്ചിട്ടുള്ളത്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന മിനന്നാസി മയ്യുദുആ മിൻ ജമീഇൽ അബ്വാബ്, മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട് അവർ എല്ലാ ഡോറുകളിലെയും ലൂടെയും വിളിക്കപ്പെടും. ദാലിക ദുആ ദുആ തൻവീഹിം വൈക്രാം, അതവരുടെ ആദരവിൻ്റെ ഒരു മഹത്വത്തിൻ്റെ വിളിയാണ്. വൈ അളാമു സബാബിൽ ആമിലീന തിൽക്കൽ അമാൽ, ആ കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലത്തിൻ്റെ മഹത്വമാണ് അവിടെ ഉണർത്തുന്നത്. സുമയദ് ഖുൽമിനൽ ബാബിൽ ലദി ഗലബ അലൈഹിൽ അമൽ, എന്നിട്ട് ഏതൊരു അമലിലാണോ മുന്നിട്ട് നിൽക്കുന്നത് മികച്ചു നിൽക്കുന്നത് അതിലൂടെയാണ് പ്രവേശിക്കുക എന്നത്. അപ്രകാരം തന്നെയാണ് നോമ്പുകാർക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് പോവുക. നമസ്കാരത്തിൽ കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കൂടുതൽ നിർവഹിച്ച ആളുകൾ ബാബു സ്വലാത്തിലൂടെ. ഇങ്ങനെ ഇപ്രകാരമാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല പുണ്യങ്ങൾ നഷ്ടപ്പെടുത്താതെ അതെല്ലാം ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സ്വർഗത്തിൻ്റെ എട്ടു കവാടങ്ങൾ എന്ന ഭാഗമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കേൾക്കാനിടയായി. അത് സ്വഹീഹാണോ എന്നാണ്.
1: മൻ ഖറാ സൂറത്തുൽ ഇഖ്ലാസ് ഹത്ത യഖ്തിമഹ അശറ മറാത്ത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് അശറ മറാത്ത് ഹത്ത യഖ്തിമഹ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 തവണ ആദ്യാന്തം ഒരാൾ ഓതിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു നൽകും എന്നറിയിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹമ്മദ് മുസ്നദിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. മുആദ് ഇബ്നു മുആദ് അൽ ജുഹനിയിൽ നിന്നുള്ള, അല്ലെങ്കിൽ മുആദ് ഇബ്നു ആനസ് അൽ ജുഹനിയിൽ നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില സംസാരമുണ്ട്. ചില പണ്ഡിതന്മാർ ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് തെളിവിന് യോഗ്യമായ നിലക്ക് ഉള്ള ഹദീസാണെന്ന് വിധിച്ച പണ്ഡിതന്മാരുണ്ട്. ചില റാവിമാർ അതിൽ റുഷ്ദീൻ, അതേപോലെ അബ്ദുള്ള ഇബ്നു ലഹീ, ഇങ്ങനെ ചില റാവിമാർ, വേറെയും 1-2 റാവിമാർ, അവരെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. അവർ സ്വീകാര്യമല്ലെന്ന നിലക്കുള്ള നിരൂപണങ്ങളുണ്ട്. അപ്പോൾ അത് കാരണത്താലാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രാമാണികരായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ മറ്റു ചില നിവേദനങ്ങളെ ഉദ്ധരിച്ച് ആ നിവേദനങ്ങൾ കൊണ്ട് ഈ ഹദീസ് ഒരു ഹസനിൻ്റെ ദർജയിലേക്ക് ബലപ്പെടും എന്ന നിലക്ക് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പ്രകാരം അമലെടുക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരാൾ ഈ ഹദീസ് പ്രകാരം അമലെടുത്താൽ ആ അമൽ തെറ്റാണെന്നോ ബിദഅത്താണെന്നോ വിധിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അസ്സിൽസിലത്തുൽ അഹദീസ് അസ്സഹീഹയിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചില നിവേദനങ്ങളെ ഉദ്ധരിച്ച് ഇത് തെളിവിന് യോഗ്യമായി ബലപ്പെടുമെന്ന് വിധിച്ചിട്ടുമുണ്ട്. അള്ളാഹു ആലം.
0: ഇൻഡസ് വിവ ഐപൾസ് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
2: അനുവദനീയമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരം കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമികമായി ഹറാമായ മാർഗത്തിലൂടെയാണ്. അവർ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ എത്ര ക്വാളിറ്റിയുള്ളതാണെങ്കിലും സമൂഹത്തിന് എത്ര ആവശ്യമുള്ള വസ്തുക്കളാണ് എങ്കിലും ആ ഒരു സിസ്റ്റം ഇസ്ലാമികമായി ശരിയല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഹറാമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പ്രൊഡക്റ്റ് വാങ്ങാം, ഉപയോഗിക്കാം, അതിനൊന്നും ഒരു തെറ്റുമില്ല. എന്നാൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റം ഹറാമാണ് എന്ന് പീസ് റേഡിയോയിൽ തന്നെ പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ നിലനിൽക്കുകയും ആ സംവിധാനത്തിലൂടെ തന്നെ അതിൻ്റെ ഉപഭോക്താവായി മാറുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. അങ്ങനെയാകുമ്പോൾ അതിൽ ജോലി ചെയ്യുന്നതും ശരിയല്ലാത്തതായി മാറുന്നു. അത് ഇസ്ലാമികമായി ഹറാമായ ജോലി തന്നെയാണ്, അത് പാടില്ലാത്തതാണ്.
0: റമദാനിലെ നോമ്പ് കലാ വീട്ടുമ്പോൾ തുടർച്ചയായി വെക്കണോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായി എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്.
3: ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഒന്നിച്ചു നോറ്റ് വീട്ടുവാൻ സാധിക്കുമെങ്കിൽ ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഒന്നിച്ചു നോൽക്കുന്നത് പ്രയാസകരമാകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിലോ അതല്ലെങ്കിൽ മാസത്തിൽ 2-3-4 എന്നൊക്കെയുള്ള രൂപത്തിൽ നോറ്റ് വീട്ടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
0: സുബഹിയുടെ സുന്നത്ത് മറ്റു സുന്നത്തുകളുടെ കൂടെ കൂട്ടി നിസ്കരിക്കാൻ പറ്റുമോ? തഹയ്യത്തിൻ്റെ കൂടെ അതുപോലെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സുന്നത്ത്, വലുവിൻ്റെ സുന്നത്ത് എന്നിവയുടെ കൂടെ എന്നാണ്.
4: പള്ളിയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദു എടുത്തുകൊണ്ടായിരിക്കും വരിക. അപ്പോൾ ഉദുവിൻ്റെ 2 സുന്നത്ത്, തഹിയത്തിൻ്റെ 2 റക്കാത്ത് സുന്നത്ത്, സുബഹിക്കുമുള്ള 2 റക്കാത്ത് സുന്നത്ത്, ഈ 6 റക്കാത്തുകളും ഒന്നിച്ച് 2 റക്കാത്തായി ഒരേ നീയത്തിൽ തദാഹുൽ പരസ്പരം പൂരകമായി പോകും എന്നുള്ളതാണ് ആ വിഷയമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം താൻ നമസ്കരിക്കുന്ന ഉദുവിൻ്റെ 2 റക്കാത്താണ്, അതോടൊപ്പം തഹിയത്താണ്, സുബഹിക്കുമ്പോൾ 2 റക്കാത്താണ് എന്ന ഒരു നിയ്യത്തോടുകൂടി രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ തന്നെയും അയാൾക്ക് പരിപൂർണമായ കൂലി ലഭിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, അയാൾക്ക് ഈ രണ്ടരക്കാലത്ത് നമസ്കരിക്കാം, തഹിയത്തിൻ്റെ രണ്ടരക്കാലത്ത്, ഉദുവിൻ്റെ രണ്ടരക്കാലത്ത്, സുബഹിക്കുമ്പോൾ രണ്ടരക്കാലത്ത്, ഇതൊക്കെ നമസ്കരിക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം.
0: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുമൊത്ത് ഉള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ, പ്രൊഫൈൽ പിക്ചറാക്കി വെക്കാമോ എന്നൊക്കെയാണ്.
1: വ്യക്തികളുടെ ഫോട്ടോകൾ ഇത്തരം ചിത്രങ്ങളായിട്ട് വെക്കാതിരിക്കുക എന്നുള്ളതാണ് കരണീയം. ഒന്ന്, ഫോട്ടോകൾ അതിലൊരു മസ്ലഹത്തുൻ റാജിഹ, ഒരു ബലപ്പെട്ട ഒരു മേന്മയും നന്മയും ഗുണവും ഇല്ല എങ്കിൽ ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല. എന്നാൽ അതിലൊരു ഗുണമുണ്ട്, അതുകൊണ്ടൊരു നന്മ കൈവരിക്കാനുണ്ട് എങ്കിൽ അത് നിഷിദ്ധമാണെന്ന് വിധിക്കാനും സാധ്യമല്ല. പിന്നെ ഈ കുട്ടികളുടെ ഫോട്ടോ, അതേപോലെ തന്നെ ഇത്തരം പറയപ്പെട്ട ഈ ഫോട്ടോകളൊക്കെ വെക്കുക എന്നുള്ളത് അത് പല കാരണങ്ങളാൽ ഉപേക്ഷിക്കുന്നതാണ് കരണീയം. കണ്ണേറുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം പലരും ഉണർത്താറുണ്ടത്, അത് കരുതേണ്ടതുമായൊരു വിഷയമാണ്. നമ്മൾ വടികൊടുത്ത് അടി വാങ്ങേണ്ടതില്ലല്ലോ, കണ്ണേറൊരു യാഥാർത്ഥ്യമാണ്. അൽ ഐനു ഹഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അൽ ഐൻ യുദ്ഖിലുൽ ഇൻസാൻ അൽ ഖബ്റ വൽ ജമൽ അൽ ഖിദ്റ, കണ്ണേറ് മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കും, ഒട്ടകത്തെ കലത്തിലേക്കും എത്തിക്കും. തിരുമൊഴിയാണ്. ഖബറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രോഗിയാക്കി മരണത്തിന് അടിപ്പെടുത്തും കണ്ണേറ് ബാധ എന്നുള്ളതാണ്. ഒരൊട്ടകത്തിനാണ് അത് ഏൽക്കുന്നത് എങ്കിൽ ആ ഒട്ടകത്തെ കലത്തിലെത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകം അറുക്കപ്പെടാൻ മാത്രം വിവശമായി പിന്നീട് അത് അറുക്കപ്പെടുന്നൊരവസ്ഥ വരും എന്നുള്ളിടത്താണ് എന്നതാണ് ഈ തിരുമൊഴി അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയക്കേണ്ട ഒരു വിഷയമാണ് കണ്ണേറ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവം അത് ഉണർത്തിയിട്ടുണ്ട്. ഖദറിനെ വല്ലതും മുൻകടന്നിരുന്നുവെങ്കിൽ കണ്ണേറ് മുൻകടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കണ്ണേറ് പെട്ടെന്ന് തൊട്ട് മാത്രമേ അതിന് സ്വാധീനമുണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ്. അത് കരുതേണ്ട ഒരു വിഷയവുമാണ്. ഇത്തരം രംഗങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക, ഗുണകാംക്ഷ നിർഭരമായി പറയപ്പെട്ട ആ ഉപദേശം ശിരസ വഹിക്കുക.
0: അകത്തുനിന്ന് നഖം മുറിക്കാൻ പാടില്ല, അത് ശരിയാണോ? അകത്തെ സിംഗിൾ നഖം കളയാമോ എന്നൊക്കെയാണ് സംശയം.
4: മുൻകാല പ്രവാചകന്മാരെല്ലാം ചെയ്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണം എന്ന് കൽപ്പിച്ച കുറേ കാര്യങ്ങൾക്കാണ് സുനനുൽ ഫിത്ര എന്ന് പറയുക. എല്ലാ പ്രവാചകന്മാരും ചെയ്ത ചര്യയാണത്. അതിൽപ്പെട്ട ഒന്നാണ് വത്തഖ്ലീമുൽ അദ്വാഫിരി, നഖം മുറിക്കുക. 40 ദിവസത്തിലധികം നഖം മുറിക്കുക, ക്ഷൗരം ചെയ്യുക എന്നിവ നീട്ടിക്കൊണ്ടു പോകുവാൻ പാടില്ല എന്ന് വരെ ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ അതിലപ്പുറം അത് ഏത് ദിവസമായിരിക്കണം, ഏത് സ്ഥലത്തു വച്ചായിരിക്കണം, രാത്രിയിൽ നഖം മുറിച്ചാൽ വല്ല കുഴപ്പവുമുണ്ടോ എന്നിത്യാദി വിഷയങ്ങളൊന്നും പ്രത്യേകിച്ച് മതം പറയാത്തതുകൊണ്ട് ഏത് സ്ഥലത്ത് വെച്ചും ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് നഖം മുറിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ വിഷയമായി വരുന്ന ചില ഊഹാപോഹങ്ങളും അന്ധവിശ്വാസങ്ങളും അടിസ്ഥാനരഹിതമാണ്. പ്രത്യേകിച്ച് ഷിയാക്കളിൽ നിന്നും കടന്നു വന്നതാണ്. നഖം അസമയത്ത് മുറിച്ചു കഴിഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെടും, രാത്രി സമയത്ത് നഖം മുറിക്കുവാൻ പാടില്ല എന്നിത്യാദി വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പഴച്ചു പോയ ഷിയാക്കളുടെ സംഭാവനയാണ്. അതൊരിക്കലും അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകളെന്നുള്ള നിലയിൽ നാം സ്വീകരിക്കേണ്ടതില്ല. മതവുമായി ആ വിഷയത്തിൽ യാതൊരുവിധ രേഖകളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഖത്തം തീർക്കുമ്പോൾ ഖുർആന്റെ അവസാനമുള്ള ഖത്തമുൽ ദുആ നിർബന്ധമാണോ എന്നാണ്.
2: ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർന്നാൽ ഖത്തമുൽ ഖുർആൻ എന്ന പേരിൽ പ്രാർത്ഥനകൾ പല ഖുർആനിൻ്റെയും പിറകിൽ പ്രിന്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു സമയമാണ് ഖുർആൻ പാരായണം ചെയ്ത് അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനകൾ. ഇതിൻ്റെ അർത്ഥത്തിലാണ് ഖത്തം തീർത്തു കഴിഞ്ഞാൽ ഉള്ള പ്രാർത്ഥനകളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ മുഴുവനായൊരു ആവർത്തി ഓതിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകൾ പ്രാർത്ഥനകൾ എന്ന പേരിൽ പ്രത്യേകമായി പ്രാർത്ഥനകളൊന്നും വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്നുള്ള നിലക്ക് ഒരാൾക്ക് ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനയും ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് എന്നതൊഴിച്ചാൽ അതിനുവേണ്ടി പ്രത്യേക ലഫ്ളുകളോ അതിനുവേണ്ടി പ്രത്യേക ദുആകളോ ഒന്നും തന്നെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
5: ബലിമൃഗ മാംസം, അഖീഖ എന്നിവയുടെ മാംസം അമുസ്ലിങ്ങൾക്ക് നൽകുന്നതിന്റെ വിധി എന്താണ് എന്നാണ്.
4: അഖീഖ അന്യമതസ്ഥർക്ക് കൊടുക്കാൻ പാടുണ്ടോ? ആ ഭക്ഷണം അന്യമതസ്ഥരായ ആളുകൾ കൊടുക്കുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല. അപ്പൊ ഇതൊക്കെ മുആമലത്ത്, ഇടപാട് എന്ന ഗണത്തിനാണ് ഉൾപ്പെടുക. മുആമലത്തിന്റെ അടിസ്ഥാനം അസ്ലു തന്നെ ഹലാലാണ്. ഇടപാടുകൾ, ഒരു മുസ്ലിം അല്ലാത്ത ആളുമായി കച്ചവടം നടത്താൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അതിന് പ്രത്യേകമായ ആയത്തും ഹദീസും ആവശ്യമില്ല. മറിച്ച് ആ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിന് ആരുമായും കച്ചവടം നടത്താം എന്നതാണ് അടിസ്ഥാനം. ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു ഭക്ഷണം അത് അന്യമതസ്ഥരായ ആളുകൾ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാനം അത് അനുവദനീയമാണ് എന്ന് തന്നെയാണ്. അതിന് പ്രത്യേകമായ ആയത്തും ഹദീസും ആവശ്യമില്ല, കാരണം അസ്ലു അപ്രകാരം. എന്നാൽ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ സക്കാത്ത്, ആ സക്കാത്ത് മാത്രമാണ് അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. സക്കാത്തുൽ ഫിത്റാകട്ടെ അല്ലെങ്കിൽ സക്കാത്ത് ആകട്ടെ, അത് അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല. അഖീഖയാകട്ടെ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ വീട്ടിൽ ഉദുഹിയത്തിന്റെ മാംസമാകട്ടെ, അതൊക്കെ ഒരു അമുസ്ലിമായ ആളിന് കൊടുക്കലാണ് ഭംഗി എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അത് കൊടുക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങളുമായി, നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കാത്ത, നിങ്ങളുമായി സമരം ചെയ്യാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് അന്തവറൂഹുംബത്തുഖ്സിതുരീം, അവരോടുമായി പുണ്യം ചെയ്യണം, അവരുമായി നീതിയോടുകൂടി വർത്തിക്കണം, അള്ളാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതാണ് നമ്മൾ അഖീഖ അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല, പ്രത്യേകിച്ച് അയൽവാസികളും ഒക്കെയാണെങ്കിൽ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. അത് അനുവദനീയമല്ലായിരുന്നുവെങ്കിൽ നബി പ്രത്യേകമായി പറയുമായിരുന്നു മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അഖീഖയുടെ മാംസം കൊടുക്കരുത് എന്ന് പറയുമായിരുന്നു. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി അൽ മസാക്കീൻ എന്ന് പറഞ്ഞ് അത് മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ്. അഖീഖയെ സംബന്ധിച്ചോ ദുഹിയത്തിന്റെ മാംസത്തെക്കുറിച്ചോ മറ്റ് മാസ്റ്റർ കൊടുക്കരുത് എന്ന് പ്രത്യേകമായ തെളിവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഏതുപോലെ ഇപ്പോ ഒരാള് അമുസ്ലിങ്ങളായ ആളുകളുമായി കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത കാലത്തോളം അത് ആ ഒരു വിധി അനുവദനീയമാണ്, അമുസ്ലിങ്ങളുമായി കച്ചവടം ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ അഖീഖയുടെ വിഷയവും.
5: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്നവർക്കിടയിൽ സൊഫിൽ വിടവ്

0: സഫുകൾ കൃത്യമല്ല എങ്കിൽ സഫുകൾ ശരിയാക്കാം. ഒരാൾ വിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ വിട്ടു നിൽക്കുന്ന വ്യക്തിയെ തൊട്ട് നിൽക്കുന്ന വ്യക്തിക്ക് അടുത്തേക്ക് നിർത്താം. സഫിൽ നിന്ന് തെറ്റി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ സഫിലേക്ക് നിർത്താം. അത് നിർത്തൽ ബാധ്യതയാണ്. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: മസ്ജിദുൽ ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിന് അതേ പ്രതിഫലം മസ്ജിദുൽ ഹറമിന്റെ പരിധിക്കുള്ളിൽ ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും കിട്ടുമോ എന്നാണ്.
0: മക്ക വിശുദ്ധ ഹറം, അത് അൽ മസ്ജിദുൽ ഹറാം മാത്രമല്ല, പിന്നെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരങ്ങളിൽ കിലോമീറ്ററുകൾ ഹറം ദേശം സ്ഥിതി ചെയ്യുന്നു. കഅബയുടെ ചുറ്റുമുള്ള പള്ളി മസ്ജിദ്, മസ്ജിദുൽ കഅബ, പിന്നെ അതിനും അപ്പുറം ഹറം വിശാലമാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ നിസ്കരിച്ചാൽ ഇതര സ്ഥലങ്ങളിൽ 100,000 നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണിത്. പക്ഷേ തെളിവുകൾ അറിയിക്കുന്നത് അങ്ങനെ ഹറമിൽ എവിടെ നിസ്കരിച്ചാലും 100,000 നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. ഹറമിന് അൽ മസ്ജിദുൽ ഹറാം എന്ന് മൊത്തത്തിൽ പറയും. കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദിന് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഹറമിന് മുഴുവൻ ആ ഒരു മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടെ അടുത്തത്.
1: ഇരുന്നു നിസ്കരിക്കുന്ന ആൾ കസേര എങ്ങനെയാണ് ഇടേണ്ടത് എന്നാണ്.
2: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസാരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറ് രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസാരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട് ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ്

0: ആ സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദികൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം, ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്, അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക്, അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ള ആളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല, സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: നിർബന്ധ സക്കാത്ത് കൊടുക്കുമ്പോൾ ശിർക്കും ബിദാത്തും ചെയ്യുന്ന മുസ്ലിം നാമധാരികൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പല സക്കാത്ത് സെല്ലുകളും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നാണ്.
2: സക്കാത്ത് ഇസ്ലാം ദീനിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണ്. സക്കാത്ത് കൊടുക്കൽ അനിവാര്യമായ ഒരു വ്യക്തി അത് നൽകുന്നില്ല എങ്കിൽ വലിയ പാപമാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ അവൻ അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ താൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികൾ അതിനർഹരാണ്, ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തണം. വ്യക്തികളാകട്ടെ, അത്തരത്തിലുള്ള സംഘടനകളാകട്ടെ, ഇവിടെ ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സൂറത്ത് തൗബയിൽ പറഞ്ഞ ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ ഫഖീർ മിസ്കീൻ എന്ന് തുടങ്ങുന്ന സക്കാത്തിൻ്റെ അവകാശികൾക്കാണോ നൽകേണ്ടത് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. തീർച്ചയായും സക്കാത്ത് കൊടുക്കേണ്ടത് മുസ്ലിമീങ്ങൾക്കാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ, ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അയാളിൽ നിന്നും പ്രകടമായി കുഫറോ ഷിർക്കോ ഇല്ല എങ്കിൽ, ഈ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയുമാണ് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കൗമിൽപ്പെട്ട സക്കാത്തിന് അർഹരാണോ അവർക്ക് നൽകാവുന്നതാണ്. എന്നാൽ അവരിൽ എന്തെങ്കിലും ദീനീയായ അബദ്ധങ്ങളുണ്ട് എങ്കിൽ അത് സക്കാത്തുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. സക്കാത്ത് വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണ് എങ്കിലും മതപരമായി അവരുടെ അടുക്കൽ എന്തെങ്കിലും അപജയങ്ങളും അബദ്ധങ്ങളും ഉണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തുകയാണ് വേണ്ടത്. ഒരു പക്ഷേ അവരുടെ അറിവില്ലായ്മ മൂലമായിരിക്കും, ഒരു പക്ഷേ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കാം. അത് സക്കാത്തുമായി ബന്ധിപ്പിക്കാത്ത രൂപത്തിൽ തന്നെ അവരെ തിരുത്തി തെരിയപ്പെടുത്തുകയാണ് വേണ്ടത്.
1: കുട്ടികൾക്ക് കളറിംഗ് ചെയ്യാനായി ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അടങ്ങുന്ന കളറിംഗ് ബുക്കുകൾ നൽകാമോ?
3: ഇസ്ലാം കർശനമായി വിരോധിച്ച കാര്യമാണ് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുക, രൂപങ്ങൾ ഉണ്ടാക്കുക എന്നത്. അന്ത്യനാളിൽ ഇത്തരത്തിലുള്ള ആളുകളെ കഠിനമായി അള്ളാഹു ശിക്ഷിക്കുമെന്നും അവരോട് അവക്ക് ജീവൻ കൊടുക്കാൻ ആവശ്യപ്പെടുമെന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് പഠനത്തിൻ്റെ ഭാഗമാണെങ്കിലും ശരി, അവിടെ കുട്ടികളെ അതിനൊരു പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലായി ചിത്രം, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുക അല്ലെങ്കിൽ അതിന് പെയിൻറ്റോ കളറോ കൊടുക്കുക, അതിലൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള രീതിയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു കുട്ടിയെ അതിന് നിർബന്ധിക്കുന്നു, അധ്യാപകർ നിർബന്ധിക്കുന്നുവെങ്കിൽ അങ്ങനെ ആ ഗത്യന്തരമില്ലാത്ത വേളയിൽ കുട്ടി അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരിക സ്വാഭാവികമായും അധ്യാപകരായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ജീവനില്ലാത്ത പ്രകൃതി പോലുള്ള വസ്തുക്കളാണെങ്കിൽ അവയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നോ അത് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സൂറത്തു അർറസു ഫൈദാ ഖുതിയ അർറസു ഫലൈസ ബിസൂറ. ഒരു രൂപമെന്ന് പറയുമ്പോൾ അതിൻ്റെ തലയുണ്ടാകുമ്പോഴാണ്, അത് തല മുറിച്ചു കളഞ്ഞാൽ അത് രൂപമായി പരിഗണിക്കപ്പെടുകയില്ല. ഇനി അഥവാ ജീവനുള്ള വസ്തുവിൻ്റെ ഒരു ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ തല മുറിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുക എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അഥറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിലപ്പുറം ചിത്രരചനയ്ക്ക് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം രചിക്കുവാനും അതിന് പെയിൻറ്റ് കൊടുക്കുവാനും ഉള്ള ഒരു പ്രോത്സാഹനം മക്കൾ വഴി കൊടുക്കാതിരിക്കുക, അധ്യാപകരോട് കാര്യങ്ങൾ ഉണർത്തുക, ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായുള്ള മിനയെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രസ്തുത വിഷയവുമായി സംസാരിക്കാനെത്തുന്നത് വിശുദ്ധ ഹറമിൽ നിന്നുകൊണ്ടും ജനാബ് അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹാബത്തിഹിൽ ഫായിസീൻ ബിറില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി മക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹാജിമാർ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ മഷായിറുകളായി അറിയപ്പെടുന്ന മിനായിലും അറഫയിലും മുസ്ദലിഫയിലുമെല്ലാം തന്നെ ജനനിബിഡമായി തീർന്ന് തക്ബീർ ധ്വനികളും തൽബിയത്തും ഉയർന്ന് വരുന്ന സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥ പറയുന്ന മിന താഴ്വരയിലേക്ക് ഒരൽപ്പസമയം നമുക്ക് എത്തി നോക്കാം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശനമേറ്റ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്രമോതുന്ന പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഹാജിമാരും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് അത് കാണേണ്ടതുണ്ട്. മിന എന്ന് പറയുമ്പോൾ ടെൻറ്റുകളുടെ നഗരി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ മനോഹരമായ, അതോടൊപ്പം തന്നെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കഥകൾ ഉയരുന്ന പ്രദേശമാകുന്നു മിന. രക്തം തെറിക്കപ്പെടുന്ന എന്നർത്ഥമുള്ള ഒരു പദത്തിൽ നിന്നാകുന്നു മിന എന്നുള്ള ആ ഒരു വാക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഹാജിമാർ അവരുടെ കർമ്മത്തിൻ്റെ സാഫല്യമായിക്കൊണ്ട് കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന ബലിദാനം അത് മിനായിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കയുടെ കിഴക്ക് ഭാഗത്ത് നാല് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട താഴ്വരയാകുന്നു മിന. മസ്ജിദുൽ ഹറാമിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ് മിന സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ജംറത്തുൽ അഖബയും തെക്ക് പടിഞ്ഞാറ് ഭാഗം വാദി മുഹസ്സറും പരിശുദ്ധ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അജയ്യമായ അവൻ്റെ കുദറത്തിലൂടെ ആ കഅബാലയം സംരക്ഷിക്കപ്പെട്ട സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവിടെ അബാബിയിൽ എന്ന ചെറിയ പക്ഷികളെ അയച്ചുകൊണ്ട് ആനപ്പടയെ നശിപ്പിച്ച വാദി മുഹസ്സർ അതാകുന്നു മിനായുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി. വടക്ക് ഭാഗം ജബൽ ഖൗസ് എന്നറിയപ്പെടുന്ന പർവ്വതനിരയും തെക്ക് ഭാഗം ജബൽ സബീർ എന്ന പർവ്വതവുമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2 മില്യൺ ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളരെയേറെ ത്യാഗമുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒരു താഴ്വരയാകുന്നു മിന. യൗമുത്തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 8 മിനായിൽ സംഗമിച്ച് രാപ്പാർത്തുകൊണ്ടാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. 30 ലക്ഷത്തോളം വരുന്ന ഹാജിമാർക്ക് താമസിക്കുവാനുള്ള അതുപോലെ തന്നെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും കൃത്യമായി സംവിധാനിക്കപ്പെട്ട അതികൃത്യതയുള്ള ഒരു പ്രദേശമാകുന്നു മിന. ദുൽഹിജ്ജ 11, 12, 13 രാവുകളിലും ഹാജിമാർ മിനായിൽ അന്തിയുറങ്ങൽ നിർബന്ധമാകുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതെന്തായിരുന്നാലും അത് പാലിക്കാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു. അള്ളാഹുവെ, നിന്റെ കൽപ്പനകൾ ഞങ്ങളിതാ അംഗീകരിക്കുന്നു, നിന്റെ വാക്കുകൾ ശിരസാവഹിക്കുന്നു എന്ന ആശയമുള്ള ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈകലാ ശരീക ലബ്ബൈക് എന്ന് മുഴങ്ങുന്ന തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ഹാജിമാർ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഹാജിമാർ മക്കായിൽ നിന്ന് ഇഹ്റാം ധരിച്ചുകൊണ്ട് അവർ മിനയിലേക്ക് ദുൽഹജ്ജ് 8 രാവിലെ യാത്രയാകുകയാണ്. ഈ സന്ദർഭത്തിൽ ഹജ്ജിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകളും മിനായുടെ സന്ദേശങ്ങൾക്ക് കാതോർത്ത് സ്വർഗത്തിനു വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ജീവിതത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി, അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമൻ യുഅല്ലിം ഷഅഇറല്ലാ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാണോ ആദരിക്കുന്നത് തീർച്ചയായും അത് മനസ്സിലുള്ള ഭക്തിയുടെ അടയാളമാണ്, തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മക്കാ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി മിനായും അറഫയും മുസ്ദലിഫയുമെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാകുന്നു. മക്കയിൽ കഅബാലയവും അതിൻ്റെ സമീപത്തായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന മഖാം ഇബ്രാഹിം, സംസം, അതുപോലെ തന്നെ സൊഫ, മർവ എന്നീ ഭാഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിക്കൊണ്ട് ചരിത്രത്തിൽ കൃത്യമായ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്ന പ്രദേശങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ മിനായുടെ ചരിത്രം, മിനായുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരുപാട് പ്രവാചകന്മാർ നിയുക്തരായ പ്രദേശമാകുന്നു, ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമായ പ്രദേശമാകുന്നു മിന എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിലെ ചരിത്ര പ്രധാനമുള്ള പള്ളിയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നു. പള്ളിയിൽ വലിയ മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന അതിഗാംഭീര്യമുള്ള അതിവിശാലമായ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദുൽ ഖൈഫ് എന്നാണ് അതിൻ്റെ പേര്. ആ പള്ളിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് സല്ലാ ഫീഹി സബഊന നബിയ്യൻ മിനൽ അംബിയാ, 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാകുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മിനായിൽ എത്തിച്ചേർന്നിരുന്നു. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെല്ലാം തന്നെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു പാഠമാകുന്നു മിന മനുഷ്യൻ്റെ മുന്നിലേക്ക് നൽകുന്നത്. അതിനാൽ തന്നെ വമൻ യുഅല്ലിം ഷഅഇറല്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, അതിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മിനയുടെ ചരിത്രം പഠിക്കുന്ന, മിനായിലൂടെ കണ്ണോടിക്കുന്ന, മിനയുടെ ചരിത്ര സംഭവങ്ങളിലേക്ക് കാതോർക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ സംഗാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സ്ഥലം മിനാ താഴ്വരയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 37 അധ്യായമായ സൂറത്തു സാഫാത്തിലൂടെ ഹൃദയസ്പർക്കായ സംഭവങ്ങൾ, മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ മനുഷ്യ സമൂഹം നിലനിൽക്കുന്ന കാലമത്രയും അതിൻ്റെ സന്ദേശവും അതിൻ്റെ ആന്ദോളനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകണമെന്നുള്ള ആ ഒരു സന്ദേശം ഓതിക്കൊണ്ട് അള്ളാഹു വിളിച്ചു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി മിനാ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഫലമ്മാ അസ്ലമാ വതല്ലഹൂലിൽ ജബീൻ, അവർ രണ്ടുപേരും ആ കൃത്യത്തിന് തയ്യാറായി. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ മുന്നിൽ വളരെ ക്ഷമയോടുകൂടി കിടക്കുവാൻ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറായി. ആ മകൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിന് വേണ്ടി ആ പിതാവും തയ്യാറാകുകയാണ്. അങ്ങനെ രണ്ടുപേരും അതിനൊരുങ്ങി. ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അതൊരു വല്ലാത്ത പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈന ഫഅമർനാഹു ബിദിബ്ഹിൻ അലീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ശിരസാവഹിച്ച ഇബ്രാഹിം നബി അലൈഹി സലാമയുടെ ആ ത്യാഗം അള്ളാഹു അംഗീകരിച്ചു. ഇബ്രാഹിം, നീ അറുക്കേണ്ടതില്ല, മകനെ അറുത്തതിന് തുല്യമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ സന്തോഷമറിയിക്കുകയും വഫദൈനാഹു ബിദിബ്ഹിൻ അലീം, വളരെ മഹത്തായ ഒരു ബലിമൃഗത്തെ അള്ളാഹു നൽകി അതിനെ ബലിയറുക്കുകയും വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിലേക്ക് അതൊരു ചര്യയായി നിശ്ചയിക്കുകയും ചെയ്തു. ഹാജിമാർ മിനായുടെ താഴ്വരയിൽ ചെന്ന് ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി കൊണ്ട് അറവ് നടത്തുമ്പോൾ സഹോദരന്മാരെ, ഹജ്ജിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത നമുക്കുള്ള ബാധ്യതയായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഉളഹിയത്ത്, അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മിനായുടെ താഴ്വര അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ അതല്ല വലുത്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് വലുത് എന്നുള്ളത് ഉളഹിയത്തിലൂടെ സമർപ്പണം നടത്തുവാൻ നമുക്ക് സാധിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മൻ കാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാന, കഴിവുണ്ടായിട്ടും ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക്, മുസല്ലയിലേക്ക് അവർ അടുക്കേണ്ടതില്ല എന്ന ആ ഒരു ഗൗരവത്തോടുകൂടിയുള്ള താക്കീത് സമൂഹമേ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ബലിയറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ പ്രദേശം അത് മിനയായിരുന്നു. മസ്ജിദുൽ കബിഷ് എന്ന് പറയുന്നൊരു പള്ളി, അതിൻ്റെ ചില അടയാളങ്ങൾ ഇന്നും നമുക്ക് മിനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാജിമാരുടെ കർമ്മങ്ങൾ, ഹജ്ജിൻ്റെ നിർബന്ധ കർമ്മങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. അതും തന്നെ നിലനിൽക്കുന്നത് മിനാ താഴ്വരയിലാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന, അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായപ്പോൾ അതെല്ലാം തന്നെ തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, അതെന്തായിരുന്നാലും ഞാൻ നിർവഹിക്കുമെന്നുള്ള ആ ഒരു മനോഗതം ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നോട്ട് പോയി. ആ ഒരു സമർപ്പണമാകുന്നു, ആ ഒരു തത്വമാകുന്നു ജംറയിൽ കല്ലെറിയുന്നതോടുകൂടി ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത്. മറ്റെന്തിനെയും തന്നെ തൃണവൽഗണിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു. എനിക്ക് വലുത് അള്ളാഹുവാകുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ജംറകളിലും കല്ലെറിയുവാൻ വിശ്വാസി ഹജ്ജിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ദിവസങ്ങളിലൂടെ, മിനാ താഴ്വരയിൽ ഹാജിമാർ സംഗമിക്കുന്ന ദിവസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലും നാം ഉണ്ടാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനത്തോടുകൂടി നാം പ്രഖ്യാപിക്കേണ്ട വിഷയമാണ് അള്ളാഹു അക്ബർ, എനിക്കേറ്റവും വലുത് അള്ളാഹുവാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അത് ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇനിയും ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മിനയുടെ കഥകൾ അയവിറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിൽ അനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും ചരിത്രം വിശ്വാസികളുടെ മുന്നിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം തന്നെ തന്നിലർപ്പിതമായ ദഅവത്ത് അത് കൃത്യമായി നിർവഹിക്കുന്നതിനുള്ള ഒരു വാതായനം കണ്ടെത്തുവാൻ പ്രവാചകന്റെ മനസ്സു കൊതിച്ചിരുന്നു. അള്ളാഹു തന്നിലർപ്പിച്ച ഉത്തരവാദിത്വം അത് നിർവഹിക്കുവാനുള്ള ആവേശവും താല്പര്യവുമായിരുന്നു പ്രവാചകനെ പ്രേരിപ്പിച്ചത്. പക്ഷേ സമൂഹത്തിൽ അതിന് അവസരം ലഭിച്ചിരുന്നില്ല. മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകൾ മാത്രമായിരുന്നു മക്കായിൽ കഴിഞ്ഞുകൂടിയ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ഒരു കൃത്യമായ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട്, നല്ലതോടുകൂടി കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്തിനിറങ്ങുവാനുള്ള ഒരവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും തുറന്നു കിട്ടിയത് മദീന പലായനത്തോടുകൂടിയാണ്. ആ മദീനയിലേക്കുള്ള ഹിജറയുടെ തൊട്ട് മുമ്പായിക്കൊണ്ട്, ഹിജറയുടെ തൊട്ട് മുമ്പ് ഒരു 2 വർഷം മുമ്പ് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളുമായി കൊണ്ട് മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗമിച്ചു. നുബുവത്തിൻ്റെ 11-ാം വർഷം 12 പേര് യസ്രിബി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദീനയിൽ നിന്ന് വന്ന 12 പേരുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സംഗതികൾ കൂടിയാലോചന നടത്തി ചില തീരുമാനങ്ങൾ എടുത്തു. അതിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു മദീനയിലേക്ക് പ്രബോധന പ്രവർത്തനത്തിനുള്ള അവസരങ്ങൾ തെളിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ ദൗത്യം നിർവഹിക്കുവാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഡോർ ടു ഡോർ നടത്തിക്കൊണ്ട്, വീടുകളിൽ കയറി നിറങ്ങിക്കൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് നബി സ്വഹാബത്തിന് എന്നെ ചുമതലപ്പെടുത്തി. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി തൊട്ടടുത്ത വർഷം നുബുവത്തിൻ്റെ 12-ാം വർഷം 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം മിനായിൽ എത്തിച്ചേരുകയും ആ മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൊണ്ട് ചില ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ കൈക്കൊണ്ടു ചില കരാറുകൾ ഉണ്ടാക്കി. ആ കരാറാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മിനായുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അഖബ ഉടമ്പടികൾ വലിയ പ്രാധാന്യമാകുന്നു അതിൽ നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രബോധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി സ്വീകരിക്കുവാൻ നമുക്ക് മിനയുടെ സന്ദേശം നമ്മെ അതിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ മിനായിൽ വെച്ച് പ്രവാചകൻ സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി ദൈവത്തിന്റെ ഗൗരവവും ദീനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രഭാഷണം മിനായിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മസ്ജിദുൽ ഖൈഫിലും അതുപോലെ തന്നെ ആ മിനായുടെ താഴ്വരകളിലുള്ള ആയിരക്കണക്കിന് ടെൻ്റുകളിലും മിനായിൽ ജനങ്ങൾ താമസിക്കുന്ന ഹജ്ജിൻ്റെ ദിവസങ്ങൾ 11, 12, 13 ദിവസങ്ങളിൽ വളരെ ഏറെ ഉത്ബോധന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടന്നു വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ദഅവത്ത് എന്ന് പറയുന്നത് മിനയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൗഹീദിൻ്റെ സമർപ്പണം, അതേപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലിനെ കൃത്യമായി അനുകരിക്കുക എന്നുള്ള മഹത്തായ രണ്ട് പാഠങ്ങളാകുന്നു മിനയിൽ നിന്നുയരുന്ന ശബ്ദങ്ങളിലും മിനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്ര സന്ദേശങ്ങളിലൂടെയും നമുക്ക് ഏറ്റെടുക്കുവാനുള്ളത്. കാരണം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രധ്വനികളാകുന്നു അതൊരുവിട്ടുകൊണ്ടാകുന്നു ഹാജിമാർ മിനായിലേക്ക് എത്തുന്നത്. ജംറത്തുൽ അക്കബയിൽ കല്ലെറിയുന്നത് വരെ ആ തൽബിയത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ആ ഒരു പ്രഖ്യാപനമാകുന്നു തൽബിയത്തിലൂടെ അവിടെ സമർപ്പിക്കുന്നത്. അതിനുശേഷം ജംറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം പിന്നീട് അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന ദിവസങ്ങളിലാകട്ടെ തക്ബീർ ധ്വനികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീറിന്റെ ധ്വനികൾ പിന്നീട് ആ മിനാ ടെന്റുകളിൽ ഉയരുകയാണ്. അതുകൊണ്ട് ഹാജിമാരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരുടെ ജീവിതത്തിൽ കൃത്യമായും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വദുക്കുറുല്ലാഹ ഫി അയ്യാമിം മഅദൂദാത്ത്, സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞ അയ്യാമിം മഅദൂദാത്ത് എന്നുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാജിമാർ മിനായിൽ താമസിക്കുന്ന ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വയദുക്കുറൂന ഇസ്മല്ലാഹി ഫി അയ്യാമിം മഅലൂമാത്ത്, കൃത്യമായി അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് സൂറത്ത് ഹജ്ജിലൂടെ വിശേഷിപ്പിച്ച ദിവസങ്ങൾ, അതും അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങൾ അഥവാ ഹാജിമാർ മിനായിൽ സംഗമിക്കുന്ന ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മിനായിൽ കല്ലെറിയുക, അതുപോലെ തന്നെ അവിടെ വെച്ച് മുടി നീക്കം ചെയ്യുക, അവിടെ വെച്ച് അറവ് നടത്തുക, ഇതെല്ലാം തന്നെ ഹജ്ജിന്റെ പ്രധാന ചിഹ്നങ്ങളായി നടക്കുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ കൃത്യമായ സന്ദേശങ്ങൾ എന്ത് എന്ന് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരുപാട് ചരിത്രത്തിൻ്റെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥകളോതുന്ന ആ മിനയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട്, ആ മിനയുടെ പാഠങ്ങൾ നുകർന്നെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്കാകണം. അതിന് അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിനായിൽ സംഗമിക്കാൻ പോകുന്ന ഹാജിമാർക്ക് കൃത്യമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് പരിശുദ്ധ ഹറമിൽ നിന്നും ലോക മുസ്ലിം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരിയാണ് മിനയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത്.

കണ്ട് ജിബ്രീൽ വെൺചാമരം വിശീറങ്ങണ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കൂടി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. സക്കരിയ നബിയും പ്രാർത്ഥനയും. ഭാഗം 5, അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഗുണപാഠങ്ങളാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കുഞ്ഞിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിഴലിച്ച് നിൽക്കുന്ന ഒരു വലിയ വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയിൽ നിരാശ പാടില്ല എന്നുള്ള ഒരാശയം, അഥവാ ഒരു പ്രതീക്ഷ. അതെപ്പോഴും വിശ്വാസിക്കുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ, അങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരാശ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹു പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് വലം അക്കുൻ ബിദുആഇക റബ്ബി ശഖിയ, എൻ്റെ റബ്ബേ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല, നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിരാശയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതിനെ വിശദീകരിക്കുമ്പോൾ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അതിൻ്റെ വിശദീകരണം, ലം തക്കുൻ യാ റബ്ബി തറുദ്ദുനി ഖായിബൻ വലാ മഹ്റൂമൻ മിനൽ ഇജാബത്തി, എൻ്റെ റബ്ബേ, നീ എന്നെ നിരാശനായോ ഉത്തരം ലഭിക്കാത്തവനായോ മടക്കിയിട്ടില്ല. ബൽ, എന്നാൽ, ലം തസൽ ബി ഹഫിയൻ വലിദുആഇ മുജീബ, നീ എന്നോട് എന്നും കരുണയുള്ളവനും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമായിരുന്നു. വലം തസൽ അൽ തോഫുക തതവാല അലയ്യ വ ഇഹ്സാനുക വാസിലൻ ഇലയ്യ, നിന്റെ ലാളനകൾ, നിന്റെ അനുകമ്പകൾ എനിക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിന്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഹാദ തവസ്സുലുൻ ഇലല്ലാഹി ബി അൻആമിഹി, വഹാദ തവസ്സുലുൻ ഇലല്ലാഹി ബി ഇൻആമിഹി അലൈഹി വ ഇജാബത്തി ദഅവാതിഹി സാബിഖ ഫസഅല ലദി അഹ്സന സാബിഖൻ ഐ യുതമ്മിമ ഇഹ്സാനഹു ലാഹിഖ. അപ്പോൾ ഇത് അള്ളാഹു അദ്ദേഹത്തിന് മുമ്പ് നൽകിയ അനുഗ്രഹങ്ങളെയും പ്രാർത്ഥനകൾക്ക് നൽകിയ ഉത്തരങ്ങളെയും മുൻനിർത്തിയുള്ള ഒരു തവസ്സുലാണ്. അഥവാ മുമ്പ് നന്മ ചെയ്തവനോട്, അഥവാ അള്ളാഹു അവനോട് ഭാവിയിലും ആ നന്മ പൂർത്തിയാക്കി തരുവാൻ ഇതിലൂടെ അദ്ദേഹം അപേക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പം ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ആവശ്യമായ ഒരു വലിയ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു പ്രതീക്ഷ അള്ളാഹുവിനെക്കുറിച്ച് നമുക്കുണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലും നമുക്കത് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് മലക്കുകൾ വന്നു. എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് സന്തോഷവാർത്ത അറിയിച്ചു. അപ്പോൾ ആ സമയത്ത് ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ സാറ ബീവി അവർ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ആ സമയത്താണ് മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നത്, ഇന്ന നുബശ്ശിറുക ബി ഗുലാമിൻ അലീം, ഞങ്ങൾ താങ്കൾക്ക് അറിവുള്ള ഒരു കുട്ടിയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു. അഥവാ ഒരു ജ്ഞാനിയായ കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞതെന്താ, അബശ്ശർതുമൂനീ അലാ അമ്മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ, എന്നെ വാർദ്ധക്യം ബാധിച്ചതോടെ നിങ്ങളെനിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയോ? ഇനി എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സന്തോഷമറിയിക്കുന്നത്? അബ് മലക്കൾ പറഞ്ഞു, ബഷർനാ കബിൽ ഹഖ്, ഞങ്ങൾ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് സംഭവിക്കുവാൻ പോകുന്ന യഥാർത്ഥത്തെക്കുറിച്ചാണ്. ഫലാത്തക്കും മിനൽ ഖാനിത്വീൻ, അതുകൊണ്ട് താങ്കൾ നിരാശയടഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ. അപ്പോൾ ഇബ്രാഹിം നബി നൽകിയ മറുപടി, വമൈ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, ആരാണ് തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയുന്നത്, ആർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശയുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പ്രതികരിച്ചു എന്ന് സൂറത്തു ഹിജ്റിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവസ്ഥയും. തൻ്റെ സന്താനം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടു. അതിന് പുറമെ ബിന്യാമീനും നഷ്ടപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം മക്കളോട് പറയുന്നുണ്ട്, വലാ തയ്അസു മിർ റൗഹില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ മക്കളെ നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളാണ് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ കാരുണ്യം, അതിലൊരിക്കലും നമ്മൾ നിരാശരാകരുത്. പ്രതീക്ഷയുള്ളവനായിരിക്കണം ഒരു മുസ്ലിം. നിരന്തരം പ്രതീക്ഷ വെച്ച് പുലർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസങ്ങൾ നൽകുമ്പോഴും അതിനപ്പുറം ഒരെളുപ്പം നമുക്ക് പ്രദാനം ചെയ്യും. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് അള്ളാഹു പഠിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് അള്ളാഹുവിലുള്ള കാരുണ്യത്തെ നമ്മളൊരിക്കലും നിസ്സാരമായി കാണരുത്, നിരാശയാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സക്കരിയ നബിയും പ്രാർത്ഥനയും ആ ഒരു ഭാഗമാണ് ഇന്ന് വിശദീകരിച്ചത്. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനയോടെ മുന്നേറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നന്മ ചെയ്തു തന്ന ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്രഹ്ലി സദ്രി വയസ്സിരിലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, നമുക്കൊരാൾ ഒരു നന്മ ചെയ്തു തന്നാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: ജസാകല്ലാഹു ഖൈറാ. ജസാകല്ലാഹു ഖൈറാ. ജസാകല്ലാഹു ഖൈറാ. സാധാരണ നമ്മുടെ നാടുകളിൽ ആളുകൾ ഉപകാരം ചെയ്യുമ്പോൾ നന്ദിയുണ്ട് ട്ടോ, താങ്ക്സ് ട്ടോ എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാ വിഷയത്തിലും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഒരാൾ ഒരു നന്മ ചെയ്താൽ ജസാകല്ലാഹു ഖൈറ എന്ന് അയാൾക്ക് വേണ്ടി പറയണം എന്നുള്ളതാണ്. അപ്പം അതിലൂടെ നമുക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കലാണ്. അതുമാത്രമല്ല, നമുക്ക് ഉപകാരം ചെയ്തു തന്നവന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് അത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുന്നത്താണ് പ്രാവർത്തികമാക്കേണ്ടത്. നമുക്കൊരാൾ നന്മ ചെയ്തു തരുമ്പോൾ ജസാകല്ലാഹു ഖൈറ എന്ന് അയാളോട് നമ്മൾ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങൾക്കാരെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ ചെയ്ത വ്യക്തിയോട് ജസാകല്ലാഹു ഖൈറ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഫഖദ് അബ്ലഗ ഫി സനാഇ, അയാളെ പ്രശംസിക്കുന്നതിൽ പുകഴ്ത്തുന്നതിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിലതെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അയാൾക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്ദിയാണ് ജസാകല്ലാഹു ഖൈറ എന്ന പ്രാർത്ഥന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ, ചില ആളുകൾ ജസാകല്ലാഹു ഖൈറൻ കസീറ, ജസാകല്ലാഹു അൽഫ ഖൈറ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുള്ളത് ജസാകല്ലാഹു ഖൈറ എന്ന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അതാണ് പ്രാവർത്തികമാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജസാകല്ലാഹു ഖൈറൻ, അല്ലാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ, ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. ഇഹപര നന്മ, അത് പ്രതിഫലമായി അല്ലാഹു താങ്കൾക്ക് നൽകട്ടെ എന്നുള്ളതാണ് ജസാകല്ലാഹു ഖൈറ. അപ്പം ഇത് കേൾക്കുന്നവൻ എന്തു പറയണം? അവൻ തിരിച്ച് വ ഇയാക്ക എന്ന് പറയണം. വ ഇയാക്ക, താങ്കൾക്കും അതുപോലുള്ളത് ലഭിക്കട്ടെ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നന്മ ചെയ്തു തന്ന ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, അടുത്തതായി നാം ശ്രവിക്കുന്നത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ, ഷമീം വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ടിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഷമീം സലാഹിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച റിസൾട്ടുമായി ബന്ധപ്പെട്ട്, റിസൾട്ടിന് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ മാർക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ബ്രേക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി എന്തപ്പോൾ ചെയ്യുക, പലരോടും ചോദിക്കുക വെക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ.
6: റിസൾട്ടുകളെല്ലാം വന്നു, പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്.
5: അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.
6: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയുക, ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. അതൊരു എഞ്ചിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കാൻ വേണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്.
5: അതിൽ ഉത്തരത്തിൽ ഇതൊന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം.
6: അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, മാഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം.
5: അതെ,
6: ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിക്കും നേടാൻ പറ്റില്ല. എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങളീ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചുവിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ് നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. ഇഷ്ടത്തോടു കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്കും വിജയിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയാം, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉത്തരം പറയുക, ഒരു അധ്യാപനം, ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നാണ്. ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തരാം, ഏ ടീച്ചറാവേ ആയിക്കൊണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ. ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത്
5: തന്നെ.
6: അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം.
5: ഏതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല, മറിച്ച് പിന്നെ അത് അതിനുള്ളൊരു താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ അത് തള്ളിവിട്ടു, അതുകൊണ്ട് ഞാനവിടെ എത്തി, വെറുതെ 5 വർഷം പാഴായി, കുറേ പണം ചിലവായി എന്നതിന് പകരം ആസ്വദിച്ചുകൊണ്ടത് പഠിക്കാനും അത് ജോലി ചെയ്യാനും അല്ലേ, അങ്ങനെ പോകുമ്പോഴാണ് ആ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു ടീച്ചറാണ് എന്ന നിലക്ക് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരൻസിനോടും കുട്ടികളോടും ഒരുമിച്ച് തന്നെ ഈ മേഖലയിൽ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് അവർക്കൊരു എളുപ്പവഴി?
6: ഓക്കെ, ഈ ഒരു ചോദ്യത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും നമ്മൾ നോർമലി പറയാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, അവനൊരു 16 വയസ്സ് 17 വയസ്സേ ഉണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി 18 അല്ലെങ്കിൽ 19 വയസ്സേ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവാനാണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലാണോ അവരുണ്ടാവാൻ അവരാഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്കുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് എത്തുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സ്നേഹക്കൂടിനും പറയാനുള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ 2026, ഒരു 2036 ആകുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ളൊരു കുട്ടിക്ക് ഒരു 27 വയസ്സൊക്കെ ആവും, ആ ഒരു സമയത്ത് അവൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണ്, അത് വീട്ടിൽ ചർച്ച ചെയ്യാം, മക്കളായിട്ട് ഡിസ്കസ് ചെയ്യാം, രക്ഷിതാക്കൾ മക്കളും പരസ്പരം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല നമുക്ക് അനുയോജ്യമാണോ, അല്ലെ, അവർക്കതിൽ എക്സൽ ചെയ്യാം, അതിൽ വിജയിക്കാൻ പറ്റും, അവർക്കതിൽ ക്ഷോഭിക്കാൻ പറ്റും, അവർക്ക് നല്ലൊരു ഏണിങ്സ്, സമ്പാദ്യം, അല്ലെ, ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുക. ഇനി മക്കൾ കൊണ്ടുവരുന്ന ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാവും, അല്ലേ, വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം, എന്നിട്ട് അത് പറ്റുന്നതാണെങ്കിൽ, മക്കൾ കണ്ടെത്തിയതാണ്, ഓല് കണ്ടെത്തിയപ്പോൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാന്നല്ല, മക്കൾ കണ്ടെത്തിയ നല്ല അടിപൊളി കോഴ്സുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവർ അതിൽ കൂടെ തന്നെ പോകട്ടെ. ഇനി അതല്ല, അവർക്കും നമുക്കും ഒന്നും ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്നതല്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കഷൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റിയിട്ട്, നീ ഇപ്പോൾ ഈ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ആലോചിച്ചു, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണത് അതൊരിക്കലും ഒരു സ്കോപ്പില്ല ഒന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ, നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മോനെ നിനക്ക് അറിയാലോടാ, മോളെ നിനക്ക് അറിയാലോടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ആലോചിച്ചേക്ക്, ഇത്ര വലിയ

0: ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കരിയർ യാഥാർത്ഥ്യമാകും എന്നുള്ളത്.
1: അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: അടിപൊളി ചോദ്യം കേട്ടോ. നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അങ്ങനെ ഗോൾ സെറ്റിംഗ് ആണെന്നാണ് പറയാം അല്ലേ. ഒരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലേ, ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഇന്നത് ചെയ്യണം, നമ്മളിതിൻ്റെ മുന്നിലിരുന്നു, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി അല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. ഇതൊരു ലക്ഷ്യമാണ്, ആ ലക്ഷ്യം നിർണ്ണയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട കമ്മ്യൂണിക്കേഷനുകൾ നടന്നു, സിറ്റിംഗ് നടന്നു, നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു കാര്യവും ഇങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. എന്താണോ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉള്ളത്, ആ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാം, നമ്മൾ പല ആക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും അതാണ്, അതോ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ് ലക്ഷ്യമില്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മുന്നിൽ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ നിർണ്ണയിച്ചു കൊണ്ട് വേണം നമ്മുടെ കരിയറുകൾ നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിനെക്കുറിച്ച് ഒരുപാട്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ വ്യത്യസ്തമായ കോഴ്സുകൾ സയൻസിൽ, ഹ്യൂമാനിറ്റീസിൽ, കൊമേഴ്സിൽ, അതുപോലെ ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ ഒരു മേഖല എനിക്ക് തോന്നുന്നത് ഇൻഷാല്ലാ നമുക്കൊരു വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരിയർ കെട്ടിപ്പടുക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത്.
1: അതെ, അപ്പോൾ അതുമൊക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചിലപ്പോൾ സുഗമമായ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുസായ വഴികളൊക്കെ ഉണ്ടാവും. ഏത് രീതിയാണ് നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടത്?
0: നമ്മൾ ശരിക്കും അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ സാധാരണ സ്വിച്ച് ഫോണല്ലേ, ഇപ്പോൾ എന്താണ്, സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ സന്ദർഭത്തിലും സ്മാർട്ട് ഗോളുകൾ, അതാണ് അതിന് ഷോർട്ടായിട്ട് പറയാം അല്ലേ. സ്മാർട്ടിൻ്റെ ഒന്നാമത്തെ S എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുക എന്നാണ്. അഥവാ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. രണ്ടാമത്തത് നമുക്കത് എത്രത്തോളം നേടുന്നുണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം നേടുന്നുണ്ട്, മെഷറബിൾ ആവുക എന്നുള്ളതാണ് അല്ലേ, അളക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അറ്റൈനബിൾ എന്നാണ് സ്മാർട്ടിൻ്റെ മൂന്നാമത്തത്, അറ്റൈനബിൾ അഥവാ നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നേടാത്തൊരു സ്വപ്നമൊക്കെ ഒരു ഗോളായിട്ട്, ഒരു ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയതാണെന്ന്, അഥവാ യാഥാർത്ഥ്യമായത്, ഹക്കായത്, നമ്മൾ അങ്ങനെ പറയാം. പൈസ ഉണ്ടാക്കണമെന്നാണ് ഒരാളുടെ ലക്ഷ്യം, അതിന് സ്വീകരിക്കുന്ന മാർഗം മോശമാണെങ്കിലോ?
1: തീർത്തും
0: ഹലാലായ മാർഗം, റെലവൻ്റ് ആണോ, സത്യമാണോ? ഇപ്പോൾ പല കുട്ടികളൊക്കെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ചുളു വഴികളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകൾ പഠിത്തമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മാർഗങ്ങളല്ല, അതിന് റെലവൻ്റ് ആയിട്ട് യാഥാർത്ഥ്യമായ ഹക്കായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി പോകുന്നല്ല, കറക്റ്റ് ടൈം ബോണ്ടഡ് ആവണം, നിശ്ചിത സമയം നിശ്ചയിച്ച് ഒന്നാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര മാർക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, രണ്ടാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര ശതമാനം മാർക്ക് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, മൂന്നാമത്തെ വർഷം, അങ്ങനെ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു സ്മാർട്ടായിട്ട്, സ്മാർട്ട് ഗോളായിട്ട് അതിനെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക്
1: സാധിക്കണമെന്നുള്ളതാണ്.
0: നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, എൻ്റെ ടീച്ചിങ്ങിലൂടെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴേ എൻ്റെ ടീച്ചിങ് എന്തു ചെയ്യുള്ളൂ, ഏറ്റവും നന്നാവുള്ളൂ, അതെൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറണം. അങ്ങനെ ഏതൊരാളും അയാൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ അതിൻ്റെ ഏറ്റവും പീക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ട ഒരു ലക്ഷ്യം അല്ലെ, അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്.
1: അതിനുള്ള സാധ്യതകൾ അല്ലേ, നമ്മുടെ രാജ്യത്ത് അതിനുള്ള എത്രത്തോളം സാധ്യതകളുണ്ട്?
0: ഓക്കെ, അത് വളരെ അടുത്തൊരു ഘട്ടം നമ്മളതാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കട്ടെ, നെറ്റ്വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ചു, ഉയർന്ന് ചിന്തിച്ചു, അതിന് വേണ്ട പണികളൊക്കെ എടുക്കണം, പിന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് അടുത്തൊരു ഘട്ടം. നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് പറയുക, അഥവാ ഫോണിലെ നെറ്റല്ല, അതിന് വേണ്ട നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, അതൊക്കെ എന്താണെന്നാണ്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേടേണ്ട ആ ടാർഗറ്റിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായ ഒരു അറിവ് നമ്മൾ

0: ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കാൻ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ, സംവിധാനങ്ങളുടെ സഹായങ്ങൾ. ഇപ്പോൾ എല്ലാം നമ്മൾ ചാറ്റ് ജി പി ടിയോടും ജെമിനിയോടൊക്കെ ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ചാറ്റ് ജി പി ടി ജെമിനി ഓക്കെ, അതിൽ മാത്രം ഒതുങ്ങി അതിൽ വരുന്ന റിസൾട്ടുകൾ മാത്രം കണ്ട് പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഏതൊരു കോഴ്സും ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ലോകത്തുള്ളത്. ഒരുപാട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ഹെൽപ്പുകൾ അവരിൽ നിന്ന് അന്വേഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം.
1: രണ്ടു സ്റ്റെപ്പുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്?
0: അനിഫായ്ക്ക് കുട്ടികളില്ലേ?
1: അതെ.
0: എത്ര മക്കളുണ്ട്?
1: അഞ്ചാള്.
0: അഞ്ചാൾക്കാർ ഒക്കെ വിദ്യാർത്ഥികളാണോ? അല്ല, ജോലി ചെയ്യുന്നവരുണ്ട്.
1: ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും.
0: വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്?
1: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ട്.
0: ശരി, ഞാൻ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കണം. നമ്മൾ നമ്മളെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന ഒരു രീതിയും ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും.
0: അതിൽ എന്തെങ്കിലും പ്രത്യേകമായി നിരീക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
1: കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതല്ല അവരെന്ത് ചെയ്ത്, വീട്ടിൽ വന്നിട്ട് വേഗം മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റുകൾ എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
0: ഓക്കെ, ശരി. പരീക്ഷകളോട് അടുപ്പിച്ച് നമ്മുടെ മക്കളുടെ ഒരു സമീപനം അതെന്താണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ.
1: അതിൻ്റെ പരീക്ഷ ഇപ്പോൾ വളരെ അവർക്ക് അത്ര ബേജാറൊന്നും കാണില്ല. വളരെ സിമ്പിളായിട്ട് തലേ ദിവസം ഏതെങ്കിലും സൈറ്റിൽ കയറി.
0: ഞാൻ ആ ഒരു ഇത് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ ഈ ഒരു അവസരത്തിന് ചോദിച്ചാൽ എന്താ പറയുക, റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയണം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം. ഇത് എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കും. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ ഒരു പരീക്ഷ എന്ന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും.
1: പക്ഷെ
0: ഇന്ന് പരീക്ഷകൾ എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി ആ വിഷയങ്ങൾ പഠിച്ച് അത് മാത്രം കേട്ട് പരീക്ഷയ്ക്ക് പോകുന്നൊരു സാഹചര്യമാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കും ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു അവരെഴുതി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയ ഒരു വിഷയം വീണ്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ബ്ലാങ്ക് ആവുന്നൊരു സ്ഥിതിയാണല്ലോ. അഥവാ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ വിജയിക്കാൻ, നല്ലൊരു കരിയർ ഉണ്ടാവാൻ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നിരന്തരമായിട്ട് ചെയ്യാം. അതുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ വേണമെന്ന് പറയണില്ല, എന്നാലും സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചല്ല ഒരു പഠനം ഒരു ഗൗരവത്തിൽ കാണാൻ, വെറുതെ ഒരു യാന്ത്രികതയോ കേവലം കുറച്ച് മാർക്ക് കിട്ടാനല്ല, ഇതെൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ പോയെങ്കിലേ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. നിത്യാഭ്യാസി ആനയെടുക്കുന്നതൊക്കെ പണ്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാനുള്ളൊരു മനസ്സൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയുടെ ഒരു MD അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, പുതിയ കുട്ടികളെ ജോലിക്ക് എടുക്കുക എന്നാണെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ഒന്ന് അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണില്ല, ഫുള്ള് ഒരു റെസ്ലെസ് ആണ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ലീവാണ്. നമ്മളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലെ ഇപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും പഴയ ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒരു വളർച്ച ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് മാൻ പവറിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ്. അപ്പോൾ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിലൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർ പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നുള്ളത്.
1: ഇതിലേ ഈ കൂട്ടത്തിൽ ചോദ്യമുള്ളത്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ വേഗത്തിൽ കണ്ടൻറ് എടുത്തിട്ട് അങ്ങനെ പോകുന്നുള്ള, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ പരസ്യങ്ങൾ കാണാം 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്നുള്ളതൊക്കെ, അതൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണ് ശരിക്കും?
0: ഇതിൽ ചില ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നമ്മൾ ആ ഒരു മേഖലയെ തീർത്തും അടച്ച് ആക്ഷേപിക്കണില്ല, എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടെത്തൽ, പിന്നെ പല ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അക്കാഡമിഷ്യനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില ഇടപഴകലുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, സാമ്പ്രതികമായിട്ടുള്ള ഒരുപാട് ഡിഗ്രി അങ്ങനെയുള്ള ഒരു മേഖല ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നും സ്കോപ്പുകളുള്ളതും എന്നും നിലനിൽക്കുന്നുള്ള. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നു, നമ്മളൊക്കെ 10-ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അന്നത്തെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കണ്ടിരുന്നൊരു ആഡ്, ലിഫ്റ്റ് ടെക്നോളജി പഠിക്കൂ, ലിഫ്റ്റിനേക്കാൾ ഉയരത്തിൽ പൊന്തു എന്നൊക്കെയായിരുന്നു. സംഭവം ശരിയാണ്, അന്ന് ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിലാദ്യം പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾക്ക് നല്ല ജോലി കിട്ടി. പക്ഷേ ആ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നല്ല സംഖ്യ അന്ന് അവിടെ പിന്നെ കോഴ്സിന് വേണ്ടി ചിലവാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിയും ഇല്ലാതെ അന്തം വിട്ട് നടന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിരുന്നില്ല. അതൊക്കെ ഒരു കുറച്ച് ആളുകളെ മാത്രം ആവശ്യമുള്ളൊരു മേഖലയാണ് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ആ പഠിച്ചിറങ്ങിയ ആൾക്കാർ പിന്നെ അവരെ ആയുസ് വരെ അല്ലെങ്കിൽ എത്ര കാലമാണോ ഒരു ചുരുങ്ങിയ ഒരു 10-25 വർഷം ജോലി ചെയ്യുമ്പോൾ അത്രയും വർഷം പിന്നെ എന്തില്ല, അതിന് സ്കോപ്പില്ല എന്നാണ്. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ പറയുന്ന കോഴ്സുകൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിലും ചില ആളുകൾക്ക് എന്തുണ്ട്, നന്നായിട്ട് വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാഴ്ചപ്പാടായിട്ട് കാണേണ്ടത്, ഒരു വിഷനായിട്ട് കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത് എന്നെന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ചാണ്. അത് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ച് PG തലത്തിൽ പഠിച്ച് അതിൻ്റെ അടുത്തടുത്തടുത്ത സ്റ്റെപ്പുകൾ പഠിച്ച് പോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഈ ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് പറയുമെന്ന് വെച്ചാൽ അതിന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ അല്ല. 3 മാസം പഠിച്ച എന്താണോ അത് തന്നെയാണ് പിന്നെ ജീവിതകാലമുള്ളത്. പിന്നെ അതിൻ്റെ ഒരു തുടർച്ച പലതിനും ഇല്ല, എല്ലാത്തിനും അല്ലാണ്ട് പലതിനും ഇല്ല. അപ്പോൾ അത് അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞതോടുകൂടിയിട്ട് എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് എപ്പോഴും അവർക്ക് വിജയിക്കാൻ ജീവിതത്തിൽ നല്ലൊരു വിജയം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കോഴ്സാണ് കാണേണ്ടതെന്നുള്ളതാണ്.
1: നല്ലൊരു പ്ലാനിങ് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്കിംഗ് പറഞ്ഞു, അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമുക്ക് അവരോട് പറയാനുള്ളത്?
0: നമ്മൾ ഈ ഒരു കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഒരു അടിവര ഇട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു എലമെൻ്റാണ് അടുത്ത് നമ്മൾ പറയണത്. അഥവാ സർട്ടിഫിക്കറ്റുകൾ എമ്പാടുമുണ്ട് അല്ലേ, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് കയ്യിൽ. പക്ഷെ ആൾക്ക് അത് പ്രകടിപ്പിക്കുക, ആ സർട്ടിഫിക്കറ്റുകൾ നേടിയ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ ഒന്ന് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഇക്കാലത്തുള്ളൂ എന്നുള്ളതാണ്.
1: അതെ,
0: അവിടെയാണ് സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ പറയണത്, ലൈഫ് സ്കില്ലുകൾ. അവിടെ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കില്ലുകളുണ്ട്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അഥവാ സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കില്ലുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗ് എഴുതാൻ സാധിക്കാറുള്ള ഒരു സ്കില്ലാണ്. ഒരാൾക്ക് നീന്താൻ സാധിക്കുക എന്ന് പറയുന്ന സ്കില്ലാണ്. കുക്കിംഗ് നല്ലൊരു സ്കില്ലാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുള്ള സ്കില്ലാണ്. പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതൊരു സ്കില്ലാണ്. ഇങ്ങനെ ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇനി ആവശ്യമുള്ളൊരു മേഖല അതായിരിക്കും. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലേഴ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ സ്കില്ലുകളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ മത്സരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകളെക്കാൾ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇന്ന് സ്കില്ലുകൾക്കാണെന്നുള്ളതാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ് വാല്യൂ ഉള്ളത് വെച്ചാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരീക്ഷകളും പിന്നെ തൊഴിൽ സാധ്യതകളാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. പിന്നെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടേക്ക് എത്താം. പക്ഷേ പ്രൈവറ്റ് മേഖലകൾ, ഇന്ന് ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ളത് പ്രൈവറ്റ് മേഖലകളിലാണ്. ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കണം എന്നല്ല കേട്ടോ അതിനർത്ഥം, ആ മേഖലയിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതിനേക്കാളും മികച്ച നല്ല കരിയറുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. നല്ല ഹൈ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകളാണ്, സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല എന്നാണ്. എന്നാൽ വെറും സ്കില്ലുകൾ മാത്രമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നില്ല, ഗുണമല്ല. നന്നായി പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക, അതോടൊപ്പം നമുക്കുള്ള ഓരോ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോളേജ് എന്ന, അറിവ് എന്ന വാക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്ക് കൂട്ടും. A 1, B 2, C 3 അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്, സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100 ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരെ, ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കൾ അതിലൊക്കെ ചേർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തരത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളുണ്ടാകും. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും, നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ പ്ലസ് വണ്ണിൽ പെട്ട ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി. അപ്പോൾ അവനെ പരിചയപ്പെടേണ്ട സാറേ, നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കണ വെക്കണം. അത് മാത്രമല്ല, കൊറോണ വന്ന സമയത്ത് അന്ന് അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സിൽ ഇവൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്ത്, TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ നിർബന്ധിച്ചു ടീച്ചേഴ്സ്. അങ്ങനെ അവൻ അവിടെ നിന്ന് TC വാങ്ങി. അന്ന് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സ്ഥാപനത്തിനാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് വെബ് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണ്, എന്ത് കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, അങ്ങനെ ചെറിയ പല കമ്പനീൻ്റെ വെബുകൾ നമ്മളെടുക്കും, അത് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പൈസ കിട്ടണോ? ആ ഉണ്ട് സാർ. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഒരു മാസം ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ 4.5-5 ലക്ഷം വരെ കിട്ടും. അപ്പോൾ ഞാനത് ഒരു ശ്വാസം വലിച്ചു ഞാനറിയാം, ഇത്രയും പ്ലസ് വണ് പഠിക്കണമെന്ന് നീ ഒരു മാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒറ്റക്കാണെന്ന് ചോദിച്ചു. അല്ല സാർ, എൻ്റെ കൂടെ 5 ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഈ 5 ആൾക്കാരിൽ BTech കഴിഞ്ഞ ആൾക്കാരുണ്ട് 2 പേര്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരുണ്ട്, ബാക്കി 2 പേർ അവൻ്റെ കസിനിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ, വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചതാണ്, കാരണം വളരെ ഹാപ്പിയല്ലേ, ഇപ്പോൾ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഈ നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഇതുണ്ടല്ലോ, എഴുത്ത് കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. ഒരാഴ്ച ഒരു കുട്ടി ഇതേപോലെ കാലിഗ്രഫി ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ് മോളെ ചോദിച്ചു. പറഞ്ഞു, കാലിഗ്രഫി ചെയ്തതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ചോദിച്ചത്? ഒരു ഓർഡർ കിട്ടിയതാണ് സാർ, ഞാൻ അതിൻ്റെ ഫ്രെയിം അടിക്കാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അവളെ എൻ്റെ എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞത്, വളരെ സൂപ്പർ കാര്യമാണിത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയണതെന്ന് വെച്ചാൽ, അവൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 ഓർഡറുകൾ വരുന്നുണ്ട്, ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയണത്, ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അവരതിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയാണോ സ്കില്ലുള്ളത്, ആ സ്കില്ലുള്ള മേഖല നമ്മൾ കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
1: ഓക്കെ, നമ്മുടെ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനും വളർത്താനുമുള്ള സാഹചര്യം എന്താണ് ശരിക്കുള്ളത്?
0: നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണല്ലോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഈ വെക്കേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര,
1: എന്തൊക്കെയാണ്? അതെ, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ, ചെറിയ കച്ചവടങ്ങൾ അല്ലേ, പല നിലക്കുള്ള കച്ചവടം, എന്നാൽ വലുതാക്കി ഉയർത്തി കെട്ടിയ കച്ചവടങ്ങളോട് ചെറിയ, അതുമാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളും മാത്രമല്ല, അവർ നമ്മളതിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അത് സഹിക്കാൻ പറ്റാത്ത.
0: സ്വാഭാവികമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമെങ്കിൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല. ഞാനത് ചോദിക്കാറുണ്ടോ, ആ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഒരു ബിസിനസ് ട്രിക്ക് ആളുകളെ, പിന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ട ചില കാഴ്ചകൾ, കണക്കറിയില്ല ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വലിയൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളാണ്. അവർ ബിസിനസ് മേഖലയിലേക്ക് ഭാവിയിൽ നല്ല നല്ല നല്ല ഉയർന്ന ബിസിനസ് മാൻമാരായിട്ട്, കച്ചവടക്കാരായിട്ട് വരേണ്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് താല്പര്യമുള്ളൊരു കുട്ടി അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെക്കേഷൻ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഉപ്പനോട് പറയുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും, ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് അവനിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അവിടെ സ്കില്ലുകൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ നിരന്തരം അവരെ നിരീക്ഷിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, വിഷൻ പാഷനൊക്കെ നമ്മൾ പറയുള്ളൂ, അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള മേഖല, ഫോണിൽ റീൽസ് ഷോർട്സ് അതല്ല ഉദ്ദേശിച്ചത്, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട്. ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങൾ കണ്ടുണ്ടോ, വീട്ടിൽ എന്ത് കിട്ടിയാലും എഴുതിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഞാൻ എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നുള്ള, പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഒന്നുമില്ല. ഇപ്പോൾ മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും ബുക്ക് സ്റ്റാളുകൾ വിൽക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു പുസ്തകം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റോയൽറ്റി അല്ലേ, ഒരു നിശ്ചിത ഒരു വിഹിതം, അത് 10% മുതൽ 60% വരെയൊക്കെയാണ് ചില ആളുകൾ വാങ്ങിക്കാറുള്ളത്. എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓതേഴ്സിന്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാഭാവികം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്ക്, മകന് മകൾക്ക് ഒക്കെ ആയിരിക്കും അത് കിട്ടുക. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു പിന്നെ ആടുജീവിതം എന്ന് പറയുന്നത്
1: അല്ലേ,
0: ബെന്യാമിൻ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഏകദേശം ഞാൻ മനസ്സിലായി, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കാര്യങ്ങൾ പറയാറുണ്ട്, ഒരു സിമ്പിൾ ലോജിക് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 400+ കോപ്പികൾ അത് വിറ്റുപോയിട്ടുണ്ട്, 400 പതിപ്പിൽ അല്ലേ, 400+ പതിപ്പുകൾ. ഒരു പതിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 കോപ്പിയാണ്, ചിലത് 100,000 കോപ്പികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അതിൽ നിന്ന് ഒരു 50% അല്ലെങ്കിൽ 40% റോയൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം 100,000 രൂപ അല്ലെങ്കിൽ 200,000 രൂപയാണ് ഒരു പുസ്തകത്തിലൂടെ കിട്ടിയതാണ്. ഒരു സ്കില്ലല്ല എഴുത്ത് എന്ന് പറയുന്നത്. നമ്മളാലോചിച്ച് നോക്കൂ, പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഓടി വരും അല്ലേ, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അത് വളർത്താനുള്ള, അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ എല്ലാവരുടെ ആഗ്രഹം, 10ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനായിരിക്കും, സയൻസ് എടുക്കണം, സയൻസേ ലോകത്തിൽ വിജയിക്കൂന്നാ ചില ആൾക്കാർ
1: വിജയിക്കും,
0: അങ്ങനെയൊന്നുമില്ല. ഫുൾ എ പ്ലസ് കിട്ടിയാൽ കൊമേഴ്സിന് പോകുന്നതും ഹ്യൂമാനിറ്റീസിന് പോകുന്നതും എന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെ ചില രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ടല്ലോ, അത്തരക്കാരോട് നമ്മൾ കൺവിൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ സയൻസ് മാത്രമല്ല എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതിന് എടുക്കാനുള്ള മേഖലയുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ IAS പരീക്ഷ എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും, വേറെ ഒരുപാട് പരീക്ഷകൾ എഴുതാം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ആൾക്കാർ, കൊമേഴ്സ് പഠിച്ച ആൾക്കാർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ, അദ്ദേഹം ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലെ ഒരു കോളേജിലെ അഡ്മിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പല സയൻസ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഒരു 1 കോളേജിൽ അഡ്മിഷന് വരുന്നത് BCOM അതുപോലെ തന്നെ BA Economics ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാമ്പത്തിക വിദഗ്ധരെയാണ്, അപ്പോൾ കൊമേഴ്സ് പഠിക്കണം അതുപോലെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അവർക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള മേഖലകൾ, അതിലാണ് അവരുടെ സ്കില്ല് മിനിമം ഉണ്ടാവുക. പിന്നെ അത് വളർത്തിക്കൊണ്ടുവരുവാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് എന്തെയും അത് വളർന്നു വരും, അവരുടെ മേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 4 നമ്മൾ പറഞ്ഞു, ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു നല്ല ലക്ഷ്യം തന്നെ, ഗോൾ സെറ്റിംഗ് വേണം, അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അതിന് വേണ്ടിയിട്ട് വേണം, നമ്മളെ ഉറച്ച അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിരന്തരം അല്ലേ, കൺസിസ്റ്റൻസി വേണം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് 5 പോയിന്റ് ഫൈനൽ ചെയ്യുമ്പോൾ എനിക്ക് പറയണം, തരും ഡിറ്റർമിനേഷൻ എന്നൊരു ടേമാണ്, ഉറച്ച തീരുമാനം അല്ലേ. നമ്മൾ നാടൻ ശൈലിയിൽ പറയുന്നത് കോഴി അയലമ കയറിയും ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല എന്നുള്ള ആ ഒരു കാര്യമാവരുത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ പല കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചേരും, 4-5 കഴിയുമ്പോൾ അത് വിട്ടേച്ച് ഒഴിവാക്കിയിട്ട് പോകും, വേറൊരു കോഴ്സിന് പോകും, അതാണ് നല്ലതെന്ന് തോന്നും, വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്മാറിയിട്ട് തിരിച്ചു വരും. അഥവാ അങ്ങനെ മാറി മാറി മാറി മാറി മാറി ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ ഒരേ ഹൈപ്പർ മാർക്കറ്റിലല്ലല്ലോ പോകും, ഒരേ സൂപ്പർ അവിടെ പോയിട്ട് ഒരു സാധനമല്ലല്ലോ വാങ്ങും, വ്യത്യസ്തമായത്. അതേപോലെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവണമെന്ന്, സാമ്പത്തികമായ നഷ്ടം അതിലേറെ വരുന്നു, പിന്നെ അവസാനം നിരാശ ബാധിച്ച് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഒരു ഫൈദാസം തഫത്തവക്കലുള്ളതാ, അതാണല്ലോ വിശുദ്ധ ഖുർആനിലായത്. അഥവാ നമ്മളൊരു കാര്യം ഒക്കെ കൂടിയാലോചനയൊക്കെ നടത്തി ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക, അതിൽ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു അതാണോ ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില രക്ഷിതാക്കൾ പറയാനുള്ളത് സാറേ ഞാൻ ഇന്ന കോഴ്സിനെ അവർ ചേർത്തീന്ന്, പക്ഷെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇന്നൊരാൾ പറഞ്ഞു അത് വേണ്ടിയിരുന്നോ, ഇപ്പം എന്താ അഭിപ്രായം ചോദിക്കും. അപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾ എടുത്തു ചാടിയിട്ടല്ലോ ഇത് തീരുമാനിച്ചത്, വളരെ നല്ല കൂടിയാലോചനയൊക്കെ നടത്തി അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിലെന്തായാലും ഒരു ഖൈറോ ബർക്കത്തൊക്കെ അള്ളാഹു തരും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് സ്ഥിരമായിട്ട് പരിശ്രമമൊക്കെ നടത്തി അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന എന്നത് അതിൻ്റെ അകക്കാമ്പാണ്, അരിവാര്യമാണ്. നിരന്തരമായിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമുക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം.
1: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അൽഹംദുലില്ലാ മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. സ്നേഹക്കൂടിൽ കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയാണ് നാം ശ്രവിച്ചത്. നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, ഷമീം വണ്ടൂർ. ജസാകുമുല്ലാഹു ഖൈർ.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
6: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
7: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: Peace Radio. Tune to reality.

0: പൂർവ്വസൂരികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നുബുവത്തിന്റെ തെളിവുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബൂബക്കർ സലഫി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത് ഇസ്ലാമിൻ്റെ ലാളിത്യത്തെപ്പറ്റിയായിരുന്നു. അതുപോലെ ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ, അതിൽ ഒരു കാര്യം സൂചിപ്പിച്ചത് ഇസ്ലാമിക ശരീഅത്ത് അത് ആലമീയത്താണ്, അത് ശാമിലത്താണ്, അത് എല്ലാവർക്കുമുള്ളതാണ്, മുമ്പുള്ള ശരീഅത്തുകളെപ്പോലെയല്ല. മുമ്പൊക്കെ പ്രത്യേക വിഭാഗത്തിലേക്കായിരുന്നു അള്ളാഹു ദൂതന്മാരെ പറഞ്ഞയച്ചിരുന്നത്. എന്നാൽ ലോകർക്ക് മുഴുവനുമായിട്ടാണ് മുഹമ്മദ് നബിയെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ശേഷം വേറെ പ്രവാചകന്മാർ വരില്ല എന്ന് പ്രത്യേകം പല രൂപത്തിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ ശരീഅത്തിൻ്റെ പ്രത്യേകത, അത് ഭേദഗതികളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതാണ്. മുൻ വേദഗ്രന്ഥങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിനെ, അതിൻ്റെ വിശദീകരണത്തിന് അത് നിലനിർത്തും, ഖിയാമത്ത് നാൾ വരെ അതുണ്ടാകും എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നതിൻ്റെ പ്രത്യേകത, റഫുൽ ഹറജ് ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്തതാണ്. ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമേ അല്ല, വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറഞ്ഞു, വയലാവു അൻഹും ഇസ്റഹും വല്ലഅഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം, അവരുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന പ്രവാചകൻ, അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകളെയൊക്കെ എടുത്തു മാറ്റിയ ദൂതൻ. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രത്യേകതയായി ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ശരീഅത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മുമ്പുള്ള ശരീഅത്തിലെ ചില നിയമങ്ങൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലതൊക്കെ മുൻ ശരീഅത്തുകളിൽ വളരെ കഠിനമായ നിയമങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുന്നതിൻ്റെ രൂപം, അതിലൊന്ന് കൊന്നുകളയുക. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിയർ അവർ തിന്മ ചെയ്തു, അതുകൊണ്ട് അവരോട് ഫക്തുലു അംഫുസക്കും, നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞ ഒരു വചനം കാണാൻ കഴിയും. ഇതുപോലെ തൊഹാറത്തിൻ്റെ വിഷയം, ശുദ്ധീകരണം, നമ്മെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമായാൽ ആ ഭാഗം കഴുകിക്കളയണം എന്ന മുമ്പുള്ള ശരീഅത്തിൽ അശുദ്ധമായ ഭാഗത്ത് ഒന്നുകിൽ കത്തിച്ച് കളയാനോ ആ ഭാഗം മുറിച്ച് കളയാനോ ഒക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നതായി കാണാൻ കഴിയും. പിന്നെ ഗനീമത്ത് സ്വത്തിൻ്റെ വിധിവിലക്കുകൾ, അതും വ്യത്യാസമുണ്ട് ഈ ശരീഅത്തിലും മുമ്പുള്ളതിലും. മറ്റൊന്ന് ആരാധനാലയങ്ങളുടെ വിഷയമാണ്. മുമ്പൊക്കെ ആരാധനകൾ നിർവഹിക്കാൻ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ മാത്രമേ പാടുണ്ടായിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിൽ അതിനൊക്കെ വിശാലതയുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അതിൽ മൂന്ന് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ആ കാര്യം ഒന്നിവിടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അഞ്ച് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, അത് വേറെ ഒരാളും ലം യോത്തഹുന്ന അഹദുമിനൽ അംബിയ ഖബലി, അതെനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അഞ്ച് പ്രത്യേകതകൾ. ഒന്ന്, നുസിർത്തു ബിർ റോബ്, ഭയം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പുള്ള അംബിയാക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവാചകനും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന് കേൾക്കുമ്പോൾ, മുഹമ്മദ് നബിയുടെ സൈന്യം പുറപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, ഒരു മാസം അകലെയുള്ളവർ പോലും ഭയപ്പെട്ടിരുന്നു നബിയുടെ വരവിനെ. അത്ര ഭയമായിരുന്നു അവർക്ക്. പിന്നെ അതിൽ പറഞ്ഞത് അടുത്ത പ്രത്യേകത, വജുഇലത് ലി അർളു മസ്ജിദൻ വതഹൂറ, ഭൂമി എനിക്ക് തഹൂറാക്കി പള്ളിയാക്കി തന്നു. അതുകൊണ്ട് ഫയ്യുമാ റുജുൽ അദറക്കത്തുഹു, ഏതൊരു മനുഷ്യനാണെങ്കിലും അവന് നമസ്കാരത്തിൻ്റെ സമയമായാൽ എന്ത് ചെയ്താൽ മതി, എവിടെ വെച്ചും നമസ്കരിക്കാം. അത് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ തന്നെ പോകണമെന്നില്ല. എന്നാൽ മുമ്പങ്ങനെയല്ല, നിർമ്മിക്കപ്പെട്ട ചർച്ചുകളിലും മഠങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ അവിടെ തന്നെ പോയി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടിയിരുന്നു. എന്നാൽ ഈ ശരീരത്തിൽ എപ്പോഴാണ് നമസ്കരിക്കാൻ സമയമായത്? പരിസരത്തൊന്നും പള്ളിയില്ല എന്ന് വിചാരിച്ച് അസ്വസ്ഥനാവേണ്ടതില്ല. എവിടെയാണ് എത്തിപ്പെട്ടത് അവിടെ വെച്ചത് നിർവഹിക്കാം. പിന്നെ മൂന്നാമതായി അവിടുന്ന് പറഞ്ഞത്, ഉഹില്ലത് ലി അൽ ഗനായിം, എനിക്ക് ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു തന്നു. യുദ്ധാർജിത സ്വത്ത് തന്നാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. അത് മുമ്പുള്ളവർ അവർക്കത് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഒന്നുകിൽ അത് കത്തിച്ച് കളയുക എന്നതൊക്കെയായിരുന്നു നിയമം. എന്നാൽ അത് ഉപയോഗിക്കാം എന്ന് ഈ ഉമ്മത്തിന്, ഈ സമൂഹത്തിന് അള്ളാഹു അനുവദിച്ചു. മറ്റൊന്ന് ഔതീതു ഷഫാഅ, എനിക്ക് ഷഫാഅത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ചില ശുപാർശകളുണ്ട്. അതിൽ മറ്റൊരു പ്രവാചകനും പങ്കില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ശുപാർശയാണ് അഷഫാഅത്തുൽ കുബ്ര, അഷഫാഅത്തുൽ ഉളുമ എന്നവർക്കറിയപ്പെടുന്ന ശുപാർശ. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മഹ്ഷർ, ആ ലോകത്ത് സമ്മേളിക്കുന്ന സമയത്ത്, ആ ലോകത്തവർ വളരെയേറെ കാലം കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ ആവശ്യം വിചാരണക്കെടുക്കണം എന്നതാണ്. പക്ഷേ അത് ആര് ആവശ്യപ്പെടും? പലരും ആദം നബിയുടെ അടുത്ത് പോവും, നിങ്ങളാദ്യത്തെ മനുഷ്യനാണ്, അള്ളാഹു തൻ്റെ രണ്ട് കൈകൾ കൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒട്ടേറെ ആദരണീയനാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം വിചാരണക്കെടുക്കാൻ വേണ്ടി. അദ്ദേഹം പറയും, എനിക്കതിന് അർഹതയില്ല, ഞാൻ തന്നെ എൻ്റെ വിഷയത്തിൽ പായപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങൾ നൂഹ് നബിയുടെ അടുത്ത് പോയിക്കോളൂ, അദ്ദേഹം ഒഴിഞ്ഞു മാറും. അദ്ദേഹം പറയും, ഇബ്രാഹിം നബിയുടെ അടുത്ത് പോകാൻ, അദ്ദേഹം ഒഴിഞ്ഞു മാറും. ഇബ്രാഹിം അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് വിടും, മൂസ അലൈഹിസ്സലാം ഈസാ നബിയുടെ അടുത്തേക്ക്, ഈസാ അലൈഹിസ്സലാം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വിടും. അദ്ദേഹം പറയും, അതേ ഞാൻ തന്നെയാണ് അതിൻ്റെ ആൾ, അങ്ങനെ അദ്ദേഹം സുജൂദിൽ വീഴും, പ്രാർത്ഥിക്കും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കും. അതാണ് വലിയ ശുപാർശ എന്ന് പറയുന്നത്. വേറെയും നബിക്ക് മാത്രമായ ചില ശുപാർശകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ബോയിസ്തു ഇലൻ നാസി ആമത്തൻ, ഞാൻ ലോകർക്ക് മുഴുവനുമായി അയക്കപ്പെട്ടവനാണ്, ലോകർക്ക് മുഴുവനായിട്ടും അയക്കപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുമ്പുള്ള അമ്പിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകർക്ക് ആഗമനമുള്ള ദൂതനാക്കി അള്ളാഹു നിശ്ചയിച്ചു. അപ്പം ഇങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട് ഈ ശരീഅത്തിനും അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമൊക്കെ. അതുപോലെ മുമ്പുള്ള സമൂഹങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ ഹറാമാക്കപ്പെട്ടിരുന്നു. അതിൽ ചിലതൊക്കെ പരിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഫബി ലുൽമിൻ മിനല്ലദീ നഹാദു, ജൂതന്മാരുടെ ലുൽമ് കാരണം, അക്രമം കാരണം, ഹറംന അലൈഹിം തൊയ്യബാത്തിൻ ഉഹില്ലത് ലഹും, അവർക്ക് ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഹറാമാക്കി. അതെന്തുകൊണ്ടാണ്? അവരുടെ ലുൽമ കൊണ്ടാണ്, അവരുടെ അക്രമം കൊണ്ടാണ്. വബി സ്വദ്ദിഹിം അൻ സബീലില്ലാഹി കസീറൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുത്തു വെക്കുന്നത് കൊണ്ടും, ഇതൊക്കെ ഇത്തരം തിന്മകൾ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു ശിക്ഷ എന്ന നിലക്ക് ഹലാലായത് തന്നെ, നല്ല ഭക്ഷണം തന്നെ. അവർക്ക് ഹറാമാക്കിയ വിഷയമാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് വളരെ ലളിതമാണ്, എളുപ്പമാണ്. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്താണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിൽ നിന്ന് ചിലർ വ്യതിചലിച്ചു, തിന്മകൾ ചെയ്തു, അങ്ങനെ അവർക്ക് ചിലതൊക്കെ ദുർഘടമായി മാറി. ഈ മില്ലത്തിനെ പറ്റി വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്, ഈ ദീനിൽ നിങ്ങൾക്കൊരുവിധ ബുദ്ധിമുട്ടുമില്ല, പ്രയാസവുമില്ല. ഇത് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മാർഗമാണ്, അദ്ദേഹത്തിൻ്റെ മില്ലത്താണ്. അപ്പം അത് അതിൻ്റെ ധാരാളം പ്രത്യേകതയിൽ ഒന്ന്, അത് മനുഷ്യർക്ക് കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നതാണ്. അത് അറിയിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞ ഒരു വിഷയമാണ് ആ പറയുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നിസ്കരിക്കും മഅ്മുമായിട്ട്. റസൂൽ തിരുമേനിയുടെ നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം പോകും നാട്ടിലേക്ക്. അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കും. അപ്പം അവർക്ക് വേണ്ടി അദ്ദേഹം ഇമാമത്ത് നിർവഹിച്ചു കൊടുക്കും, അദ്ദേഹം ഇമാമായി നിൽക്കും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു, സൂറത്തുൽ ബക്കറ ഓതാൻ തുടങ്ങി. അപ്പം അത് പെട്ടെന്ന് അവസാനിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഒരു സഹാബി എന്ത് ചെയ്തു, നമസ്കാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ പെട്ടെന്ന് ഒറ്റയ്ക്ക് നമസ്കരിച്ചു, അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോൾ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മുനാഫിക്കായിട്ടുണ്ട്. വേറെ ചിലർ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായി. നബി തിരുമേനിയോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇന്ന മുആദൻ യുസല്ലി മഅക സുമയ ഉമ്മുന, മുആദ് റളിയല്ലാഹു അൻഹു നിങ്ങളെ കൂടെ നിസ്കരിക്കും, പിന്നെ ഞങ്ങൾക്ക് ഇമാമായിട്ട് വരും. വ ഇന്നമാ നഹ്നു അസ്ഹബു നവാദിഹ് വ നഅമൽ ബി ഐദിന, ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് അധ്വാനിച്ചിട്ട് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. പിന്നെ ഞങ്ങൾക്ക് മൃഗങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഒരുപാട് നീട്ടി നിസ്കരിക്കുമ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നമസ്കാരം അതിൽ ചേരാതെ പോയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ദേഷ്യം പിടിച്ചു. യാ മുആദ് അഫത്താനുൻ അൻത, മുആദ് നീ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ? അത് മൂന്ന് വട്ടം പറഞ്ഞു. നീ കുഴപ്പക്കാരനാണോ? അതുകൊണ്ട് ഇഖ്റ വശംസി വളുഹാഹ വസബ്ബിഹിസ്മ, അങ്ങ് നിസ്കാരത്തിൽ വശംസി വളുഹാഹ സബ്ബിഹിസ്മ റബ്ബിക്കല്ലാല, ഇത്തരം അധ്യായങ്ങളൊക്കെ ഓതുക. ഇതുപോലുള്ളത് കാരണം വളരെ തിരക്കുള്ളവരുണ്ടാകും നമസ്കാരത്തിൽ ജമാഅത്ത് കിട്ടണവർക്ക്, പക്ഷെ അത് ഒരുപാട് നീട്ടിസ്കരിച്ച അവർക്ക് ബുദ്ധിമുട്ടാകും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് മനുഷ്യരെ, ഇന്ന മിൻക മുനഫിരീന, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് ജനങ്ങളെ അകറ്റുന്നവർ. അതുകൊണ്ട് ഫയ്യുക്കും അമ്മൻ നാസഫ ലുഹഫിഫ്, നിങ്ങളെ കൂട്ടത്തിൽ ആര് ഇമാമായി നിന്നാലും ഒന്ന് ലളിതമാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ലളിതമാക്കാൻ, ആർക്കിത് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണല്ലോ ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നില അഖൂമില സ്വലാ അന ഉരീദു അൻ ഉതവ്വില ഫീഹ, ഞാൻ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും, എനിക്കത് നീട്ടി നിസ്കരിക്കണം എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഫ അസ്മാവ് ബുക്ക അസ്വബി, അപ്പോൾ കുട്ടികളുടെ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും നമസ്കാരത്തിനിടയിൽ. അത് കേട്ട് കഴിഞ്ഞാൽ ഫ അതജവ്വസ് സ്വലാത്തി, ഞാൻ നമസ്കാരം ചുരുക്കും. കറാഹിയത്ത് അൻ അഷുക്ക അലാ ഉമ്മിഹി, ആ കരയുന്ന കുട്ടിയുടെ ഉമ്മാക്കത് വലിയ പ്രയാസമുണ്ടാകും. നമസ്കാരത്തിൽ കുട്ടികൾ കരയുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും, നമസ്കാരം പെട്ടെന്ന് ചുരുക്കും. അപ്പോൾ ഇതൊക്കെ ഒരാൾക്കും ഈ ദീന് കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. മറ്റൊരു സംഭവം, ഒരു അറാബി, ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നു. സായിറസ് മുടിയൊക്കെ പാറി പറക്കുന്നുണ്ട്, ദീർഘദൂര യാത്ര ചെയ്തതാണ്, ജട പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂൽ തിരുമേനിനെ മനസ്സിലാക്കി അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂൽ അള്ളാഹ്ബിർണി മാതാ ഫറദല്ലാഹു അലൈഹ മിനസ്സലവാത്ത്, എനിക്ക് ഫറലാക്കപ്പെട്ട അള്ളാഹു ഫറലാക്കി തന്ന നമസ്കാരം അതെന്താണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹംസ സലവാത്ത് ഫിൽ യോമി വൽ ലൈല, ഒരു ദിവസം 5 നേരം നമസ്കരിക്കണം, രാത്രിയും പകലൊക്കെ പാടെ കൂട്ടിയിട്ടും. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൽ അലയ്യ വൈറുഹ, ഇനി ഇതല്ലാത്ത വല്ലതുമുണ്ടോ എന്നാ ചോദിക്കണം. അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞു, വേറല്ല, ഫറള തന്നെയുള്ളൂ. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഇനി നിർബന്ധമായി ഞാൻ അനുഷ്ഠിക്കേണ്ട നോമ്പ് ഏതാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് പറഞ്ഞു. വേറെ വല്ലതും ഉണ്ടോ? വേറെ വല്ലതും ഇല്ല, ഇല്ലാൻ തത്വാണ്. നീ സുന്നത്തായി ഐച്ഛികമായി ചെയ്യുന്നതൊഴികെ, നീ ഐച്ഛികമായി ചെയ്യുന്നതൊഴികെ എന്നുള്ള നിസ്കാരത്തിൻ്റെ വിഷയത്തിലും പറഞ്ഞിരുന്നു. എന്നാൽ ഫർള് ഇത് മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സക്കാത്തിനെ പറ്റി അദ്ദേഹം ചോദിച്ചു. അവർ റസൂൽ തിരുമേനി അക്കാര്യം പറഞ്ഞു കൊടുത്തു. പിന്നെ വല്ലതും ഉണ്ടോ? ഫർള് അത് തന്നെയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ആ മനുഷ്യൻ പിരിഞ്ഞു പോകുമ്പം അതിന് സാക്ഷികളായ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവസാനം എൻ്റെ പേരിൽ ഫറലല്ലാതെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇല്ല, സുന്നത്തുള്ളൂ, സുന്നത്ത് മാത്രമേ ഉള്ളൂ, റസൂൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അങ്കുസ്, ഞാനിതിൽ കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഞാനീ ഫർള് മാത്രമേ ചെയ്യൂ. പിന്നെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഹൃദയ ശുദ്ധീകരണം. ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ് പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു സവിശേഷം. ഇന്നത്തെ സവിശേഷത്തിൽ സൈനുദ്ദീൻ, കൂടെ അബ്ദുസ്സലാം സുറുമ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ്. പീസ് റേഡിയോ സവിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വളാഞ്ചേരിക്കാരനായ നന്മ കുഞ്ഞിപ്പാക്കയുടെ വിശേഷം നമുക്ക് കേട്ടു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനം നമുക്കിതിൽ കേട്ടറിയാം, കണ്ടറിയാം. കുഞ്ഞിപ്പാക്ക, 20 വർഷമായി താങ്കൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് ഒരു സന്ദർഭം ഒന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ഒരെണ്ണം
2: അതിൽ ആദ്യ പഴയ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഗതി ഞാനതെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു സംഭവം, പണ്ടുണ്ടായ ഒരു സംഗതിയാണ് ഓർക്കുകയാണ് ഇപ്പോൾ. അതായത് ഞാൻ നമ്മൾ ഈ ഒരു സാധു സഹായ സമിതി പറഞ്ഞല്ലോ,
1: തുടക്കകാലം,
2: ആ തുടക്കകാലം, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിങ്ങനെ ഈ അപേക്ഷ കിട്ടി കഴിഞ്ഞാൽ ഈ ആളന്വേഷിച്ച് പോവും. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടി പിന്നെ ഇങ്ങനൊരു അപേക്ഷ വന്നത് അന്വേഷിക്കാൻ വേണ്ടി എൻക്വയറിക്ക് പോവുകയാണ്. പോണ സമയത്ത് റോഡ് സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് KCB യുടെ, അതിൻ്റെ ഈ കമ്പി വേലി കെട്ടിയതിൻ്റെ അടുത്ത് ഒരാൾ ഇരുന്നിട്ട് എന്തോ തിന്നണമായി തോന്നി, ഇരിക്കണമായി തോന്നി. പെട്ടെന്ന് ഞാൻ ബൈക്കിലാണ്, ബൈക്ക് നിർത്തി ചെന്നപ്പോൾ ഇയാൾ വളരെ ദയനീയ അവസ്ഥ, അയാൾ ആരോ ഛർദ്ദിച്ചത് എടുത്ത് തിന്നെയാണ്.
1: വിഷപ്പുണ്ട്.
2: ആള് ആകെ മുഷിഞ്ഞ് ഇതായിക്കണ്, സംഗതി നല്ല വയലൻ്റ് ആവും എന്നുള്ള ഒരവസ്ഥയിൽ ആളെ കാണുമ്പോൾ തന്നെ പ്രകൃതം. ഏതായാലും വളരെ സൂക്ഷിച്ച് ഞാൻ അടുത്തേക്ക് ചെന്നു. ചെന്ന് ഇയാളെ പിടിച്ചപ്പോൾ പിന്നെ ഇയാളുടെ നീച്ചു, നീച്ചോട് കൂടി ഞാൻ കുറച്ച് വിട്ടുന്നു, കാരണം ഇയാൾ എന്തെങ്കിലും ചെയ്യുമല്ലോ. അതിന് പിന്നെ അയാൾ ഒറ്റ ഓട്ടാണ്. ആ ഓടിയോട് കൂടിയിട്ട് എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ വണ്ടരി ആളൊക്കെ ടൗണിലാണ് ശരിക്ക്, ടൗണിലെന്ന്
1: പറഞ്ഞാൽ
2: ആ വളാഞ്ചേരിയിലാണ്. കുറച്ച് താഴത്തേക്കാരെങ്കിൽ കൂടുതൽ ആളുകളില്ല ആ ഏരിയയിലൊന്നും. എന്നിരുന്നാലും ഇയാൾ പിന്നെ എങ്ങനെ പോയത് കണ്ണിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അയാൾക്ക് പോയതിൻ്റെ ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇയാളങ്ങ് നോക്കി നടക്കുന്നുണ്ട്,
1: തിരഞ്ഞെടുക്കുന്നുണ്ട്
2: അയാൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്നും ചെയ്യണം എന്നുള്ളവർക്ക്. അങ്ങനെ അന്ന് കൂടുതൽ ആളുകളൊന്നും ഈ ഫീൽഡിലില്ല, നമുക്ക് കുറച്ച് ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നുള്ളൂ. ഇവരൊക്കെ നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്, അത് ഇവിടെ സർക്കാർ ചെയ്യേണ്ടല്ലേ, അല്ലെങ്കിൽ ഓൻ്റെ വിധിയല്ലേ, എന്തിനാണ് അതിലേക്കൊക്കെ പോകുന്നത് നോക്കിച്ചിട്ട് വളരെ വളരെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ അധികാളുകളും കുറച്ച് ആളുകളെ ഒപ്പമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാരിയല്ല, അന്ന് ഈ കുറച്ച് ആളുകളാണ്, പെട്ടെന്ന് ആരും വിളിച്ചാലൊന്നും കിട്ടുന്ന അവസ്ഥയിലല്ല. അങ്ങനെ അയാൾ വിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാളെ കാണാണ്. ഇത് കണ്ടോട് കൂടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞു വെച്ച്, നമ്മളൊപ്പമുള്ള 3-4 ആൾക്കാരുള്ളൂ, അവരോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നു ഇങ്ങനെ നമ്മൾ മറ്റവനക്ക് അറിയാം, എൻ്റെ കൂടെയുള്ള ആളുകൾ അറിയാമല്ലോ, നമുക്ക് ഇയാളെ കണ്ടാൽ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. യാദൃശ്ചികമായിട്ട് ഇയാളെ കാണുകയാണ്. കണ്ടോട് കൂട്ടി ഇയാളെ ഞാൻ പിന്നെ ഞങ്ങളൊക്കെ കൂടി ഞാൻ എല്ലാവരും പെട്ടെന്ന് 3-4 ആൾക്കാരെല്ലാം ബാക്കിയുള്ളവരെ കൂടി വന്ന് ഇയാളെ പിടിച്ച് പിന്നെ പിന്നെ അന്നത്തെ മാതിരിയല്ല, കുറച്ചും കൂടി ഒരു ഒരു നോർമലാണ് ആൾ ആ സമയത്ത്. പല അവസ്ഥയ്ക്ക് അറിയാം, ചിലപ്പം ഭയങ്കര വളരെ മോശമായിട്ടുണ്ടാവും, ചിലപ്പം ഒന്നും ചെയ്യാത്ത, അങ്ങനെ ഓരോരോ അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അല്ലെന്തിലില്ല, ഇയാൾ വളരെ സഹകരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇയാളെ വിളിച്ച്, ഞാൻ എൻ്റെ അടുത്തൊരു ജീപ്പുണ്ട്, ആ ജീപ്പിൽ കയറ്റിയിട്ട് ഞാൻ കുറച്ച് അപ്പുറത്ത് കൊണ്ടേയിരുത്തി ഞങ്ങളെ കൂടി ഇരുന്ന് എന്താ ചെയ്യാന്ന് ആലോചിച്ചു. അപ്പോൾ ഇയാളെന്തെങ്കിലും ചെയ്തു കൊടുക്കണം, നമുക്ക് എന്തായാലും കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കണം, പക്ഷേ എവിടെയും കൊണ്ടാക്കണ്ടേ, നമ്മൾ ഇനി തെരുവിലേക്ക് വിട്ടിരുന്നതാ തോന്നി. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ഏതായാലും നമുക്ക് എൻ്റെ ഒപ്പുള്ള അപ്പോഴും 2-3-4 ആൾക്കാരേ ഉള്ളൂ, ഇയാളായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ അടുത്തുള്ളൊരു കുളത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ കുളത്തിൽ ചെന്നിട്ട് കുളിപ്പിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ആ ആളാണ് ഇരുത്തിയ സൈഡിൽ, അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിലാണ്. ആ വീട്ടിലത്തെ ആൾ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തിനാ ഇയാൾ അവിടെ ഇരുത്തിക്കണേ, കൊണ്ടുപോകാൻ അറിഞ്ഞിരുന്നു. ഓ സത്യം, അയാളെ എനിക്ക് സംഗതി, ഞങ്ങൾ അടുത്തുള്ള ആളാണ്, എനിക്ക് ഇയാളെ നേരിട്ട് പരിചയമില്ല. അപ്പോൾ നമ്മൾ ഞാൻ ഒപ്പുള്ളവരോട് പറഞ്ഞു, നമുക്കിട്ട് മാറ്റിയെടുത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് ഇരുത്തി, ഏതെങ്കിലും കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഇയാളെ

0: തിരിച്ചറിഞ്ഞിരിക്കണം.
1: ഓ 20 ദിവസം.
0: ആ അയാൾ തമേനാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും അയാൾക്കുണ്ട്, മതിയായ ചികിത്സ ഒന്നും കിട്ടണില്ലല്ലോ. അങ്ങനെ അയാൾ എന്നോട് ഞാൻ എന്നെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ ജീപ്പ് ജീപ്പ് ഓടിച്ചു വന്ന ആളല്ലേ,
1: കൊണ്ടുവന്ന
0: ആളല്ലേ എന്നൊക്കെ
1: ഓർമ്മയുണ്ട്. ഫീലിംഗ് ആവില്ലേ കാണുമ്പോൾ?
0: അപ്പോൾ അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: ഇതുപോലെ മറ്റൊരു അനുഭവം കേൾക്കാൻ കഴിയും? ഒന്നല്ല ഒരുപാട്.
0: അതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു അനുഭവം കൂടി വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പിന്നെ നമ്മൾ കൂട്ടത്തിലൊരാൾ എന്നെ വിളിച്ച് പറയാണ്, പിന്നെ ഒരു സ്ഥലത്ത്, നമ്മളടുത്ത സ്ഥലം തന്നെയാണ്, തിരുവേഗപ്പുറ എന്ന് പറയും, അവിടെ ഒരാളുണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുക, അയാൾ യാത്രയിലാണ്, അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ കണ്ടതാണ്. ഞാൻ അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു. ഒരു പാവമാണ്, ചെറുപ്പക്കാരനാണ്, കുഞ്ഞിപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് പണ്ടത്തെ പോലെ അല്ല, ഇന്ന് പുതിയൊരു രൂപമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ആളുകൾ നമ്മളെ കയ്യിലുള്ള സമയത്താണത്. ടീം വളാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഉണ്ടായി. അത് ഞാൻ പിന്നെ പറയാം, ഞാൻ ഈ അനുഭവം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാം. അങ്ങനെ ഈ ഞാൻ പിന്നെ അപ്പം തന്നെ അന്ന് സ്ഥിരമായിട്ട് അവിടെ തിരുവാപ്പുറം ഉണ്ടാവുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, ഞങ്ങൾ വൈകുന്നേരത്ത് മൂപ്പർ പറഞ്ഞ അങ്ങനെ പോയി. ഞാൻ വേറൊരാളെ കൂട്ടി പോയിട്ട് അന്വേഷിച്ചു, ഇയാളെ വീടും ചുറ്റുപാടൊക്കെ പോയി നോക്കുമ്പോൾ വളരെ ദയനീയമാണ്. ഇവൻ ഭയങ്കര പ്രകോപനമുള്ള ആളാണ്. രാവിലെ കുട്ടികൾ മദ്രസക്ക് പോകുമ്പോൾ ഇവൻ വഴിയിൽ നിൽക്കുക, കുട്ടികളെ പേടിപ്പിക്കുക. പിന്നെ കുട്ടികളൊക്കെ മദ്രസയിൽ പോകണമെങ്കിൽ രക്ഷിതാക്കൾ കൂടെ വേണം, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര പ്രയാസമില്ലാന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ആണ് ചെന്ന് നോക്കുമ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര പേടി. വീട്ടിലേക്ക് ആണ് ചെല്ലാൻ വയ്യ, വഴിയൊക്കെ വളരെ ദുർഘടമാണ്. ഒരു ഓടിട്ട ഒരു പെര പൊളിഞ്ഞു വീഴായി നിൽക്കണ
1: ഒരു
0: ഭീകര
1: ഒറ്റക്കുള്ളൂ.
0: ആ സഹിക്കും. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് ആരും നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ആരും അല്ലാതെ ഇടപെടണില്ല. അതവിടുത്തെ മെമ്പറെ വിളിച്ചു നമ്മൾ, കാരണം നമ്മൾ എപ്പോഴും അതാ ചെയ്യാറ്. അതിൻ്റെ ലീഗലായിട്ട് എൻ്റെ നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് മെമ്പറെ വിളിച്ചു. മെമ്പർ വന്നു, വിളിച്ച് വരുത്തി വന്നു. വന്നിട്ട് ഞങ്ങൾ ആളിൻ്റെ ചോദിച്ചപ്പോൾ അവർ വളരെ മോശമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് ഇട്ട് പോകുന്നു, കാരണം പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ആളെ കുതിരാട്ടം കൊണ്ടുപോകേണ്ട കേസാണ്. പക്ഷെ നാട്ടുകാരും കൂടുതലൊന്നും വലിയൊരു സഹകരണമൊന്നും ഉണ്ടായില്ല. അതിന് കുതിരാട്ടത്ത് കൊണ്ടുപോകണം എന്നാലും എന്നുള്ള ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ആ നാട്ടിൽ നിന്ന് ചിലർ വിളിക്കുന്നത്, ഈ ഇവനവിടെ അവൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള തെങ്ങിൻ്റെ അടി വെട്ടിയിരിക്കണ്. അപ്പം പഴയ വെട്ടുകാരനാണ് വേൻ.
1: ഓ, മരമിട്ട
0: മരമിട്ടുകാരനാണ്. അപ്പം എന്താ ചെയ്യുക, അവിടുന്ന് പിന്നെ ആയുധെടുത്തിട്ട് മഴ എടുത്തിട്ട് ഇതിൻ്റെ തെങ്ങിൻ്റെ അടി വെട്ടുകയാണ്.
1: വെട്ടിമുറിച്ചോണ്ടിരിക്കുക,
0: വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുക. അടുത്തുള്ള വീടിൻ്റെ മുകൾക്കാണ് ഇത് വീഴുക,
1: മറിഞ്ഞാൽ.
0: അപ്പോൾ ഇവർക്ക് വിഷയമായി. ഈ ഓനെന്തെങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞു പോണവരും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ രണ്ട് തരത്തിലെ ആൾക്കാർ മാറിക്കണവരുണ്ട്. ഇവരൊക്കെ അപ്പോൾ രംഗത്ത് വന്നു. ഇവർ അവിടെ നിന്ന് തന്നെ അത് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് വിളിവരം കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തു, ഇനിമാതിരി ചെയ്യണം, ഇനിമാതിരി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ തന്നെ അത് ഞങ്ങളാ ഏരിയ അല്ല, അത് കൊപ്പം സ്റ്റേഷനാണ്. അവിടെ ചെന്ന് ഈ മെമ്പർ മുഖാന്ന് റിപ്പോർട്ട് ചെയ്ത് പോലീസ് വന്ന് അവനെ പിടിച്ച് പിന്നെ കുതിരവട്ടത്ത് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ കുതിരവട്ടത്ത് കൊണ്ടുപോകണം തന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞങ്ങളതിൻ്റെ വേറെ ഡയറക്ഷൻ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ കുതിരവട്ടത്ത് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു പോന്നു. ഇനി കുതിരവട്ടത്ത് അഡ്മിറ്റ് ചെയ്ത ഒരു വിഷയമുണ്ട്. അവർ വിളിച്ചു പറയും അവനാര് പെട്ടെന്ന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും, അസുഖം മാറിക്കൊള്ളണമെന്നൊന്നുമില്ല.
1: ആ
0: അത് അഡ്മിറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് അനുസരിച്ചാണ്. ചില ഡോക്ടർമാർ കുറേ ഇത് ചെയ്യും, അവർക്കാണ് അതിന് ചാർജ്. അങ്ങനെ ഇയാളവന് പിന്നെ ഒരു മാസത്തുള്ള കിട്ടിയുള്ളൂ ചികിത്സ. അപ്പോൾ അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരാരും പോയില്ല, എടുത്തു കൊണ്ടുവരാൻ ആരും പോയില്ല. ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കയറ്റി വിടും. ഈ വിവരം നമ്മളറിയില്ല, അവർ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയി എടുത്തു കൊടുത്തിട്ട് വേറെ എടുക്കലും സ്ഥലം മാറ്റും. ഞങ്ങളത് അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പം വന്നിട്ട് നാട്ടിൽ പിന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പിന്നെ നമ്മളറിയണത്. ഇപ്പം വേറൊരവസ്ഥയിലാണ്. ഇപ്പോൾ ആളിങ്ങനെ അവിടെയൊക്കെ കിടക്കുകയാണ്, അവിടെ വെയിറ്റ് ഷെഡിലാണ് കിടക്കണമെന്ന് പറഞ്ഞ്.
1: അപ്പോൾ വീടൊക്കെ പൊളിഞ്ഞോ?
0: വീടൊക്കെ പൊളിഞ്ഞ്
1: പൊളിഞ്ഞ്
0: പൊളിഞ്ഞ് പോയി.
1: ഓ,
0: അതിൽ ഇവൻ്റെ സഹോദരന്മാർ രണ്ടാളുകളുണ്ട്. അവരായിട്ട് ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ നിസ്സഹായരാണ്, വളരെ പ്രയാസമുള്ളവരാണ്. അങ്ങനെ ഈ ചെന്നിട്ട് ഇതിനിടയ്ക്ക് ഈ സഹോദരൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവരെ പ്രയാസം കണ്ടിട്ട് അവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതാണ് അവസ്ഥ. ഏതായാലും ഇവനെടുത്തിട്ട് ഞങ്ങൾ, അവർ പറഞ്ഞു ഞങ്ങൾ വരാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. കാരണം ഈ ബന്ധുക്കളുള്ള സ്ഥിതിക്ക് നമുക്ക് എടുത്തിട്ട് പെട്ടെന്നൊന്നും കൊണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവരെ ഏത് രൂപത്തിലെ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റില്ല.
1: ചില അനുകൂലിക്കും, ചില
0: പ്രതികരിക്കും. ആ തന്നെയല്ല, ഈ ബന്ധുക്കൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ, ഈ പൊളിറ്റിക്സ് ഭയങ്കര പ്രശ്നമാണ്. പലരും പല രൂപത്തിൽ ആൻറ്റി ആയിട്ട് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരും ഇല്ലാത്തവരാണ്, നമുക്ക് വിഷയമില്ല. അപ്പോൾ സഹോദരി വന്നു, ഞങ്ങൾ ഇവനെ ഒരു ദിവസം രാത്രി ചെന്നിട്ട് ആളെ കണ്ടു. കണ്ടിട്ട് പിറ്റേ ദിവസം അവളോട് വരാൻ പറഞ്ഞു. അവൾ വന്നു. അവൾ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ അവൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ എടുത്തിട്ട് പിന്നെ തൊട്ടടുത്ത് പുഴയാണ്. ആ പുഴയെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുളിപ്പിച്ചു. ഞങ്ങൾ അഞ്ചെട്ട് ആളുകളുണ്ട്. പിന്നെ അവനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്ഥലം മെമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വിളിച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇവർ കുളിപ്പിക്കാൻ നിന്നു. ഞാനിങ്ങനെ അപ്പോൾ

0: ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാറ്. മറ്റുള്ളവരെ കുളിപ്പിച്ച് കാര്യങ്ങൾ റെഡിയാക്കുമ്പോഴത്തേക്കും ഞങ്ങളെ ആരും കൊണ്ടാക്കാനുള്ള സ്ഥലം അന്വേഷിക്കും.
1: വിളിയും കാര്യങ്ങളൊക്കെ നടത്തും,
0: വിളികളൊക്കെ
1: നടത്തി
0: വിളിയൊക്കെ നടത്തി
1: റെഡിയാക്കും.
0: വിളി നടത്തി വിളി നടത്തി അതിൻ്റെ കാര്യങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ഇങ്ങനെ ശരിയാക്കി പിന്നെ അതിനുള്ള പണിയായി. അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എവിടെയും വിളിച്ച് കിട്ടണില്ല, വിളിച്ചിടത്തൊക്കെ സ്പേസ് ഇല്ല, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ പഴയ ബന്ധമുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഈ വെട്ടത്തൂർ ആകാശപ്പറവകൾ അവിടെ ഒരു സ്ഥാപനമാണ്.
1: ഞങ്ങളുടെ അടുത്താണ്.
0: അതെ അതെ അതെ അതെ. അവിടെ വിളിച്ച് ശരിയാക്കി അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൊണ്ടി ഇനിമാതിരി കാര്യങ്ങൾ ഇന്ന മാതിരി വേണം, പേപ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഒക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ട് പിന്നെ വിളിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിനുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അവിടുത്തെ ഫാദർ അച്ഛൻ അവർ സ്ഥാപനത്തിൻ്റെ മേധാവി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ആൾക്ക് ഒരു മുറിവുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. കാരണം അവർക്ക് അങ്ങനത്തെ ഉള്ളൊരു സഹകരണമൊന്നുമില്ല, ഡോക്ടർമാരെ ആരും മാസത്തിലാരും വരുമെന്നില്ലാതെ കൂടുതൽ ട്രീറ്റ് ചെയ്യാനൊന്നും അവർക്ക് കഴിയില്ല.
1: പക്ഷേ വലിയ മുറിവായിരിക്കാം,
0: ആ മുറി മുറിവാണ്. പൊതുവേ അങ്ങനെ തന്നെയാണ്, വലിയ ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടില്ല, ചെറിയതേ കിട്ടുള്ളൂ. ഇതിങ്ങനത്തെ ഒരു ഗൗരവമുള്ളതുകൊണ്ട് അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ ഇവരെ കുടുംബക്കാരൊക്കെ വിളിച്ച് ഇവനെ എടുത്ത്, അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവന് ഇടക്കിടക്ക് അവിടുത്തെ സിസ്റ്ററോട് മരുന്ന് കൊടുക്കുന്ന ആളോട് പറയും ഓയിൽമെൻ്റ് കാട്ട് കാട്ട് മാറി. ഇവന് ശരിക്കും സൈക്കോ ആളോ, മാനസിക പ്രശ്നമുള്ള ആളുകളല്ലേ ഇവരൊക്കെ. ആ നിലക്ക് എന്തിനാണ് ചോദിച്ചപ്പോഴും ഇവന് മുറിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ മുറിവ് എവിടെയെന്നുള്ളത് ഇവർ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമാണ്. ഇവന് ലിംഗത്തിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടിരുന്നു,
1: അത് പഴുത്ത്
0: പഴുത്ത് മുറിയായതാണ്. ശരിക്ക് യൂറിനൊക്കെ പാസ് ചെയ്യുന്നത് ഈ ഹോൾ കൂടെയാണ്.
1: അപ്പോൾ അങ്ങേയറ്റം മോശമായിട്ടുണ്ട്.
0: അത് ഇവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാം ഇവരെ കുടുംബക്കാരൊക്കെ വിളിച്ചിരുത്തി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് പൈസ കൊടുത്ത് സാമ്പത്തിക സഹായിച്ച് ഇവനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ടുപോയും കൂടി വേണ്ടത്ര അങ്ങോട്ട് ഇതായില്ല, ചികിത്സ അവിടെ അഡ്മിറ്റ് ചെയ്തു. വേണ്ടത്ര ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. എന്തോ കാരണത്താൽ സർജറി നടന്നില്ല, നാളെ മറ്റന്നാളെന്ന് പറഞ്ഞിട്ടെങ്കിൽ നീണ്ടുപോയി. അതിൻ്റെ അടുക്ക് ഇപ്പം പ്രശ്നമായിട്ട് ഇപ്പം വീണ്ടും പിന്നെ അവിടുന്ന് കൊടുന്നു, പെരക്കാർ കൊടുന്നിട്ട് പിന്നെ റോട്ടിൽ നടക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ ഈ ഫാദറെ വിളിച്ച് ഞാൻ മന്നിനിമാരിയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. പിന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ കൊടുന്നോളി, പിന്നെ നമുക്ക് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തായാലും റോട്ടിൽ കിടന്ന് കൂടുതൽ പ്രശ്നമാവുണ്ടല്ലോ, കൊടുന്നോളി എന്ന് പറഞ്ഞിട്ട് വീട്ടും അവിടെ കൊണ്ടാക്കി. ഇപ്പോൾ അവനവിടെ ഉണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിട്ടാണ് കണ്ടപ്പോൾ അവന് ഈ മുറിയൊക്കെ ഉണങ്ങിയിരിക്കുന്നത്, വളരെ ഉഷാറാണ്,
1: നാച്ചുറലി ഉണങ്ങി,
0: നാച്ചുറൽ ഉണങ്ങി. ഇത് നല്ലൊരു അനുഭവമായിരുന്നു.
1: അതെ, ഇത്രയും ഒരുപാട് അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രചോദനം ഉണ്ടാവുമല്ലോ നമുക്കതെന്താണ്. ശരിക്കും ഒരുപാട് നമുക്കെതിരായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, എന്നിരുന്നാലും നമ്മുടെ സപ്പോർട്ടിന് ഒരുപാട് പേരുണ്ടായിരുന്നു, സപ്പോർട്ടിങ് ടീം. അപ്പോൾ അതിനുള്ളൊരു പ്രചോദനം എങ്ങനെയായിരുന്നു ഇത്രയും നിലയ്ക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ?
0: ഇതിൽ ഇറങ്ങിച്ചെല്ലിനോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം എല്ലാവരും സഹകരിക്കുകയുള്ളോ. അപ്പം ഇനി വേണ്ടി വന്നാൽ പെട്ടെന്ന് നമ്മളവിടെ സ്ഥലത്തില്ലെങ്കിലും വിളിച്ചു പറയാനും മറ്റുള്ളവർ സഹകരിക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംതൃപ്തി ഇത് ചെയ്യുമ്പോൾ. അത് ഈ കൂട്ടത്തിൽ ഒപ്പുള്ള ആളുകളും തന്നെ ഈ ടീമളാഞ്ചേരി എന്ന കൂട്ടായ്മ വന്നതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പഴയ കാലത്ത് കുറച്ച് ആളുകളെ ഷെയർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ അതിൽ ഞാൻ പിന്നെ ഒരുപാട് ടൈം നമ്മളിതിന് സ്പെൻഡ് ചെയ്യണം, ഒരുപാട് ടൈം ഇതിന് പോവും. എന്നിരുന്നാലും ഇതിൽ ഇത് ചെയ്യണതിൽ ഇതിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമുക്ക് തോന്നുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഒക്കെ പടച്ചവൻ്റെ സഹായം ഉണ്ടെന്ന് തോന്നുന്നു.
1: ഏറ്റവും വലുത്
0: വലുതാണ്. അപ്പോൾ അതിൽ ഒപ്പുള്ള ആളുകളും തന്നെ ഈ ഈ ചിന്തയുള്ള ആളുകളാണ്. അതിൽ ഞാനൊരു ദിവസം ഒരു ഓട്ടോ ഡ്രൈവർ, നമ്മൾ ഓട്ടോ ഡ്രൈവർമാരുണ്ട് പലരുണ്ട്, അതിൽ ഒരുത്തനെ അന്ന് ഞാൻ വിളിച്ചപ്പോൾ അവനെ കിട്ടിയത്. ഓനെന്ത് ചെയ്തു, വേഗം വന്നിട്ട് അന്നന്ന് ഓടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവൻ വന്ന് ഈ പിന്നെ ഈ ഒരാളെ കിട്ടിയപ്പോഴാണ് വിളിച്ചത്. വിളിച്ച് അയാളെ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവനോടാണ് പറഞ്ഞേച്ച്, അപ്പോൾ അവരെ വണ്ടി പൈസ ഒക്കെ ഞങ്ങൾ കൊടുക്കും. അവർ ഓട്ടത്തിൻ്റെ പൈസ ഇല്ലെങ്കിലും നമ്മളതിൻ്റെ ഡീസൽ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ,
1: അവർക്ക്
0: അതേ വേണ്ടുള്ളൂ. കാരണം ഒരു സേവനം കൂടിയല്ലേ,
1: അന്നൊക്കെയാണ് ഈ വണ്ടി എണ്ണക്കുള്ള പൈസ കൊടുത്താൽ മതി,
0: കൊടുത്താൽ മതി, അവരും തന്നെ അതേ വാങ്ങുള്ളൂ. കാരണം സേവനമല്ലേ, അപ്പോഴല്ലേ ഇതിൽ അതിൽ ഇതാവുന്നുള്ളൂ. അങ്ങനെ ഇവൻ കഴിഞ്ഞു വന്നിട്ട് ഇവൻ പിന്നെ ഞാൻ ചോദിച്ചു, അല്ല പിന്നെ അവൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്, സിദ്ദീഖ എന്ന് ഓട്ടം പോയി. അന്ന് വൈകുന്നേരമായിരിക്കണം എത്തിയപ്പോൾ, രാവിലെ പോയിട്ട് ഇന്നത്തെ ഓട്ടം ഒക്കെ പോയില്ലേ ചെയ്തില്ലേ പറഞ്ഞ്. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടായി. എന്നോട് പറഞ്ഞ് പിന്നെ അതിനെന്താ, ഞാൻ വന്നപ്പോൾ എനിക്ക് പിന്നെ നല്ലൊരു ഓട്ടം കിട്ടി, പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ, നിങ്ങൾ എന്നെ വിളിക്കാതിരിക്കരുത് കേട്ടോ പറഞ്ഞ്. പിന്നെ ഓട്ടം ഒക്കെ ഒക്കെ അങ്ങനെയൊക്കെ നടക്കും കുഞ്ഞിപ്പാക്ക. ഇത് ചെയ്തപ്പോൾ വലിയ സുഖല്ലേ, ആ എനിക്ക് നല്ല രണ്ട് മൂന്ന് ഓട്ടം രാത്രി കിട്ടി. ആ നല്ല പൈസ, രാത്രി ഓടുമ്പോൾ ഇവർക്ക് എക്സ്ട്രാ പൈസ ഒക്കെ വാങ്ങാം, നിയമം അങ്ങനെയാണ്. അപ്പോൾ അവ നിങ്ങൾ വിളിക്കാതിരിക്കരുത് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ പിന്നെ പിന്നെ ജനങ്ങളും പലരും തന്നെ ഇന്ന ഒറ്റക്ക് വിളിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണ് ചോദിക്കണം. പിന്നെ വണ്ടി ഒരു ഏത് സമയത്ത് വേണി വണ്ടി വിട്ട് തരുന്നുണ്ട്.
1: ആ
0: പിന്നെ പോലീസും നല്ല സഹകരണം, ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഇവരൊക്കെ നമുക്ക് ഏറെക്കുറെ ഒരാളല്ലെങ്കിൽ ഒരാളായിട്ട് നമ്മളോടൊക്കെ സഹകരിക്കുന്ന ഒരവസ്ഥ. ജനങ്ങൾ മൊത്തത്തിൽ കച്ചവടക്കാരായിട്ടും ഒക്കെ നല്ല സഹകരിക്കുന്നത് ഇത് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു.
1: ഇങ്ങനെയൊക്കെയാണെങ്കിലേ ചില വെല്ലുവിളികൾ ഈ വിഷയത്തിൽ ഉണ്ടാവും, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ചില വെല്ലുവിളി നേരിട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എന്തൊക്കെയായിരുന്നു?
0: അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രാവശ്യം ഒരു അനുഭവം തന്നെ പറയാം. ആ ഒരു വെല്ലുവിളി ഒരു അനുഭവത്തിലൂടെ ഉണ്ടായത്, റോട്ടിൽ നടക്കുന്ന ഒരാൾ രാവിലെയാണ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും ഇവർ ആര് വന്നാലും എന്നെ വിളിക്കുക. വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഈ കണക്ഷൻസ് ഞാനാണ്, പോലീസായിട്ടും എന്തായാലും കൂടുതൽ കോണ്ടാക്റ്റും എന്തെങ്കിലും വിളിച്ച് എവിടെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആയിരിക്കാം. എന്തായാലും എനിക്കും വലിയ സന്തോഷമാണ്, കാരണം നമ്മൾ എങ്ങനെയെങ്കിലും എത്തും എത്തണമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് രാവിലെയാണ് പണിക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ്, രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ നല്ല തിരക്കിട്ട് അങ്ങാടിയിലെ മാർക്കറ്റ് റോഡ് എന്ന് പറയും അവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഇയാളെന്താ ചെയ്യുന്നത് വെച്ചാൽ തലയിൽ ഹെൽമെറ്റിട്ട് എടുത്തിട്ട് വേറൊരാളെ, പിന്നെ വഴിയൊക്കെ ബ്ലോക്കാക്കണ് ചെയ്യണ്. അപ്പോൾ ഞാൻ ഞങ്ങൾ അപ്പോൾ അതിന് ആൾക്കാരൊക്കെ എത്തി, ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ട്. പക്ഷേ പിന്നിട്ട് അടുക്കാൻ ഭയങ്കര പ്രയാസം,
1: അതനുഭവമാണോ?
0: ആ കുറച്ച് ആരോഗ്യമുള്ള ആളുമാണ്. പിന്നെ പിന്നെ ഇവർക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ആരോഗ്യം, പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രതികരിക്കും. അങ്ങനെ ആയാലും എന്നെ പിടിച്ച് കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തി ചെയ്ത് ഓന് ചായയൊക്കെ പിടിച്ചുകൊടുത്ത് ശരിയാക്കി. അപ്പോൾ തന്നെ ഞാൻ പഴയമാതിരി തന്നെ പോലീസൊക്കെ വിളിച്ചു. പോലീസ് വിളിച്ച് ഞാൻ പറഞ്ഞ ഒരാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് ആൾ കുതിരവട്ടം തന്നെ കൊണ്ടുപോകണം, നമ്മൾ സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ അതിന് സഹായം ചെയ്യണം. ആയിക്കോട്ടെ ഞങ്ങൾ, ഞാൻ ഇപ്പം റെഡി ആയിത്തരാറിന്, ആൾ ശരിയായി തരാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നറിഞ്ഞു. നല്ല അപ്പോൾ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള അതിൻ്റെ ഇത്. അങ്ങനെ ഇയാളെടുത്ത് ഒക്കെ ക്ലിയറാക്കി പിന്നെ കൊണ്ടുപോയി വണ്ടി കയറ്റി തൊട്ടടുത്ത് അപ്പുറത്തുണ്ടായിരുന്ന ഒരു കുളത്ത് കൊണ്ടുപോയി. പലയിടത്തൊക്കെ കൊണ്ടുപോകുക, ഈ കുളത്തിൽ കൊണ്ടുപോകുമ്പോൾ പോലും പ്രശ്നമുണ്ട്. കുളത്തിൽ കൊണ്ടുവന്നാൽ കുളത്തിലെ പരിസരവാസികൾക്ക് ചിലർക്കൊന്നും ഇതിന് ഇഷ്ടപ്പെടില്ല, ഈ അടുത്ത് വരണം ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുതിട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനത്തെ ഒരു ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തൊക്കെ കൊണ്ടുപോകുക. അങ്ങനെ അവിടെ കുറച്ച് അപ്പുറത്തുള്ള കുളത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അതിന് പേപ്പറുകളൊക്കെ ശരിയാക്കി, കൗൺസിൽ ലെറ്റർ കാര്യങ്ങൾ പോലീസ് പേപ്പറൊക്കെ റെഡിയാക്കി ഇയാളെ പിന്നെ കുതിരവട്ടത്ത് കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഇയാൾ പേരും കാര്യമൊന്നും വ്യക്തമല്ല, എന്തോ ഒരു സ്ഥലം ചളവറ എന്നോ എന്തോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇയാളെ കയറ്റി ഇയാൾ കൊണ്ടുപോയി പോലീസ് വന്ന് കുതിരട്ടത്ത് കൊണ്ടാക്കി. കൊണ്ടാക്കിയിട്ട് പിന്നെ ഇയാൾക്ക് അവിടുന്ന് പ്രശ്നങ്ങളായി, അസുഖങ്ങളുടെ രൂപങ്ങളൊക്കെ മാറി, ഇയാൾ ക്ഷീണിതനായി. അവിടുന്ന് അയാൾ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. ഓ, മരണപ്പെട്ടതോട് കൂടിയിട്ട് പോലീസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും കൊണ്ടാക്കിയാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വളാഞ്ചേരി സ്റ്റേഷനിൽ അവർ വിളിച്ചു, അവരിന്നെ വിളിച്ചു. പിന്നെ പിന്നെ അവർ തന്നെ പിന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവർ നേരിട്ട് എന്നെ വിളിച്ചു. പിന്നെ ടീം വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കറിയാം, കുതിരവട്ടത്തറിയാം. അവരെന്നെ വിളിച്ചു, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിരുന്നു ഞങ്ങൾ, ഇയാളെ ഫോട്ടോ വെച്ച് ഷെയർ ചെയ്തിരുന്നു ഞാൻ. മലയാളിയാളോ, മലയാളി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളത് ചെയ്യും. ഫോട്ടോ വെച്ച് വൈറലാക്കി പല സ്ഥലത്തേക്കും വിട്ടിയിരുന്നു. അപ്പോൾ ചെറിയൊരു വിവരം കിട്ടിയിരുന്നു ഇയാളെ കുടുംബക്കാരെ പറ്റി, ഒരാൾ പറഞ്ഞതായിട്ടുള്ള ചെറിയൊരു വിവരം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ കൂടിയിട്ട് ഞാൻ ആ ചാനൽ കൂടെ പോയിട്ട് ഇയാളെ കോണ്ടാക്ട് ചെയ്തു, അവരെ കണ്ടു, അവർ പറഞ്ഞു. പിന്നെ ഞാൻ പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇയാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ ഈ കുടുംബത്തിനേറ്റും
1: അഡ്മിറ്റ് ആക്കി ഉടനെ തന്നെ
0: പക്ഷെ ഇവർ സഹകരിച്ചിരുന്നില്ല. അതിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവൻ ഭയങ്കര പ്രശ്നമാണ്, ഇവർ പ്രച്ചറാക്കി പോയതാണെന്ന് പറഞ്ഞു, അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങളാണ്, പിന്നെ ആരും അതിനത്ര ഇതാക്കൂല. ഇയാൾ അവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ നമ്മൾ വിളിക്കും. അപ്പോൾ അതിന് ബാക്കി ഫോളോ അപ്പ് നമ്മൾ വേറെ സ്വകാര്യ സ്ഥാപനം എന്തൊക്കെ മാറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, വീട്ടിലെത്തിക്കുക എന്തൊക്കെ ചെയ്യും. ഈ സമയത്താണ് ഇയാൾ മരണപ്പെടുന്നത്. മരണപ്പെട്ടതോട് കൂടിയിട്ട് ഈ പഴയ ആളെ തന്നെ ഞാൻ വിളിച്ച് ഇന്ന സംഭവമാണ് ആൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മരണപ്പെട്ടു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഇവർക്ക് താല്പര്യമായി. പക്ഷേ അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവർ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ ആയിക്കോട്ടെ ഞങ്ങളിപ്പോൾ പോയി, അത് പെരുന്നാൾക്കാണ്, കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്നാണിത്. പെട്ടെന്ന് ഞങ്ങളെന്ന് വെച്ചാൽ പെരുന്നാളും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രവർത്തകരാണെങ്കിലും വിളിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. അപ്പോൾ എന്തിനാലും നമുക്ക് പെരുന്നാളെന്നാലോചിച്ച് കാര്യമില്ല, നമ്മൾ ബാക്കി കാര്യം നമ്മൾ ചെയ്യണമല്ലോ. എന്തെങ്കിലും വേണ്ടി ഒന്ന് പോകാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കുടുംബക്കാരെന്ത് ചെയ്തു, ഞങ്ങൾ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു.
1: ഏറ്റെടുക്കാൻ ബില്ലിംഗ് ആണ്,
0: ഏറ്റെടുക്കാൻ ബില്ലിംഗ് ആയി. അങ്ങനെ ഇവർ ചെന്ന് അവിടുന്ന് ബോഡി ഏറ്റെടുത്ത് കൊടുന്നു. ഇവർ നമുക്കിങ്ങനെ വിവരം തരണ്ട്, ഞങ്ങൾ പോയി. അപ്പോൾ അവിടുന്ന് അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ അവരില്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും പ്രശ്നങ്ങളാണ് നമ്മളാണുമ്പോൾ. കാരണം അനാഥമയ ഇതല്ലേ, ബോഡിയല്ലേ. പക്ഷെ അവരുണ്ടായതുകൊണ്ട് ഒന്നും കൂടി എളുപ്പമായി. എന്നിട്ടും അവർ രാത്രിയാണ് എത്തിക്കണത്. അവർ പോയിട്ട് രാത്രി 2 മണിക്കൊക്കെയാണ് ബോഡി കൊടുത്തിരിക്കണത്. ഇവർ മറവ് ചെയ്ത് ഒക്കെ ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ നടത്തി എന്തായിരിക്കും പിന്നെ താല്പര്യം എടുക്കാൻ കാരണം.
1: കാരണം
0: അപ്പോൾ എന്താ വെച്ചാൽ, ഇയാൾ മരണപ്പെട്ടതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് ഇയാളുടെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ.
1: ഇയാൾ ഭൂസ്വത്തുള്ള ആളാണ്,
0: ആളാണ്, അയാളൊരു അങ്ങാണ്, എല്ലാവരും കൂട്ടുസ്വത്താണ്. ഏഹ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. എന്തോ ആവട്ടെ, എന്ത് പേരിലായാലും ആണെങ്കിലും അവരൊന്ന് ബോഡി ഏറ്റെടുത്തല്ലോ. അതിന് പിന്നാലെ പോയില്ല. പക്ഷേ എന്നിട്ട് അതിന് ശേഷം അവർ ഞങ്ങളെ ബോഡി മറന്നേഷൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഫണ്ടുക്ക് എന്തെങ്കിലും തരണുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളൊരു ബാധ്യത, ഞങ്ങൾ വിശ്വാസപരമായി, ഞാൻ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ വിശ്വാസപരമായ ഒരു സംഗതിയും കൂടിയാണ്. ഇത്ര ആളുകളെ കണ്ടാൽ നമ്മളെ ബാക്കിയുള്ള ഒരാളായി കണ്ടുകൊണ്ട് നമ്മളതിൽ ഇടപെടണ്, നമ്മൾക്ക് ആവുന്ന ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ അത്ര ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്തല്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ഞങ്ങളൊരു സംതൃപ്തിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുടുംബങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്, അവരുടെ എമൗണ്ട് 5000 രൂപ ഞാൻ ഞങ്ങൾക്ക് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ അതിൻ്റെ റിസീറ്റും കൊടുത്തു. അതൊരു ഒരു അനുഭവം. അതിലൊരു എന്തോ അതിലൊരു പ്രത്യേക
1: പാഠങ്ങളുണ്ട്,
0: പാഠങ്ങളുണ്ട്.
1: കുഞ്ഞുപ്പാക്കയുടെ വിശേഷങ്ങൾ അടുത്ത സവിശേഷത്തിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ തബാറക്കല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പുതിയ പുതിയ തലങ്ങളെ ശ്രോതാക്കൾക്ക് മുമ്പിൽ അനുഭവങ്ങളിൽ നിന്നും കോർത്തിണക്കി അവതരിപ്പിച്ച സവിശേഷമാണ് ഇപ്പോൾ അവസാനിച്ചത്. കൂടെ ഉണ്ടായിരുന്നത് സൈനുദ്ദീൻ ആൻഡ് അബ്ദുസ്സലാം സുറുമ.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന പണ്ഡിതൻ ഫളൽ ഹഖ് ഉമരി അമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരത്തിലേക്ക്. ആരാധനകൾ, ഇടപാടുകൾ. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരാധനകൾ, ഇടപാടുകൾ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആ ഭാഗത്തിൻ്റെ തുടർച്ച കേൾക്കാം. കാറ്റോ കാർമേഘമോ കണ്ടാൽ പ്രവാചകന്റെ മുഖത്ത് അത് പ്രകടമാകും. ഭയത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭയം നീങ്ങിപ്പോവുകയും ചെയ്യും. നാല് ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകൾ. ഹിജ്റ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഏറ്റവും കൂടുതൽ യാത്രയുണ്ടായത് ഇതിനു വേണ്ടിയായിരുന്നു. ഉംറക്ക് വേണ്ടി, ഹജ്ജിനു വേണ്ടി. യാത്ര പുറപ്പെടുമ്പോൾ പകലിന്റെ ആദ്യത്തിൽ പുറപ്പെടും. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ നാല് റക്അത്തുള്ള നമസ്കാരങ്ങൾ ചുരുക്കി നമസ്കരിക്കും. യാത്രയിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ പരിമിതപ്പെടുത്തിയിരുന്നു. തഹജ്ജുദ് നമസ്കാരവും സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും അല്ലാത്ത മറ്റു സുന്നത്തുകൾ യാത്രാ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇവ രണ്ടും യാത്രയിലും അല്ലാത്തപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. യാത്രാ സന്ദർഭത്തിൽ ചുരുക്കി നമസ്കരിക്കലും നോമ്പ് ഒഴിവാക്കലും പതിവായിരുന്നു. അതിന് കൃത്യമായ പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. നബി സ്ഥിരമായി ഖുർആൻ ഓതും. സാവകാശമായിരുന്നു ഖുർആൻ ഓതിയിരുന്നത്. ഓരോ ആയത്തുകളും മുറിച്ച് മുറിച്ച് ഓതുമായിരുന്നു. മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ നബിക്ക് ഇഷ്ടമായിരുന്നു. നിന്നും ഇരുന്നും കിടന്നും വുദുവോടുകൂടിയും വുദു ഇല്ലാതെയും ഖുർആൻ ഓതിയിട്ടുണ്ട്. ജനാബത്തിന്റെ അവസ്ഥയിൽ മാത്രമായിരുന്നു ഖുർആൻ ഓതാതിരുന്നിട്ടുള്ളത്. ഖുർആൻ ഈണത്തിൽ ഓതുമായിരുന്നു. ചിലപ്പോൾ ഓതിയത് ആവർത്തിക്കും. മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ മഖ്ബറയിലേക്ക് മയ്യത്തിന്റെ മുമ്പിൽ നടക്കും. ആത്മഹത്യ ചെയ്തവർക്ക് നമസ്കരിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടവർക്ക് നമസ്കരിച്ചിട്ടുണ്ട്. ഖബറുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് കാരുണ്യം തേടുകയും പാപമോചന പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മയ്യത്തിന്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. യാത്രയും ഭയവും ഒന്നിച്ചുണ്ടായാൽ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം കുറക്കുകയും നമസ്കാരം ലഘൂകരിക്കുകയും ചെയ്യും. ഭയമില്ലാത്ത യാത്ര മാത്രമാണെങ്കിൽ എണ്ണം ചുരുക്കി നിർവഹിക്കും. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തീർച്ചയായും സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു. സൂറത്ത് നിസ വചനം 101. സമ്പൂർണവും അത്യുത്തമവുമായ മാർഗമായിരുന്നു സകാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. സമയം, അളവ്, കൊടുക്കേണ്ട കണക്ക്, ആർക്ക് നിർബന്ധം, ആർക്ക് നൽകണം തുടങ്ങി എല്ലാം കൃത്യമായിരുന്നു. വർഷത്തിൽ ഒരു തവണയാണ് സകാത്ത് നിർബന്ധമാക്കിയത്. എന്നാൽ അവിടെയും ധനികന്മാരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചു, ദരിദ്രന്മാരുടെ ആവശ്യങ്ങളെയും പരിഗണിച്ചു. ധനത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി സകാത്തിനെ നിശ്ചയിച്ചു. പഴങ്ങളും കൃഷികളും വിളവെടുക്കുമ്പോൾ സകാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. കർഷകരുടെ അധ്വാനത്തിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോ വസ്തുക്കളുടെയും സകാത്തിന്റെ അളവും തോതും വ്യത്യസ്തമായി തന്നെ നിശ്ചയിച്ചു. റമദാൻ കഴിഞ്ഞാൽ സകാത്തുൽ ഫിത്തർ നിർബന്ധമാക്കി. ചെറിയവനും വലിയവനും, പുരുഷനും സ്ത്രീക്കും, സ്വതന്ത്രനും അടിമയ്ക്കും അത് ബാധകമാണ്. ഭക്ഷ്യ വസ്തുവിൽ നിന്ന് ഒരു സ്വ ആണ് ഇതിന്റെ അളവ്. കയ്യിലുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യത്തെ ഭയക്കാത്ത രൂപത്തിൽ സ്വതക്ക നൽകിയിരുന്നു. ആര് ചോദിച്ചാലും നൽകാതിരിക്കുകയില്ല. ചിലപ്പോൾ കുറച്ചാകാം, അല്ലെങ്കിൽ കൂടുതലാകാം. സ്വതക്ക കൊടുക്കൽ നബിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വാങ്ങുന്നവനുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം കൊടുക്കുമ്പോൾ നബിക്കുണ്ടായിരുന്നു. ചിലപ്പോൾ നബി സമ്മാനമായി കൊടുക്കും, ചിലപ്പോൾ ദാനമായി കൊടുക്കും, ചിലപ്പോൾ സദഖയായി നൽകും, ചിലപ്പോൾ വസ്തുക്കൾ വാങ്ങും. എന്നിട്ട് കച്ചവടക്കാരന് ആ വസ്തുവും അതിന്റെ വിലയും തിരിച്ചു കൊടുക്കും. ചിലപ്പോൾ കടം വാങ്ങി അതിനേക്കാൾ കൂടുതൽ കൊടുക്കും. ചിലപ്പോൾ വസ്തു വാങ്ങുകയും ഉടമയ്ക്ക് കൂടുതൽ വില നൽകുകയും ചെയ്യും. ഹദിയകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ടായിരുന്നു. 9 റമദാനുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. റമദാനിൽ ജിബിലിൽ വന്ന് ഖുർആൻ പഠിപ്പിക്കും. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം നൽകിയിരുന്നത് റമദാനിലായിരുന്നു. സദഖ, നന്മകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, നമസ്കാരം, ദുആ, ഇഅ്തികാഫ് തുടങ്ങിയ വ്യത്യസ്ത ആരാധനകൾ റമദാനിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. റമദാനിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബികൾക്ക് രണ്ടും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കും. തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പ്രത്യേകം പ്രോത്സാഹനം നൽകി. 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് നിരോധിച്ചു. മരണം വരെ റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഹിജറയ്ക്ക് ശേഷം 4 ഉംറകൾ നിർവഹിച്ചു. എല്ലാ ഉംറകളും ദുൽഖഅദ് മാസത്തിലായിരുന്നു. നബിയുടെ ഉംറയെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായി സ്മരിക്കുന്ന സമ്പൂർണ്ണ സൃഷ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം മുഴുവൻ അള്ളാഹുവിനുള്ള ദിക്റായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതും കൽപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഉത്ബോധനങ്ങളായിരുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും വിധിവിലക്കുകളും താക്കീതുകളും മുന്നറിയിപ്പുകളുമായി എന്തെല്ലാം നബി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉത്ബോധനമായിരുന്നു. നിന്നും ഇരുന്നും കിടന്നും നടന്നും യാത്ര ചെയ്തും എല്ലാ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. നേരിട്ട് കാണുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയും. ചിലരോട് സലാം പറയാൻ ഏൽപ്പിക്കും. സലാം അടക്കുമ്പോൾ വബറക്കാത്തുഹു വരെ പറയും. അനുവാദം ചോദിക്കുമ്പോൾ മൂന്ന് തവണ അനുവാദം ചോദിക്കും. അനുവാദം കിട്ടിയില്ലെങ്കിൽ തിരിച്ചുപോകും. തുമ്മലിനെ നബിക്കിഷ്ടമായിരുന്നു. തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയും. വല്ലവനും അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി ഇർഹമുക്കുല്ലാ എന്ന് പ്രാർത്ഥിക്കും. കോട്ടുവായ നബി വെറുത്തിരുന്നു. കാരണം അത് പിശാചിൽ നിന്നുള്ളതാണ്. കോട്ടുവായ ഇടുമ്പോൾ വായ പൊത്തിപ്പിടിക്കും. തുമ്മുമ്പോഴും കൈകൊണ്ട് വസ്ത്രം കൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയും ശബ്ദം താഴ്ത്തുകയും ചെയ്യും. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായം പുതിയ എപ്പിസോഡിൽ കേൾക്കാം.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഫദ്ലുൽ ഹഖ് ഉമരി അമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ആരാധനകൾ ഇടപാടുകൾ എന്ന ഭാഗമാണ് നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: സൽമാഷെ, നമ്മളിനി പോകേണ്ടത് തിരുമൊഴികളിലേക്കാണ്. നമ്മുടെ കറക്റ്റ് സമയത്ത് പോകേണ്ട ഒരു പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് ഇൻഷാ നമ്മൾ തിരുമൊഴികളിലേക്ക്.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ എന്ന വിഷയവുമായി കെവി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന يعلمهم من الفزع كلمات أعوذ بكلمات الله التامة من غضبه وشر عباده ومن همزات الشياطين وأن يحضرون برشوداك الإمام أبو داود تندسونين نلقيت الله وري حديثان كالبيتشد نبادرن شيئين ذا عبد الله بن عمرو بن العاص رضي الله عنه وانا هجر كومير بطيئر جنة شدهم هجر أروبطي أنجل إيجبت الوچانا مريكنا ذا മഹാനായ സുഹൈബ് അംറുൽ ആസ് റളിയല്ലാഹുവിന്റെ മകനാണ്, മൂത്ത മകനാണ് അബ്ദുല്ലാഹി ബിൻ അംറുൽ ആസ്. മറ്റ് സുഹൈബിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിരക്തനായിരുന്നു അദ്ദേഹം എന്ന് കാണാം. അറബി ഭാഷയ്ക്ക് പുറമെ സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. ഖുർആൻ വായിക്കുന്നത് പോലെ തന്നെ ഖുർആനിലുള്ള അവഗാഹം പോലെ അദ്ദേഹത്തിന് തൗറാത്തിലുള്ള കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്നു, വായിച്ചിരുന്നു എന്ന് കാണാം. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ അംറുൽ ആസ് റളിയല്ലാഹുഹു നമ്മെ അറിയിക്കുന്നു, അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൂതൻ ആയിരുന്നു. യു അല്ലിമുഹും, അവരെ പഠിപ്പിച്ചിരുന്നു. അല്ലാമ യു അല്ലിമു, യു അല്ലിമുഹും, അവരെ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. മിനൽ ഫസഇ, ഫസ ഉണ്ടാകുമ്പോൾ, ഫസ എന്ന് പറഞ്ഞാൽ ഭയം എന്നാണല്ലോ അർത്ഥം. ഫസഇൻ്റെ അവസരത്തിൽ, ഭയപ്പാടിൽ, ഭയചകിതനാകുന്ന അവസരത്തിൽ, കലിമാത്തിൻ ചില വചനങ്ങൾ, ചില വചനങ്ങൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ വചനങ്ങൾ, ഖൗഫിൻ്റെ അവസരത്തിൽ ഭയാശങ്കകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനാ വചനങ്ങൾ, ആ കലിമാത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ഗളബിഹി വശരി ഇബാദിഹി വമിൻ ഹംസാതി ശയാതീനി വഅയഹ്ദുറൂൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മ, നമുക്കതിൻ്റെ അർത്ഥമറിയാം. അള്ളാഹുവിൻ്റെ പരിപൂർണമായ വചനങ്ങൾ മുഖേന അള്ളാഹുവിനോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട്, അവൻ അവതരിപ്പിച്ച അവൻ്റെ വിശിഷ്ട വചനങ്ങൾ ഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പൂർണമായ രൂപത്തിൽ അതിൻ്റെ എല്ലാ ഫദലും ബർക്കത്തും അതിൻ്റെ പ്രയോജനങ്ങളും എല്ലാം പരിപൂർണമായ നിലയിൽ ഉള്ള വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ എല്ലാ നുക്സാനുകളിൽ നിന്നും കുറവുകളിൽ നിന്നും പരിശുദ്ധമാണ്. അതാണ് താമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സമ്പന്നമായ കലിമാത്തുകൾ കൊണ്ട് ഞാനിത് കവൽ ചോദിക്കുന്നു. മിൻ ഗളബിഹി, അവൻ്റെ ഗളബിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്. വശരി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ തിന്മകളിൽ നിന്ന്. അടിമകൾ മുഖേനയുണ്ടാകുന്ന അതിക്രമവും അനീതിയും അതേപോലെ തന്നെ മറ്റ് തെറ്റുകുറ്റങ്ങളും അതിൽ നിന്നൊക്കെ ഞാനിത് അള്ളാഹുവിനോട് കവൽ ചോദിക്കുന്നു. വമിൻ ഹമസാത്തി ഷയാത്തുയിൻ, പിശാജിൻ്റെ വസുവാസുകളിൽ നിന്ന്. ഹമസാത്ത് എന്ന് പറഞ്ഞാൽ വസാവിസ് എന്നാണ്. പിശാജിൻ്റെ ഷെയ്ത്താനിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞാനിതാ അള്ളാഹുവിനോട് ഇതാ കവൽ ചോദിക്കുകയാണ്. ഐ യഹ്ദുറൂൻ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, അവൻ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്നും. എൻ്റെ ഇബാദത്തുകളിൽ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഫസാദ് ഉണ്ടാക്കാൻ വരുന്നതിൽ നിന്നും, ഏത് കാര്യത്തിലും എൻ്റെ ഏതൊരു കാര്യത്തിലും അവൻ സന്നിഹിതനായി എനിക്ക് വസ്വാസ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കവൽ ചോദിക്കും. അതേപോലെ തന്നെ എൻ്റെ ഉറക്കിൽ വന്ന് എന്നെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കവൽ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ഭയാശങ്കകൾ ഒരുപക്ഷെ ഉറക്കിലുണ്ടാകാം, ഉണർച്ചയിലും ഉണ്ടാകാം. ഉറക്കിൽ നിന്ന് ഭയപ്പെട്ടുണർന്നാലും അതല്ലാതെ ഭയാശങ്കങ്ങൾ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനാ വചനമായി നാം ഇത് കാണാം. ചില റിപ്പോർട്ടുകളിൽ ഒരാൾ ഇങ്ങനെ അഊദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വശരി ഇബാദിഹി വ മിൻ ഹമസാത്തി ശയാത്തീനി വ അൻ യഹ്ദുറൂൻ എന്ന് പ്രാർത്ഥിച്ചാൽ ഫ ഇന്നഹ ലൻ തളറഹു, അത് പിന്നീട് ഭയാശങ്ക അവനക്ക് പ്രയാസമുണ്ടാക്കുകയില്ല എന്നുകൂടി വന്നിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഉറക്കിൽ ഭയപ്പെട്ടുണർന്നാൽ ഇങ്ങനെ ചൊല്ലിക്കോ, ഫല്യഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും നമുക്ക് ഈ ഹദീസുകളെ വായിക്കാനാകും. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിട്ട് നാം ഇതിനെ കാണേണ്ടതുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മിൻ ഗളബിഹി എന്നതിന് ശേഷം വയഖാബിഹി എന്നുകൂടി വന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് അഊദു ബി കലിമാത്തില്ലാഹി തമ്മത്തി മിൻ ഗളബിഹി വയഖാബിഹി, അവൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നുകൂടി വന്നിട്ടുണ്ട്. പിന്നീട് പിശാജിൻ്റെ വസ്വാസികളിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ്, അതും പിന്നെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അവൻ്റെ ഇബാദുകളുടെ ഷെറിൽ നിന്ന്, ഏറ്റവും വലിയ ശത്രുവായ പിശാജിൻ്റെ വസ്വാസിൽ നിന്ന്, അവൻ സന്നിഹിതനായി പ്രയാസമുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു. ഏത് സന്ദർഭത്തിലും നമുക്ക് കാവൽ ചോദിക്കാം. ഇങ്ങനെയുള്ള ഭയാശങ്കകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം അത് ചോദിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ അവൻ ആത്മാർത്ഥമായി നിർവഹിക്കുമോ, പിന്നീട് ആ ഉപദ്രവം ഉണ്ടാകുകയില്ല, ഭയം അവന് നീങ്ങിപ്പോകും, ഭയപ്പെടേണ്ടതില്ല എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു, പഠിപ്പിച്ചു, അത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സമുദായം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, ഭയാശങ്കകളില്ലാതെ, പ്രയാസരാകാതെ, അസ്വസ്ഥനാകാതെ, ഒരു ഘട്ടത്തിലും കഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം, ജീവിക്കണം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹവും ഈ ജനതയോടുള്ള അനുകമ്പയും കൂടി നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു റസൂൽ ഉൾക്കൊണ്ട ആ സന്ദേശം അത് ആ രൂപത്തിൽ തന്നെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് സമാധാനിക്കേണ്ടതുണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതുണ്ട്. ഇനി ഭയാശങ്കകളില്ലാത്ത സമയത്തും അള്ളാഹുവിൽ നിന്ന് കവൽ ചോദിക്കേണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ തന്നെയാണ് ഇത് എന്ന് നാം തിരിച്ചറിയുക. എല്ലാവിധ ആശങ്കകളിൽ നിന്നും, ഭയാശങ്കകളിൽ നിന്നും, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും, അവൻ്റെ അടിമകളുടെ ഷെറുകളിൽ നിന്നും, പിശാജിൻ്റെ വസ്വാസുകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ നാം കേട്ടത് തിരുമൊഴികളാണ്. ഭയത്താൽ അസ്വസ്ഥനാവുന്നുവെങ്കിൽ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ സംസാരമാണ് നമ്മൾ ശ്രവിച്ചത്.
1: Peace Radio. Tune to reality.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒരു സൂഫിയുടെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാം: തസവ്വുഫ് എന്ന ആത്മസംസ്കരണം ഒരു കൽപ്പവൃക്ഷമാണെങ്കിൽ അതിന്റെ പഴമാണ് മഅരിഫത്ത് എന്ന ആത്മജ്ഞാനം. അതുണ്ടായാൽ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചങ്ങൾ കൊണ്ട് ചതുരംഗം കളിക്കുന്ന കർമ്മങ്ങളും ഗുണങ്ങളും സത്തകളും അന്യമല്ലെന്ന് ബോധ്യമാകും. രണ്ടില്ല, ഒന്നേയുള്ളൂ എന്ന് ഉറപ്പുകിട്ടും. അൽ ഇൻസാനുൽ കാമിൽ 1:28. ഒരാൾ പുണ്യകർമ്മങ്ങളിൽ തന്റെ ആത്മാവിനെ പരിശീലിപ്പിക്കുകയും ദേഹച്ചകളിലും സുഖസൗകര്യങ്ങളിലും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ അയാൾ ദൈവസാമീപ്യം സിദ്ധിച്ചവരിലേക്ക് ഉയർത്തപ്പെടുന്നു. അനന്തരം ശുദ്ധീകരണ പദവിയിലേക്ക് ഓരോ പടിയായി മേൽപോട്ടുയരുകയും പൂർണ്ണ ശുചിത്വം കൈവരിക്കുകയും ചെയ്യുന്നു. അവസാനം മനുഷ്യത്വത്തിൽ നിന്നു തന്നെ പൂർണ്ണമായി അവൻ ശുദ്ധിയാവുന്നു. ദിവ്യാത്മാവ് ഒരാളിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉദ്ദേശിക്കുന്നതൊക്കെ സംഭവിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്യുന്നു. സുഹ്റവർദി പറയുന്നു: മുറബിയായ ഷെയ്ഖിന് ഉറക്കത്തിലും ഉണർച്ചയിലും അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ വാതിൽ മരക്കെ തുറക്കപ്പെട്ടതായിരിക്കും. അവാരിഫുൽ മഅരിഫ് പരിഭാഷയിൽ നിന്നും എടുത്തത്. വീണ്ടും എഴുതുന്നു: മുത്തക്കിയായ മനുഷ്യൻ ഭൗതിക സുഖങ്ങൾ ത്യജിക്കുകയും അയാളുടെ ഹൃദയത്തിന്റെ അഴുക്കുകളെല്ലാം നീക്കിക്കളയുകയും ചെയ്യുമ്പോൾ ഹൃദയം ഒരു ദർപ്പണമായി മാറുന്നു. ലൗഹിലെ ജ്ഞാനം അവിടെ പ്രതിഫലിക്കുന്നു. അങ്ങനെ അവൻ ജ്ഞാനത്തിന്റെ വേരുകൾ നേരിൽ കണ്ടു മനസ്സിലാക്കുന്നു. ശകലങ്ങൾ മാത്രം പഠിക്കാൻ ആയുഷ്കാലം മുഴുവൻ വിനിയോഗിച്ചവരാണ് സാധാരണ പണ്ഡിതർ. അവർ ജ്ഞാനത്തിന്റെ സ്രോതസ് കണ്ടിട്ടില്ല. മറ്റവരാകട്ടെ ഷറഇൽ അടിസ്ഥാനപരമായ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച ശേഷം തക്കുവ കൊണ്ടും സുഹുദ് കൊണ്ടും അള്ളാഹുവിലേക്ക് മറിഞ്ഞുവിഴുകയും അവന്റെ സാമീപ്യം സമ്പാദിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ആത്മാവുകൾ തിളങ്ങി. ആ തിളക്കം ഹൃദയത്തിന് ലഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൃദയത്തിൽ ലൗഹിൽ മഹ്ഫൂദ് പ്രതിബിംബിച്ചു. ഹൃദയം സർവജ്ഞനെ പ്രാപിച്ചു. ആകയാൽ ആത്മാവ് അത്യുന്നതാവസ്ഥ പ്രാപിക്കുമ്പോൾ ഹൃദയം ലൗഹിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്നു. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നു: സൂഫിയുടെ ജ്ഞാനം പുറത്തുനിന്ന് തെളിവുകളിലൂടെയും ആർജിച്ചെടുക്കുന്ന വസ്തുതാപരമായ വിവരങ്ങളിലൂടെയും സാധിക്കുന്ന ഒന്നല്ല. ഭൗതികമായ മറകൾ നീക്കപ്പെടുമ്പോൾ ഹൃത്തിൽ തെളിയുന്ന പ്രകാശമാണ് അവരുടെ അറിവ്. അൽ ഇർഫാദ് മാസിക 2003. ജ്ഞാനം ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം വിജ്ഞാനങ്ങളാണ്. പരമയാഥാർത്ഥ്യം എന്താണോ അതിനെ സംബന്ധിക്കുന്നത് ജ്ഞാനവും അതിനപ്പുറമുള്ളതെല്ലാം വിജ്ഞാനങ്ങളുമാണ്. പരമസത്യത്തിന്റെ ഭണ്ഡാഗാരത്തിൽ സൂക്ഷിക്കപ്പെട്ടതും അതിവിശിഷ്ടമായ വ്യക്തികൾക്കു മാത്രം ആദാനം ചെയ്യപ്പെടുന്നതുമായ വിജ്ഞാനമെത്ര ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സൂഫിസത്തിനൊരു മുഖപുര, 12. വീണ്ടും എഴുതുന്നു: ഞാൻ, നീ എന്നു രണ്ടു പദങ്ങൾ സമ്മേളിക്കുമ്പോൾ ജ്ഞാനി എന്ന പദം ഉത്ഭവിക്കുന്നു. അതിന്റെ പരിഷ്കൃത പദമെത്ര ജ്ഞാനി. ജ്ഞാനമുള്ളവന് ഞാനും നീയുമില്ല, രണ്ടും ഒന്നു തന്നെ. ഈ സമ്മേളനത്തിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭൂതമാകുന്നത്. ഞാനും നീയും ഒന്നെന്നറിയുമ്പോൾ ജ്ഞാനത്തിന്റെ മഹത്വവും ആനന്ദവും അവർ അനുഭവിക്കുന്നു. ജ്ഞാനം പരിധിയില്ലാത്തതായതുപോലെ ജ്ഞാനിയും പരിധിയില്ലാത്തവനായിത്തീരുന്നു. ജ്ഞാനി പരിധിക്കപ്പുറവും വിജ്ഞാനി പരിധികൾക്കപ്പുറവും നിൽക്കുന്നു. ജ്ഞാനം വിളയാടുന്നിടത്ത് വിജ്ഞാനത്തിന് സ്ഥാനമില്ല. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നത് നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും: മറ്റു ചിലർക്ക് അള്ളാഹു തജല്ലി നൽകാറുള്ളത് തന്റെ ജ്ഞാനമെന്ന ഗുണം കൊണ്ടത്രേ. അതോടെ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും അയാൾ അറിഞ്ഞു. തുടക്കം മുതൽ ഒടുക്കം വരെ ശാഖോപശാഖകളായി പന്തലിച്ചു നിൽക്കുന്നതും തന്നിൽ തന്നെയുള്ളതുമായ എല്ലാ പ്രപഞ്ചാണുക്കളെയും അയാൾ അറിഞ്ഞു. ഓരോ വസ്തുവും ഉണ്ടായതെങ്ങനെയെന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അയാൾ അറിഞ്ഞു. ഉണ്ടാവാത്ത അസംഭവ്യ വസ്തുക്കൾ ഉണ്ടാവാതിരിക്കാൻ കാരണവും അസംഭവ്യമായത് സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്നതിന്റെ പൊരുളും അയാൾക്കറിയാം. അസംഭവ്യ കാര്യം സംഭവിച്ചാൽ അതെങ്ങനെയുണ്ടായിരിക്കുമെന്നും അയാൾക്കറിയാം. ഈ അറിവുകളെല്ലാം അടിസ്ഥാനപരമായും നിയമപരമായും ദർശനപരമായും പരമസത്തയിൽ നിന്നുള്ളതും ആസ്വാദനപരവുമായിരിക്കും. കാരണം എല്ലാ നിർജ്ജീവ വസ്തുക്കളിലും സത്തയുടെ ചൈതന്യമൊഴുകുന്നുണ്ട്. മൊത്തത്തിലും വിശദരൂപത്തിലും സമഗ്ര

0: ായും ഭാഗികമായും ആ ജ്ഞാനമൊഴുകുന്നു. ചിലർക്ക് അല്ലാഹു വെളിപ്പെടാറ് തന്റെ കേൾവിയെന്ന ഗുണം കൊണ്ടാണ്. അപ്പോൾ ആ ദാസൻ നിർജ്ജീവ വസ്തുക്കളുടെയും സസ്യലതാദികളുടെയും ജന്തുക്കളുടെയും സംസാരം കേട്ട് ഗ്രഹിക്കുന്നു. മലക്കുകളുടെ സംസാരം മാത്രമല്ല, വിവിധ ഭാഷകളും അയാൾ ഗ്രഹിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരസ്ഥനും സമീപസ്ഥനായിരിക്കും അതേ പുസ്തകം. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കാണുന്ന മുഴുവൻ പുത്തൻവാദങ്ങളുടെയും അടിവേര് സൂഫിസത്തിൽ നിന്നാണെന്ന് മുകളിൽ പറഞ്ഞ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂഫി ഷെയ്ഖന്മാർക്ക് ലൗഹൽ മഹ്ഫൂദിൽ ഉള്ളത് അറിയാൻ കഴിയും, അവർ ത്രികാലജ്ഞാനികളാണ് എന്ന വിശ്വാസം തന്നെയായിരിക്കാം മാലപ്പാട്ടുകൾ ഭക്തിപൂർവ്വം അവരെ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നവർ. ജിയലി ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: പക്ഷേ അള്ളാഹുവിൽ നിന്നും മാധ്യമമൊന്നും കൂടാതെ അദൃശ്യജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അൽ ഇൻസാനുൽ കാമിൽ പേജ് 3, 258. ഷെയ്ഖന്മാർക്കും ഔലിയാക്കന്മാർക്കും ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും നിയന്ത്രണം വിട്ട കപ്പലുകളെ നിയന്ത്രിക്കാനും വിമാനങ്ങളെ നിയന്ത്രിക്കാനും കേരളത്തിൽ നിന്ന് ജർമ്മനിയിൽ പോയി ഓപ്പറേഷൻ നടത്തി ഉടനെ തന്നെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന വിശ്വാസങ്ങളും ജ്ഞാനത്തിന്റെ ബലത്തിലായിരിക്കാം അവർ വിശ്വസിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ വായിക്കാനും അതിൽ മാറ്റം വരുത്താനും സൂഫികൾക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സൂഫി ഷെയ്ഖായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദിനെപ്പറ്റി വിശദീകരിക്കവേ അയാളുടെ കറാമത്തായി അന്നുബഹാനി എഴുതി. അദ്ദേഹത്തിന് ഒട്ടനവധി കറാമത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് കേൾക്കുക. ഒരിക്കൽ ഷെയ്ഖ് അവർ ഹജ്ജ് നിർവഹിക്കാനായി യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം തന്റെ ശിഷ്യനായ ഷെയ്ഖ് ഹുസൈൻ ബിനു മുഹമ്മദ് വഫ്ലറിയും ഉണ്ടായിരുന്നു. മദീനയിൽ എത്തിയപ്പോൾ യാദൃശികമായി ഷെയ്ഖ് ഹുസൈൻ രോഗബാധിതനായി. രോഗകാഠിന്യം അദ്ദേഹത്തെ മരണവക്രത്തിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു എന്ന കാര്യം ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു അലവിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ അദ്ദേഹം തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി. ഓരോരുത്തരും തന്റെ ആയുസ്സിൽ നിന്ന് അല്പം മരണാസന്നനായ ഷെയ്ഖ് ഹുസൈന് സംഭാവന നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യം സയ്യിദ് ഉമർ അമീൻ എന്നയാൾ തന്റെ ആയുസ്സിൽ നിന്നും 18 ദിവസങ്ങൾ സംഭാവന നൽകി. പിന്നീട് മറ്റുള്ളവരും തങ്ങളുടെ ആയുസ്സിൽ നിന്നും കൊടുത്തു തുടങ്ങി. അവസാനം ഷെയ്ഖ് ഹബറുകളും തന്റെ ആയുസ്സിൽ നിന്നും സംഭാവന ചെയ്തു. അങ്ങനെ സംഭാവന ലഭിച്ച ആയുസ് മുഴുവനും അദ്ദേഹം ഒരു കടലാസിൽ രേഖപ്പെടുത്തി നബി തങ്ങളുടെ കബറിനരികിൽ സമർപ്പിക്കുകയും അവിടുത്തെ ശഫാഅത്തിനെ തേടുകയും ചെയ്തു. മഹാസംഭവമാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായത്. പ്രവാചകന്റെ കബറിടത്തിൽ നിന്നും സന്തോഷവാനായി തിരിച്ചുവന്ന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആവശ്യം നിറവേറ്റിയിരിക്കുന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന വിധിയെ അവൻ മായ്ച്ചു കളയുന്നു. അവനുദ്ദേശിക്കുന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അവന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബുള്ളത്. അങ്ങനെ ഷെയ്ഖ് ഹുസൈൻ രോഗമുക്തനാവുകയും തനിക്ക് സംഭാവനയായി കിട്ടിയ ആയുസിന്റെ കാലാവധി ജീവിച്ചു തീർക്കുകയും ചെയ്തു. ഷെയ്ഖ് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി തന്റെ മരണം അറിയുന്നു. അവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്നു. അങ്ങനെ അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഷെയ്ഖ് തന്റെ മരണാവധി അറിയുന്നു. തനിക്ക് അവധി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി തന്റെ ശിഷ്യന്മാരോട് അവരുടെ ദിനങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ അവരുടെ പല ദിനങ്ങളും പല ആളുകളും എണ്ണപ്പെട്ട ദിവസങ്ങൾ അദ്ദേഹത്തിന് സംഭാവന നൽകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയും. എന്നാൽ ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്കാർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ ഈ ഷെയ്ഖിന് അറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധിക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു പറയുന്നത് കാണൂ, വലഞ്ഞു അഹിർ അള്ളാഹു നബ്സൻ ഇദാ ജാഅ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിക്കൂനിലെ 11-ാമത്തെ ആയത്ത്. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് അദ്വൈതവാദവും അവതാര സങ്കല്പവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ സൂഫികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സൂഫിസത്വത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്ക് പഠിക്കുക, യഥാർത്ഥ ഇസ്ലാമിലെ തൗഹീദ് പഠിപ്പിക്കുക, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന തൗഹീദ് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ.

0: പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം

0: ശിക്കുന്നത്. അവതരണം അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അതിൽ ഇനിയും നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ദിക്റുല്ലാഹി തആല ബഅദ സ്വലാ. നമസ്കാരത്തിന് ശേഷം നാം സാധാരണയായി ചൊല്ലാറുള്ള സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഇത് പതിവാക്കുന്നതിലൂടെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നത്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ദരിദ്രരായ ആളുകൾ വന്നിട്ട് പരാതി പറയുന്നുണ്ട്. ذهب اهل الدسور من الاموال بالدرجات. റസൂലേ, പണമുള്ള ആളുകളൊക്കെ പണം കൊണ്ട് കൂലി വാങ്ങുകയാണ്. ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ അവർ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ പണമുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് അവർ ഹജ്ജിന് പോകുന്നു. ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. ആ കാലത്തും ഹജ്ജിന് മുമ്പർക്കൊക്കെ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത്, സഹാബത്ത് പറയുകയാണ് പ്രവാചകരെ അവർ സമ്പത്ത് കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പരിഹാരമായി പ്രവാചകൻ പറഞ്ഞു, അല ഉഹദ്ദിസുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഇൻ അഹദ്തും അദറക്തും മിൻ സബക്കും, അത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ഹജ്ജിന് പോകുന്നവരുടെ, ഈ ദാനധർമ്മം ചെയ്യുന്നവരുടെ ഒക്കെ കൂലി നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നീ മൂന്ന് ദിക്റുകൾ 33 തവണ ചൊല്ലണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരിത് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പണക്കാരും ഇത് മനസ്സിലാക്കി, അവരും ഈ ഒരു ദിക്റുകളൊക്കെ ചൊല്ലുകയും അവിടുന്ന് ഇവർ ദരിദ്രരേക്കാൾ മുൻകടക്കുകയും ചെയ്തപ്പോൾ സഹാബികൾ പ്രവാചകരോട് വീണ്ടും വന്ന് പരാതി പറയുകയാണ്, അല്ലാഹു റസൂലെ, അവർ ഞങ്ങളെക്കാൾ മുൻകടന്നിട്ടുണ്ട്. ഇത് കേട്ട പ്രവാചകൻ, ദാലിക ഫള്ളുല്ലാഹി യുതീഹി മയ്യശാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കതവൻ കൊടുക്കുന്നതാണ് എന്ന ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓതിയെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ റമദാനിലെ ഉംറക്ക് ഹജ്ജിൻ്റെ കൂലി ഉണ്ടെന്ന പ്രവാചകൻ പറഞ്ഞു, ഉംറത്തുൻ ഫി റമദാൻ തഖുലു ഹജ്ജ ഔ ഹജ്ജത്തുൻ മഅയി. റമദാനിൽ ഉംറ ചെയ്താൽ ഹജ്ജിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് ആറാമത്തെ മാർഗം. റമദാനിൽ നാം ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. സഹോദരങ്ങളെ, അവസാനത്തേത് തഹ്ജീസുൽ ഹാജ്ജ ഔ തഖ്ലീഫുഹു ഫി അഹ്ലിഹി. ഹജ്ജിന് പോകാൻ ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോയ ഒരാൾ അയാൾ തിരിച്ചു വരുന്നത് വരെ അയാളുടെ കുടുംബത്തെ പോറ്റുകയോ നമ്മൾ ചെയ്താൽ അതിന് ആ സഹായിച്ച വ്യക്തിക്ക് ഹജ്ജിൻ്റെ കൂലി ലഭിക്കുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജഹസ ഗാസിയ, ഏതെങ്കിലും ഒരു യോദ്ധാവിനെ ഒരാൾ സാമ്പത്തികമായും മറ്റും തയ്യാറാക്കിയാൽ, സഹായിച്ചാൽ, ഔ ജഹസ ഹാജൻ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ, ഔ ഖല്ലഫഹു ഫി അഹ്ലിഹി, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവൻ്റെ കുടുംബത്തിന് മറ്റാരെങ്കിലും സഹായം നൽകി സാമ്പത്തികമായി കൊണ്ട് അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഔ ഫത്തറ സ്വായിമ, അല്ലെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ല ഉജൂറഹും മിൻ ഗൈരി അയ്യൻ ഖുസ്സ മിൻ ഉജൂരിഹിം ശൈആ. ഈ ഹജ്ജ് ചെയ്തവന് ലഭിക്കുന്ന കൂലി, അതുപോലെ ഈ നോമ്പുകാരൻ നോമ്പ് നോറ്റതിൻ്റെ കൂലി, ഈ ജിഹാദിന് പോയവനുള്ള കൂലി, അവർക്കൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ ഈ സഹായിച്ച വ്യക്തികൾക്ക് ലഭിക്കും. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിച്ചവന് നോമ്പുകാരൻ്റെ അതേ കൂലി ലഭിക്കും. ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാളെ സഹായിച്ചാൽ ആ ഹജ്ജ് ചെയ്ത വ്യക്തിയുടെ അതേ കൂലി ഈ സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും. ജിഹാദിന് വേണ്ടി ഒരാളെ സഹായിച്ചാൽ ജിഹാദിൻ്റെ കൂലി സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഔദാര്യവാനാണ്. നമുക്ക് എത്രയും തരാൻ അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. സൂറത്ത് നിസാഇൻ്റെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു എന്താ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യളീമു മിസ്ഖാല ദറ, അള്ളാഹു ഒരു അണു അളവ് പോലും മനീതി കാണിക്കുകയില്ല. വ ഇൻ തകു ഹസനതൻ യുളാഇഫാ, ഏതൊരു നന്മ ആര് ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവൻ ഇരട്ടിയായി കൊണ്ട് നൽകുമെന്നുള്ളതാണ്. വയുത്തിമില്ലതുൻഹു അജ്റൻ അലീമ, അതിന് മഹത്തായൊരു പ്രതിഫലം വേറെയും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. വെറുതെ ഇങ്ങോട്ട് കൈയും വീശി പറഞ്ഞേക്കല്ല, അതിന് ചെയ്തതിനുള്ള പ്രതിഫലമുണ്ട്, അതുപോലെ ബോണസായിക്കൊണ്ട് അതിനേക്കാൾ മികച്ച പ്രതിഫലങ്ങൾ വേറെയുമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ധാരാളമായി നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഉലുഹിയത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യണമെന്ന്. അത് ആ ഒരു സമയത്തൊന്നും തട്ടിക്കൂട്ടുന്നതിന് പകരം നേരത്തെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഷെയർ കൂടാനും, ഇനി മാടല്ല ആടാണ് എങ്കിൽ ഷെയറില്ലാതെയും അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതൻ, ഒരാൾ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കെ, സാമ്പത്തികമായിക്കൊണ്ട് അയാൾക്ക് നല്ല സമ്പത്ത് അയാളെ കയ്യിലുണ്ട്, ഫലം യുലഹി, അങ്ങനെ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ ബലിയെറുക്കുന്നില്ല എങ്കിൽ, ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ പെരുന്നാൾ നമസ്കാരത്തിന് വരേണ്ടതില്ല, അവൻ അതിനുള്ള യോഗ്യതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബലിയെറുക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ടായിട്ടൊരു മാടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങാൻ, ഒരു മാടിനെ അറുക്കുന്നതിൽ ഷെയർ കൂടാൻ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, അവനതിനെ വാങ്ങി അറുക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും പെരുന്നാൾ നമസ്കാരത്തിന് പോലും വരണ്ട, അവനൊന്നും പെരുന്നാളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർ, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വസ്ത്രമില്ലാത്ത ആളുകൾ കടം വാങ്ങിയിട്ടെങ്കിലും ഈദ് മുസല്ലയിലേക്ക് വരണമെന്ന് അള്ളാഹു റസൂൽ പറയുമ്പോൾ, ആർത്തവകാരികളടക്കം ഈദ് മുസല്ലയിലേക്ക്, ഈദിൻ്റെ കൂട്ടായ്മയിലേക്ക്, മുസ്ലിം കൂട്ടായ്മകളിലേക്ക് പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ, ഉലുഹിയത്തിന് പങ്കു ചേരാത്തവൻ, സമ്പത്തുണ്ടായിട്ടും അതിന് ചേരാത്തവൻ, അത് ചെയ്യാത്ത ആളുകൾ ഈദ് മുസല്ലയിലേക്ക് പ്രവേശിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പ്രിയമുള്ളവർ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇതൊക്കെ ഒരാൾക്ക് തെക്കുവയുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണ്. ബലിയെറുക്കുക എന്നുള്ളതൊക്കെ ഒരു തെക്കുവയുടെ അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് ബലിയെറുക്കൽ. നാം ബലിയെറുക്കുന്നതോടെ തെക്കുവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണുണ്ടാവുന്നത്. അതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ, ഈ പറഞ്ഞ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനാവുന്ന ആ കാര്യങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും, അതുപോലെ തന്നെ ഉലഹിയത്തിൻ്റെ ഭാഗമായി അതുവഴി തെക്കുവ നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഈയൊരു ദുൽഹിജ്ജ മാസത്തിൽ നമ്മോട് പങ്കുവെക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി ഇന്ന് നാം കേട്ടു കഴിഞ്ഞു. അവതരണം അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കുപോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അന്നഹ്ലിലെ 64-ാമത്തെ വചനത്തിലേക്ക് അവതരണം. ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 64-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തവും സമയവിനിയോഗവും പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 64-ാമത്തെ വചനം കൂടി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കി. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന പരാതിയുള്ളവരാണല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് ഇണയെ മനസ്സിലാക്കുക. ഈ ലേഖനം എഴുതിയത് റോഷൻ പുനലൂരാണ്. ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
1: ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പരസ്പരമുള്ള തിരിച്ചറിവാണ് ദാമ്പത്യത്തിന് അത്യാവശ്യമായി വേണ്ടത്. അതാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത്. രണ്ടുപേർക്കും തങ്ങളുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും തിരിച്ചറിയാനാവണം. എന്നാൽ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. ഈ തിരിച്ചറിവിന്റെ അഭാവം ദാമ്പത്യമാകുന്ന വാഹനത്തിന്റെ ചക്രമുരുളാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലപ്പോഴും വേർപിരിയലിലേക്ക് എത്തിക്കാൻ കാരണമാകാറുണ്ട്. അതിന്റെ മൊത്തം ഭാരം പേറേണ്ടി വരുന്നത് അവർക്ക് ജനിച്ച മക്കളായിരിക്കും. ഉള്ളു തുറന്നുള്ള സംസാരം കൊണ്ടുതന്നെ ഇണകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സംസാരം പല ദമ്പതികളുടെയും കിടപ്പുമുറികളിൽ പോലും നടക്കുന്നില്ല. അത്യാവശ്യമായി വരുന്ന ചില ഉള്ളുതുറക്കലുകൾ വരെ ചില ഈഗോകളുടെ പേരിൽ മാറ്റിവെക്കുന്നവരാണ് പലരും. ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഉള്ളുതുറന്ന് സംസാരിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അവളോട് അന്വേഷിച്ചാണോ എടുക്കാറ്? അതല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാണോ അവൾ അറിയാറ്? സർപ്രൈസിനുവേണ്ടി, തമാശയ്ക്കുവേണ്ടി ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുപോലും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കാറുണ്ടെന്നത് ഓർക്കുക. പെട്ടെന്ന് എടുക്കേണ്ട, കൂടിയാലോചിക്കാൻ സമയമില്ലാത്ത ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയോടും മക്കളോടും കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും പരിഗണിക്കലുമായി അവർ മനസ്സിലാക്കും. ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ അത് ഏറെ സഹായിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്ത് സമൂഹത്തിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങളെ സമ്പന്നനാക്കുന്നുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അത് മറന്നുപോകരുത്. അവളുടെ സ്നേഹവും പിന്തുണയുമാണ് ഒരർത്ഥത്തിൽ നിങ്ങളെ സമൂഹത്തിൽ പോലും സമ്പന്നനാക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും പിശുക്ക് കാണിക്കില്ല. ഈഗോകളെ മാറ്റിവെച്ചേ തീരൂ. എല്ലാ പ്രയാസങ്ങളും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സഹിക്കുന്നവളും ഒട്ടേറെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നവളുമാണ് ഭാര്യ. അവൾ തിരിച്ച് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനറിയണം. അവൾക്കത് ബോധ്യപ്പെടണം. പലരുമുണ്ട് ഭാര്യമാരെ അവർ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യമാർക്ക് പരാതി തന്നെയായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവ് പിശുക്കു കാണിക്കുന്നതാണ് അതിന് കാരണം. സ്നേഹിക്കുക എന്നത് ഒരു കാര്യമാണ്, ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യവും. അഭിനന്ദിക്കേണ്ടിടത്ത് അവളെ അഭിനന്ദിക്കണം. അത് അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഭക്ഷണത്തെക്കുറിച്ച് വളരെ രുചിയുണ്ട്, ഉഷാറായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നൽകുന്ന ഊർജം അപാരമായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും തണൽ പ്രതീക്ഷിച്ച് സ്വന്തം വീട് വിട്ട് വന്നവളാണവർ. അക്കാര്യം മറക്കാതിരിക്കുക.
0: ജസാക്കല്ലാഹു ഖൈറ. ഷെഫീഖ് വണ്ടൂരാണ് നുറുങ്ങുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. റോഷൻ പുനലൂരിന്റെ ഇണയെ മനസ്സിലാക്കുക എന്ന രചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മനുഷ്യന് ഉന്നത സ്ഥാനം കൽപ്പിച്ചു. ആദം നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ കൂടെ ചേരുന്നു സഹൽ അരിപ്ര. സൂറ അൽബക്കറ 30-31 വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ഏറെ സ്നേഹധരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അർത്ഥം ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ആശയങ്ങളടക്കം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംരംഭത്തെ നമ്മിൽ നിന്നും നാളെ മരണശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ ത്രാസ് കനം തൂങ്ങാൻ നിമിത്തമാക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബുൽ ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആ ഓതിയ ഭാഗത്തുള്ള തിലാവത്ത് നിയമങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ. ശദ്ദന് നൂന് വന്നാൽ മണിക്കേണ്ടതുണ്ട്. ജാഇലു ഫി ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചോതണമെന്നാണ്. ഖലീഫത്തൻ അവിടെ ഒരു ഹാത്ത ആണ്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ ആ നിലക്കാണ് വഖഫ് ചെയ്യേണ്ടത്. ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് വനഹ്നു നുസബ്ബിഹു ബിഹംദിക. അവിടെ ഹ ആണ്. ഹ പിന്നെ വനുഖദ്ദിസു ലക് നുഖ അവിടെ ഖാഫ് ആണ്. ലക് എന്ന് പറയുമ്പോൾ കാഫ് ആണ്. അക്ഷരങ്ങളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكه فقال انبئوني اقلابا انبي എന്ന് പറയുമ്പോൾ بأسمائها هؤلاء إن كنتم صادقين. هؤلاء എന്ന പദം പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്ത് മദ് ഫറായിയായ അസാമാന്യ ദീർഘം നൽകേണ്ട ലാമ് അതുപോലെ ഹ മദ് മുത്തസിലാണ്. അപ്പോൾ അത് പ്രത്യേകം ആ നിലക്ക് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് മനുഷ്യന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് റബ്ബിൻ്റെ ചോദ്യം. ആ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ചു തന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ. വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് ഇത് കാല പറഞ്ഞ സന്ദർഭം, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്നാണ്. കാല പറഞ്ഞു, ഇത് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക് അതിൻ്റെ രക്ഷിതാവിൻ്റെ റബ്ബ് ആരോട് പറഞ്ഞ സന്ദർഭമാണ്? റബ്ബിൽ മലായിക്കത്തി, മലക്കുകളോട്. അപ്പോൾ പിന്നെ 28-29 ആയത്തിലൊക്കെ പിന്നെ നിർജീവാവശ്യത്തിന് ശേഷം മനുഷ്യന് ജീവിതം നൽകിയെന്നും അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടി ഭൂമിയിലെ വിഭവങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഓർമ്മിപ്പിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നി തീർച്ചയായും ഞാൻ ജാഇലുൻ ആക്കുന്നവനാണ്, ഉണ്ടാക്കുന്നവനാണ്. ഫിൽ അർദി ഭൂമിയിൽ ഖലീഫത്തൻ, ഒരു ഖലീഫയെ, ഒരു പിൻഗാമി, ഖലീഫ എന്ന പിൻഗാമി പ്രതിനിധി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പിൻഗാമിയെ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കുന്നവനാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ, അതജ്അലു നീ ആക്കുകയാണോ, ഫീഹ അതിൽ, ആ ഭൂമിയിൽ, മൻ യുഫ്സിദു ഫീഹ, മൻ യുഫ്സിദു നാശം ഉണ്ടാക്കുന്നവരെ, ഫീഹ അതിൽ, ആ ഭൂമിയിൽ നാശം ഉണ്ടാക്കുന്നവരെ നീ ആക്കുകയാണോ, വയസ്ഫിഖു ദിമാ, സഫക യസ്ഫിക്കു പറഞ്ഞാൽ ചിന്തുക, രക്തം ചിന്തുക എന്നാണ്. സഫക്കദ് ദം എന്നാണ് രക്തം ചിന്തുക. വയസ്ഫിക്കു ദിമാ, ദമിൻ്റെ ജം ആണ്, ബഹുവചനമാണ് ദിമാ, രക്തങ്ങൾ. വയസ്ഫിക്കു ദിമാ, രക്തം ചിന്തുകയും ചെയ്യുന്ന, ആ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നീ ആക്കുകയാണോ എന്ന് ചോദിക്കണം. വ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, വ നഹ്നു ഞങ്ങളായിരിക്കെ, ഞങ്ങളാവട്ടെ, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നു, സ്തോത്രകീർത്തനം നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ബിഹംദിക, നിന്നെ സ്തുതിച്ചുകൊണ്ട്, ഹംദ് ഹമീദാന സ്തുതിച്ചു, ഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്കുള്ള സ്തുതിയോടെ ഞങ്ങൾ സ്തോത്രകീർത്തനം നടത്തുന്നു, തസ്ബീഹ് ചെയ്യുന്നുണ്ടല്ലോ. വ നുഖദ്ദിസു ലേ, ഖദ്ദസ എന്നാണ് പരിശുദ്ധിയെ വാഴ്ത്തുക. ഞങ്ങൾ തഖദീസ് ചെയ്യുന്നു, പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ലക്ക, നിനക്ക്. ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, ഇന്നീ അഅലം, ഇന്നീ അഅലമു, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ഞാനാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. മാ ലാ തഅലമൂൻ, മാ ഒന്ന്, ലാ ഇല്ലാ തഅലമുൻ, നിങ്ങൾ അറിയുകയില്ല. മാ ലാ തഅലമുൻ, നിങ്ങൾ അറിയാത്തത്, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ പറഞ്ഞതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്നാണ്. ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്ന വാക്കുകൊണ്ട് ആ വിഷയം ചില സ്ഥലത്തൊക്കെ ഇത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വിഷയം ആരംഭിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും കാണാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിക്കണമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം, മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠത, മനുഷ്യരെ സൃഷ്ടിച്ചതിലടങ്ങിയ ചില യുക്തി രഹസ്യങ്ങൾ, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് വിവരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ആയത്തിൻ്റെ പിന്നെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഖലീഫ ലേ, ഇന്നി ജാഅലുൻ ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞല്ലോ. ഈ ഖലീഫ എന്നുള്ള പദം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ശരിക്കും ഖുദ്ദാം, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നാണ്. അതിൻ്റെ ലിദ്ദായിട്ട്, ഓപ്പോസിറ്റായിട്ട്, വിപരീത അർത്ഥമായിട്ട് എന്ത് ചെയ്യും? ഖൽഫ് എന്ന് ഉപയോഗിക്കും. ഖൽഫ്, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഖൽഫ് എന്ന പിൻഭാഗം. അപ്പോൾ അതിന് ആ ഒരു പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഖലീഫ എന്ന പദം. സാധാരണ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് നൽകി കാണുന്ന ഒരു അർത്ഥം, മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു. ഖലീഫ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പുറകിൽ വരികയും വയക്കൂബ് മക്കാമഹു, എന്നിട്ട് അയാളുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഖലീഫ എന്നതിന് പൊതുവെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ കൊടുത്ത അർത്ഥം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഖലീഫ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഖുലഫ, അതുപോലെ ഖലാഇഫ് എന്നൊക്കെയുള്ള പദങ്ങൾ. ഖുലഫ, ഖലാഇഫ്, അതിൻ്റെ ഫേൽ മാദി, അതിൻ്റെ ക്രിയാരൂപം ഖലഫ, ഖലഫ എന്ന രൂപമാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് എന്ന വാക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖിലാഫത്തുള്ള ആൾക്കാണ് ഖലീഫ എന്ന് പറയാം. അതുകൊണ്ട് ഇമാം റാഗിബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുർആൻ നിഘണ്ടുവിൽ കാണാം ഖലീഫ എന്ന വാക്കിന് ആ ഖലീഫ എന്ന വാക്കിന് പ്രത്യേക അർത്ഥം കൊടുത്തത് കാണാൻ കഴിയില്ല. ഖിലാഫത്തിന് മാത്രം അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദ് എന്നുള്ള നിഘണ്ടുവിൽ കാണാം. ഒരു ഖിലാഫത്തു അൻ നിയാബത്തു അനിൽ ഗൈർ ഇമാ ലി ഗൈബത്തിൽ മൻദൂബി അൻഹു, ഖിലാഫത്ത് എന്ന മറ്റൊരാൾക്ക് പകരം നിൽക്കുക എന്നാണ്. അതൊന്നുകിൽ ആർക്കു വേണ്ടി പകരം നിൽക്കുന്നു അയാളുടെ അഭാവ നിമിത്തം ആകാം, വ ഇമ്മ അലി മൗത്തിഹി അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്താകാം, വ ഇമ്മ അലി അജസിഹി വ ഇമ്മ അലി തഷ്രീഫിൽ മുസ്തഖ്ലഫ്, അതായത് അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്തം അല്ലെങ്കിൽ അയാളുടെ കഴിവുകളുടെ നിമിത്തം അശക്ത നിമിത്തം അല്ലെങ്കിൽ ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഖലീഫ എന്ന വാക്കിന് മലയാളത്തിൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെയാണ് അതിന് ഭാഷാർത്ഥം പറയാനുള്ളത്. അപ്പോൾ ആ പദത്തിൽ പ്രാതിനിധ്യത്തെക്കാൾ പരിഗണിക്കപ്പെട്ടുള്ളത് പിൻഗാമിത്വമാണ്. കാരണം ആ മൂലാർത്ഥമുള്ള ഒരു ധാതുവിൽ നിന്നാണ് ആ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരെയെങ്കിലും ഖലീഫയാക്കി എന്ന് പറഞ്ഞാൽ ആ ഖലീഫ സാധാരണ അർത്ഥത്തിൽ അവൻ്റെ പിൻഗാമിയോ പ്രതിനിധിയോ ആയിരിക്കുവാൻ ഒരു നിവൃത്തിയില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലുള്ള അഭാവവും അവനുണ്ടാവുകയില്ല. അവൻ്റെ ഏതെങ്കിലും ഒരു അധികാരമോ പ്രവൃത്തിയോ ബാധ്യതയോ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിച്ച് കണ്ടാൽ അത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഉള്ള അർത്ഥത്തിൽ പറയാൻ പാടില്ല, അതായിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയാക്കുവാൻ പോകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗം, ഖർണം ബഅദ ഖർ വജീലം ബഅദ ജീൽ ഐ ഖൗമൻ യഖ്ലഫു ബഅദുഹും ബഅദാന, അതായത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയെ അള്ളാഹു കൊണ്ടുവരും, ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായി കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞ ശേഷമാണ് ഇതിന് തെളിവായി ഖലീഫയുടെ ബഹുവചനവും ക്രിയാരൂപവും ഉൾക്കൊള്ളുന്ന ചില ആയത്തുകളും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറഞ്ഞത് കാണാൻ പറ്റും. സൂറത്ത് ഫാത്തിറിലെ 39-ാമത്തെ ആയത്ത്, ഹുവല്ലദി ജഅലകും ഖലാഇഫ ഫിൽ അർദ്, അവനത്രേ നിങ്ങളെ ഭൂമിയിൽ ഖലാഇഫ് പിൻഗാമികളായിരുന്നവർ ആയി വരുന്നവർ ആക്കിയവൻ. സൂറത്ത് നംലിൽ കാണാം 62-ാമത്തെ ആയത്തിൽ, വയജഅലകും ഖുലഫാ അൽ അർദ്, അവൻ നിങ്ങളെ ഭൂമിയിലെ ഖുലഫാ മാറി മാറി വരുന്ന പിൻഗാമികളാക്കുന്നു. സുഖ്റിഫിലെ 60-ാമത്തെ വചനം, വലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലഫൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പിന്നിൽ പകരം വരുമാർ നിങ്ങളിൽ നിന്ന് തന്നെ നാം മലക്കൾ ഏർപ്പെടുത്തുമായിരുന്നു. ലഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവരുടെ ആ പ്രവാചകന്മാരുടെ ശേഷം ഒരു ഖൽഫ് ഒരു തരം പിൻഗാമികൾ പുറകിൽ വന്നു. അപ്പോൾ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വിഭാഗക്കാർ പറയുന്നത് പോലെ ഖലീഫ കൊണ്ട് ഇവിടെ ഉദ്ദേശം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, ഈ അഭിപ്രായം ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റഹിമഹുമുള്ള എന്നിവരുടെയും പൊതുവിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായമായി ഖുർത്തുബി റഹിമഹുള്ള ഇവരൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ, അങ്ങനെയാണെങ്കിൽ വയസ്ഫിക്കുദ്ദിമ എന്ന് ചോദിച്ചല്ലോ, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ആക്കുകയോ എന്നുള്ള മലക്കളുടെ ചോദ്യത്തിന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ മനുഷ്യവർഗത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്നാണല്ലോ അവരുദ്ദേശിക്കുന്നത്. മലക്കുകൾക്ക് സിദ്ധിച്ച വല്ല പ്രത്യേക അറിവ് നിമിത്തമോ അല്ലെങ്കിൽ മുട്ടിയാൽ പിന്നെ ശബ്ദമുണ്ടാകുന്ന കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരുന്നതിൽ നിന്ന് മനുഷ്യപ്രവൃത്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയ നിമിത്തമോ, അല്ലെങ്കിൽ ഖുർത്തുബി പറഞ്ഞ പോലെ, റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഖലീഫ എന്ന വാക്കിൽ നിന്ന് അന്യായങ്ങളിൽ തീരുമാനം കൽപ്പിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുകയും ചെയ്യുന്ന ആൾ എന്ന് അവർ അർത്ഥം മനസ്സിലാക്കിയ നിമിത്തമോ, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിലുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അവരെ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എന്ത്, ഇന്നി ജാഅലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ, ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുന്നുണ്ട് പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളറിയാത്തത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിന് മാത്രമാണ് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ഖലീഫയാക്കുക എന്ന ആ പ്രയോഗം, അത് ഒരു തലമുറയുടെ ശേഷം മറ്റൊരു തലമുറയായി ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഖുർആന്റെ വാക്യങ്ങളോട് കൂടുതൽ യോജിച്ചതായി കാണുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ഭൂമിയിലുള്ള ഖലീഫയാക്കി എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പറയുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബാണ്. 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, വഅല്ലമ ആദമൽ അസ്മാ അക്കുല്ലഹ, വഅലമ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആദമ അലൈഹി വസ്സലാമിന് അല്ല അസ്മാ പേരുകളൊക്കെ, ആ പേരുകളൊക്കെ കുല്ലഹ അത് മുഴുവനും, മുഴുവൻ പേരുകളെയും അള്ളാഹു സുബ്ഹാനഹു ആദമ അലൈഹി വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ പിന്നീടോ ആർ അള്ളാഹും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു, അതായത് മലായിക്കത്തി മലക്കുകൾക്ക്, മലക്കുകൾക്ക് അവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അംബി ഊനി, നിങ്ങളെനിക്ക് അറിയിച്ചു തരുവീൻ, ബി അസ്മാ ഇ ഹാഉലായി, ഇവയുടെ പേരുകളെപ്പറ്റി നിങ്ങളെനിക്ക് അറിയിച്ചു തരുവീൻ എന്ന് പറഞ്ഞു. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാമക്ക് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം അവയെ മലക്കുകളെ കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് ആ മലക്കുകൾക്ക് മറ്റ് മലക്കുകൾക്ക് അതിന് കഴിയുന്നില്ല. അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ് ചെയ്തത്. ആദം അലൈഹി സ്വലാം അവരോട് അലൈഹിസ്സലാമയോട് അവയുടെ പേരുകൾ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങനെ അനുഭവത്തിലൂടെ അവരുടെ തെറ്റ് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അതാണ് ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ എന്നുള്ള പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞിരുന്നതിൻ്റെ പുലർച്ച അവർ അനുഭവത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാത്തരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്നാണ് മിക്ക മുഫസ്സുകളും പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്നുള്ള ചില വിവരങ്ങളും ഇത് അതാണ് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ വിഷയത്തിന് ഒരു പ്രത്യേക പിന്നെ ശീർഷകം നൽകിയതായിട്ടൊക്കെ കാണാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ നമുക്ക് സംശയമുള്ള വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. ആ റബ്ബിൻ്റെ വാക്കുകളാണ് കലാമാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. അതിൽ മുഫസ്സറുകളായ അല്ലേ മുഫസ്സർ സ്വഹാബി എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെയുള്ള മഹത്തുക്കളായ മറ്റു പണ്ഡിതന്മാർ വിവരിച്ചു തന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക. അതിന് അപ്പുറം എന്തായാലും പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവലംബിക്കാൻ മനസ്സ് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ഓരോ വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആശയവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ വിശ്വാസിയുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥ വിശ്വാസിയാവുക. ആ രൂപത്തിൽ സന്ദേഹമോ സംശയമോ ബാക്കി വെക്കാതെ അള്ളാഹു പറഞ്ഞ ആയത്തുകളെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം നയിക്കാനും ഒക്കെയുള്ള സന്മനസ്സുള്ള ആളുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറ അൽ ബഖറ 30-31 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപ്പറമ്പ്, മുക്കം.

0: ബന്ധപ്പെടേണ്ട നമ്പർ 90 61 64 66 00.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മക്കയുടെ തീരത്ത്. മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിക്കുന്നത് സഫീർ അൽ ഹൈക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അലിംതു അന്നകി خير ارض الله واحب الارض الى الله عز وجل ولولا ان اهلك اخرجوني منك ما خرجت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ ബോർഡറിലുള്ള ഹസ്വറ എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അലിംതു അന്നകി ഖൈറു അർലില്ല. എനിക്കറിയാം നീ ഈ ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ്, ഭൂമിയാണ് നീ. വഹബ്ബുൽ അർലി ഇലല്ലാഹി അസ്സബജൽ. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും മണ്ണും നീയാണ്. വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനീ മിൻകി മാ ഖറജ്ത്. നിൻ്റെ നാട്ടുകാർ, നിൻ്റെ അഹ്ലുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മദീന എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടിയാണ് മദീനത്തുർ റസൂൽ എന്ന് പേര് വിളിക്കപ്പെട്ടത്. ആ നാട് പിന്നീട് ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ആ നാടിന് വന്നിട്ടുണ്ട്. ആ നാട് ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടവിടേക്ക് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ്. എന്നാൽ മക്കയുടെ അഹ്ലുകാർ, അന്നത്തെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. മക്കയെ ശ്രേഷ്ഠത നേരത്തെയുള്ളതാണ്. മദീനയ്ക്ക് പിന്നീട് അള്ളാഹു ശ്രേഷ്ഠത നൽകാൻ വേണ്ടി കൂടി തന്നെയാണ് അള്ളാഹു ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നക്കി ഖൈറു അർലില്ല. നിശ്ചയമായി മക്ക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. വഅഹബ്ബുൽ ഇലല്ലാഹി അസ്സവജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മക്കയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ കേവലം നിസാരമായ ഒരു നാടല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമിയാണ് മക്ക എന്നുള്ളത്. ആ മക്കയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 6 പേരുകളിൽ മക്കയെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. കേവലം ഒരു പേരിൽ മാത്രമല്ല, 6 പേരുകളിൽ. അത് 6 സ്ഥലങ്ങളിലല്ല, 6 പേരുകൾ മക്കയെക്കുറിച്ച് വന്നു. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ മക്കയുടെ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെ മക്ക എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. വഹുവല്ലദി കഫ ഐദിയകും അൻകും വഐദിയകും അൻഹും ബിബത്നി മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തെ സൂചിപ്പിച്ചു. രണ്ടാമതായി സൂറത്തു ആലി ഇമ്രാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത് മുബാറകൻ വഹുദല്ലിൽ ആലമീൻ എന്ന് ബക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പേര് വിളിക്കുകയുണ്ടായി. മൂന്നാമത്തേത് സൂറത്തു അൻആമിൻ്റെ 92-ാമത്തെ വചനത്തിലും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദി ബൈന യദൈഹി വലിതുന്ദിർ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറയിലെയും അതിന് ചുറ്റുഭാഗമുള്ള ആളുകളിലെയും അവർക്ക് നിർദ്ദേശം കൊടുക്കാനായി, അവർക്ക് അവരെ നേരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് താക്കീര് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു അവിടെയും സൂറത്തു ശൂറയുടെ ഏഴാമത്തെ വചനത്തിലും സമാനമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂറത്തു തീനിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ നമുക്കെല്ലാം മനഃപ്പാടമുള്ളതായ സൂറത്തു തീൻ വത്തീൻ വസ്സൈത്തൂൻ എന്ന സൂറത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള നാടിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നുവെന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നാടാണ് അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്.

അതേപോലെ തന്നെ ആ നാടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ പേര് പറഞ്ഞത് എന്ന് പ്രൊഫസറുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആറാമത്തെ പേര് എന്നുള്ളത് മക്കയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖറിയത്ത് ഗ്രാമം എന്നാണ്. അള്ളാഹു സൂറത്തു നഹ്ലിൻ്റെ 112-ാമത്തെ വചനത്തിൽ വദറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത് ആമിനത്തൻ മുത്മഇന്ന, അള്ളാഹു സുബ്ഹാനഹു വതാല നിർഭയത്വമുള്ള ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഉപമയായിക്കൊണ്ട് പറയുകയാണ്. അവിടെ ഖറിയ എന്ന് വിശേഷിപ്പിച്ചത് മക്കയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നത്. വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു സമാനമായത് ഉപമിച്ചിട്ടുണ്ട്, സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആറു പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പുണ്യമുള്ള ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക എന്ന നാടിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുകയും ആ നാടിനെ നമ്മൾ പവിത്രത കൽപ്പിക്കുകയും വേണം. മറ്റു നാടുകളെ പോലെയല്ല ഒരിക്കലും മക്ക എന്നുള്ള നാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ എങ്ങനെ നടക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, എന്തു ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ആശയമായി നമുക്ക് കാണാൻ സാധ്യമാകുന്നത് മക്കയിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. ഒരുവനെ ഉപദ്രവിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. അതേപോലെ തന്നെ മക്കയിലുള്ള ഒരു മരവും വെട്ടാനോ പറിക്കാനോ പാടില്ല. അതേപോലെ തന്നെ മക്കയിൽ വെച്ച് ഒരിക്കലും വേട്ട നടത്തുവാൻ പാടില്ല. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മക്കയിൽ നടത്താനും പാടില്ല. മറ്റൊന്ന്, മക്കയിൽ നിന്ന് ഒരു കാര്യവും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതിൻ്റെ ഉടമസ്ഥന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നത് മക്കയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, മക്ക എന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വേട്ടയാടാൻ പാടില്ല, ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു നാടിൻ്റെ പവിത്രതയെ, ആ നാടിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ വേട്ട എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ വിഷയമാണ്. വേട്ട നടത്താനും വേട്ട മൃഗത്തെ ഭക്ഷിക്കാനുമെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന ആളുകൾക്ക്, അതിന് കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്നാൽ മക്ക എന്ന് പറയുന്ന നാട്ടിൽ വെച്ച്, മക്കയുടെ ബൗണ്ടറികൾക്കുള്ളിൽ എവിടെ വെച്ചും അങ്ങനെ ഒരു വേട്ട നടത്താനും പാടില്ല എന്ന്, മരത്തെ പറിച്ചെടുക്കാനും പാടില്ല, ചെടി പറിച്ചെടുക്കാനും വേണ്ടി പാടില്ല. മറ്റു നാടുകളിലൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. എന്നാൽ മക്കയിൽ അന്യൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെടികൾ പറിച്ചെടുക്കാനോ അത്തരം കാര്യങ്ങൾ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെ പവിത്രമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം ചിന്തകൾ ഉണ്ടാകുവാനോ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ പോലും മക്കയെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. മക്കയിൽ പോയിട്ട് ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അതൊരു കേവലം യാത്ര മാത്രമായിക്കൊണ്ട്, ടൂറ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിന് പ്രത്യേകതയില്ല എന്ന് പറയുന്നവരൊക്കെ കാണാൻ സാധ്യമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം യൂട്യൂബിലുമെല്ലാം വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി ആ നാടിനെ തങ്ങളുടെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ആ വ്ളോഗ് ചെയ്യാൻ അവിടെയുള്ള ഹോട്ടലുകളെ, അവിടെയുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കോലത്തിലുമൊക്കെ അവിടെ പോയിട്ട് മക്ക എന്ന നാടിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരിക്കലും നമ്മളുടെ കേവല ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത്തരം പ്രവണതകൾ നമുക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ച നാടാണ് മക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച മക്കയെ ബക്ക എന്ന് സൂചിപ്പിച്ച ആ വചനത്തിൽ ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക് മുഴുവൻ ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ടും
അതേപോലെ തന്നെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു കാര്യമായിക്കൊണ്ടും മക്കയെ ലോകത്താദ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വീടും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ട നാടാണ് മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അൻ അവ്വലി മസ്ജിദിൻ വുളിഅ

0: അറിയുന്നു. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. പണ്ഡിത ലോകത്ത് മസ്ജിദുൽ ഹറാം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളാണ് മസ്ജിദുൽ ഹറാം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവ രണ്ടിനുമിടയിൽ 40 വർഷത്തെ അന്തരമാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദ്യമായി, ലോകത്തെ ഏറ്റവും ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി എന്നത് അത് മസ്ജിദുൽ ഹറമാണ്. അത് മലക്കുകളുടെ കരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പണ്ഡിത ലോകത്തെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്തമായ ഒരു പ്രത്യേകത പള്ളിക്കുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകൽ അനുവദനീയമായ 3 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്ത് എവിടെ വേണമെങ്കിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവന് യാത്ര ചെയ്യാം. അത് വിനോദയാത്രക്കാകട്ടെ, ചികിത്സക്കാകട്ടെ, എന്തുമാകട്ടെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവന് യാത്ര പോകാം. എന്നാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും ദർഗയിലേക്കോ ആരെങ്കിലും ജനിച്ചതോ ആരെങ്കിലും മരിച്ചതോ ആയ സ്ഥലങ്ങളിലേക്കോ ഒന്നും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നമുക്ക് അനുവദനീയമല്ല. മറിച്ച് തീർത്ഥയാത്ര അനുവദിക്കപ്പെടുന്നത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മസ്ജിദുൽ ഹറം അഥവാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രയാണ് റസൂലെ ആ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 100,000 കൂലി എന്നാണ്. ആ സ്ഥലത്ത് വെച്ച് 100,000 കൂലി ലഭിക്കുന്നത്. മസ്ജിദുൽ ഹറം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കെട്ടിടമാകുന്ന ആ പള്ളി മാത്രമല്ല, മറിച്ച് വലിയൊരു ഹറമിൻ്റെ ബൗണ്ടറി പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. മക്ക എന്ന പ്രവിശാലമായ സ്ഥലത്ത് ഹറമിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ കൂലി അവർക്ക് ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, ഇന്ന് നമ്മൾ കാണുന്നതായ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചാലാണ് മസ്ജിദ് നബവിയിലുള്ള നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ച 1000 ഇരട്ടി കൂലി ലഭിക്കുന്നത്. എന്നാൽ മസ്ജിദ് ഹറമെന്ന് പറഞ്ഞാൽ മക്കയിലെ വിശാലമായ ഹറം ബൗണ്ടറിയിൽ എവിടെ നമസ്കരിച്ചാലും ആ പുണ്യം ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ആ ഹറമിലേക്ക്, മക്കയിലേക്ക് അതിൻ്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്ന മക്കയുടെ വേറെയും ധാരാളം കണക്കിന് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ നാട് എന്നുള്ളത് ഒരു നിർഭയത്വത്തിൻ്റെ നാടാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു, വമൻ ദഖലഹു കാന ആമിനൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 97-ാമത്തെ നാം നേരത്തെ സൂചിപ്പിച്ച അതേ വചനത്തിൽ മക്ക എന്ന് പറയുന്ന, ബക്ക എന്ന് പേര് വിളിക്കപ്പെട്ട ആ നാടിലേക്ക് ആര് പ്രവേശിച്ചുവോ, കാന ആമിനൻ, അവൻ ആരാണ്? അവൻ നിർഭയനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബിജ് അൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ ഒരു സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റണേ എന്ന്. വളരെ സമാധാനമാണ് ആ നാട്ടിൽ ലഭിക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് ആ നാടിനകത്തുണ്ടാകുന്നത്, വേറെ ആരും ഉണ്ടാകുന്നില്ല. അവിടെ ഒരാൾക്ക് ഏത് സമയത്തും എപ്പോഴും നടന്നു നീങ്ങാൻ മാത്രം നിർഭയത്വം ഇന്നും അവിടെ ഉണ്ട്. ഒരു മുസ്ലിം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് അവിടെ ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകാനും തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും അവിടെ സാധ്യമാണ്. കാരണം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവന് വലിയ കുറ്റമാണ് ലഭിക്കുന്നത്. കാരണം പവിത്രമാക്കപ്പെട്ട ഒരു നാട്ടിലും പവിത്രമാക്കപ്പെട്ട ഒരു സമയത്തും പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലത്തുമെല്ലാം ഒരാൾ ഒരു പുണ്യം ചെയ്താൽ അയാൾക്ക് എത്രത്തോളം കൂലി കിട്ടുമോ അത്ര തന്നെ ഗൗരവമുണ്ട്. ഒരു പവിത്രമായ നാടിലും സ്ഥലത്തും സമയത്തും ഒരാൾ തിന്മ ചെയ്താലും ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും അവിടെ പ്രയാസമുണ്ടാവുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഈ നാടിന് വേണ്ടി മാത്രം സൂറത്ത് ഇബ്രാഹിമിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ നാടിനെ നിർഭയത്വമാക്കുവാൻ, ആ നാടിനെ വിഭവസമൃദ്ധമാക്കുവാൻ, ആളുകളുടെ ഹൃദയങ്ങൾ ആ നാട്ടിലേക്ക് അടുപ്പിക്കുവാൻ, ആ നാടിനോട് സ്നേഹമുണ്ടാകുവാൻ എല്ലാം ആ പ്രവാചകൻ ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ധാരാളം കിട്ടിയ നാടിന് ഒരു വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആ നാടിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെടുത്തുന്ന, പവിത്രത നഷ്ടപ്പെടുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുവാനും വേണ്ടി പാടില്ല. ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 25-ാമത്തെ വചനത്തിൽ മക്കയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നു, വമയ്യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചുകൊണ്ടോ കൃത്യവിലോപം ചെയ്തുകൊണ്ടോ ആ പള്ളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവിടെ മോശതരം ചെയ്യുന്നുണ്ടെങ്കിൽ, നുദിഖുഹുമിന് അദാബിൻ അലീം, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദനയേറെ ശിക്ഷ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫമുജറദുൽ ഇറാദതി ലിദ്ദുൽമി വൽ ഇൽഹാദി മൂജിബുൽ അദാബി വഇൻ കാന ഗൈറുഹു ലാ യുആഖിബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലി ദുൽമി വഫിൽ ആയത്തിൽ കരീമ وجوب احترام الحرم وشدة تعظيمه والتحذير من إرادة المعاصي فيه وفعلها എന്ന് അഥവാ ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഈ നാടിനെ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് അല്ലാഹുവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ആ പ്രവർത്തനം കൊണ്ട് തന്നെ ലുൽമാകുന്ന, അക്രമമാകുന്ന ആ പ്രവർത്തനം കൊണ്ട് തന്നെ അവൻ അല്ലാഹുവിൻ്റെ ശിക്ഷ നിർബന്ധമാകുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ആയത്തിൽ ഹറമിനെ അതിനെ എഹ്തിറാം ചെയ്യണമെന്ന്, അതിനെ ബഹുമാനിക്കണമെന്നത് നിർബന്ധമാണ് എന്ന് ഈ ആയത്തെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവിടെ തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ജനങ്ങൾക്കുള്ള താക്കീതും ഈ ആയത്തിലുണ്ട് എന്നാണ്. അപ്പോൾ മക്കയിൽ വെച്ച്, ഹറമിൽ വെച്ച് അതിനെ മോശമാക്കുന്ന പ്രവൃത്തികൾ ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ മക്കയുടെ ശ്രേഷ്ഠത എന്നുള്ളത് ഒരിക്കലും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെയും ഹദീസിലൂടെ അല്ലാഹുവും ഖുർആനും ഇത് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. അത്രയധികം പ്രാധാന്യം ഈ നാടിനുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ ഖിബില എന്നുള്ളത് അത് മക്കയിലാണുള്ളത്. മുസ്ലിങ്ങൾ അവരുടെ നിർബന്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഹജ്ജിന് പോകുന്നത് ആ നാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ പ്രത്യേകതയും ആ നാടിൻ്റെ പ്രാധാന്യവും ആ നാടിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുവാനും അതിനെ ആദരിക്കുവാനും അതിനോട് അനാദരവുണ്ടാക്കുന്ന എല്ലാ വാക്കിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറിനിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത്, മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിച്ചത് സഫീർ അൽഹിക്കമി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ സ്രഷ്ടാവിലുള്ള വിശ്വാസമാണ്. അവനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും നമ്മുടെ സർവകാര്യങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന ഏത് പ്രയാസവും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കുമെന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. ചില അന്ധവിശ്വാസങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു പൂച്ച ക്രോസ് ചെയ്യുമ്പോഴേക്ക് അവൻ ഏതു പണിക്കാണോ ഇറങ്ങിത്തിരിച്ചത് അതിൽ തടസ്സങ്ങളുണ്ടാകും എന്ന വിശ്വാസം പലരിലും കടന്നുകൂടിയിട്ടുണ്ട്. കടയിലേക്ക് ആദ്യമായി സാധനം വാങ്ങാൻ വ്യക്തിയുടെ ചില ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് ആ കടയിലെ അന്നത്തെ കച്ചവടത്തെ അളക്കുന്നവർ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ശനിദോഷവും ചൊവ്വാദോഷവുമെല്ലാം പറഞ്ഞ് പല വിധത്തിലുള്ള നന്മകളെ മുടക്കുന്നയാളുകളെയും സമൂഹത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ചിന്താധാരകളും വ്യത്യസ്തമായ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നവർ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചപ്പാട് അത് നിർഭയത്വം നൽകുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം ഒരു മനുഷ്യനെ എല്ലാവിധ ഭയത്തിൽ നിന്നും മുക്തി നൽകുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ഭയം ഉണ്ടാവുക? ഒന്നുകിലൊരു അദൃശ്യ ശക്തി നമ്മെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു പേടിയാണ്, അല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇത് രണ്ടും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവന് നിർഭയത്വം നൽകുന്ന നിലയ്ക്ക് അവൻ്റെ വിശ്വാസത്തെ അവനെ തുണയേകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. ഒരു മനുഷ്യനെ ഈ വിശ്വാസത്തിലൂടെ നിർഭയത്വം നൽകുന്നു എന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് എന്തു ബാധിച്ചാലും ശരി, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ശരി, അവിടെയെല്ലാം ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് വിശ്വാസികൾക്കുണ്ടാകുന്നു എന്നാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൂച്ച മറികടക്കുമ്പോഴേക്ക് അവൻ പോകുന്ന കാര്യത്തിന് തടസ്സമുണ്ടാകുമെന്ന വിശ്വാസം വരുമ്പോൾ അവൻ പല രൂപത്തിലുള്ള വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. ഇതൊരു വിശ്വാസിക്കുണ്ടാവില്ല. മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ എല്ലാ നിലയ്ക്കും നിർഭയത്വം നൽകുന്നു ഈ ഇസ്ലാമിൻ്റെ വിശ്വാസം എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല 9-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, നമുക്ക് എന്തു ബാധിച്ചാലും ശരി, അല്ലാഹ് വിചാരിച്ചതല്ലാതെ അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്ത് സംഭവിക്കാനിരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ രക്ഷിതാവ് എനിക്ക് നിശ്ചയിച്ചതാണ് എന്ന ഒരു വിശ്വാസത്തിൽ അടിയുറക്കാനും അതിൽ ക്ഷമിക്കാനും ഇനി അതിനേക്കാൾ വലിയൊരു ഖൈറ് നന്മ എനിക്ക് വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സമാധാനമല്ലാതെ പിന്നെന്താണ് ഉണ്ടാവാനുള്ളത്? സമാധാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാ നിലക്കും ഐശ്വര്യവും അവന് കാത്തിരിക്കുന്നു എന്നാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാകെ പ്രയാസം, ടെൻഷൻ. അതുകൊണ്ടാണ് പല ആളുകളും ഈ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയ ഭവനങ്ങളിൽ പോലും കിടന്നുറങ്ങാൻ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തത് പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആയത്തിൻ്റെ അവസാനം പറഞ്ഞതെന്നറിയോ, ഹുവ മൗലാന, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വിശ്വാസം അല്ലാഹുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ശരിയായ വിശ്വാസിയാണോ അവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില കാര്യങ്ങൾ അടിവരയിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ഇത്തരം ലിബറൽ ചിന്തകൾ പോലും, ഒരുപക്ഷെ അവർക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളെപ്പോലും നിരാകരിക്കുന്നവർ പോലും ഒരുപക്ഷെ സ്വസ്ഥമായി സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. ഇത്തരം ആളുകൾ പോലും ചിലപ്പോൾ ഈ വിമർശകരെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇസ്ലാമിക വിമർശകർ പോലും അവർക്ക് മനസ്സിനെപ്പോഴും അസ്വസ്ഥത ഇസ്ലാം വളരുന്നതിനെ കുറിച്ചാണ്. അവിടെയും അവർക്കൊരു പേടിയാണ്. ഒരു നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങാൻ ഇത്തരം ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന നിർഭയത്വം ഏറ്റവും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ പോലും ഏത് ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോൾ പോലും നിർഭയത്വം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശുദ്ധ ഖുർആനിൽ പറയാണ്, വിശ്വസിച്ചവർ ആ വിശ്വാസത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവന് പുറമെ മറ്റുള്ളവരെ അതിലേക്ക് പങ്കു ചേർക്കുകയോ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഏതെങ്കിലും വിഷയത്തിൽ അല്ലല്ലാത്ത ആളുകളെ സൃഷ്ടികളെ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. അത് പങ്കു ചേർക്കാത്ത രൂപത്തിൽ ഒരാൾ ആ വിശ്വാസത്തെ ക്ലിയറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്തുള്ളത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അല്ലല്ലാത്ത ശക്തികൾ ഉപദ്രവിക്കുമെന്നും ഉപകരിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുമ്പോൾ അവിടെ നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. ഓരോ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ സമർപ്പിച്ചു പോവുകയാണ്. അവിടെ നിന്നെല്ലാം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് നിർഭയത്വം കിട്ടുന്നത് സ്രഷ്ടാവായ റബ്ബിലേക്ക് മടങ്ങുമ്പോഴാണ്. അവൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്തുള്ളത്, അവരാണ് ശരിയായ മാർഗം സ്വീകരിച്ചിരിക്കുന്നതും അവർക്കാണ് വിജയമുള്ളത് എന്നുമെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഒന്ന്, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. വേറെ ഏതെല്ലാം ശക്തികൾ നമുക്കെതിരെ പരിശ്രമിച്ചാലും ശരി, നമ്മെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, റബ്ബ് വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനൊന്നിനെയും പേടിക്കാനില്ല. അതാണ് ഇസ്ലാം നൽകുന്ന നിർഭയത്വം. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കത് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഫിറഔൻ ഭയപ്പെട്ടിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭയമെന്നുള്ളത് ഭാവിയെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ അദൃശ്യ ശക്തി പ്രയാസപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം, ഈ രണ്ട് ഭയവും ഒരു വിശ്വാസിക്കുണ്ടാവില്ല. ഇവിടെ മൂസ അലൈഹിസ്സലാം ഉണ്ടാകരുത്, ഒരു പ്രവാചകൻ ഉണ്ടാകരുത് എന്ന നിലക്കാണ് ഫിറഔൻ തൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആൺമക്കളെയെല്ലാം, ജനിക്കുന്ന ആൺമക്കളെയെല്ലാം കൊന്നുകളയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ പുഴയിൽ ഒഴുക്കിക്കളയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഫിറഔനിൻ്റെ വീട്ടിൽ തന്നെ വളരുന്ന സാഹചര്യത്തിൽ അള്ളാഹു അതിനെ സംരക്ഷിച്ചു എന്നാണ്. അതും ആ കുഞ്ഞ് സ്വന്തം ഉമ്മയുടെ മുല കുടിച്ചാണ് ആ ഫിറഔനിൻ്റെ, ശത്രുവിൻ്റെ വീട്ടിൽ വളർന്നതെന്നാണ്. അത്രയും നിർഭയത്വത്തോടുകൂടി സംരക്ഷണം നൽകി അള്ളാഹു അവിടെ ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയറായി കഴിഞ്ഞാൽ, ആ റബ്ബിൽ സർവ്വതും സമർപ്പിച്ച് ജീവിച്ചാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്നത് എത്ര വലിയ ശത്രുവാണെങ്കിലും ആ ശത്രുവിൻ്റെ സംരക്ഷണത്തിൽ പോലും നമുക്ക് കഴിയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കാര്യങ്ങളെ ഏർപ്പാടാക്കി തരും എന്നത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മാനസികമായ ഉല്ലാസം നമുക്ക് ലഭിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ദൈവനിഷേധങ്ങളുമെല്ലാം മാനസികമായ ഒരു ഇറിറ്റേഷൻ പലപ്പോഴും അവർക്കുണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പലപ്പോഴും നേരത്തെ പറഞ്ഞ ശനിദോഷങ്ങൾ, ചൊവ്വാദോഷങ്ങൾ, കണികൾ, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും അവർക്ക് അവരെ ടെൻഷനാക്കിക്കൊണ്ടേയിരിക്കും. ആദ്യം രാവിലെ എണീറ്റ ഉടൻ കണ്ട വ്യക്തിയുടെ ആ ഒരു വിഷയത്തെ വച്ച് പിന്നീട് അന്നത്തെ ദിവസത്തെ അളക്കുന്ന ആളുകളുണ്ട്. രാവിലെ കടയിലേക്ക് വന്ന കച്ചവടക്കാരൻ്റെ ആ ഒരു മനോഭാവം വച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ വ്യക്തിയെ വെച്ചുകൊണ്ടും അന്നത്തെ കച്ചവടത്തെ അളക്കുന്ന ആളുകളുണ്ട്. കൈനീട്ടമാണ്, നിങ്ങൾ കടം വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല വിഷയത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് അസ്വസ്ഥതകൾ ധാരാളമാണ്. അവിടെയാണ് മാനസികമായ ഉല്ലാസവും സമാധാനവും സംതൃപ്തിയും നിർഭയത്വവും ഇസ്ലാം നൽകുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം ലാഭവും നഷ്ടവും നൽകുന്നവൻ അത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ ആ റബ്ബിൻ്റെ സംരക്ഷണവും അവൻ്റെ കാവലിലുമാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏത് വ്യക്തിയുമായിക്കോട്ടെ, നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം നിർഭയത്വം നൽകുന്നത്. ഏത് നിലയ്ക്കും മാനസികമായ നിർഭയത്വം, ശാരീരികമായ നിർഭയത്വം, അങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നത് അത് മറ്റൊരു ദർശനത്തിനും സമ്മാനിക്കാൻ കഴിയാത്ത, സമപ്പെടുത്താൻ കഴിയാത്ത മഹത്തായ ഒരു ആദർശവും വിശ്വാസവും ആണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്നതാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നിർഭയത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭരണാധികാരി നമുക്കെതിരെ പ്രവർത്തിച്ചാലും ശരി, നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതുമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും ഒരുപാട് വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസം, പല ആളുകൾക്കും ഒരു ഒഴിവുള്ള ദിവസമായിരിക്കും. ആവോ
1: ഇപ്പോൾ അതും വെക്കേഷനാണ്. വിദ്യാർത്ഥികളുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്. 2 മാസം നാട്ടിൽ, ഇന്ത്യയിലെ കാര്യം, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
0: ചില ആളുകളൊക്കെ യാത്ര പോയിട്ടുണ്ടാവും, കുടുംബ സന്ദർശനത്തിനായിരിക്കും. ചിലപ്പോൾ ഈ ഒരു രാവിലെ 8 മണി സമയമായതുകൊണ്ട് റേഡിയോ മോർണിംഗ് ലൈവ് കേട്ട് അതിലെ ഉത്തരങ്ങളൊക്കെ അയച്ച് വിജയികൾ ആരെന്നറിഞ്ഞ് ആ ഒരു കണ്ടിന്യൂസ് പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഏത് കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത് എന്നുള്ളത് ഒന്ന് ഫീഡ്ബാക്ക് അയക്കി. ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളോടൊപ്പം സെഷനിൽ അത് പ്രത്യേകമായി എടുത്ത് നിങ്ങൾക്കുള്ള മറുപടികൾ നൽകും. നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് പോകാം അല്ലേ? ഇൻഷാല്ലാ. ഇനി റേഡിയോയിൽ ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ ഇൻസൈറ്റിന് ടൈറ്റിലായിട്ട് വിജയിക്കാൻ മറക്കാതിരിക്കാം എന്നൊരു ടൈറ്റിലാണ് നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംസാരമാണ്. നമുക്ക് ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതിൽ പടച്ചറബ് നൽകിയ സവിശേഷമായ ചില അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമുക്ക് അള്ളാഹു നൽകിയ ഓർമ്മശക്തി എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തു വയ്ക്കാറുണ്ട്, ചിലതെല്ലാം പലപ്പോഴും മറന്നു പോകാറുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മറവിയും ഓർമ്മശക്തിയും ഒക്കെ മാറി മാറി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ. ഈയിടെ കേട്ട ഒരു അനുഭവം, ഒരു ചെറിയ കുട്ടി, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവന് അവൻ്റെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും ഒക്കെ ഏറെ ഇഷ്ടമുണ്ടായിരുന്നത്, സ്നേഹമുണ്ടായിരുന്നത് അവൻ്റെ വല്യപ്പയായിരുന്നു. വല്യപ്പയോടൊത്ത് അവൻ ഒരുപാട് സമയം ചെലവഴിക്കുമായിരുന്നു. സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം വല്യപ്പാൻ്റെ ഒപ്പാണ് അവൻ ഉണ്ടാവുക. അങ്ങനെ വല്യപ്പ കഥ പറഞ്ഞ് പാട്ടുപാടി ഉറക്കി അങ്ങനെ വല്യപ്പയുടെ കുട്ടിയായി വളർന്ന ഒരു കുട്ടി. ആ ഇടയാണ് അവൻ്റെ വല്യപ്പ മരണപ്പെടുന്നത്. അവന് അവൻ്റെ ഒരു പ്രായത്തെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു വല്യപ്പയുടെ മരണം. അവനെ വല്ലാതെ പിടിച്ചുലുക്കിയ, അവനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വിഷയമായിരുന്നു വല്യപ്പാൻ്റെ ഒരു മരണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വല്യപ്പാൻ്റെ മരണത്തിന് ശേഷം അവന് അവൻ്റെ വീട്ടിൽ കാണുന്ന കാഴ്ചകളെല്ലാം തൻ്റെ വല്യപ്പയുമായി കൂട്ടി വായിച്ച് അവൻ കാണുമ്പോൾ അവൻ്റെ വല്യപ്പ ഉണ്ടായിരുന്ന ആ ചെയർ, വല്യപ്പ ഇരുന്നിരുന്ന ചെയറും വല്യപ്പ വെച്ചിരുന്ന കണ്ണടയും വല്യപ്പ ഉപയോഗിച്ചിരുന്ന വസ്ത്രവും വല്യപ്പ ഉപയോഗിച്ച ബാത്റൂമും എല്ലാം അവിടേക്ക് പോകുമ്പോൾ അവന് വല്യപ്പയെ വീണ്ടും വീണ്ടും ഓർമ്മ വന്ന് കരയുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ മാനസികമായി വലിയ പ്രയാസങ്ങൾ നേരിടുന്ന അവസ്ഥയും ഉണ്ടാകുകയുണ്ടായി. അങ്ങനെ അവർ മാതാപിതാക്കളെല്ലാം ഒരുപാട് ആളുകളെ സമീപിക്കുകയും ശേഷം എല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു പരിഹാരം എന്നുള്ളത് വല്യപ്പയെ അവന് ഓർമ്മ വരുന്ന സന്ദർഭങ്ങൾ എവിടെയൊക്കെയാണോ അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളെ മൊത്തം ഇല്ലാതാക്കിക്കൊണ്ട് വല്യപ്പയെ കുറിച്ചുള്ള ഓർമ്മകളെ അവനെ മറപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമായിക്കൊണ്ട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത്. അങ്ങനെ അവർ ആ വീട് വിട്ട് തന്നെ വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മറവി എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങൾ, അതിൽ മറവി ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് വരാറുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരാത്ത വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല വേണ്ടാത്ത സ്വപ്നങ്ങളായിട്ടുള്ള ദുസ്വപ്നങ്ങൾ, നമ്മളെ നിരന്തരം നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേണ്ടാത്ത സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന പല പ്രതിസന്ധികളും പ്രയാസങ്ങളും, ഈ പറഞ്ഞതുപോലുള്ള പല മരണങ്ങളും മരണ വാർത്തകളും ഒക്കെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണവും നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയാറില്ല. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, മനസ്സിൽ വലിയ വേദനകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വസ്ഥത ലഭിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിന് ഒരുപാട് സമാധാനവും ആശ്വാസവും അത് പകരാറുണ്ട്. യഥാർത്ഥത്തിൽ മറവി ഇവിടെ ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ളതാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മളെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിനെ ആരാധിക്കാനും അവനെ വഴിപ്പെട്ട് ജീവിക്കാനുമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞ ഒരു വചനം, നമ്മളെല്ലാവരും ഒരുപാട് ആവർത്തിച്ച് കേട്ടൊരു വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നമ്മളെല്ലാവരും വ്യഥാ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊന്നും അറിയാതെ വളരെ കാഷ്വൽ ആയിക്കൊണ്ട് യാന്ത്രികമായിക്കൊണ്ട് എല്ലാവരും പോകുമ്പോൾ ഞാനും അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതം മനുഷ്യരെന്ന നിലയ്ക്ക്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലം, സോഷ്യൽ മീഡിയ വളരെയധികം സജീവമായിക്കൊണ്ട് നമ്മളൊക്കെ ഇത്തരം ചില ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വരും എന്നതിനപ്പുറം ഇതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിലൂടെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഫോണിലൂടെ കേൾക്കുന്ന ആളുകൾ ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ മറ്റു പല എൻഗേജ്മെൻറ്റുകളിലേക്കും പോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഒന്ന് തുറന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് എടുത്ത് ഫേസ്ബുക്ക് ഒന്ന് എടുത്ത് മറ്റു പല സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്സും നമ്മൾ വ്യാപൃതമായി കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളൊക്കെ നമ്മൾ മറന്നു പോകുകയാണ് പാടെ. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഭൗതികമായ നെട്ടോട്ടത്തിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളെ പല സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള മതപരമായ ചിന്തകൾ മറപ്പിച്ചു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ ഗൗരവപൂർണ്ണമായ ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ നിലയ്ക്ക് നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റബ്ബിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രൂപത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും കാണാനും കേൾക്കാനും നമുക്ക് വേണ്ട ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും അത്തരം അനുഗ്രഹങ്ങളുടെ വില അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അറിയൂ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ശരീരം എന്ന് ആലോചിച്ച് നോക്കി നമുക്ക് അറിയാൻ കഴിയും കിഡ്നിയുടെ ഒരു പ്രവർത്തനം നമ്മളൊന്നും അറിഞ്ഞ് ആലോചിച്ചുകൊണ്ടല്ല നമ്മുടെ കിഡ്നി രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് പലപ്പോഴും എൻ്റെ പല സംസാരങ്ങളും ഞാൻ ആവർത്തിക്കാറുണ്ട്. കാരണം നമ്മൾ കാണുന്ന പല പേഷ്യൻസും കിഡ്നിയുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാത്ത രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാടധികം രോഗികൾ നമ്മുടെ ഇന്ന് കേരളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എണ്ണവും അതിൻ്റെ ഒരു വ്യാപ്തിയും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഒരു ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, വലിയ ശാരീരികമായ പ്രയാസങ്ങൾ ആ ഡയാലിസിസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായ പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായ ആളുകൾ, അദ്ദേഹത്തിന് സഹകരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലുള്ള ആളുകൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ, അവർക്കും ഈ വ്യക്തിയോടൊപ്പം ആഴ്ചയിൽ രണ്ടു മൂന്നും തവണ ഡയാലിസിന് വേണ്ടി പോകുമ്പോൾ അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയും അവരുടെ ജോലിയിലും ഒക്കെ ഉണ്ടാകുന്ന പല പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി സാമൂഹികമായും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടൊന്നും താങ്ങാൻ കഴിയാത്ത അത്ര പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു സമൂഹം ഒന്നടങ്കം, ഒരു നാട് ഒന്നടങ്കം ചിലപ്പോൾ ആ വ്യക്തിയുടെ പിന്നെ ഇത്തരം വിഷയങ്ങൾ, ഡയാലിസിസ് പോലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാടധികം പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണ് ഒരു കിഡ്നിക്ക് സംഭവിക്കാവുന്ന, ഒരു വ്യക്തിയുടെ രണ്ട് കിഡ്നികൾ സംഭവിക്കാവുന്ന വളരെ നിസ്സാരമാണ് നമ്മുടെ കിഡ്നികൾ. അതിൻ്റെ അളവും വലിപ്പവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അത് ചെയ്യുന്ന പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ, ആ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നടക്കാതിരിക്കുന്ന അവസ്ഥയിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് കേവലം ഈ ഒരു കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം പോലും നമ്മൾ പോലും അറിയാതെ വളരെ മനോഹരമായിട്ട് നടക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെങ്കിൽ, തീർച്ചയായും ഈ കിഡ്നി തന്ന, ഈ ഹൃദയം തന്ന, ഈ മനസ്സിനെ തന്ന, ഇത്തരത്തിലുള്ള കണ്ണും കാതും എല്ലാം നമുക്ക് വളരെ സുന്ദരമായി നമുക്ക് സൃഷ്ടിച്ച ആ പടച്ച റബ്ബിനെ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ആ റബ്ബിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ഒരു ഓട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫൻസാഹും ഔഫുസഹും ഉലൈകഹുമുൽ ഫാസിഖൂൻ. സൂറത്തുൽ ഹശ്റിലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, വലാ തകൂനു, നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത്, കല്ലദീന, ആരെ പോലെ, നസുല്ലാഹ, ചില ആളുകൾ അവർ അള്ളാഹുവിനെ മറന്നവരാണ്, ഫൻസാഹും ഔഫുസഹും, അപ്പോൾ അള്ളാഹു പറയുകയാണ്, അപ്പോൾ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളയുകയും ചെയ്തു. ഉലായിക്കഹുമുൽ ഫാസിഖൂൻ, അത്തരം ചില ആളുകൾ, അള്ളാഹുവിനെ മറന്ന അത്തരം ചില ആളുകൾ തന്നെയാണ് ഫാസിഖുകളായ, തോന്നിയവാസികളായ, തെമ്മാടികളായ ആളുകൾ എന്ന് അള്ളാഹു സൂറത്തുൽ ഹശ്റിലൂടെ പറയുകയാണ്. അതായത് അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ മറപ്പിച്ചു കളയുമെന്ന് അള്ളാഹു ആവർത്തിച്ച് നമുക്ക് വാണിംഗ് തരികയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടരുത്. ഈ ആയത്തിനെ തുടർച്ചയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതിൽ ഹുമുൽ ഫായിസൂൻ, നരകക്കാരും സ്വർഗ്ഗക്കാരും ഒരിക്കലും സമമാവുകയില്ല എന്ന് പറയുന്നത് ഈ ആയത്തിനെ തുടർന്നുകൊണ്ടാണ്. അതായത് അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകൾ അവർ സ്വർഗത്തെ മറന്നു പോവുകയാണ്, അവർ നരകത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവിടെയൊക്കെ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഒരുപാട് മാതൃകകളുണ്ട്. ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളാണെങ്കിലും അള്ളാഹുലേക്കുള്ള ദിക്റും ദുആകളും ഒക്കെ അധികരിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ അള്ളാഹുലേക്ക് മടങ്ങുകയും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനെ കൂടുതൽ ഓർക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൂടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഷയം അത് അള്ളാഹുലെ വിധിവിലക്കുകളെ കുറിച്ചാണ്. ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അതിൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ട്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി, അള്ളാഹുവിന് സർവവും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് ഒരു വിഷയത്തിൽ തെറ്റും ശരിയും മനസ്സിലാക്കാൻ ഇസ്ലാമിലേക്കാണ് അവൻ കൂടുതൽ അടുക്കുക. അവൻ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതലായി പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ തെറ്റാണെന്ന് കണ്ട ഒരു വിഷയം അവൻ ഒരിക്കലും അതിലേക്ക് പോവുകയില്ല. അത്തരം സാഹചര്യങ്ങൾ അവൻ ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെ കൃത്യമായി അനുസരിക്കുന്നതിനാണ് ഒരു മുസ്ലിം. എന്നാൽ ഈ വിഷയം പലപ്പോഴും നമുക്ക് മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതൂ അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, അവർ ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തിൽ അവർ അത് മറന്നുപോയപ്പോൾ അള്ളാഹു അവർക്ക് എല്ലാ വസ്തുക്കളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ശേഷം അള്ളാഹു പറയുകയാണ്, അങ്ങനെ തങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ ശേഷം അള്ളാഹു പറയുന്നു, അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. അള്ളാഹു ഒരു പിടുത്തം കൊണ്ട് പിടിക്കും, ആ പിടുത്തം പിടിച്ചതിന് ശേഷം അവരെല്ലാവരും നിരാശരായി തീരുന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാതെ പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ ഒരുപാട് അഭിവൃദ്ധി ലഭിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളിലും അത്തരം അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെപ്പറ്റി വിചാരിക്കേണ്ടതില്ല, അവരെ അള്ളാഹു പിന്നെ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അവർക്ക് ഒരുപാട് വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നത് അവസാനം ഒരൊറ്റൊരു പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷയത്തെ ഇസ്തിദ്റാജ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ആ ഒരു പിടുത്തം പിടിക്കാനുള്ള ഒരു പിടുത്തത്തിന് വേണ്ടി അള്ളാഹു അവർക്കൊന്ന് അയച്ചു കൊടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വളരെ കൃത്യമായി തന്നെ പാലിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മൂന്നാമതായി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു വീഴ്ചയും നമുക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് ഒക്കെ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആ ഉത്തരവാദിത്തങ്ങളെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഇല്ലാതെ കൃത്യമായ സമയത്ത് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് മറക്കാൻ പാടാത്ത മൂന്നാമത്തെ ഒരു വിഷയം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി യാതൊരു നിലയ്ക്കും മറക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നാലാമതായിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വിഷയം, അത് നമ്മുടെ ചെയ്തുകളെ കുറിച്ചാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് നന്മയുടെ പാതയിലാണോ തിന്മയുടെ പാതയിലാണോ എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്നത് തിന്മയുടെ മാർഗത്തിലുള്ള ഒരു പോക്കാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങാനുള്ള ഒരു ത്വാക്കത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ളൊരു സ്ഥൈര്യവും മാനസികമായ ഒരു ഈമാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെയ്യുന്നത് തിന്മയാണെങ്കിൽ, പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇടപെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലഹരിയുടെ ഒരു ചെറിയ കണിക, അതിപ്പോൾ ഒരു സിഗരറ്റ് അല്ലേ എന്ന് കരുതി നിരന്തരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അത് ചെറുതാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്താൻ പറ്റിയ വിഷയമല്ല. തിന്മയാണോ അത് ആ നിമിഷം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും, ചെയ്യുന്ന ചെയ്ത്തുകളെ പറ്റി അത് തിന്മയാണെങ്കിൽ മറന്നു പോകുന്നൊരവസ്ഥ ഒരിക്കലും, പ്രത്യേകിച്ചും അത്തരം തിന്മകളുടെ ആസ്വാദനങ്ങളുടെ അങ്ങനെ പോകുമ്പോൾ നന്മ എന്താണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. അങ്ങനെ തിന്മകൾ എന്താണോ, നമ്മുടെ ചെയ്ത്തുകളിൽ തിന്മകൾ വരുന്നത് എവിടെയാണോ, അവിടെയൊക്കെ അതിനെ പ്രതിരോധിക്കാനും നന്മയിലേക്ക് പോകാനും നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ വിഷയം നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ പരലോകത്തെ കുറിച്ചാണ്. നമ്മൾ ഏത് നിമിഷവും മരണപ്പെടാമെന്നും, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ വരാനുള്ളത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. ഈ മരണത്തിന് ശേഷം നമുക്ക് പോയി കിടക്കാനുള്ളത് ഏത് വലിയ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ അമ്പരചുംബുകളിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിയാണെങ്കിലും, നമുക്ക് നാളെ പോകാനുള്ളത് ആറടി മണ്ണിലേക്കാണ് എന്നും, അവിടെ ഖബറിന് ഒരു ഇടുക്കമുണ്ട് എന്നും, ആ ഖബറിന്റെ ഇടുക്കത്തിന് ശേഷം പിന്നീട് നമുക്ക് പോകാനുള്ളത് വിചാരണയിലേക്കാണ് എന്നും, ആ വിചാരണയ്ക്ക് ശേഷം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നല്ലതാണെങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മയാണ് കൂടുതലെങ്കിൽ നരകത്തിലേക്കും പോകാനുള്ള ആളുകളാണ് നമ്മളെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം. ആ പരലോകത്തുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിൽ അള്ളാഹുവിനെ മറക്കാതെ, അവൻ്റെ വിധിവിലക്കുകളെ മറക്കാതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറക്കാതെ, നമ്മളെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള തിന്മയാണെങ്കിൽ ആ തിന്മയിൽ ചെയ്തു പോകുന്ന ആ പ്രവർത്തനങ്ങളെപ്പറ്റി മറന്നു പോകാതെ, ആ തിന്മയാർന്ന പ്രവർത്തനങ്ങളെപ്പറ്റി മറന്നു പോകാതെ, അഞ്ചാമതായി കൊണ്ട് പരലോകത്തെയും മറന്നു പോകാതെ ഉള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാനുണ്ട്. ആ ജീവിതത്തിൽ, അത്തരം ജീവിതം ജീവിക്കുവാൻ കൃത്യമായ ഒരു ചിട്ട നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം വളരെ കൃത്യമായി തന്നെ അള്ളാഹുലേക്ക് അടുക്കുവാൻ പാകപ്പെടുന്ന രൂപത്തിൽ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, പരമാവധി മുതലെടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും, അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ വിനിയോഗിക്കുവാനും, അത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇൻസൈറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിൻ്റെ വളരെ ഫലപ്രദമായ നിർദ്ദേശങ്ങളടങ്ങിയ ഇൻസൈറ്റാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിൽ നിന്നും നമ്മിൽ നിന്നും ഒക്കെ ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: എനിക്ക് ഇന്ന് ദുൽഹിജ്ജ 7 മീൻസ് നമുക്ക് 6 സൗദിയിൽ ദുൽഹിജ്ജ 7 നാളെ ദുൽഹിജ്ജ 8 ഹജ്ജ് നാളെ തിങ്കളാഴ്ച നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഹാജിമാർ ഇന്ന് രാത്രിയും നാളെ 8 മിനയിലേക്ക് എത്തേണ്ടത്. 7 രാത്രി പലപ്പോഴും ഈ സൗകര്യാർത്ഥം നേരത്തെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ആ നിലക്ക് ഹജ്ജിന് വിശ്വാസികൾ പുറപ്പെടുന്ന ദിവസമാണ് നാളെ. മാനസികമായൊക്കെ അവരിന്ന് തയ്യാറെടുപ്പിലായിരിക്കാം. നമ്മുടെ മനസ്സും നമ്മളുടെ കൂടെ ഉണ്ടായി. ഇപ്പോൾ അജിലുള്ള ആളുകളുടെ ഒപ്പമാണ് നമ്മുടെ മനസ്സുള്ളത്. പീസ് റേഡിയോ ആണെങ്കിൽ അജിൻ്റെ വിശേഷങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കുന്ന പ്രോഗ്രാമുകൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. നാളെയും ഇന്നൊക്കെ അവിടുന്ന് തത്സമയ റിപ്പോർട്ടിംഗ് ഉണ്ട്. മറ്റന്നാൾ ചൊവ്വാഴ്ച അറഫ ലൈവ് നടക്കുകയാണ്. അവിടെ അറഫ പ്രഭാഷണം നടക്കുമ്പോൾ അതിൻ്റെ തത്സമയ റിപ്പോർട്ടിങ്ങും അതിൻ്റെ പരിഭാഷയൊക്കെ പീസ് റേഡിയോയിലുണ്ട്. രാവിലെ മുതൽ ലൈവ് പ്രക്ഷേപണമുണ്ട് യൂട്യൂബ് ചാനലിലും റേഡിയോയിലും നിങ്ങൾക്ക് കേൾക്കാം. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം.
0: ദുൽഹിജ്ജ 8-ന്റെ ദിവസത്തിന് ആ ദിവസത്തിന് പറയാറുള്ളത് യൗമു തർവിയ എന്നാണ്. അത് ഹജ്ജിന് വേണ്ടിയുള്ള ആ പോക്കിനുള്ള ഒരു ഒരുക്കം നടക്കുന്നൊരു ദിവസം എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതായത് അറഫയാണ് ഹജ്ജിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി മിനയിലേക്ക് പോയി അവിടുത്തെ ടെൻറ്റുകളിലെത്തി വെള്ളം നിറച്ച് പാത്രത്തിലാക്കി, പഴയ കാലത്തെ ഒരുക്കം എന്ന് പറഞ്ഞതാണല്ലോ ഭക്ഷണം, വെള്ളം,
1: ഭക്ഷണമൊക്കെ വിതരണങ്ങൾ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും മീൻസ് സർക്കാർ ഗവൺമെന്റിൽ പോയവർക്കൊക്കെ ടെൻറ്റുകൾ പരമാവധി. പക്ഷേ എങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. പരമാവധി സൗകര്യങ്ങൾ ടെൻറ്റുകളിലുണ്ട് എങ്കിലും പ്രയാസങ്ങളുള്ളതായിട്ട് പലപ്പോഴും അറിയാറുണ്ട്. എന്തായാലും ഹജ്ജിൻ്റെ ഒരുക്കങ്ങളാണ് ഹാജിമാരുണ്ടായിരിക്കാം.
0: നമ്മുടെ മനസ്സിൽ എന്തായാലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അള്ളാഹു ഏറ്റവും ശരിയായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരാനുള്ള തൗഫീഖ് നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഒരു പ്രാർത്ഥനാ ഗാനമായാണ് ഇന്നത്തെ സ്വരം വരുന്നത്. ഇനി സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കർണക്കടലായ എന്ന് തുടങ്ങുന്ന റിയ ഇടവണ്ണ ആലപിച്ച ഒരു പ്രാർത്ഥനാ ഗാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന ഉൾപ്പെടുന്ന ഒരു ഗാനമാണ്. ആ ഗാനം കേൾക്കാം.

0: വളരെ മനോഹരമായി റിയ എടവണ്ണ നമുക്ക് മുന്നിൽ ഗാനം അവതരിപ്പിച്ചു. പ്രത്യേകം നന്ദി റിയക്ക്. കേൾവിക്കാരായ ആളുകൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള തോന്നിയ കാര്യങ്ങൾ ഒന്ന് പറയണം ഇൻഷാല്ലാ.
1: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹജ്ജിൻ്റെ ദിവസങ്ങളിലാണല്ലോ ഇപ്പോൾ ശ്രോതാക്കളോടൊരു റിക്വസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട അതൊക്കെ ഉള്ള ആളുകൾക്ക് ഈ നമ്മുടെ ഹജ്ജിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങൾ നൽകണം. ധാരാളം പേര് കേൾക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലൂടെ ധാരാളം പേർക്ക് പിസ്റ്റർ എത്തിക്കാനും സാധിക്കും. അറഫലയും ഒക്കെ നാളെ മറ്റന്നൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങൾ നൽകണം. ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. അതൊന്ന് എല്ലാവർക്കും എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
0: നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ആരോഗ്യ വിചാരമാണ് ഇനി റേഡിയോയിൽ. ആരോഗ്യ വിചാരത്തിൽ നമ്മളോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫവാസും ഹബീബ് റഹ്മാനും ചേരുകയാണ്.
1: പ്രമേഹം രോഗത്തെ പ്രമേഹത്തെ തോൽപ്പിക്കാനുള്ളൊരു മാർഗ്ഗരേഖ, പ്രമേഹ രോഗത്തെ എങ്ങനെ നമ്മൾ അതിജീവിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയങ്ങളിലുള്ള ഒരു സംസാരം, ഒരു ഇൻ്റർവ്യൂ ആണ്, അഭിമുഖമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡോക്ടർ ഫവാസും പിസ്റേഡിയ പ്രതിനിധി ഹബീബ് റഹ്മാനും തമ്മിലുള്ള ഒരു സംസാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹരോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ അസ്സലാമു അലൈക്കും.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പേസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹരോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: ശരിയാണ്, പ്രമേഹം എന്ന് പറഞ്ഞപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്നൊരു പഞ്ചസാരയുടെ അളവുണ്ട്. അത് അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
2: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു.
3: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്, ടൈപ്പ് വൺ ടൈപ്പ് ടു. ടൈപ്പ് വൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറിയെ ആക്രമിക്കുകയും അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് ടൈപ്പ് വൺ. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് ടൈപ്പ് വൺ. ഇനി ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ടു ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടുവും.
4: ഈ ടൈപ്പ് വണ്ണായിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
3: തീർച്ചയായിട്ടും. ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോമ്യൂൺ ഡിസോർഡറാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
4: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
3: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത് ഒന്ന്, കൂടുതലായിട്ട് ദാഹം, നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്. അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്, പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
4: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
3: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയേ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡൻ്റൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
4: ഈ രോഗത്തിൻ്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാൽ.
3: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒന്ന്, അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസിലാണ്. എന്നാൽ ടൈപ്പ് ടുവിലും കാണാറുണ്ട്. ടൈപ്പ് വൺ ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് ടു ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് എമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാണെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം, അത് നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്. അതുപോലെ പെരിഫർ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നൊരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകൾ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖങ്ങൾ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
4: ഇപ്പം നമ്മൾ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറഞ്ഞു, രണ്ട് ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് വൺ ആണ്.
3: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് വൺ ആണോ സീരിയസ്, ടൈപ്പ് ടു ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ടൈപ്പ് ടു ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ടൈപ്പ് ടു ആണ്. പക്ഷേ ടൈപ്പ് ടു തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറിയിൽ കോശങ്ങളെ നശിപ്പിച്ച് അത് ടൈപ്പ് വണ്ണിലേക്ക് എത്തേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിൽ ടൈപ്പ് വൺ ആണോ സീരിയസ്, ടൈപ്പ് ടു ആണോ സീരിയസ് അങ്ങനെയില്ല.
4: ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ.
3: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
4: എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളത്.
3: അതെ അതെ, അത് അത് നേരത്തെ പറഞ്ഞില്ലേ, ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ്. കാരണം

0: മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോൾ. അപ്പം അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
1: ഭക്ഷണ ക്രമീകരണങ്ങൾ.
0: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം ഇതിന് വളരെ നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇത് വഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി. സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്. ആ അസുഖത്തിൻ്റെ പ്രത്യേകത പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല. അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
1: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
0: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക. ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന് അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്കതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
1: അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദർ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ജസാകുമുല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്കും. വളരെ ശരിയായ രൂപത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ പകർന്ന് നൽകിക്കൊണ്ട് തന്നെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടു. ഈ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈൻഡ് ഓപ്ഷനിൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ റിവൈൻഡിൽ കയറി അതൊന്ന് കേട്ട് നോക്കുക, അതോടൊപ്പം അത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഒരു നന്മയാണത്. ഈ രോഗമുണ്ടായിക്കഴിഞ്ഞ ആളുകൾക്കും രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മളിത് അയച്ചു കൊടുക്കാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പ്രത്യേകത ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ
3: നമുക്ക് പ്രത്യേക യൂട്യൂബ് ചാനലുണ്ട്, ആരോഗ്യ വിചാരം എന്നുള്ള പേരിൽ. അപ്പോൾ ഈ വീഡിയോകളും ഒക്കെ, ഈ പ്രോഗ്രാമുകളൊക്കെ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം യൂട്യൂബ് ചാനലിൽ ലഭിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വീഡിയോകൾ ഒന്ന് ഈ ആരോഗ്യപരമായ ടിപ്സായിരിക്കാം. പാചകത്തിൻ്റെ വീഡിയോ കാണാറുണ്ട്, യാത്രാ വിവരങ്ങൾ കാണാറുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യപരമായ ഇങ്ങനത്തെ കുറേ അറിവുകൾ ധാരാളം വീഡിയോ കാണാറുണ്ട്. പലതും യഥാർത്ഥമാണ്, അഥവാ ശരിയല്ല, തെറ്റായ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വീഡിയോകളാണ് പലതും. അപ്പോൾ അതിൽ വ്യത്യസ്തമായി പിന്നെ ആ വിഷയത്തിൽ അറിവുള്ള ആളുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ള നിലക്കാണ് ഡോക്ടർമാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ ഉൾപ്പെടുന്നത്. വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ AI ചോദിച്ചാലോ ഒക്കെ നമുക്ക് ധാരാളം അറിവ് കിട്ടും. അതല്ല, ഡോക്ടർമാരിൽ നിന്ന് തന്നെ അത്ര അറിവുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനാണ് ആരോഗ്യ വിചാരം പോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.

0: നടത്തിയിട്ടുള്ളത്. നമുക്കിനിയൊരു പ്രാർത്ഥന പഠിക്കാം. പ്രാർത്ഥനയുമായി നമ്മളോടൊപ്പം സഫീർ അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുകയാണ്.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ,
0: അതിന്റെ ആറാമത്തെ ഭാഗമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
1: ധാരാളം ദിക്കറുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാണ്ട് അതിലെ ഒരു ദിക്കർ നമുക്ക് പഠിക്കാം.
0: അതിൽ പിന്നെ കഴിഞ്ഞ 5 ഭാഗങ്ങളിലായി നമ്മൾ കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഒരു തവണ ചൊല്ലേണ്ട അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. കുറേശ്ശെയായി നമ്മൾ ഓരോ ദിവസവും പഠിച്ചത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇന്ന് ഇൻഷാല്ലാ അതിൻ്റെ അവസാന ഭാഗത്തിലെ ഒരു കുറച്ചുകൂടി നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ച ഈ പ്രാർത്ഥന പരിപൂർണമായി ഞാനൊന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി പഠിച്ചു പോകണം. അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ശൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. ഇത്രയും ഭാഗം അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി എന്താണ്? وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء. എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഇതിന്റെ ആദ്യ ഭാഗം. അതിന് തുടർച്ചയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം. وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഒന്ന് വഅൻത അല്ലാഹിറു, അല്ലാ എന്നത് നാവ് മുൻപല്ലിൻ്റെ മുകളിൽ തട്ടുന്ന രൂപത്തിൽ ലാ ആണ് ഉച്ചരിക്കേണ്ടത്. ലാഹിറു എന്ന ഹാ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സമാനമായ അക്ഷരമുള്ളത് കൊണ്ട് പല ആളുകളും തെറ്റിക്കാറില്ല. ഫലൈസ ഫൗക്ക, അവിടെ ഫൗക്ക എന്നതിൽ ഫൗക്ക രണ്ടും രണ്ട് കാഫുകളാണ്. ഒന്നാമത്തേത് കാഫാണ്, രണ്ടാമത്തേത് കാഫാണ്. ഫൗക്കക്ക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാഫായി പോകും, അത് തെറ്റാണ്. സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കാഫിന് സമാനമായ അക്ഷരമാണ് ഉള്ളത്. പക്ഷേ കാഫ് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിക്കാറുണ്ട്. പക്ഷേ അറബിയിൽ അത് മറ്റൊരക്ഷരമായി തന്നെയുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ ഫലൈസ ഫൗക്കക ശൈഉൻ വഅൻതൽ ബാത്തിനു, അവിടെ ബാത്തിനു ത എന്ന അക്ഷരം, ത എന്നത് നാവ് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ത എന്ന് ചുണ്ട് പരത്തി ഉച്ചരിക്കുന്ന അക്ഷരമുണ്ട്. ത തി തു എന്നത് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്. പക്ഷേ ത എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളെങ്കിലും ഇതിനെ വാവ് കൂട്ടിച്ചേർത്ത് ത്വ എന്ന് ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. ത്വ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം അറബിയിൽ, രണ്ടക്ഷരം അവിടെ വരും. ത എന്നത് നാവ് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ, ഒരിക്കൽ കൂടി ഞാൻ പറയാം. വഅൻതൽ ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വഅൻതൽ ലാഹിറു, അല്ലാഹുവെ നീയാണ് അല്ലാഹിർ. അള്ളാഹുവിൻ്റെ മറ്റൊരു പദമാണ്, മറ്റൊരു ഇസ്മാണ്. ഈ പ്രാർത്ഥനയിൽ ധാരാളം ഇസ്മുകൾ കൂടിച്ചേരുന്നുണ്ട്. അള്ളാഹിർ, പ്രകടമായവൻ, വെളിവായവനാണ് അള്ളാഹുവെ, മറഞ്ഞവനല്ല, അല്ലെങ്കിൽ ആർക്കും അറിയാത്തവനല്ല. അള്ളാഹു ലാഹിറായവനാണ്. അള്ളാഹുമ്മ വഅൻത ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ, നിന്നേക്കാൾ മുകളിലായി അള്ളാഹുവെ ആരുമില്ല. ഏറ്റവും ഉന്നതിയിലുള്ളവൻ, ഏറ്റവും മുകളിലുള്ളവൻ റബ്ബെ നീയാൺ. വഅൻത ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ, അൽ ബാത്തിൻ അതും അള്ളാഹുവെ നീയാൺ. നിനക്ക് പുറമേ നിന്നെ കൂടാതെ മറ്റാരുമില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹുമ്മ അന്തല്ലവ്വലു എന്ന് തുടങ്ങുന്നതിന് ശേഷം വഅന്തല്ലാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅന്തൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ.
0: ഈ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കത് മനഃപ്പാഠമാക്കാനും അത് മനസ്സിലുറക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മനസ്സ് വന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്.
1: അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായത് മനസ്സിലാ അതിനൊരു എന്താണ് പ്രാർത്ഥിക്കുന്നത്. ചെല്ലൽ മാത്രമല്ല അർത്ഥത്തോടെ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്രാർത്ഥന പഠനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പൂമരത്തണലിൻ്റെ സമയമാണ്. കൊച്ചുകൂട്ടുകാരുടെ ഇഷ്ടപരിപാടിയായിരുന്നു പൂമരത്തണൽ. നമുക്കറിയാം പേഴ്സ് റേഡിയോ തുടങ്ങിയ കാലം മുതൽ ഈ പ്രോഗ്രാമൊക്കെ ഉണ്ട്. സ്ഥിരമായി അതിൽ വന്നിരുന്ന ഷെമീൽ മഞ്ചേരി തന്നെയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം വരുന്നത്.
0: നന്മയിലേക്ക് നടന്നെടുക്കുക എന്നതാണ് ഇന്ന് ഷെമീൽ മഞ്ചേരി കൂട്ടുകാരോട് അവതരിപ്പിക്കുന്ന വിഷയം. അപ്പോൾ പൂമരത്തണലിൽ ഇത്തിരി നേരം എന്താണ് ഷെമീൽ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടുനോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളും ഒക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണല് കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
4: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ, അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട്. അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതും ഉണ്ടോ മൻസൂർ?
4: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
3: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
4: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോഴും കാലിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിന് വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ വഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിൻ്റെ കാൽ മുട്ടിനു മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചയ്ക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കും അല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെത്തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈയൊരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവെ ഞാൻ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ചു നോക്കൂ, MS എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ,

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞു കുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ? എന്തു ഭംഗിയാണ്! സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ, പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ. സാറേ, ഓൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു. ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കുപോലും പറ്റിക്കാൻ പോലും അല്ലേ നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല. മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ. എന്നുവെച്ചാൽ എന്താ, എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ പൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ. ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിം ആരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ. അപ്പം ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ട് പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലേ, പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആനന്ദം അല്ലേ, അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്തെച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ. നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചാൽ, ഒരല്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരല്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ, ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കൊച്ചു കൂട്ടുകാരുമായി ഈ പൂമരത്തണലിൽ നിന്ന് സംവദിച്ചത് ഷമീൽ മഞ്ചേരിയാണ്. മഷാല്ല, നല്ലൊരു അവതരണം, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. വെക്കേഷൻ സമയമാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇനിയൊരു ഒരാഴ്ചയും കൂടി ഉള്ളു സ്കൂൾ തുറക്കാൻ. അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. അപ്പോൾ ആ നിലക്ക് തന്നെ അതിനു മുന്നേ ഒരു പെരുന്നാൾ വരാനുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. വ്യാഴാഴ്ചയാണ് നാട്ടിൽ പെരുന്നാൾ അല്ലേ, വ്യാഴാഴ്ച. ആ അപ്പോൾ ആ നിലക്ക് കുട്ടികളൊക്കെ സന്തോഷത്തിലായിരിക്കാം. എന്നാൽ സ്കൂൾ തുറക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി കുട്ടികൾക്കുണ്ടാവും അടുത്തൊരാഴ്ചയിൽ.
3: കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നുള്ള സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളത് വേറെ വിഷയമാണ്.
2: ശരിക്കും ഈ പത്രമാധ്യമങ്ങളിലൊക്കെ കുട്ടികൾ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കും സ്കൂൾ തുറക്കുന്നത് എന്നുള്ളത് പിന്നെ വെക്കേഷൻ കഴിയുന്നു എന്നുള്ളൊരു സങ്കടം ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ വാർത്തകളൊക്കെ വരിക, സന്തോഷമുണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ്.
3: ഓക്കെ, എന്തായാലും കുട്ടികൾ മദ്രസയിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് റിവൈൻഡിൽ നിന്ന് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇത്തരം പൂമരത്തണലിൽ പോലുള്ള പ്രോഗ്രാമുകൾ സ്ഥിരമായി കുട്ടികളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതിലൂടെയുള്ള നന്മകൾ അവർക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കും എന്ന കാര്യം ഓർമ്മപ്പെടുത്താണ്. അറഫ ലൈവിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. അറഫ ലൈവ് രാവിലെ മുതൽ ആരംഭിച്ച് അത് വൈകുന്നേരം വരെ രാത്രി വരെ നീളുന്ന പ്രോഗ്രാമുകളാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പ്രത്യേകം അറഫ പ്രഭാഷണത്തിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. അറഫ പ്രഭാഷണത്തിൽ എന്താണ് ഈ വർഷം ഖത്തീബ് അറഫയിൽ സംഗമിച്ച 10,000 ലക്ഷങ്ങളോട് എന്താണ് സംസാരിച്ചത് എന്ന് നമുക്ക് തത്സമയം അറിയാനുള്ള അവസരം.
2: എല്ലാ വർഷവും നമുക്ക് ബഹുമാനീയനായ കുഞ്ഞു മുഹമ്മദ് ബദരി പറപ്പൂർ അദ്ദേഹമാണ് നിർവഹിക്കാറ്. ഈ വർഷം അൽഹംദുലില്ലാ അദ്ദേഹം മക്കത്താണുള്ളത്, അഥവാ സൗദി രാജാവിൻ്റെ അതിഥിയായി ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബഹുമാനിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹമായിരിക്കും ഇത്തവണ അർഫ പ്രഭാഷണത്തിൻ്റെ തത്സമയ മലയാള പരിഭാഷ നിർവഹിക്കുക. ഏകദേശം ഉച്ചയ്ക്ക് 2:30 സമയത്താണ് പ്രഭാഷണം തുടങ്ങുക. എന്നാലും നമ്മൾ രാവിലെ മുതൽ മിനായിൽ നിന്നും അർഫയിൽ നിന്നുള്ള വിശേഷങ്ങളും അവിടുത്തെ അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാരും നമ്മുടെ പ്രവർത്തകരോടുണ്ട്. അവർ തത്സമയം നിങ്ങളോട് പങ്കുവെക്കും. പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ പോയ ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. അപ്പോൾ ഇത് കേൾക്കാനും ഈ ഹജ്ജിൻ്റെ ഭാഗമാവാനും, മാനസികമായെങ്കിലും നാട്ടിൽ വെച്ച് ഇരുന്ന് ഹജ്ജിൻ്റെ ഭാഗമാകാൻ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.
3: ചെറിയൊരു ടാസ്ക് ശ്രോതാക്കൾക്ക് പ്രത്യേകം നൽകുകയാണ്. പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അറഫ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അറഫ ലൈവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. ഓരോ ദിവസവും ന്യൂസുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി, അതുപോലെ പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, ഒരു പക്ഷേ അത് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവും. എന്തായാലും അറഫ ലൈവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നിങ്ങളെല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് വെക്കണം. സ്റ്റാറ്റസ് വെച്ച ആളുകളൊന്ന് ഫീഡ്ബാക്ക് വഴി ഞാൻ സ്റ്റാറ്റസ് വെച്ചു എന്ന കാര്യം ഒന്ന് അറിയിക്കും വേണം. അപ്പോൾ അത് റേഡിയോ ശ്രോതാക്കൾക്കുള്ളൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് മോർണിംഗ് ലൈവിൽ ഒരു പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അത് പറയാണ്, സ്റ്റാറ്റസ് വെച്ച് ഞാൻ സ്റ്റാറ്റസ് വെച്ചു എന്ന് പ്രത്യേകം ഒന്ന് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് വഴി അറിയിക്കൂടി വേണം ഇൻഷാല്ലാ. റേഡിയോയിൽ ഇനി നമ്മൾ നുറുങ്ങുകൾ കേൾക്കുകയാണ്. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടിയുടെ രചനക്കാണ് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നത്. അപ്പോൾ ഇനി നുറുങ്ങൾ കേട്ടുവരാം ഇൻഷാല്ലാ.
4: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ച് മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിന്റെ പള്ളക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിന്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിന്റെ കയ്യിൽ തട്ടി അമ്പിന്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിന്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
2: വളരെ വ്യത്യസ്തമായ ഒരു രചന നമ്മൾ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ കേട്ടു. ടി ചാണ്ടി എന്ന വ്യക്തിയാണ് അത് രചിച്ചിട്ടുള്ളത്. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടൈറ്റിലുള്ള ഒരു രചനയാണ്. എന്തായാലും ഇത്തരം വ്യത്യസ്തങ്ങളായ ധാരാളം രചനകൾ നുറുങ്ങുകളിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും. ഇനി അസ്മാഉൽഹുസ്നയുടെ സമയമാണ്.
3: അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഓരോ നാമങ്ങളും നമ്മൾ അസ്മാഉൽഹുസ്നയിലൂടെ പഠിക്കുന്നു. ഇന്ന് നമ്മൾ അൽ അലീം, അള്ളാഹുവിൻ്റെ വിശാലമായ ജ്ഞാനത്തെ അറിയിക്കുന്ന നാമമാണ് അൽ അലീം. ഈ അൽ അലീം എന്ന നാമം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. നമ്മളോടൊപ്പം അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹം ചേരുന്നു. അസ്മാഉൽഹുസ്നെ കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമമെന്നുള്ളത് അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ അലീമാണ് ഈ നാമം നമുക്കറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ, അതുപോലെ തന്നെ പരമോന്നമായ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. വിശാലമായ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതെത്ര ആഴത്തിലും പരപ്പിലും ഉണ്ട് എന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ അള്ളാഹു അൽ അലീം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്ന നാമം അത് നേർക്കുനേർ തന്നെ വന്നിട്ടുണ്ട്. ആശയങ്ങൾ വന്ന മറ്റു ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്, ആയത്തുകളുണ്ട്. എന്നാൽ നേർക്കുനേർ അൽ അലീം എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ 32 സ്ഥലങ്ങളാണുള്ളത് വിശുദ്ധ ഖുർആനിൽ. 32 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ തന്നെയും സൂറത്തുൽ ബഖറയിലെ 32 ആയത്തിൽ കാണാം, ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവിടെ അള്ളാഹു ഹക്കീമാണ്, അലീമാണ് എന്ന് അവനെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയയിൽ വഹുവ സമീഉൽ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 32 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യമാക്കി വച്ചതും പരസ്യമാക്കി വച്ചതും നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിൽ ചിന്തിച്ചതും ഇങ്ങനെ തുടങ്ങിയെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നാം ചിന്തിച്ചതും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതുമായ കാര്യങ്ങളെ വരെ അറിയാൻ കഴിയുന്നവൻ ഏഴാനാകാശത്തു നിന്നപ്പുറം അർശിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിനറിയും. അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, ഒരു വാക്ക് അത് നമ്മൾ രഹസ്യമാക്കി വച്ചാലും ശരി, ഫ ഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, ഗോപ്യമാക്കിയതും രഹസ്യമാക്കിയതും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ചിന്തിക്കുന്നത് പോലും നമ്മൾ രഹസ്യമായി ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ, ഒരു നാലഞ്ചാൾക്കാരുള്ള സന്ദർഭത്തിൽ പോലും ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മൂന്നു പേർ കേട്ടിട്ടില്ലെങ്കിലും മൂന്നാമനായി അള്ളാഹു സുബ്ഹാനഹു വതാല കേൾക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതറിയുന്നു, അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എവിടെ സൃഷ്ടിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, മുൻകൂട്ടി അറിയുന്നവനാണ്. ഇനി സൃഷ്ടിപ്പ് നടന്നാൽ തന്നെയും അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുപോലും അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഇതാ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് പറയുമ്പോൾ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയഫ്സിഖു ദിമാ വനഹ്നു നസബ്ഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഈ മലക്കുകളുടെ പ്രതികരണം എന്തായിരുന്നു? എന്തിനാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഞങ്ങളിതാ നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ട്, ദിക്റെടുത്തുകൊണ്ട് ജീവിക്കല്ലേ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കാത്ത, അറിയാത്ത കാര്യങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും, അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മുൻകൂട്ടി ഉണ്ട് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള, അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്തുന്നവനും അതോടൊപ്പം ആ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ സൃഷ്ടികൾക്കുള്ള ജ്ഞാനമെന്ത്, അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയും, അവർക്കെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയും, അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം സംവിധാനിക്കാൻ കഴിഞ്ഞവൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു, യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അങ്ങനെ സൃഷ്ടിക്കാൻ അറിവുള്ളവനും കഴിവുള്ളവനും അള്ളാഹു ആകുന്നു എന്നാണ്. അപ്പോൾ ആരെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എല്ലാം കൃത്യമായി അറിയുന്നവൻ അതല്ല മാത്രമാണ്, ആ അള്ളാഹു ആ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു എന്ന് മാത്രമല്ല, ഈ ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായി അവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അന്നഅമിൻ്റെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഗൈബിയായ അദൃശ്യമായ മനുഷ്യനല്ല ഏതേത് സൃഷ്ടികൾക്കും അദൃശ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഇന്ദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോലെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതായത് അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ലായ അലമുഹ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയുമില്ല. വയഅലമു മാ ഫിൽ ബജ്രി വൽ ബഹർ, ഭൂമിയിലും അതായത് കരയിലും കടലിലും എന്താണ് ഉള്ളത് എന്നത് കൃത്യമായി അറിയുന്നവൻ. ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കുറിച്ചും അറിയും, അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും. അങ്ങനെ കൃത്യമായി അറിയുന്നവൻ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല കൊഴിയുന്നത് പോലും, എത്രയെത്ര വൃക്ഷങ്ങളാണുള്ളത്, എത്രയെത്ര ചെടികളാണുള്ളത്, അതിൽ നിന്ന് ഒരു ഇല ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ അതുപോലും അറിയുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ ജ്ഞാനമെന്നുള്ളത് അള്ളാഹു അൽ അലീം എന്ന നാമത്തെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. അള്ളാഹു ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന കോടാനു വൃക്ഷങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് ഒരു ഇല, അങ്ങനെ കോടാനുകോടി വൃക്ഷങ്ങൾ ചെടികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും, അതിൽ നിന്ന് ഒരു ഇല ഈ ഭൂമി ലോകത്തേക്ക് പഴുത്തങ്ങ് വീഴുമ്പോഴേക്ക്, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക്,
6: അതിനു മുമ്പ് തന്നെ അള്ളാഹു അതിനെക്കുറിച്ചറിയും, അതിതാ കൊഴിയാനായിരിക്കുന്നു എന്നറിയും. കൊഴിഞ്ഞു വീഴുമ്പോൾ അറിയും, കൊഴിഞ്ഞു വീണു കഴിഞ്ഞാൽ അറിയും. ഇങ്ങനെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് അറിവുണ്ട് എന്നതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്നവൻ. പ്രത്യേകിച്ചു മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളെന്തൊന്നാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചറിയുന്നവൻ അലീമാകുന്നു അല്ലാഹു. അല്ലാഹു അൽ അലീമൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, അങ്ങനെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അല്ലാഹു. നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അല്ലാഹു അറിയുന്നു എന്നാണ്. അതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം ആരുമറിയാതെ, നാം തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ തൻ്റെ കൂടെ കിടക്കുന്നവൾ, കിടക്കുന്നവൻ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് അതുപോലും അറിയുന്നവനാരാ? ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അർഷിൻ്റെ മുകളിലിരിക്കുന്ന റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിഞ്ചകങ്ങൾക്കുള്ളത്, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അല്ലാഹു ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടിക്കഴിഞ്ഞാൽ അതറിഞ്ഞ് നമുക്ക് നൽകാൻ കഴിവുള്ളവൻ. അത് നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് തരപ്പെടുത്തി തരാൻ കഴിവുള്ളവനാകുന്നു, അറിയുന്നവനാകുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാകുന്നു അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും കൂടി കഅബ പുതുക്കി പണിതതിന് ശേഷം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മളൊരു പുണ്യകർമ്മമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം, രണ്ടു നാമങ്ങളെ എടുത്തു വച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻതസ്സമീഉൽ അലീം, അള്ളാഹുവേ നീ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അൻതസ്സമീഉ, നീ കേൾക്കുന്നവനാണ്. അതുപോലെ തന്നെ അലീം, ഞങ്ങളുടെ ഈ തേട്ടത്തെക്കുറിച്ച് നീ അറിയുന്നവനുമാണ്. അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ, നീ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ സ്വീകരിക്കണേ, സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അവിടെയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ നന്മകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന ഏറെ കരുണീയമാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങൾ, ആ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ ആരു മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. ഒരു കബറാളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, ഒരു നബിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി കേട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ തേട്ടത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ അറിവ് എന്നത് വളരെ നിസാരമാണ്, വളരെ കുറഞ്ഞത് മാത്രമാണ്. അറിവ് കൊണ്ട് അഹങ്കരിക്കുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. ഒരിക്കലും അറിവ് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അൽ അലീം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തുള്ള ആളുകൾക്ക് എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും ശരി, വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഈ ദുനിയാവിൽ ആരെടുത്തു വെച്ച് നോക്കിയാലും ശരി, എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ കൊടുമുടി അടക്കി ഭരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി, അവനൊക്കെ കിട്ടിയത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി ഇസ്ലാം ആരാ? തൗറാത്ത് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ്. ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഖിദർ അലൈഹി ഇസ്ലാം എന്ന മറ്റൊരു ഒരു നബിയെ നമുക്ക് കാണാൻ സാധിക്കും. നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ടെങ്കിലും ഏതായാലും ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് മൂസ നബി അലൈഹിസ്സലാം പോകുന്നുണ്ട്. എന്തായിരുന്നു കാരണം? മൂസ നബി അലൈഹിസ്സലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയമേതുമില്ലാതെ ഞാനാണെന്ന് പറഞ്ഞു. പറയാൻ വകുപ്പുണ്ടായിരുന്നു, കാരണം നബിയാണ്, വഹി ലഭിക്കുന്നു, തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ ആ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി മൂസ നബി അലൈഹിസ്സലാം തന്നെയാണ്. പക്ഷേ അത് അള്ളാഹുവിലേക്ക് ചേർത്തു പറയാതെ മടക്കാതെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല തിരുത്തി കൊടുത്തു. മൂസ അങ്ങനെ പറയാൻ പാടില്ല. മൂസ നബി അലൈഹിസ്സലാമിനെ പിന്നെ ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയച്ചു. ഖിദ്ർ അലൈഹിസ്സലാം പിന്നീട് കണ്ടുമുട്ടി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കാരുണ്യം നൽകിയതും അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഇൽമ് പകർന്നു നൽകിയതും ആർക്കാണ്? ഖിദ്ർ അലൈഹിസ്സലാമിനാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഖിദ്ർ അപ്പുറത്ത് മൂസ, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും അവസാനം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു

0: ാണ് മാ നഖസ ഇൽമി വ ഇൽമുക്, എൻ്റെയും നിങ്ങളുടെയും ഇൽമു കൊണ്ട് കുറയുകയില്ല. മിൻ ഇൽമില്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിനൽ ബഹരി, ഈ കടലിൽ നിന്ന് ഈ കുരുവി എത്രയാണോ അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുത്തത് അത്രമാത്രമല്ലാതെ കുറയുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അറിവ് എന്നത് ഈ കടലോളം വിശാലമാണ്. നമ്മുടെ അറിവ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പ്രവാചകനാണ്, ഇപ്പുറത്ത് അള്ളാഹു ഇൽമ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ്. ഇങ്ങനെ രണ്ടുപേരുടെയും ഇൽമിനെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പോലും ആ കുരുവി വിശാലമായ കടലിൽ നിന്നൊരൽപ്പം വെള്ളം അതിൻ്റെ വായിലേക്ക് ഒപ്പിയെടുത്തതുപോലെ മാത്രമാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എത്ര വിശാലമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനാണ് ഈ ഒരു ചരിത്രം ഞാനിവിടെ ഉദ്ധരിച്ചത്. ഏതായാലും അള്ളാഹു അൽ അലീം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടം അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിനേക്കാളും വലിയ ജ്ഞാനം. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഈ ലോകത്തുള്ള സർവർക്കും ലഭിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ, അതുപോലെ തന്നെ കടലിൽ, കടലിൽ അതിൻ്റെ സമുദ്രത്തിലെ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ഒരു വിരലൊന്ന് മുക്കി തിരിച്ചെടുക്കുമ്പോഴേക്ക് എത്രയാണോ ആ വിരലിൽ പറ്റിയിരിക്കുന്ന ജലകണികകൾ, അത്രമാത്രമാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ്. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വതാല പരമോന്നതിയിലാണ്. ആ അറിവുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് പോലും അറിയുന്നു, രഹസ്യമാക്കി വയ്ക്കുന്നതറിയുന്നു, പരസ്യമാക്കിയതറിയുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നതറിയുന്നു, റൂമിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നതറിയുന്നു, മനസ്സിൽ ചിന്തിച്ചതറിയുന്നു. ഇങ്ങനെ എല്ലാം അറിയുന്നവൻ എത്രത്തോളം ഒരു ഇല കൊഴിഞ്ഞ് വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹനീയമായ പ്രവിശാലമായ അറിവിനെക്കുറിച്ചാണ് നമുക്കിവിടെ അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവ്, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ്. അള്ളാഹു അറിയാത്ത ഒരു സംഗതിയും ഈ ലോകത്ത്, പ്രപഞ്ചത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞതായി ഒന്നുമില്ലതാനും, അതുകൊണ്ട് റബ്ബ് നമ്മെ കാണുന്നു എന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. രഹസ്യത്തിലും പരസ്യത്തിലും സദാ നമ്മെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അൽ അലീം എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ, അള്ളാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങൾ അള്ളാഹു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി പ്രവാചകനോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരമൊരു ഒന്നാണ് അതിൻ്റെ വിശേഷം, അതിൻ്റെ ഒരു വിശദീകരണമാണ് അബ്ദുറൌഫ് അലി കമ്മിയുടെ സംസാരത്തിലൂടെ നമ്മൾ കേട്ടത്. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ ജ്ഞാനത്തെ അറിയിക്കുന്ന നാമമാണ് നമ്മൾ, അതിൻ്റെ വിശദീകരണമാണ് കേട്ടത്.
2: ഓക്കെ മഹബൂ, ഇനി നമ്മൾ സലാം വീട്ടിയുടെ കഥയാണ് ഇനി കേൾക്കാൻ പോണത്. കുട്ടികളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, മുതിർന്നവർക്ക് വലിയ ഒരു താല്പര്യപൂർവ്വം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന പ്രോഗ്രാമാണ് കഥ പറയാം.
1: അജ്മലും കുഞ്ഞു പെങ്ങളും എന്ന കഥയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഉറച്ചു നിൽക്കുക എന്നതാണ് ഇന്നത്തെ കഥയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടക്കത്തിൽ വിശ്വസിച്ചവർ അധികവും പാവങ്ങളായിരുന്നു. നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ ഉമയ്യത്ത് കോപം കൊണ്ട് കലിതുള്ളി. മണൽ ചൂട് പിടിക്കുമ്പോൾ അവൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും പൊള്ളുന്ന മണ്ണിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ലുകൾ കയറ്റിവെക്കുകയും ചെയ്തു. ചാട്ടവാറുകൾ കൊണ്ട് പുതിരെ തല്ലി പട്ടിണി കിട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കറുത്ത ശരീരത്തിൽ നിന്ന് രക്തം ചാലിട്ടൊഴുകി. അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു കയറ് കെട്ടി കുട്ടികൾക്ക് മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ആ ദുഷ്ടൻ നൽകി. ഈ അവസ്ഥയിൽ നീ

0: മരണപ്പെടും. അതല്ലെങ്കിൽ മുഹമ്മദിന്റെ മതത്തെ നീ നിഷേധിക്കണം എന്നിങ്ങനെ ആക്രോശിച്ചു. എന്നാൽ പാറയേക്കാൾ വലിയ ഈമാൻ നെഞ്ചിലേറ്റിയ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, അഹദ് അഹദ്, എന്റെ സൃഷ്ടാവ് ഏകനാണ്. ഇതൊരു കുഞ്ഞു കഥയാണ്, അല്ല ഇതൊരു വലിയ കഥയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ശരിക്കും ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കണം. നമുക്കൊക്കെ വലിയ പ്രചോദനം നൽകുന്ന ചരിത്രമാണ്. അപ്പോൾ കുട്ടികളെ, നമ്മളൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്താണ്? നമ്മുടെ റബ്ബിനെയാണ്, ആ റബ്ബിലുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് വെറുക്കാനോ ഉപേക്ഷിക്കാനോ ഒരാൾക്കൊരിക്കലും കഴിയില്ല, യഥാർത്ഥ വിശ്വാസിക്ക്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനോ എങ്ങനെയാണോ ഉറച്ചു നിന്നത്, ആ ചരിത്രം, ആ കഥ നമുക്ക് പാഠമാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കഥ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനോഹരമായ ശബ്ദത്തിൽ അടിപൊളി കഥ. പിന്നെ ഈ കെ എം പന്നൂർ രചിച്ച അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥാപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് കുട്ടികൾക്ക് നല്ല നിർദ്ദേശങ്ങളുള്ള, മര്യാദകൾ പഠിപ്പിക്കുന്ന, സ്വഭാവം നന്നാക്കി തീർക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങിയ, എന്നാൽ അത് സുന്ദരമായ ശൈലിയിൽ രചിച്ചിട്ടുള്ള ഇത് ഇ കെ എം പന്നൂർ രചിച്ച ഈ രചന അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. വെറുതെ ഒരു കഥ കേട്ട് പോകുക എന്നുള്ളത് മാത്രമല്ല അതിലുള്ളത്. നിങ്ങൾ കേട്ട കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ നമ്മൾ ഹാജിമാരെക്കുറിച്ച് പറഞ്ഞു. ഹജ്ജിന് അവസരം കിട്ടിയ ആളുകളെ സംബന്ധിച്ചോളം ഈ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോണത്. ഈ കർമ്മങ്ങൾ ആരംഭിച്ചത് മുതൽ അത് അവസാനിക്കുന്നതുവരെ ഒരേ മനസ്സോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് ലബ്ബൈക് അലാ ശരീക ലക ലബ്ബൈക് അതാവർത്തിച്ച് പറഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്നയാളുകൾ, വ്യത്യസ്ത വേഷവിധാനങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകൾ, വ്യത്യസ്ത ശൈലികളും സംസാര രീതികളുമൊക്കെയുള്ള ആളുകൾ ഇനി ഒരേ വേഷത്തിലേക്ക്, ഒരേ മനസ്സിലേക്ക് മാറുന്ന സമയമാണ്.
2: ശരിക്ക് പിന്നെ ഹജ്ജിന് വേണ്ടി ഏകദേശം 30-40 ദിവസമാണ് ഇവിടുന്ന് ഹജ്ജിമാർ അങ്ങോട്ട് അവിടെ താമസം ഉണ്ടാവുക അവർക്ക്. അപ്പോൾ കാലാവസ്ഥ ഒരു വലിയ പ്രയാസമാവാറുണ്ട്. ഇപ്പോൾ ഏകദേശം ചൂട് കാലത്താണ് ഹജ്ജ്. കുറച്ചും കൂടി കഴിയുമ്പോൾ അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം കുറച്ചും കൂടി ഇങ്ങോട്ട് തണുപ്പ് കാലത്തേക്ക് വരുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ ഹജ്ജ് നടത്തി തീർക്കാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഘാടകർക്ക്, മീൻസ് സൗദി ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. വലിയ പ്രശംസയ്ക്ക് ആ വിഷയത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രയാസമൊന്നും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ അത്രയും സേഫായിട്ട് നടത്താൻ സാധിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാണ് അവിടെ അതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ നമുക്കറിയാം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം കുറേ ധാരാളം പേർ പ്രായമുള്ള ആളുകളായിരിക്കും ഹജ്ജിന് പോകുന്നത്. പ്രായമായിട്ട് ഹജ്ജിന് പോകണമെന്നല്ല, എന്നാൽ പറപ്പുറം മൂലയുടെ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടായി മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ. അദ്ദേഹം പറയുന്നത് മുമ്പൊക്കെ ഹജ്ജിന് പക്ഷേ പ്രായമുള്ളവരാണ്, ഇപ്പോഴൊക്കെ യുവാക്കളും ഹജ്ജിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് പോകുകയാളാണ് അത് നന്നായി ചെയ്യാൻ പറ്റുക. എന്നാലും അവിടെ ചെന്നാൽ ഒരു ഊർജം കിട്ടാനുണ്ട്, പ്രായമുള്ളവർക്ക് അത് കിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തൗഹീദാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടോ സദാ അല്ലാതെ തന്നെ ധാരാളം ശിർക്കിൽ ചെയ്യുന്ന ആളുകളുണ്ട്, ഇതര ആശയങ്ങളുള്ള ആളുകളുണ്ട്. ഹജ്ജിന് വേണ്ടി അവിടെ ചെന്നാലും അതിൽ തന്നെ മുഴുകി അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന, കൃത്യമായ ജമാഅത്ത് നമസ്കാരം ശ്രദ്ധിക്കാത്ത, മറ്റ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഹജ്ജിന് പോയാലും അത് തന്നെ തുടരുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളൊക്കെ ഹജ്ജിൻ്റെ അത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ തൗഹീദിൻ്റെ വെളിച്ചെത്തിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണിത്. അവിടെ ധാരാളം പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ അതിൻ്റെ ഭാഗമാക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട്, അവരുടെ നമ്പറുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ ഇസ്ലാമിക പ്രവർത്തകർക്ക് നൽകിയാൽ ധാരാളം ക്ലാസ്സുകൾ, ഇപ്പോൾ ബഹ്മാന ജബാർ മദീനയുടെ ക്ലാസ്സൊക്കെ ഹജ്ജിലെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ താമസിക്കുന്ന ഏരിയകളിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹാജിമാരാണെങ്കിൽ ആ CCIയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ നിലക്ക് അവിടെ ബിൽഡിങ്ങുകൾ ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് കേൾക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ സ്ഥലത്ത് നാട്ടിൽ നിന്ന് കേൾക്കണേക്കാളൊരു എഫക്റ്റാണെന്ന് എല്ലാവരും പറയാൻ അടുത്ത പ്രവർത്തകരൊക്കെ പറയും. അവിടെ വന്നിട്ട് നമ്മൾ ഈ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു പ്രത്യേക ഇത് കിട്ടും, ഇവിടത്തേക്കാൾ പെട്ടെന്ന് തലയിൽ കയറും എന്നുള്ളൊരു ഇത്. അപ്പം അതിലേക്ക് പിന്നെ തൗഹീദിലേക്ക് മടങ്ങാൻ പലർക്കും ഹജ്ജിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്.
1: എന്തായാലും നമ്മുടെ ഹജ്ജിന് പോയ ആളുകളോട് ചോദിച്ചു നോക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ, ആ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നോ. ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാലും മക്കയിൽ തുടരുന്ന ദിവസങ്ങളിൽ മക്ക സിയാറ, ഇനി മദീനയിലേക്ക് അവർ പോകുന്ന സമയത്ത് മദീന സിയാറ, അതിനൊക്കെ സൗജന്യമായി തന്നെ പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് പണം കൊടുത്ത് കൊണ്ടുപോവുകയും തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന പല മത പണ്ഡിതന്മാരെയും കാണും, ഉസ്താദുമാരെയും കാണും. അപ്പോൾ അതിൽ പെടാതെ ശരിയായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം ഓരോ പ്രദേശത്തെക്കുറിച്ചും. ഉള്ളത് മാത്രം, ഇല്ലാത്തത് പറയാൻ നല്ല എളുപ്പമാണ്, ഉള്ളത് മാത്രം പറയുന്ന ആളുകളെ കണ്ടെത്തി. നിങ്ങൾക്ക് അത്തരം ആളുകളെ പരിചയമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പീസ് റേഡിയോയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി.
2: നമ്പർ അതിൽ എനിക്ക് ഒരു ഓഫർ പോലെ ഒരു കൊടുക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളോട് പറയാം എന്ത് അവിടെ സിയാറത്തുകളുണ്ട്. സിയാറ പറഞ്ഞാൽ ബദറിലേക്കും അല്ലെങ്കിൽ മദീനയൊക്കെ ആണെങ്കിൽ ബദറിലേക്ക് കൊണ്ടുപോകാം. ഇവിടെയാണെങ്കിൽ പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം പിന്നെ ചരിത്ര സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോകും. അതിനൊന്നും ഫ്രീ ആയി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇഷ്ടം പോലുണ്ട്. ആരെങ്കിലും കാശ് വാങ്ങി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തട്ടിപ്പുണ്ട്. അപ്പോൾ അതിൽ അത്ര ആളുകൾ കൂടെ പോവാതെ ഇങ്ങനെ സൗജന്യമായി കൊണ്ടുപോകുന്ന കൂടെ പോവാം. ഇനി നിങ്ങൾക്ക് അവരെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് നൽകിയാൽ, ഫീഡ്ബാക്ക് വഴി അറിയിച്ചാൽ നമുക്ക് ആ പ്രവർത്തകർക്ക് നൽകാൻ സാധിക്കും. അവർ പേഴ്സണലി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ഭാഗമാക്കാനും സാധിക്കും.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രേനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുകയാണ്. ജനക്ഷേമമാണ് ഇനി
2: ഭവന പദ്ധതി. സർക്കാരിൻ്റെ വിവിധ ഭവന പദ്ധതികൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. അത്തരം ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ബഹുമാനായ മുഹമ്മദ് ബൈജു ആണ് അതിലുള്ളത്. കൂടെ പിസറേഡ് പദ്ധതിയായി ഇബിനലി അടുത്തനാട്ടുകര രണ്ടുപേരും തമ്മിലുള്ള സംസാരം കേൾക്കാം.
4: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. മലപ്പുറം പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുമായി ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവർക്കുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ളത്, അതിനുശേഷം ആറ്റിക്കുറുക്കിയ ലിസ്റ്റിൽ നിന്ന് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെർമിറ്റ് കൊടുക്കുന്നു, ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നു, എഗ്രിമെൻ്റ് വെക്കുന്നു, വീട് പണി തുടങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായി നമ്മുടെ ചർച്ചയിൽ വന്നത്. സ്വന്തമായി റേഷൻ കാർഡ് വേണം, 2.5 സെന്റെങ്കിലും മിനിമം വേണം, ഇതൊക്കെ അതിൻ്റെ നിബന്ധനകളുടെ ഒരു ഭാഗമാണ്. 400 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്, 400,000 രൂപയാണ് അതിന് ഈ ലൈഫ് ഭവന പദ്ധതിക്ക് നൽകുന്നത് എന്ന് പറഞ്ഞു. ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഇതിൻ്റെ ഗുണഭോക്താവിന് തൊഴിലുറപ്പ് വിഹിതം കൂടി ലഭിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കുമോ?
5: ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ മറ്റു പദ്ധതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതി ഇതുവരെ ഉണ്ടായിരുന്ന ഭവന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായ പല സംവിധാനങ്ങളും അതിലുണ്ട്. അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് 90 ദിവസത്തെ അധിക തൊഴിൽ ദിനം നൽകും എന്നുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നിർബന്ധമായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കാർഡ് എടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ എടുത്ത ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ വളരെ നിരാലംബരും പ്രയാസപ്പെടുന്ന ആളുകളുമാണ്. നിത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിത്യവും തൊഴിൽ ചെയ്തുകൊണ്ടാണ് അവർ ജീവിതം കഴിച്ചു നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വീട് നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ പല ദിവസങ്ങളും അവർക്ക് തൊഴിൽ ചെയ്യാൻ പോകാതെ, ദിവസക്കൂലി പോലും കിട്ടാതെ, ഇത്തരം പദ്ധതിയുമായി വീടിൻ്റെ നിർമ്മാണവുമായി വീടുകളിൽ തന്നെ ചടഞ്ഞിരിക്കേണ്ട, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണികളിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു സംവിധാനം വീടുകളിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, സഹായിക്കുമ്പോൾ, പണിക്കാരുമായി സഹകരിക്കേണ്ട സമയം വരുന്ന സമയത്ത് അതിനുവേണ്ടി അവർക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു ദിവസക്കൂലി എത്രയാണോ നൽകുന്നത് അത്രയും കൂലി 90 ദിവസം അധികമായി ഈ പദ്ധതിയിലേക്ക് നൽകുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 25,000-ൽ അധികം വരുന്ന തുക ഒരു ഗുണഭോക്താവിന് അധികമായി ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്.
4: ലൈഫ് ഭവന പദ്ധതി ഒരു കേവലം വീട് മാത്രമല്ല, ഒരു ജീവിത വിഭവം കൂടി നൽകുന്ന ഒരു സംവിധാനമാണ്. ഒരു വീട് തുടങ്ങുക, ഒരു വീട് പണി തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ സ്വാഭാവികമായി മറ്റു പണിക്ക് പോകാൻ പറ്റാതിരിക്കും, ഈ വീടിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അത്തരം ആളുകളുടെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 90 ദിവസത്തെ തൊഴിലുറപ്പ് വിഹിതം അവർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഗ്രിമെൻ്റ് വെക്കുന്ന ഒരു ഘട്ടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഗുണഭോക്താവിന് നേരിട്ട് പണിയെടുപ്പിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്താം. എങ്ങനെയാണ് ഈ വീടിൻ്റെ ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കുന്നത്? അതിന് പ്രത്യേകം ടെക്നിക്കൽ കമ്മിറ്റിയോ റീവാലുവേഷൻ കമ്മിറ്റിയോ ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ?
5: ഇതിൽ എഗ്രിമെൻ്റ് വെക്കുന്ന ഘട്ടത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. 12 തരം ടിപ്പിക്കൽ ഡിസൈനുകൾ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ 12 ഡിസൈന് അത് പ്രകാരം മാത്രമാണ് ഈ ആളുകൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടിപ്പിക്കൽ ഡിസൈനിൽ എന്നുള്ള അത് പ്ലാൻ വരക്കുന്നതിനും മറ്റുമായി വരുന്ന തുകയുടെ ചെലവ് അതവർക്ക് വരാതിരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. അത്തരം പ്ലാനുകൾ കൂടിയാണ് അവർ എഗ്രിമെൻ്റ് വെക്കുന്നത്. പിന്നീട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും പരിശോധിച്ചിട്ട് അതിൻ്റെ വലുപ്പത്തിലും, അതുപോലെ അത് നിർവ്വഹണം നടത്തുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു എന്നതൊക്കെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ അഥവാ വ്യാപകമായും വിഒമാരാണ്, ഗ്രാമസേവകന്മാരാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരോരോ സമയത്തും മോണിറ്ററിംഗ് നടത്തുകയും അതിനനുസരിച്ചിട്ടുള്ള തുകകൾ ഘട്ടംഘട്ടമായി നൽകുകയും ചെയ്യുന്നു. ഇതിൽ 1-ാം ഘട്ടത്തിലെ 40,000 രൂപ ഏകദേശം എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് നിലവിൽ നൽകിക്കഴിഞ്ഞു.
4: പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഈ നിർമ്മാണത്തിൻ്റെ സ്റ്റേജുകൾ പരിശോധിക്കും, പിന്നീട് പണം കൊടുക്കും, അങ്ങനെയാണോ പരിപാടി?
5: അതെ, അഡ്വാൻസ് തുക നൽകുക എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലെയും നിലവിലുള്ള ഗവൺമെൻറ് ഉത്തരവുള്ളത്. എഗ്രിമെൻ്റ് വെച്ച ഉടനെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ എഗ്രിമെൻ്റ് വെച്ച ഉടനെ 40,000 രൂപയും, പിന്നീട് തറപ്പണി ബേസ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാവശ്യമായ തുക അവർ അപേക്ഷിക്കുന്നതോട് കൂടിയിട്ട് 160,000 രൂപ. പിന്നീട് അടുത്ത ഘട്ടം ചുമരുപണി പൂർത്തീകരിച്ച് മെയിൻ സ്ലാബ് ചെയ്യുന്നത് വരെയുള്ള ഘട്ടത്തിൽ അടുത്ത 160,000 രൂപ. പിന്നീട് അവസാനം വീട് പണി മുഴുവനും പൂർത്തീകരിച്ച് വയറിങ്, അതുപോലെ പ്ലംബിംഗ്, ബാത്റൂം സെറ്റിംഗ്, അതായത് വീട് വാസയോഗ്യമാകുന്ന തരത്തിലുള്ള നിലം കോൺക്രീറ്റിംഗ്, ഇത്തരം പദ്ധതികളും, അതുപോലെ 2 ഡോർ അടച്ചുറപ്പാകുക. നമുക്ക് സാധാരണ പറയാറുണ്ടല്ലോ വീട് അടച്ചുറപ്പായി താമസയോഗ്യമായി എന്ന് കണ്ടാൽ അവസാനത്തെ 10%, എന്ന് വെച്ചാൽ ലാസ്റ്റ് 40,000 രൂപ, അതവർ പഞ്ചായത്തിൽ നിന്ന് നമ്പറിട്ടതിന് ശേഷമാണ് നൽകേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും അവർ ഈ പദ്ധതി പ്രകാരമുള്ള വലുപ്പത്തിൽ തന്നെയാണ് വീട് പണി നടത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാക്കേണ്ടത് അതാത് നിർവ്വഹണ ഉദ്യോഗസ്ഥൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരുടെയും ചുമതലയാണ്.
4: ഏതാണ്ട് ലളിതമായ വിശദീകരണം നമുക്ക് ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ലഭിച്ചു. ആദ്യമായി ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണ്. പിന്നീട് ഈ കണ്ടീഷനുകളുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് വെക്കുന്നു, പണം നൽകുകയും വീട് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് സ്വന്തമായി വീടില്ലാത്ത ആളുകളെക്കുറിച്ചാണ്. മുഹമ്മദ് ബൈജു കഴിഞ്ഞ എപ്പിസോഡിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിൽ വീടില്ലാത്ത വിഭാഗമാണ് ഒന്ന്. ഇനി മറ്റ് 2-3 ഘട്ടങ്ങൾ ഒന്നുകൂടി വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്.
5: കഴിഞ്ഞ തവണ സൂചിപ്പിച്ച പോലെ 1-ാം ഘട്ടം എന്നുള്ളത് വിവിധ പദ്ധതികളിലൂടെ മുൻകാലങ്ങളിൽ തുക കൈപ്പറ്റുകയും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ തുക നൽകുക എന്നതാണ്. അത് ഈ കഴിഞ്ഞ മാർച്ചോടുകൂടി, മാർച്ച് 31 പൂർത്തീകരിക്കപ്പെടുകയും അതിൻ്റെ ഏകദേശം 95% വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. നിലവിൽ ഇതുവരെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ 2-ാം ഘട്ടമായ ഭവനരഹിതർക്ക് വീട് നൽകുക, വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്നുള്ള ഘട്ടമാണ്. എന്നാൽ ഇതിൻ്റെ 3-ാമത്തെ ഘട്ടം, ലൈഫ് മിഷൻ്റെ 3-ാമത്തെ ഘട്ടം സൂചിപ്പിക്കുന്നത് ഭൂമിയും വീടും ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ട്. അവർക്ക് നിലവിൽ ഭൂമി നൽകുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. കാരണം കേരളത്തിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ അളവും ഇവർക്കാവശ്യമായ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട മിനിമം 3 സെൻറ് ഭൂമി നൽകിയാൽ പോലും അത്രയും ആളുകൾക്ക് ഭൂമി നൽകാനുള്ള ഭൂമി യഥാർത്ഥത്തിൽ കേരളത്തിലില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പോൾ അത്തരം ഒരു മണ്ടത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലേക്ക് നീങ്ങുന്നതിനേക്കാൾ മാർഗം എന്താണ് എന്നത് അന്വേഷിച്ചപ്പോഴാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നൽകുക എന്നുള്ളത്. അപ്പോൾ 3-ാമത്തെ ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഭവന സമുച്ചയങ്ങൾ ഉണ്ടാക്കി നൽകുക, എന്നിട്ട് അവരെ അതിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന സംവിധാനമാണ്. അതിന് ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കീഴിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ അത് ലൈഫ് മിഷനിലേക്ക് നൽകുകയും അവിടെ മിനിമം 50 സെൻറ് ഭൂമിയെങ്കിലും ഉള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഇവർക്കാവശ്യമായ താമസിക്കാൻ പറ്റുന്ന പിന്നെ വീട് ഫ്ലാറ്റ് ഉണ്ടാക്കുകയും അതിൽ അവർക്ക് അവിടെയുള്ള കുട്ടികൾക്ക് പിന്നെ അംഗൻവാടി സൗകര്യങ്ങൾ, അതുപോലെ ജലസേചന കുടിവെള്ള സംവിധാനങ്ങൾ, അതുപോലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അവിടെ പകൽ വീട് പോലെയുള്ള വൃദ്ധജനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിലാകുന്ന ഒരു നല്ല സംവിധാനമാണ് ലൈഫ് മിഷൻ്റെ 3-ാമത്തെ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഭവന സമുച്ചയങ്ങൾ
4: ഇടയ്ക്ക് വെച്ച് പണിനിർത്തിപ്പോയ വീടുകൾക്ക് ഈ ലൈഫ് മിഷനിൽ സംവിധാനമുണ്ട്. അതേപോലെ സ്വന്തമായി ഭവനരഹിത ഭൂരഹിതമായ ലിസ്റ്റിലുള്ള ആളുകൾക്ക് അത്തരം ആളുകൾക്ക് സമുച്ചയങ്ങൾ, ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് വീടുണ്ട് പക്ഷേ ജീർണിച്ച അവസ്ഥയിലായിരിക്കും, താമസ യോഗ്യമല്ലാതായിരിക്കും, വീടുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, അത്രക്കാരെ ലൈഫ് പരിഗണിക്കുന്നുണ്ടോ?
5: യഥാർത്ഥത്തിൽ ലൈഫ് ഭവന പദ്ധതി ഓരോ ആളുകളുടെയും ജീവിതത്തിലേക്ക്, പാവപ്പെട്ട ഓരോ ആളുകളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ച് വീട് പാതിവഴിയിൽ കടന്ന ആളുകൾക്ക് 1-ാം ഘട്ടം, വീടില്ലാത്ത സ്ഥലമുള്ള ആളുകൾക്ക് 2-ാം ഘട്ടം, വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്കുള്ള 3-ാം ഘട്ട ഭവന സമുച്ചയം, 4-ാമത്തെ ഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയോടുകൂടിയ വീടുകൾ, ജീർണിച്ച ഭിത്തിയോടുകൂടിയ വീടുകൾ, ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കുന്ന മുൻകാലഘട്ടങ്ങളിലൊക്കെ വീട് വെച്ച് ജീർണിച്ച് പലപ്പോഴും ചോർച്ച ഉള്ള ഇത്തരം വീടുകൾ കണ്ടെത്തി അതിന് 2020 4-ാം ഘട്ടം അത്തരം വീടുകൾക്കുള്ള പിന്നെ വാസയോഗ്യമല്ലാത്ത വീടുകളുടെ വാസയോഗ്യമാക്കുക എന്ന പദ്ധതിയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലുള്ള ആളുകളുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു സമ്പൂർണ്ണ ഭവന പദ്ധതി ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്, അതൊരു നല്ല ഒരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ സാധിക്കും.
4: ഈ കെട്ടിട സമുച്ചയങ്ങളും അതേപോലെ ജീർണിച്ച വീടുകൾ ഉള്ള ജീർണിച്ച വീടുകളുള്ളവർക്ക് പുതിയ വീട് കൊടുക്കുന്ന സംവിധാനങ്ങളും നമ്മുടെ ഒരു ഭാവി പരിപാടികളായിട്ട് പ്ലാനിങ്ങിൻ്റെ ഘട്ടത്തിലാണ്. എങ്ങനെയാണ് ഈ ലൈഫ് മിഷൻ പരിപാടികൾ, ഈ ഭവന പദ്ധതികൾ ഒരു സംസ്ഥാന തരത്തിലുള്ള കോർഡിനേഷൻ, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്?
5: യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ചീഫ് സെക്രട്ടറി അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും മോണിറ്ററിംഗ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് സംസ്ഥാന തലത്തിൽ ലൈഫ് മിഷൻ്റെ കോർഡിനേഷൻ വിങ്ങുകളുണ്ട്. അതുപോലെ ജില്ലയിൽ ജില്ലാ കളക്ടർക്ക് പ്രത്യേക ചുമതല, അതിൻ്റെ കോർഡിനേഷനുണ്ട്. അതിന് പ്രത്യേകം ജില്ലാതലത്തിൽ ലൈഫ് മിഷൻ കോർഡിനേറ്ററുണ്ട്. അതുപോലെ ലൈഫ് മിഷന് ഓരോ തരത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ഗ്രാമവികസന വകുപ്പ് തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കാണ് മന്ത്രിതല ചുമതല ഇതിന് ഉള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിന് കൃത്യമായ മോണിറ്ററിങ്ങിനും അതുപോലെ അതിൻ്റെ കൃത്യമായ സംവിധാനങ്ങൾ ഫണ്ട് നൽകുന്നതിനുമൊക്കെയുള്ള കൃത്യമായ ഓർഡറുകളും കൃത്യമായ നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിന് പ്രത്യേകമായി ഈ മിഷനിന് പ്രത്യേകമായ ഇതൊരു മിഷന് കൂടിയാണ്, മറ്റു പദ്ധതികളെ പോലെയല്ല ലൈഫ് മിഷൻ എന്നുള്ളത്. മറ്റുള്ളതിൽ നിന്നും
4: ദൗത്യം തന്നെയാണ്,
5: തീർച്ചയായിട്ടും ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ദൗത്യമാകുമ്പോൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുന്നു, ചുമതലയായി മാറുന്നു. അത് ഗുണഭോക്താവിൻ്റെ മേൽ ഗുണഭോക്താവിന് കിട്ടുന്ന ഔദാര്യമല്ല, ദിസ് ഇസ് ദർ റൈറ്റ്, അവകാശമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്.
4: തങ്ങളുടെ സംസാരത്തിൽ ഈ ജോലിയുള്ള ഒരു സിൻസിയറിറ്റിയും ഒരു പാഷനും വ്യക്തമാണ്. താങ്കൾ കൂടുതലും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായിരിക്കും. അവർക്കങ്ങനെ സ്ഥലകാല ഔചിത്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് ചായക്കടയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒരുപക്ഷെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവരുടെ ഈ സംശയങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും അഭിമുഖീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് താങ്കൾ അവരെ കൈകാര്യം ചെയ്യാറുള്ളത്?
5: തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡാണ് അക്കാര്യത്തിൽ. കാരണം പലപ്പോഴും നമുക്കറിയാം പലതരം ആളുകളും നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും പലതരം വികാരത്തോടു കൂടി കടന്നു വരാറുണ്ട്. ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും, ലിസ്റ്റിൽ ഉൾപ്പെടാത്തതിൻ്റെ പിന്നെ വിഷമം കൊണ്ട് വരുന്ന ആളുകളുണ്ട്, ദേഷ്യം കൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് റിയലി ഞങ്ങൾക്ക് പറയാറുണ്ട്, വി ഒ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു എം ബി എ പണിയാണെന്ന്. അത് കുറിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ആരെയും മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. തീർച്ചയായിട്ടും അതിൽ പിന്നെ ഒരു പരിധിവരെ ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പദ്ധതി ഈ ജോലി ആസ്വദിക്കാൻ കഴിയും. ഐ ആം എൻജോയ്.
4: ഒരു സ്വകാര്യം പറയാം, എനിക്ക് പണ്ട് ഗ്രാമസേവകൻ്റെ ജോലി കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യമുള്ളൊരു പണിയായിരുന്നു, പക്ഷെ അതിനു മുമ്പ് മറ്റൊരു സർവീസിൽ ചേർന്നതുകൊണ്ട് അത് വിട്ട് ഇതിൻ്റെ ട്രെയിനിങ് പീരിയഡിലുള്ള സ്റ്റൈപ്പൻഡ് മാത്രമായി ജീവിക്കാനുള്ളൊരു പ്രയാസം കാരണം മാറി നിന്നതാണ്. എനിക്കിപ്പോൾ ഖേദം തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. ഈ ഒന്നാമത്തെ എപ്പിസോഡ് കേൾക്കാത്തവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ലൈഫ് മിഷൻ്റെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി സമാപിക്കാം.
5: ലൈഫ് ഭവന പദ്ധതി വിവിധ പദ്ധതികളിൽ നിന്നും മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായൊരു പദ്ധതിയാണ്. വീടിനോടൊപ്പം അവരുടെ ഉപജീവന മാർഗം കൂടി നൽകുന്ന ഒരു ബൃഹത്തായ സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും വളരെയധികം അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളാണ്. അവരുടെ വീട് പണി പൂർത്തീകരിക്കുന്ന മിഷൻ, അതായത് കേവലം അടുത്ത മാർച്ച് 31 ഇതിൽ എഗ്രിമെൻ്റ് വെച്ച ഗുണഭോക്താക്കൾക്ക് മുഴുവനും തുക നൽകുകയും അവർ അതിൽ പണി പൂർത്തീകരിക്കുകയും അവർക്ക് വാസയോഗ്യമായ വീട് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഈ മിഷനിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും, ഒന്നാമത്തെ ഘട്ടം വളരെ സമ്പൂർണമായ വിജയമായി കൊണ്ട് പിന്നെ പൂർത്തീകരിക്കപ്പെടുകയും അതിലൂടെ വളരെയധികം സന്തോഷ സൂചകമായ സന്തോഷത്താൽ ഉള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. പ്രയാസമനുഭവിച്ചിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
4: ഒന്നാം ഘട്ടം 95% വരെ അച്ചീവ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്.
5: ആ യെസ്, അത് വളരെയധികം സ്തുത്യർഹമായ ഒരു മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന, തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അറിയുന്ന ആളുകളാണ്, പിന്നെ വീട് എന്നുള്ള സ്വപ്നത്തിൽ പ്രയാസമനുഭവിക്കുകയും അങ്ങനെ വളരെ മോശപ്പെട്ട ഓല ഷെഡിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളവിടെ പോയി കാണാൻ ചെല്ലുന്ന സമയത്ത് അപ്പോൾ അവർ എഗ്രിമെൻ്റ് പിന്നെ വെച്ച് ഈ തുക കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിൽ ലൈഫ് മിഷന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി മുഖാന്തരം വീട് പണി പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പല പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും ഇത്തരത്തിൽ നമുക്ക് ലഭ്യമായ മറ്റു സംവിധാനങ്ങൾ, മറ്റു പിന്നെ സഹായ സംഘങ്ങൾ, അതുപോലെ മറ്റു സംവിധാനങ്ങൾ, അതുപോലെ മെറ്റീരിയലുകളൊക്കെ പല കടകളിൽ നിന്നും ഫ്രീ ഓഫ് കോസ്റ്റിനും അതുപോലെ മറ്റു പിന്നെ വില കുറഞ്ഞും സബ്സിഡി നിരക്കിലും മേടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇത്തരത്തിലുള്ളൊരു സംവിധാനം കണ്ടെത്തിക്കൊണ്ട് പിന്നെ നൽകുന്ന ഒരു നല്ല ഒരു സംവിധാനമായിട്ടാണ് ലൈഫ് മിഷൻ മുന്നോട്ട് വന്നത്. ഒരിക്കലും വീട് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന, എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുകൾ, കരഞ്ഞ് കണ്ണീരോടുകൂടി വന്നിരുന്ന ആളുകൾ പണി പൂർത്തീകരിച്ച് വീടിൻ്റെ താക്കോലും നൽകുന്ന സമയത്ത് അവർ പലപ്പോഴും വളരെ സന്തോഷത്താൽ കണ്ണുനീർ നിറയുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭാഗമാക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ജോലിയായിട്ട്, സംതൃപ്തപരമായിട്ടുള്ള ജോലിയായിട്ട് നമ്മൾ കാണണം.
4: ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കുടുംബശ്രീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അപേക്ഷകരെ നേരിട്ട് പരിശോധിക്കുകയും പിന്നീട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ അവരെ വീണ്ടും പരിശോധിക്കുകയും അപ്പീലുകൾക്ക് സമയം നൽകുകയും ചെയ്തതിന് ശേഷം ഗ്രാമസഭകൾ അംഗീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പണവും മറ്റു സംവിധാനങ്ങളും നൽകി വീട് പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമാണ് ലൈഫ് ഭവന പദ്ധതി. കേവലമൊരു വീട് മാത്രമല്ല, ഒരു ജീവിത ഉപാധി കൂടി നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. വീടില്ലാത്തവർക്കും തീരെ സ്ഥലമില്ലാത്തവർക്കും ജീർണിച്ച വീട്, വാസയോഗ്യമല്ലാത്ത വീടുള്ളവർക്കും ഒക്കെ ലൈഫ് ഭവന പദ്ധതിയിൽ ഇടമുണ്ട്. വളരെ ലളിതമായി ആത്മാർത്ഥമായി ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവിൻ്റെ കൂടെയാണ്. ജനക്ഷേമ പരിപാടി പീസ് റേഡിയോയുടെ ഒരു സവിശേഷമായ പരിപാടിയാണ്. ഇതിൽ സംബന്ധിച്ച് സമയം ചിലവാക്കിയ മുഹമ്മദ് ബൈജുവിന് പീസ് റേഡിയോ നന്ദി രേഖപ്പെടുത്തുന്നു.
1: ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ മുമ്പ് സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിൻ്റെ തന്നെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. പുതിയ കുറേ ഭവന പദ്ധതികളും പുതിയ ആശയങ്ങളുമൊക്കെ ഇനിയും വീണ്ടും സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീണ്ടും പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉള്ള പദ്ധതികളിൽ നമ്മൾക്ക് അംഗമാകാൻ സാധിക്കുന്നതിന് നമ്മൾ അംഗമാവുക. അതിലപ്പുറം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് അർഹരായ ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയോയിൽ ഇതുപോലെ ജനക്ഷേമം പ്രോഗ്രാമിൽ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതേതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കിൽ അറിയിച്ചാൽ മതി. അത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായി ഇത് ജനക്ഷേമത്തിൽ അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ മതി, അത് പ്രത്യേകം ഒന്ന് എഴുതിയാൽ. ഇനി ജനക്ഷേമം എന്നുള്ള പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്ത് അതിലേക്ക് ഫീഡ്ബാക്ക് അയച്ചാൽ കൂടുതൽ നല്ലത്. എന്നാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാല്ലാ.
2: കുടുംബങ്ങളിൽ കൊള്ളിത്തന്നലായ സ്നേഹക്കൂട്, ഈ സ്നേഹക്കൂടിൻ്റെ സമയമാണ് ബഹുമാനായ ഹാരിസ് മൗലവിയും അധർമ്മ ചുങ്കത്ര രണ്ടുപേരും അവതരിപ്പിച്ച ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. വിവാഹം വേണ്ടാത്ത മക്കൾ എന്നാണ് ടൈറ്റിൽ. മക്കൾക്കിടയിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ ചില ചിന്തകൾ കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഹരിസ് മൗലവി പങ്കുവെക്കുന്നത്. കൂടെ ഉള്ളത് അബ്ദുറഹ്മാൻ ചുങ്കത്ത തന്നെയാണ്, കേൾക്കാം.
6: ഓരോ ആഴ്ചയിലും ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളിലുള്ള സംശയ നിവാരണവുമായിട്ടാണ്, മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയും ലൈവ് കൗൺസിലിങ്ങിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്പറിലൂടെയും ധാരാളം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാം ആരംഭിച്ച സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത മക്കളെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വീടുകളിൽ പലപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാത്ത വീടുകളിൽ പോലും തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന വിഷയമാണിത്. ദീനുള്ള ആളുകൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്കിടയിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമൊക്കെ ചർച്ചകളും പരസ്പരമുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഇതിൽ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിൽ ചോദ്യങ്ങളായി വരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ, ആധികൾ അത് പങ്കുവെക്കാം. വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിൽ വന്നതുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് ഏതാനും ചോദ്യങ്ങൾ മാത്രം എടുത്തതിന് ശേഷം ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം എന്നാണ് തോന്നുന്നത്. ഒരു മുലിയൊരു പെൺകുട്ടി, അവർ അത്യാവശ്യം ദീന് പഠിച്ച ഒരാളാണ്, ഒരു ദീനി സ്ഥാപനത്തിലും മറ്റൊക്കെ പഠിച്ച് ദീനി ബോധമുള്ള ഒരാളാണ്. മാതാപിതാവ് മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരു അത്ര ദീനി ബോധമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യേണ്ട ഒരു സാഹചര്യവും മറ്റൊക്കെ ഉണ്ടായി. പക്ഷേ അയാൾ വളരെ മോശപ്പെട്ടൊരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുന്ന, മദ്യപിക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്തു പോകുമ്പോൾ തന്നെ അവർക്ക് ആ സ്ത്രീക്ക് അയാളോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നിടത്ത് വലിയ പ്രയാസങ്ങളുണ്ട് എന്നതാണ് വിഷയം.
7: സാധാരണ വിവാഹത്തോടുകൂടെ വരുന്നൊരു പ്രതിസന്ധിയാണ്. അതായത് വിവാഹം കഴിയുന്നതോടുകൂടെ പിന്നുള്ള ഓരോ നിമിഷങ്ങളിലും അവർ തമ്മിലുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്കുള്ള സ്നേഹം അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. പിന്നെ മുന്നോട്ട് പോകും തോറും എന്ത് ചെയ്യും, അവർക്ക് വേർപിരിയുക എന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമമായി വരും. നമ്മുടെ പല സഹോദരിമാരും വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ, എൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ടും അവരെ കൂടെ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന് ഗൾഫിലേക്കൊരു യാത്ര തരപ്പെട്ടു. അപ്പം അതിനുവേണ്ടി മെഡിക്കൽ എടുത്തപ്പോൾ അയാൾ HIV പോസിറ്റീവ് ആണെന്ന് കണ്ടു. എന്നിട്ടും അയാളെ ഉപേക്ഷിച്ചില്ല ആ സ്ത്രീ. അതാണ് ഈ പറഞ്ഞൊരു സ്നേഹം എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു സ്നേഹം എന്തിനാണോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, അതിൻ്റെ മുഴുവൻ പ്രയോജനങ്ങളെയും അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സ്നേഹം എന്നതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇവളോടും ഇവൾക്ക് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറാൻ ഇവളും ഇവരുടെ താല്പര്യം അനുസരിച്ച് മാറാൻ അയാളും തയ്യാറാകുമ്പോഴാണല്ലോ അതിന് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിപ്പോൾ ഒരു വിവാഹത്തോട് വേണ്ട സുരക്ഷിതത്വം, അതിപ്പോൾ ഇങ്ങനത്തെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളിൽ നിന്ന് എങ്ങനെ ലഭിക്കും അവരുടെ ജീവിതത്തിനും, അതേപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം, നല്ല ദീനിയായൊരു മക്കൾ, എന്തൊക്കെ കുടുംബജീവിതത്തിന് ലക്ഷ്യമുണ്ടോ അതൊന്നും ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് നീണ്ടു നീണ്ടു പോകും തോറും ഇവർക്ക് തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് സത്യത്തിൽ എന്താണ്, കുറേ ദൂരെ നിന്നാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരെ അടുത്തറിയുന്ന അവരുടെ മാതാപിതാക്കൾ, കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അവരെയൊക്കെ ഇടപെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇയാളുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാണോ അല്ലേ എന്നുള്ളത് അവരെയും അദ്ദേഹത്തെയും പഠിച്ചിട്ട് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനം ഉണ്ടാക്കാൻ വൈകുന്നത് ഭാവിയിൽ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടായി തീരും എന്നാണ് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളൊന്ന് വേറിട്ട് പോകുന്നതിന് ഒരു പ്രയാസമല്ല. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്.
6: ആ സ്ത്രീയുടെ ചോദ്യത്തിലുള്ളത്, പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയക്കുകയും ദീനി ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാറിയിട്ടില്ല. മാത്രമല്ല ഒരു അന്യമതസ്ഥയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുള്ള ഒരു ബന്ധം കൂടി അയാൾക്കുണ്ട്, അത് ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും അത് തുടങ്ങുന്നൊരു പ്രശ്നമുണ്ട് എന്നാണ് പറയണത്.
7: അല്ല, ആരുമായിട്ടുള്ള ബന്ധമായിരുന്നാലും ഒരു അവിഹിത ബന്ധമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സ്ത്രീക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ സത്യത്തിൽ ഒരു പിന്നെ വിവാഹം കഴിച്ചിട്ടു എന്നല്ലാതെ ഈ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട യാതൊരുവിധ അവകാശങ്ങളോ കാര്യങ്ങളോ ഒരു നിലക്കും നൽകാതെ ഒരവസ്ഥയിൽ അയാളുടെ കൂടെ ജീവിച്ചൊരു ജീവിതം വെറുതെ നശിപ്പിച്ച് കളയുക എന്നുള്ളതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല.
6: ഒരു മറ്റൊരു ചോദ്യം, ഒരു ഭർത്താവിൻ്റെ ഒരു ചോദ്യമാണ്. ഭർത്താവ് ചോദിക്കുന്നത്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മാക്കും ജോലിയുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ഭാര്യ താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നോക്കാൻ ആളുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഭാര്യയെയും മക്കളെയും ഒപ്പം നിർത്താനാണല്ലോ, അതെനിക്ക് സാധിക്കണില്ല. എനിക്കാണെങ്കിൽ ജോലിയുണ്ട്, അവളെ നോക്കാനുള്ള വരുമാനവും എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരവസ്ഥയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം.
7: ഇതെന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയത്തു തന്നെ അവർക്ക് ജോലി സാധ്യതയുണ്ടാവാം, അല്ലെങ്കിൽ ജോലി തന്നെ ഉണ്ടാവാം.
6: അതെ.
7: അപ്പൊ സ്വാഭാവികമായും അവര് ജോലിക്ക് പോകുന്ന സമയത്ത് പ്രായോഗികമായി അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവരെ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിവാഹ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിബന്ധനകൾ വെക്കാൻ പറ്റും.
6: അതെ,
7: സത്യവിശ്വാസികൾ അവരുടെ നിബന്ധന അനുസരിച്ചാണെന്ന് പറയണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. ഇവിടെ പ്രതിസന്ധി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗം വളരെ ശരിയാണ്. കാരണം അയാളുടെയും മക്കളുടെയും സംരക്ഷണത്തിന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ജോലി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
6: അതെ.
7: അതല്ലാതെ ഒരു ഭാര്യ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്കുള്ള മുഴുവൻ കടമകളും നിർവഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ അയാളുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അവരുടെ ജോലി ആവുക എന്ന് പറയുമ്പോൾ, പിന്നെ കുടുംബത്തിൽ ഭർത്താവ് മക്കൾ ഇതിനൊന്നും തീരെ പ്രസക്തി ഉണ്ടാവില്ല. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ കാണുന്നത് ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, കുടുംബം വിസ്മരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭർത്താവ് അതിൽ അസംതൃപ്തനാണെന്ന് ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അന്നലക്കൊരു പരിഹാരം എന്താണ്, പിന്നെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ, ഏത് രൂപത്തിൽ, എന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ഇവർ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി അത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. പക്ഷെ അവർ ഉപേക്ഷിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഇയാൾക്കും പ്രശ്നമാണ്. അപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു മസ്ലഹത്ത്, ഒരു സുൽഹ് എന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അവർ രണ്ടുപേരും എത്ര തർക്കിച്ചാലും ഇത് മുന്നോട്ട് പോകില്ല. മാത്രമല്ല ജീവിതാവസാനം വരെ അവരെ അലട്ടുന്ന ഒരു പ്രശ്നമായി, അവരുടെ കുടുംബ ജീവിതത്തിന് എന്നും അലോസരപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് എന്ത് ചെയ്യും, ഇത് നിലനിൽക്കും. അതുകൊണ്ട് ഇത് പരിഹരിച്ചെങ്കിലേ അവർക്ക് നല്ല ഒരു സമാധാനപൂർണമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും രണ്ടാളുടെയും അവസ്ഥ മനസ്സിലാക്കി രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മസ്ലഹത്തിലേക്ക് അവരെത്തേണ്ടതുണ്ട് എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവണം.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രത്യേകമായി ഇപ്പോൾ ഉണർത്താനുള്ള കാര്യം, ലൈവ് കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ അയക്കാം. മറ്റു വേറെ സംശയങ്ങളും, ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സംശയങ്ങളും നിങ്ങൾക്ക് അയക്കാം. അതിന് ഇൻഷാല്ലാ ഈ നമ്മൾ സമയബന്ധിതമായി അത് ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പരമാവധി ഉത്തരങ്ങൾ കണ്ടെത്താൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് വന്ന ധാരാളം ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇന്ന് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളിലേക്കും, ഇപ്പോൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. അതിൽ ഒരു ചോദ്യം ഒലിവുള്ളത് ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു ചോദ്യമാണ്. അവൾ പറയുന്നത് മാതാപിതാക്കൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിക്ക് ഗർഭമുണ്ടാകുമോ എന്നതിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആദ്യം തന്നെ വിവാഹം ഇപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു, നിക്കാഹ് ഉറപ്പിച്ചു വെച്ചു. പക്ഷേ സംസാരം തുടർന്നു പോണ സമയത്ത് അത് തെറ്റാണല്ലോ മനസ്സിലാക്കിയിട്ട് വേഗം ഈ പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരം തന്നെയാണ് വിവാഹം നടന്നത്. ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളോട് പറയണത് പോലെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. കുട്ടിയാവണം, നോക്കണം, അതാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇവരുടെ ജീവിതത്തിൽ പ്രയാസമായി മാറുന്നു. ഇവരും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ തീരുമാനത്തിലൊരു വിഷയം അതിൽ പറയണത് ഇവർ തീരുമാനിച്ചത്, ഭാര്യയും ഭർത്താവും തീരുമാനിച്ചത് പഠനം കഴിഞ്ഞിട്ട് മതി എന്നാണ്. മാതാപിതാക്കളുടെ ആഗ്രഹം ജോലി കൂടി ലഭിച്ചിട്ട് മതി എന്നാണ് അവരുടെ ആഗ്രഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നത് തെറ്റായി മാറുമോ എന്നതാണ് കുട്ടിക്ക് അറിയേണ്ട സംശയം.
7: ഇതിലിപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം തന്നെ തസവ്വജുൽ വദൂദൽ വലൂദ് പറയേണ്ടത്, അതായത് വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണെന്ത്,
6: കുട്ടികൾ
7: മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു വിവാഹത്തോടൊപ്പം പ്രധാന വിഷയമായിട്ട് കാണേണ്ടതുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി, കുട്ടികളില്ലാത്തതിന് വേണ്ടി ചികിത്സിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി ഇക്സി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചികിത്സിക്കുന്ന ആൾ, അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം ഒരു കുട്ടിയുടെ വില എന്ന് പറഞ്ഞു. ഇപ്പൊ സത്യം എന്താന്ന് വിചാരിച്ചാൽ വിവാഹം കഴിയുമ്പോൾ ഇതിന് ഈ പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ച ഒരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് ആളുകൾ ഇതിനെയൊക്കെ പേടിക്കുന്നത്. ഒരു ഒരു ഭാഷത്ത് ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഭീതിയാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. എന്നാലും ഒരു കുട്ടിക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായി കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നവർ മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു വില എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നാം. പിന്നെ കൂടുതൽ പറയാനുള്ളത് ഇസ്ലാമികമായി നമ്മൾ ഫത്വകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണണം എന്താ വെച്ചാൽ ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം മതി കുട്ടികൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലത്തിൽ മതി എന്നൊന്നും തീരുമാനിക്കുന്നത് അത്ര വലിയൊരു കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നില്ല. ഉദാഹരണം, പ്രസവം മൂലം വലിയ പരിക്കുകൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിന് ചെറിയ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മതിയും തീരുമാനിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങളിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, പലപ്പോഴും ഈ പിന്നെ നമ്മൾ ഇവിടെ ഈ മാതാപിതാക്കൾ ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനം.
2: അതെ,
7: നമ്മൾ അവരെ കുറ്റം പറയണില്ല. ഒരു പക്ഷേ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇവരും ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും. കാരണം എത്രയോ കാലമായിട്ട് വലിയ പണം ചെലവാക്കിയിട്ട് എന്ത് ചെയ്യണം, മക്കൾക്കൊരു ജോലി എന്നാണ് അവർക്ക് സ്വപ്നം. അതിൻ്റെ അപ്പുറം സ്വപ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പേരക്കുട്ടികളൊക്കെ സ്വപ്നം കാണും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ മക്കൾക്ക് ജോലി കിട്ടാതെ പോയാൽ അവർക്കൊരു ജീവിതം കിട്ടാതെ പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് പല രക്ഷിതാക്കളും. എന്നാൽ സംരക്ഷിക്കാൻ നല്ല ഒരു ഭർത്താവ്, എല്ലാ നിലക്കും സ്നേഹത്തോടെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ, സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലി ഭാരമാണ്. എന്തുകൊണ്ട് വെച്ചാൽ മക്കളെ നോക്കുക, കുട്ടികളെ നോക്കുക എന്നൊക്കെയുള്ള ഉമ്മൻ്റെ അടിസ്ഥാനപരമായ ബാധ്യത നിർവഹിക്കണമെങ്കിൽ തന്നെ ഒരു സ്ത്രീ എന്ത് ചെയ്യണം, 24 മണിക്കൂറും അധ്വാനിക്കണം. അതിൻ്റെ പുറമെ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ ജോലിയും കൂടെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരം മക്കളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടു പോവുകയാണ് ഭാവിയിൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആവശ്യമുള്ളവർ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ജോലി. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, ജോലിക്ക് തടസ്സം വരും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗർഭമായി കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര പ്രയാസപ്പെടാൻ പാടില്ല. കാരണം വിവാഹം അനിവാര്യമാണെന്ന് മനസ്സിലായി, വിവാഹം കഴിച്ചു കൊടുത്തില്ലേ, അപ്പം അതൊരു പ്രൈവസി അല്ല അവർക്ക്. അവർക്ക് അവരുടേതായ നിലക്കുള്ള പ്ലാനിങ്ങിന് അനുവാദം കൊടുക്കണം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ലേറ്റായി വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവർക്ക് പ്രായമാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് അവർ ഈ മാതാപിതാക്കളെ പഴിക്കും. ആ സമയത്തൊക്കെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങനെ ഉണ്ടായി വളർന്നു പോയിക്കോളും. ആ സമയത്ത് തടസ്സപ്പെടുത്തിയതുകൊണ്ട് ഇന്നിപ്പോൾ അതൊരു വലിയ ഭാരമായി. ഇപ്പോൾ നമുക്കറിയാം, 60ഉം 70ഉം ഒക്കെ വയസ്സായിരുന്ന ആളുകളും കുട്ടികളെ എന്ത് ചെയ്യാണ് സ്കൂളിലും മദ്രസ്സിലും ഒക്കെ പറഞ്ഞേക്കുന്ന കാഴ്ചകൾ കാണുന്ന എന്തുകൊണ്ട് വെച്ചാൽ ഈ ലേറ്റ് മാരേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഇവർക്ക് വരാൻ പോകുന്നുണ്ട്. പിന്നെ ജോലിൻ്റെ സമയത്തുള്ള പ്രസവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തുള്ള പ്രസവത്തെക്കാളും പ്രയാസകരമാണ്. കാരണം ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം, അതിന് കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു ജോലി ആണെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം നമ്മൾ നിർവഹിക്കുകയാണ്. ഒരു ഇതിലും ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ ഉത്തരവാദിത്തം, ഓഫീസാണെങ്കിൽ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ്. നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഗ്യാപ്പ് ആയാലും പിന്നെ നമ്മളത് പഠിച്ചെടുത്താൽ മതി, ആ പേപ്പർ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ജോലി ചെയ്യുമ്പോഴുള്ള പ്രസവത്തെക്കുറിച്ചൊന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്കിനിപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് കുട്ടികൾ വേണമെങ്കിൽ ഒരു കുട്ടികൾ ഉണ്ടാവണോ, അവൻ്റെ പാപ്പകും പകം ചെയ്യാൻ പറ്റുക, അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു കാര്യമുള്ളൂ അത്. അപ്പോൾ അതിലിപ്പോൾ മാതാപിതാക്കൾക്ക് എന്താണ് അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരെ ജോലി തടസ്സപ്പെടുമെന്നുള്ളതാണ്. അവരെ ജോലിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഭാവിയിൽ കിട്ടുന്നതിന് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ ഉദ്ദേശം ജോലിയാണെങ്കിൽ ജോലി കിട്ടിയല്ലോ, അതോടുകൂടെ ആ പ്രശ്നം തീരുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ നമ്മൾ വിസ്മരിക്കേണ്ട. എന്നാൽ അതോടൊപ്പം ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ മാതാപിതാക്കൾ നിർബന്ധപ്രകാരം മാറ്റിവെക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി പോയി എന്ന് വിചാരിച്ചിട്ട് അവർ കുറ്റക്കാരാകുന്നൊരു പ്രശ്നമൊന്നും ഒരു കാര്യവശാലും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്.
8: ഈ സേപരീക്ഷ എന്നുള്ളത് തോറ്റ ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയാണ്.
7: ഇപ്പം ഈ ഡിഗ്രി ബി എഡ് പിന്നെ ഇങ്ങനത്തെ എല്ലാ സ്ഥലവും ഇപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ മെഡിസിൻ്റെ പി ജി പഠിക്കുന്ന മിക്കവാറും ആളുകൾ എന്താണ്, 1-ഉം 2-ഉം കുട്ടികളുള്ള ആൾക്കാരാണ്. അതിൽ ഒരു പക്ഷേ ഒരു മെഡിക്കൽ പഠന രംഗത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പഠനമാണ് ഏത് പറഞ്ഞാൽ പി ജി. അവർക്കൊരു പഠനം മാത്രമല്ല, അവർ ശരിക്കും എന്താ വെച്ചാൽ ഒരു ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യണ ഒരു ഹോസ്പിറ്റൽ ലോഡ് മുഴുവൻ ഏൽക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ പെൺകുട്ടികളോട് പഠിക്കണ പിന്നെ പ്രസവിക്കണില്ലേ, അവർ കുട്ടികളെ വളർത്തുന്നില്ലേ, മുന്നോട്ട് പോകണില്ലേ, അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. അതുകൊണ്ട് പ്രസവം, പിന്നെ അതല്ലേ പ്രസവം വൈകിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ ഇൻഫെക്ട് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥകൾ ഉണ്ടാവാം. കാരണം ആദ്യ സമയത്തുണ്ടാകുന്ന അബോർഷനുകൾ, ആദ്യ സമയത്തുണ്ടാകുന്ന തടസ്സപ്പെടുത്തലുകളൊക്കെ പിന്നീട് കുട്ടികൾ തന്നെ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് എണ്ണിക്കാണുന്നുണ്ട്.
8: ഒരു ചോദ്യം ഇവിടെ അയച്ചിട്ടുള്ളത് ഒരു മാതാവിൻ്റെ ഒരു ചോദ്യമാണ്. ആ മാതാവിൻ്റെ ചോദ്യം ഇതാണ്, മകൾക്ക് 20 വയസ്സായി, ഇനിയും 5 വർഷം കഴിഞ്ഞിട്ടേ എന്തേ ഉള്ളൂ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നാണ് ആ മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ പഠനം തീർന്ന് ജോലിയൊക്കെ ആയിട്ടായിരിക്കും, അപ്പോൾ 25 വയസ്സ് വരെ പെൺകുട്ടിക്ക് ആകുകയാണല്ലോ. അതിലുള്ളവർ അവരുടെ ആദിയാണ്. ആ അവളുടെ മകളുടെ തീരുമാനത്തിന് ഞങ്ങൾ നിന്നുകൊടുക്കുന്നത് ഞങ്ങൾ കുറ്റക്കാരിയാകുമോ എന്ന് കുറ്റക്കാരാകുമോ എന്നാണ് ചോദ്യം.
7: ഇതിപ്പോ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇതല്ലേ, ശരിക്കല്ലേ? ഇന്നത്തെ ഇന്നത്തെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ, ഈ വിവാഹം നിരാകരിക്കുന്ന ഒരു ഒരു സംസ്കാരം പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതൊരു വിഷയമായിട്ട് പ്രത്യേകം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പല കാരണങ്ങളെ കൊണ്ടാണ് വിവാഹത്തെ നിരാകരിക്കുന്നത്. അതിലിപ്പോൾ ഒരു കാരണം ഇതാണ്, എന്താണ്, അവരുടെ പഠനവും കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് ഉയർന്ന പഠനങ്ങളിലേക്ക് പോവാത്ത പെൺകുട്ടികളില്ലല്ലോ. കാരണം എല്ലാ പഠനങ്ങൾക്കും അതിൻ്റെ ഹയർ സ്റ്റഡി ഉണ്ട്.
8: അതെ,
7: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ അയക്കാൻ ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ പി ജി ഉണ്ട്. പി ജി എടുത്തിടാക്ക് എന്ത് ചെയ്യുകയാണ് വേണമെങ്കിൽ റിസർച്ച് പോവാം. എന്നാൽ ഒരു പക്ഷേ ഒരു 35-40 വയസ്സ് വരെ എന്താണ് പഠിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഏതാണ് മെഡിക്കൽ ഫീൽഡാണെങ്കിലും ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പഠനം എന്നുള്ളത് വിവാഹത്തിന് ഒരു തടസ്സമായി പരിഗണിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ വലിയൊരു 100% ആളുകൾ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടു പോകും. കാരണം ഈ പഠനങ്ങളൊന്നും ഒരു പരിധിയിലെത്തി, അല്ലെങ്കിൽ പഠനത്തോടൊപ്പം വിവാഹം കൊണ്ടുപോകുന്ന ആളുകൾ അവരായിരിക്കും വിവാഹത്തിൽ ഏറ്റവും അധികം സാധ്യതകളുള്ളവർ. കാരണം വൈകുംതോറും എന്ത് ചെയ്യും, പുരുഷന്മാരൊരു 25-26 വയസ്സിലൊക്കെയാണ് വിവാഹം കഴിക്കുക. അപ്പോൾ ഇവർക്കൊരു 25 വയസ്സാകുമ്പോൾ ഒരു 30 വയസ്സൊക്കെ ഉള്ള ആളുകൾ വിവാഹം കഴിക്കാത്തവർ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്നൊരു ദുരന്തം ഈ വിവാഹം നിരാകരിച്ച് ഹയർ സ്റ്റഡിയിലേക്ക് പോയി വളരെ പ്രായമായ പല സഹോദരിമാരും പിന്നീട് വിജയകരമായൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുന്നു എന്നൊരു ദുരന്തം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ പലപ്പോഴും പറയുന്നത് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് അവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ് പറയണം. പക്ഷേ ഇനി ഇവരെന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ സമയത്ത് ആയിക്കോട്ടെ എന്നാ 25 വയസ്സിലാക്ക വിവാഹം എന്നൊക്കെ സമ്മതിച്ചു കൊടുത്താൽ നാളെ അവർ ഈ മാതാപിതാക്കൾക്കെതിരെ വിരൽ ചൂണ്ടും, ഞാൻ അന്തല്ലാതെ അന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ സമ്മതിച്ചത്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിവാഹങ്ങൾ വരുന്നില്ല, മറ്റു ഒരിക്കലും വിവാഹ ഒരു നല്ല ജീവിതം എനിക്ക് തരാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് മാത്രമേ അന്വേഷണം വരുന്നുള്ളൂ, നിങ്ങൾ അന്ന് ആ സമയത്ത് എനിക്കിത് പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ടേ. ഞാൻ വിചാരിക്കണത് 25 വയസ്സ് കല്യാണം കഴിച്ചാലും നല്ല നല്ല വിവാഹങ്ങൾക്കിടെ സാധ്യതകൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവരെ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പല പെൺകുട്ടികളും ചോദിക്കും വിവാഹം കഴിക്കാതിരുന്നാൽ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അതിൻ്റെയൊക്കെ വിധികളെ കുറിച്ച് ചോദിക്കലുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ അനുവാദം വിവാഹത്തിൽ പ്രധാനം തന്നെയാണ്. അത് അവൾക്ക് അനുവാദം നൽകിയിട്ടില്ല.
8: അതെ,
7: പക്ഷേ ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി എനിക്ക് 25 വയസ്സിൽ മതി വിവാഹം എന്ന് പറഞ്ഞാൽ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനൊന്നും ആർക്കും പറ്റൂല. പക്ഷേ ഇത്തരം പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഇത് നിന്റെ ഭാവിയിൽ അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞു പോയി. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നിന്റെ ആഗ്രഹം എന്താണ് പഠനം, ആ പഠനം അംഗീകരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാം. ഇപ്പം എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള്, അവള് +2 കഴിഞ്ഞ് പഠനം നിർത്തി, പഠിക്കേണ്ട തീരുമാനിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിന് ഒരാഗ്രഹം എന്ത് ചെയ്യും, അവൾ ഡോക്ടറാക്കണം. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ചേർത്ത് അവളെ 5 ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് അവൾ ഡോക്ടറാക്കി. അപ്പോൾ ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും എത്രമാത്രം ഒരു പെൺ മകളുടെ കാര്യത്തിൽ ഭാവിയിൽ ആശങ്കയുണ്ടോ, അവളുടെ പുരോഗതിയിൽ എത്ര താല്പര്യമുണ്ടോ, അതേപോലുള്ളൊരു രക്ഷിതാവാണ് ആര്, ഭർത്താവ്. അങ്ങനെ കാണാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവളുടെ ജീവിതത്തെ കൈപിടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭർത്താവും ഈ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ പോലെ തന്നെ റെസ്പോൺസിബിളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. അതുകൊണ്ട് അവർക്ക് കുട്ടികളുണ്ടാവുമോ, അവിടെ ജോലി മുടങ്ങുമോ, പഠനം മുടങ്ങുമോ എന്നൊന്നും ആശങ്കപ്പെടുന്നതിൽ ഒരു കാര്യമില്ല. അവൾക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ ആ താല്പര്യമൊക്കെ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ ഭർത്താവ്. എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളെക്കാളും ഇന്ന് പഠനത്തിൻ്റെ കാര്യത്തിൽ, ഭാര്യമാരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ ഇടപെടുന്നവരാണ് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ. അവർ പിന്നാലെ നടന്നിട്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊക്കെ മക്കളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥയെ നമ്മൾ അങ്ങനെ വിസ്മരിച്ചുകൂടല്ലോ, അത് പരിഗണിക്കണ്ടേ?
8: നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ആശയത്തിലുള്ള ഒരു ചോദ്യം ഇപ്പൊ ലൈവിൽ വന്നൊരു ചോദ്യം ഉണ്ട്. ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന അവസ്ഥ ഉണ്ടാകില്ലേ എന്നതാണ് ചോദ്യം. വിവാഹം വേണ്ട എന്നുള്ള അവസ്ഥ ഉണ്ടാകാമല്ലോ.
7: അതെ അതെ, അതിനെ പറ്റി പണ്ഡിതന്മാർ പറയണം എന്താ വെച്ചാൽ, വിവാഹത്തിന്റെ വിധി എന്ത്, ഹുക്കും എന്ന് പറയും, എന്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഒരവസ്ഥയിൽ അത് നിർബന്ധമാണെന്ന് പറയാം. നിർബന്ധമാണെന്ന് എപ്പോഴാ പറയാ? ഒരാള് വിവാഹം പെട്ടെന്ന് നടന്നില്ലെങ്കിൽ, വല്ല അവിഹിതങ്ങളിലോ വ്യഭിചാരങ്ങളിലോ ഒക്കെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിവാഹം നിർബന്ധമായി. അക്കതാണല്ലോ, പരസ്പരമുള്ള ഒരു ബന്ധമാണത്. ഇപ്പൊ നമ്മൾ പറയാം കച്ചവടം അനുവദനീയല്ലേ, പക്ഷേ ജുമാന്റെ സമയത്ത് കച്ചവടം ചെയ്യലോ ഹർഹമല്ലേ? എന്ന രൂപത്തിൽ എന്താണ്, ഒരു പെൺകുട്ടി അവൾക്ക് യാതൊരു വിധത്തിലും എന്തില്ല, ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാനുള്ള ഒന്നുമില്ല എന്ന് വിചാരിക്കും. അതിനുള്ള വികാരങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അപൂർവമായി വരാം. അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് ഒരാളെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണായാലും പെണ്ണായാലും ഒരു വിവാഹ ജീവിതത്തിന് പറ്റുന്ന അനിവാര്യമായ സാധ്യതകൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇന്നത്തെ ഈ ചോദ്യം ചോദിക്കുന്നവരൊന്നും അങ്ങനത്തെ ആളുകളല്ല, മനസ്സിലായി? അവരൊക്കെ പലപ്പോഴും വിവാഹം ഒരു ബുദ്ധിമുട്ടാകുമോ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ, ഒരു ഭർത്തൃ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാകുമോ, ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അയാളെ നിയന്ത്രണങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാകുമോ, ഇതൊക്കെ വളരെ നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചോ മറ്റാരുടെയോ ജീവിതത്തിൽ കണ്ട സംഗതികളെയും വെച്ച് താരതമ്യം ചെയ്ത് പറയാണ്. ഞാൻ പറയാം, വിജയകരമായി തീർന്ന ദാമ്പത്യത്തിലെ ഒരു പെണ്ണും എന്തില്ല, ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും പറയില്ല. അക്കാരണം വിവാഹം ഇനിയിപ്പോ ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ വിവാഹം കഴിക്കാറുണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. നിങ്ങൾ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ വിവാഹം ഇതുവരെ വിവാഹം നടക്കാതെ, അതായത് ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും കുടുംബ സാഹചര്യം കൊണ്ടും നടക്കാതിരുന്നു, അവരാഗ്രഹിച്ചിട്ടും.
8: അതെ,
7: അവരേകദേശം ഇനിക്കൂടെ ഒരു 40-ൽ അധികം വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇവർ ചേർക്കണ ഈ 16, 18, 19 വയസ്സിൻ്റെ സൗന്ദര്യം അങ്ങനെ നിലനിൽക്കുന്നതാണ് വിചാരിക്കുന്നത്. അതായത് ഒരു കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥമായ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥയും നിലനിൽക്കും. പക്ഷെ വിവാഹങ്ങളെ നിരാകരിച്ചാൽ അവർ ശാരീരികമായും മാനസികമായും തന്നെ എന്ത് ചെയ്യും, വളരെ പുറകോട്ട് പോകും. അപ്പോൾ ഇത് ഒരു പ്രകൃതി വിരുദ്ധമായ തീരുമാനമാണ്. ഓരോന്നും അതിൻ്റെ സമയത്ത് നടന്നു പോകണം. അപ്പോൾ ഒരാളിപ്പോൾ 30-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചാൽ 20 വയസ്സ് മുതൽ 10 വർഷത്തെ നല്ലൊരു വിവാഹ ജീവിതത്തിൻ്റെ കാലം അവർക്ക് എന്ത് ചെയ്തു, ഒരു സുവർണകാലം അവർക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു 19 വയസ്സിലെ ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരു ഒരു 25 വയസ്സിലൊരു പുരുഷനും 40 വയസ്സിലൊരു പുരുഷനും 30 വയസ്സിലൊരു സ്ത്രീയും ഒരുപോലെ അല്ലല്ലോ. ലൈഫിൽ ഈ പ്രായത്തിനൊക്കെ വലിയ അവസ്ഥകളില്ലേ, ആ പ്രായം അവർക്ക് നഷ്ടപ്പെട്ടു പോവല്ലേ, അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ. വൈകി വിവാഹം കഴിക്കുമ്പോൾ ആ വൈകിയത് മുതലുള്ള ഉപകാരങ്ങളെ അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇവർ ആലോചിക്കാതെ പറയുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഈ കാരണങ്ങളൊന്നും എന്തല്ല, അടിസ്ഥാനപരമായി ഇവരുടെ നല്ലൊരു ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല.
8: നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിവാഹം വേണ്ടാത്ത മക്കൾ എന്നൊരു വിഷയമാണെന്ന് നമ്മൾ എടുത്തത്. മക്കൾ സാധാരണ പറയാറുള്ള ന്യായങ്ങൾ രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്ക് മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാരണങ്ങളും ഫീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയുടെ അടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത്തരം വിഷയങ്ങൾ നമുക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: മക്കൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്നുള്ള വിഷയമാണ് ബഹുമാന്യായ ആയിസ് മൗലവിയും അദ്ദേഹം മജുംഗത്തലയും നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. വരും ദിവസങ്ങളിൽ അടുത്ത പാർട്ടുകൾ നമുക്ക് കേൾക്കാം. മുമ്പ് പ്രക്ഷേപണം ചെയ്ത ഒന്നായിരുന്നു പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ഇത്തരം വീഡിയോകൾ ഉണ്ട്, അത് ആവശ്യാനുസരണം കേൾക്കാനും സാധിക്കും.
1: ഓക്കെ, എന്തായാലും റേഡിയോ ശ്രോതാക്കൾ, ഈ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകളിൽ നിങ്ങൾ പ്രത്യേകമായി പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി കേട്ട കാര്യങ്ങൾ ഏതാണ് എന്നത് ഒന്ന് ആലോചിച്ചു നോക്കി. ഇപ്പോൾ സംസമിനെക്കുറിച്ച് കേട്ടു, ഇബ്രാഹിം നബിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തോന്നിയ മക്കയുടെ തീരത്ത് പ്രോഗ്രാമാണെങ്കിലും ഇനി ചരിത്രം

0: അൽ-ഉസൂൽ അവതരിപ്പിക്കാറുള്ളത്?
1: ഹറാമും അതിൻ്റെ ഇനങ്ങളും എന്നതാണ് ഇന്നത്തെ അൽ-ഉസൂലിൻ്റെ വിഷയം. അതിൻ്റെ ഏഴു ഭാഗങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. എട്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ അൽ-ഉസൂലിൽ നമ്മൾ കേൾക്കുന്നത്. അത് അൽ-ഉസൂലിൽ കേൾക്കുന്ന പല ആളുകളും അത് പിന്നെ കൃത്യമായി നോട്ട് ചെയ്തു വെക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു പഠനമായി കണ്ട്, കോഴ്സായി കണ്ട്, ആഴമേറിയ കാര്യങ്ങളാണ് അബ്ദുൽ മാലിക് സലഫി പഠിപ്പിക്കുന്നത്. പക്ഷെ ലളിതമായ ഭാഷയാണ്, അറബി ഭാഷയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് അത് ഏറ്റവും ലളിതമായ മലയാള ഭാഷയിൽ എങ്ങനെയാണോ അവതരിപ്പിക്കാൻ കഴിയുക
0: അങ്ങനെ അവതരിപ്പിക്കും. വളരെ സ്ലോ ആയിട്ട് പതുക്കെ സ്പീഡില്ലാതെ മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് പൊതുവെ ഉണ്ടാവാറ്. ഒരുപാട് സമയം ഉണ്ടാവാറുമില്ല, ചെറിയ എപ്പിസോഡുകളായിരിക്കും. അപ്പോൾ അത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്ന വിഷയം ഹറാമും അതിൻ്റെ ഇനങ്ങളും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നാം ഹറാം എന്നു പറയുക. പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, അതിൻ്റെ നിർവചനം ഇപ്രകാരമാണ്: തലബുൽ കഫി അനിൽ ഫിഇൽ അലാ വജ്ഹിൽ ഇൽസാം ബിഹൈസു യുസാബു താരികുഹു വയുസം ഫാഇലുഹു. തലബുൽ കഫി അനിൽ ഫിഇൽ അലാ വജ്ഹിൽ ഇൽസാം, നിർബന്ധമായും ഒരു പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു തലബ്, ഒരാവശ്യപ്പെടൽ. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് പ്രതിഫലമുണ്ടാകും. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് അതിൻ്റെ പേരിൽ ശിക്ഷയും ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നാം ഹറാം എന്ന് പറയുക, അഥവാ നിഷിദ്ധമായ കാര്യങ്ങൾ എന്നു പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ശിർക്ക് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള അനവധി ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യകുലത്തോട് ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാതെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നിരന്തരമായി നമുക്ക് ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ കാണാം: വഅന്നൽ മസാജിദ ലില്ലാഹി ഫല തദഉ മഅല്ലാഹി അഹദ. നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇവിടെ ഫല തദഉ മഅല്ലാഹി അഹദ എന്നത് അള്ളാഹു നമ്മോട് വിലക്കിയ, നിർബന്ധമായും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ, അവൻ്റെ വിധിയിൽ നിങ്ങളൊരാളെയും പങ്കുചേർക്കരുത്, അതല്ലെങ്കിൽ അവർ പങ്കുചേർക്കുന്നവരല്ല. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും: വസാരിഖു വസാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. മോഷ്ടിച്ചവനെയും മോഷ്ടിച്ചവളെയും അവരുടെ കരങ്ങൾ നിങ്ങൾ ഛേദിക്കണം, അവർ രണ്ടുപേരും പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ശിക്ഷയുമായി. ഇങ്ങനെയുള്ള അനവധി പ്രയോഗങ്ങൾ, നിരവധി ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.

0: ആസ്വദിക്കും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശ്യം, ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്, ആ പ്രവർത്തനത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കണം, ശിർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. വ്യഭിചാരം, വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോടടുക്കരുത് എന്ന് പറഞ്ഞു, അത് നിഷിദ്ധമാണ്. കളവ്, അത് പറച്ചിലായാലും മോഷ്ടിക്കലായാലും രണ്ടും നിഷിദ്ധമാണ്. ഇങ്ങനെ നിർബന്ധമായും നമ്മോട് ഉപേക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഹറാം എന്ന് പറയുക. ഹറാമിന് ഖുർആനിലും ഹദീസുകളിലും പരിശോധിച്ചു നോക്കിയാൽ ഒരേ പദം തന്നെ പ്രയോഗിച്ചു കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഹറാമിനെ സംബന്ധിച്ചിടത്തോളം മഅസിയത്ത് എന്നു പ്രയോഗിക്കാറുണ്ട്, ദംബുൻ എന്നു പ്രയോഗിക്കാറുണ്ട്, മഹലൂർ എന്നു പറയാറുണ്ട്, കബീഹ് എന്ന പദങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, മസ്ജൂർ അൻഹു, മുതവഅദ് അലൈഹി എന്നിങ്ങനെയുള്ള പല പദങ്ങളും യഥാർത്ഥത്തിൽ ഈ ഹറാമിനെ കുറിക്കുവാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഹറാമുകൾ എല്ലാം ഒരുപോലെയാണോ? അല്ല. വളരെ വലിയ ഹറാമുകളുണ്ട്, അത്ര തന്നെയും ഹറാമിൻ്റെ ദർജയിൽ ഇല്ലാത്ത ഹറാമുകളുണ്ട്. പല തരത്തിലാണ്, പല തട്ടുകളിലാണ് ഹറാമുകൾ ഉള്ളത്. ഏറ്റവും വലിയ ഹറാമായി ശരീഅത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കുഫറും ശിർക്കും ഒക്കെ. ഈ ഹറാമുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒരു വ്യക്തി പുറത്താകും എന്നു മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെ അവകാശങ്ങളും ഒരു മുസ്ലിമിനോട് ഉണ്ടായിരിക്കേണ്ട ബാധ്യതകളും എല്ലാം അയാൾക്ക് നഷ്ടപ്പെടുകയും ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ വ്യക്തിയായി അയാൾ പരിഗണിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അതിനു താഴെയുള്ള തെറ്റുകളാണ് ചെറിയ ശിർക്കും ചെറിയ കുഫറുകളും. അതിനു താഴെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് തിന്മകൾ ഉണ്ട്. അതിൻ്റെ താഴെ ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് സഹായറുകൾ, അഥവാ ചെറിയ ചെറിയ തിന്മകൾ. ഈ ചെറുതും വലുതും തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു തെറ്റ് ചെറുതാണ്, എങ്ങനെയാണ് ഒരു തെറ്റ് വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് അത് ഉപേക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാലയോ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മോട് കൽപ്പിക്കുന്നതിൻ്റെ രീതി നോക്കിക്കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതൊരു ഹറാമിൻ്റെ രീതിയിലാണെങ്കിൽ അതിന് കാഠിന്യം വർദ്ധിക്കും. ഹറാമിൻ്റെ ദർജയിൽ കുറച്ചു താഴെയാണ് അഥവാ കഠിനമായ ഹറാമല്ല എങ്കിൽ ആ രീതിയിൽ തന്നെയാണ് പ്രവാചകൻ്റെ വിരോധങ്ങളും നിരോധനങ്ങളും ഉണ്ടാവുക. പണ്ഡിതന്മാർ ഹറാമിനെ രണ്ടായിട്ടാണ് പ്രധാനമായും ഭാഗിച്ചിട്ടുള്ളത്. ഒന്ന്, അൽ ഹറാമു ലിദാത്തിഹി. ഒന്നാമത്തെ ഹറാം, അൽ ഹറാമു ലിദാത്തിഹി, അത് അസലിൽ തന്നെ ഹറാമാണ്, നിഷിദ്ധമാണ്. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ട്. ഈ നിഷിദ്ധം അസലിൽ തന്നെ അഥവാ അടിസ്ഥാനപരമായി തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് അനുവദനീയമല്ല. അഥവാ ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ പ്രവർത്തിക്കുകയാണെങ്കിൽ നിഷിദ്ധമായ ഇത്തരം അൽ ഹറാമുലിദാത്തിഹി എന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ അല്ലറൂറിയാത്തുൽ ഖംസ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ളറൂറിയാത്തുകൾ, അവൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ, അവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, നഫ്സ്, ദീന്, അഖല്, മാല്, ഇർദ്. ദീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മതം, നഫ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം, അഖൽ എന്ന് വെച്ചാൽ അവൻ്റെ ബുദ്ധി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം. ഈ അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നേർക്കുനേരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ, നേർക്കുനേരെ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അപകടം പറ്റുന്ന തിന്മയാണെങ്കിൽ അത് അൽ ഹറാമു ലിദാത്തിഹി എന്ന വിഭാഗത്തിൽ വരും. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ദീനിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു തിന്മയാണെങ്കിൽ ആ തിന്മ അൽ ഹറാമു ലിദാത്തിഹി അടിസ്ഥാനപരമായി തന്നെ നിഷിദ്ധമാണ്. ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന അതല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അങ്ങനെയൊരു തിന്മയാണെങ്കിൽ ആ തിന്മ അൽ ഹറാമു ലിദാത്തിഹി ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, അപഹസിക്കുന്ന തിന്മകളാണെങ്കിൽ അതും അൽ ഹറാമു ലിദാത്തിഹി എന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മഹത്യ പാപമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഇസ്ലാമിക ശരീഅത്തിൽ ആത്മഹത്യ പാപമാണ്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ ഹഖിൻ്റെ മാർഗത്തിലല്ലാതെ നഫ്സിനെ വധിക്കുകയാണ്? അതുകൊണ്ട് തന്നെ നഫ്സിനെ ളറൂറിയാത്തുൽ ഖംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആ നിയമത്തിന് ഘടകവിരുദ്ധമാണ്, അല്ലെങ്കിൽ നഫ്സിൻ്റെ അപകടത്തിന് കാരണമാകുന്ന ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത്. യത്തീമുകളുടെ സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. അന്യായമായി ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പാടില്ല. പന്നിയിറച്ചി ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെയും ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെയും അവൻ്റെ ശരീരത്തെയും നശിപ്പിച്ചു കളയുന്ന തിന്മകളാണ്. കുഫറും ശിർക്കും റിദ്ദത്തും മതപരിത്യാഗവും ഇതൊന്നും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാവരുത്. അതവൻ്റെ ദീനിനെ കോട്ടം പറ്റിക്കുന്ന, ദീനിന് കോട്ടം വരുത്തുന്ന സംഗതികളാണ്. കള്ള്, മദ്യം, മയക്കുമരുന്ന്, ഒരു ലഹരി പദാർത്ഥങ്ങളും, ഇങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും ഒരു മനുഷ്യൻ ഉപയോഗിക്കരുത്. നിഷിദ്ധമാണ്. അതെല്ലാം അൽ ഹറാമു ലിദാത്തിഹി. കാരണം ഒരു മനുഷ്യൻ്റെ അഖലിന്, ബുദ്ധിയെ നേർക്കുനേരെ ബാധിക്കുന്ന തിന്മകളാണ് ഇത്തരത്തിലുള്ള തിന്മകൾ. കട്ടെടുക്കാൻ പാടില്ല. ആളുകളുടെ ധനത്തെ അന്യായമായി ഭുജിക്കാൻ പാടില്ല. അതെല്ലാം ഒരു മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തിന്മകൾ, അഥവാ ഒരു മനുഷ്യൻ്റെ അല്ലറൂറിയാത്തുൽ ഖംസ് എന്നു പറയുന്ന അവൻ്റെ ശരീരം, അവൻ്റെ മതം, അവൻ്റെ ബുദ്ധി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം, ഈ കാര്യങ്ങളെ നേർക്കുനേരെ ബാധിക്കുന്ന തിന്മകളാണെങ്കിൽ ആ തിന്മകളെ നമുക്ക് അൽ ഹറാമു ലിദാത്തിഹി അടിസ്ഥാനപരമായി തന്നെയുള്ള ഹറാമായി നമുക്ക് പരിഗണിക്കാം. എന്തുകൊണ്ട് വ്യഭിചാരം അടിസ്ഥാന തിന്മയായി ഹറാമായി മാറുന്നു? അതിലൂടെ മനുഷ്യൻ്റെ ഇർദ്ദും അഭിമാനവും അവൻ്റെ നസ്ലും എല്ലാം അപകടത്തിലാകുന്നു. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നോട്ടത്തിൽ അത് തിന്മയായി മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെയാണ് നമ്മൾ അൽ ഹറാമു ലിദാതിഹി അഥവാ അടിസ്ഥാനപരമായി ഉള്ള ഹറാമുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഹറാമുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ശിക്ഷ വിധിച്ചതുമുണ്ട് വിധിക്കാത്തതുമുണ്ട്, രണ്ടായിരുന്നാലും വളരെ വലിയ താക്കീതുകളും മുന്നറിയിപ്പുകളുമാണ് ഈ തിന്മകൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രമാണങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ അല്ലറൂറിയാത്തുൽ ഖംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നേർക്കുനേരെ ബാധിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിനെ കേടുവരുത്തുന്ന, അതിന് ഭംഗമുണ്ടാക്കുന്ന വിഷയങ്ങൾ പ്രവർത്തിച്ചാൽ അത്തരം ഹറാമുകളെ നമുക്ക് അൽ ഹറാമു ലിദാതിഹി എന്നു വിളിക്കാം. രണ്ടാമത്തെ ഇനമാണ് അൽ ഹറാമു ലിഗൈരിഹി, അത് അടിസ്ഥാനപരമായി ഹറാം അല്ല, പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് ഹറാം ആയിത്തീരും. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അതിൻ്റെ വിധി ഹറാം എന്നല്ല, ജായിസ് എന്നായിരിക്കും. അതേസമയത്ത് മറ്റു കാരണങ്ങൾ കൊണ്ട് അത് ഹറാം ആയിത്തീരുന്ന അവസ്ഥയുണ്ടാകും. അതിനാണ് അൽ ഹറാമു ലിഗൈരിഹി എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ഈ ഒരു പ്രവർത്തനം അത് ഹറാമുൽ ലിദാതിഹിയിലേക്ക് എത്തിക്കുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ആ ഹറാമിൻ്റെ പദവിയിലേക്ക് ഉയരുന്ന പ്രവർത്തനമായി ഇത് മാറിയേക്കാം, അങ്ങനെ പലതും ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അൽ ഹറാമു ലിഗൈരിഹി എന്ന് നമ്മൾ പറയുന്നത്. പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് ഐ ലൈസ ലിസബബിൻ ഫിദാതിഹി, ഈ ഹറാമുകൾ നിഷിദ്ധമായത്, ഹറാമുൽ ലിഗൈരിഹി നിഷിദ്ധമായിട്ടുള്ളത് അടിസ്ഥാനപരമായല്ല, വഇന്നമ ഹുർരിമ സദ്ദൻ ലിദരീഅത്തിൽ വുസൂൽ ഇലൽ മുഹറം ലിദാതിഹി, ഹറാമുൽ ലിദാതിഹിയിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു മാർഗമാണ്, അത് ഒരു വഴിയാണ്, അതല്ലാതെ അത് അടിസ്ഥാനപരമായി ഹറാമല്ല. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഇദ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഉ, വിശ്വാസികൾ വെള്ളിയാഴ്ച ദിനം ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ അവർ അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് വേഗത്തിൽ വരണം, കച്ചവടം ഉപേക്ഷിക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ബാങ്കിനു ശേഷം കച്ചവടം നടത്തുക എന്നുള്ളതിൻ്റെ വിധി ഹറാമാണ്. പക്ഷേ കച്ചവടം എന്നുള്ളത് ഹറാമുൽ ലിദാതിഹിയാണോ? അല്ല. വെള്ളിയാഴ്ച ബാങ്കിനു ശേഷമുള്ള കച്ചവടം അൽ ഹറാമു ലിഗൈരിഹി, മറ്റൊരു കാരണം കൊണ്ട്, കച്ചവടം എന്ന കാരണം കൊണ്ട് അത് ഹറാമായതല്ല, മറ്റൊരു കാരണം കൊണ്ട് ഹറാമായതാണ്. അതെന്താണ്? അവൻ കച്ചവടത്തിൽ വ്യാപൃതനായാൽ അവന് നിർബന്ധമായും ലഭിക്കേണ്ട ജുമുഅ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അതൊരു വലിയ ഹറാമിലേക്ക് അവന് എത്തിക്കും, അൽ ഹറാമു ലിദാതിഹിയിലേക്ക് അവനെത്തിക്കും, അവൻ്റെ ദീൻ നഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അൽ ഹറാമു ലിദാതിഹിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അൽ ഹറാമു ലിഗൈരിഹി എന്ന വിഭാഗത്തിൽ അത് പെടുത്തുന്നതാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ ദീൻ, ഈ ദീനിന് കളങ്കമാകുന്ന ഷിർക്ക്, ആ ഷിർക്കിലേക്ക് എത്തുന്ന ഒരുപാട് വഴികളുണ്ട്. ഖബർ കെട്ടി ഉയർത്തൽ, അവിടെ ജാരങ്ങൾ പടുത്തുയർത്തൽ, അവിടെ ചെന്നുകൊണ്ട് സങ്കടങ്ങൾ ബോധിപ്പിക്കൽ, ഇതെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. അവിടെ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമുൽ ലിദാതിഹിയാണ്. അതേസമയം ഒരു മനുഷ്യൻ ഖബർ കെട്ടി ഉയർത്തുന്നു, ഖബർ കെട്ടി ഉയർത്തുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാം ലിദാതിഹിയാണോ അതല്ല ഹറാം ലിഗൈരിഹിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ദീനിയായ അവൻ്റെ അഭിമാനത്തിനോ അവൻ്റെ ബുദ്ധിക്കോ അവൻ്റെ മറ്റു അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനോ പ്രശ്നങ്ങൾ വരുന്നതാണെങ്കിൽ അതെല്ലാം ഹറാമുൻ ലിഗൈരിഹി ആയിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കാം. നമുക്കറിയാം നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഭൂമി പിടിച്ചെടുത്ത്, അന്യായമായി പിടിച്ചെടുത്ത് അവിടെയുള്ള നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ വിധി എന്താണ്? അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ അന്യായമായി സമ്പാദിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് അവൻ ഉളു എടുത്താൽ അത് പാടുണ്ടോ ഇല്ലേ? നമസ്കാരം അതിൻ്റെ വിധി അസുരിയായിക്കൊണ്ട് ഹറാമല്ല, വാജിബാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു നമസ്കാരമാണെങ്കിൽ അത് ഹറാമുൻ ലിഗൈരിഹി ആയിത്തീരും. എന്നാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ, അവൻ അത് മറിച്ച് നമസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലയോ, അത് വേറെ വിഷയമാണ്. അതിൻ്റെ ഹുക്മ് മാറിയേക്കാം. പക്ഷേ ആ പ്രവർത്തനം അയാൾ ചെയ്ത് അനുഷ്ഠിച്ചിട്ടുള്ള ആ പ്രവർത്തനം അത് ഹറാം ലിഗൈരിഹി എന്ന വിഭാഗത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയം ഹറാം എന്താണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഹറാം എന്ന് പറയുക. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ തിരുസുന്നത്തിലും ഒരുപാട് തെളിവുകൾ ഹറാം ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഹറാമുകൾ പല രീതിയിൽ, പല രൂപത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഹറാമിൻ്റെ കാഠിന്യം, അതിൻ്റെ പ്രവർത്തനം എന്നിവ പരിഗണിച്ചുകൊണ്ട് രണ്ട് തരത്തിലാണ് അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഹറാമുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് അൽ ഹറാമു ലിദാത്തിഹി, മറ്റൊന്ന് അൽ ഹറാമു ലിഗൈരിഹി. ഇത്രയും കാര്യങ്ങളാണ് ഹറാമുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള ഹറാമുമായി തന്നെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് എഴുതിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള നല്ല ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന, മനസ്സിന് ലഭിക്കുന്ന ഒരു സമാധാനം, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകുക. ഈ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ശരിക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അവിടെ എത്തണം
2: തന്നെയാണ്. തീർച്ചയായും നമ്മുടെ ആഗ്രഹം തന്നെയാണ്, അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജുമാരോട് സംഗമിക്കുമ്പോൾ അവരുടെ മാനസികമായി അവരോട് ഒരു അടുപ്പം നമുക്ക് പുലർത്തേണ്ടതുണ്ട്. ആ നിലക്കാണ് പീസ് റേഡിയോ ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരുന്നത്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഹജ്ജുമാർക്ക്. അപ്പോൾ അവരെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലാണ് നമ്മൾ ആ ശ്രേഷ്ഠമാക്കപ്പെട്ട 10 ദിവസങ്ങളിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. ആ നിലക്ക് നമ്മളും കർമ്മങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
1: അറഫ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ റേഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അറഫ ദിനത്തിൽ അവർ ഹാജിമാർ അവിടെ സംഗമിക്കുമ്പോഴല്ല നമ്മൾ നോമ്പെടുക്കുന്നത്, അറഫ ദിനത്തിലാണ്. നമ്മുടെ അറഫ ദിനത്തിലാണ് ദുൽഹിജ്ജ 9-ന്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9-ന് തന്നെയാണ് നമ്മൾ അറഫ നോമ്പെടുക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണും. പ്രൂഫ് പോയിൻ്റ് എന്ന പ്രോഗ്രാമിൽ, അത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് പോയിൻ്റ് എന്ന ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടും. അതിൽ ഈ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി അല്പം കൂടി വിശദമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇനി തിരഞ്ഞ് കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ചോദിച്ചാൽ മതി. ഇനി പീസ് റേഡിയോയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് പിന്നെ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താലും ആ പ്രോഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നൽകും. നമ്മുടെ വൈബ്സ്, റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മളിനി ശ്രോതാക്കളോടൊപ്പം സെഷനിലേക്ക് കടക്കുന്നു. നമ്മളോടൊപ്പം അബ്ദുൽ ഷുക്കൂർ അൻസാരിയും ഹനീഫ് വണ്ടൂരും ചേരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നബിചരിത്രം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം അവതരിപ്പിക്കുന്നത് മുൻഷിദ് ഓട്ടുമൽ.
1: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രം നമ്മൾ വിശദീകരിച്ചു വരുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞു വെച്ചത് മക്കയിലെ ദുർഘടം പിടിച്ച പാതകൾ താണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ദിവസം എന്നുള്ളത് ഒരു റബീഉൽ അവ്വൽ 12-ന്റെ അന്ന്. ആ ദിവസം മുതലാണ് പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ ദിവസം മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു. മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ വന്ന മദീനയിലെ ആദ്യത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം നിറഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ അതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഞങ്ങൾക്കുള്ളിൽ അങ്ങേയറ്റത്തെ വിഷമമായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് പ്രവാചകൻ ആദ്യത്തെ ദിനങ്ങളിൽ താമസിച്ചത് പ്രഗൽഭ സ്വഹാബി അബുൽ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. അന്നത്തെ സ്വഹാബികൾക്ക്, പ്രത്യേകിച്ച് അൻസാരികൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു തങ്ങളുടെ വീട്ടിൽ പ്രവാചകൻ നിൽക്കണമെന്ന്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. അങ്ങനെ മസ്ജിദു നബവി നിർമ്മിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു തങ്ങിയത്. അങ്ങനെ പ്രവാചകൻ മദീനയിൽ ആദ്യം ചെയ്ത പദ്ധതി എന്തെന്ന് വെച്ചാൽ അത് ഒരു മസ്ജിദ് നിർമ്മിക്കലായിരുന്നു. കാരണം മുസ്ലിം കൂട്ടായ്മയുടെ ഒരു ഗേഹമായിക്കൊണ്ടും അതേപോലെ തന്നെ അവർ ആരാധന നിർവഹിക്കുവാൻ വേണ്ടി ഒരു പള്ളി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം ആ പള്ളി നിർമ്മാണത്തിനായിക്കൊണ്ട് പ്രവാചകൻ തിരഞ്ഞെടുത്തു. ആ സ്ഥലം അവിടെ ഉണ്ടായിരുന്ന ചില അനാഥ കുട്ടികളുടേതായിരുന്നു. പ്രവാചകൻ അവർക്ക് പണം നൽകിക്കൊണ്ട് ആ സ്ഥലം സ്വന്തമാക്കി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളി പണിയാൻ തുടങ്ങുകയാണ്. പള്ളി പണിയുന്ന സമയത്ത് തന്നെ ആ സ്ഥലത്ത് ബഹുദൈവാരാധകരുടെ ചില ആരാധനയുടെ പല ശില്പങ്ങളും മറ്റും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അവിടെ കുഴിച്ചുകൊണ്ട് അവർ അതൊക്കെ എടുത്ത് ഒഴിവാക്കി പരിപൂർണമായി തൗഹീദിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലക്ക് അവിടെ പള്ളി പണിയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും അധികം സഹായം ചെയ്തു വന്ന അൻസാരികൾക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുമ്മ ലാ ഖൈറ ഇല്ല ഖൈറൽ ആഖിറ, അള്ളാഹുവെ പരലോകത്തെ ഖൈറല്ലാത്ത വേറൊരു നന്മയും ഞങ്ങൾക്കില്ല അള്ളാഹ്. അതേപോലെ തന്നെ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ, അൻസാരികൾക്ക് മുഹാജിറുകൾക്കും റബ്ബനി കരുണ ചെയ്യണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ പണി തുടങ്ങിയപ്പോൾ പ്രധാനമായിക്കൊണ്ടും പള്ളിയുടെ രൂപം എന്നുള്ളത് ബൈത്തുൽ മുഖദ്ദസിന് നേരെ പള്ളിയുടെ മുൻവശം വരുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഭാഗത്തെ ശരിപ്പെടുത്തി. പ്രധാനമായിക്കൊണ്ടും അതിൽ ഉപയോഗിച്ച കാര്യങ്ങളെന്നുള്ളത് ഈന്തപ്പനത്തടി, അതേപോലെ തന്നെ മേൽക്കൂരയടക്കം ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടായിരുന്നു പള്ളിയുടെ നിർമ്മാണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ താഴെ മണലായിരുന്നു പള്ളിയിലുണ്ടായിരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അവർ നമസ്കരിക്കുമ്പോൾ മണലിലായിരുന്നു നമസ്കരിച്ചിരുന്നത്. പ്രധാനമായിക്കൊണ്ടും മസ്ജിദു നബവിക്ക് 3 വാതിലുകളാണ് ഉണ്ടായിരുന്നത്. ആ പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ പത്നിമാർക്ക് താമസിക്കുവാനുള്ള ചില ഹുജറകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. പള്ളിയുടെ സൈഡിലായിക്കൊണ്ട് അവിടെ പള്ളിയുടെ സൈഡിനോട് ചേർന്നിട്ട് പ്രവാചകൻ്റെ പത്നിമാർക്ക് അവിടെ റൂമുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രവാചകൻ്റെ പള്ളി എന്നുള്ളത് പരിപൂർണമായിട്ടും ആരാധനയുടെ കേന്ദ്രം മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് അതൊരു മഹാവിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ആ നാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് അവർ വന്നിരുന്നത് പള്ളിയിലായിരുന്നു. മഹാനായിട്ടുള്ള അലീബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന അലി മഹദിയായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിക്കൊണ്ട് പിണങ്ങി വന്നിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ പോലും, ആ പിണങ്ങിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു കിടന്നതുപോലും പള്ളിയിലായിരുന്നു. കാരണം എല്ലാ നിലക്കും അവരുടെ വീട് കഴിഞ്ഞാൽ അവർ ആശ്രയിച്ചിരുന്നൊരു കേന്ദ്രം അവരുടെ പള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഒരു സർവ്വകലാശ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും വിജ്ഞാനങ്ങളുടെ മഹത് കേന്ദ്രമായിരുന്നു പള്ളി. പ്രവാചകൻ്റെ അധിക ക്ലാസുകളും പ്രവാചകൻ്റെ വിജ്ഞാനം ചൊരിയുന്ന സദസ്സുകളൊക്കെയും പള്ളിയിൽ വെച്ചായിരുന്നു. പ്രവാചകൻ സദാസമയവും അവിടെ വെച്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും മുൻപൊക്കെയായിട്ടുകൊണ്ട് അവിടെ ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. ഇതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. പള്ളി നിർമ്മാണത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ ഒരു സൗഹൃദ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ര മഹാസംഭവമായിരുന്നു അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ആ സൗഹൃദ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ജാഹിലിയത്ത് എന്ന് പറയുന്ന ഒരു നീണ്ട കാലഘട്ടം മക്കാർക്കും മദീനക്കാർക്കും ഇടയിൽ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തികഞ്ഞ വംശീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഗോത്രമഹിമയുടെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത ചരിത്രമാണ് ആ നാട്ടിലുണ്ടായിരുന്ന അൻസാറുകൾക്കും. സമാനമായിട്ടുള്ള അനുഭവം മക്കാർക്കുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മദീനയിലുള്ള ആളുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ശത്രുക്കളായിട്ടുള്ള പ്രത്യേകിച്ച് ഔസ് ഖസ്റജ് ഗോത്രക്കാർ അങ്ങേയറ്റത്തെ ശത്രുത പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം പോലെ യുദ്ധം ഹർബു സമീർ എന്ന് പറയും. അതേപോലെ തന്നെ ഹർബുൽ ഫുജ്ജാർ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ അതിന് തെളിവാണ്. 100 വർഷത്തെ അടങ്ങാത്ത യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ യുദ്ധം കൊണ്ടും വംശീയത കൊണ്ടും കൊടുമ്പിരി കൊണ്ട ആ ഒരു സമുദായത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി പോവുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരെ ഉറ്റ സഹോദരങ്ങളാക്കിക്കൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി അവർക്കിടയിലുണ്ടായിരുന്ന പിണക്കവും വംശീയതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലാണ്ടാക്കുകയാണ്. മാത്രവുമല്ല മുഹാജിറുകൾ വന്ന ഉടനെ തന്നെ മുഹാജിറുകളെ തങ്ങളുടെ ഉറ്റ സഹോദരങ്ങളാക്കാൻ അവർക്ക് വല്ലാത്ത തിടുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെക്കുറിച്ച് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അതായത് മുഹാജിരങ്ങളിൽപ്പെട്ട ആദ്യമായി മുന്നോട്ട് വന്ന ആളുകൾ, അതേപോലെ തന്നെ അൻസാരികളിൽപ്പെട്ട ആളുകൾ, വല്ലദീന തബഊഹും ബി ഇഹ്സാനിൻ, ഏറ്റവും നല്ലതുകൊണ്ട് അവരെ പിന്തുടർന്ന ആളുകളും, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, വറദു അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, വഅഅദ്ദ ലഹും ജന്നാത്തിൻ, അള്ളാഹു അവർക്ക് സ്വർഗത്തെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, തജ്രി തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹ, തായ് ഭാഗത്ത് കൂടി നദികളൊഴുകുന്ന സ്വർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ഈ ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥന പോലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മർഹമിൽ അൻസാറ, അള്ളാഹുവെ അൻസാരികൾക്ക് ഇനി കരുണ കാണിക്കണേ അള്ളാഹ്, വ അബ്നാ അൽ അൻസാരി, അൻസാരികളുടെ മക്കൾക്കും റബ്ബെ നീ കരുണ കാണിക്കണേ അള്ളാഹ്. അതേപോലെ തന്നെ അബ്നാഇൽ അൻസാർ, അൻസാരികളുടെ മക്കളുടെ മക്കൾക്കും അള്ളാഹുവെ നീ അവരോടൊക്കെയും കരുണ കാണിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ 3 തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മഹത്വം അത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വല്ലദീന തബവ്വ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അഥവാ മുഹാജിറുകൾ മദീനയിലേക്ക് വരുന്നതിന് മുൻപ് തങ്ങളുടെ വീടും തങ്ങളുടെ ഈമാനും ഒരുക്കി വെച്ച അൻസാരികളെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. ശേഷം അള്ളാഹു പറയുകയാണ് യുഹിബ്ബൂന മൻ ഹജറ ഇലൈഹിം, ഇവരിലേക്ക് അൻസാരികളിലേക്ക് ഈ മുഹാജിറുകൾ ഇജ്റ വരാനായിട്ട് അവർ അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള ആവശ്യങ്ങളും അവരുടെ ഹൃദയങ്ങളിലില്ല. അഥവാ തങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരങ്ങളായിട്ടുള്ള മുഹാജിറുകൾക്ക് പങ്കുവെക്കുന്നതിൽ യാതൊരു പിശുക്കോ അതേപോലെ തന്നെ യാതൊരു പ്രയാസങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ മുഹാജിറുകളെ കാണാൻ അവർക്ക് പ്രേരിതമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ അങ്ങേയറ്റത്തെ സൗഹൃദ ബന്ധം മുഹാജിറുകളും അൻസാറുകളും കാത്തുസൂക്ഷിച്ച് പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ വ്യക്തിപരമായി കൊണ്ട് സഹോദരങ്ങളാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില സഹോദരങ്ങളായിരുന്നു സഅദ് ബിൻ അബി റബീഅ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായിരുന്നു. ഈ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തു. മാത്രമല്ല ഇവർ സഹോദരി ബന്ധം ആക്കിയതിൻ്റെ പേരിൽ അൻസാറുകൾ അൻസാരികൾ അവരുടെ പക്കലുള്ള തങ്ങളുടെ സ്വത്തിൻ്റെ പകുതി പോലും മുഹാജിറുകൾക്ക് കൊടുക്കാൻ തയ്യാറായി. ഒരിക്കൽ സഅദ് ബിൻ അബി റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, അൻസാരികളിൽ അത്യാവശ്യം പണക്കാരനാണ് ഞാൻ, എൻ്റെ പണത്തിൻ്റെ പകുതി താങ്കൾ സ്വീകരിക്കണം. എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയെ, എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം ഉപേക്ഷിപ്പിച്ചുകൊണ്ട് ഞാൻ അവളെ താങ്കൾക്ക് കല്യാണം കഴിച്ചു തരാം. സഅദ് ബിൻ അബി റബീഅയുടെ വാക്ക് കേട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അത് നിരസിക്കുകയായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല, താങ്കൾ എനിക്കിവിടെ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, അവിടെ ഞാൻ കച്ചവടം ചെയ്തുകൊണ്ട് എന്ന് അദ്ദേഹം പറയാം. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്ത് അദ്ദേഹം വീണ്ടും മക്കയിലുള്ളതുപോലെ അദ്ദേഹം അവിടെ ധനാഢ്യനാവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൻസാരികൾ തങ്ങളുടെ പക്കലുള്ള എന്ത് കാര്യവും മുഹാജിറുകൾക്ക് നൽകുവാനുള്ള അവരുടെ മനസ്സ്, അത് വിശ്വാസികളായിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുലർത്തേണ്ട ഒരു കാര്യമാണ്. മുസ്ലിമായിട്ടുള്ള നമ്മുടെ സഹോദരന് എന്തും നൽകാൻ നമ്മുടെ പക്കലുള്ള ഏതൊരു കാര്യം അവർക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും അവർക്ക് ത്യജിച്ച് നൽകുവാനുള്ളൊരു മനസ്സ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ നബി ചരിത്രം പ്രോഗ്രാമിലൂടെ മസ്ജിദ് നബിയുടെ നിർമ്മാണം ആ ഒരു ഭാഗമാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുൻഷിദ് ഓട്ടുമൽ.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
5: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിനെ തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കാൻ.
4: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
5: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെ കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു പല സന്ദർഭങ്ങളിലായി. ഉത്തുബത്തു ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഓതിക്കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബീഅ സുജൂദ് ചെയ്തു എന്ന് പോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്, അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്കെടുക്കണം. അപ്പോൾ അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
4: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്. ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
5: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണുമെന്നും ഒക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കും അത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യേണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ, നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല, നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
4: സൂറത്തുൽ കാഫിറൂൻ.
5: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്, കൊല്ലോ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
4: അല്ലയോ സത്യനിഷേധികളെ,
5: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ, എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ, അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്, അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
4: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കുക. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും, പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടി തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറേ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡിത്തം നിറഞ്ഞ ബോഷ്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല, അത് നടക്കൂല. അത് കേവലം പ്രകടനപരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
5: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ, ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

0: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോയിലിനി തിരുനബിയോടൊപ്പം. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഹജ്ജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതിൻ്റെ കൂലി, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഹജ്ജിന് പോവാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാൻ പര്യാപ്തമാവുന്ന ചില കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ ഒന്നാമതായി പഠിപ്പിച്ചത് അന്നിയത്തു സ്വാദിഖ, ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഹജ്ജ് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി നന്നായി ഒരുങ്ങുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അയാൾക്ക് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്തെന്നതിൻ്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഉദ്ദേശമനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. മാത്രവുമല്ല, അല്ലാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, ഈ ദുനിയാവ് എന്നുള്ളത് നാല് വിഭാഗം ആളുകളുടേതാണ്. നാല് വിഭാഗം ആളുകൾക്കുള്ളതാണ് ദുനിയാവ്. ഏതൊക്കെയാണ് ആ വിഭാഗം? അതിലൊന്നാമത്തെ വിഭാഗം, അല്ലാഹു ചില ആളുകൾക്ക് സമ്പത്തും കൊടുത്തു, അറിവും കൊടുത്തു. ആ അറിവ് കൊണ്ട് അയാൾ തൻ്റെ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ അവനാണ് ഏറ്റവും നല്ല വ്യക്തിയെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. രണ്ടാമതായി പറഞ്ഞ വിഭാഗം, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസഖുഹു മാല, ഒരാൾക്ക് അല്ലാഹു അറിവ് കൊടുത്തു പക്ഷെ സമ്പത്ത് കൊടുത്തില്ല. മറ്റുള്ളവർക്ക് സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോകുന്നത് കണ്ട്, സമ്പത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് കണ്ട് അയാളും ആഗ്രഹിക്കുകയാണ്, ലൗ അന്നലി മാല, എൻ്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ, അമിൽ തു അബി അമലിൻ ഫുലാനിൻ, ഇയാൾ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യാമായിരുന്നു, എനിക്കും ഹജ്ജിന് പോകാമായിരുന്നു എന്ന് അയാൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫഹുവ ബിനിയത്തീൻ, അയാളുടെ ആ നിയത്തനുസരിച്ച്, ഫഅജ്റുഹുമാ സവാ, അയാൾ ആദ്യത്തെ വ്യക്തിയുടെ അതേ കൂലി വാങ്ങും. ആ ഹജ്ജിന് പോകുന്ന വ്യക്തിയുടെ അതേ കൂലി ഈ ആഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കും. മൂന്നാമത്തേത്, അള്ളാഹു അറിവ് കൊടുത്തില്ല പക്ഷേ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അറിവില്ലാത്തത് കൊണ്ട് അയാളുടെ സമ്പത്ത് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇങ്ങനെ ചെലവഴിക്കുകയാണ്, അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നാലാമത്തേത്, സമ്പത്തും കൊടുത്തില്ല അറിവും കൊടുത്തില്ല. അങ്ങനെ പല ആളുകളും ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നത് കണ്ട്, സമ്പത്ത് ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കണ്ട് അയാൾ

0: അറിവ് പഠിക്കാൻ അത് പഠിപ്പിക്കാനൊക്കെ വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അജ്ജിൻ്റെ കൂലി അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖദ ഇലൽ മസ്ജിദി, ആരെങ്കിലും പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ല അയ്യതഅല്ലമ ഖൈറ, എന്തെങ്കിലും ഒരു നന്മ പഠിക്കാൻ ആണ് അയാൾ പോകുന്നത് എങ്കിൽ, ഔ യുഅല്ലിമഹു, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനാണ് അയാൾ പോകുന്നത് എങ്കിൽ, കാന ലഹു അജ്റുൻ കഅജ്രി ഹാജ്ജിൻ താമിന ഹജ്ജതുഹു, പൂർണ്ണമായൊരു ഹജ്ജിൻ്റെ പ്രതിഫലം അയാൾക്കതിലൂടെ നേടാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉദ്ദേശത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ ജുമാ ഖുതുബ കേൾക്കാൻ പോകുമ്പോഴും അതല്ലാത്ത ദീനിയായിട്ടുള്ള മറ്റു പല ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദീന് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ പള്ളിയിലേക്ക് പ്രവേശിച്ചവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഷുഹൂദുൽ ഫറായിദി ജമാഅത്തിൻ ഫിൽ മസ്ജിദി, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് ഹാജരാവുക എന്ന കാര്യം ആത്മാർത്ഥമായി കൊണ്ടുവേണം നമ്മൾ പള്ളിയിലേക്ക് വരാൻ. അള്ളാഹു റസൂൽ പറയുകയാണ്, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, ഫർള് നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നു പോയാൽ, ഫഹിയ കഹജ്ജിൻ, ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്. വമൻ മശാ ഇലാ സുബഹത്തിൽ ലുഹ, ഇനി ഒരാൾ ലുഹ നമസ്കരിക്കാനാണ് പള്ളിയിലേക്ക് പോയതെങ്കിലോ, കാന ലഹു കഅജ്രിൽ മുഅതമിരി, ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവനുള്ളത്. അഞ്ച് നേരത്തെ ഫർള് നമസ്കാരത്തിന് ആത്മാർത്ഥമായി കൊണ്ട് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നമസ്കരിച്ചവന് ഹജ്ജിൻ്റെ കൂലിയാണ്. ലുഹ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവന് ഉംറയുടെ കൂലിയുണ്ട്. മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം, വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പള്ളിയിലേക്ക് പോകുന്നവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട് എന്നൊക്കെ. ഇവിടെ വുളു ചെയ്യൽ അത് ഈ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു നിബന്ധനയായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന നാലാമത്തെ കാര്യം എന്താ? അദാ ഉ സ്വലാത്തിൽ ഇഷ്റാഖ്, ഇഷ്റാഖിൻ്റെ നമസ്കാരം അത് പതിവാക്കുക എന്ന കാര്യം. പ്രവാചകൻ പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്ര ഫിൽ ജമാഅ, ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിച്ചു, അങ്ങനെ അവൻ സുമ്മ ഖഅദ, അവിടെ തന്നെ ഇരിക്കുകയാണ്, യദ്കുറുല്ലാഹു ഹത്താ തത്ലു അശ്ശംസ്, സൂര്യനുദിക്കുന്നത് വരെ അവൻ ദിക്റുകളൊക്കെ ചൊല്ലി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സൂര്യനുദിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു? സുമ്മ സ്വല്ലാ റകഅതൈനി, രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ, അവൻ ഇഷ്റാഖിൻ്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, കാന ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമ, പൂർണ്ണമായൊരു ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി അള്ളാഹു അയാൾക്ക് നൽകുമെന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, സഹോദരങ്ങളെ, ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തതിൻ്റെ കൂലി രണ്ട് റകഅത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്ന് അതുവരെ അള്ളാഹുവിന് വേണ്ടി ദിക്റുകളൊക്കെ ചൊല്ലി സൂര്യനുദിച്ചതിന് ശേഷം രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ, ഇഷ്റാഖിൻ്റെ നമസ്കാരം നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ്. എവിടെയും പോവാതെ ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇഷ്റാഖിൻ്റെ നമസ്കാരം. അതുപോലെ ലുഹ നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഹജ്ജിൻ്റെ കൂലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായിക്കൊണ്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സാമ്പത്തികമായിക്കൊണ്ട് ശാരീരികമായിക്കൊണ്ട് അതുപോലെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ വർഷവും തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഹജ്ജിൻ്റെ കൂലി ഹജ്ജിന് പോവാതെ തന്നെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് ദീനിയായ അറിവുകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പള്ളിയിലേക്ക് പോവുകയാണ് എങ്കിൽ, ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ട് ആ ഒരു രീതി, ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം. അതുവഴി ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ, ഉംറയുടെ കൂലി ലഭിക്കാൻ പര്യാപ്തമാവണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അവതരണം അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ ഈ എപ്പിസോഡിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നീറ്റ് ട്രാജഡി ഭാഗം 2 അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, ടി കെ നിഷാദ് സലഫി, മുഹമ്മദ് ഷമീൽ ടി എന്നിവർ.
2: നമ്മൾ നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ബെസ്റ്റാണെന്നൊക്കെയാണല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും ദുർബലമായ ഒരു സിസ്റ്റമാണോ നമുക്കുള്ളത്? ഇത്രയധികം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങളെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റം? ഇതൊരു വലിയൊരു സിസ്റ്റം ഫെയിലിയർ അല്ലേ ശരിക്കും പറഞ്ഞാൽ?
3: അതായത് ഭയങ്കര വിരോധാഭാസം എന്താണെന്നറിയോ, പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ കയറുമ്പോൾ അവർ വിധേയമാകുന്ന ഒരു പരിശോധനയുണ്ട്. അതായത് ഫുൾ സ്ലീവ് ഉള്ള ആളുടെ
4: തുണി അഴിച്ചിട്ടൊരു പരിശോധന,
3: ഹാഫ് സ്ലീവ് ധരിക്കാൻ പാടുള്ളൂ, ലൈറ്റ് വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, വാച്ച് ധരിക്കാൻ പാടില്ല, കാതിൽ കമ്മലിടാൻ പാടില്ല, കയ്യിൽ മോതിരിടാൻ പാടില്ല. എന്തുമാത്രം വലിയ പരിശോധനയ്ക്കാണ് ഒരു മനുഷ്യൻ വിധേയമാകുന്നത്. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയാലോ എല്ലാ നിലക്കും ഇതിനെ തകർത്ത് കളയുന്ന സിസ്റ്റം. ഏറ്റവും അവസാനം എത്തിയത് NTA-യിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോറുന്നത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് CBI എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ രാജസ്ഥാനിലെ സിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ഹോസ്റ്റലിലെ ഹോസ്റ്റൽ നടത്തുന്ന ഒരാളാണ് അയാളുടെ കയ്യിൽ ഒരു മലയാളി വിദ്യാർത്ഥി അയാളുടെ മകനെ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ ബയോളജിയിൽ 90 മാർക്ക് ക്വസ്റ്റ്യൻസും ഇവനക്ക് നേരത്തെ കിട്ടി. കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻസും ഏകദേശം 180 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ കയ്യിൽ കണ്ടപ്പോഴാണ് ഇയാൾ ഇതൊന്ന് അന്വേഷണ വിധേയമാക്കണമെന്ന് ചിന്തിച്ചതും പോലീസ് സ്റ്റേഷനിൽ പോയതും പോലീസ് അദ്ദേഹത്തെ തിരിച്ചയച്ചതും അവസാനം NTA-നെ തന്നെ ബന്ധപ്പെടുന്നതും ഇത് ഇഷ്യൂ ആയി മാറുന്നത് ശരിക്കും അങ്ങനെയാണ്. നമ്മുടെ ഷമീൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമാണിത്, ഒരുപാട് കുട്ടികളുടെ സ്വപ്നം. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്തൊരു രക്ഷിതാവ് സംസാരിക്കണ്ടായി. അയാളുടെ കുട്ടിക്ക് മോൾക്ക് ഭയങ്കര പിന്നെ ഒരു തരം സ്ട്രെസ്. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കുട്ടിക്കാലം മുതലേ ഈ കുട്ടിയുടെ ഒരു സ്വപ്നമാണ് എന്ത് മെഡിക്കൽ എന്നുള്ളത്, MBBS നേടുക, ഒരു ഡോക്ടറാവുക എന്ന സ്വപ്നം വളരെ കുഞ്ഞുനാൾ മുതലേ ഈ കുട്ടി കൊണ്ടുനടക്കുന്നതാണ്. പക്ഷേ ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അതിൻ്റെ +2 കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ആ കുട്ടി നേരിടുന്നു. ഇവിടെ 22.7 ലക്ഷം കുട്ടികളും യഥാർത്ഥത്തിൽ അതിൽ മഹാഭൂരിഭാഗവും അത്തരം ഒരു സ്വപ്നങ്ങളുമായി വളർന്നു വന്ന കുട്ടികളായിരിക്കും. എത്രയോ വർഷമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ്. ഇപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ എളുപ്പമാണ്, അടുത്ത പരീക്ഷ നടത്താമെന്ന് തീരുമാനിക്കാൻ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷമായി ഇവർ നടത്തിയ ഇവരുടെ അധ്വാനം, ഇവരുടെ സമയം, അതാര് തിരിച്ചു കൊടുക്കുമെന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയാൻ സാധിക്കുക? മാത്രവുമല്ല, ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചൊരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം നടത്തുന്ന അതേ പരീക്ഷയിൽ അതേ പെർഫോമൻസിന് സാധിക്കുമോ? നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടൊരു കുട്ടി പരീക്ഷയിലേക്ക് പോകുമ്പോൾ അതേ നിലവാരത്തിൽ ഒരിക്കലും ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതൊരു ഒരു ഭയങ്കര ക്രൂരമായ സ്കാമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയാതെ നിവൃത്തിയില്ല. പിന്നെ അവൾ പറഞ്ഞ പോലെ ഇത് ആദ്യത്തേതല്ല, 2024 ഇതിന് സമാനമായ പ്രശ്നമുണ്ടായി, അന്ന് പരീക്ഷ നടത്തണ്ട എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെല്ലാം 24 ശേഷം 26 ഉണ്ടായി എന്നാണ്. എന്നാൽ ഏറ്റവും അവസാനപ്പോൾ പൊതുവിൽ ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ടാവും, ഒരു രാഷ്ട്രീയമായ ഇതിൻ്റെ ഒരു പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഒരു PV കുൽക്കർണിയും ഒരു മനീഷയും ഒക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അവസാനം 2 സഹോദരങ്ങളിലേക്ക് ഇത് പേരെത്തിയിട്ടുണ്ട്. ഒരു ദിനേശ് വാൾ അങ്ങനെ എന്തോ പേരായിട്ടുള്ള ഒരാളെ പേരിലേക്കെത്തി. അയാളുടെ കുടുംബത്തിൽ നിന്ന് 2025 5 ആളുകൾ എൻട്രൻസ് എഴുതി അവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയെന്നാണ്. ഈ അഞ്ചിൽ രണ്ട് കുട്ടികൾ ശരാശരി അവരുടെ പ്ലസ് ടുവിൽ ശരാശരി നിലവാരത്തിന് താഴെ മാർക്ക് വാങ്ങിയവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല് പിടിച്ചു പോയാൽ 2025 നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് എത്തിച്ചേരുക. അഥവാ തുടർച്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. 2013 മുതലാണ് ഈ നീറ്റ് സംവിധാനം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്താണ് ഇതിൻ്റെ ഗുണം എന്നൊക്കെ പരിശോധിക്കുമ്പോൾ കുറേയധികം അഭിപ്രായങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ രാജസ്ഥാനിലെ സിക്കാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു,
4: നോർത്ത് ഇന്ത്യയാണ്.
3: ഈ സിക്കാറിൽ മാത്രം 100 പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുണ്ടെന്ന് പറയാം. നമ്മളിപ്പോൾ കൊല്ലത്ത് പോയാലാണ് ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ബാങ്കിങ് പരിശീലന PSC അതെ
2: അല്ലെ,
3: PSC പ്രത്യേകിച്ച് ബാങ്കിങ്ങും മിക്കവാറും ഞാൻ 3 കൊല്ലം ജില്ലയിൽ ജോലി ചെയ്താളാം. അപ്പോൾ പിന്നെ എല്ലാ വീടുകളുടെയും അപ്സ്റ്റെയർ എന്ന് പറയുന്നത് അവിടെ പേയിങ് ഗസ്റ്റുകളായിരിക്കും. അവർ മലബാറിൽ നിന്നൊക്കെ വന്ന് പലയിടത്തുനിന്നും പല ജില്ലകളിൽ നിന്ന് കൊല്ലം ജില്ലക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി വർഷങ്ങളോടെ അവിടെ താമസിക്കുകയാണ്. എന്നതുപോലെ ഒരുപാട് ഹോസ്റ്റലുകളും ഒരുപാട് സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിൽ തന്നെ ജയിലിലെത്തെ ജയിലറകളെപ്പോലെ തടവറകളെപ്പോലെ കുട്ടികളുടെ എല്ലാ ബാലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ ലംഘിച്ച് ആ നിലക്ക് പരിശീലനങ്ങൾ നടത്തുകയും അവിടെ മൊത്തത്തിൽ ഒരു 5,000-6,000 crore രൂപയുടെ വലിയ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന വലിയൊരു വ്യവസായമാണിത്, ഈ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോച്ചിങ് സെൻ്ററുകളും അവിടെ ഒഴുക്കപ്പെടുന്ന പണവും ഇങ്ങനെയുള്ള ഒരു വലിയ സംവിധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പരീക്ഷയായി നീറ്റ് പരീക്ഷ മാറുന്നു എന്നാണ്. ഞാനിപ്പോൾ അടുത്തൊരു വാർത്ത കേൾക്കേണ്ട, ഇവിടെ തമിഴ്നാട്ടിൽ നേരത്തെ ഇത് ശരിക്കും UPA ഗവൺമെൻറ്റാണ് നീറ്റ് കൊണ്ടുവന്ന ആ സമയത്ത് എതിർത്തിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയെന്നാണ്. ആ പഠനം നടത്തിയപ്പോൾ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് മുമ്പും തുടങ്ങുന്നതിന് മുമ്പും അതിന് ശേഷവും
2: പുതിയ മുഖ്യമന്ത്രിയും എതിർത്തിട്ടുണ്ട്.
3: വിജയ് എതിർത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാലിനും എതിർത്തിരുന്നു. സ്റ്റാലിനാണ് ഈ പഠനം നടത്തിയത് മനസ്സിലാക്കുന്നത്. അതായത് അതിൽ പറയുന്നത് നീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളുടെ MBBS അഡ്മിഷനും അതിനുശേഷമുള്ള അഡ്മിഷനും, ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടേത് കുറഞ്ഞു, നഗരങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അഡ്മിഷൻ കൂടി, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കുറഞ്ഞു, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കൂടി. അതായത് ഇത് ഭയങ്കര സാമൂഹിക അസമത്വം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എന്ന സിസ്റ്റത്തിനു തന്നെ പ്രശ്നമുണ്ട്. അതിന് പുറമെയാണ് അതിൻ്റെ ഈ തരത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ എന്നതുകൂടി നമ്മളിതിലേക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ടോട്ടലി നമ്മളെടുക്കുമ്പോൾ ഇത് ആ നിരന്തരമായി ഈ ക്രമക്കേട് ആവർത്തിക്കുന്നു. എന്നാൽ അതേസമയം ഇതിലിടപെടാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ഈ സിസ്റ്റം ശരിയാക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് അവിടെ നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയുമാണ് ചെയ്യുന്നത്.
2: ഓക്കെ, കുട്ടികളുടെ ഒരു ഭാവി വെച്ച് സർക്കാർ കളിക്കരുത്, ഭാവി കൊല്ലരുത് എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. നീറ്റ് ട്രാജഡി ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, TK നിഷാദ് സലഫി, മുഹമ്മദ് ഷമീൽ TV എന്നിവർ.
5: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 cents ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. നേരിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ശ്രോതാക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് വിളിക്കാവുന്നതാണ്, ഫോൺ നമ്പറിലൂടെ വിളിക്കാവുന്നതാണ്. മാത്രമല്ല ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റ് ആയിട്ടും അയക്കാവുന്നതാണ്. നമുക്ക് കോളുകൾ വരുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇപ്പം ചൂട് കൂടുമ്പോഴാണ് ഇങ്ങനെ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബ്രീഫ് തരവ്, എന്താണ് വിഷയം എന്നുള്ളത്?
4: പാമ്പുകൾ പൊതുവേ പാമ്പുകൾ മറ്റ് മനുഷ്യർക്കിടയിലോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കിടയിലോ അനക്കമുള്ള ഭാഗങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരല്ല. അവരവരുടെ സൂര്യവിഹാരം പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണോ ആ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ചൂട് കൂടുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു അടഞ്ഞ സ്ഥലങ്ങൾ, പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ, ഷൂസിനുള്ളിൽ, കോർണറുകൾ, പച്ചപ്പിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ കൂടുതലായിട്ട് പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവ പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവയുടെ ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു പാമ്പിൻ്റെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അപ്പം കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് പോയിസണസ് സ്നേക്സിൻ്റെ കാര്യത്തിൽ?
4: പാമ്പുകളിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് ബിഗ് ഫൈവ് എന്നാണ് പറയുക. അതായത് ഇന്ത്യൻ കോബ്ര, കോമൺ ക്രേറ്റ്, അതായത് ശംഖുവരയൻ, ഓക്കെ, കോബ്ര, മൂർക്കൻ, പിന്നെ അണലി, അതായത് വൈപ്പർ, റസൽസ് വൈപ്പർ, സോസ്കേൾഡ് വൈപ്പർ, അതാണ് ചുരുട്ട മണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ ഒരു പിറ്റ്നോസ് വൈപ്പർ, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇത് തന്നെ അതായത് ഉള്ളതിൽ 70% പാമ്പുകളും വിഷമുള്ളവയല്ല, ഓക്കെ. ബാക്കി 30% പാമ്പുകൾ മാത്രമാണ് വിഷമുള്ളത്. അതുകൊണ്ടാണ് പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഈ 30% പാമ്പുകൾക്ക് തന്നെ എല്ലാ പാമ്പുകൾ കടിച്ചാലും വിഷം ഉണ്ടാവുന്നില്ല. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം.
3: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇതിപ്പോൾ കടിച്ചു കഴിയുമ്പോൾ ഇത് ഇപ്പം ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്ന് വരത്തില്ല, ആൾക്കാർ ചിലപ്പോൾ കൊണ്ടുവരാൻ ഒരു പക്ഷേ പെട്ടെന്ന് എത്തിയേക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വൈകിയേക്കാം. അപ്പം ഇത് വിഷമുള്ള പാമ്പാണോ അല്ലയോ കടിച്ചത് എന്ന് എങ്ങനെയാണ് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക?
4: നമ്മൾ ഒരു പാമ്പ് അത് വിഷമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പാമ്പിൻ്റെ വിഷമുള്ള പാമ്പാണോ അല്ലയോ, അത് അതേപോലെ എത്രത്തോളം വിഷം അത് പ്രൊഡ്യൂസ് ചെയ്ത കടിയിൽ, അതിനനുസരിച്ചായിരിക്കും ആളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. കടിച്ച ഭാഗത്തുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതേപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഇപ്പോൾ രണ്ട് തരം പാമ്പുകളുണ്ട്, ഓക്കെ. നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം പാമ്പുകളുടെ ഒരു കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പം പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ന്യൂറോടോക്സിക് പാമ്പുകളാണ്, അതാണ് കോബ്ര, ക്രേറ്റ്, അതായത് മൂർക്കൻ, ശംഖുവര എന്നിവയൊക്കെ. അപ്പം എല്ലാ പാമ്പുകളും കടിച്ചാൽ ഒരുപോലെ പാടുകൾ ഉണ്ടാവണമെന്നോ ഒരേ റിയാക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഈവൻ ഇപ്പം ശംഖുവരയും കടിച്ചാൽ ചിലപ്പം കടിച്ച പാടുകൾ പോലും ഉണ്ടാവണമെന്നില്ല, അത്രയ്ക്ക് ചെറിയ പല്ലുകളാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറക്കാൻ പറ്റാതിരിക്കുക, അതേപോലെ ഉമിനീരിറക്കാൻ പറ്റാതിരിക്കുക, സംസാരിക്കാൻ പറ്റാതിരിക്കുക, കൈകാലുകൾ കുഴയുക. അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് ശ്വാസകോശം തളർന്നു പോവുക, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, പാരാലിസിസ് ഉണ്ടാവുക. അങ്ങനെ മറ്റ് പാരാലിസിസുകളുണ്ടായി പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ന്യൂറോടോക്സിക് പാമ്പുകൾ. പിന്നൊന്ന് ഹീമോടോക്സിക് പാമ്പുകളാണ്, അത് നമ്മുടെ ശരീരത്തിനകത്ത് രക്തം കട്ടാവുന്നതിനെ ആണ് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കടിച്ച ഭാഗത്ത് റിയാക്ഷൻസ് ഉണ്ടാക്കാം, അവിടെ നീര് വീക്കം തുടങ്ങാം, അപ്പം നീര് കൂടി വരുന്നതനുസരിച്ച് രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതായത് ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുക, മൂത്രത്തിൻ്റെ നിറം മാറുക, അതേപോലെ ബി പി കുറഞ്ഞു പോവുക, പേഷ്യൻറ്റിൻ്റെ ബി പി കുറഞ്ഞ് പേഷ്യൻ്റ് തളർന്ന് വീഴുക, അതൊക്കെയാണ് പുറമേ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഹോസ്പിറ്റലെത്തിയാൽ മറ്റ് ടെസ്റ്റുകളും ഇവാലുവേഷൻസും ഒക്കെ ചെയ്യും, അതിനനുസരിച്ച് ഈ അവയവങ്ങൾക്ക് ഡാമേജ് വന്ന് തുടങ്ങുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ലെവലിൽ ചികിത്സയിലേക്ക് പോകുന്നത്.
3: ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടൈം വളരെയധികം ക്രൂഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ?
4: ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് പാമ്പുകൾക്കെതിരെ നമ്മുടെ നാട്ടിലുള്ളതാണ് ആൻറ്റി സ്നേക്ക് വിനം ASV എന്ന് പറയുന്ന മരുന്ന്. അത് ഞാൻ ആദ്യം പറഞ്ഞ പാമ്പുകളിൽ ഈ ഫസ്റ്റ് പറഞ്ഞ നാല് പാമ്പുകൾക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണത്. അപ്പോൾ പാമ്പുകളുടെ വിഷം ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് രക്തത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ മരുന്നിന് പ്രവർത്തിക്കാൻ കഴിയൂ. രക്തത്തിൽ നിന്നും അത് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കിഡ്നിയിലേക്ക്, ലിവറിലേക്ക്, ഹാർട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നിന് കാര്യമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ബാക്കി രക്തത്തിലുള്ള പാമ്പ് വിഷത്തിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള മാത്രമേ അതിന് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
3: ഓക്കെ ഓക്കെ. അപ്പം ഈ സാധാരണ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നമ്മൾ കെട്ടുകയൊക്കെ ചെയ്യും, മുറുക്ക് കെട്ടുകയൊക്കെ ചെയ്യും. അപ്പം അത് ഈ പ്രാഥമിക ശുശ്രൂഷയിൽ പെടുന്ന കുറേ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ഐഡിയ തരാമോ?
4: ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മിത്തുകളുണ്ട്, പല പ്രവണതകളുണ്ട്. അതിൽ ഒരു 95% അശാസ്ത്രീയമായിട്ടുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ASV പറഞ്ഞ മരുന്ന് അവൈലബിളായ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈവൻ നമ്മുടെ സർക്കാർ ഇപ്പം 108 ആംബുലൻസ് സർവീസിലേക്ക് ഇതും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 108 വിളിച്ചു കഴിഞ്ഞാൽ ASV ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും മരുന്നിട്ടെന്ന് കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ്. അത് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആ കടിച്ച അവയവം കാലാണെങ്കിലും കൈയാണെങ്കിലും അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മെഡിക്കൽ ടൈമിൽ അതിന് സ്പ്ലിൻറ്റിങ് എന്ന് പറയും. അതായത് ഒരു കട്ടിയുള്ള ഒരു കമ്പോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം കയ്യിലാണ് കടിച്ചതെങ്കിൽ കെട്ടിവെക്കുക, കൈ അനങ്ങാതിരിക്കുക. അത് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടാനും പാടില്ല, നമുക്കൊരു വിരൽ ഉള്ളിലേക്ക് ഇടാവുന്ന ആ ഒരു ടൈറ്റ്നെസ് മതി, അങ്ങനെ കെട്ടുക. അതേപോലെ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന കാര്യമാണ് തുണി അല്ലെങ്കിൽ ചാണകമൊക്കെ ഉപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ അവയവത്തിന് കൂടുതൽ ഡാമേജ് ഉണ്ടാവാനായിരിക്കും കാരണമാകുക. കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതായി പോവും. അതുപോലെ മഞ്ഞൾ തേക്കുക, മറ്റ് നാടൻ മരുന്നുകൾ തേക്കുക, ഇതൊക്കെ കൂടുതൽ ആ ഭാഗത്ത് റിയാക്ഷൻ ഉണ്ടാവാനും കോംപ്ലിക്കേഷൻസ് കൂടാനും അതേപോലെ പാമ്പ് കടിച്ച ലക്ഷണങ്ങൾ പുറത്ത് വരാതെ അത് മാസ്ക് ചെയ്യപ്പെടാനും കാരണമാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെന്ന് വരാം, അതാണൊരു പ്രശ്നം. പിന്നെ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പം കഴുകാം കഴുകണ്ട അങ്ങനെയല്ല, നമ്മൾ സോപ്പുകൾ ഉപയോഗിച്ച് കഴുകണമെന്ന് ചിലർ പറയും, പക്ഷേ കഴുകുന്തോറും അവിടെ കൂടുതൽ അമർത്തി കഴിയുമ്പോൾ വീണ്ടും വിഷം ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ തന്നെയാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്.
3: ഓക്കെ ഓക്കെ. അപ്പം വേറൊരു സംഭവം കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടിയേറ്റ ഭാഗം മുറിവുണ്ടാവുമല്ലോ, അപ്പൊ അവിടുന്ന് ഈ രക്തം വലിച്ചെടുത്തിട്ട് തുപ്പിക്കളയുന്ന അതൊക്കെ
4: അതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രവണതകളിൽ പെട്ടാണ്. അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻ, ഈ രക്ഷപ്പെടുത്താൻ ചെല്ലുന്ന ആളുടെ കൂടെ ജീവൻ അപകടത്തിലാക്കുന്ന പരിപാടികളാണത്, ഒഴിവാക്കുക എന്നുള്ളത്.
3: അപ്പോൾ ഉടൻ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പാമ്പുകടി ഏറ്റ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു, അത് കൂടാതെ എന്തൊക്കെ
4: വെക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമില്ല, പേഷ്യൻറ്റിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കൂടെ ഉള്ളവർ പേടിക്കാതിരിക്കുക, അദ്ദേഹത്തെ കൂടുതൽ പേടിപ്പിച്ച് സ്ട്രെസ്സിലാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു 70% പാമ്പുകളും കടിക്കുന്നത് വിഷപ്പാമ്പുകളല്ല, ഓക്കെ 30% ഉള്ളൂ. അതിൽ തന്നെ പകുതി പാമ്പുകളും പ്രത്യേകിച്ച് ഏറെ പിടിച്ച് വിഷപ്പ് മാറിയിരുന്ന പാമ്പുകളൊക്കെ കടിച്ചാൽ പകുതി പാമ്പുകൾക്ക് മാത്രമേ അവർ വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പാമ്പുകൾ വെറുതെ കടിച്ചിട്ടുമാണ്, ഡ്രൈ ബൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട എന്ന് പറയുക, സമാധാനപ്പെടുത്തുക. നമുക്ക് ഡ്രൈ ബൈറ്റുകൾ ഉണ്ടാവും, 50% ഡ്രൈ ബൈറ്റുകൾ എന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന 50%
3: മാത്രം
4: അതെ ഡ്രൈ ബൈറ്റുകൾ സേഫ് ആണ്. ചിലപ്പോൾ ഒരു ലോക്കൽ റിയാക്ഷൻ, അതിപ്പോ എന്തെങ്കിലും ഒരു പ്രാണിയോ മറ്റോ കടിച്ചോണ്ടോ പോലത്തെ റിയാക്ഷൻ മാത്രമേ ഉണ്ടായി അത് അത് പോവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ അയാൾ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട.
3: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ള ഒരു ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ?
4: നമ്മള് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ നാട്ടില് പാമ്പ് കടിച്ചു കഴിഞ്ഞാല് പ്രധാനമായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് ആ പാമ്പിന്റെ പുറകെ പോവാ എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും അതിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരാന്നുള്ളതാണ്. പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള ഗുണം ചികിത്സ കൊടുക്കുന്നതിനേക്കാളും ചികിത്സ കൊടുക്കാതിരിക്കുന്നതിന് ഉപയോഗപ്പെടുന്നുള്ളതാണ്. അതായത് എല്ലാ പാമ്പ് കടിക്കും നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്താനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വിഷമില്ലാത്ത പാമ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്ന് കൊടുക്കേണ്ടതെന്ന് 100% ഉറപ്പിക്കാം. പക്ഷേ ഇനി വിഷമുള്ള പാമ്പിനെ കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നില്ല, നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ, സൈൻസ് ഓഫ് എൻവെനമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം കൊടുക്കുള്ളൂ. അതുകൊണ്ട് പാമ്പിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുന്നില്ല.
3: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചില കേസുകളിലൊക്കെ ഈ പാമ്പ് കടി ഏറ്റ ആൾക്ക് ഡയാലിസിസിനൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, എല്ലാ കേസസിലും അത് ഉണ്ടാവാറുണ്ടോ അതോ ചില പാമ്പുകളിൽ മാത്രമേ ആ ഒരു വിഷയമുള്ളൂ?
4: ഞാൻ പറഞ്ഞതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വിഭാഗം, അതായത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന, രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് പാമ്പുകൾ, അണലി, ഇവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിയാക്ഷൻ ശരീരത്തിലുണ്ടാവാം. ഒന്ന്, ശരീരത്തിൽ ബി പി കുറഞ്ഞു പോവുക, അതുപോലെ ആ ബി പി കുറയുന്ന കാരണം കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയുക, ഡയറക്റ്റ് കിഡ്നിയെ തന്നെ എഫക്റ്റ് ചെയ്യുക ഈ പോയിസൺ. അതുപോലെ റാബ്ഡോമയലോസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ, അതായത് ശരീരത്തിലെ പ്രോട്ടീൻസിനെ എഫക്റ്റ് ചെയ്യുന്ന, മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ പ്രോട്ടീൻസ് കിഡ്നിയിലേക്ക് വന്ന് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ആവാതിരിക്കുക, അങ്ങനെ കിഡ്നിയുടെ ഒരു ഫിൽട്ടറിങ് മെക്കാനിസം ഡാമേജ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പിന്നെ ആ പേഷ്യനെ സേവ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് ഡയാലിസിസ് മാത്രമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ASV വിഷം കിഡ്നിയിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ മാത്രമേ ASV റോളുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ആ പേഷ്യന്റെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബാക്കി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
3: അപ്പൊ അതൊരു ലോങ് ടേമിന് വേണ്ടി വരും അതോ ഷോർട്ട് ടേമിന് മാത്രമേ മതിയാവുള്ളൂ?
4: ഡിപ്പെൻസ്, ആ പേഷ്യന്റ് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളതനുസരിച്ച്. കിഡ്നിയുടെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും പോകുന്ന രീതിയിലാണ് ആ പേഷ്യൻ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണമായും അതൊരു കിഡ്നി പേഷ്യൻ്റായി മാറുകയാണ്. പിന്നീട് ലൈഫ് ലോങ് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 3-4 ഡയാലിസിസുകൾ കൊണ്ട് ഈ വിഷത്തിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പേഷ്യന് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോവാം. അപ്പോൾ ടൈമാണ് ഇവിടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന ഒരു ടൈമാണ്. എത്ര പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ.
3: ഓക്കെ ഓക്കെ. ഇപ്പം കുട്ടികളും, കുട്ടികളുടെയാണ് ഇപ്പം കൂടുതൽ കേസുകൾ നമ്മൾ വാർത്തയിലൂടെയൊക്കെ കേട്ടത്. അപ്പം ഈ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പം കുട്ടികൾക്കും വലിയവർക്കും അങ്ങനെ പ്രത്യേകതയുണ്ടോ?
4: ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടി പറയാനുള്ളത് ASV പറ്റിയാണ്. ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്നതേ അത് ശരിക്കും ഒരു എന്താ പറയുക, മറുമരുന്ന് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതൊരു ഫോറിൻ ബോഡി ഉണ്ടായാലും, അതിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും, നമ്മുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ആൻറ്റിബോഡീസ് വന്നു കഴിഞ്ഞ് ഈ ഫോറിൻ ബോഡിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ വന്ന് ആൻറ്റിബോഡിയൊക്കെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സമയം വരുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ASV എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. ASV മരുന്ന് പാമ്പ് വിഷത്തിനെതിരായിട്ട്, പാമ്പ് വിഷത്തിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്നതാണ്. പാമ്പിൻ്റെ വിഷം മറ്റ് പരീക്ഷണ ആനിമൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പ്രോട്ടീൻ എടുത്ത് അത് പാമ്പ് വിഷമായിട്ട് ഉണ്ടാക്കി മനുഷ്യർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. നോർമലി ഇങ്ങനെയാണ്. അപ്പോൾ 1 ml ഈ ASV കൊണ്ട് ഏതാണ്ട് 0.6 mg പോയിസൺ ആണ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 60 mg പോയിസൺ ഉണ്ടാവുന്നതാണ്. അപ്പം 60 mg മുതൽ 150 mg വരെ പോയിസൺ വരാം. അപ്പം
3: സിംഗിൾ ബൈറ്റിൽ,
4: ഒരു സിംഗിൾ ബൈറ്റിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഡോസ് എപ്പോഴും 10 vials ആണ്. ഈ സ്നേക് ബൈറ്റിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 10 vials ഫസ്റ്റ് ഡോസ്. 10 vials മുതൽ, അതായത് ഈ പറഞ്ഞ പോലെ കിഡ്നി പ്രശ്നമോ അല്ലെങ്കിൽ തലച്ചോറിനകത്ത് ബ്ലീഡിങ്ങോ ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് വരാം ഈ ഒരു പാമ്പ് കടിയോടുകൂടി തന്നെ. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ 30 vials വരെ കൊടുക്കാം. നമ്മൾ അപ്പോൾ ആദ്യം എപ്പോഴും ചെയ്യുന്നത് 10 vials കൊടുക്കുക, എന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് ഒബ്സർവ് ചെയ്യുക. പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുന്നതെന്ന് നോക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൽ ഈ ലക്ഷണങ്ങൾ ഇല്ലാതാവുന്ന വരെ, പേഷ്യൻറ്റ് സ്റ്റേബിൾ ആവുന്ന വരെ ഈ ആൻറ്റി സ്നേക് വിനം എല്ലാ 6 മണിക്കൂറിനും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ പാമ്പിൻ്റെ വിഷം എത്ര ശരീരത്തിൽ ചെല്ലുന്നു അനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. അപ്പം മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ശരീരത്തിൽ എത്ര വിഷം വന്നു അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്നതനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. പിന്നെ കുട്ടികളിലാവുമ്പം അവരുടെ ശരീരം ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് വിഷം തന്നെയാണെങ്കിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പം ശരിക്കും അവരിലാണ് ഡോസ് കൂടുതൽ വേണ്ടി വരിക പെട്ടെന്ന് അവർ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ.
3: ഓക്കെ. അപ്പം ഇത് ഈ ഒരു വിഷയം ഇപ്പം പലതരത്തിലുള്ള കോബ്ര അല്ലെങ്കിൽ അണലി ഇതൊക്കെ കടിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് അതിന്റെ
4: എല്ലാത്തിന്റെയും
3: കേറിയ അളവിനനുസരിച്ചുള്ള
4: ട്രീറ്റ്മെന്റ്. നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ 3 കാര്യങ്ങളാണ്. ഇപ്പം ഏത് കടിയിൽ ഉണ്ടാവുന്ന 1 ലോക്കൽ റിയാക്ഷനാണ്, അതായത് എവിടെ കടിച്ചു എന്നുള്ളതനുസരിച്ച്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ എന്ത് കടിച്ചാലും, ഒരു പ്രാണി കടിച്ചാലും ഒരു പൂച്ച മാന്തിയാലും ഒക്കെ ഉണ്ടാകുന്ന ലോക്കൽ റിയാക്ഷൻ, അതേപോലെ പാമ്പ് കടിച്ചാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും വേദനയായിരിക്കും. സി അപ്പം ഈ പറഞ്ഞ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ വേദന കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക, അതേപോലെ TT എടുക്കുക, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായത് പാമ്പിൻ്റെ വിഷം കൊണ്ട് തന്നെ അല്ലാണ്ട്, അതായത് വിഷം ഏൽക്കുന്ന ലക്ഷണങ്ങളല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതായത് സിസ്റ്റമിക് ടോക്സിറ്റി എന്ന് പറയുന്ന. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കിഡ്നി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഡയാലിസ് അതൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ്. അതിൻ്റെ കൂടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ASV എന്ന് പറയുന്നത്. അപ്പം ഏത് പാമ്പ് കടിക്കുന്ന അനുസരിച്ചുള്ള, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പാരാലിസിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ വിഷം ന്യൂട്രലൈസ് ചെയ്യുന്നവരെ പേഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അതേപോലെ കിഡ്നി ഫെയിലറിലേക്ക് പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പം ഏത് പാമ്പ് കടിക്കുന്നു, പേഷ്യൻ്റ് വരുന്ന ലക്ഷണങ്ങൾ എന്താണ് എന്നനുസരിച്ച് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മാറും. പക്ഷേ ASV ഒന്നേ ഉള്ളൂ. ഈ 4 പാമ്പുകൾ, ഞാൻ ആദ്യം പറഞ്ഞ 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ASV എന്ന് പറയുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ.
3: ഓക്കെ. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള,
4: അതെ, അത് ഈ 4 പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്, പോളിവാലന്റ് എന്ന് പറയും. മറ്റു രാജ്യം ചൈന, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഓരോ പാമ്പുകൾക്കെതിരായിട്ടുള്ള വിഷങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ പാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് അതിനൊരു പ്രൊഡക്ഷനും പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് തന്നെ ഒരു പോളിവാലന്റ് ASVs മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
3: ഓക്കെ. പിന്നെ പൊതുവെ ഇങ്ങനൊരു മരുന്ന് നമ്മൾ കുത്തിവെക്കുന്നതോടുകൂടി പലർക്കും വന്നേക്കാവുന്ന ഒരു സംശയമാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റോ ഉണ്ടാവുമോ എന്നുള്ളത്.
4: തീർച്ചയായും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ASV എന്ന് പറയുന്നത് ഒരു ഇരുതല വാളാണ്, അത് ജീവൻ രക്ഷിക്കാന്നുള്ള തന്നെയാണ് അതിൻ്റെ പ്രധാന കടമ. പക്ഷേ നമ്മൾ ഏത് മരുന്നും, ഇപ്പം ഒരു പാരസെറ്റാമോളിന് പോലും അലർജി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ASV എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കാൻ വളരെ ചാൻസ് കൂടിയതാണ്. ഞാൻ പറഞ്ഞു പാമ്പിൻ്റെ വിഷം എടുത്ത് ഒരു റാറ്റിലോ അല്ലെ ഒരു ഹോഴ്സിലോ ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് എടുത്ത് അത് വെച്ചിട്ടാണ് ASV എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിലെ ഈ ആൻറ്റിബോഡി പ്രോട്ടീൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കുറച്ച് പ്രോട്ടീൻസും ഇതിൻ്റെ കൂടെ വരും. എത്ര ഫിൽട്ടർ ചെയ്താലും കുറച്ച് വരാം. അപ്പം നമ്മളൊരു മീറ്റ് കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന പോലെ അതേ എഫക്റ്റ് ഇതൊക്കെ ശരീരത്തിൽ ചെല്ലുമ്പോഴും ഉണ്ടാവാം, അലർജി ഉണ്ടാവും. അലർജി എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ, വേദന, തടിപ്പ് ഇതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ സിവിയർ ഫോംസ് ഉണ്ട്, തന്നെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ശ്വാസം മുട്ട് വരിക, BP കുറഞ്ഞു പോവുക, ബോധം പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന ASV ഒറ്റ ഇഞ്ചക്ഷൻ അല്ല കൊടുക്കുക, അത് 1 മണിക്കൂറിലാണ് ഇത് കൊടുക്കുക, ഒരു ഡ്രിപ്പ് പോലെ പോവുകയാണ്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇനി ബുദ്ധിമുട്ട് വന്നാൽ ആ ASV ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഈ വന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ മാനേജ് ചെയ്യുക. ഓക്കെ, അതിന് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആയിട്ടെടുത്ത് മാനേജ് ചെയ്യുക. ആ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വീണ്ടും ASV സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കാരണം പേഷ്യൻ്റ് ലൈഫ് സേവ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ASV മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഇതൊരു എന്താ പറയുക, ക്രിട്ടിക്കൽ കണ്ടീഷനാണ് പാമ്പ് കടി ഏറ്റാൽ. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ആൻഡ് എമർജൻസി കെയർ 100% നന്നായിട്ട് റൺ ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൈമറി കെയർ ഇന്ന് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്, വെറുതെ ഒരു ASV കൊടുത്തുകൊണ്ട് മാത്രം ആവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്.
3: ഓക്കെ. അപ്പം ഈ പാമ്പിനെ പിടിക്കുന്നവർ ഉണ്ടാവുമല്ലോ, അപ്പം അവർ എങ്ങനെ ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവും?
4: കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ തിങ് ആ ഒരു ടെക്നിക്സ്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വല പിടിക്കുക, അതിൻ്റെ മാക്സിമം കൊത്തു കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് കടിച്ച വിഷം ഉണ്ടാവുക ഉണ്ടാവില്ലേ, ഈ കാര്യങ്ങൾ അറിയാം. കടി കൊള്ളാതിരിക്കുക എന്നുള്ളതേ അതിനകത്ത് മാർഗമുള്ളൂ, അത് അവരുടെ പ്രാക്ടീസാണ്.
3: ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഇതിൻ്റെ ഡേഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇത് ഇത് ഇത് ഇതിനുവേണ്ടി നമ്മൾ കുറേ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. ഇപ്പം പാമ്പ് കടി ഇപ്പം ഏതൊരു അസുഖം ആയാലും പോലും ഇപ്പം പല വശങ്ങൾ ഇതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് നമുക്കിപ്പം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഇതിൽ നിന്ന് നമ്മളെ തടയുന്നത് ഇപ്പം ഈ ഇപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ ഇനി ശ്രോതാക്കൾ എന്താ പറയുക ഒരു ആശങ്ക ജനിപ്പിച്ചേക്കാം. അപ്പം അത് നമുക്ക് എന്താ പറയുക അത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പ്രിക്കോഷൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും.
4: ഓക്കെ, ഒന്ന് വേനൽക്കാലമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ കുട്ടികളുടെ ഡെത്തുകളൊക്കെ കട്ടിലിൽ നിന്നാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശംഖുവരെ എന്നുള്ള പാമ്പ് അത് അധികവും നമ്മുടെ വീട്ടിനകത്തു നിന്നാണ് കടി ഉണ്ടാവുക. അതുപോലെ അണലി, അണലി അധികം ഉണ്ടാവുന്നത് പാടത്തിറങ്ങുന്നവർക്കാണ് അണലിയുടെ കടിയിട്ട്. അപ്പം ഓരോ എൻവയോൺമെൻറ്റുകൾ അനുസരിച്ച് ആണ് ഈ കടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വീട്ടിനകത്താണെങ്കിൽ പോലും, എസ്പെഷ്യലി ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്നുണ്ടെങ്കിൽ വിൻഡോസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിൻഡോസിലൂടെ പാമ്പ് കയറി വരും, കാരണം ഇപ്പം മൂർക്കനൊക്കെ ആണെങ്കിൽ തന്നെ അതിന് കയറി വരാനുള്ള കപ്പാസിറ്റി ഉള്ള പാമ്പുകളാണ്. അപ്പം വിൻഡോസ് ക്ലോസ് ചെയ്യുക, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പാമ്പിന് കയറി വരാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൊടുക്കരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ റീസെൻ്റ്ലി ഇപ്പോൾ അടുത്ത ഏതെങ്കിലും ഏരിയസിലൊക്കെ പാമ്പ് കടി ഏറ്റ വാർത്തകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ പേടിച്ച് പരിഭ്രാന്തരാവല്ലേ. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ന്യൂസ് വന്നപ്പോൾ അതൊന്ന് കുറഞ്ഞെന്നേ ഉള്ളൂ, പക്ഷേ അടുത്ത വീണ്ടും ഒരു പാമ്പ് കടി വന്നാൽ വീണ്ടും ഇതേ പേടിയും പരിഭ്രാന്തി എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ഏത് പാമ്പ് കടിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പരിഭ്രാന്തരാവുകയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, എല്ലാ രീതിയിലും പാമ്പുകൾ വരാത്ത രീതിയിലൊരു ക്ലോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം.
3: ഓക്കെ ഓക്കെ, അപ്പം ഈ ഇതുപോലെ സ്നേക്സ് വരാതിരിക്കാൻ, അപ്പോൾ വീട്ടിൽ കടക്കാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും റിപ്പല്ലൻസോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ ഫീൽഡുണ്ടോ?
4: നേരത്തെ തൊട്ടേ കെറോസിൻ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷനിൽ ഇപ്പം ഇൻസെക്ട് റിപ്പല്ലൻ്റ്, സ്നേക് റിപ്പല്ലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല.
3: ഓക്കെ,
4: ഞാൻ ഏതായാലും നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം. പാമ്പ് കടിയിൽ മെയിനായിട്ട് ആളുകൾക്കിടയിൽ വരുന്നൊരു സംശയം നമ്മൾ ഈ ASV കാര്യത്തിലാണ്. അപ്പം ASV എത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ 108 പോലുള്ള നമ്പറിൽ വിളിച്ചാൽ വേഗം എത്താം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും പാമ്പ് കടി ആയിട്ടൊരാൾ വരുമ്പം ഡോക്ടേഴ്സ് അതിനൊരു ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് തന്നെയായിരിക്കും ഫസ്റ്റ് അതിനെ കാണുന്നുണ്ടാവുക. കാണുന്ന കാഴ്ചയിൽ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരിക്കാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വിഷബാധ ഏറ്റുന്ന ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഞാൻ എപ്പോഴും നോർമലി എൻകൗണ്ടർ ചെയ്യുന്നൊരു കാര്യം, നമ്മളവരോട് അഡ്മിഷൻ പറയും. എസ്പെഷ്യലി ഒരു ബൈറ്റ് മാർക്ക് കണ്ടിട്ടുണ്ട്, അവർ പാമ്പിനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഓൾമോസ്റ്റ് ഷുവറാണ് കടി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരോട് അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് പറയും. വേറെ ഒന്നും ഉണ്ടാവില്ല, പേഷ്യൻറ്റിന് വലിയ വേദന ഉണ്ടാവില്ല, ബ്ലീഡിങ് ഉണ്ടാവില്ല, വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും അതിനെപ്പറ്റി അതിനൊരു ഗൗരവമായിട്ട് എടുക്കില്ല. കുറച്ച് സമയം എമർജൻസിയിൽ കിടന്നല്ലോ, ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ പോയ പല കേസുകളും കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് വരുന്നുണ്ട്. അതെ, അപ്പം നമ്മൾ എല്ലാ പാമ്പുകളും കടിയേറ്റിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു ഈ ശംഖുവരെ ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബൈറ്റ് മാർക്കുകൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് 24 hours ഒരു സേഫ് എൻവയോൺമെൻറ്റ്, അതാണ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലക്ഷണങ്ങൾ, ലക്ഷണങ്ങൾ ഇപ്പം ചിലർ പറയും നമുക്ക് ലക്ഷണങ്ങൾ വീട്ടിൽ നോക്കിയാൽ പോരെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പിക്ക് ചെയ്യണമെന്നില്ല. സ്പെഷ്യലി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂറോടോക്സിക് സ്നേക്കാണ് കടിച്ചതെങ്കിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയണ്ടാവില്ല, പേഷ്യൻറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, അതേപോലെ പാരാലിസിലേക്ക് പോകുമായിരിക്കാം, പക്ഷെ അടുത്തിരിക്കുന്ന ആള് അറിയുന്ന പോലെ
3: ഉണ്ടാവില്ല. പണ്ട് ഒരു പാമ്പിടിയേറ്റ്
4: കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, അത് അതെ നമ്മൾ ഉറങ്ങ, പക്ഷെ ഉറങ്ങാണ്ട് വീട്ടിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല, കാരണം ചിലപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. ആ പണ്ടൊട്ടേ ഇങ്ങനെ പറയുന്നതാണ് ഉറങ്ങാതെ നോക്കണം എന്നുള്ളത്. പക്ഷെ ശാസ്ത്രീയമായിട്ട് അതിന് ഉറങ്ങാണ്ട് നോക്കിയിട്ട് ഒരു ഗുണമുണ്ടോ എന്നുള്ളത് എവിടെയും പറയുന്നില്ല. ആകെ ഈ പറഞ്ഞതുള്ളതാണ് ലൈക്ക് നമുക്ക് തെറ്റിദ്ധാരണ വരാം, പേഷ്യൻ്റ് ഉറങ്ങുകയാണെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ പേഷ്യൻ്റ് ആക്ച്വലി ഒരു റെസ്പിറേറ്ററി ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിലേക്കോ പോയിക്കൊണ്ടിരിക്കാവാം, അപ്പം നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണമെന്ന് പറയുന്നത്. അത് കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വേദന വരണമെന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്ക് വരിക. ഹോസ്പിറ്റലെത്തിയാൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഈ ASV കാര്യത്തിൽ വരുന്നത്. അതായത് പറഞ്ഞത് ASV, എല്ലാവർക്കും ഇപ്പം ഗൂഗിള് നോക്കുമ്പം ASV ഹാസ് ഗോട്ട് ദീസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ASV കൊടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ട്രൈ ചെയ്യുന്നൊരു കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലെ ഇത് കോംപ്ലിക്കേഷൻ ആവുമ്പോൾ നമ്മൾ ഹൈ റിസ്ക് മെഡിസിൻ ആയിട്ടാണ് കൊടുക്കുന്നത്, സൈഡ് എഫക്ട്സ് മേടിച്ചിട്ട്. സൈഡ് എഫക്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്ത് വേണേലും വരാം. ഈ പാമ്പ് കടി ഏറ്റാലും ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ ASV കൊണ്ടും വരാം. പക്ഷേ അവിടെ ആലോചിക്കേണ്ട കാര്യം, നമുക്കിപ്പം പാമ്പ് കടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ASV മാത്രമാണ്. പക്ഷേ ഈ ASV കൊണ്ട് വരുന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഇമ്മീഡിയറ്റ്ലി മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ആവുന്നതേ ഉള്ളൂ ഏത് റിയാക്ഷൻസും, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ ഒരു ഡോക്ടറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അവരോട് തർക്കിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഒരു ASV കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മരുന്ന് കൊടുത്തുകൊണ്ടതാണ് വന്ന് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ അത് മാനേജ് ചെയ്യാൻ വിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അവർ ഈ അനാഫിലാക്സിസ് സിവിയർ അലർജി മാനേജ് ചെയ്യുക, വീണ്ടും ASV സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം. കാരണം ഞാൻ പറഞ്ഞു അവയവങ്ങളിലേക്ക് എന്താണെങ്കിലും കുറച്ചെത്തും, പക്ഷേ മാക്സിമം ഡോസുകൾ അവയവങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട ഡോസ് ASV കൊടുക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആവും. ഓക്കെ, അപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ അതേപോലെ ഇപ്പം നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റിനെ വേഗം വീട്ടിൽ കൊണ്ടുപോകാം, അതും ഒരു മണ്ടത്തരാണ്. കാരണം നമ്മളെപ്പോഴും ടാർജറ്റ് എൻ പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവാന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ASV ഒരു 10 വയൽ കൊടുക്കും, പിന്നെ ഒരു 6 നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഹോട്ട് ബ്ലഡ് ക്ലോട്ടിങ് ടൈം എന്ന് പറയുന്ന ടെസ്റ്റ്, അതേപോലെ ലിവറിനകത്തു നിന്ന് ഉള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻ, നമുക്കൊരു മുറിവുണ്ടായാലേ രക്തം കട്ടിയാവണല്ലേ, അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസൊക്കെ ലിവറിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ശരീരത്തിലുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാമ്പ് വിഷം ഇവയെ എഫക്റ്റ് ചെയ്യും, ഇവയെ ഡാമേജ് ചെയ്യും, അപ്പോൾ രക്തം കട്ടാവാതിരിക്കും. അടുത്ത 6 മണിക്കൂർ, അപ്പോൾ നമ്മൾ പാമ്പ് വിഷത്തിനെതിരെയുള്ള ASV കൊടുത്തിട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും, INR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ സമയത്ത് വീണ്ടും ഇത് നോർമൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ASV കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര വേണോ അത്ര വരെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഓവർ ഡോസോ അണ്ടർ ഡോസോ അങ്ങനെ ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ASV കൊടുത്ത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് വീട്ടിൽ പോകാമെന്നില്ല. കാരണം സെക്കൻഡറി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കടിച്ച ഭാഗത്തുള്ള അണുബാധ, അണുബാധ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതായത് അവിടുത്തെ ടിഷ്യൂസിനെ ബാധിക്കുന്നതാണ്, ഇൻഫെക്ഷൻ ബാധിക്കുകയാണ്. അതേപോലെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൈക്കും കാലിനും കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കടി ഏറ്റ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് നീര് വന്ന് ആ കമ്പാർട്ട്മെൻറ്റുകളിൽ നിറഞ്ഞ് അവിടെ പ്രഷർ കൂടാം. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കുഴലുകളും നെർവുകളും ഡാമേജ് ആയിപ്പോവാം. അപ്പം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ശരിക്കും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ സ്പീഡിൽ മാനേജ് ചെയ്ത് പേഷ്യൻറ്റ് സ്റ്റേബിളായി മാത്രം വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് സേഫ്. നമ്മൾ കുറച്ച് ASV കൊടുത്തല്ലോ, ഇനി കുഴപ്പമില്ല, പേഷ്യൻറ്റിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ഡിഎസ്കലേറ്റ് ചെയ്യാം, അതായത് ഒരു ഹയർ സെൻറ്ററിൽ നിന്ന്. പല റീസൺസ് ആവാം, ഫിനാൻഷ്യൽ റീസൺസും മറ്റു റീസൺസൊക്കെ ഉണ്ടാവാം. ഒരു ചെറിയ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ഒബ്സർവേഷൻ മതിയല്ലോ എന്നുള്ള രീതിയിൽ പോവാം. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോവും. കോംപ്ലിക്കേഷൻസ് വരാം, കോംപ്ലിക്കേഷൻസ് വന്നാൽ വേഗം മാനേജ് ചെയ്യാനുള്ളത്. അതേപോലെ ഈ ASV അലർജിക് റിയാക്ഷൻസ് ഒരു 48 hours വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ പേഷ്യൻറ്റ് ICU ഒബ്സർവേഷനിലായിരിക്കണം എന്നുള്ളതാണ്.
3: പ്രോട്ടോകോൾ പറയുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയും അല്ലേ, പിന്നെ അതിനെ നമ്മൾ,
4: അതായത് ഈവൻ 10 ദിവസം കഴിഞ്ഞിട്ട് സ്നേക്ക് ബൈറ്റുമായിട്ട് കൊണ്ടുവരുന്ന കേസുകളുണ്ട്. നമ്മുടെ നാട്ടിലധികം ഇല്ല, പക്ഷെ നോർത്തിൽ അതേപോലെ ഒരു അണ്ടർ ഡെവലപ്ഡ് ഏരിയകളിലൊക്കെ 10 ദിവസം കഴിഞ്ഞിട്ട് കിഡ്നി ഫെയിലറിൽ പേഷ്യൻസ് വരുന്നുണ്ട്. ആ പേഷ്യൻസിന് പോലും ASV സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പ്രോട്ടോകോൾ ഉള്ളത്. ഓക്കെ, കാരണം അവരെ സേവ് ചെയ്യാൻ അത് മാത്രമേ മാർഗമുള്ളൂ. സ്റ്റിൽ ബാക്കിയുള്ള പോയിസൺ എങ്ങനെയെങ്കിലും ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
3: സ്ലോ ആയിട്ട് കയറാനായിട്ടുള്ള കാര്യം എന്താണ്? അത് ഏതെങ്കിലും ഒരു സ്നേക്കിന്റെ പ്രത്യേകതയാണോ അതോ എന്താണ് അങ്ങനെ കാരണം അത്ര സ്ലോ ആയിട്ട് ഈ എഫക്ട് വരാൻ?
4: ഡിപ്പെൻസ്, ഒന്ന് ഡോസാണ്. ഇപ്പം വലിയൊരു ഡോസിൽ ഒറ്റ ബൈറ്റിൽ നല്ലൊരു ഡോസ് പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഉണ്ടാവും. രണ്ടാമതായിട്ട് ആ പേഷ്യൻ്റെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എത്ര എത്രത്തോളം ഹാർഡായിട്ടുള്ള ബൈറ്റാണ് ഏറ്റത്. പിന്നെ ചില കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരവരുടെ മാക്സിമം ഇഷ്യൂസ് വരുമ്പോൾ മാത്രമേ അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും ഇപ്പോൾ കിഡ്നി ഫെയിലറിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതാണ് ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നാട്ടിൽ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് ഈ തുണി കെട്ടുക, ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ടൈറ്റായിട്ട് കെട്ടി കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ ഭാഗത്ത് ടിഷ്യൂ ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം, അതായത് കമ്പാർട്ട്മെൻറ്റൽ കേൾക്ക് പ്രഷർ നിറയുക, അതേപോലെ അവിടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ആ അവയവത്തിന് ഡാമേജ് സംഭവിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്നത് നമ്മളിപ്പോൾ ചില ഹോസ്പിറ്റൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാത്ത ഒരു പ്രൈമറി ലെവലിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അധികം കേസുകൾ കണ്ടിട്ടില്ല. അതാണ് ചിലയിടത്ത് പെട്ടെന്ന് ഈ തുണി ടൈറ്റായിട്ട് കെട്ടിക്കുന്നത് ടോണിക്കെട്ട് എന്ന് വിളിക്കും. ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യും. പെട്ടെന്ന് റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ആ ഭാഗത്ത് ഓൾറെഡി വിഷം ഉണ്ടാവും, ഇത് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറും. ഇമ്മീഡിയറ്റ്ലി ഒരു നിമിഷങ്ങൾക്കുള്ളിൽ പേഷ്യൻ്റ് വേഴ്സണാവുന്നുണ്ട്. അത് ഒരു ഫുൾ ലോഡ് പോയിസൺ ഒറ്റയടി ശരീരത്തിലേക്ക് ചെല്ലുന്ന എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെയാണ് പാമ്പ് കടിക്കുമ്പോഴും, ഒരു വലിയ ലോഡ് വിഷം ഒരുമിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളായിട്ട് പേഷ്യൻ്റ് വരാം. പക്ഷെ ഒരു ചെറിയ ഡോസാണ്, സ്ലോ ആയിട്ടാണ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് കിഡ്നിയിലേക്കൊക്കെ ടൈം എടുത്താണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ലക്ഷണങ്ങൾ വരിക.
3: ഓക്കെ ഓക്കെ. ഈ തുണി ചുറ്റിയതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ, ഇപ്പോൾ ഈ തുണി ചുറ്റി നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടാണ് വന്നെങ്കിൽ പോലും
4: സ്ലോ ആയിട്ട് മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ടെക്നിക്കുകളുണ്ട്. നമ്മളിപ്പം അതിൻ്റെ മേലെ ഒരു ബി പി കഫ് കെട്ടും, ആ ബി പി കഫ് കുറച്ച് ടൈറ്റ് ആക്കും, മറ്റേ തുണിയൊന്ന് അഴിക്കും, എന്നിട്ട് ഈ ബി പി കഫ് പയ്യെ പയ്യെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. ഒരു ടെക്നിക്കാണ്, നമ്മൾ മെഡിസിനിൽ യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്കാണ്. തുണി ചുറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ചില പറയും അതിന് അപ്പുറത്തേക്ക് വിഷം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഉള്ളിലൂടെ ഇവ നമ്മുടെ ബോൺസിനകത്തൂടെ എല്ലുകൾക്കകത്തൂടെ തന്നെ സർക്കുലേഷൻ ഉണ്ട്. അപ്പം ഈ വിഷം അതിലെ കൂടെയും പോകും, അവിടെ ടൈറ്റ് ആവുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രൂവൺ ആയിട്ടില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കാണ് ഏറ്റവും നല്ലത്. ഒരു കമ്പോ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു വസ്തുവ വെച്ചിട്ട് ആ അവയവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. അത് കടി കിട്ടിയ ഭാഗത്തിന് മേലെയായിട്ട് തുണി ഇങ്ങനെ നന്നായിട്ട് ചുറ്റി ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് ജസ്റ്റ് വെക്കുക, ഒരു വിരൽ കയറ്റാൻ പറ്റുന്ന ടൈറ്റ്നസ് വെക്കുക, ആ ഭാഗം അനക്കാതിരിക്കുക, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്.
3: ഓക്കെ, അപ്പോൾ അവയവം അനക്കാനും പാടില്ല.
4: പാടില്ല, കാരണം അനക്കും തോറും അവിടുത്തെ മസിൽസിൻ്റെ ആക്ഷൻ കൂടുകയും അവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്. അത് വേഗം ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാക്സിമം സ്ലോ ചെയ്യുക, പേഷ്യൻ്റ് നടക്കാൻ പാടില്ല. പേഷ്യൻ്റിനെ മാക്സിമം ഇരുത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വലിയ വ്യത്യാസങ്ങൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്.
3: തുടക്കത്തിൽ ഈ നെർവസ് ആവുന്നതിൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ, അപ്പം ഈ നെർവസ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും?
4: നെർവസ് ആകുമ്പം ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ ഫാസ്റ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, 100% പ്രൂവ് ആണല്ല, സ്റ്റിൽ ചില ലിറ്ററേച്ചേഴ്സിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ നെർവസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് കൂടും, സർക്കുലേഷൻ കൂടുതലാവും. അപ്പം അവിടെ ഇരിക്കുന്ന വിഷം പെട്ടെന്ന് സർക്കുലേഷനിൽ കംപ്ലീറ്റ്ലി വരാം, എല്ലാ ഏരിയയിലേക്കും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് പെട്ടെന്ന് പേടിപ്പിക്കരുത്, സ്ട്രെസ് ആക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്.
3: ഓക്കെ ഓക്കെ.

0: ഉള്ളതല്ലേന്ന് ചോദിക്കും. അതിൽ എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, അതായത് 70% പാമ്പുകളും വിഷമില്ലാത്തതാണ്, ബാക്കി 30% പകുതി കടിക്കുന്നതും ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒരു വിഷഹാരി അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അവരുടെ കയ്യിലുള്ള അതെനിക്കറിയില്ല എന്തൊക്കെയാണോ വിദ്യകൾ അത് ചെയ്യും. അപ്പം മിക്ക കേസുകളും ഈ പറയുന്ന ഡ്രൈ ബൈറ്റ് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും. ഒബ്വിയസ്ലി പേഷ്യൻ്റെ രക്ഷപ്പെടും അല്ലേ, മെയിനായിട്ട് ആ ഭാഗത്ത് ഈ എന്താ തടിപ്പ് കുറയാനും വേദന കുറയാനുള്ള ആ എഫക്റ്റൊക്കെ ഈ മരുന്നുകൾക്ക് ഉണ്ടാകാം. അപ്പോൾ ആ ഭാഗത്തെ പ്രശ്നങ്ങൾ കുറയും, ആ കണ്ടില്ലേ വിഷമായിട്ടില്ല പേഷ്യൻ്റ് സേഫായെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കൊടുത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ മോശമായി പേഷ്യൻ്റ് ഡെഡായി ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു റീസെൻ്റ്ലി പല ഫേമസ് ആയ പല ആൾക്കാരെയും നെയിംസ് അതിലേക്ക് വന്നിട്ടുണ്ട് വൈദ്യുതി. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല എന്നുള്ളതാണ്. ഇനി ഇതാ നാളെ ആരെങ്കിലും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താൽ ഓക്കെ നമുക്ക് എഗ്രി ചെയ്യാം, പക്ഷേ ഇതിനകത്ത് ഇതുവരെ പ്രൂവ് ആയിട്ടുള്ള കാര്യം ഇത് മാത്രമാണ്. ബാക്കി പേഷ്യൻസിൻ്റെ കണ്ടീഷൻ വേഴ്സനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അവർ ആ സ്റ്റേജ് പാസ് ചെയ്തിട്ടുണ്ടാവും.
1: ഓക്കെ. ഇപ്പം എന്താ പറയുക, അപ്പം ഒരു കാരണവശാലും നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ടതില്ല, നമ്മൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു കരുതലും അല്ലെ കെയറും ആണ് നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്നാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു കോമൺ മെസ്സേജ്
0: ഉള്ള കാര്യമാണ്. അതായത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്ര ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, പേഷ്യൻറ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ASV ഉള്ള സെൻറ്ററിലേക്ക് എത്തിക്കുക, അവിടെ ആ പേഷ്യൻ്റ് സ്റ്റേബിൾ ആവുന്ന എല്ലാ
1: ട്രീറ്റ്മെന്റും കൂടെ എനിക്ക്
0: അതാണ് നമ്മുടെ നാട്ടില്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഡയറക്ടറീസ് ഉണ്ട്. ഇപ്പം ഒരു സ്നേക് പീഡിയ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, പിന്നെ ഞാൻ 108 വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ASV ഉള്ള അടുത്തേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വാട്സപ്പുകളിലൊക്കെ ഇപ്പോൾ ഈ ASV ഉള്ള സെൻ്ററുകളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ASV ഉള്ള സ്ഥലം അറിഞ്ഞിരിക്കുക, പിന്നെ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ASV ഉള്ള സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ASV കൊടുക്കുക മാത്രമല്ല, ASV കൊടുക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ആ ASV കൊടുക്കുന്ന മുതൽ ആ ASV ശരീരത്തിലെത്തി അതിൻ്റെ റിയാക്ഷൻസ് അതെല്ലാം മാനേജ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളൊരു സർവീസ് ഉള്ളൊരു സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് പേഷ്യൻ്റെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. നമ്മൾ വേറെ ഈ കുറുക്ക് വഴികൾ എന്തുകൊണ്ടും കാര്യമില്ല, പിന്നെ എന്ത് കടിച്ചു എന്നുള്ള പേഷ്യൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും.
1: അപ്പൊ അത്രയും ഫെസിലിറ്റീസും അല്ലെ ട്രെയിൻഡും ആയിട്ടുള്ള സ്റ്റാഫുകളുടെ അടുത്താണ് നമുക്ക് നമ്മള്
0: അതിലെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ന്യൂറോടോക്സിക് സ്നേക്ക് കടിച്ചു കഴിഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക്, അതായത് വിഷം കൂടുതലാണെങ്കിൽ അധികം ആ പേഷ്യൻ്റ് വെന്റിലേറ്ററിലേക്ക് പോകും. വിഷമത്തിൻ്റെ എഫക്റ്റ് ASV വഴി മാക്സിമം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻ്റെ പാരലിസ് റിവേഴ്സലായി പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വെന്റിലേറ്റർ ചില പേഷ്യൻസ് ഇപ്പം ASV ഇല്ലാത്ത ഒരു ലിറ്ററേച്ചർ പറയുന്ന ASV ഇല്ലാത്തൊരു സ്ഥലത്താണ്, ആ ഒരു ഏരിയയിൽ എവിടെ ASV ഇല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കീപ്പ് ചെയ്യുക. ഈ തനിയെ വിഷം ശരീരത്തിൽ നിന്ന് ഏത് ശരീരത്തിൽ ചെന്ന ഏത് സാധനവും ഒരു പരിധി കഴിയുമ്പോൾ മെറ്റബോളൈസ് ആയിപ്പോവും. അപ്പോൾ അത് തനിയെ പോകുന്ന ടൈം വരെ ആ വെന്റിലേറ്ററിൽ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ആ പേഷ്യൻ്റ് ഉണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ.
0: അതേപോലെ ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യം, പ്രഗ്നൻറ്റ് ലേഡി, പ്രഗ്നൻറ്റ് ലേഡീസിന് പാമ്പ് കടിയേറ്റാൽ വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. അവർക്കും സെയിം ASV കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിലും ASV ഡോസ് ഒരുപോലെ കൊടുക്കുക, അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻസ് കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ, പക്ഷേ അങ്ങനത്തെ എല്ലാ സിറ്റുവേഷനും ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് മദർ കാർഡിയാക് അറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമാണ് അവർ. അപ്പം അതേപോലെ ഏത് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി മദറിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഷീ ഈസ് ഓൾറെഡി അലൈവ് അല്ലേ, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരെ സേവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. ആ കുട്ടിയെ സേവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യും, പക്ഷേ മദറിനെ ഇവിടെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പം ഈ കുട്ടികളില് എന്താണ്, കുട്ടികൾ ഇപ്പം മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ടോ കുട്ടികൾക്ക് കടിയേക്കുമ്പോൾ?
0: ഒന്നുമില്ല, കുട്ടികളാകുമ്പം വേഗം പേടിക്കുക എന്നുള്ളതാണ്, അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അവരിൽ വിഷം പെട്ടെന്ന് എത്തും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേഗം എത്തും. അവരുടെ ബോഡി വെയ്റ്റും ബോഡി സർഫസ് ഏരിയയും കുറവാണ്.

0: അപ്പോൾ അതിന് മാനേജ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ASV തന്നെയാണ്. അങ്ങനെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ASV കൊടുത്ത് മാനേജ് ചെയ്യാന്നുള്ളതേ അതിനകത്ത് ചെയ്യാനുള്ളൂ.
1: ഓക്കെ ഓക്കെ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇനി ഇപ്പോ ഈ ഒരുപാട് മറ്റ് ഓർഗൻസ് തകരാറാവുന്ന കേസുകള് തുടർന്ന് ഇപ്പം കിഡ്നിയുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം അങ്ങനെ ഒരു പ്രൊലോങ്ഡ് സിറ്റുവേഷനിലോ വരാം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം പോകാതെ നോക്കുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ചെയ്യും. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്തൊക്കെയായിരിക്കും?
0: നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്, അതായത് സ്നേക്ക് പോയിസൺ ന്യൂട്രലൈസ് ആവുന്ന ASV റോള് കഴിയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നോർമലി ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ട് എങ്ങനെയാണോ പേഷ്യൻ്റ് വരുന്നത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അല്ല കിഡ്നിയുടെ പ്രശ്നമായിട്ട് വന്നാൽ പിന്നെ ഡയാലിസിസ് വേണ്ടതാണെങ്കിൽ കണ്ടിന്യൂസ് പിന്നെ ഡയാലിസിസ് പോവുക. ചില ഹാർട്ടിന് പ്രശ്നമായിട്ട് വരും, നമ്മൾ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താണ് ഉണ്ടാവുക അതേ എഫക്റ്റ് ആയിരിക്കും ചില പേഷ്യൻസ് ഉണ്ടാവുക. ഡയറക്റ്റ് കാർഡിയാക് മസിൽസിൽ എഫക്റ്റ് ചെയ്തിട്ട് അവരുടെ കാർഡിയാക് ഫങ്ഷൻ കോംപ്രമൈസ് ആവും. പിന്നെ ലൈഫ് ലോങ് അവരോട് കാർഡിയാക് പേഷ്യൻ്റ് ആയിട്ട് പോവാം, പിന്നെ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് വിചാരിക്കുന്നുള്ളൊരു എന്താ ഒരു പാമ്പ് കടിച്ചാൽ ആ പാമ്പ് വിഷത്തിനേക്കാൾ ഉപരി ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ASV കൊണ്ടും ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം.
1: ഓക്കെ ഓക്കെ ഇപ്പം ASV ഓൾറെഡി എടുത്തു, ഇപ്പം ക്യൂർ ആയിട്ട് വീട്ടിലെത്തിയ ഒരാൾക്ക് എന്തൊക്കെ പാലിക്കേണ്ട ഫുഡ് മര്യാദകൾ അല്ലെങ്കിൽ ഡയറ്റ് മര്യാദകൾ?
0: അങ്ങനൊന്നുമില്ല, അങ്ങനത്തെ ഡയറ്റ് മര്യാദകളും അങ്ങനെ ഒന്നുമില്ല. പേഷ്യൻറ്റിനെ ലൈക്ക് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില പേഷ്യൻസിന് 6 weeks ഒക്കെ വരാം അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, പനി, തലവേദന, സെറം സിക്നെസ് എന്ന് പറയും, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പേഷ്യൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അലർജീസ് ഉണ്ടാവാം. അപ്പോൾ ഒരു നോർമലി ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിൽ ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ASV ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒരു 1 month വരെ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻറ്റിന് കാണിക്കാം, ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: കുട്ടികളിലായാലും
0: കുട്ടികളിലാണെങ്കിലും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ASV ഒക്കെ കൊടുത്ത് ഒരു 3-4 weeks ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ASV കാരണമാണ് ആ ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കുക തന്നെ വേണം. അപ്പോൾ ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നതാണ് സേഫർ സൈഡ്.
1: അപ്പോൾ ASV കൊടുത്ത് എന്താ പറയുക, സേവ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ശതമാനം തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ?
0: അതെ, കൂടുതലും അങ്ങനെ തന്നെയാണ്. ASV സൈഡ് എഫക്ട്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഹയർ സെൻറ്ററിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആവാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ എന്താ പറയുക, ഇപ്പം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമോ അങ്ങനെ?
0: അതിന് ഇപ്പം നമുക്ക് ASV കൊടുക്കുന്നതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ ഒരു TT എടുത്തപ്പം അല്ലെങ്കിൽ ഒരു റാബിസ് വാക്സിനൊക്കെ എടുത്തപ്പം ഒരലർജി വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവരിൽ ASV ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ചില ലിറ്ററേച്ചേഴ്സ് പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നതാണ് ചില ഒരു പക്ഷേ അവർക്ക് നന്നാവുക, പകരം വെന്റിലേറ്റർ അങ്ങനത്തെ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ഇൻ കേസ് ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരിൽ ഇത് വീര്യം കുറഞ്ഞ ഡോസുകൾ ആദ്യം ടെസ്റ്റ് ഡോസുകളായിട്ട് കൊടുത്ത് പരിശോധിച്ച് അലർജി വരുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കുക. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലധികം ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ക്രിട്ടിക്കൽ കെയറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ അവിടെയും ചെയ്യുന്നത് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഇത് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, സ്റ്റിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇതിനെ കൊടുക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യുന്നത്. സേവ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് പാമ്പ് കടിയേറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ്, പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെസ്റ്റ്? ഞാൻ പറഞ്ഞു, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കാലിലാണ് കടിച്ചെങ്കിൽ, ഇപ്പോൾ പാദത്തിൽ കടിച്ചെങ്കിൽ പാദത്തിൽ നിന്ന് ഒരു തടിപ്പ് തുടങ്ങി അത് നീര് വന്ന് ആ ജോയിൻറ്റിനെ ക്രോസ് ചെയ്ത് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ASV കൊടുക്കുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. പക്ഷെ എല്ലാവരിലും അങ്ങനെ എത്തണം എന്നില്ല. ചിലരിപ്പോൾ കണ്ണ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാതിരിക്കുക, ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളൊരു 30 എണ്ണാൻ പറയും, അവർക്ക് പറ്റുന്നില്ല. അത് അവരുടെ റെസ്പിറേറ്ററി മസിൽസ് പാരാലിസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ASV കൊടുക്കും. അതുപോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആക്ച്വലി ആ ഒരു ടെസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുക. അതായത് ഹോൾ ബ്ലഡ് ക്ലോട്ടിങ് ടൈം, നമ്മൾ വന്നു കഴിഞ്ഞാൽ ട്യൂബിൽ ഒരു 2 ml ബ്ലഡ് എടുത്ത് വെക്കും, അത് 20 മിനിറ്റിൽ ക്ലോട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഒരു നോർമൽ ഇത് ക്ലോട്ട് ആവണം, ഇത് ക്ലോട്ട് ആവുന്നില്ലെങ്കിൽ അധികം ഹീമോടോക്സിക് സ്നേക്ക്, അതായത് നമ്മുടെ രക്തം കട്ടിയാവുന്നതിനെ എഫക്റ്റ് ചെയ്യുന്ന സ്നേക്ക് കഴിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും വരുന്നത്, പിന്നെ ASV കൊടുക്കാമെന്നാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് INR എന്ന് പറയുന്ന ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ഒരു 6 മണിക്കൂറും ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതൊന്നും ഡയറക്റ്റ് പാമ്പിൻ്റെ വിഷം ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റല്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 1-2 ടെസ്റ്റുകൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ 1-2 റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ചെറിയ പ്രൈമറി സെൻറ്ററുകളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കംപ്ലീറ്റ്ലി പ്രൂവൺ ആയി നമ്മുടെ നാട്ടിലെ എല്ലാ സെൻറ്ററുകളിലേക്കും വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ടെസ്റ്റിൽ പോയിസൺ വീനം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ASV കൊടുക്കാൻ പറ്റും. ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു ചോദ്യമായിട്ടുള്ളത്. അത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി അറിയണമെന്നില്ല എല്ലാം. പക്ഷേ ഇപ്പോഴത്തെ ടെസ്റ്റുകൾ പറയുന്നത് 20 മിനിറ്റിനുള്ളിൽ നമുക്ക് പോയിസൺ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്നാണ്, കടിച്ച് 20 മിനിറ്റിനുള്ളിൽ തന്നെ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്.
1: ഹോസ്പിറ്റലില്
0: തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ ഒരു അതാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഡെവലപ്മെന്റ് പറയുന്നത് പലയിടത്തും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോണോവാലന്റ് വാക്സിനുകൾ, അതായത് മോണോവാലന്റ് ASV. നമ്മൾ ഞാനിപ്പോ പറഞ്ഞ ASV 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള ഒരു മരുന്ന് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഓരോ പാമ്പുകൾക്കെതിരെയുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പല കോൺഫറൻസുകളിലും ലിറ്ററേച്ചറിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ആണ്. പ്രൊഡക്ഷൻ ഇഷ്യൂസ്, കോസ്റ്റ് ഇഷ്യൂസ്, ലോങ് ടേം സ്റ്റോറേജ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം അത് കാരണം ഇതൊക്കെ നിർത്തി വെച്ചു. അതുകൊണ്ട് തന്നെ 1-2 കമ്പനികൾ മാത്രമേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ.
1: ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രിക്കോഷൻസും പറഞ്ഞു, പ്രിക്കോഷൻസിൻ്റെ കാര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു. പാമ്പടി കൊള്ളാതിരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് ഇങ്ങനെ സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കെയർ എടുക്കണം എന്നുള്ളൊരു വിഷയം നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൽ ഇപ്പം പൊതുവെ പല കാര്യങ്ങളും എല്ലാവരും എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ കണക്ക് കെയർലെസ് ആയി പോയിക്കാം, പിന്നെ ബോദറേഷൻ ഇല്ലാതായിരിക്കാം. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഒന്ന് പറയാമോ? ആസ് എ ഡോക്ടർ എന്താണ് നമുക്കൊരു ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ?
0: നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ ഉള്ളൂ, ഒരു റിപ്പീറ്റ് ചെയ്യാന്ന് തോന്നുള്ളൂ. അതായത് പരിസരം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചിലർ പറയുന്നത് പൂച്ച വളർത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്.
1: അത് പൂച്ച പിടിച്ചുകൊണ്ട് വരുമെന്നും പറയുന്നുണ്ട്.
0: അതെ, പക്ഷെ അതാണ് പൂച്ച ജീവനോട് പിടിച്ചോണ്ട് വന്ന് നമ്മുടെ ടേബിളിൽ വെച്ച്
1: അത് അതിലും ഡേഞ്ചർ ആണെന്നാണ്.
0: സ്റ്റിൽ ലൈക്ക് ഒരു ഒരു രീതിയിലെ ഒരു പോസിറ്റീവ് കാര്യമാണ് പൂച്ചകളുള്ളടുത്ത് പാമ്പ് വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സത്യം എന്നറിയില്ല, വരുന്ന സ്ഥലങ്ങളുണ്ട്. ടു ബി ഓൺ സേഫർ സൈഡ്, ഇപ്പോൾ വീടുകളിൽ പലയിടത്തും ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഗ്രിൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, പാമ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ
1: സമ്മർ ആവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട്
0: ശ്രദ്ധിക്കാന്നുള്ളതാണ്. സമ്മറിൽ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് വരുന്ന സമയത്താണ് ഇത് കൂടുതൽ ഇറങ്ങുക, അങ്ങനെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ലോസ് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളെ പുറത്തേക്ക് വിടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി പാമ്പ് കടിയേറ്റൊക്കെ കുട്ടികളാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഡൗട്ടുണ്ട്, പാമ്പ് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രം വിടാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു സ്നേക്ക് വീനം അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം ചെറിയ ബോഡി വലിയ ഡോസ്, ഒരു സഡൻ ആക്ഷൻ ആയിരിക്കാം പോയിസൺ ഉണ്ടാവുക. അതാണ് കുട്ടികളെ ശ്രദ്ധിക്കാന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ
1: ഓക്കെ. അപ്പോൾ സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് വേണ്ടത്, ഇനി ഇൻ കേസ് ഒരു പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ അവിടുത്തെ സിസ്റ്റംസ് എന്തൊക്കെയാണ്, ഈ ആൻറ്റി വെനമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ ഡോക്ടറിൽ നിന്നും കേൾക്കാൻ സാധിച്ചു. അതിന് ആദ്യമായിട്ട് ഡോക്ടറിനെ ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഈ ഒരു പ്രയാണം ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനിയും ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ആഴ്ച വരെ ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെ പിന്നെ സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, പ്രത്യേക പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതായത് പിന്നെ അവർ ഇൻ്റർവെല്ല് സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളവും കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ ഒരു 100-160 കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും.
6: അവർക്കത് ജോറാണ്,
5: ജോറാണ്. അത് ജോറാക്കുക മാത്രമല്ല, അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഇതിനെ പരമാവധി അവർ ആഘോഷിക്കാനും ശ്രമിക്കും. അപ്പം ആഘോഷം മൂത്താൽ എന്ത് ചെയ്യും? അപകടങ്ങൾ സംഭവിക്കും. അപ്പം ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ 5-6 മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണ് എന്ത്? ഈ ഒരു 5 മിനിറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കിട്ടുക. കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചസമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കൂല. അവർ എത്ര നിർബന്ധിച്ചാലും പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം? എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം,
6: അത്രയും സമയം കളിക്കുക
5: എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ചസമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി, അതായത് ഇനിയിപ്പോൾ നമ്മൾ അവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്നും പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങി കരയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു സാധനമുണ്ട്. കാരണം അവൻ അങ്ങനത്തെ ഒരു ഒരു ഒരു ആരെങ്കിലും പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു. അപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാതൊരു മനസ്സിലേക്കൊരു ഒരു വിഷമായി. കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല. കാരണം അവനെ 3 കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവനതിനർഹനല്ല. അവനെന്തായാലും അങ്ങോട്ടൊരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്നാൽ ശരി, അതൊന്ന് പരിഹരിക്കണമല്ലോ, ഇവനത് സങ്കടവും പരിഹരിക്കണം. അപ്പം ആ മുതിർന്ന കുട്ടിയെ പിന്നെ ആ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു. അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട് എന്തിനാണ് നീ അത് ചെയ്തത്, ഇവൻ എന്താ നിന്നെ കാണിച്ചത്? അപ്പം അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാർ. അപ്പം ഞാൻ പറഞ്ഞു, ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ പോകും പറഞ്ഞു, എന്ത്, ഞാൻ ഭയങ്കര ക്ഷമിച്ചു. അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷനെ ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു. ഇവനിത് 3 തവണ ആവർത്തിച്ചു, ഞാനീ ക്ഷമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത്? എനിക്കിന്ന് സഹിച്ചില്ല, ഞാൻ അവനൊന്നുകൊണ്ട് കൊടുത്തു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാലോ, ഈ 160 കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒരു ഒരു പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ആ നീരിൻ്റെ കാൽ നല്ല വേദനയുണ്ട്. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഞങ്ങളെന്തിനവിടെ? നിങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തീർത്താൽ പോരെ? അപ്പം എനിക്ക് തോന്നി, എന്ത്, ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊന്ന് സമാധാനിപ്പിക്കണമല്ലോ. എന്നാൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് മാഷ്ടെ അടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനമാക്കുക, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന്, ഒരാൾ വേദന സഹിക്കാനായിട്ടാണ്, ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം. അപ്പം ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മളന്നത്തെ ഒരു അനുഭവത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മാഷേ സോറി, പറ്റിപ്പോയി. എന്നിട്ട് ഇവൻ വേഗം പോയിട്ട് ഈ അടിച്ച കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും,
2: ആരും പറയാതെ.
5: എന്നിട്ട് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം എന്ത് ചെയ്തു, ഈ മുതിർന്ന കുട്ടി ഈ ചെറിയ കുട്ടി ഹഗ് ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ചു,
2: ആലിംഗനം ചെയ്തു.
5: അപ്പം ഞാൻ സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാനാണ് അതിൽ അലിഞ്ഞില്ലാതായി പോയത്. അപ്പം നമ്മുടെ മക്കളുടെ ഒരു ഒരു ഒരു മനസ്സിലുള്ള ഒരു നന്മ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നി ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, എന്ത്, ശരി പ്രശ്നം അവിടെ അവസാനിച്ചു, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലി കിട്ടിയതിനോട്. ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു, മാഷേ എനിക്ക് പ്രശ്നമല്ല, ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചു തച്ചോനോട്. പറഞ്ഞു, മാഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. അപ്പം രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ല ആറു. അതല്ല പിന്നെ അവിടുത്തെ സ്റ്റാൻഡ്, എനിക്കും അതിൽ പ്രശ്നമില്ല ആറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇന്നലെ. പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ. അപ്പോൾ എനിക്കതിങ്ങനെ തേട്ടി തേട്ടി, ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ. നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണ് ആദി, അവർക്കങ്ങനെ ആദി, അവരുടെ അത് ആ കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു. പിന്നീട് അവരത് മനസ്സിലില്ല. മാത്രമല്ല അത് വേറൊരു വിഷയം, ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം. ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവാ?
2: ശരിക്കും അത് കുട്ടികൾ കുട്ടികൾ എപ്പോഴും ഒരു നല്ല പ്രകൃതിയിൽ നന്മയിലാണ് അവർ ജനിക്കപ്പെടുന്നത്.
5: അതെ,
2: പിന്നെ അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത്.
5: അതെ,
2: അപ്പൊ ഇതില് എന്താണ്, പല സ്വാധീനങ്ങളും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം.
5: തീർച്ചയായും
2: ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ.
5: തീർച്ചയായും
2: വീട്ടില് മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല,
5: തീർച്ചയായും
2: കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല, ഇണക്കമുള്ളിടത്ത് പിണക്കവും ഉണ്ടാവും.
5: തീർച്ചയായും.
2: പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും മക്കൾ അറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ മുഴുവൻ. അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത് പുറത്തുവരും. മനുഷ്യനാണല്ലോ, മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും. അപ്പൊ അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അങ്ങോട്ട് വിചാരിക്കൂല, മക്കൾ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, മക്കൾ ഇതിൽ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കൂല. ഒരു വേറെ വർക്കിലായിരിക്കാം, വേറെ കറി കളിയിലായിരിക്കാം, വേറെ പഠനത്തിലായിരിക്കാം. പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ. അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉമ്മ ബാപ്പയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും. ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ, ഒരു യോഗ്യത. പലപ്പോഴും ഈഗോ മൈൻഡായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക, തുറന്നു പറയുക, വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ പോലും, അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈയെടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് കേട്ടോ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും, അത് നിസ്സാരമായ തർക്കമാകട്ടെ, വലിയ വലിയ സാമ്പത്തിക അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കാകട്ടെ, 3 ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്കിടയിൽ ആദ്യം കൈകൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത്, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിന്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മ പറ്റാത്ത ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോ ആശംസിക്കുകയാണ്.
5: അതെ,
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ അൽ ഹജ്ജ് 11, 12, 13 വചനങ്ങൾ. ഇസ്ലാം അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രം പഠിച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയും അതുമൂലം അവർ തെറ്റിപ്പോവുകയും ദുനിയാവും ആഹ്റവും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ കൂടെ ചേരുന്നു അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعبد الله على حرف وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ 11, 12, 13 തുടങ്ങിയ 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിച്ച് നോക്കാം. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ യഅബുദുല്ലാഹ അലാ ഹർഫിൻ, മൻ ഒരുത്തൻ, യഅബുദുല്ലാ അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നു, അലാ ഹർഫിൻ ഒരു വക്കിലിരുന്നു കൊണ്ട്, അവൻ അല്ലാഹുവിനെ ഒരു വക്കിലിരുന്നു കൊണ്ട് ആരാധിക്കുന്നു. വമിനന്നാസി മൻ യഅബുദുല്ലാ, ഒരു വക്കിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസ്വാബഹു ഖൈറുൻ, ഇനി അവനൊരു ഖൈറുണ്ടായാൽ, ഒരു ഖൈറ് ഒരു നന്മ ഒരു ഗുണം അവന് ബാധിച്ചാൽ, ഇത്മ അന്നബി അവൻ അതിൽ സമാധാനമടയും. വൈൻ അസാബതുഹു ഫിത്ന, ഇനി അവൻ എന്തെങ്കിലും ഒരു ഫിത്ന ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം അവന് ബാധിച്ചു കഴിഞ്ഞാൽ, ഇൻഖലബ അലാ വജ്ഹി അവനവൻ്റെ മുഖം കുത്തി മറിയും, അവനവൻ്റെ പഴയ ആ ഒരു പാട്ടിലേക്ക് തന്നെ തിരിച്ച് പോകും എന്നർത്ഥം. ഇൻഖലബ അലാ വജ്ഹി, അവനവൻ്റെ മുഖം കുത്തി മറിയും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹസിറത് ദുനിയാ, ദുനിയാവും അവന് നഷ്ടപ്പെട്ടു. വൽ ആഖിറ, ആഖിറവും അവന് നഷ്ടപ്പെട്ടു. ഈ ദുനിയാവും ആഖിറവും അവന് നഷ്ടപ്പെട്ടു. ദാലിക അത്, അഥവാ ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടൽ, ഹുവൽ ഖുസ്രാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം എന്നർത്ഥം. അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം. യദുഉ, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മിന്ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മാലാ യളുറുഹു, അവന് ഉപദ്രവം ചെയ്യാത്തതിനെ. വമാലായം ഫഅഹു, അവന് ഉപകാരവും ചെയ്യാത്തതിനെ. ദാലിക അത് തന്നെയാണ് ഹുവല്ലലാലുൽ ബഈദ്, വിദൂരമായ വഴികേട് അത് തന്നെയാണ്. അഥവാ യദുഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമേ അവൻ ആരാധിക്കുന്നു. മാലാ യളുറുഹു, അവനൊരു ഉപദ്രവമോ, വമാലാ യൻഫഉഹു അവനൊരു ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദാലിക അത്, അഥവാ അല്ലാഹുവിന് പുറമേ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതാണ് ദാലിക അത്. ഹുവല്ലലാലുൽ ബഈദ്, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. യദുഉ ലമൻ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി, യദുഉ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ലമൻ ഒരുത്തനെ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി, ഒരുത്തനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവന് തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിസൽ മൗല, അവൻ എത്ര ചീത്ത സഹായിയാണ്. വലബിസൽ അശീർ, അവൻ എത്ര ചീത്ത കൂട്ടുകാരനുമാണ്. ഇതാണ് ഈ മൂന്നായത്തിന്റെ അർത്ഥമായി നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോ വമിനൻ നാസിമൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്നാണ്. ഒരു ഹർഫിലായിക്കൊണ്ട്, ഒരു വക്കിലായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതായ ആളുകൾ. ഹർഫ് എന്ന് പറയുമ്പോൾ അതിനിവിടെ വിശദീകരിച്ച് തഫ്സീറുകളിലൊക്കെ കാണാം, അലാ തൊർഫിൻ. അല്ലെങ്കിൽ വമിങ്ഹു ഹർഫുൽ ജബൽ, ഒരു പർവ്വതത്തിന്റെയൊക്കെ വക്കിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ള ആ ഒരു അർത്ഥം. ഐ തൊറഫുഹു, അതിന്റെ ഒരു വക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദഖല ഫിദ്ദീനി അലാ തൊർഫിൻ, ദീനിലേക്ക് അതിന്റെ ഒരു വക്കിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുള്ളൂ. ദീനിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ദീനിന്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാൽ അതിന്റെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതാണ് ഇവിടെ വമിനൻ നാസിമൻ അബ്ദുല്ലാഹ അല ഹർഫിൻ എന്ന് പറഞ്ഞത്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞത്, ദീനിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ആളുകള് അവനൊരു ഗുണം ബാധിച്ചാൽ ഫൈൻ അസ്വാബഹു ഖൈറു അന്നബി, ഗുണം ബാധിച്ചാൽ അതുകൊണ്ട് അവൻ സന്തോഷവാനാകും. എന്നാൽ വൈൻ അസ്വാബത്തുഹു ഫിത്തന, ഒരു പരീക്ഷണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലോ, ഇൻഖലബ അലാ വജ്ഹി, അവൻ എന്ത് ചെയ്യും, അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നർത്ഥം. അവൻ പഴയപടി ഏതാണോ ആയിരുന്നോ അവിടേക്ക് തന്നെ അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു കൗലൊക്കെയായി തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുവാൻ കഴിയും. വമിനൻ നാസിമൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്തിന്റെ ഒരു വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റജുലു യഖ്ദിമുൽ മദീന, ഒരാൾ മദീനത്ത് വെച്ച്, ഫൈൻ വലദത് ഇംറഅതുഹു ഗുലാമൻ ഔ നുതിജത് ഖൈലുഹു, അവന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയോ അല്ലെങ്കിൽ അവന്റെ കുതിരയിൽ നിന്ന് അവന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുകയൊക്കെ ചെയ്താൽ, കാലവൻ പറയും, ഹാദാ ദീനുൻ സാലിഹ്, ഇത് നല്ലൊരു ദീനാണ്, നല്ലൊരു മതമാണെന്ന് അവൻ പറയും. ഇനി വൈല്ലം തലിദിംറഅതുഹു വലം തുൻതജ് ഖൈലുഹു, ഇനി അവന്റെ ഭാര്യ പ്രസവിക്കാതിരിക്കുകയോ അവന്റെ കുതിരയിൽ നിന്ന് അവൻ എന്തെങ്കിലും ഗുണങ്ങളൊന്നും കിട്ടാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ, കാലവൻ പറയും, എന്താ, ഹാദാ ദീനുൻ സൈസു, ഇത് മോശമായ ഒരു മതമാണെന്നവൻ പറയുകയും ചെയ്യും. അതാണ് എന്ത്, ഫഇൻ അസ്വാബഹു ഖൈറു മിത്മഅന്നബി വഇൻ അസ്വാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ വാക്കായിട്ട്, അതുപോലെ മറ്റുള്ള താബിഈങ്ങളുടെയൊക്കെ വാക്കായിക്കൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാന നാസു മിനൽ അറാബി ഉതൂന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറാബികളിൽ, ഗ്രാമീണ അറബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ നബിന്റെ അടുക്കൽ വരും. ഫയുസ്ലിമൂന, എന്നിട്ട് അവർ മുസ്ലിമാകും. ഫൈദാ റജഊ ഇലാ ബിലാദിഹിം, അങ്ങനെ അവർ മുസ്ലിമായിട്ട് അവരവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഫൈൻ വജദു ആമ ഗൈസിൻ വആമ ഹിസ്ബിൻ, അവർക്ക് ആ മഴയൊക്കെ വർഷിച്ച് അങ്ങനെ അഭിവൃദ്ധിയുള്ള ആ ഒരു വർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരത് കണ്ടുകഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, ഇന്ന ദീനന ഹാദാ ലസ്വാലിഹുൻ ഫതമസ്സകൂ ബിഹ്, നമ്മുടെ ഈ ദീൻ നല്ല ദീനാണ്, നിങ്ങളതിനെ മുറുകെ പിടിക്കുവീൻ എന്നവർ പറയും. ഇനിയോ അതല്ലാതെ അവര് ഇനി മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വരൾച്ചയൊക്കെ ഉണ്ടായാൽ, അങ്ങനെ അവർക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, മാഫി ദീനിന ഹാദാ ഖൈർ, ഈ ദീനിൽ നമുക്ക് എന്ത് നന്മയാണുള്ളത്, ഈ ദീനിൽ എന്ത് നന്മയാണ് നമുക്കുള്ളത് എന്ന് അവർ മാറ്റി പറയുകയും ചെയ്യുമെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകന്റെ മേൽ ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നും തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കത്തിൽ ഈ ആയത്തുകൊണ്ട് വിശദീകരിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിൻ കൃത്യമായി പഠിക്കാതെ അതിൻ്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങും. എന്നാൽ ജീവിതത്തിൽ ഗുണങ്ങളൊക്കെ കിട്ടുമ്പോൾ അവൻ അത് ശരിയാണെന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണം സംഭവിച്ചു കഴിഞ്ഞാലോ വജിഹി, അവൻ മുഖം കുത്തി മറിയും. എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ഒരു സാഹചര്യത്തിലേക്ക് അവൻ തിരിച്ച് പോവുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുന്ന ഹസിറ ദുനിയാ വല്ലാഹിറ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവും നഷ്ടപ്പെട്ടു ആഹിറവും നഷ്ടപ്പെട്ടു. ലാലിക ഹുവൽ ഖുസ്രാനുൽ മുബീൻ, അത് തന്നെയാണ് ഏറ്റവും സുവ്യക്തമായ നഷ്ടം എന്ന് പറയുന്നത്. വമ്പിച്ച നഷ്ടമാകുന്നു അത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ച് തരുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുക, യദുഉ മിൻ ദൂനില്ല, അവൻ അല്ലാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കും. മാലാ യദുറുഹു വമാലാ യംഫഹു, അവൻ ഉപകാരം ചെയ്യാത്ത, അവൻ ഉപദ്രവം ചെയ്യാത്ത ആ വസ്തുക്കളെ അല്ലാഹുവിന് പുറമെ അവൻ ആരാധിക്കും. മുമ്പ് അവൻ അങ്ങനെ ആയിരുന്നു, പിന്നെ ദീനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഗുണങ്ങൾ കിട്ടുമ്പോൾ അവൻ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം വന്നപ്പോൾ അവൻ തിരിഞ്ഞ് പഴയ അവസ്ഥ എന്താണോ അവിടേക്ക് തന്നെ എന്ത് ചെയ്യുകയാണ്, അവൻ തിരിച്ചു പോവുകയാണ് എന്നർത്ഥം. അവിടെയാണ് എന്ത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവൻ അല്ലാഹുവിനെ കൂടാതെ അവൻ ഉപകാരമോ ഒരു ഉപദ്രവമോ ഒന്നും ചെയ്യാത്തതായ വസ്തുക്കളെ അവൻ എന്ത് ചെയ്യുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ തഫ്സീർ സഅദിയിലൊക്കെ കാണാം, ഈ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിനെ കൂടാതെ അവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തഫ്സീർ സഅദിയിലൊക്കെ കാണാം, വഹാദ സിഫത്തു കുല്ല മദ്ഉവിൻ വ മഅബൂദിൻ മിൻ ദൂനില്ല, ഇതാണ് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും അതേപോലെ അള്ളാഹുവിന് പുറമെ വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ വസ്തുക്കൾക്കുമുള്ള ഒരു വിശേഷണമാണ് ഇത്. അതെന്താ, ഫഇന്നഹു ലാ യംലിക്കു ലിനഫ്സി, അവൻ സ്വന്തത്തിനോ വലാ ലിഗൈരി, അവൻ സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ഉടമപ്പെടുത്തുകയില്ല. നഫ് അൻ ഉപകാരമായിട്ടും, വലാ ലറൻ ഉപദ്രവമായിട്ടും. അതാണ് പറയുന്നത്, മാലാ യദുറുഹു വമാലാ യംഫഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വസ്തുവും അവൻ സ്വന്തത്തിന് വേണ്ടി ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ളവയാണ് അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ദാലിക, അത്, അഥവാ ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാത്ത ആ വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ദാലിക അത് ഹുവല്ലാലുൽ ബഈദ്, അത് തന്നെയാണ് വ്യക്തമായ വഴികേട് എന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഇവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവൻ ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ തന്നെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിട്ടല്ല ഓർമ്മപ്പെടില്ല, ബിസൽ മൗല, എത്ര ചീത്ത കൂട്ടുകാർ സഹായിയാണവൻ. വല ബിസൽ അഷീർ, എത്ര ചീത്ത കൂട്ടുകാരനാണ് അവൻ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെ അതിന്റെ ബാഹ്യമായ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമുണ്ടായാലും ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നല്ല കാര്യങ്ങൾ നൽകുമ്പോഴും അനുഗ്രഹങ്ങൾ നൽകുമ്പോഴുമൊക്കെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി നേരിടുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ദീനിന് വിശാലമായി പഠിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ സന്തോഷം കിട്ടുമ്പോൾ അതിൽ നമ്മൾ സമാധാനിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞോടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ദീനിനെ കൃത്യമായി പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അവനൊരു ഖൈർ ബാധിച്ചാൽ അവൻ അതിൽ സമാധാനിക്കും. വൈൻ അസ്വാബത്തുഹു ഫിത്ന, ഒരു പരീക്ഷണമുണ്ടായിക്കഴിഞ്ഞാൽ, ഇൻഖലബ അലാ വജ്ഹി, അവൻ അവന്റെ മുഖം കുത്തി തിരിഞ്ഞു കളയും. ഖസിറ ദുനിയ വല ആഖിറ, ദുനിയാവിലും ആഖിറവും അവൻ നഷ്ടപ്പെട്ടു. ذلك هو الخسران المبين, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. യദുഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉ, അവനൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിന് അള്ളാഹുവിന് പുറമെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ذلك هو الضلال البعيد, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. യദുഉ ലമൻ ളറുഹു അഖറബു മിൻ നഫ്ഇ, ഏതൊരുത്തന്റെ ഉപദ്രവം അവന്റെ ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നു, അങ്ങനെയുള്ളവൻ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിഇസൽ മൗല, എത്ര ചീത്ത സഹായിയാണ്. വലബിഇസൽ അശീർ, എത്ര ചീത്ത കൂട്ടുകാരനാണ്. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഒന്നുകൂടെ പാരായണം ചെയ്യാം. ومن الناس من يعبد الله على حرف فإن أصابه خير مطمئن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره اقرب من نفعه لبئس المولى ولبئس العشير. കൃത്യമായി ഓരോ ആയത്തും അതിന്റെ പദാനുപദ അർത്ഥവും അതിന്റെ ആശയവും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ അൽഹജ്ജ് വചനം 11, 12, 13. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على النبي المرسلين وآله وصحبه أجمعين، وبعد. الله سبحانه وتعالى മനുഷ്യരാശിക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ കന്നുകാലികളെ അവർ സൃഷ്ടിച്ചു എന്ന്. സൂറത്ത് അൽ അൻആം, സൂറത്ത് അൽ ബഖറ എന്നീ അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അൽ അൻആം എന്നാൽ കന്നുകാലികൾ എന്നും അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നുമൊക്കെയാണ്. വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ വിവിധങ്ങളായ സൂറത്തുകളിൽ കന്നുകാലികൾ കൊണ്ട് മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നു. ആ വലിയ ജീവികളെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തിത്തന്നു എന്നതും നിങ്ങളെ അവയുടെ ഉടമസ്ഥന്മാരാക്കി എന്നതും അനുഗ്രഹമല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. മനുഷ്യരെ കൊണ്ട് വഹിക്കുവാൻ സാധിക്കാത്ത വലിയ ചുമടുകൾ വഹിച്ചു കൊണ്ടുപോകുവാൻ ഇവയെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവ മുഖേന യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയും. ഇന്നും പല രാജ്യങ്ങളിലും സൈന്യത്തിൻ്റെ ഭാഗമാണ് ഒട്ടകങ്ങൾ എന്നത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. തണുപ്പിൽ നിന്നും ചൂടേകുവാൻ ആവശ്യമായ കമ്പിളിയും മനുഷ്യർക്ക് കുടിക്കുവാൻ പാകത്തിലുള്ള പാൽ എന്ന പാനീയവും മിശ്രബുക്കായ മനുഷ്യന് കഴിക്കുവാനുള്ള മാംസവും ഒക്കെ ഈ കന്നുകാലികളിലൂടെയാണ്. മാത്രമല്ല, കന്നുകാലികളെ ആലയിലേക്ക് വൈകുന്നേര സമയത്ത് കൊണ്ടുവരുമ്പോഴും രാവിലെ ആരയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തുമൊക്കെ നിങ്ങൾക്കതിൽ വലിയ കൗതുകമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. കന്നുകാലികളിൽ ലഭിക്കുന്ന തോൽ മുഖേന മനുഷ്യർക്ക് ഉപകാരപ്രദമായ എത്രയോ വസ്തുക്കൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ വലിയ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആന്റെ ചോദ്യം, ആ ഫലായഷ്കുറൂൻ, കുടിക്കുവാനുള്ള പാനീയവും വിവിധങ്ങളായ ഉപകാരങ്ങളും അവയെ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് റബ്ബിനവർ നന്ദി ചെയ്യുന്നില്ല, ശുക്ർ ചെയ്യുന്നില്ല എന്ന്. ഈ കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അവൻ്റെ വിനയാനീതരായ ദാസന്മാരായി തീരുവാൻ മനുഷ്യർക്ക് സാധിക്കേണ്ടതില്ല. അവയെ അറുത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവിധങ്ങളായ ആരാധനകൾ പലതും കന്നുകാലികളെ അറുത്തുകൊണ്ട് റബ്ബിലേക്ക് തഖറുബ് സാമീപ്യം നേടലാണ്. കുഞ്ഞു ജനിച്ച് ഏഴാം ദിവസം അറുക്കുന്ന അഖീഖ അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണ്. അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഉരുവിനെ അറുക്കണം എന്ന് നേർച്ച ചെയ്യുന്നത് കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കലാണ്. ദുൽഹജ്ജ് 10 മുതൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളായ 11, 12, 13 ദിവസങ്ങളിലുള്ള ഉദ്ഹിയ്യത്ത് അത്തരം ആരാധനയുടെ ഭാഗമാണ്. ഹാജിമാർ ഹജ്ജിന്റെ ഭാഗമായി ചെയ്യുന്ന അറവുകൾ ഈ കന്നുകാലികൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കലാണ്. ഒരിക്കലും രക്തദാഹിയായ ഒരു അള്ളാഹുവിനെയല്ല ഇസ്ലാം പരിചയപ്പെടുന്നത്, മറിച്ച് അവ മുഖേന കന്നുകാലികളെ അറുക്കുന്നത് കൊണ്ട് മനുഷ്യർക്കാണ് അതിൻ്റെ ഉപകാരങ്ങളെന്ന്, പാവങ്ങൾക്ക് ഭക്ഷണമാണ് എന്നും ചോദിച്ചു വരുന്ന ആളുകൾക്കും ചോദിക്കുവാൻ മടി കാണിക്കുന്ന ആളുകൾക്കും അവയിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറയും. അവയുടെ മാംസമോ രക്തമോ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവ മുഖേനയുള്ള തഖ്വയാണ് എന്ന്. ഒരു വീട്ടിലെ അംഗത്തെപ്പോലെ കണ്ടിരുന്ന ഒരു കാലിയെ അയാൾ സ്വന്തം കൈകൊണ്ട് അറുക്കുമ്പോൾ അള്ളാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഈ മൃഗമല്ല, അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതും പ്രീതി ഉദ്ദേശിക്കുന്നതും റബ്ബിനെയാണ് എന്ന വലിയ ഒരു വാക്യമാണ് അതിലൂടെ അവൻ സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നന്ദി ചെയ്യുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക
2: വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ദൃശ്യം. ഇബിനു അലി അടത്തനാട്ടുകരയുമായി വി ടി അബ്ദുസലാം നടത്തിയ അഭിമുഖമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ. പോണ്ടിച്ചേരിയിലെ ചില യാത്രാനുഭവങ്ങൾ വിവരിക്കുന്ന ദൃശ്യത്തിൽ മഴയിൽ നിന്ന് പോണ്ടിച്ചേരിയിലെ വെയിലിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ യാത്രയും ഓരോ പാഠപുസ്തകങ്ങൾ പോലെയാണ്. നമ്മൾ എങ്ങോട്ട് യാത്ര പോകുന്നു എന്നതല്ല, യാത്ര പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളിൽ എന്ത് ബാക്കിയുണ്ടായി എന്നതാണ് ആ യാത്ര നമുക്ക് നൽകുന്ന സന്ദേശം. തീർച്ചയായും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ യാത്രകളെക്കുറിച്ചുള്ള വിശാലമായ അറിവുകളും അനുഭവങ്ങളും ശ്രോതാക്കൾക്കേറെ കുളിർമ നൽകുന്ന പ്രോഗ്രാമുകളാണ് എന്ന് ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ദൃശ്യം എപ്പിസോഡിലും യാത്രികനും എഴുത്തുകാരനും പീസ് റേഡിയോ ആങ്കറുമായിട്ടുള്ള ഇബിനു അലിക്കയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ വ്യത്യസ്തമായ ദൃശ്യം പ്രോഗ്രാമുകൾ എപ്പിസോഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് വളരെ സവിശേഷമായ മറ്റൊരു പ്രദേശ യാത്ര വിവരണമാണ് ഇന്ന് നമുക്ക് ഈ ദൃശ്യം പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുന്നത്. പുതുച്ചേരിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, മറ്റൊരു പേരായ പോണ്ടിച്ചേരി. 1954 വരെ കോളനിയായി നിലനിന്നിരുന്ന പുതുച്ചേരിയിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയുടെ കുഞ്ഞു വിശേഷങ്ങളുമായി ഇബിനു അലിക്ക നമ്മുടെ കൂടെ ചേരുന്നു. അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
6: ഇബിനു അലിക്ക, അപ്പോൾ യാത്ര ഒരു ഹരമാണ്. പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. ആ യാത്രകൾ നമ്മൾ പോകുമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി പോകാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യത്തിലൂടെ നമ്മൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതുച്ചേരിയെക്കുറിച്ചാണ് പറയുന്നത്. പുതുച്ചേരിക്ക് എന്നാണ് പോയത്?
7: ഒരു കനത്ത മഴ പെയ്യുന്ന ഒരു ജൂലൈയിൽ കഴിഞ്ഞ വർഷമാണ് പോയത്. പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ കടുത്ത മഴയാണ്. പക്ഷേ അതിർത്തി കടന്ന് കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ടാവും. നമ്മളെ മൂഡ് മാറുന്നതുപോലെ.
6: നമ്മൾ മഴ കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ലോകം മുഴുവൻ മഴ പെയ്യാണ്. കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അവസ്ഥ മാറുന്നു.
7: അതെ അതെ.
6: ആ മഴക്കാലം ഓർമ്മയുള്ള ഒരു നനുത്ത അല്ലേ കാലമായിട്ട് അവിടെ ബാക്കിയാവുന്നു. പുതുച്ചേരി വളരെ ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണല്ലോ അല്ലേ?
7: അതെ അതെ.
6: ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അതിൻ്റെ അവശേഷിപ്പുകൾ, ഓർമ്മകൾ അവിടെ ബാക്കിയാവും. എനിക്ക് തോന്നുന്നു ആദ്യം പുതുച്ചേരിയിലേക്ക് യാത്ര പോയ പല ആളുകളുണ്ടാവും. പക്ഷെ ഓരോരുത്തരുടെ യാത്രക്കും ഓരോ വൈവിധ്യങ്ങൾ ഉണ്ടാവും, ഓർമ്മകളും ഉണ്ടാവും, അനുഭവങ്ങളുണ്ടാവും. ഇവിടുന്ന് ഇബിനു അലിക്ക പോകുന്നത് ഇവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയല്ല പോയത്, ഇവിടെ നിന്നല്ല പോയത്. എത്ര സമയം എടുക്കും അവിടെ എത്താനേ?
7: യാത്ര പോകണം എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക എന്നുള്ളതാണ്.
6: സമയം നോക്കാറില്ല?
7: സമയം നോക്കാറില്ല.
6: അപ്പം എങ്ങനെ പോയി, എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞോളൂ.
7: ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര പോകണമെന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ആൾ മിനിമം എപ്പോഴും റെഡിയാണ്. അങ്ങനെ ഒരു പോക്കാണ് പുതുശ്ശേരിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത്.
6: മുന്നേ പോയിട്ടില്ല?
7: ഇല്ല, പുതുശ്ശേരിക്ക് ആദ്യമായിട്ടായിരുന്നു പോയി. എന്നാലും ഒരാൾ മാത്രം പോയോന്ന് സംശയമുണ്ട്. അത്രയുള്ളൂ. ഞങ്ങൾ നാലേ പേരുണ്ടായിരുന്നത്. നാല് ഞങ്ങൾ അടുത്തുള്ള
6: കാറിലായിരുന്നു.
7: കാറിലായിരുന്നു പോവെന്ന് പറഞ്ഞു, പോയി. അത്ര തന്നെ ഉള്ളു. രാവിലെയാണ് പുറപ്പെട്ടത്. ഞങ്ങൾ മിക്കവാറും പോക്ക് ഒന്നുകിൽ സുബിയുടെ മുമ്പ് പുറപ്പെടും, കുറേ സമയം കിട്ടും. അല്ലെങ്കിൽ സുബി ജമാഅത്ത് കഴിഞ്ഞ് ഉടനെ പുറപ്പെടും. അപ്പോഴും കുറേ സമയം കിട്ടും. റോഡ് പൊതുവെ തിരക്ക് കുറവായിരിക്കും, പിന്നെ കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റും. തിരക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ നിന്നൊക്കെ